0: എനിക്ക് ആ അത് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കെ എഫ് യു പി എം ഡി ഫൗണ്ടേഷൻ ഇയർ മാത്രം സ്കിപ്പാക്കാൻ വേണ്ടി ഈ അയൽസിൻ്റെ അയൽസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല.
1: ഇല്ല, ഓക്കെ.
0: അയൽസിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ഒരു 1,000-1,500 ആ റേഞ്ചിലാണ് വരുന്നത്.
1: റിയാൽ
0: കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈ കെ എഫ് യു പി എം ഡി ഇംഗ്ലീഷ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്.
1: ഫ്രീ ആണ്. അതെ അതെ.
0: അപ്പോൾ ഈ ഇംഗ്ലീഷും മാത്തും നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ, അതായത് രണ്ടും പാസ്സായാൽ ഫുൾ ഫൗണ്ടേഷൻ ഇയർ സ്കിപ്പ് ആവും, ഡയറക്ട്ലി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ.
1: ഈ ഇംഗ്ലീഷിനും രണ്ട് എക്സാം ഉണ്ടോ, രണ്ട് സെമസ്റ്ററിനേതായിട്ടുള്ള അല്ലേ?
0: ഇംഗ്ലീഷിൻ്റെ എനിക്കറിയില്ല, എന്തായാലും ഞാൻ മെയിനായിട്ട് അയൽസ് കൊടുത്തിട്ട് ഞാൻ പാസ്സായ.
1: ഓക്കെ.
0: പക്ഷേ ഇംഗ്ലീഷിൻ്റെ എനിക്കൊന്നും രണ്ട് എക്സാംസ് ആണ്, നല്ല ഈസി എക്സാംസ് ആണ്. നല്ല
1: ഈസി
0: എക്സാം. നമ്മൾ കാജ്വലി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും പാസ്സാൻ പറ്റും.
1: ഓക്കെ. വളരെ വിലപ്പെട്ടൊരു പോയിൻ്റാണ് നമ്മുടെ റിഹാൻ ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത്. കാരണം 5 ഇയേഴ്സിൽ ആദ്യത്തെ ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷനുള്ളതാണ്, പക്ഷെ അത് ഈ രണ്ട് എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് നേരെ കോഴ്സിലേക്ക് തന്നെ അക്കാഡമിക് ഇയറിലേക്ക് എൻട്രർ ആവാവുന്നതാണ് എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. വേറെന്തെങ്കിലും അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടത്,
0: എനിക്കൊരു മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഇവർ സ്കൂളിൻ്റെ മാർക്സ് നോക്കുകയാണ്. മിക്ക യൂണിവേഴ്സിറ്റീസും സ്കൂളിൻ്റെ മാർക്സിനെ നോക്കിയിട്ടല്ല അഡ്മിഷൻ നോക്കുന്നത്.
1: അതെ.
0: അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റെഗുലർ ട്രാക്കിൽ 10% വരെ നോക്കും.
1: അതെ.
0: പക്ഷേ എസ് സി ടി ട്രാക്കിൽ ഒരു വെറും എസ് സി ടി ട്രാക്ക് നോക്കും, എസ് സി ടി നോക്കുള്ളൂ.
1: എത്രയാണ് നോക്കും?
0: എസ് സി ടി, പിന്നെ എസ് സി ടി പാസ്സായി കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ സ്കോർ എലിജിബിൾ ആയി കഴിഞ്ഞാൽ
1: ആ
0: മാക്സിമം ടെസ്റ്റ് ഉണ്ടാവും.
1: ഓക്കെ.
0: അപ്പോൾ എസ് സി ടി ട്രാക്കിൽ ഈ രണ്ട് എക്സാംസാണ് മെയിനായിട്ട്.
1: ഓക്കെ.
0: പിന്നെ ഓരോ നിങ്ങളുടെ ഹൈസ്കൂൾ റിപ്പോർട്ട് ചോദിക്കും, സർട്ടിഫിക്കറ്റ് ചോദിക്കും. അത് വെറുതെ നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു
1: പ്രൂഫായിട്ട്
0: മാത്രമേ
1: എലിജിബിൾ ആണോ എന്ന് അറിയാൻ,
0: അല്ലാണ്ട് ഒരു മാർക്സിൻ്റെ ഒരു ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടില്ല.
1: പറഞ്ഞിട്ടില്ല. ഓക്കെ. പൊതുവെ എങ്ങനെ അവിടെ യൂണിവേഴ്സിറ്റിയിലെ അന്തരീക്ഷം, കോളേജ്, അതുപോലെ തന്നെ സഹപാഠികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, അവരെ കുറിച്ചൊക്കെ റിഹാൻ്റെ അഭിപ്രായം എന്താ?
0: ഓക്കെ. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെറ്റ് വരികയാണെങ്കിൽ മിക്ക അറബ്സ് ആണല്ലോ. അപ്പോൾ മിക്ക അറബ്സിൻ്റെ അറബ്സിൻ്റെ കൂടെ ആയിരിക്കും ഇൻട്രാക്ഷൻ. അപ്പോൾ അതായത് മെയിനായിട്ട്
1: നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് തന്നെയല്ലേ?
0: അതായത് അവരോട് സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും. അവർക്ക് നല്ല ഇംഗ്ലീഷ്, എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണ്.
1: ഓക്കെ.
0: പക്ഷേ ഓരെങ്കിലും ഗ്രൂപ്പായിട്ട് കൂടുമ്പോൾ ഒരു അറബി സംസാരിക്കും. അപ്പം നമുക്ക് കുറച്ചൊരു സോഷ്യലൈസ് ചെയ്യാൻ കുറച്ചൊരു ഒരു പാട് വരും, ഒരു ഡിഫിക്കൽട്ടി വരും.
1: ഒറ്റപ്പെടുമ്പോൾ
0: ചെറുതായ ഒരു ഒറ്റപ്പെട ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അതിന് നമുക്ക് നമ്മളൊരു ഇന്ത്യൻ ഫ്രണ്ട് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഇന്ത്യൻ ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ അതായത് ഇപ്പോൾ കുറേ പേർക്ക് ഒരു ഈ ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് ഒരു റേസിസം ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനൊന്നുമില്ല.
1: അങ്ങനത്തുള്ള ഒരു മോശം അനുഭവങ്ങളൊന്നും ഇല്ല.
0: അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കെ എഫ് യു പി ജോയിൻ ചെയ്യുന്ന മുമ്പ് ഞാൻ ചില ഇൻ്റർനെറ്റിൽ കുറച്ച് റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അതായത് ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് കുറച്ച് റേസിസം ഉണ്ട്, അത്ര ഇതില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ റിയലിസ്റ്റിക് ഒപ്പീനിയൻ ആണെങ്കിൽ ഒരു റേസും ഇല്ല, എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്.
1: ഞാനേ അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സൗദി ലോക്കൽസ് അല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പഠിക്കാൻ.
0: അത് മിക്കൻസ് ആഫ്രിക്കൻസ്, ഈജിപ്ഷ്യൻസ്, അതൊക്കെ മിക്കതും മറ്റേ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആയിരിക്കും, മാസ്റ്റേഴ്സും പി എച്ച് ഡി. പക്ഷെ ബാച്ചിലേഴ്സും, അതായത് ഒരു 95% സൗദീസും പിന്നെ ബാക്കി ഫോറിനേഴ്സ്.
1: ഒരു ക്ലാസ്സിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട്?
0: അതായത് ഇവിടെ, അതായത് ഇവിടെ കെ എഫ് യു പി എമ്മിൻ്റെ ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അമേരിക്കൻ സിസ്റ്റം പോലെയാണ്. അതായപ്പോൾ നാട്ടിലൊരു ക്ലാസ് ആണല്ലോ, ഒരു കോളേജിൽ ഇപ്പോൾ പോയാൽ ഒരു ക്ലാസ് ടീച്ചേഴ്സ് വന്നു പോവും, അങ്ങനെയാണല്ലോ. ഇവിടെ നമ്മൾ ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ തന്നെ
1: പോകണം. അതായത്
0: നമുക്കൊരു, അപ്പോൾ നമുക്കൊരു ക്ലാസ് ഇല്ല. ഓരോ സബ്ജക്റ്റിന് നമുക്കൊരു ക്ലാസ് ഉണ്ട്,
1: അതായത് കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ക്ലാസുകൾ ഇങ്ങനെ പരസ്പരം ഷഫിൾ
0: ചെയ്തുകൊണ്ട്. അതായത് ഇപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറും, അവർക്ക് ഒരു കോഴ്സ് കോമൺ ആയിട്ട് ഉണ്ടായാൽ എല്ലാവരും ഒരു ക്ലാസ്സിലായിരിക്കും.
1: മനസ്സിലായി?
0: ഇപ്പോൾ ഒരു ഫിസിക്സ് ക്ലാസ് ഉണ്ടെങ്കിൽ ഈ ഫിസിക്സ് ക്ലാസ്സിൽ എല്ലാ മേജേഴ്സും ഉണ്ടാവും, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ആർക്കിടെക്ചർ ഉണ്ടാവും, എന്തോ മെക്കാനിക്കൽ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും ഒരു ക്ലാസ്സിൽ തന്നെ. പക്ഷെ എല്ലാവരും
1: ഓക്കെ, അത് ഓക്കെ, അത് ക്ലിയർ ആയി. ഈ പൊതുവെ ഒരു അഡ്മിഷനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് റിഹാൻ പഠിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണല്ലോ, അപ്പോൾ റിഹാൻ്റെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അതായത് ഒരു നമ്പർ,
0: ഇപ്പോൾ
1: അഡ്മിഷൻ എത്ര കുട്ടികൾ വരെ അവരെടുക്കും? ഒരു ഒരു
0: അതെങ്ങനെ ഒരു
1: ഇപ്പോൾ റിഹാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനാണ്,
0: ഓക്കെ,
1: എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഫസ്റ്റ് ഇയർ
0: കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്?
1: അതെ,
0: ആ നമ്പറിൻ്റെ എനിക്കൊരു ഇതില്ല,
1: അറിയില്ല,
0: ഒരു ഐഡിയ അല്ല,
1: അറിയില്ല.
0: പക്ഷെ അതായത് ഒരു ക്ലാസ് റൂമിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടാവും.
1: 20. ഓക്കെ. ഓക്കെ, പിന്നെ അതുപോലെ ഫാക്കൽറ്റീസ്,
0: ഫാക്കൽറ്റീസ്
1: അവരെക്കുറിച്ചുള്ള അഭിപ്രായം, ക്ലാസ് ഒക്കെ എങ്ങനെ?
0: ഓക്കെ, മിക്കതും അറബ്സ് ആണ്, അതായത് ടീച്ചേഴ്സ് അറബ്സ് ആണ്. അത് സൗദീസ് ഉണ്ടാവും, ഈജിപ്ഷ്യൻസ് ഉണ്ടാവും, പിന്നെ അമേരിക്കൻസും ഉണ്ട് പഠിപ്പിക്കുന്നത്. അമേരിക്കൻസ് ഉണ്ട്, ഇന്ത്യൻസും ഉണ്ട്, പാകിസ്ഥാനീസുകളുണ്ട്,
1: എല്ലാവരും.
0: അപ്പോൾ ഇവരൊക്കെ നല്ല ഹൈലി ക്വാളിഫൈഡ് പ്രൊഫസേഴ്സാണ്. അതായത് യു എസ് സിന്ന് പി എച്ച് ഡി ഡിഗ്രി എടുത്ത് വന്നിട്ട് ഇവിടെ ഇവിടെ പ്രൊഫസർമാരായിട്ട് അപ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ആയുള്ള പ്രൊഫസേഴ്സ്. അപ്പോൾ ടീച്ചിങ് ഒക്കെ നല്ല ഹൈ ലെവൽ,
1: ഹൈ ലെവൽ,
0: അതായത് വേൾഡ് ലെവൽ ക്വാളിറ്റി
1: നിലവാരമുള്ള, വളരെ നല്ല. ഓക്കെ, അപ്പം റിഹാൻ്റെ നമ്മുടെ പി സി റേഡിയോ പ്രേക്ഷകരോടുള്ള അഭിപ്രായം എന്താണ് ഈ വിഷയത്തെ കുറിച്ച്, താല്പര്യം?
0: അതായത്
1: റിഹാൻ എന്താണ് അവരോട് സജസ്റ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഉള്ള ഒരുപാട് രക്ഷിതാക്കളുണ്ട്, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അവരൊക്കെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ തന്നെ കുട്ടികളെ കൊണ്ട് അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം ഒരുപക്ഷെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ, നാട്ടിലൊക്കെ പല വാർത്തകൾ കേൾക്കുന്നതുകൊണ്ട് അവരൊക്കെ ഭയപ്പാടിലാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപക്ഷെ ഇത് ഈ എപ്പിസോഡ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാം, ഇതിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം തന്നെ അതാണ്. ഒരുപാട് ആളുകൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും അവരാഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയട്ടെ എന്നുള്ളതാണ്. അപ്പം റിഹാൻ എന്താണ് അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
0: ഇപ്പോൾ ഇപ്പോൾ ഒരു പാരൻ്റ് ഓരോ മക്കൾക്ക് വേണ്ടി ഇവിടെ സൗദിയിലും എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് കുതിരാത്തും തഹസീലും ചെയ്യാം, അതാണ് എൻ്റെ അഡ്വൈസ്. അതായത് കുതിരാത്തും തഹസീലും ചെയ്യാം, പിന്നെ എസ് ഐ ടിയും ചെയ്യാം, മൂന്നും ചെയ്യാം. എന്തായാലും അതായത് ഈ മൂന്ന് എക്സാംസിലും മെറ്റീരിയൽ അത്ര ഡിഫറെൻ്റ് അല്ല, അതായത് കുറച്ച് കോമൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ സ്കൂൾ സ്കൂളിന് പഠിക്കുന്നുണ്ടല്ലോ, എന്തായാലും ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാമല്ലോ.
1: അതെ.
0: അപ്പോൾ അതിൽ കൂടെ അതിലുള്ള ഇൻക്ലൂഡുള്ള മെറ്റീരിയലാണ് ഈ മൂന്ന് എക്സാംസിലും അത്യാവശ്യം വരുന്നത്.
1: ഓക്കെ,
0: ഒരു ചെറിയൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ആവശ്യം വരും, പക്ഷെ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യും.
1: ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ബുക്സ് ഇതൊക്കെ അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ?
0: തീർച്ചയായും. അതായത് ഇപ്പോൾ പിന്നെ എസ് ഐ ടി ആയാലും കുതിരാത്ത ആയാലും തഹസീൽ ആയാലും നിങ്ങൾ എസ് ഐ ടി, അതായത് ജെറിയലിൽ പോയാൽ നിങ്ങൾക്ക് മൂന്നിൻ്റെ എക്സാംസിൻ്റെ മെറ്റീരിയലും കിട്ടും.
1: കിട്ടും.
0: പിന്നെ എസ് ഐ ടി ഫോർ എസ്പെഷ്യലി എസ് ഐ ടി ഓൺലൈൻ കുറേ മെറ്റീരിയൽസ് ഉണ്ട്,
1: ഓൺലൈനിൽ തന്നെ കിട്ടും.
0: ഇന്റർനെറ്റിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്, എന്തായാലും ഇത് ഇന്റർനാഷണൽ ടെസ്റ്റ് ആണല്ലോ.
1: അതെ, അതെ.
0: പിന്നെ കുതിരാത്തും തഹസീൽ അതായത് ഇന്റർനെറ്റിൽ അത്ര ഇതില്ല, പക്ഷേ നിങ്ങൾക്ക് ജെറീറിൽ കിട്ടുന്ന, ജെറീറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറി കിട്ടുന്ന, ഏതെങ്കിലും ബുക്ക് സ്റ്റോറിൽ കിട്ടുന്ന മെറ്റീരിയൽസ് അത്യാവശ്യം
1: വളരെ യൂസ്ഫുൾ
0: ആയിരിക്കും.
1: ഇപ്പം ഞാൻ എന്തുകൊണ്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, തഹസീലും കുതിരാത്തും മറ്റ് ചില യൂണിവേഴ്സിറ്റികളിൽ പെർസെൻറ്റേജിലൊക്കെ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ റിഹാൻ ആ പെർസെൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം ഉണർത്താൻ കാരണം, കാരണം എല്ലായിടത്തും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരേ പെർസെൻറ്റേജ് അല്ല യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട് അല്ലേ?
0: കെഎഫ് യു പി എം ഒരു ഒരു കുറച്ചുകൂടി ഹൈലി റെപ്യൂട്ടബിൾ ഇതായതുകൊണ്ട് കുറച്ച് അഡ്മിഷൻ കുറച്ച് കോമ്പറ്റീഷൻ ആണ്, അതാണ് അത്രയും ഹൈ ക്രൈറ്റീരിയ.
1: അതെ, അതെ.
0: പക്ഷേ ഇപ്പോൾ വേറെ കുറേ യൂണിവേഴ്സിറ്റീസിൽ ഇവരുടെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ജിദ്ദയിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, റിയാദിലുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ അല്ല, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഈ സ്കോഴ്സ് കൊണ്ട്. പക്ഷേ സെയിം അത്ര ഡിഫിക്കൽട്ട് ക്രൈറ്റീരിയ ആയിരിക്കില്ല,
1: ഇല്ല, എവിടെയില്ല,
0: ഇല്ല. അത് ഒരു ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ അറിയണമെങ്കിൽ ഉടനെ വെബ്സൈറ്റിൽ പോയി നോക്കാം.
1: കെഎഫ് യു പി എമ്മിൻ്റെ വെബ്സൈറ്റിൽ ഈ എല്ലാ ഇൻഫർമേഷൻസും, ഒരുപക്ഷെ ആരെങ്കിലും അഡ്മിഷന് പരിശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണോ?
0: തീർച്ചയായും. ഞാനിപ്പോൾ
1: ആളുകൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ?
0: ഞാനിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞാൽ അതൊക്കെ വെബ്സൈറ്റിലുള്ളതാണ്.
1: വെബ്സൈറ്റിൽ,
0: അതായത് ഇപ്പോൾ ട്യൂഷൻ ഫീസ് ആയാലും അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ആയാലും അവിടെ ഒരു ഇംഗ്ലീഷ് ഒരു അഡ്മിഷൻ ബുക്ക്ലെറ്റ് ഉണ്ട്.
1: അത്
0: ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു മുമ്പ് അറബിക്കിൽ മാത്രമായിരുന്നു, പക്ഷേ ഓരിപ്പോൾ ഇംഗ്ലീഷിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ ബുക്ക്ലെറ്റിൽ മിക്ക എല്ലാ കാര്യവും ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. പക്ഷേ ഈ അഡ്മിഷൻ ബുക്കിലെ ഒരു ചെറിയൊരു ഒരു മിസ്റ്റേക്ക് എന്ന് പറയൂല, ഒരു ഞാൻ പറയുന്നൊരു ടിപ്പാണ്. അവിടെ എസ് ഇ ഡി ട്രാക്കിൽ അവരുടെ ക്രൈറ്റീരിയ പറയുന്നത് 1350 പ്ലസ് എന്നാണ്
1: പറയുന്നത്.
0: ഈ 1350 പ്ലസ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ 1350 മേലെ കിട്ടിയാൽ അഡ്മിഷൻ ഉറപ്പിക്കാൻ കഴിയില്ല.
1: കഴിയില്ല.
0: ഇപ്പോൾ ഒരു 1350 ആണ് വെബ്സൈറ്റിൽ ചെയ്താൽ,
1: അതെ,
0: അത്
1: അത് മിനിമം സ്കോർ,
0: മിനിമം സ്കോർ ആണ്, എലിജിബിൾ ആവാനുള്ള സ്കോർ
1: ആണ്.
0: അത് സൗദീസിക്ക് എന്തായാലും ഈ അതായത് ഈ ക്രൈറ്റീരിയ കുറവാണ്. അവർക്ക് ഒരു 1400, 1360 അതൊക്കെ കിട്ടിയാൽ അവർക്ക് അഡ്മിഷൻ
1: കിട്ടും.
0: പക്ഷെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻക്ക്, ഒരു നോൺ സൗദിക്ക് കിട്ടാൻ ഒരു സേഫ് സ്കോർ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത് 1500
1: മേലെ കിട്ടണം,
0: 1500 മേലെ കിട്ടണം. അപ്പോൾ അതാണ് ഒരു ഒരു വലിയൊരു കുറേ പാരൻസ് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. വെബ്സൈറ്റിൽ 1350 ആണ്
1: എഴുതിയിട്ടുള്ളത്. പോയിന്റാണ്, കാരണം ആൾക്കാർക്ക് അത് വളരെ ഒരു ശ്രദ്ധ വേണം ആ വിഷയത്തിൽ. ഏതായാലും വളരെ വിലപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ പീസ് റേഡിയോയുടെ പ്രേക്ഷകരോട് കൈമാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാല്ലാ, കാരണം ഒരുപാട് പാരൻസിന് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിയാൻ വളരെ ആഗ്രഹമുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. റിഹാൻ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഈ വിഷയങ്ങൾ നമ്മോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇൻഷാല്ലാ ഇനിയും ഇത്തരം വിഷയങ്ങൾ എന്തെങ്കിലും റിഹാൻ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അറിയിക്കുക. പീസ് റേഡിയോയുടെ സ്റ്റുഡിയോ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ദമാമിൽ ഉണ്ടാവും. എന്തെങ്കിലും പീസ് റേഡിയോയുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയുവാനുണ്ടെങ്കിൽ പറയാം.
0: അതായത് ഇപ്പോൾ മെയിനായിട്ട് എൻ്റെ സബ്ജക്റ്റിൽ ഇവിടെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പോൾ നാട്ടിൽ നമ്മൾ കുറേ വാർത്ത കേൾക്കുന്നുണ്ടല്ലോ.
1: അതെ അതെ.
0: അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം ശ്രമിച്ചാൽ, അത്യാവശ്യം ഹാർഡ് വർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയാൽ, അതായത് ഇപ്പൊ നമ്മൾ സൗദിയിൽ തന്നെയാണല്ലോ മിക്ക എന്താ ഇവിടെ ജനിച്ചു വളർന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പാരന്റ്സിനെയും കൂടിയും എന്താ നിൽക്കാം.
1: പാരന്റ്സ് അവർക്ക് ഇവിടെ ജോലി ചെയ്യുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് പെട്ടെന്ന് കുട്ടികള് പ്ലസ് ടു കഴിയുന്നതോടെ എന്ത് ചെയ്യണം, അവര് ഇവിടെ അഡ്മിഷൻ ശരിയാവുന്നില്ലല്ലോ, നാട്ടിലേക്ക് പോകണം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഒറ്റയ്ക്ക് എങ്ങനെ കുട്ടികളെ നാട്ടിലേക്ക് അയക്കുക എന്നൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവരെ അലട്ടാറുണ്ട്. അപ്പം ഇത് അവർക്ക് വളരെ ആശ്വാസമേകും. ഈ വിഷയത്തിൽ കുറച്ചുകൂടി അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സാധ്യത
0: ഇവിടെ ഇവിടെ എന്തായാലും തീർച്ചയായും കോളേജ് യൂണിവേഴ്സിറ്റി നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
1: അതെ അതെ.
0: ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ
1: ഇവിടെ പ്രത്യേകിച്ച് റിഹാൻ പറഞ്ഞതുപോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് KFUPM. 101 റാങ്ക് സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു KFUPM. പിന്നെ പൊതുവെ നല്ല കോളേജാണ്, നല്ല അന്തരീക്ഷമാണ്.
0: അതായത് ഇപ്പോൾ വേൾഡ് ലെവലിൽ ഒരു നല്ലൊരു ഹൈ യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ ഇവരിപ്പോൾ ഈ നോൺ സൗദീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിക്കൊള്ളു, രണ്ട് മൂന്ന് വർഷമായിക്കൊള്ളു. ഇതിൻ്റെ മുമ്പ് വെറും സൗദീസ് ആയിരുന്നു.
1: അതെ അതെ.
0: അപ്പോൾ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ള വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീൻ്റെ മാക്സിമം നമ്മൾ അഡ്വാൻറ്റേജ്
1: എടുക്കുക, ഉപയോഗപ്പെടുത്തുക. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ല ഇത് ഇത്തരം വാർത്തകൾ കാണാം, സൗദി അറേബ്യയിൽ എങ്ങനെ ഡിഗ്രി ചെയ്യാം, ഇങ്ങനെയുള്ള അഡ്മിഷൻ സാധ്യതകളെ കുറിച്ചൊക്കെ ഉള്ള. അപ്പം ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒരുപക്ഷെ പീസ് റേഡിയോയുടെ പ്രേക്ഷകർ അറിയുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇൻഷാല്ലാ എല്ലാവർക്കും നല്ലൊരു ശോഭനമായ ഭാവി നേരുന്നു നമ്മുടെ പുതിയ തലമുറയ്ക്ക്. ഇൻഷാല്ലാ അവരെല്ലാം നല്ല നിലയിൽ എത്തിച്ചേരാൻ കഴിയട്ടെ. നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഏതായാലും റിഹാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
0: അസ്സലാമു
1: അലൈക്കും.
2: മാഷാല്ലാ തബാറക്കല്ലാ. നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് വഴികാട്ടി സൗദി KFUPM ഡിഗ്രി കോഴ്സുകൾ എന്ന വിഷയത്തിൽ രഹാൻ ഷമീറുമായി ഡോക്ടർ ഷഹനാസ് ചാത്തോ നടത്തിയ അഭിമുഖമായിരുന്നു.
3: സ്കൂൾ അവധിക്കാലം വിരുന്നുകളുടേതാണ്. ഉമ്മയുടെ വീടാണ് പ്രധാന വിരുന്നിടം. അവസാനത്തെ പരീക്ഷ കഴിഞ്ഞെത്തുമ്പോൾ ഉമ്മയുണ്ടാകും വീട്ടിൽ. ഉടുപ്പും കളിക്കോപ്പും പെറുക്കിയെടുത്ത് ഉമ്മമ്മാൻ്റെ കൂടെ പോകും. പുസ്തകങ്ങളും പരീക്ഷകളുമൊക്കെ മറക്കുന്ന പുതിയ ജീവിതമാണ്. പിന്നെ പാടത്തും പറമ്പിലും തൊടിയിലും തോട്ടിലും ഉല്ലാസത്തിൻ്റെ കുറേ ദിവസങ്ങൾ. അങ്ങനെ ഒരു ദിവസം കളി കഴിഞ്ഞെത്തുമ്പോൾ ഇക്കാക്ക കാത്തിരിപ്പുണ്ടാവും. കളിക്കാലം കഴിഞ്ഞു തിരികെ പോകണം. കാരണം ഇത്രയുള്ളൂ, അവധിക്കാലം ചെലവിട്ട വീടല്ല ശരിക്കുള്ള വീട്. ജീവിതത്തിലേക്കുള്ള വരവും മരണത്തിലേക്കുള്ള മടക്കവും ഇത്രയുള്ളൂ. വിരുന്നു പാർത്ത വീടല്ല ശരിക്കുള്ള വീട്. തിരികെ കൊണ്ടുപോകാൻ ആള് വരുന്നൊരു ദിവസമുണ്ട്. നിർണയിക്കാൻ നമുക്ക് അധികാരം അനുവദിക്കാത്തൊരു തീയതിയിൽ ആ മടക്കം സംഭവിക്കും. ഉപ്പ വന്നിട്ടേ ഉറങ്ങൂ എന്ന് വാശി പിടിച്ച് മക്കള് പൂമുഖത്തിരിക്കാറില്ലേ, അങ്ങനെ ഇരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോവും. പക്ഷെ രാവിലെ ഉണരുമ്പോൾ മോൻ റൂമിലെ കിടക്കയിലായിരിക്കും. അതെങ്ങനെയാണെന്ന് മോൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നിപ്പോൾ ചോദിക്കുമ്പോൾ വൈകി വരുന്ന ഉപ്പ നിന്നെ വാരിയെടുത്ത് റൂമിൽ കിടത്തും. ഇതൊന്നും മോൻ അറിയില്ല. നീ ഉണരാതിരിക്കാൻ ഉപ്പ അത്രയും ശ്രദ്ധിക്കാറുണ്ട്. ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയും അങ്ങനെയാണ്. ഉറക്കം പോലെയാണ് മരണം. പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ലോകവും സ്നേഹവുമുള്ളൊരു ദിവസവും സ്നേഹമുള്ളൊരു പടച്ചവനും മോനെപ്പോലുള്ള നല്ല കുട്ടികളെയും ഒക്കെ അവിടെ കാത്തിരിക്കും എന്ന് ചേർത്ത് വെക്കണം. മരണത്തെ വല്ലാതെ ഭയന്ന മകന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് പേടിക്കാനൊന്നുമില്ലാത്തൊരു യാത്രയെക്കുറിച്ച്. പുറത്തെ മുറിയിൽ നിന്ന് അകത്തെ മുറിയിലേക്കൊരു കോരിയെടുക്കൽ, സ്നേഹനിധിയായ രക്ഷിതാവിൻ്റെ എല്ലാ കരുതലും കാരുണ്യവും സ്വീകരിച്ചൊരു യാത്ര, ആ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ഇടത്താവളത്തിൽ കുറച്ചു കാലം നമ്മൾ പാർത്തത്. ഇതൊരു കുറച്ച് ചിന്തകളാണ്, നമുക്ക് പല കാര്യങ്ങളും സമ്മിശ്രമായിട്ട് കൂടി വരുന്ന ഒരു കാര്യം. ഞാൻ വായിക്കാൻ കാരണം വെച്ചാൽ നമ്മളത് കേൾക്കും, സാധാരണ നമ്മളെ അനുഭവങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ടാവുമല്ലോ. സംസാരിക്കാൻ എന്താ തോന്നിയ
4: ഇതിൽ പിന്നെ അതിൻ്റെ ഒരു ആ മറ്റേ ടെക്സ്റ്റിൻ്റെ പിന്നാലെയാണ് ആദ്യം പോകണമെന്ന് തോന്നുന്നു. അതിൻ്റെ ആശയതലത്തിലേക്ക് അത് മരണവും അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച ഒരു ഒരു അനുഭൂതിയാണ് ഇപ്പം നമുക്ക് ലഭ്യമായത്. അതായത് നമ്മൾ പിന്നെ സ്കൂൾ അടച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഉപ്പ ഒരു കൊണ്ടുവരാൻ വരലുണ്ട്. അപ്പോൾ ഉപ്പ കൊണ്ടുവരാൻ വരുന്നതാണ് ഏറ്റവും അസഹനീയം എന്ന ഉപ്പാനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, പക്ഷേ ആ നമ്മൾ അനുഭവിച്ച കളി ആ പിന്നെ വിനോദങ്ങളിൽ നിന്ന് വീർപ്പിട്ട് പോരുക എന്ന് പറയുന്നത് അന്ന് പിന്നെ ഭയങ്കര സങ്കടം, അന്നൊരു മൂഡും ഉണ്ടാവില്ല, അന്ന് എന്തോ ഒരു നമ്മളിങ്ങോട്ട് വരിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് പോരുക. അപ്പം അതിൽ ആ ടെക്സ്റ്റിൻ്റെ കൂടെ അങ്ങനെ പോയപ്പോൾ അത് വല്ലാത്ത നമ്മളിങ്ങനെ ഒരു അനുഭവിച്ചൊരു സാധനമായതുകൊണ്ട് അത് ഭയങ്കര ഒരു ഹൃദ്യമായിട്ട് തോന്നി. അതാണ് എനിക്ക്. അതെ,
3: അത് മാത്രമല്ല അപ്പം അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇരുന്ന് വാർക്കാൻ വന്നാണ്.
4: അതെ,
3: ഇവിടുന്ന് ഉപ്പ വിളിക്കാൻ വരുന്നത് പോലെ നമ്മൾ പടച്ചം ഇവിടെ ഒരു സമയത്ത് വിളിക്കാൻ വരുമ്പോൾ
4: അല്ലേ,
3: അപ്പൊ നമ്മൾ തിരികെ പോകുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അവിടെ ഇല്ല എന്ന് വേറെ ചോയ്സ് ഒന്നുമില്ല. മറ്റൊന്ന് ഉപ്പാനെ കാത്തിരിക്കുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് അത് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ട് സംഭവമാണ് മോനോട്. അതിന് മോന് ഉപ്പാനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഉറങ്ങിപ്പോയിട്ട് അവസാനം ഉപ്പന്നെ അവനെ കൊണ്ടുപോയിട്ട് റൂമിലെത്തി. നേരം വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് മോന് പലപ്പോഴും ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചെറുപ്പ കുട്ടികൾ
4: ആലോചിക്കാറുണ്ട്.
3: അപ്പോൾ ഉറക്കത്തിന് ഭംഗം വരാതെ ഉപ്പ കൊണ്ടുപോയി കിടത്തിയതാണ്. ഇതുപോലെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റലാണ് മരണ മോനെ. പേടിക്കാനൊന്നുമില്ല, പടച്ചവൻ നമ്മൾ തിരിച്ചു വിളിക്കലാണ്. നമ്മളെ ഭാഗം റെഡിയായി കഴിഞ്ഞാൽ നമുക്കതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വളരെ ലളിതമായി മോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയുടെ വാക്കുകൾ കൂടി അതിൽ ചേർത്ത് വെക്കുകയാണ്.
4: അതെ അതെ അതെ, നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ പിന്നെ നമ്മുടെയൊക്കെ മക്കൾക്കും ആ ഒരു ഒരു ചിന്ത പകർന്നു കൊടുക്കാൻ നല്ലൊരു കാര്യമാണ്. അത് ഇതൊക്കെ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അപ്പം ഇതുപോലെയാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിട്ടുള്ളത്.
5: أعوذ بالله من الشيطان الرجيم.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه نيانو എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

രാത്രിയേറെ വൈകി നഗരത്തിലൊരു പാലത്തിനരികിൽ അയാളിങ്ങനെ ഒരുപാടൊരുപാട് ആശങ്കകളോടെ സംഘർഷങ്ങളോടെ നിൽക്കുകയാണ്. ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണ്. എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ല. എൻ്റെ ജീവിതത്തിലെല്ലാം പിഴച്ചു പിഴച്ചു പോകുന്നു. അകലെ ഒരു ചെറിയ വെളിച്ചം അരികിലെ കടുത്തു വരുന്നത് അയാളപ്പോൾ ശ്രദ്ധിച്ചു. വേച്ച് വേച്ച് അവശനായെത്തുന്ന ആ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ അഡ്രസ്സിലുള്ള ആളെ നിങ്ങളറിയുമോ? അതെ എന്ന് പറഞ്ഞ അയാളുടെ കൈ പിടിച്ച് ആ വീട് തേടി ആ ടോർച്ച് വെളിച്ചത്തിൽ അങ്ങനെ നടക്കുമ്പോൾ ആ വയോധികൻ പറയുന്നുണ്ടായിരുന്നു, മോനെ നീ ഇല്ലെങ്കിൽ ഇന്നത്തോടെ എൻ്റെ കാര്യം തീർന്നു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ജീവൻ രക്ഷാ മരുന്നുകൾ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിലാണുള്ളത്. അപ്പോഴാണ് അയാൾ ഓർക്കുന്നത് തൻ്റെ അരികിലേക്ക് അടുത്തു വന്ന ആ ടോർച്ച് വെളിച്ചം തൻ്റെ ജീവിതത്തിൻ്റെ ഇനിയുള്ള പ്രയാണ വഴിയിലെ പ്രകാശമാണ് എന്ന്. എന്നെ കൊണ്ടൊരാവശ്യമില്ല, ഞാനൊന്നിനും പറ്റാത്തവനാണ്, എനിക്കൊന്നും സാധിക്കില്ല, എല്ലാം തീർന്നു എന്ന മനോഹരങ്ങൾക്കപ്പുറം പ്രതീക്ഷയുടെ പുതിയ പ്രകാശക്കീറുകൾ തേടിയുള്ള യാത്രയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രയാണങ്ങളിലൊന്ന്. ഇന്നത്തെ ഈ ദിവസം ഇനിയുള്ള എല്ലാ ദിവസങ്ങളും അങ്ങനെയാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ ആരംഭിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ബഷീർ വി പി, എന്നോടൊപ്പം പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി.
1: ഇന്ന് 2026 സെപ്റ്റംബർ 10 വ്യാഴം,
0: ഹിജ്റ വർഷം 1448, റബീഉൽ അവ്വൽ 28,
1: കൊല്ലവർഷം 1202, ചിങ്ങം 25.

0: ഷിയർ, നമ്മൾ ലൈവിൽ ഒന്നിച്ചിരുന്നിട്ടുണ്ടോ?
1: കുറേ മുമ്പ് ഇരുന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്.
0: കുറേ അധികം എപ്പിസോഡുകൾക്ക് അപ്പുറമാണ്.
1: അതെ അതെ.
0: ഇപ്പം ഇന്ന് നമ്മൾ ശ്രോതാക്കളോട് ചോദിക്കുന്ന ചോദ്യം, നിലവിൽ ഒരു വലിയ വിഷയവും വിവാദവും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, നിലനിന്നിരുന്നു. ഡോക്ടർ അബ്ദുള്ള ബാസിലിനെതിരിൽ ഒരു ജാമ്യമില്ലാ കേസെടുക്കുകയും കേരളം മുഴുവൻ അതോട് പ്രതികരിക്കുകയും ചെയ്തു. ആ വിഷയം അന്നു തന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്നാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം. അന്ന് തന്നെ അറിഞ്ഞിരുന്നോ? ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നോ? ചെയ്തിരുന്നെങ്കിൽ അതെന്താണ്? അറിഞ്ഞിരുന്നോ? ചെയ്തിരുന്നോ? എന്താണ്? മൂന്ന് ചെറിയ ചോദ്യങ്ങളാണ്. ആളുകൾ ടെക്സ്റ്റ് ചെയ്യട്ടെ.
1: അതെ,
0: ഇൻഷാല്ല. നമ്മൾ മധുരം ഖുർആൻ കഴിഞ്ഞതിന് ശേഷം ഫീഡ്ബാക്കിലേക്ക് പോകാൻ തോന്നുന്നു.
1: ഇൻഷാല്ല
0: മധുരം ഖുർആൻ സെഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്.
2: أعوذ بالله من الشيطان الرجيم

0: സൂറത്തു ഹുജറാത്തിലെ 12-ാമത്തെ വചനമാണ് ഇവിടെ പാരായണം ചെയ്തത്. ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ ആ ഖിറാഅത്ത് കേട്ടത്.
1: ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിൻ്റേതായ ഒരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമാത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി. അക്കാഡമിക യോഗ്യത അദ്ദേഹത്തിൻ്റെത് ഇസ്ലാമിക് സർവകലാശാലയ മദീനയിൽ നിന്ന്. ഖിറാഅത്ത്, തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത് ശബ്ദ പരിശീലനം, ഇൻഷാ മേഖലയിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സേവനങ്ങളും പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുമ്പോൾ കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോക പ്രശസ്തരായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റുമാണ് അദ്ദേഹം. കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള ഖുർആൻ പഠനം, തജ്വീദ്, മഖാമാത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ് എന്നിവ അദ്ദേഹം നടത്തിവരുന്നു. അനവധി അന്താരാഷ്ട്ര പരിപാടികളിൽ മുഖ്യ പാരായണനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ലോക ശ്രദ്ധ നേടിയതിന് കാരണം മിഷാരി റാഷിദ് ലോകമെമ്പാടും പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ പാരായണത്തിലെ ചില സവിശേഷതകളാണ്. ശബ്ദത്തിൻ്റെ സ്വാഭാവികമായ മാധുര്യം, മഖാമുകളുടെ മനോഹരമായ ഉപയോഗം, ഹൃദയത്തെ ഉണർത്തുന്ന ആത്മീയത, ശ്വസന നിയന്ത്രണത്തിലെ മികവ്, നൈപുണ്യത്തോടെ ഉപയോഗിക്കുന്ന ഭാവാത്മക പിച്ച് മാറ്റങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിൻ്റെ പ്രത്യേകതകളായി തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും.
0: 4 പ്രധാന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഈ വചനം നമ്മളോട് പറഞ്ഞു പോകുന്നു. 1, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറൻ മിനദ്ദന്നി ഇന്ന ബഅദ്ദദ്ദന്നി ഇസ്മുൻ. വിശ്വാസികളെ, ഊഹം അതിൽ മിക്കതും അത് പാപങ്ങളാണ് എന്ന ഊഹത്തെക്കുറിച്ച് ഈ ഒരു വചനത്തിൽ ഖുർആൻ പറയുന്നുണ്ട്. 2, വല തജസ്സസു, നിങ്ങൾ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ചാരപ്പണി എടുക്കരുത്. മറ്റൊന്ന്, വല യഗ്തബ് ബഅളുക്കും ബഅള, നിങ്ങൾ ഗൈബത്ത് പറയരുത്, ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്ന ഒരു രീതി ഉണ്ടാകരുത്. അങ്ങനെ 4 കാര്യങ്ങൾ: ലന്ന്, തജസ്സുസ്, ഗൈബത്ത്. അതോടൊപ്പം തന്നെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് പിന്നീട് പറയുന്നത്. വത്തഖുല്ലാ ഇന്നല്ലാഹു തവ്വാബുർ റഹീം, നിങ്ങൾ തൗബ ചെയ്യണം, നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരുപാട് വ്യക്തിബന്ധങ്ങളെയും കുടുംബബന്ധങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം വളരെ ആഴത്തിൽ ബാധിക്കുന്ന ഒന്നാണ് സുഉദ്ദന്നെ, ദുഷിച്ച സംശയങ്ങൾ. ഒരാളൊന്നും സലാം പറയാതെ പോയാൽ അതോടുകൂടെ അയാൾ അഹങ്കാരിയാണ് എന്ന് തീരുമാനിക്കുന്നു. ഒരാളൊന്ന് എന്താ പറയുക, ഒരു പിന്നെ ഒന്ന് ചിരിക്കാതെ പോയാൽ അതോടുകൂടെ അയാൾ അഹങ്കാരിയാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഓരോ രാവിലെയും ആരംഭിച്ച് ഓരോ വൈകുന്നേരം അവസാനിക്കുന്നതിനിടയിൽ 100 ഊഹങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ കടന്നു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും വളരെ വ്യക്തിപരമായി അവലോകനം ചെയ്ത് പോകേണ്ട, ആത്മവിമർശനം നടത്തേണ്ട ഒരു കാര്യമാണിത്. ഇവിടെ എല്ലാ സംശയങ്ങളും പാപമാണെന്നോ ഒന്നും പറയണില്ല. ഒരാളിങ്ങനെ ഒരാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം പാപമാണ് എന്നൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ മിക്കവാറും പാപകരമായ രീതിയിലാണ് ഇത്തരം ചിന്തകൾ പോകാറുള്ളത്. ഒരേ സംഭവത്തിന് പല കാരണങ്ങളുണ്ടാകാം. ഒരു വ്യക്തിനെ നമ്മളൊരു സ്ഥലത്ത് കാണുന്നു, അർദ്ധരാത്രി കുറച്ച് വൈകിട്ട് ഒരു സ്ഥലത്ത് ഒരാളിങ്ങനെ കാണുകയാണ്. അതോടുകൂടെ അയാളെക്കുറിച്ച് ആദ്യം വരുന്നത് മോശമായൊരു ചിന്തയാണ്. അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. എല്ലാ വ്യക്തികളെയും ഇങ്ങനെ രാത്രിയിലൊരു സ്ഥലത്ത് കാണുന്നതോടുകൂടെ പിന്നെ അതാണതിൻ്റെ പിന്നെ ഒരു നമ്മൾ ചിന്തിച്ചതാണ് അതിൻ്റെ ആംഗിൾ എന്ന് ഒരിക്കലും വന്നുകൊള്ളണം എന്നില്ല. അപ്പോൾ ഊഹത്തെ നമ്മൾ അതിശക്തമായി നിയന്ത്രിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അക്ദബുൽ ഹദീസ് ഏറ്റവും വലിയ കളവാണ് ഊഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 2, തജസ്സുസാണ്. ഇതും ഭയങ്കര വ്യാപകമാണ്. ഒരാൾ ഒരിക്കലും പറയരുതേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറയും, നിന്നോട് മാത്രമേ പറയണുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൊത്തം ആൾക്കാരോട് എന്ത് ചെയ്യും, പറയും. അങ്ങനെ ഒരാളുടെ ന്യൂനതകളോ കുറവുകളോ അല്ലെങ്കിൽ ഒരാളടുത്തുള്ള കാര്യങ്ങളൊക്കെ. സാധാരണഗതിയിൽ ഈ കൂട്ടുകുടുംബ സംവിധാനത്തിൽ നല്ലോണമുള്ള കാര്യമാണ് ഇതൊക്കെ. ഊഹ ഉണ്ടാകും, ഈ ചാരപ്പണി ഉണ്ടാകും, വേറെ ഉള്ളത് കട്ട് കേൾക്കാനോ നോക്കാനോ ഒക്കെ ഉള്ള രീതികളുണ്ടാകും. ചില സ്ഥലങ്ങളിലൊക്കെ ഒരാൾ വീട്ടിലില്ലെങ്കിൽ ആ വീട്ടിലില്ലാത്ത ആളെ റൂമിലൊന്ന് കയറലും അയാളെ ഷെൽഫൊന്ന് തപ്പലും അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ സാധാരണഗതിയിൽ നമ്മൾ എന്നെ കണ്ടുവരാറുണ്ട്. എനിക്ക് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, ഒരു പിന്നെ വീട്ടിൽ നല്ല ഭയങ്കര സ്നേഹത്തിലും സൗഹൃദത്തിലുമൊക്കെ പോണൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ പ്രശ്നത്തിൻ്റെ മർമ്മം എവിടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റേ ഇതിൻ്റെ മീൻ ഇതുണ്ടല്ലോ ബേക്കറിൻ്റെ ഒരു കവറാണ്. അപ്പോൾ ഇവരുടെ റൂമിൽ മേശപ്പുറത്ത് ഈ ബേക്കറി പൊട്ടിച്ച രീതിയിൽ ബേക്കറി കാണുകയാണ്. അതോടുകൂടെ വീട്ടിൽ ഉള്ള വീട്ടിൽ സ്ഥിരമായിട്ടുള്ള പെങ്ങൾ ആണ് ചിന്തിക്കുകയാണ്, ഇവർ വീട്ടിൽ റൂമിൽ കൊണ്ടുവന്നാണ്ട് ഫുള്ള് വേറുള്ളവർക്കൊന്നും കൊടുക്കാതെ തിന്നലും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഊഹാണ് അപ്പോൾ അത്. അത് ആ റൂമിൽ ഒരു കയറേണ്ടതല്ലാത്ത ഒരു കയറിൽ കയറിയതുകൊണ്ടാണ് ശരിക്ക് അത് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ രാത്രി വന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചു, അത് ജസ്റ്റ് പൊട്ടിച്ചു, അതിന്ന് കുറച്ചെടുത്തു, രാവിലെ ചായക്ക് എടുക്കാനുള്ളതാണ്. അവരെന്ത് ചെയ്തു, രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അത്രയേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്ക് ഈ ഇത്തരം ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ സംസാരിച്ച് വേറെ ഏതോ തലത്തിലേക്ക് സംഭവം പോയിട്ടുണ്ട്. അപ്പോൾ അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു തത്വം, അത് സാമൂഹിക ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. വലയത്ത ബാലോക്കും ബാല, നിങ്ങൾ പരസ്പരം അനിഷ്ടകരമായ കാര്യങ്ങൾ പങ്കുവെക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഖുർആൻ ചോദിക്കണ, യുഹിബ്ബു അഹദുക്കും അയ്യക്കുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ സഹോദരൻ്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ ഒരാളെ പറ്റി അസാന്നിധ്യത്തിൽ എന്തെങ്കിലും കാര്യം പറയാമെന്ന് പറയുന്നത് അയാളെ ശരീരത്തിൽ നിന്ന് മരിച്ചതിന് ശേഷം ഇങ്ങനെ കഷ്ണം മുറിച്ചെടുത്തിട്ട് കഴിക്കണ പോലെയാണ് എന്നാണ്. അത്ര വലിയ പിന്നെ പരാമർശമാണ് ഖുർആൻ നടത്തുന്നത്. അത് നിങ്ങൾക്കിഷ്ടമല്ല, ഫകരിഹത്തും, അതാ ഒരാളും ഇഷ്ടപ്പെടൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പണിയും ഒഴിവാക്കണം. വത്തഖുല്ലാ, നിങ്ങളല്ലാനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹു തവ്വാബുർ റഹീം. പിന്നെ ഒരു വിശ്വാസിക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റി അയാൾ തൗബ ചെയ്യാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല തൗബ സ്വീകരിക്കുന്നവനാണ് എന്നുകൂടി ഖുർആൻ ഇവിടെ പറഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പ്രഭാതത്തിൽ കേട്ടത്, ഞാനുൾപ്പെടെ ഈ കേൾക്കുന്ന എല്ലാവർക്കും വലിയ വെളിച്ചമുള്ള വലിയ ഉപകാരമുള്ളൊരു കാര്യമാണ്. മനസ്സിനെ ശുദ്ധമാക്കുക, വ്യക്തികളെക്കുറിച്ച് നല്ല ചിന്തകൾ വെക്കുക, മോശമായി ചിന്തിക്കാതിരിക്കുക. ഒരാളെടുത്തുള്ള ന്യൂനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ആ ന്യൂനതകളും കുറവുകളും അയാളെ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക. വേറുള്ളവരോട് പറയാതിരുന്നാൽ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല എൻ്റെ പാപങ്ങൾ മറച്ചു വെച്ചോളും, എൻ്റെ കുറവുകൾ ജനകോടികൾക്ക് മുന്നിൽ വിചാരണയ്ക്ക് വരുമ്പോൾ ഈ ഒരൊറ്റ മറച്ചു വെക്കലുണ്ട്, എന്ത് ചെയ്തോളും, അയാളുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഒളിപ്പിച്ചു വെച്ചോളും എന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ചിന്തകൾ മാത്രമല്ല പരാമർശങ്ങൾ, എപ്പോഴും ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അയാളുടെ നെഗറ്റീവ് ഓർമ്മ വരുന്നേ ആൾക്കാരുണ്ട്. ഒരാളോട് അങ്ങനെ നിൽക്കുമ്പോൾ അവൻ പണ്ട് ഒരു കൊല്ലം മുമ്പ് ഫുള്ള് പലിശ കച്ചവടമായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല, അപ്പോൾ ഒരു അഞ്ചു വക്തും പള്ളിയിൽ പോയി പോകുന്ന ആളാണ്. പക്ഷെ നേരെ പണ്ടെപ്പോഴോ പലിശ കച്ചവടമുള്ളതാണ് ആദ്യം ഓർമ്മയിൽ വരിക. ഒരാളെ പോസിറ്റീവ് അല്ല പറയാം, എപ്പോഴും അയാളുടെ നെഗറ്റീവാണ് പറയുക. ഇത് പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് സ്ഥിരം അസുഖമായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും എന്തു ചെയ്യില്ല, ഇതെന്നെക്കുറിച്ചാണ് പറയണതെന്ന് തോന്നേയില്ല. ഒരു വ്യക്തിനെക്കുറിച്ച് ഇങ്ങോട്ട് വന്നാൽ നേരെ അയാളുടെ നെഗറ്റീവ്, അയാളെക്കുറിച്ചുള്ള മോശം, ഒരാളുടെ അസാന്നിധ്യത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ അയൽപക്കത്തുള്ള ആളുകളെക്കുറിച്ച്, കുടുംബത്തിലുള്ള ആളുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാളെക്കുറിച്ച് നമ്മളൊരു പ്രയോഗം നടത്തുക എന്ന് പറയുന്നത് നമ്മളെ അമൽ ഫുള്ള് പോണ പരിപാടിയാണ്. എന്തിനാണിത്? ഇതിൻ്റെ ആവശ്യം എന്താണ്? അപ്പുറത്തെ കുഞ്ഞുമ്പോൾ അങ്ങനെയാണ്, ഓല് ഇങ്ങനെയാണല്ലോ ഇങ്ങനെ പറയും വെറുതെ. ഇതോടുകൂടെ സംഗതി നമ്മളെ ലഹറും അസറും മഗരിബൊക്കെ കുഞ്ഞുമ്പോൾ കൊണ്ടുപോയി, മനസ്സിലായില്ലേ? നല്ലോണം ഖുറാൻ ക്ലാസ്സിന് പോകും, വായിക്കും, പഠിക്കും, ഹിഫ്ലാക്കും, ഭയങ്കര സംഭവമാണ്. പക്ഷേ അതേസമയത്ത് ഈ നാവിൻ്റെ പ്രശ്നം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാകും. നാവിനെയും ലൈംഗികാവയവത്തെയും സൂക്ഷിച്ചൊരു വ്യക്തി, അയാൾക്ക് ഞാൻ സ്വർഗം കൊണ്ടുള്ള ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ ജാമ്യം നിൽക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഒരു സ്ത്രീയെ കുറിച്ച് ചോദിക്കണ്ടായി. അവർ രാത്രി നിസ്കരിക്കും, ഭയങ്കര ഉഷാറാണ്, പക്ഷേ നാവ് ഇല്ല, രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പം നല്ല പിന്നെ ശിർക്കും സബോൽ മുബിഖാത്തും ഒക്കെ ചെയ്ത് ജീവിച്ചാൽ മാത്രമല്ല നമ്മളെ സ്വർഗം നഷ്ടപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം.
1: വളരെ മനോഹരമായ അർത്ഥ ഗാംഭീര്യമുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ടുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അടുത്ത ഒരു സെഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്, പുലരിവെട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം.
0: പുലരിവെട്ടത്തിൽ ഹാരിസ് ബിൻ സലീം എന്നത്തേതും പോലെ നമ്മളോടൊപ്പം ചേരുന്നു. ഇത് ലാഭിച്ചാൽ എല്ലാം ലാഭിച്ചു എന്നതാണ് ഇന്നത്തെ സന്ദേശം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്കറിയാലോ കുറേ നല്ല കാര്യങ്ങൾ, പക്ഷെ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പം ആ കാര്യം പ്രവർത്തിക്കണം എന്ന് അതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഈ മനസ്സിൻ്റെ വിശാലത എന്ന് പറയും. അപ്പം നമുക്ക് ടെൻഷനുണ്ട്, ഒരു മനവിഷമുണ്ട്. ആ വിഷമം നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ മനസ്സ് ഇടുങ്ങും. ആ വിഷമം മനസ്സ് കണ് കയറുമ്പോൾ മനസ്സ് എന്ത് ചെയ്യില്ല, വിശാലമായി കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ടെൻഷൻ വരും. എന്നാൽ ആ പ്രയാസത്തെ ഏറ്റെടുക്കാൻ മനസ്സ് വിശാലത കാണിക്കുകയാണെങ്കിലോ നമുക്കതിൽ ടെൻഷനില്ല. നമ്മൾക്ക് ഭാവിയിൽ വരുമെന്ന് നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം എന്താവുന്നു, അത് നമ്മുടെ മനസ്സ് ഉൾക്കൊണ്ടാൽ തീർന്നു. എന്തിനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളുക എന്നുള്ളത് ഏത് കാര്യത്തിലും പ്രധാനമാണ്. അതിനെ നമ്മൾ ഇൻഷിറാഹു സ്വദർ എന്ന് പറയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശറഹ് എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഉണ്ട്. ഹൃദയത്തെ വിശാലമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നെ യഥാർത്ഥത്തിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ. അലം നഷ്റഹ് ലക സദ്റക്, നിൻ്റെ മനസ്സിനെ ഞാൻ നിനക്ക് വിശാലമാക്കി. ഇത് സത്യത്തിൽ മക്കത്തിറങ്ങിയ സൂറത്താണ്. അതായത് ലോകത്തിന് മുഴുവനും ഈ സത്യം എത്തിച്ചു കൊടുക്കാനുള്ള മഹത്തായൊരു ദൗത്യമാണ് അള്ളാഹു ഏൽപ്പിക്കുന്നത്. ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമുക്കെന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും എത്ര വലിയ ഭാരമാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ നുബുവത്ത് പൂർത്തിയാക്കണമല്ലോ. അത്രമാത്രം പ്രതിഷേധിക്കുന്ന, തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന, ബഹിഷ്കരിക്കുന്ന ഒരു ജനസമൂഹത്തെ നേരിട്ടിട്ട് വേണം ഈ റിസാലത്ത് പൂർത്തിയാക്കാൻ. ഇപ്പം എത്ര വലിയൊരു ഭാരമാണ്. പക്ഷേ ആ പ്രതിസന്ധികളെ ഉൾക്കൊള്ളാൻ, സ്വന്തം കുടുംബക്കാരും ബന്ധുക്കളും തങ്ങൾക്കെതിരെ ചെയ്യുന്ന അക്രമങ്ങളെ ഉൾക്കൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വിശാലമാക്കി കൊടുത്തൊരു അനുഗ്രഹമായിട്ട് അള്ളാഹു പറയുന്നു. അലം നഷ്റഹ് ലക സദ്റക. നമുക്കറിയാം മൂസാ നബി അലൈഹിസ്സലാം, നമുക്ക് ഇന്നും കൂടി ഫിറവനെ കൊടുത്തിട്ട് കേൾക്കുമ്പോൾ പേടിയാണ്. എന്നോ മരിച്ച് മണ്ണടിഞ്ഞു പോയൊരാളാണ്. എന്താ കാരണം? ആൺകുട്ടികളെ കൊല്ലുക, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുക, എന്തുമാത്രം ക്രൂരമാണ് അയാളുടെ നടപടിക്രമങ്ങൾ. ആ ഫിറവൻ്റെ അടുക്കലേക്ക്, ആ ഫിറവൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ച ആ ഫിറവൻ്റെ പ്രവർത്തനങ്ങളെ നന്നായിട്ട് അറിയുന്ന മൂസാ നബി അലൈഹിസ്സലാം ഫിറവൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്താ അറിയോ ആവശ്യപ്പെട്ടത്? ഫിറവൻ എത്രമാത്രം പരാക്രമിയും അക്രമിയും ക്രൂരനുമാണോ, അവൻ്റെ പ്രവർത്തനങ്ങളെ എന്താണ് പ്രതിരോധിച്ച് നിൽക്കുവാനുള്ള ഒരു ഹൃദയ വിശാലത. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി. ഹൃദയം വിശാലമായാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാവും, എല്ലാം നമുക്ക് നിയന്ത്രിച്ച് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഹൃദയ വിശാലത അള്ളാഹു നബിക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന അനുഗ്രഹം, വള്ളാഹു അൻക വിസ്റക്, താങ്കളുടെ ഭാരങ്ങളെ നാം ഇറക്കി വെച്ച് തന്നു എന്നാണ്. വറഫഅനാ ദിക്രക, താങ്കൾക്ക് നാം പ്രശസ്തി തന്നു എന്നാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയണത് ജീവിതത്തിൽ ഭയങ്കര ആശ്വാസമുണ്ടാക്കുന്ന, ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആൾക്കും ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇന്നമഅൽ ഉസ്രി യുസ്റൻ, ഇന്നമഅൽ ഉസ്രി യുസ്റൻ. പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ്. പ്രയാസം എന്നുള്ളത് അലിഫിലാമ് ചേർത്തിട്ട് പരിമിതമാക്കി പറഞ്ഞു, യുസർ എന്നുള്ളത് വിശാലമാക്കി പറഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ ഒറ്റയ്ക്ക് വരൂല എന്നാണ്. പ്രയാസങ്ങളുടെ ഒരു സഹചാരിയായി, ഒരു കൂട്ടുകാരനായി എളുപ്പം അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ പ്രയാസം വരുമ്പോൾ പ്രയാസം വരുന്നു എന്നല്ല വിചാരിക്കേണ്ടത്, പിന്നെ എന്താ വിചാരിക്കേണ്ടത്? ഒരു എളുപ്പം വരുന്നു എന്നതിന് ലക്ഷണമാണ് പ്രയാസം. അപ്പോൾ നമ്മൾ എളുപ്പം വരുന്നതിൽ സന്തോഷമാണ് പ്രകടിപ്പിക്കേണ്ടത്. പ്രയാസത്തെ കാണുമ്പോഴുള്ള അവസ്ഥയല്ല നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആശ്വാസവും സമാധാനവും അരികെയുണ്ട് എന്നാണ് ഒരു കവി പറയേണ്ടത്. എത്രയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു, അത് മേൽക്കുമേൽ വന്നു, ഇനിയൊരു പരിഹാരമില്ല എന്ന് നീ ആലോചിക്കുമ്പോഴും അള്ളാഹു ഒരു പരിഹാരമായി നിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നീ ചോദിക്ക്, അതാണ് ഫൈദാ ഫറഖത്ത ഫൻസു ഫൈലാ റബ്ബിക ഫറഖം. നീ ചോദിക്ക അള്ളാഹുവോട്, ചോദിച്ചാൽ അള്ളാഹു നിനക്ക് തരും. അതൊരു ഭയങ്കര പ്രതീക്ഷയല്ലേ നമ്മുടെ ജീവിതത്തിൽ? അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ നമ്മുടെ ഹൃദയം വിശാലമാക്കി തരാൻ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്തിന്? നന്മകൾ ചെയ്യാൻ തോന്നാൻ, പ്രതിസന്ധികളെ ഉൾക്കൊള്ളാൻ, പ്രതീക്ഷകളോടെ ജീവിക്കാൻ, നമ്മുടെ എതിരാളി നമ്മോട് ചെയ്യുന്ന കാര്യങ്ങളെ വിശാലതയോടെ കൂടെ കണ്ടയാൾക്ക് മാപ്പ് കൊടുക്കാൻ, നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കാൻ, എല്ലാത്തിനും ഹൃദയ വിശാലതയാണ് ആവശ്യം. ഒരു പത്ത് രൂപ എടുത്ത് പോക്കറ്റിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഹൃദയം വിശാലമായാലേ പറ്റുള്ളൂ. നല്ല ഹൃദയ വിശാലതയുള്ള ആളാണ് നമ്മൾ ആരെക്കുറിച്ച് പറയും? വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ പറ്റി പറയും, സാമ്പത്തികമായി സഹായിക്കുന്നവരെ കുറിച്ച് പറയും. അപ്പോൾ ഹൃദയം വിശാലമാവുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കുകയും വേണം. ഹൃദയം വിശാലമാകാൻ റബ്ബി ഇശ്റഹ്ലി സുദരി, അള്ളാഹുവോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ആദരണീയനായ ഹരിസ് ബിൻ സലീം ആണ് നമ്മളോടൊപ്പം ചേർന്നത്. പുലരിവട്ടം എന്നത്തെയും പോലെ ഇന്നും വളരെ മനോഹരമായ ഒരു സന്ദേശം അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ.
4: ആമീൻ.
0: ധാരാളം ആളുകൾ നമ്മോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: അതെ, ഐഷ നാദാപുരം, ജമീല നിമ്മിനി, സഫിയ കെ തിരുരങ്ങാടി,
0: സഫിയ എടപ്പാൾ, സുഫൈറ അനസ് മേപ്പാടി,
1: ഷംഷീറ തൂത,
0: ഖദീജ തൊടുപുഴ,
1: നസീമ എച്ച് കൊടുവായൂർ,
0: സീനത്ത് പകര,
1: അസ്മ നടുവന്നൂർ,
0: മനാഫ് പാലക്കാഴി,
1: റുഷ്ദ കാളികാവ്,
0: ഷിംസിന ആമയൂർ,
1: ഷാവൽ ഹമീദ് തൃക്കടീരി,
0: സാബിറായം പാലക്കാട്,
1: ഫസീല വൈലത്തൂർ,
0: നാഫിയ പൊന്നാനി,
1: റംലത്ത് ചുങ്കത്തറ,
0: ആയിഷ തോട്ടശ്ശേരിയറ,
1: ലൈല പടിയൂർ,
0: ബുഷ്ര കെ മലപ്പുറം,
1: ഡാനിഷ് ഹസൻ കെ പി പെരിന്തൽമണ്ണ,
0: ഷെരീഫ സി മുട്ടം,
1: ബുഷ്ര,
0: അങ്ങനെ ഇനി ബാക്കിയുള്ളൊരു അസ്വബുറൻ.
1: അതെ,
0: കുറേ ആളുകളുണ്ട്. കുറച്ചാളുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചെന്ന് മാത്രം. പിന്നെ
1: വളരെ നേരത്തെ തന്നെ സലാം പറഞ്ഞ് ആളുകൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്നതാണ്.
0: ഒരു മണി മുതലൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ഇതിൽ കാണുന്നുണ്ട്.
1: അതെ,
0: ഈ ഒരു മണിക്കൊക്കെ ഉറന്നു ഉറങ്ങണമൊക്കെ നല്ലതാണ് അല്ലേ? അത്ര നേരത്തൊക്കെ ഇതിൽ സലാം വന്നതായിട്ട് കണ്ടു. കുറേ ആളുകളുണ്ട്. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാവരുടെയും പേര് ആരുടെ വായിക്കാറില്ല. അങ്ങനത്തെ തെറ്റിദ്ധാരണ ആവശ്യമില്ല. നമ്മൾ സലാം പറഞ്ഞ ആളുകളുടെ പേര് ഞാൻ കുറച്ച് വളരെ കുറച്ച് വായിക്കലുള്ളൂ. അങ്ങനെ ഒരു പരാതി പൊതുവെ പറയാറുണ്ട്. എല്ലാം കൂടി വായിച്ചെത്തൂല. നമുക്ക് കാര്യങ്ങൾ കുറച്ചധികം പറയാനുള്ളത് കൊണ്ട് പ്രശ്നമാണ്. നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ.
1: അതെ,
0: ഡോക്ടർ അബ്ദുള്ള ബാസിലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ എന്ത് ചെയ്തു? സഫ്ന മുഹമ്മദ് പാണക്കാടാണ് ഫസ്റ്റ് പ്രതികരണം വന്ന് നൽകിയത്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, പ്രാർത്ഥനയോടുകൂടെ നിന്നു. എൻ്റെ പരിമിതികളിൽ നിന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ആ സഹോദരനെ സപ്പോർട്ട് ചെയ്തു. വാട്സാപ്പ് സ്റ്റാറ്റസുകളിലും അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരുവിധ എല്ലാ ന്യൂസുകൾക്കിടയിലും മുസ്ലിം ഐഡൻറ്റിറ്റി വെളിവാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അൽഹംദുലില്ലാ.
1: ബേപ്പൂരിൽ നിന്ന് മുംതാസ് എഴുതിയിരിക്കുന്ന അറിഞ്ഞിരുന്നു, ഉടനെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു, അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്.
0: മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട് അവരെഴുതിയത്. നമ്മുടെ യൂട്യൂബിലും നമ്മുടെ ഗ്രൂപ്പിലൂടെയും അറിഞ്ഞു. പറ്റുന്നത് സ്റ്റാറ്റസ് വെച്ചു. അതുകൊണ്ട് നമ്മുടെ ആശയങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളല്ലാതെ പലർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഉണ്ടാകുമെന്നതിൽ അൽഹംദുലില്ലാ സന്തോഷം തോന്നി. രാവിലെ തന്നെ ഒരു കഥ കേട്ട സന്തോഷവും കൂടി അവരിതിൽ രേഖപ്പെടുത്തി. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ആയിഷ കരിമ്പിൽ പറഞ്ഞത്, ബാസിൽ വിഷയം മക്കളിൽ നിന്നറിഞ്ഞു, നന്മയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇസ്ലാമിനെതിരെയുള്ള അജണ്ടയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. ലൈവ് മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു.
1: എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയം എഴുതിയിരിക്കുന്ന അറിഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയയിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തിരുന്നു എന്നാണ്.
0: ഉമൈറ തൃശൂർ, അതുപോലെ തന്നെ സീനത്ത് പുളിഞ്ഞാൽ വയനാട്.
1: മൈമൂന പാറപ്പുറം, അറിഞ്ഞത് മുതൽ അകമഴിഞ്ഞ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട്.
0: നമ്മൾ ആ ചോദ്യം ഇവിടെ ഉയർത്തിയത് കുറച്ച് അധിക ആളുകളൊക്കെ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്.
1: അതെ,
0: ലൈവിലുള്ള ഒരു ചെറിയ ശതമാനം മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ ചിലപ്പോൾ വിഷയം അറിയാഞ്ഞിട്ടായിരിക്കും. എന്തായാലും വിഷയം അറിയാത്തവരുണ്ടാവുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡോക്ടർ അബ്ദുള്ള ബാസിലും ഡോക്ടർ അബ്ദുള്ള ബാസിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് പിന്നെ ബിഗ് ടി വി എന്ന് പറയുന്ന ചാനലിൽ ഒരു ഡിസ്കഷന് വേണ്ടി പോയതായിരുന്നു. അങ്ങനെ അദ്ദേഹം ചർച്ചക്കിടയിൽ അവിടുത്തെ ആങ്കറായിട്ട് ചില വിഷയങ്ങളിൽ ഉടക്കി അവരുടെ ചില പരാമർശങ്ങൾ, വളരെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ചില പരാമർശങ്ങൾ അവർ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സാമൂഹികമായ വലിയ സംവാദങ്ങൾ നടന്നു. ആളുകൾ വലിയ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. അപ്പോൾ നേരെ ബാസിലിനെ പിടിച്ച് ബാസിലിനെതിരെ അവർ കേസ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ കേസ് ജാമ്യമില്ലാ കേസായി. അപ്പോൾ അത് വലിയ വിവാദങ്ങൾക്കിടയായി. പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഇടപെട്ട് അതിൻ്റെ നടപടികൾ നിർത്തിവപ്പിക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായി. അവിടെ ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ദൗത്യങ്ങൾ സംബന്ധിച്ച് ചിലത് നമുക്ക് പറയാം. ഇപ്പോൾ ക്വിസിൻ്റെ സമയം എത്തിയിട്ടുണ്ട്. ക്വിസ് വളരെ സമയബന്ധിതമായി പോകുന്ന കുറേയധികം ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ബഷീർ.
1: അതെ, ഫീഡ്ബാക്കിലൂടെയാണ് ഉത്തരം അയക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഫീഡ്ബാക്ക് പ്രോഗ്രാം എന്ന ഭാഗത്ത് ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്ത് ഉത്തരം അയക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
0: നമ്മൾ ബഷീർ മാഷ്ക്ക് പറയില്ല എന്ത്, നമ്മളിപ്പോൾ ഇതൊന്നും പറയാറില്ല, നമ്മളെല്ലാവരും ഇത് ഭയങ്കര ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളതും ബഷീർ മാഷ് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇപ്പോൾ ഉത്തരം അയക്കേണ്ടതെന്ന്. പക്ഷേ എങ്ങനെ അറിഞ്ഞാലും കുറച്ചാളുകൾ എന്ത് ചെയ്യുന്നറിയോ, കുറച്ചാളുകൾ നേരെ കൊണ്ടുപോയിട്ട് ഉത്തരം
1: ഫീഡ്ബാക്കിലേക്കും
0: നേരെ നമുക്ക് അയച്ചു തരും. ഒരിക്കലും ലൈവ് ക്വിസിലല്ല അയക്കാറുള്ളത്. എന്തായാലും നമ്മൾ ഇന്നത്തെ ചോദ്യം ബഷീർ ചോദിച്ചോളൂ.
1: ഇന്നത്തെ ചോദ്യം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുസ്നദ് അഹമ്മദ് രചിച്ചത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുസ്നദ് അഹമ്മദ് രചിച്ചത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുസ്നദ് അഹമ്മദ് രചിച്ചത് ആരാണ്?
0: അപ്പോൾ അവർ ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇമാം അഹമ്മദ് എഴുതിയിട്ടോ അല്ലെങ്കിൽ ഇമാം മാലിക് എഴുതിയിട്ടോ ഒന്നും കാര്യമില്ല, ഓപ്ഷൻ മാത്രമല്ലേ സ്വീകരിക്കുള്ളൂ.
1: അതെ.
0: അപ്പോൾ ഓപ്ഷൻ എ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഓപ്ഷൻ ബി ഇമാം മാലിക്, ഓപ്ഷൻ സി ഇമാം ഷാഫിഈ, ഓപ്ഷൻ ഡി ഇമാം അബു ഹനീഫ. ചോദ്യം ഒരിക്കൽ കൂടി, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുസ്നദ് അഹമ്മദ് രചിച്ചത് ആരാണ്?
1: ഓപ്ഷൻ എ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഓപ്ഷൻ ബി ഇമാം മാലിക്, ഓപ്ഷൻ സി ഇമാം ഷാഫിഈ, ഓപ്ഷൻ ഡി ഇമാം അബു ഹനീഫ.
0: ഓക്കെ, സമയം ആരംഭിച്ചിട്ടുണ്ട്, ഉത്തരങ്ങൾ അയച്ചോളൂ.

ഒന്നിപ്പോൾ ഫീഡ്ബാക്ക് ആദ്യം ഇട്ടുതരും. ടെസ്റ്റിംഗ് പോയിൻ്റ് 1 ഫീഡ്ബാക്ക്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അയക്കും. അപ്പോൾ അതിലൊക്കെ ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഓക്കെ എന്നടിക്കും. ഓക്കെ അല്ലെങ്കിൽ പല പല പല ഫോണാണല്ലോ, അപ്പോൾ പല പല ഫോണിൽ പല പല കോലത്തിലായിരിക്കും. അപ്പോൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അതിൻ്റെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് ചോദിക്കും, അത് സെറ്റ് ചെയ്യും. അങ്ങനെ ഒന്നിങ്ങനെ റെക്ടിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് എന്താ പറയുക, കുറവുകളും പഴവുകളും തിരുത്തി തിരുത്തി പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഫീഡ്ബാക്കിൽ അയച്ചാൽ അവരതിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഒന്ന് പൂർത്തീകരിച്ച് പോകാം. ഇപ്പോൾ ഡോക്ടർ അബ്ദുള്ള ബാസിലിനെതിരെ കേസ് വന്നു. അപ്പോൾ അതിനോടൊരു 0 പ്രതികരണം, 0 റെസ്പോൺസ് ഉള്ള ഉണ്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാകും. എന്താണ് 0 റെസ്പോൺസ് എന്ന് ഞാൻ പറയാം. ഒരു വാർത്ത കേട്ടു, ആ വാർത്തയുടെ ഫുൾ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. എന്തോന്നും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചു. ചിലപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഉണ്ടോലോ എന്നൊക്കെ ഒരു കമൻറ്റ് പറഞ്ഞു. അതോടെ തീരുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഡ്യൂട്ടി. ഇന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ഇത്തരം വാർത്തകളോട് നിർവഹിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരാഴ്ച, ഒരു തിങ്കളിൽ തുടങ്ങി അടുത്ത തിങ്കളിലെത്തും മുമ്പ് ധാരാളം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. ധാരാളം ആൻറ്റി ഇസ്ലാം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ വാർത്തകളും സമൂഹം അങ്ങനെ കേൾക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ബോധം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നു. ആ ബോധം ഈ സമൂഹത്തിൽ വളരെ തെറ്റായ കുറേ നിലപാടുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മൾ വിചാരിക്കും അതിപ്പോൾ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ വലിയ വിഷയമുണ്ടോ എന്ന് ചിന്തിക്കും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് ബീച്ചിലെ പിന്നെ എന്താണ് ദവ കാര്യങ്ങളായിരുന്നു, ഡോക്ടർ അബ്ദുള്ള ബാസിലും ടീം ഇടപെട്ടെ. അത് കഴിഞ്ഞപ്പോൾ ഈ ആഴ്ച വീണ്ടും അയാളെക്കുറിച്ചൊരു കേസ് വന്നു. അപ്പോൾ അതോടുകൂടെ എന്താണ് സമൂഹം ചിന്തിക്കുന്നത്, ആ അയാൾ ചെയ്ത ആളല്ലേ, ആ അയാൾക്കെതിരെ കേസെടുത്ത്, അത് നന്നായി. ഇനി അടുത്തൊരു വിഷയത്തിൽ അടുത്തൊരു പ്രശ്നം വരും, പിന്നെ പതുക്കെ അയാളെ ജയിലിലാക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു FIR ഇട്ടാൽ FIR-മേ 25 വർഷമൊക്കെ ജയിലിൽ കടന്ന് അവസാനം കുറ്റമുക്തനായി, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എത്രയോ മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തിയെയും ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് അവസാനം ഒരു സമൂഹത്തെ തന്നെ ക്യാൻസൽ ചെയ്യുന്ന ജനസൈഡിൻ്റെ വംശഹത്യയുടെ വലിയ പ്രതിഭാസങ്ങൾ ലോകത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനൊക്കെ ഗൗരവത്തിൽ കാണണം. ഒന്ന്, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സംഭവിക്കേണ്ടത്. 2, പ്രാർത്ഥന മാത്രം പോരാ, നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യം ഇത്തരം വിഷയങ്ങൾ വന്ന അതെന്താന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതെന്താന്ന് മനസ്സിലാക്കാനുള്ള വഴി എല്ലാ തിങ്കളാഴ്ചയും നടക്കുന്ന സ്പോട്ട്ലൈറ്റുകൾ അതിലെ നല്ലൊരു സാധ്യതയാണ്. ഇപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബിൻ്റെ കൂടെ ഉള്ള പോഡ്കാസ്റ്റ്, POV എന്നുള്ള പേരിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള പോഡ്കാസ്റ്റ് നല്ലൊരു വഴിയാണ്. അതേപോലെ നേർപഥത്തിലെ ലേഖനങ്ങൾ നല്ല വഴിയാണ്. പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ് അടക്കമുള്ള പരിപാടികൾ നല്ല വഴിയാണ്. അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഇത്തരം വിഷയമൊന്നും മനസ്സിലാക്കിയാൽ തന്നെ അതിൽ വലിയ കാര്യമുണ്ട്. മനസ്സിലാക്കിയാൽ തന്നെ അത് വലിയൊരു സംഭവമാണ്, അത് വലിയൊരു പ്രവർത്തനമാണ്. ഇതെങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കിയ ആളുകൾ എന്നുള്ളതിലേക്ക് നമുക്ക് പറ്റുന്ന കാര്യം എന്താണ്, ഇങ്ങനൊരു വിഷയം വന്നാൽ ഉടനെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയുന്ന ലിങ്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് ആളുകളോട് എഴുതിയിട്ടുണ്ട്. സ്റ്റാറ്റസ് വെക്കുക, അത് സുഹൃത്തുക്കൾക്ക് കൊടുക്കുക, അത് ഇട്ടുകൊടുത്തിട്ട് നമ്മളതിനെക്കുറിച്ചൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്ന വ്യക്തിയുടെ സമയത്തെയും സാധ്യതയെയും നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തി. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്ത്രീ വിഷയങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ സ്ത്രീകൾ എന്നുള്ള നിലക്കിപ്പോൾ ഇവിടെ സഫ്ന മുഹമ്മദ് പാണക്കാടൊക്കെ കമൻ്റ് ചെയ്ത പോലെ, സ്ത്രീ അവളുടെ ഐഡൻറ്റിറ്റിയിൽ പോയി പറയാനുള്ള കാര്യങ്ങൾ പറയാം, ടെക്സ്റ്റ് ചെയ്യുക, പിന്നെ വോയിസ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് വോയിസ് പോസ്റ്റ് ചെയ്യുക. അപ്പം സ്ത്രീകൾ സ്ത്രീകളുടെ വിഷയങ്ങൾ നന്നായി പഠിച്ച് പറയുമ്പോൾ അതിന് വേറെ തന്നെ ഒരു സ്വാധീനം യഥാർത്ഥത്തിൽ ഉണ്ട്. അപ്പം പ്രഭാഷണങ്ങളൊക്കെ കേട്ട് അതിൻ്റെ ഹിൻസൊക്കെ എടുത്ത് വൃത്തിക്ക് അത് തയ്യാറാക്കി നമ്മളിടുക. അതിനാരെങ്കിലും പ്രതികരണങ്ങൾ ചിലപ്പം വളരെ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള കമൻ്റൊക്കെ ഇടും, അതിന് ആകെ നെഞ്ചൊക്കെ തകർന്ന് വിഷമിച്ചിരിക്കേണ്ടതില്ല. കുറേ മാനസിക രോഗികൾ സമൂഹത്തിൽ നിന്നുണ്ട്, ചെങ്ങല കിടേണ്ട കുറേ ടീം സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് വിചാരിച്ചാൽ മതി. മനോരോഗികൾ ആണ് അവരെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിഷയം തീരും. അതേ നാണയത്തിലൊന്നും നമ്മൾ തിരിച്ചടിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയും വിഷയം പഠിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുക. എല്ലാറ്റിനും നമുക്ക് നമ്മുടേതായൊരു ഫ്രെയിം വർക്കുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് അതിൻ്റെ ഒരു അനുബന്ധമായി പറഞ്ഞു പോകാൻ.

0: ഫീഡ്ബാക്കുകളിലൂടെ കടന്നുപോയപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ കേവലം നോക്കി നിൽക്കുക എന്നതിനപ്പുറം നമുക്ക് സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലാതെയാവട്ടെ ഇടപെടാൻ കഴിയുന്ന മേഖലകളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും പ്രാർത്ഥനകളിൽ ഇടം നൽകിയിട്ടുണ്ട് എന്നതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്.
1: ഓക്കെ, നമ്മളിനി അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകണം. ഇൻഷാ അല്ലാ ഇപ്പോൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ

0: വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 22, 23, 24 വചനങ്ങളാണ് നമ്മളിപ്പോൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കേട്ടത്. മാഷാ അല്ലാഹ്, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2496 ദിവസങ്ങളായി. 2473-ാം എപ്പിസോഡാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്നും പറയുമ്പോൾ നമ്മൾ ഇതിവിടെ കൊണ്ടുവരുന്നത് ഇവിടെ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ഒരു നിത്യജീവിതത്തിൽ അത് ഉണ്ടായി വരിക എന്നതുകൂടി അതിൻ്റെ ഒരു മുഖ്യമായ ലക്ഷ്യമാണ്. ഇസ്ലാമിക പ്രബോധനം എന്നത് ഒരു നമ്മുടെ ഒരു ഫർളാണ്, നമ്മുടെ ഒരു ദൗത്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രബോധനത്തിൻ്റെ വഴിയാണ്. ബല്യഖുനിവലോ ആയ ഒരു ഖുർആൻ വചനമെങ്കിലും എന്നിൽ നിന്ന് എത്തിക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വചനമൊക്കെ ഇവിടെ ഏറെ പ്രസക്തമാകുന്നുണ്ട്.

0: തുഫൈൽ ബിൻ അമ്രദ്ദൗസി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ഒരു സ്വഹാബിയെപ്പോലെ അത്ര തന്നെ പ്രസിദ്ധനല്ല. തുഫൈൽ ഒരു ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു. തുഫൈൽ ഒരു ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഗോത്രത്തിൻ്റെ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം ഒരു ഹജ്ജ് സീസണിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ഉമ്മ പറയുന്നുണ്ട്, ഇപ്പം മക്കത്ത് ഏതോ ഒരു പുതിയ ചങ്ങാതി വന്നിട്ടുണ്ട്, അപ്പം മോനെ ശ്രദ്ധിക്കണം. അയാളെ കേൾക്കാൻ ശ്രമിച്ചവരൊക്കെ അയാളെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിലെ ഒരു വാചകം അനുസരിച്ച് ഉമ്മ കുറച്ച് പഞ്ഞെടുത്ത് കൊടുത്തു എന്നാണ്, ചെവിയിൽ വെക്കാൻ. മക്കയിലേക്ക് കടന്നാൽ പിന്നെ നീ ചെവിയിൽ വെച്ചോ, ഒന്നും കേൾക്കണ്ട. പക്ഷേ തുഫൈൽ നല്ല ബുദ്ധിയുള്ള ഒരു സമൂഹത്തിൻ്റെ ലീഡറായതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ വഴിയിലുടനീളം ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മക്കയിലെ പുതിയ ഒരു മനുഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വചനങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതിലേക്ക് ആകൃഷ്ടരാകുന്ന മനുഷ്യരെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഒരു കേൾവിയിൽ അങ്ങോട്ട് അവസാനിക്കുന്നതും തീരുന്നതുമാണ് ഇതൊക്കെ എങ്കിൽ അതങ്ങോട്ട് തീരട്ടെ. അദ്ദേഹം നേരെ എന്ത് ചെയ്യുന്നു, പ്രവാചകനെ കാണുന്നു. അദ്ദേഹം പ്രവാചകനിൽ നിന്ന് വിഷയങ്ങൾ മനസ്സിലാക്കുന്നു. സ്പോട്ടിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. നേരെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ വന്ന് ഗോത്രത്തിലെ മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഹജ്ജിന് പോയപ്പോൾ ലോകാനുഗ്രഹിയായ പ്രവാചകനെക്കുറിച്ച് അറിയാൻ എനിക്ക് പറ്റി, ഇത് സത്യസന്ധമായ വഴിയാണ് എന്ന് പറഞ്ഞു കേട്ട ഉടനെ ആ ഗോത്രത്തിലെ കുറച്ചാളുകൾ, ഇപ്പോൾ ഞങ്ങൾക്ക് നബിയെ കാണണം, അവർ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം അവരെയും കൊണ്ട് ഏകനായിപ്പോയി. വലിയൊരു സംഘത്തെയും കൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഇസ്ലാമിൽ നിന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രവാചകനായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിൻ്റെയും അഭിമുഖത്തിൻ്റെയും ഈ ഒരു സന്ദർഭത്തിൻ്റെയും ഒക്കെ ആ ഒരു പരിമിതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരു സംഘവുമായിട്ടാണ് എത്തിയത്. ആ സംഘത്തിലെ ഏറ്റവും മൗനമായ സാന്നിധ്യമായിരുന്നു അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂഹുറൈറനെ എല്ലാവരും അറിയും, എന്നാൽ തുഫൈൽ ബിൻ അമ്രദൗസി ആരും അറിയില്ല. തുഫൈൽ ബിൻ അമ്രദൗസിയാണ് അബൂഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ
1: കാരണം.
0: അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എല്ലാ നിമിഷങ്ങളും ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ, വിശ്വാസങ്ങളെയൊക്കെ അപരവൽക്കരിക്കാനും അവർക്കില്ലാത്തത് അവരുടെ തലയിൽ വെച്ച് കെട്ടാനൊക്കെ ഉള്ള വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ നമ്മളങ്ങനെ മൗനമായി ഇരിക്കേണ്ടവരല്ല. നമ്മുടെ നോട്ടവും ഇരുത്തവും നടത്തവും ഒക്കെ ഏതെല്ലാം രീതിയിൽ ഈ ഇത്തരം ധാരണകളെയും തെറ്റിദ്ധാരണകളെയും തിരുത്താൻ ആവശ്യമാണോ അത്തരം ഇടപെടലുകൾ നമ്മളടുത്ത്. ഞാനൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് എന്താണ് എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. തുഫൈൽ ബിൻ അമ്രദൗസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിലൂടെ മനുഷ്യ ചരിത്രം മുഴുവൻ അറിയുന്ന വൈജ്ഞാനിക യാത്രയിലെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നാമധേയമായി പിന്നീട് മാറിയ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചെറിയൊരു ഒരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു ശ്രമങ്ങൾക്ക് വലിയ വലിയ ഉത്തരങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതോടൊപ്പം ഇസ്ലാമിക ദഅവ എന്ന് പറയുന്നത് ഫർള് രണ്ട് തരമാണ്. ഒന്ന് ഫർള് അയിൻ ഉണ്ട്, രണ്ട് ഫർള് കിഫായ ഉണ്ട്. ഫർള് അയിൻ എന്ന് പറയുന്നത് വ്യക്തിഗതമായി ഒരാൾ ചെയ്താൽ മാത്രം അയാൾക്ക് എന്താ പറയണ്ടോ,
1: കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാം,
0: കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് 5 മക്കളുണ്ട്. അപ്പം ഞാൻ വയ്യാതെ കിടക്കാമെന്ന് വിചാരിക്കുക, അള്ളാഹുമ്മ ദീർഘായുസ്സ് ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ സുബഹ് നിസ്കരിച്ചിട്ട് എല്ലാവരും വാപ്പിയമ്മയും മക്കളും എല്ലാവരും എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചു. അപ്പോൾ അപ്പാക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചിട്ട് പിന്നെ മാറി നിന്ന് എനിക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചു. ഉമ്മയും അങ്ങനെ നിസ്കരിച്ചു. മക്കളും അനിയനും അനിയൻ്റെ കുടുംബവും എല്ലാവരും അങ്ങനെ നിസ്കരിച്ചു. അതുകൊണ്ട് നടക്കില്ല. അപ്പോൾ 5, 2, 7 ഒന്ന് 8, 2, 10, 12 ആൾ എൻ്റെ വീട്ടിൽ, പിന്നെ പെങ്ങളും കുട്ടികളും ഒക്കെ. അതുകൊണ്ട് എൻ്റെ സുബഹ് എന്ത് ചെയ്യൂല, വീടൂല. മറിച്ച് ഞാനവിടെ രോഗശയ്യയിലിങ്ങനെ കിടന്നിട്ട് ഞാൻ എന്തോ കാണിച്ചു കൂട്ടുന്ന ആംഗ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആ കാര്യങ്ങളോ ആണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എൻ്റെ ഫർള്. അത് ഞാൻ ചെയ്താൽ മാത്രമേ എൻ്റെത് വീടുള്ളൂ. അതാണ് ഫർള് അയിന്. ദഅവത്ത് അങ്ങനെയുണ്ട്, നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ തന്നെ ഇടപെടണം, നമ്മൾ തന്നെ കാരണക്കാരാകണം, നമ്മൾ തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ തന്നെ കാരണക്കാരാകണം. അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്കുണ്ടാകും. അത് നമ്മളെ മക്കൾ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ അങ്ങനെയുള്ള നമ്മളുടെ ഒരു സഹപ്രവർത്തകർ, ദീർഘമായ മണിക്കൂർ നമ്മളോടൊപ്പം ഒന്നിച്ച് ജീവിക്കണ ജോലിസ്ഥലത്തെ വ്യക്തികൾ ഒക്കെ അങ്ങനെ ആയിരിക്കും. രണ്ട്, ഫർള കിഫായയാണ്. ഫർള കിഫായ എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ ചെയ്താൽ എല്ലാവരും രക്ഷപ്പെടും. സമൂഹത്തിൽ ഉള്ള ഇസ്ലാമിനെതിരെയുള്ള തെറ്റിദ്ധാരണക്കെതിരിൽ ചിലപ്പോൾ ഒരു റിസർച്ച് വേണ്ടി വരും, ഒരു പുതിയ കളവ് എവിടുന്നോ പഠിച്ചുണ്ടാക്കിക്കൊണ്ടുവന്നു, ബുഖാരി എത്രാമത്തെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, നമ്പർ വൺ നുണയായിരിക്കും. അപ്പോൾ അത് പൊളിച്ചെടുക്കുക എന്നുള്ളത് അത് ഇവിടുത്തെ സ്കോളേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അത്തരം സ്കോളേഴ്സ് ഉണ്ടായി വരാൻ ആവശ്യമായിട്ടുള്ള വൈജ്ഞാനിക സ്ഥാപനങ്ങളെ പിന്തുണക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലത്തെ ആളുകൾ അങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വഇന്ദ ഖില്ലത്തി ദുആത്ത് വഇന്ദ കസറത്തിൽ മുൻഖിറാത്ത് വഇന്ദ ഗലബത്തിൽ ജഹിൽ കഹാലിൻ അല്യൗം തകൂനു ദഅവ ഫർദായൻ അലാ കുല്ലി വാഹിദിൻ ബിഹസ്ബ ദവഖതിഹി. ഈ തെറ്റുകൾ വർദ്ധിക്കുന്ന കാലത്ത്, അജ്ഞതകൾ വ്യാപിക്കുന്ന കാലത്ത്, ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ആളില്ലാത്ത കാലത്ത് ദഅവത്തൊരു പൊതുബാധ്യതയാണ്, ഒരു എല്ലാവരുടെയും ഒരു ഫർളായിട്ടുള്ള ബാധ്യതയാണ്, വ്യക്തിബാധ്യതയാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുകയാണ്, നമ്മളൊരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ, ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ, ഒരാളൊരു പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ, നമ്മളെ വണ്ടിയിൽ, നമ്മളുടെ വീട്ടിൽ നിന്ന് പോണ വണ്ടിയിൽ ഒരു ഏതോ ഒരു പ്രോഗ്രാം സ്ഥലത്തൊക്കെ ഒരാളെ കൊണ്ടുപോകുമ്പോൾ, അതൊക്കെ ഒരു ഫറളാണ്. അത് നമ്മളെ വണ്ടിയിലൊരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ഓലെ വിളിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഓരെങ്ങനെയൊക്കെ വന്നോളും, ഓരോ വല്ല ഓട്ടർഷി ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കല്ല വേണ്ടത്. അതിനൊക്കെ ഒരു മതപരമായ തലമുണ്ട്. ആ തലം നമ്മൾ അറിഞ്ഞും കണ്ടും തന്നെ എന്തു ചെയ്യണം, പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, സ്ത്രീ, എല്ലാവർക്കും ഉള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ ഭാഗമാകുക എന്നുള്ളത് ഔദാര്യമൊന്നുമല്ല. അത് ഓരോരുത്തരും അവരുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാനുള്ളത് ചെയ്തു പോകണമെന്ന് തന്നെ നമുക്ക് പറയണം.

0: അടുത്ത ഒരു സെഷനിലേക്ക് നീങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. അടുത്തതായി നാം കേൾക്കുന്നത് തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ നമ്മോടൊപ്പം കെ വി മുഹമ്മദ് അലി സലഫി ചേരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്ത നാല് കാര്യങ്ങൾ എന്ന വിഷയത്തിലാണ് നമ്മോടൊപ്പം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ആഫു ബിൻ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിന്റെ ആശയമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആഫു ബിൻ മാലിക് അൽ-അശ്ജഈ, അദ്ദേഹം ഇബിൻ അബി ഔഫു ബിൻ മാലിക് അൽ-അശ്ജഈ ബിൻ അബി ഔഫ് അൽ-അശ്ജഈ അൽ-ഖത്ഫാനി ഖത്ഫാനിയാണ് ഔഫ് റളിയല്ലാഹു അൻഹു പിതാവ് മാലിക് ബിൻ അബി ഔഫ്. ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ആ സമയത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതെന്ന് കാണാം. പിന്നീട് ഖൈബർ യുദ്ധത്തിലും മുഅ്ത യുദ്ധത്തിലും ഫത്ഹ് മക്കയിലും ഹുനൈൻ യുദ്ധത്തിലും ഒക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഷാമിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഡമസ്കസിലാണ് മരണം. 73 ഹിജ്റ 73 ക്രിസ്താബ്ദം 692 അദ്ദേഹം മരണപ്പെട്ടത് എന്ന് കാണാം. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു യാത്രയിലായിരിക്കും അല്ലെങ്കിൽ ഒരു സംഘത്തിലായിരിക്കും, നബിയോടൊപ്പം 7, 8, 9 ആളുണ്ട് എന്നാണ് ഹദീസിൽ കാണാനാവുക. അപ്പോൾ ഒരു 7, 8, 9, 10 താഴെ ആളുകളുള്ള ഒരു സംഘത്തിലായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, അല തുബായിഉന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നില്ലേ, ശബദം ചെയ്യുന്നില്ലേ? ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അല തുബായിഉന റസൂലല്ലാഹ്. അപ്പോൾ നിങ്ങൾ റസൂലല്ലാഹ്ക്ക് ബൈഅത്ത് ചെയ്യുന്നില്ലേ എന്നാണ് റസൂലിൻ്റെ ഒരു ചോദ്യം. നേരത്തെ റസൂലല്ലാഹ്ക്ക് ബൈഅത്ത് ചെയ്തവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ റസൂൽ മറന്നുപോയോ എന്ന ധാരണയിലാണ് അവർ, അതിനോട് പ്രതികരിച്ചില്ല. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, റസൂൽ ഇങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബൈഅനാക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ റസൂലെ, തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്തു, ഫബസത്തുന ഐദീന, ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ നീട്ടി, വക്കുൽനാ ഖദ് ബൈഅനാക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഫലാമാനു വായുക്കെ, ഇനി ഞങ്ങൾ എന്താണ് ബൈഅത്ത് ചെയ്യേണ്ടത്, ഏത് വിഷയത്തിലാണ് ബൈഅത്ത് ഇനിയും ചെയ്യേണ്ടത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ, 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്നാണ് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. അല അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ വസ്സലവാത്തിൽ ഖംസ് വതുതിഉ വഅസറ കലിമത്തൻ ഖഫിയത്തൻ വലാ തസ്അലു നാസ ഷൈആ. ഞങ്ങൾ ഏത് വിഷയത്തിലാണ് ബൈഅത്ത് ചെയ്യേണ്ടത് നബിയെ ഇനിയും എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഇങ്ങനെ, അല അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒന്നും പങ്കു ചേർക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തന്റെ സ്വഹാബത്തിനെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനെ അനുസരിക്കണം, അവനിൽ ഒരു നിലക്കും പങ്കു ചേർക്കരുത്. ഇതിൻ്റെ വിശദീകരണത്തിൽ വന്നത്, ഷിർക്കുൽ അക്ബറും ഷിർക്കുൽ അസ്ഗറും വന്നു പോകരുത്. ഷിർക്കുൽ അക്ബർ തീരെ വരാൻ പാടില്ല, ഷിർക്കുൽ അസ്ഗർ പോലും വരുന്നതിനെ സൂക്ഷിക്കണം. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഷിർക്ക് പോലും കടന്നു വരരുത് എന്നാണ് ഈ താക്കീത് എന്നാണ്. അല അൻ തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം, തഅബുദുല്ലാഹ വഹ്ദഹു എന്നാണ് ഉദ്ദേശം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒന്നും പങ്കു ചേർക്കരുത്. വസ്സലവാത്തിൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കണം. ഫർദ് നമസ്കാരങ്ങളെക്കുറിച്ചാണല്ലോ സൂചന. അതിൻ്റെ നിബന്ധനകൾ, ഷർത്തുകളും റുക്കനുകളും എല്ലാം പാലിച്ചുകൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ 5 നേരത്തെ നമസ്കാരം ഇഖ്ലാസോടെ നിർവഹിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. 3. വതുതിഉ, നിങ്ങൾ അനുസരിക്കണം, പൂർണ്ണമായി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് സമീഉനാ വഅതഉനാ എന്ന നിലപാടുണ്ടാക്കണം. ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, അനുസരണക്കേട് ഒരിക്കലും സംഭവിച്ചേക്കരുതേ. 4. റസൂലുള്ള പറഞ്ഞതിനെക്കുറിച്ച് ഔഫ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അസറ കലിമത്തൻ ഖഫിയ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം വളരെ കുറച്ചുകൊണ്ട് ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, വലാ തസ്അലു നാസ ഷൈആ, ജനങ്ങളോടൊന്നും ചോദിക്കരുത്, ജനങ്ങളോടൊന്നും ചോദിക്കരുത്. ഇത് മറ്റ് കാര്യങ്ങൾ, 3 കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഉച്ചത്തിലല്ല പറഞ്ഞത് എന്ന് കാണാം. ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് എന്ന് പറയുമ്പോൾ ഇഫ്ഫത്തിൻ്റെ കാര്യത്തിൽ, പാതിവൃത്യം അല്ലെങ്കിൽ സുരക്ഷ, കുലീനത, മറ്റുള്ളവരോട് ചോദിക്കുന്ന ആ അവസ്ഥ ഇല്ലാതെ സ്വന്തം കാലിൽ മുന്നോട്ടു പോകാനുള്ള പ്രേരണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നൽകിയത് എന്നതാണ്. അപ്പോൾ ഒരാളോടും ഒന്നും ചോദിക്കാതിരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ, ദുനിയാവിൻ്റെ കാര്യത്തിൽ തനിക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ തന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, തനിക്ക് വളരെ അനിവാര്യമില്ലാതിരുന്നിട്ടും അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ചിന്തിക്കാതെയൊക്കെ മറ്റുള്ളവരോട് ചോദിക്കുന്നതും അങ്ങനെ യാചിക്കുന്നതുമൊക്കെ ഇസ്ലാം ശക്തമായി ആക്ഷേപിച്ചൊരു കാര്യമാണ്. അനിവാര്യമല്ലെങ്കിൽ ചോദിക്കരുത്, ആവശ്യപ്പെടരുത് എന്നതാണ്. ഇത് ഭൗതിക കാര്യങ്ങളുടെ വിഷയമാണ് എന്ന് പ്രത്യേകം കാണാം. എന്നാൽ ദീനിൻ്റെ കാര്യത്തിൽ, മതവിഷയങ്ങളിൽ, പരലോകത്തിൻ്റെ വിഷയങ്ങളിൽ അറിയാത്തത് ചോദിക്കണമെന്ന് മാത്രമല്ല ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമുൻ, സൂറത്തുൽ അഹ്ലിലെ 43-ൽ. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അത് അറിവുള്ളവരോട്, കാര്യത്തെ തിരിച്ചറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണമെന്നതാണ്. ഈ ഹദീസിന്റെ തുടർച്ചയായി ആഫുബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ആ സംഘത്തിലുണ്ടായിരുന്നവർ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ഒരു ചാട്ടവാർ ഒട്ടകത്തെ തെളിക്കുന്ന വടി താഴ്ത്തു വീണാൽ പോലും അത് എടുത്തു തരാൻ മറ്റൊരാളോട് ചോദിക്കില്ലായിരുന്നു. ഒരു ഒട്ടപ്പുറത്തു നിന്നിറങ്ങി ആ വടിയെടുക്കണമെങ്കിൽ, ആ സൗത്ത് ആ ചാട്ടവാർ എടുക്കണമെങ്കിൽ നല്ല പ്രയാസമാണ്, സാധാരണ നിലക്കല്ല. അത് പറയാതെ കഷ്ടപ്പെട്ട് ഇറങ്ങി അതെടുത്ത് മുകളിൽ കയറുന്ന സാഹചര്യമായിരുന്നു പലരിലും ഉണ്ടായിരുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ അത്ര ഗൗരവത്തിലാണ് ഞങ്ങൾ എടുത്തത് എന്നതാണ്. എത്രയോ ആളുകൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും, തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പോലും ചെയ്യിപ്പിക്കുക, ആവശ്യപ്പെടുക, മറ്റുള്ളവരോട് യാചിക്കുക, ചോദിക്കുക, അനിവാര്യമല്ലെങ്കിലും ആവശ്യമല്ലെങ്കിലും കടം മേടിക്കുക, ഇങ്ങനെയുള്ള പല പ്രവണതകളും മനുഷ്യരിലുണ്ട്. അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അധ്വാനിച്ച് സ്വന്തം അധ്വാനത്തിലൂടെ ജീവിക്കാൻ മാത്രവുമല്ല അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യം വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

തക്കുറുമിക്കുറു ചൊക്കര മിസ് അബ് തക്കമെ ഹക്ക് ശ്രവിത്തിടലായി തക്കിടലായി ഒലി ബക്കമിലായി മനം ഷൗക്കാൽ ഫുറുഖാൻ പൂക്കിടലായി തക്കുറുമിക്കുറു ചൊക്കര മിസ് അബ് തക്കമെ ഹക്ക് ശ്രവിത്തിടലായി.

മക്കുറബദിക്കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബദുവയിടമയ്യായി മക്കുറബദിക്കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബദുവായിട

ഉദപ്പൊൻ ശൗക്കിലരിപ്പം പങ്കോഷം തികവായ് തികമികവാനതി ബാദരൊത്ത വാദനം ശോഭായ് തരിശൊടു പുസ്തി കോതിയൊത്ത ജമാലും ശബാൻ മമത മികന്തോ.

0: മുബീൻ പട്ടാമ്പിയുടെ മനോഹരമായ ശബ്ദവരികളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്.
1: മുബീൻ പട്ടാമ്പി അല്ല,
0: പട്ടാണി.
1: പട്ടാണിയാണ്, പട്ടാണി തന്നെ പറഞ്ഞു.
0: അതെ,
1: ആ ഞാൻ പട്ടാമ്പി എന്ന് കേട്ട പോലെ തോന്നുന്നു. മുബീന് കല്യാണമൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്.
0: മാഷാല്ലാ
1: മാഷാല്ലാ. ഇനിയിപ്പം മുബീൻ ആരും ആലോചിക്കണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. ശരി, ഏതായാലും നല്ല ശബ്ദത്തിൽ നന്നായി പാടിയിരിക്കുന്നു. സ്വരം ഒരു പുതിയ സംസ്കാരമാണ് മലയാളികൾക്കിടയിൽ കൊണ്ടുവന്നത്. സംഗീതമില്ലാതെ ഏറ്റവും മനോഹരമായി ഏറ്റവും ശക്തമായ വരികൾ കൊണ്ടുവരാം, അതിനൊരു ആസ്വാദനമുണ്ട് എന്ന് തെളിയിച്ച ഒന്നാണ് നമ്മുടെ പീസ് റേഡിയോയിലൂടെ വന്നൊരു പുതിയ കൾച്ചറാണ്. അല്ലെങ്കിൽ ഈണം യൂട്യൂബ് ചാനൽ വഴിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് കൊടുത്തു വന്നാണ്. കുറച്ച് ഫീഡ്ബാക്കിലേക്ക് പോകാം. പക്ഷേ
0: അതെ, നേരത്തെ നമ്മളയച്ച
1: സൂപ്പർ സ്വരം എന്ന് നഫീസ വി കാര, സ്വരം മഷാല്ല, അതിമനോഹരമായ ഗാനം റുഷ്ദ കാളികാവ്, സഫിയ എടപ്പാളും മഷാല്ല, സ്വരം സൂപ്പർ, ഈ നല്ല ഈണത്തിൽ പാടി എന്നെഴുതിയിട്ടുണ്ട്. ഷെറീന താമരശ്ശേരി, മഷാല്ല, സ്വരം സൂപ്പർ. ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകുളവും, മഷാല്ല, സ്വരം സൂപ്പർ, കടിച്ചാൽ പൊട്ടാത്ത സ്വരം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതൊരു മാപ്പിളപ്പാട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ.
0: അതെ, ലയിച്ചു പോയി എന്നാണ് ഉമ്മു ഹംന അത്തോളി എഴുതിയിരിക്കുന്നത്.
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരും നന്നായി എന്നെഴുതിയിട്ടുണ്ട്.
0: നല്ല സന്തോഷമാണ് സ്വരം കേൾക്കാനെന്ന് നൈഷ നാദാപുരം കുറിച്ചിരിക്കുന്നത്.
1: സഫിയ തിരൂരങ്ങാടി കുറച്ചുകൂടി ഡീറ്റെയിലായി എഴുതിയിട്ടുണ്ട്. അത് പുലരിവട്ടത്തെ പോലെ തന്നെ തിരുമൊഴിയും കേട്ടു. അൽഹംദുലില്ലാ, റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് മുതൽ ഇത് രണ്ടും ഒഴിവാക്കാറില്ല എന്ന് നമ്മൾ അടുത്ത ചില പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലാണ്. അബ്ദുൽ ഹമീദ് സി കെയും ഇതേ ആശയം അയച്ചിട്ടുണ്ട്. പിന്നെ ജംഷീന പി മേപ്പാടി, രാത്രിയിൽ വിത്ര നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഹദീസ് കേട്ടിട്ടുണ്ട്. രാത്രിയിൽ ഒരു റക്അത്ത് വിത്ര നമസ്കരിക്കാറുണ്ട്, പക്ഷേ രാത്രി നമസ്കാരം ഒന്നിൽ അവസാനിപ്പിക്കുക എന്നതാണല്ലോ സുന്നത്ത്. രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കണമെങ്കിൽ രാത്രി നമസ്കരിച്ച വിത്ര നമസ്കാരത്തെ ഇരട്ടയാക്കിയതിന് ശേഷം പിന്നീട് രണ്ട് റക്അത്ത് നമസ്കരിച്ച് പിന്നീട് ഒറ്റയാക്കി നമസ്കരിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണ് ഞാൻ ഒരു അധ്യാപകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കണമെങ്കിൽ ഒരു ഫിഖ്ഹിയായ ചോദ്യമാണ്. ജംഷീന പി മേപ്പാടി പുട്ടുകച്ചവടം നടത്തേണ്ട ഓണത്തിൻ്റെ ഇടയിൽ. അലിജാബേൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരും കേട്ടോ. ഇപ്പോൾ ഇതിന് ഇവിടെ മറുപടി പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആളുകൾ.
0: പാരൻറ്റിങ് കോഴ്സ് സംബന്ധിച്ച് സെമിയ ഉള്ളിയിൽ കണ്ണൂർ, പാരൻറ്റിങ് കോഴ്സിലെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇടുമോ, കോഴ്സിൽ കയറാൻ കഴിയുന്നില്ല എന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത്.
1: എന്താണ്
0: പാരൻറ്റിങ് കോഴ്സ് യൂട്യൂബിൽ ഇടുമോ എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്.
1: യൂട്യൂബിൽ ഉണ്ടല്ലോ ഓൾറെഡി.
0: അതെ അതെ,
1: പക്ഷേ യൂട്യൂബിൽ നിന്ന് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഭാഗമാകാൻ കഴിയില്ല.
0: അതെ,
1: ഇത് കോഴ്സിൻ്റെ ഭാഗമായി തന്നെ കേൾക്കണം. അതിന് നിങ്ങൾക്കുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് പരിഹരിച്ച് പോവുകയാണ് വേണ്ടത്. സെബീന തത്തമംഗലം, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഇൻഷാല്ലാ നാളെ ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്. അള്ളാഹു എളുപ്പമാക്കിത്തരാൻ വേണ്ടി പി ആർ കുടുംബാംഗങ്ങൾ ദുആ ചെയ്യണം. ഒഫ്കോഴ്സ് അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായ ശിഫ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്ത് ഓപ്പറേഷനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചോളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ.
0: ക്വിസ് സംബന്ധിച്ച് ഒരു ശ്രോതാവ് എഴുതിയിരിക്കുന്നത്, ക്വിസ് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ആൻസർ അറിയാത്തതുകൊണ്ട് കറക്കി കുത്തി എന്നാണ്.
1: ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്.
0: അതെ,
1: എന്നിട്ട് ടഫാണെന്ന് അറിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ടഫും ഈസിയൊക്കെ ഭയങ്കര ആവേശികമാണല്ലോ.
0: അതെ,
1: ശരിക്ക് ഉത്തരം ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഉത്തരം പറയുകയും ചെയ്തു. ഉത്തരം ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇതും കൂടി ഞാൻ തന്നെ പറഞ്ഞിട്ടതാണ്.
0: അതെ,
1: അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു.
0: ഏതായിരുന്നാലും ഈ സമയത്ത് ഉത്തരം ശരി ഉത്തരം പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു.
1: യെസ്, ആ കർമ്മമാണ് തീർക്കാം.
0: അതെ, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുസ്നദ് അഹമ്മദ് രചിച്ചത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ എ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ.
1: യെസ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ രചിച്ച ഹദീസിൻ്റെ ഹദീസിലെ കിതാബാണ് മുസ്നദ് അഹമ്മദ്. മുസ്നദ് അഹമ്മദ് മുസ്നദുകൾ വേറെയുണ്ട്. ഹദീസുകൾ ഇങ്ങനെ സിഹാഹുകൾ, മുസ്നദുകൾ, അങ്ങനെ കുറേ കാറ്റഗറികളുണ്ട് ഇതിന്. അപ്പം ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെത് പൊതുവെ മുസ്നദ് എന്നാണ് അറിയപ്പെടുക. മുസ്നദ് അബി ഷൈബ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മുസ്നദുകളുണ്ട്. അത് ഹദീസിലെ അത് ക്രോഡീകരിക്കുന്ന രീതിക്കനുസരിച്ചാണ് അത് പറയാം. വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസുകളൊക്കെ ഒരു ഒരു ഇതിൽ കൊണ്ടുവരുന്ന അത്തരം രീതിക്കാണ് പൊതുവെ മുസ്നദ് എന്ന് പറയാം. ആയിഷ കരിമ്പിൽ എഴുതിയത് ഇങ്ങനെയാണ്: എൻ്റെ ഇളയമാക്ക് തീരെ സുഖമില്ല, അബോധാവസ്ഥയിലാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ്. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. നമ്മൾ ഈ അറിയാത്ത ആളുകൾക്ക് വേണ്ടി, ആളുകൾ അറിയാതെ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. അതെല്ലാവരും ശ്രദ്ധയിലുണ്ടാവുക. റഫീന മട്ടന്നൂർ, ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റിങ്ങിൽ അവർ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ടെസ്റ്റിംഗ് ടീമിലേക്ക് ജോയിൻ ചെയ്യാമെന്നാന്ന് തോന്നുന്നുണ്ട്. അവർ ടെസ്റ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചതിൻ്റെ ഉദ്ദേശം.
0: സീനത്ത് പുളിഞ്ഞാൽ വയനാട് എഴുതിയിരിക്കുന്നത്: സ്വരം സൂപ്പറാണ്. മിസ്ഹാബിനെ ഓർത്തുപോയി, മരണസമയത്ത് കഫൻ ചെയ്യാൻ വസ്ത്രം തികയാതെ വന്നത് ഓർത്തുപോയി എന്നാണ് സ്വരത്തിൻ്റെ വരികളിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ ഓർമ്മയിൽ വന്നത് എന്നാണ് കുറിച്ചിട്ടിരിക്കുന്നത്.
1: ഈ യെസ് വന്ന കുറച്ച് കഷ്ടം തന്നെ എന്ന് എന്തിനെക്കുറിച്ചാണ്? കുറച്ച് നേരത്തെ എഴുതിയതാണ്, മറിയം പട്ടില. എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും കുറച്ചധികം ആളുകളിൽ നിന്ന് കറക്ക് കുത്തിയ ആൾക്കാരുണ്ട്.
0: പക്ഷേ ക്വിസ് ഇത്ര ഈസി ആയിരുന്നു, മിസ്സായി പോയി എന്നും മറ്റൊരാൾ എഴുതിയിട്ടുണ്ട്.
1: യെസ്, അപ്പോൾ ചോദ്യം ശരിക്ക് ശ്രദ്ധിക്കണം, എന്നാൽ ഉത്തരം വേഗത്തിൽ കിട്ടും. സഫീറ ഹബീബ് ഒരു പറഞ്ഞത് പാട്ട് അടിപൊളിയാണെന്നാണ്. എൻ്റെ മോൻ പറഞ്ഞു പാട്ട് അടിപൊളിയാണ്, ഇക്കാക്കാക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. മോൻ സയ്യിദ് അഫ്ഫാൻ അബ്ദുള്ള. യെസ്, സയ്യിദ് അഫ്ഫാൻ അബ്ദുള്ള, ബാറക്കല്ലാഹു ഫീക് ഹബീബി. പ്രത്യേകമായ സന്തോഷം സയ്യിദിനെ നമ്മളിപ്പോൾ അറിയിക്കുകയാണ്. നീ നല്ലൊരു നല്ലൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ വിട്ടാൽ ഞാനിത് ഇപ്പോൾ പ്ലേ ചെയ്യും. ഇപ്പോൾ നല്ലൊരു പാട്ട്, ഇത് സയ്യിദിനുള്ള സ്പെഷ്യൽ ഓഫറാണ്. നല്ല ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് നല്ല വൃത്തിക്ക് റെക്കോർഡ് ചെയ്തിട്ട് പീസ് റേഡിയോ നമ്പറിലേക്ക് അയച്ചാൽ ഇൻഷാ അല്ലാ നമ്മളത് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യും. പുതിയ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ട് പ്ലേ ചെയ്യും. അതിലെന്തെങ്കിലും വരികളിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തായാലും നമുക്കത് ഇവിടെ വിടാം.
0: ഉത്തരം ശരിയായിട്ടുണ്ട്, പക്ഷേ സിസ്റ്റം പരിഗണിക്കാറില്ല എന്ന പരാതി പങ്കുവച്ചിട്ടുണ്ട് ജമീല കുമരനല്ലൂർ.
1: അതിന് അത് നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി, അപ്പോൾ ശരിയാവും.
0: അതെ,
1: സീനത്ത് പി ചാലിയം ടെസ്റ്റിംഗ് ടീമിലേക്ക് ചേർക്കാൻ ഉള്ളവരുടെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പിന്നെ മൈമൂന കരുവാരക്കുണ്ട്, അവർ എല്ലാ പി ആർ ഫാമിലിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റംല പി സി ചിങ്ങപുരത്തിൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമ്മാനം ആരും തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മക്കളോട് സമ്മാനം കൊണ്ടുവന്നുതരാൻ പറഞ്ഞാൽ മതി.
0: എന്തായിട്ടെന്താ സിസ്റ്റം നമ്മളെ കാണൂലല്ലോ എന്നാണ് മനോഫാലക്കഴിയുടെ പരാതി.
1: പിന്നെ കുറച്ചുകൂടി അധികം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മു ഗുൽസു ഒദായി
0: സലഫി ദുറൂസിനെ കുറിച്ചാണെന്നാണ് മനസ്സിലാകുന്നത്.
1: മുഗൽസോദായ അബ്ദുറഹ്മാൻ ചുങ്കത്തറിനെ കുറിച്ച് അന്വേഷിക്കാൻ തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ഉസ്താദിന് എന്ത് പറ്റി, കഴിഞ്ഞ ക്യുഎച്ച്എൽഎസിനും കണ്ടില്ലല്ലോ എന്നാണ് അവർ മെസ്സേജ് ചെയ്തത്. അവർക്ക് അസുഖങ്ങളൊന്നുമില്ല, എന്തോ മുങ്ങിയതായിരിക്കും, എന്തോ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനും രാവിലെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല.
0: അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡിയുടെ കോഴ്സ് വർക്കിൻ്റെ പരീക്ഷ സംബന്ധിച്ചൊരു മെസ്സേജ് കണ്ടതായി ശ്രദ്ധിച്ചിരുന്നു.
1: ഓക്കെ, അവർ എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ വരായിരിക്കില്ല.
0: അതെ,
1: ഓക്കെ, നമ്മൾ മെസ്സേജുകൾ ധാരാളമുണ്ട്, നമുക്കതിലേക്ക് പോകണം. അടുത്തൊരു ഘട്ടത്തിലേക്ക് പോയി ശേഷം തിരിച്ചു വരാം. ചില
0: അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ അടുത്തതായി നീങ്ങുന്നത്.
1: അതെ, ഇസ്ലാമിക് പാരൻറ്റിങ് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ശ്രോതാക്കളോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അത് തന്നെ എടുക്കാം. പാരൻറ്റിങ് ഞാനെപ്പോഴും പറയുന്നത് പോലെ പൊതുവെ ആളുകളാണ്ട് ചെയ്യലാണ്, അതെന്ത് ചെയ്യലില്ല, പഠിച്ച് ചെയ്യണൊരു കാര്യമല്ല പലപ്പോഴും. ഞാൻ വെറുതെ ഒരു ചോദ്യം ശ്രോതാക്കളോട് ചോദിക്കുകയാണ്, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം, നിങ്ങളെ പ്രതികരണം ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കുട്ടികളെ, ചെറിയ കുട്ടികളാവുമ്പോഴാണോ വളർത്താൻ ബുദ്ധിമുട്ട്, കുട്ടികൾ വലുതാകണീനനുസരിച്ചാണോ വളർത്താൻ ബുദ്ധിമുട്ട് എന്നാണ് ചോദ്യം. പ്രതികരണങ്ങൾ വരാൻ ചെറിയൊരു സമയമെടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാം.
0: അതെ, ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് അൽഹംദുലില്ലാ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 1 അതിൻ്റെ കോഴ്സ് ആരംഭിച്ചു. ഇന്ന് രാത്രി 10 മണിക്ക് അതിൻ്റെ 4-ാമത്തെ കോഴ്സ് ഇൻഷാല്ലാ ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. എൻറോൾ ചെയ്യുവാൻ വേണ്ടി കേവലം ക്ലാസ്സുകൾ കേട്ടു പോവുക എന്നതിനപ്പുറം കൃത്യമായി ആ കോഴ്സിൻ്റെ ഭാഗമായി എല്ലാ നടപടിക്രമങ്ങളുടെയും ഭാഗമാകുവാൻ വേണ്ടി റേഡിയോ തുറന്ന് അതിൻ്റെ കോഴ്സസ് എന്ന ഓപ്ഷനിൽ പോയി എൻറോൾ ചെയ്തതിൻ്റെ ശേഷം അനുബന്ധ കാര്യങ്ങളിൽ ഭാഗമാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഓക്കെ, ലീല ആമയൂരിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു. കുട്ടികൾ വലുതാകുമ്പോൾ തന്നെയാണ് വളർത്താൻ ബുദ്ധിമുട്ടെന്നാണ്. ഉമ്മു ഹംന അത്തോളിയും സമാന അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു.
0: ഹുസൈൻ വിഎമ്മും പറയുന്ന അങ്ങനെ തന്നെയാണ്, വളരുന്നതിനനുസരിച്ചാണ് എന്നാണ്.
1: ഒരുപാട് ആളുകൾ മൈമൂന ചീക്കിലോടും അതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, വലുതാകുമ്പോഴാണ് എന്നാണ്. അപ്പം ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആളുകളെ അവരിങ്ങനെ കരയും, ഉറങ്ങൂല, പിന്നെ രാത്രി വൈകി ഉറങ്ങും, പിന്നെ നമ്മളെ പണികൾ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒക്കെ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥരാകും സാധാരണഗതിയിൽ സ്ത്രീകൾ, ഒരു ലെവലിൻ്റെ അപ്പുറം അസ്വസ്ഥരാകും. അത് നമ്മൾ അവരോട് പറഞ്ഞാൽ അവർക്കതങ്ങനെ മനസ്സിലാകില്ല.
0: അതെ,
1: യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട്. കുറേ ആളുകൾ നമ്മളെ ശ്രോതാക്കളിൽ തന്നെ ഉണ്ട്, കുറേ ആളുകൾ സംസാരിക്കാത്ത മക്കളുള്ളവർ. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു വേദന വല്ലാത്തൊരു വേദനയായിരിക്കും. മക്കളില്ലാത്ത ധാരാളം ആളുകൾ ഇതേ ലൈവിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്യുന്ന ആളുകളെ തന്നെ പലരെയും എനിക്കറിയാം. അപ്പോൾ മക്കൾ തന്നെ ഇല്ലാത്തവരുടെ ഒരു അവസ്ഥ. പിന്നെ മക്കളുണ്ട്, സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ശാരീരിക പരിമിതികളുണ്ടാകും. ഫിസിയോതെറാപ്പി സെൻ്ററുകളിൽ ആയുസ് കളയണ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ ആ ഒരു ഭാഗം ഓക്കെ ആയി. യഥാർത്ഥത്തിൽ ശരിക്കുള്ള റിസ്ക് തുടങ്ങുന്നത് കുട്ടികൾ ടീനേജിലേക്ക് കടക്കുമ്പോഴാണ്. ഇനിയിപ്പം നമ്മളുടെ ടീൻ സ്പേസുകൾ വരാനിരിക്കുകയാണ്. ഈ ടീൻ സ്പേസുകൾ, CRE കൾ, മദ്രസ, ഖുതുബ, ഇതൊക്കെ മക്കളെ കാര്യത്തിൽ ഒരു വൃത്തിക്കുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി ശരിയായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ പറയാറുള്ളത് വലിയൊരു റോഡ്, ഒരു 12 പിന്നെ എന്താ പറയുക, 12 റൂട്ടുകളുള്ള അല്ലെങ്കിൽ 22 റൂട്ടുകളുള്ള പിന്നെ വലിയ റോഡ്, ആ റോഡാണ് ശരിക്കും കുട്ടി ഒരു 11 വയസ്സ് ഒക്കെ എത്തുന്നത് വരെയുള്ള സമയം. 11 വയസ്സ്, 12 വയസ്സ് എത്തുന്നത് വരെയുള്ള ടൈം, അങ്ങനത്തെ ഒരു സീസണാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടീൻ്റെ ആയുസ്സിനെയും ജീവിതത്തെയും നമ്മൾ കാണേണ്ടത് വലിയൊരു 80 അടി കൂട്ടുക. 80 അടിയുള്ള റോഡ് കഴിഞ്ഞിട്ട് പിന്നെ 3 മുളൻ്റെ തണ്ടിങ്ങനെ ഇട്ടിരിക്കുകയാണ്. 3 മുളൻ്റെ കമ്പ് മാത്രമേ ഉള്ളൂ. അതൊരു 20-21 വയസ്സ് വരെ, അത്രയും ദീർഘമായൊരു കാലം കുട്ടി പോണത് അതിലൂടെയാണ്. പല പല സാധ്യതകൾ, പല പല അപകടങ്ങൾ, പല പല കെണികൾ, അങ്ങനെ പലതും ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ് നിഷാദ് സെൽഫിൻ്റെതാണ് കഴിഞ്ഞത്, പാരൻറ്റിങ് കോഴ്സിൽ. ഓരോ പ്രായത്തിലും എങ്ങനെയാണ് കുട്ടിയോട് അനുവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം അത് ഓരോ പ്രായത്തിലും എങ്ങനെ അനുവർത്തിക്കണം എന്നറിഞ്ഞുകൊണ്ടൊരു പാരൻ്റ് ഇടപെടുന്നതും അല്ലാത്തതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ ഒരു പാരൻ്റ് കഴിഞ്ഞ് ഞങ്ങൾ PTA മീറ്റിങ്ങിന് വന്നപ്പോൾ അവരുടെ ഹസ്ബൻഡ് കുതിരവട്ടത്തു നിന്ന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. അപ്പം മോൻ്റെ സ്വഭാവ പ്രശ്നങ്ങൾ, മോന് കത്തിയെടുക്കണ അവസ്ഥകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ വാപ്പാൻ്റെ ചില കാര്യങ്ങളൊക്കെ ആ കുട്ടിയിലേക്ക് യഥാർത്ഥത്തിൽ പകർന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആ അമ്മക്ക് കൃത്യമായ ധാരണ അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി വലുതാകുമ്പോൾ ഈ ഒരു വാപ്പന്നെ ആവും. കുറച്ചൊരു ജനറ്റിക്കൽ സംഗതികളൊക്കെ ബാക്കിയുണ്ടാകും. ഇനി ജനറ്റിക്കലായിട്ടുള്ള ജന്മന കൈമാറിക്കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ പലതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് എന്തിനൂടെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നിനുമല്ല, പാരൻറ്റിങ് കോഴ്സ് ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിൻ്റെ ഭാഗമാകാത്ത ആൾക്കാരുണ്ട്. ഒരു വീട്ടിൽ എല്ലാവരും പാരൻറ്റിങ് കോഴ്സിൻ്റെ ഭാഗമായാൽ മാത്രമേ എന്തു ചെയ്യുള്ളൂ, ആ വീട്ടിലെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കുട്ടികളിപ്പോൾ ഒരു 7 വയസ്സായ കുട്ടി, ഒരു 9 വയസ്സായ കുട്ടി, ഒരു 13 വയസ്സായ കുട്ടി, ഒരു 18 വയസ്സായ കുട്ടി. നമ്മളെ വീടുകളിലൊക്കെ മിക്കവാറും എല്ലാവർക്കും ഒരു ഒരേ അളവുകോലാണ്. കുട്ടി മിണ്ടാതിരുന്നാൽ കുട്ടി മിണ്ടൂല, തീരെ എൻ്റെ അടുത്തേക്ക് വരൂല, വിളിച്ചാലാവില്ല. കുട്ടികളടുത്ത് ഫുള്ള് നെഗറ്റീവ് പറയണ ഒരാളുടെ അടുത്തേക്ക് ചെല്ലൂല, ഒരിക്കലും ചെല്ലൂല. കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, മനസ്സിലായല്ലേ? കുട്ടികളോട് ഇങ്ങനെ നെഗറ്റീവ് പറയാനാണ്, ഫുള്ള് നെഗറ്റീവ്. എന്തിനാണ് ഈ ഇടങ്ങാറാക്കണ മക്കളെ? നീ അങ്ങനെയല്ല, നീ ഇങ്ങനെയല്ല, നീ അതല്ല, നീ ഇതല്ല. ഈ ചെറിയ പ്രായത്തിൽ ഇതിങ്ങനെ കേൾക്കണ ഈ മക്കൾ. കുട്ടികളാകുമ്പോൾ അവരെ അവർക്ക് അവരുടേതായൊരു ലോകമുണ്ട്, അവർക്ക് അവരുടേതായൊരു മനസ്സുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ വകവെച്ച് കൊടുക്കണം. കുറച്ച് പണിയുണ്ട്, മനസ്സിലായല്ലേ? ഒരു ഒരു ജുസ് പൂർത്തിയാക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഇരുന്ന് ഓതിയ തീരും. അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാനും ചിലപ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല ചില ആൾക്കാർക്ക്. എന്നാൽ ഇങ്ങനെ ഈ മക്കളോടൊക്കെ നല്ല നിലയിൽ നിന്ന് പോകാറുള്ളത് ഭയങ്കര പണിയാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, അവരോട് നമുക്ക് പറയാനും പറ്റൂല. പറഞ്ഞാൽ അതും പ്രശ്നം, പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നം. ഇങ്ങനെയൊക്കെ പലപ്പോഴും പല വീടുകളിലും വലിയ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാനിത് പറയണത് ചിലപ്പോൾ ചില ആളുകൾക്ക് വേറെയുള്ളവരെ ഓർമ്മ വരിക, അവനാൻ്റെ കാര്യം എന്നാലും ഓർക്കൂല. ചില ആളുകൾ അവനാൻ്റെ കാര്യമാണ് ഓർക്കുക. സ്വന്തം തെറ്റ് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടെ സിസ്റ്റം ഓഫ് ആക്കുന്ന ആൾക്കാരുണ്ട്. ആ അപ്പോൾ അങ്ങനെയാണല്ലേ. ഇങ്ങനത്തെ വളരെ വലിയ സംഘർഷങ്ങൾ വീടുകളിൽ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നുണ്ട്. ശരിക്ക് ആർക്കും എങ്ങനെ എന്തും സൂചിപ്പിച്ചു പോകാം എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു പ്രശ്നം ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് ഇല്ലാത്തതാണെങ്കിൽ തന്നെ എന്തിനാണ് ഈ അസ്വസ്ഥ ആകണത്? കേട്ടാൽ പോരെ, കേട്ടിട്ട് ആക്കിയാൽ മതിയല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു സമൂഹത്തെ ഷേപ്പ് ചെയ്യണം, സമൂഹത്തെ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. ഒന്നിച്ച് ധാരാളം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നിശാ സെൽഫിയുടെ ക്ലാസ് ഇന്നലെ കേട്ടു. ഓരോ ക്ലാസ്സും കൂടുതൽ അറിവുകൾ നൽകുന്ന അൽഹംദുല്ല. പുതിയ യുഗത്തിലെ ഉമ്മമാർ പ്രത്യേകിച്ച് കേൾക്കേണ്ടതാണ് എന്ന് ഉമ്മു ഹംന അത്തോളി അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
0: ചെറുതാവുമ്പോഴും വലുതാവുമ്പോഴും മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊക്കെ പഠിച്ചവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വളർത്തിയാൽ ഈസിയാണ്. പാരൻറ്റിങ് കോഴ്സ് ഇതുവരെയുള്ളതിൽ പങ്കെടുത്തു നന്നായി പോകുന്നു. ഇതുപോലെയുള്ള കോഴ്സ് ശ്രോതാക്കൾക്ക് ഗിഫ്റ്റ് തരുന്ന ഒരു പി ആർ ടീം ആണ് എന്നാണ് അവർ ഷാഹിറ ബിൻത് അബുൽ കരീം എഴുതിയിരിക്കുന്നത്.
1: പാരൻറ്റിങ് കോഴ്സ് കുറച്ച് മുന്നേ തുടങ്ങേണ്ടതായിരുന്നു. എൻ്റെ മക്കളൊക്കെ വലുതായി, എന്നാലും ഞാൻ ആ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ല എന്നാണ് മറ്റൊരു ശ്രോതാവിൻ്റെ പ്രതികരണം.
0: സലീമ ഒതുക്കുങ്ങൽ, ഇസ്ലാമിക രീതിയിൽ വളർത്തുകയും വളരുകയും ചെയ്യുമ്പോൾ ഏതൊരു പ്രായത്തിലും വളർത്താൻ പ്രയാസമുണ്ടാവുക, അല്ലാഞ്ഞാൽ വലുതായാൽ പ്രയാസം തന്നെയാണ് അവരെ കുറിച്ചിട്ടിരിക്കുന്നത്.
1: ബാസിലിൻ്റെ കുഞ്ഞാമാൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ബാസി ചെറുപ്പം തൊട്ടേ ഒരു പാവമായിരുന്നു. 6-7 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ വിട്ടു വന്നാൽ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് പേരോടിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് ക്ലിപ്പുകൾ ഉണ്ടാക്കുമായിരുന്നു. ഹിലാലാണെങ്കിൽ അല്പം എങ്കിലും പ്രതികരിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒപ്പം കളിക്കാൻ ആരുമില്ലാത്തതിനാലും കുടുംബത്തിലെ മൂത്ത പേരക്കുട്ടിയായതിനാലും എപ്പോഴും ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു എനിക്ക് അവനോട്. ഈ കേസിൻ്റെ വിവരം ഞാൻ അറിഞ്ഞില്ല, മക്കളാരും എന്നോട് പറഞ്ഞില്ല. അവസാന ഘട്ടം ഇളയ മകൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം തൊട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് തന്നെ ഈ കേസ് തടഞ്ഞു വെച്ചു എന്ന് വാർത്ത, അത് വല്യമ്മയാണ് എഴുതിയിരുന്നത്. ബാസിലിൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ് ഇത് എഴുതിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ് ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. സ്റ്റേജിലെ ഒരു ഉഗ്ര ഭാവം പേഴ്സണലി ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. ബാസിൽ അല്ലാഹു അദ്ദേഹത്തിന് സ്ഥൈര്യവും ധൈര്യമൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രബോധന വീഥിയിൽ ഇനിയും ധാരാളം ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള അവസ്ഥയും സൗഭാഗ്യവും അല്ലാഹു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: രണ്ടിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ചെറിയ മക്കളാണേൽ കൂടുതൽ പ്രയാസം നേരിടുന്നത് ശാരീരിക പ്രയാസങ്ങളാലാണ്. പക്ഷേ വലുതാകുമ്പോൾ അത് മാനസിക പ്രയാസങ്ങളായി മാറും. അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നതിനുള്ള പരിഹാരമാണ് ശരിക്കും പീസ് റേഡിയോ പാരൻറ്റിങ് കോഴ്സ് എന്നാണ് സഫ്ന മുഹമ്മദ് പാണക്കാട് എഴുതിയിരിക്കുന്നത്.
1: അത് നല്ല വലിയ കുട്ടികളവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയണത്. ശരിക്ക് കുട്ടികൾ വലുതായി വരുമ്പോഴാണ് പ്രശ്നം, അത് ഒറ്റ സംശയമില്ല. ചെറിയ കുട്ടികളാവുമ്പോഴല്ല. കാരണം ശാരീരിക പ്രയാസങ്ങളെക്കാളും ഏറ്റവും വലിയ പ്രയാസം മാനസിക പ്രയാസങ്ങളാണ്. എന്താകെ പഠിച്ചു, എന്ത് സംഭവിക്കുന്നത്, എങ്ങോട്ട് പോകും, എങ്ങോട്ട് വരും എന്ന് ചിന്തിക്കുന്ന ഒരു സംഗതി എളുപ്പമാണ്. പിന്നെ ഇനി ചെറിയ കുട്ടികളാണെങ്കിലും നമുക്ക് പലതും തിരുത്താം. വലിയ കുട്ടികളാവുമ്പോൾ ഈ പ്രായത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉപദേശം വേണ്ടാന്ന് തലച്ചോറിൻ്റെ ഉള്ളിൽ അവർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവർ കൊണ്ട് അവർ കാണുന്ന ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ളത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണ് മക്കൾ വളർന്ന് വലുതാകണതിനനുസരിച്ച് നമ്മൾക്ക് കൂടുതൽ പിന്നെ ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശൂറകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. പരസ്പരമുള്ള എഡിറ്റിംഗ് അവസാനിക്കുന്നിടത്ത് നല്ല പ്രശ്നം വരും. അതായത് ഭർത്താവ് പറയണത് ഭാര്യയും, ഭാര്യ പറയണത് ഭർത്താവും. മക്കളെ കാര്യത്തിൽ ഫുള്ള് കേൾക്കണം, മനസ്സിലായല്ലേ? ഭാര്യ മാത്രം കൈകാര്യം ചെയ്യരുത്, ഭർത്താവ് മാത്രം കൈകാര്യം ചെയ്യരുത്. ചിലപ്പോൾ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഒരിക്കലും കൈകാര്യം ചെയ്യരുത്. അത് ഡിസ്കസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പോകണം. അതിനൊക്കെ സഹിക്കാൻ ഞാൻ തന്നെ ഉള്ളിവിടെ, നിങ്ങൾ പിന്നെ വീട്ടിലില്ല എന്നുള്ള ടോണാണ് പൊതുവെ സ്ത്രീകൾ സ്വീകരിക്കുക. മാത്രമല്ല, ഓരോ നല്ല സമ്മർദ്ദങ്ങളിലാണോണ്ട് ഒരിക്കലും എന്ത് ചെയ്യൂല, പിന്നെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ല. മാത്രമല്ല, ചർച്ചൻ്റെ തലം പോകും, പെട്ടെന്ന് വൈകാരികമാകും, പെട്ടെന്ന് കരച്ചിലേക്ക് പോകും. അപ്പോൾ പിന്നെ പറയില്ല, പറയില്ല നിർത്തും. ഇത് വളരെ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. നമുക്ക് തിരിച്ച് പറയാനുള്ളതാണ്, പിന്നെ പറയാം. പറയണ സമയത്ത് മറുപടി പറയാൻ തരരുത്, പോകരുത്. അത് നമുക്ക് നമ്മളോട് ആളുകൾ വീണ്ടും വീണ്ടും പറയണമെങ്കിൽ വേണ്ട ഒരു പ്രധാന കാര്യമാണ്.

0: എൻ്റെ ഉമ്മ താജുദ്ദീൻ സലാഹിയുടെ അന്വേഷണവും സലാമും പറയാൻ പറഞ്ഞിട്ടുണ്ട്. സുബഹി കഴിഞ്ഞാൽ നേരെ പീസ് റേഡിയോ ഓണാക്കി വെക്കും. ഇതിൽ വരുന്ന ഓരോ ഏത് പരിപാടിയെക്കുറിച്ച് ചോദിച്ചാലും വിശദമായി പറഞ്ഞു തരും. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഹാഷിം കാക്കയങ്ങാട് കുറിച്ചിരിക്കുന്നത്.
1: ഹാഷിമിൻ്റെ ഉമ്മ നമ്മൾ ചങ്ങാഴ്ചയാണ്. അള്ളാഹുവർക്ക് ദീർഘായുസ്സും പ്രധാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് അസുഖങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ ആയിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ഒരു കുറച്ചൊരു ആശ്വാസമുള്ള സന്ദർഭത്തിലൂടെയാണ് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശ്രോതാക്കളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ശാരീരികമായ പ്രയാസങ്ങൾ അവിടെ പലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അശ്വിൻ്റെ ബ്രദർ കിഡ്നി അനുബന്ധ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരാളാണ്. നമ്മളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചാലെല്ലാം ഭംഗിയായി പോയിക്കോളും ഇൻഷാല്ലാ. ഇനി നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോയതിൻ്റെ ശേഷം ഫീഡ്ബാക്കിലേക്ക് വരാം അല്ലേ.
0: ഇൻഷാല്ലാ.

0: വഴിവിളക്ക് പോസ്റ്റർ സംബന്ധിച്ച് 2651 വഴിവിളക്ക് ആണ് ഇന്നത്തേത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്കു, നേപ്പാൾ, നേപ്പാളിയൻ, ബംഗ്ല, മറാഠി, ടാഗ്ലോക്ക് ഭാഷകളിൽ പബ്ലിഷ് ചെയ്യുന്നു. നമ്മളെല്ലാ ദിവസവും അതിൻ്റെ മെസ്സേജുകൾ അറിഞ്ഞും പറഞ്ഞുമാണ് പോകാറുള്ളത്. വഴിവിളക്ക് ഇത്രയും ദിവസം തുടർച്ചയായി നിലനിന്നതിന് അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം.
1: നമ്മൾ വായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളിലേക്ക്, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നും ശ്രദ്ധിക്കണമെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്.
0: ഓക്കെ, മെസ്സേജ് നിങ്ങൾ ഇന്ന് വായിച്ചെടുത്തോളൂ, നമ്മൾ ഇവിടുന്ന് വായിക്കണില്ല ഇൻഷാല്ലാ.
1: ചിന്തയുടെ സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.
0: പീസ് മോർണിംഗ് ലൈവ് ഷോയിൽ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മൾ എന്നും ഒരു ചിന്ത പങ്കുവെക്കാറുണ്ട്. ഒരു കറണ്ട് സിനാരിയോയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നുള്ള ഒരു പോയിന്റാണ് പൊതുവെ പറയാറുള്ളത്. നമുക്കൊരു ശബ്ദം കേട്ടുവരാം.
2: മലപ്പുറത്തെ മോർഫിംഗ് കേസ് പ്രതി പിടിയിലായിരിക്കുന്നു തിരുവനന്തപുരം തിരുമല ഓണംകുഴി സ്വദേശി സുബിൻ ബാബുവിനെയാണ് മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയത്. ജില്ലയിലെ 8 കോളേജുകളിലെ ഓണാഘോഷ പരിപാടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നാണ് കേസ്. സാമ്പത്തിക ലാഭമായിരുന്നു ലക്ഷ്യമെന്ന് പ്രതി പറയുന്നു. പ്രതിയെ തിരുവനന്തപുരത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. 26 വയസ്സുള്ള സുബിൻ ബാബു മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയാണ്. മഞ്ചേരിയിൽ നിന്നും 93 കേരളം.
0: ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. തൃക്കാക്കര ഭാരത് മാതാ കോളേജ് മോർഫിംഗ് കേസ്, പ്രതി എസ് ശ്രീഹരി 2 BBA വിദ്യാർത്ഥിയാണ്. 2026 സെപ്റ്റംബർ 1 ഒരു കോളേജിൽ തന്നെ പഠിച്ച ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി അധ്യാപികയെ അവരുടെ ഫോട്ടോ ഇങ്ങനെ കണ്ടു, മോർഫ് ചെയ്യപ്പെട്ട രീതിയിൽ കണ്ടു എന്ന് പറഞ്ഞതോടെയാണ് വാർത്ത വിവാദമാകുന്നത്. അധ്യാപകരുടെയും വിദ്യാർത്ഥിനികളുടെയും ചിത്രങ്ങളും വീഡിയോകളും മോർഫ് ചെയ്ത് അശ്ലീല രൂപത്തിൽ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു എന്നതാണ് കേസ്. ക്ലാസ് മുറി ദൃശ്യങ്ങളും ഗേൾസ് ഹോസ്റ്റലിലെ മുറികളിലെ ദൃശ്യങ്ങളും ഫോണിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 2 സനീഷ് 20 വയസ്സ് ആലപ്പുഴ കുറുത്തിക്കാട് സ്വദേശിയാണ്. മാവേലിക്കര IHRD കോളേജിലെ BCOM വിദ്യാർത്ഥിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. മല്ലു പ്രീമിയം ഡെമോ എന്ന ഒരു അങ്ങനത്തെ ഒരു ഒരു ഒരു അതെന്തെന്ന് പറയണ്ട, അത് നമ്മൾ അത് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ആളുകൾ അവിടെ പോയി അന്വേഷിക്കും. പിന്നെ അതോടൊപ്പം ഇവിടെ വാർത്തയിൽ പറഞ്ഞത് മലപ്പുറം കോളേജ്, മലപ്പുറമായിട്ട് ബന്ധപ്പെട്ടാണ് ഓണാഘോഷ പരിപാടികളുടെ വീഡിയോസ്, ഡാൻസിങ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്തു, മോർഫ് ചെയ്തു എന്നതാണ് വിഷയം. 2026 സെപ്റ്റംബർ 8 മലപ്പുറത്തെ വിവിധ കോളേജുകളിലെ ഓണാഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് എടുത്ത് പുറത്തേക്കിട്ടത്. AI ദുരുപയോഗം ചെയ്ത സംഭവമാണ്. അപ്പം ഇത് നമ്മളിവിടെ ഒന്ന് കൊണ്ടുവരാനുള്ളൊരു കാരണം, കുറേയധികം പാഠങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്തയിൽ നിന്നുണ്ട്. ഒന്ന്, സ്വന്തം പെങ്ങളുടെയും സ്വന്തം കുടുംബക്കാരുടേതും അടക്കം ഈ രീതിയിൽ ചെയ്തത് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഈ ചെയ്തതെന്ന് മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാരുണ്ടാകും. അത് ഈ ആളുകളുടെ ഫോട്ടോ കൊടുത്താൽ, ആളുകളുടെ ഫോട്ടോ കൊടുത്താൽ AI ടൂളുകൾ വെച്ചിട്ട് അതെന്തു ആക്കാം. ഇപ്പം ഗ്രോക്കൊക്കെ, ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോമുണ്ട്, AI പ്ലാറ്റ്ഫോമുണ്ട്, ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രോക്കിലൊക്കെ എങ്ങനെയാക്കായിരുന്നു? ഇപ്പോൾ അവർ കുറച്ചും കൂടി ഒന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവന്നു. ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഈ സ്ത്രീ ഇന്ന ഒരു വ്യക്തിയുമായി ഇങ്ങനെ ചെയ്യുന്നത്, ഡാൻസ് ചെയ്യുന്നത്, കിസ് ചെയ്യുന്നത് ഒക്കെ എപ്പോഴും കിട്ടും. ഈ ഒക്കെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില രീതികളാണ് ഇവർ സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നമ്മളെ ഫോട്ടോ ഒരു സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളൊരുപാട് കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഒരു പുതിയ ലോകക്രമം എന്ന് പറയുന്നത് എല്ലാം ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. ചായ കുടിച്ചാൽ അത് ഫോട്ടോ, കുടുംബമായിട്ട് നിന്ന് അത് ഫോട്ടോ. ഫോട്ടോകളുടെ ഒരു പ്രളയമാണ് ശരിക്ക്. എല്ലതും ഫോട്ടോ, അത് അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പം ട്രെൻഡ് 80 ട്രെൻഡ് നടക്കുന്ന കാലമാണ്. ഞാൻ നോക്കുമ്പോൾ വാട്സപ്പ് എനിക്ക് ഒരാൾ ഞങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ, അതിൽ നിങ്ങളുണ്ടോ അറിയില്ല, നിങ്ങളുടെ ഇല്ല, നിങ്ങളില്ല, ഞാൻ നിഷാദ് സെൽഫിനൊക്കെ കണ്ടു. ഏതോ ഒരാൾ അത് അയച്ചു നിൽക്കണേ നമുക്ക്, നമ്മളെ അങ്ങനെ ആക്കിയിട്ട് അയച്ചു നിൽക്കുകയാണ്. ഒന്നുമില്ല, ഒരു രസത്തിനെ അയച്ചതാണ്. ഞാൻ പറയണത് ഇതൊക്കെ ഡാറ്റാ ബേസിലേക്ക് കയറണുണ്ട് ഈ സംഗതികളൊക്കെ. ഇടക്കാലത്ത് ഈ എന്താ വെച്ചാൽ ഇതൊക്കെ എഐക്ക് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് പലതും. ചില ട്രെൻഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണത് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പം ഒരുപാട് ഡാറ്റയും ഒരുപാട് ഫേസിൻ്റെ രീതിയും രൂപവും ഷാർപ്പ്നെസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം കാണുന്നിടത്തൊക്കെ പോയി ഫോട്ടോ എടുക്കുക, കാണുന്നതൊക്കെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ ജാതി പണി എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് കിട്ടും. ഇത്തരം കാര്യങ്ങളുടെ ഒരു പ്രശ്നം, ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് എക്സ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതൊരു സെക്ഷുവൽ കണ്ടൻ്റ് ആക്കി വേറെ ഏതോ ഒരു ഒരു പാർട്ടുമായിട്ട് തല ഘടിപ്പിച്ച് സെക്സ് ചെയ്യണ ഒരു ഇതോ അല്ലെങ്കിൽ ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരു സംഗതിയൊക്കെ വെച്ചാൽ അത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആൾക്കാർ അതൊക്കെ ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുമോ? അതൊരു മനോനിലയാണ്, അതൊരു ഡിസോർഡറാണ്. രാത്രിയും പകലും അതിൽ തന്നെ തിരഞ്ഞ് അതിങ്ങനെ പർച്ചേസ് ചെയ്ത് അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് തള്ളി മറിക്കുന്ന ടീമുണ്ട്, അതിലൂടെ സെക്ഷൽ ആസ്വാദനങ്ങൾ കണ്ടെത്തണേ. അതെവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനൊരു സാധനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിലവിളിച്ചിട്ടൊന്നും കാര്യമല്ല. ഇതിനെതിരെയുള്ള കേസുകളോ കാര്യങ്ങളോ, ഈ പറയണ ശ്രീഹരിയും ഈ പറയണ സനീഷും ഈ ടീമൊക്കെ ഉണ്ടല്ലോ മനോരോഗികൾ, ഇവരൊക്കെ ഇതിലെ വലസി നടക്കണ നിങ്ങൾക്ക് കാണാം. ഒരു കുന്തുണ്ടാകാൻ പോണില്ല, കാരണം നമ്മുടെ നിയമങ്ങൾക്ക് അത്ര ദൗർബല്യങ്ങളുണ്ട്. കോടതിയിൽ പോയിട്ട് അവർ ശരിക്ക് നല്ല വക്കീലിനെ വെച്ച് വാദിച്ച പോലെ പുഷ്പം പോലെ ഇറങ്ങി വരും. അതാണ് നമ്മളുടെ നാടിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇതിന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, നമ്മളെ ഫോട്ടോ ആവശ്യമുള്ളിടത്ത് എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി, കൊടുത്താൽ മതി. ഇതിലൊക്കെ ഇസ്ലാമികമായി തന്നെ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് ഈ ഫോട്ടോഗ്രാഫിയൊക്കെ സംബന്ധിച്ച്. അത് പുതിയ കാലത്തതൊക്കെ പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു എന്താ പറയുക, എന്ത് കാലം തിരിയാത്ത ടീമാണിത്, അപ്ഡേറ്റ് ആകാത്ത ആളുകളാണിത്, പുരോഗമനം മനസ്സിലാകാത്ത ആളുകളാണ് ഇവർ, അഫ്ഗാനിസ്ഥാൻ ടീമാണ്, ഇവർ മൊല്ലാക്കമാരാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളാകങ്ങട്ട് ചുളുങ്ങി അടങ്ങാറായി മാനം കെട്ട്. ഇതിൻ്റെ ഒരു ആവശ്യമല്ല, നമ്മളെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുക. ഇത് ഫോമോ എന്ന് പറയുന്ന അസുഖമാണ്, ഫിയറിങ് ഓഫ് മിസ്സിങ് ഔട്ട്. ഫോമോ എന്ന് പറഞ്ഞാൽ അതാണ്. വെറുതെ ഇപ്പം നല്ല സുഖമല്ലേ, ഇപ്പോൾ നേരെ ജെമിനൈനോട് ചോദിക്കുക. ഫോമോ എന്നുള്ളൊരു വേർഡ് മൗലവി പിന്നെ ആങ്കറിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞു. അതെന്താണ് ഫോമോ നിങ്ങൾ വെറുതെ ചോദിച്ചാൽ മതി, അപ്പോൾ പറഞ്ഞുതരും. അതായത് നമ്മൾ ഈ നടക്കണ പരിപാടികളൊക്കെ, ഈ കാട്ടിക്കൂട്ടലിൻ്റെ ഒന്നും കൂടെ ഞാൻ നിന്നിട്ടില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യൂല, ഞാൻ ഈ കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആളാകൂല എന്നുള്ള ഒരു വല്ലാത്തൊരു മനോനില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതാണ് ഫോമോ, മാനസിക രോഗമാണത്. അത് അങ്ങനെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു സൈക്കോളജിക്കൽ പിന്നെ ഡിസോർഡറാണത്. ആ സൈക്കോളജിക്കൽ ഡിസോർഡർ എനിക്കുണ്ടെന്ന് പോലും ആളുകൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ എല്ലാവരും ചെയ്യണതൊക്കെ ഞാനും ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുക എന്നുള്ളത് പ്രശ്നമാണ്. ബഷീറിൻ്റെ ടേക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം.
1: തീർച്ചയായും ഇത് പൊതുവിൽ ആളുകൾ ഫോട്ടോ എടുക്കുന്ന ഘട്ടത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ്. ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ 10-ൽ ഫോട്ടോ എടുക്കുന്നൊക്കെ ചില ഘട്ടങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലത്തെ പെൺകുട്ടികളൊക്കെ അവർ ഇങ്ങനെ നിന്നെടുക്കും അങ്ങനെ നിന്നെടുക്കും. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ ഡാറ്റാബേസിലേക്ക് കയറുമ്പോഴാണ് പിന്നീട് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇങ്ങനെ നെഗറ്റീവായി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആവശ്യങ്ങളിൽ മാത്രം അത്, അത്യാവശ്യങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും മാത്രം അത് പരിമിതപ്പെടുത്തി പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വലിയ സുരക്ഷിതത്വം തീർക്കാൻ കഴിയും എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്.
0: ഇതിലിപ്പോൾ ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചല്ലോ,
1: അതെ,
0: ഡാറ്റ പറയണതനുസരിച്ചുണ്ട്. അവരുടെ കുളിമുറികളിലെ സീനുകൾ അടക്കം ഉണ്ട് എന്നാണ് വാർത്തയിലുള്ളത്. അപ്പം ഇത് പെൺകുട്ടികളും കൂടിയാണ് ചെയ്തു കൊടുക്കുകയാണ്.
1: അതെ,
0: പെൺകുട്ടികളും കൂടി ചെയ്തു കൊടുക്കുകയാണ്. അപ്പം ഇവരെ ഒക്കെ എന്ന് പറയണത്, ഈ കുട്ടികളൊക്കെ എന്ന് പറയണത് ഇതൊക്കെ ഒരു സമ്പാദനത്തിൻ്റെ രീതിയായിട്ട് എടുക്കുക. പൈസൻ്റെ ആവശ്യം തികയണില്ല. അപ്പം പണത്തിൻ്റെ ആവശ്യം തികയാത്തത് പലതും ലഹരിക്ക് ആവശ്യമുണ്ട്, കോസ്മെറ്റിക്സിന് ആവശ്യമുണ്ട്, പുതിയ പർച്ചേസുകൾക്ക് ആവശ്യമുണ്ട്. അപ്പം പുതിയ കാലത്തെ ലഹരി എന്ന് പറയണത് ഇപ്പോൾ തൂഫാൻ ടാർഗറ്റ് ചെയ്യണ MDMA അടക്കമുള്ള പിന്നെ അത്തരം ലഹരികൾ മാത്രമല്ല, ഒരു ജീവിത നിലവാരത്തിനൊരു ബെഞ്ച് മാർക്ക് വെക്കും, ഒരു ലെവൽ വെക്കും. ആ ലെവലിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഷർട്ട് അത് ബ്രാൻഡഡ് ആകണം, ഉപയോഗിക്കുന്ന വാച്ച് അത് ബ്രാൻഡഡ് ആകണം, എല്ലാം ഒരു ബ്രാൻഡഡ് ഇതിക്ക്. അപ്പോൾ വലിയ പൈസ വേണ്ടി വരും. അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ, ആഷ്പോഷാണെല്ലാം. ഈ ഇനിയൊരു

0: സമയത്ത് പുരുഷന്, ചില കാര്യങ്ങളിൽ സ്ത്രീക്ക്, ചില കാര്യങ്ങളിൽ പുരുഷന്. ആ റെസ്ട്രിക്ഷൻസിനെ അടിക്കുക, അതിനെ പൊളിക്കുക, അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ട്രെൻഡ്. അപ്പം അതിലൊക്കെ ഇങ്ങനെ അസ്വസ്ഥമാകുക നമ്മളെ കുട്ടികൾ, ഞങ്ങളെന്തിനങ്ങനെ ചുറ്റിക്കെട്ടി പൊതിഞ്ഞിരിക്കണതെന്നൊക്കെയാണ് ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചുറ്റിക്കെട്ടി പൊതിയാൻ പറയണതിൻ്റെ കാരണം എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മളും ഇത്തരം ചതികളിലും കെണികളിലും പെടും എന്നതാണ് ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ ഇനി ഇൻഷാല്ലാ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. അതോടൊപ്പം ഫീഡ്ബാക്കുകളിലേക്കൊന്നുകൂടി തിരിച്ചു വന്നിട്ട് മൈമൂന പാറപ്പുറം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ നിലപാട് നന്നാക്കിയാൽ നല്ല രീതിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. നല്ലൊരു കമൻ്റാണത്.
1: അതെ,
0: വളരെ മനോഹരമായൊരു കമൻ്റാണ്. നമ്മൾ ഓരോന്നിനെയും ഇസ്ലാമികമായ സമീപനത്തോടുകൂടെ എടുത്തു കഴിഞ്ഞാൽ ഇത് തീർച്ചയായും ആ പറഞ്ഞത് വളരെ സത്യമാണ്, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.
1: മോർഫ് ചെയ്യുന്നതിനോടൊപ്പം അത്യാവശ്യമില്ലാതെ ഫോട്ടോ എടുക്കുന്നത് തെറ്റല്ലേ? അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡ് ിനോടൊപ്പം നമ്മുടെ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സെറ്റപ്പിന് ഓപ്പോസിറ്റ് അല്ലേ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതുമൊക്കെ എന്നാണ് ഒരു സഹോദരി.
0: ഷാഹിറ ബിൻത് അബ്ദുൽ കരീം ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഫോട്ടോക്ക് പൊതുവായിട്ട് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചില മതപരമായ വിലക്കുകളുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ ഒന്നായിട്ട് ഇതെടുത്ത് ആഘോഷിക്കാനുള്ളതല്ല എന്നത് ഉറപ്പാണ്. മോർഫിയലും ബാക്കി കാര്യങ്ങളും എന്തായാലും പറ്റൂലല്ലോ. പറഞ്ഞോളൂ.
1: ഇന്നലത്തെ എൻ്റെ സ്റ്റാറ്റസ് ഇതായിരുന്നു, ഈ എഴുത്തോടു കൂടിയാണ് ഈ ഒരു ന്യൂസ് ഞാൻ സ്റ്റാറ്റസ് വെച്ചത്. ഇത് കണ്ടിട്ടും ഇവനെയും ഇവൻ്റെ കുടുംബത്തെയും തെറി വിളിക്കുന്നത് മുൻപ് എൻ്റെ സഹോദരിമാരോട്. ഇന്ന് നാം ട്രെൻഡിനോടൊപ്പം പലതരം വേഷങ്ങൾ ധരിച്ച് നമ്മുടെയും പ്രായപൂർത്തിയായ നമ്മുടെ പെൺമക്കളുടെയും ഫോട്ടോകൾ ഒരു ഹരത്തിന് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്ത് ലൈക്കും ഷെയറും വാരിക്കൂട്ടി ആത്മനിർവൃതി അടയുമ്പോൾ ഒന്ന് ചിന്തിക്കുക എന്ന് വരികളോടുകൂടി സഫ്ന മുഹമ്മദ് പാണക്കാട് എഴുതിയിരിക്കുന്നു.
0: എനിക്ക് തോന്നുന്നത് അവരുടെ ആ വരികൾ വളരെ പ്രസക്തമാണ്, അതൊന്ന് പൂർത്തീകരിച്ച് വായിക്കാം. ഇതുപോലെയുള്ള ഞരമ്പ് രോഗികൾ നാലണയ്ക്ക് വേണ്ടി ചെയ്യുന്ന തമ്മാടിത്തങ്ങളിൽ പെട്ട് നമ്മുടെയും നമ്മുടെ മക്കളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും കാണുന്നത് നമ്മുടെ വാപ്പമാരോ ആങ്ങളമാരോ ആൺമക്കളോ ഒക്കെ ആകും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വന്തം ഭാര്യയുടെ ഉമ്മയുടെ പെങ്ങളുടെ മകളുടെ അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണേണ്ടി വരുന്ന ഒരാണിൻ്റെ ഗതികേട്. ഇവിടെ റബ്ബ് തൻ്റെ മനുഷ്യരായ അടിമകൾക്ക് നൽകിയ ബുദ്ധി വിവേചന ശക്തി ഉപയോഗിച്ച് ആണും പെണ്ണും ചിന്തിക്കുക. നമ്മുടെ മക്കളുടെ സൗന്ദര്യം, നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം, നമ്മുടെ പെങ്ങന്മാരുടെ സൗന്ദര്യം ഇതൊക്കെ അനുവദിക്കപ്പെട്ടവർക്ക് മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കാനുള്ളതാണ്. അത് സോഷ്യൽ മീഡിയകളിൽ കൂടി അവിടെയുള്ള കാമ കഴുകന്മാർക്ക് ആവേശം കൊള്ളാനുള്ളതല്ല. നല്ലൊരു കമൻ്റാണ് അവരെഴുതിയിട്ടുള്ളത്.
1: മാഷാല്ലാ.
0: ഓക്കെ, അപ്പം കണ്ടാലും കൊണ്ടാലും അറിയാത്ത കുറേ പെൺകുട്ടികൾ, അള്ളാഹു അറിവും തിരിച്ചറിവും ഹിദായത്തും കൊടുക്കട്ടെ എന്ന് കമൻ്റ് വന്നിട്ടുണ്ട്. നാദിറ ഷാഫി വെന്നൂർ, ഞാൻ 5 പെൺമക്കളുടെ ഉമ്മയാണ്. എല്ലാ മക്കൾക്കും നല്ല നിലയിൽ എല്ലാ മക്കളും നല്ല നിലയിൽ ജീവിക്കുന്നു. മക്കൾക്ക് നല്ല വഴികാട്ടിയും നല്ല സുഹൃത്തുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എല്ലാ മക്കളും പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നു, അൽഹംദുലില്ലാഹ്. ആദ്യം നമ്മൾ നല്ല മാതൃകകൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മതി. കുട്ടികളൊരിക്കലും വഴിതെറ്റില്ല. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
1: പാരൻറ്റിംഗ് കോഴ്സ് സംബന്ധിച്ച് പാരൻറ്റിംഗ് കോഴ്സ് വളരെ നന്നായിരിക്കുന്നു. പ്രത്യേകിച്ച് നിഷാദ് സെൽഫിയുടെ ക്ലാസ്സിൽ ഓരോ പ്രായത്തിലുമുള്ള കുട്ടികളോടും സ്വീകരിക്കേണ്ട രീതി. എൻ്റെ കുട്ടികളൊക്കെ വലുതായി എങ്കിലും ഞാൻ പഠിക്കുന്നുണ്ട് എന്നാണ് ഫാത്തിമത് ഷൈമ പെരിന്തൽമണ്ണയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്.
0: യാസീൻ ഷെരീഫ് നിറമരുതൂർ, ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് തിരൂരിൽ നടത്തിയ ലഹരി വിരുദ്ധ സഭയിൽ എക്സൈസ് ഓഫീസർ വിശദീകരിച്ചിരുന്നു, പല വിദ്യാർത്ഥികളും ലഹരിയിൽ എത്തുന്നത് ഇതു കാരണമാണ് എന്ന്. യാസീൻ ഷെരീഫ് നമ്മുടെ നല്ലൊരു സുഹൃത്താണ്, സ്ഥിരം അദ്ദേഹം ശ്രോതാവാണ്, സകുടുംബം കേൾക്കുന്ന ആളാണ്. ബർക്കല്ലാഹു ഫീക ഹബീബി.
1: എല്ലാ പരിപാടികളും വളരെ ഉഷാറായി അൽഹംദുലില്ലാഹ്. ഇന്ന് എല്ലാവരും കേൾക്കേണ്ടത് തന്നെയാണ്. ഷെയർ ചെയ്യുക, ഇന്നത്തെ ലൈവ് റിവൈൻഡിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ലൈവ് റിവൈൻഡിൽ, ഇന്നലത്തെ ലൈവ് റിവൈൻഡിൽ കിട്ടിയിരുന്നില്ല എന്നാണ് സഫിയ കെ തിരുരങ്ങാടി അറിയിച്ചിരിക്കുന്നത്.
0: ഇന്നലത്തെ ലൈവ് റിവൈൻഡിൽ കിട്ടിയില്ല എന്ന അറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവാണ്. നമ്മൾ അന്വേഷിക്കാം. അങ്ങനെ ഉണ്ടാകാൻ

0: സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈവ് ഒന്നുകിൽ നിങ്ങളുടെ ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചധികം ആളുകളുടെ റെസ്പോൺസ് നമുക്ക് ആ രീതിയിൽ വരേണ്ടതാണ്, വന്ന് കണ്ടില്ല. എന്തായാലും ലൈവ് ഉണ്ടാകും, റിവൈൻഡിൽ ഉണ്ടാകും ഇൻഷാ അള്ളാ.
1: എനിക്ക് തോന്നുന്നു അടുത്തൊരു സെഷനിലേക്ക് തിരിച്ചു പോകാം.
0: ഓക്കെ.

0: വരികളും ചില അത് ചില കുട്ടികളുടെ ശബ്ദമായി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വല്ലാത്ത ശക്തിയാണ് അതിന്, അല്ലേ? വല്ലാത്തൊരു അവസ്ഥയാണ്. ഓക്കെ, നമ്മൾ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു സമയത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം,
1: പ്രോഫ്കോണിലേക്കാണ് നമ്മൾ പോകുന്നത്.
0: പ്രോഫ്കോൺ ഇൻഷാല്ല നാളെ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ ഇന്ന് വ്യാഴല്ലേ?
1: ഇന്ന് വ്യാഴം.
0: നാളെ അല്ലേ? വെള്ളിയല്ലേ?
1: അതെ,
0: നാളെ വെള്ളി ഈ പ്രോഫ്കോൺ ആരംഭിക്കുകയാണ്. മക്കളെ പ്രോഫ്കോണിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകളൊക്കെ, രജിസ്റ്റർ ചെയ്ത ആളുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. ആ ഒരു കാര്യം ശ്രദ്ധിച്ച ആളുകളൊക്കെ, ശ്രമിച്ച ആളുകൾ, ശ്രമത്തിൽ വിജയിച്ചവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാല്ല. അപ്പം പ്രോഫ്കോൺ ശരിക്കൊരു ഈ നമ്മുടെ സാമൂഹിക ഘടനയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഇവിടുത്തെ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം, ഇസ്ലാം പേടി, ഇസ്ലാം വെറുപ്പൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം, അതിനെ പ്രതിരോധിക്കുന്ന കുറേ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രോഫ്കോണിൻ്റെ പ്രൊഡക്റ്റുകളാണ്. പ്രോഫ്കോണിലൂടെയാണ് അവർക്ക് ഈയൊരു വെളിച്ചം കിട്ടിയത്, ഈയൊരു പ്രചോദനമുണ്ടായത്, അവർ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഡോക്ടർ അബ്ദുള്ള ബാസിൽ ആണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കേരളത്തിൽ ഈയൊരു പ്രതിരോധ യുദ്ധത്തിൻ്റെ ഏറ്റവും നല്ലൊരു പ്രതീകമായി നിൽക്കുന്ന ആൾ. ബാസിൽ തൊട്ട് നമ്മളെ ഒരു വലിയ നിര ആ ഒരു അർത്ഥത്തിൽ വന്ന ആളുകളാണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്രാധാന്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രോഫ്കോണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം നമുക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പോഴും വൈകിട്ടില്ല, നമ്മളുടെ കുടുംബത്തിലും ബന്ധത്തിലുമൊക്കെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ നന്നായി ലിസ്റ്റ് ചെയ്ത് ഓരോ ആരാണോ വിളിച്ചാൽ സ്വാധീനിക്കപ്പെടുക, നമ്മളെ കുടുംബത്തിലും ബന്ധത്തിലുമുള്ള ആരെയാണോ യൂസ് ചെയ്യേണ്ടത്, അവർക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
1: തീർച്ചയായും ഈ കുട്ടികളെ നമ്മൾ പൊതുവേ കാണുമ്പോൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുന്ന കുട്ടികൾക്ക് രണ്ടു തലമാണ്. ഒന്ന്, അവർക്ക് ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ അവരൊരു ഒഴുക്കിൻ്റെ കൂടെ അറമാതിച്ച് അങ്ങനെ ജീവിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അതേ കുട്ടികൾക്ക് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ വെളിച്ചം നൽകിക്കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും യു ടേൺ അടിച്ച് ഒരു നല്ല സമ്പൂർണമായ ജീവിതത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചുവിടുക എന്നത് തന്നെയാണ് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട ദൗത്യമെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്.
0: ഞാൻ എൻ്റെ ലൈഫിൽ വളരെ മറക്കാതെ ഓർക്കണ നമ്മൾ പങ്കെടുത്ത എല്ലാ പ്രൊഫ്കോണുകളും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. എനിക്കൊണ്ട് ഞാനൊരു നാലോ അഞ്ചോ പ്രൊഫ്കോണുകളെ, അഞ്ചോ ആറോ പ്രൊഫ്കോണുകളെ എനിക്ക് മിസ്സിങ്ങുള്ളൂ. ബാക്കി ആ യാത്രയിൽ ഞാനുണ്ട്, അതിൻ്റെ ഒരു മുഖ്യ സംഘാടകരായി തന്നെ നമ്മളുണ്ട്. പക്ഷെ അതിൽ ഞാൻ വളരെ ശരിക്കും ഓർത്ത് വെക്കുന്ന ഒരു പ്രൊഫ്കോൺ തിരുവനന്തപുരം പ്രൊഫ്കോണാണ്. അതിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒന്ന്, അത് തിരുവനന്തപുരത്താണ്. രണ്ട്, തിരുവനന്തപുരത്ത് അന്നത്തെ ഒരു സംഘടനാ ശേഷിയൊക്കെ വെച്ചിട്ട് അത് വിജയിപ്പിച്ചെടുക്കൽ വലിയ ടാസ്ക്കായിരുന്നു. മൂന്ന്, ശരിക്ക് നമ്മളുടെ ഒരു സംഘടന രംഗത്തന്ന് ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ പിളർപ്പിലേക്കൊക്കെ എത്തിപ്പെട്ട ആ ഒരു സംഘർഷങ്ങൾ, അതിൻ്റെ ഒരു ഉച്ചസമയം കഴിഞ്ഞ് ഒരു അസുറം കഴിഞ്ഞ് ഇങ്ങനെ അത് ഒരു മരുവുകത്താണ്, ആ ഒരു പീക്കിൽ നിൽക്കുന്ന സമയമാണ്. പിന്നെ അന്നത്തെ ഡേയിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പെൺകുട്ടികളുടെ താമസവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. പെട്ടെന്ന് ആ താമസിക്കുന്ന സ്ഥലം നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെടാൻ വേണ്ടി ചില ആളുകൾ ഇടപെടലുകൾ ഉണ്ടായി, അങ്ങനത്തെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളൊരു അവസ്ഥയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിലേറെയൊക്കെ ഓർക്കുന്ന കാര്യം, ഈ സാധാരണ പ്രോഫ്കോണിന് വന്ന കുട്ടികളുടെ വരവും പോക്കും മോണിറ്റർ ചെയ്യാൻ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കും. അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കും, വരുന്ന ആളുകളോടൊക്കെ വിശേഷം ചോദിക്കണ പോലെ തന്നെ ഇറങ്ങുന്ന ആളുകളോടും വിശേഷം ചോദിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ ഇവിടെ വന്ന് വേറെ പല പരിപാടിക്കും പോകും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ഒരു ഏജിലുള്ള ആളുകൾക്ക് ഉണ്ടാകാവുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പരിപാടി ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്, പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡ്യൂട്ടിയിലുള്ള ആളുകൾ ഒരു പയ്യനെ എൻ്റെ അടുത്തേക്ക് വിട്ടു, നിങ്ങൾ മൂപ്പരോട് പെർമിഷൻ ചോദിച്ചിട്ട് പോയിക്കോളിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ എനിക്കൊന്ന് പുറത്ത് പോകണം, അത്യാവശ്യം ഒരു സാധനം വാങ്ങാനുണ്ട്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമല്ലോ, കുഴപ്പമില്ല. അപ്പം അയാളുടെ ബാഗും ഇതൊക്കെ തന്നു. ഞാനിത് പറയണത് പോസിറ്റീവ് അല്ല എന്നൊക്കെ തോന്നിയപ്പോൾ ബാഗും സംഗതിയും കാര്യങ്ങളൊക്കെ തന്നു എൻ്റെ അടുത്ത്. ഞാൻ അതൊക്കെ വെച്ചോളൂ, ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു വരും, എനിക്ക് അത്യാവശ്യമായിട്ടാണ് പോണത്, എനിക്ക് ഈ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞതിൻ്റെ ശേഷം അവൻ്റെ ഈ അരയുടെ ഇവിടെ സാധാരണ നമുക്കൊരു പോക്കറ്റ് ഉണ്ടാവുമല്ലോ പാൻസിന്, ഞാനിങ്ങനെ അവൻ്റെ ഷർട്ട് പൊക്കിയിട്ട് അരൻ്റെ അവിടെയുള്ള ആ ഒരു പോക്കറ്റിൽ ഉള്ള പേഴ്സും കൊണ്ട് എടുത്തു. പേഴ്സ് എടുത്തിട്ട് ഞാൻ എൻ്റെ എന്തിൽ വെച്ചു, പോക്കറ്റിൽ വെച്ചു. നീ നീ പോയിട്ട് വാ എന്നറു. അപ്പോൾ പറയുക, ആ പേഴ്സ് എനിക്ക് വേണം എന്നറു. അപ്പോൾ ഞാൻ പേഴ്സ് മാത്രം കൊടുത്തു, പൈസ ഫുൾ എടുത്തിട്ട് പേഴ്സ് മാത്രം കൊടുത്തു. അന്ന് ഈ കാർഡൊന്നും ഗൂഗിൾ പേ ഒന്നും ഒട്ടും വന്നിട്ടില്ല, ഫിസിക്കൽ പൈസ തന്നെ വേണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറയാം, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു സമയത്ത് എനിക്ക് ചെറിയൊരു സംഗതി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആകെ ഇഷ്യൂ ആകും. അപ്പം അത് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പൊതുവേ ഞാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അത് മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു സ്പേസിൽ അതിങ്ങനെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പോണത്, ഞാനതിൽ പെട്ടതാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നിനക്ക് നല്ലൊരു തീരുമാനമുണ്ടെങ്കിൽ ഇത് നിർത്താൻ പറ്റും. നീ അവിടെ പോയിരിക്ക്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണ കുറേ ആളുകളോടെ ഉണ്ട്. നല്ല ധൈര്യം കൊടുത്ത് അവനോട് കൊണ്ടുപോയി ഇരുത്തി അവൻ്റെ ഒരു പിന്നീടുള്ള കുറഞ്ഞ സമയമുള്ളൂ, എനിക്ക് കൊണ്ട് ശനി രാത്രിയോടുകൂടിയാണ് ഈ സംഭവം, പിന്നെ ഞായറ് കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. പിന്നെ അവന് നമ്മൾ നല്ലവണ്ണം ഒരു വളണ്ടിയറെ ഏൽപ്പിച്ചു, അവന് സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ശരിക്കും അവനെ വാച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ആ പയ്യൻ അന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ അവനെ ഇങ്ങനെ തേങ്ങണ ഒരു തേങ്ങലുണ്ടല്ലോ. പിന്നീട് അൽഹംദുലില്ലാ അവൻ സംഘടനാ രംഗത്ത് സജീവമായി വന്നു, ലൈഫ് തന്നെ മൊത്തം മാറി, ഇപ്പോൾ പ്രവാസിയായി ഇപ്പോഴും തുടരുന്നു. എനിക്ക് തോന്നുന്നത് ഓരോ പ്രൊഫക്കോണും വരുമ്പോൾ നല്ലൊരു തുക, ഒരു ഐ ടി ഫീൽഡിലുള്ള നല്ലൊരു മികച്ച എഞ്ചിനീയറാണ് അദ്ദേഹം, ഈ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കും. അപ്പോൾ അവൻ്റെ ലൈഫിലെ ഒരു വ്യതിയാനം തുടങ്ങിയ ഒരു കാലത്ത് അവന് ഈ ഒരു സംഭവം കിട്ടിയതുകൊണ്ട്, ബഷീർ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കറക്റ്റ് ഒരു ഡയറക്ഷൻ കിട്ടിയാൽ പലരും നല്ല വഴിയിൽ പോകും എന്ന് ആ ഒരു നിങ്ങളാ ഒരു വാചകം പറഞ്ഞപ്പോഴാണ് ഈ ഓർമ്മ എനിക്ക് വന്നത്.
1: തീർച്ചയായും ഇപ്പോൾ പൊതുവിൽ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ സോഷ്യൽ മീഡിയയുടെ കണ്ടൻറ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരൊരു ഒഴുക്കിനങ്ങനെ പോവുകയാണ്. അവിടെ നമുക്ക് തീർച്ചയായും വിസ്ഡം സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കുന്ന പ്രോഫ്കോൺ എന്തുകൊണ്ടും പ്രസക്തമാണ്. നാളെ
0: വെള്ളിയാഴ്ച സമയവും സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു.
1: അതെ, നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി പ്രോഗ്രാം ആരംഭിക്കും. പാലക്കാട് ജില്ലയുടെ തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന വാളയാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അഹല്യ ക്യാമ്പസിലാണ് പ്രോഫ്കോൺ ഇത്തവണ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും, നമ്മുടെയൊക്കെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെയും പ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ട് വിദ്യാർത്ഥികളെ എത്തിക്കാൻ, വിദ്യാർത്ഥിനികളെയൊക്കെ എത്തിക്കാൻ സംവിധാനമുണ്ട്, യാത്രാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം വെന്യൂകളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. നമുക്കറിയാം പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ട, ഈ പ്രായത്തിൽ പ്രത്യേകിച്ചും ലഭിക്കേണ്ട കണ്ടൻ്റ് ആയിരിക്കില്ല ആൺകുട്ടികൾക്ക് ലഭിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾക്ക് ആ നിലക്ക് തന്നെ വേറിട്ട രീതിയിൽ തന്നെ വെന്യൂകളിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നത്.
0: കുറേ അധികം റെസ്പോൺസുകൾ വന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഫസീല മുളവൂർ, അസ്സലാമു അലൈക്കും, എൻ്റെ മകൻ 10-ാം ക്ലാസ്സിലാണ്. ഞാനും എൻ്റെ മോനും ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇത്തവണ പ്രോഫ്കോണിന് വരാൻ, പക്ഷേ അവന് ചെസ് കോമ്പറ്റീഷൻ ഉള്ളതിനാൽ വരാൻ കഴിയില്ല. അള്ളാഹു ഖൈറലാക്കാൻ ദുആ ചെയ്യുക. നിങ്ങൾക്ക് വരാൻ പെർമിഷല്ല, എന്തെങ്കിലും നിങ്ങൾ വളണ്ടിയറായിട്ട് വരണം. മോനും വേണമെങ്കിൽ വളണ്ടിയറായിട്ട് വരാം, ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് വരാൻ എന്തായാലും പറ്റില്ല. നമ്മൾ 100% പ്രൊഫഷണൽസിനെയാണ് എന്ത് ചെയ്യണത്, പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നത്. മെഡിക്കൽ പ്രാർത്ഥിക്കുക.
1: അതെ, മെഡിക്കൽ MBBS, BDS, BAMS പോലെയുള്ള മെഡിക്കൽ ഫീൽഡുകൾ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ, BFAM, FAMD, DFAM പോലെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, അതുപോലെ തന്നെ ലോ കോഴ്സ് LLB, LLM പോലെയുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോഴ്സ്, BBA, MBA കോഴ്സുകൾ, അങ്ങനെ തുടങ്ങി BSc നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾ, അങ്ങനെ തുടങ്ങി പ്രൊഫഷണൽ
0: കോഴ്സുകൾ,
1: അതെ അത്തരം പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളെ മാത്രമായി പങ്കെടുപ്പിക്കണമെന്ന് പ്രത്യേകം നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: ഇതാ അപ്പോൾ സെഫിയ അത്ത ഒരു അനുഭവം പറയുന്നുണ്ട്. ഇസ്ലാമിലേക്ക് എറണാകുളത്ത് നടന്ന പ്രോഫ്കോണിൽ ഞാൻ വളണ്ടിയറായി പോയിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ മകൾ ജോലി ചെയ്യുകയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട്. മോളോട് പ്രൊഫൈസിന് പങ്കെടുക്കാൻ പറയും. ഇൻഷാല്ലാ പ്രൊഫൈസ് വരുന്നുണ്ട്, ജനുവരിയിലാണ്, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഇൻഷാല്ലാ നടക്കുന്നത്. അപ്പോൾ ബഷീർ മാഷ് നിങ്ങളെ നമ്മൾ ഫ്രീ ആക്കി. ബഷീർ മാഷ്ക്ക് കോളേജിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ഇറങ്ങണം. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അദ്ദേഹത്തെ നമ്മൾ യാത്രയാക്കുന്നു. കുറഞ്ഞ സമയം കൂടി ഉണ്ട്, നമ്മൾ തനിച്ച് മൂവ് ചെയ്യും. ബർഗലഫീക്ക് നമ്മൾ റിസൾട്ട് തൻസീൽ ഒന്ന് റിസൾട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ. പിന്നെ പ്രോഫ്കോണിന് വേണ്ട രജിസ്ട്രേഷനിലും മറ്റും പങ്കാളിയായിട്ടുണ്ട് എന്ന് മൈമൂന ചീക്കിലോടിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു. മെഹനാസ് ഗഫൂർ ഇന്നലത്തെ ലൈവ് റിവൈൻഡിൽ കിട്ടിയ കാര്യം അറിയിച്ചിട്ടുണ്ട്. പിന്നെ റഷീദ കക്കാട് ഞാൻ രജിസ്റ്റർ ചെയ്തു, കുട്ടികളെ രജിസ്റ്റർ ചെയ്തു എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മോനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് സഫിയ എടപ്പാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റുഷ്ത കാളികാവ് രജിസ്ട്രേഷന് വേണ്ടി ശ്രമിച്ചു, കുട്ടികൾ ഇവിടുന്ന് വരുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ബഷേരി അബു തലശ്ശേരി അദ്ദേഹവും പ്രോഫ്കോണിന് വേണ്ടി പ്രവർത്തിച്ചു അൽഹംദുലില്ല എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിൻസ് നച്ചിമ ആലുവ അവർ മകൻ രജിസ്റ്റർ ചെയ്ത കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഒരുപാടൊരുപാട് ആളുകൾ. മറ്റൊരു വിഷയം തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ഉപ്പയുടെ ഫ്രണ്ട് റിട്ടയർഡ് അധ്യാപകനാണ്. അവർ ഒരു രാത്രി 12 മണി കഴിഞ്ഞ് ടൗണിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന സമയത്ത് രണ്ട് പെൺകുട്ടികൾ കാറിന് കൈ കാണിച്ചു. അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. അവർ ഈ സമയത്ത് രണ്ട് പെൺകുട്ടികൾ എന്തിനായിരിക്കും കൈകാട്ടിയെന്ന് വിചാരിച്ച് വണ്ടി റിവേഴ്സ് എടുത്ത് പുറകോട്ട് വന്ന മകളെ വണ്ടിയിൽ കയറ്റി കുറച്ചുകൂടെ എത്തിയപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടാൾക്കും 2000 രൂപ തന്നാൽ മതി, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നോന്ന് അവർ അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു. നിങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ തുടർച്ചയാണ്. ഒക്കെ ഉണ്ട്, പേടിക്കണം, ഓരോന്നും നമ്മൾ ഭയത്തോടെ തന്നെ കാണണം. ഇനി ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ്, അതിലേക്ക് നമ്മൾ പോകുന്നു.
2: സുബഹിക്ക് ശേഷം യാസിൻ, ളുഹറിന് ശേഷം നബാ, മഗ്രിബിന് ശേഷം വാഖിയ, ഇഷാക്ക് ശേഷം മുൽക്ക് എന്നീ സൂറത്തുകൾ ഓതിൽ സുന്നത്തുണ്ടോ എന്നാണ്.
3: നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട മിക്ക ഹദീസുകളും ദുർബലമാണ്, അല്ലെങ്കിൽ വ്യാജമാണ്. പലതും ദുർബലമാണ്, പലതും വ്യാജവുമാണ്. ഇത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തിയൊരു കാര്യമാണ്. അതായത് വ്യാജ ഹദീസുകൾ എന്ന തലക്കെട്ടിൽ പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഉദാഹരണമായി ഇമാം ഇബ്നുൽ ജൗസി എഴുതിയ അൽ മൗദുആത്ത്, അതായത് വ്യാജ ഹദീസുകൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം, നിർമ്മിതമായ ഹദീസുകൾ. അതേപോലെ ഇബ്നു അർറാഖ് അൽ കിനാനി എഴുതിയ തൻസീഹു ശരീഅ എന്ന ഗ്രന്ഥം, ഇമാം ഷൗക്കാനി എഴുതിയ അൽ ഫവാഇദുൽ മജ്മൂഅ, ഇമാം സിയൂത്തി എഴുതിയ അൽ ലആലി ഉൽ മസ്നൂഅ, അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മുല്ല അലി അൽ ഖാരി എന്ന പണ്ഡിതൻ എഴുതിയ അൽ മസ്നൂഉ ഫിൽ ഹദീസിൽ മൗദൂഉ. അതിൽ പറയുന്നുണ്ട്, അതായത് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അത് ഏതുദ്ദേശത്തിലാണോ ഓതിയത് അത്ര പ്രതിഫലം, അല്ലെങ്കിൽ അതിൻ്റെ ആ മുറാദ് ഹാസിലാകും എന്ന അർത്ഥത്തിൽ ഒരു ഹദീസുണ്ട്. അൽ ഫാത്തിഹത്തു ലിമാ ഖുറിഅത് ലഹു എന്നൊരു ഹദീസ്. ഈ ഹദീസ് ലാ അസ്റു ലഹു എന്ന് മുല്ല അൽ ഖാരി പറയുന്നു. ലാ അസ്റു ലഹു, അതിന് യാതൊരു അസ്റുമില്ല. സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് സഹീഹായ നിരവധി ഹദീസുകൾ വേറെയുണ്ട്, പക്ഷെ ഈ ഹദീസ് ശരിക്ക് അസറില്ലാത്ത നിർമ്മിതമായ ഹദീസാണ്. വകദാ ഗാലിബു ഫദാഇലിസ് സുവരി അല്ലതി ദക്കറഹ ബഅദുൽ മുഫസ്സിരീൻ, ചില മുഫസ്സിറുകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച സൂറത്തുകളുടെ ഫദാഇന്റെ വിഷയത്തിൽ, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഉദ്ധരിച്ച മിക്ക ഹദീസുകളും ഈ ഇനത്തിൽപ്പെട്ടതാകുന്നു. അതിന് പലതും അസറില്ലാത്ത, പരമ്പരയില്ലാത്ത, നിർമ്മിതമായ, ദുർബലമായ വ്യാജ ഹദീസുകളാണ് എന്ന് മുല്ല അലി അൽ ഖാരി പോലുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ചോദ്യകർത്താവ് ഉദ്ധരിച്ച ചോദ്യത്തിൽ സുബഹിക്ക് ശേഷം യാസീൻ, ളുഹറിന് ശേഷം സബഅ്, മഗ്‌രിബിന് ശേഷം വാഖിഅ, ഇഷാക്ക് ശേഷം മുൽക്ക് എന്നീ സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ടോ? ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് സൂറത്തു യാസീൻ സുബഹിക്ക് ശേഷം ഓതുന്നത് സുന്നത്താണ് എന്ന് അറിയിക്കുന്ന ഒരു ഹദീസും നബിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ യഹ്യ ഇബ്നു അബി കസീർ എന്ന ഒരു താബിഈ പണ്ഡിതനിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, മൻ ഖറഅ യാസീൻ ഇദാ അസ്ബഹ ലം യസൽ ഫി ഫറഹിൻ ഹത്താ യുംസി വമൻ ഖറഅഹ ഇദാ അംസ ലം യസൽ ഫി ഫറഹിൻ ഹത്താ യുസ്ബിഹ്. അതായത് വല്ലവനും രാവിലെ യാസീൻ ഓതിയാൽ ലം യസൽ ഫി ഫറഹിൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ അവൻ സന്തോഷത്തിലായിരിക്കും. അതേപോലെ ഒമൻ ഖറഅഹ ഇദാ അംസ, വൈകുന്നേര സമയത്ത് വല്ലവനും യാസീൻ ഓതിയാൽ നേരം വെളുക്കുന്നത് വരെ, രാവി പ്രഭാതമാകുന്നത് വരെ അവൻ സന്തോഷത്തിലായിരിക്കും. ഇത് ഇബ്നു ദുറൈസി എന്ന പണ്ഡിതൻ ഫദാഇൽ ഖുർആനിൽ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് ഒന്നാമതായി യഹ്യ ഇബ്നു അബി കസീർ എന്ന താബിഈയുടെ വചനമാണ്, അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനമല്ല. അപ്പോൾ താബിഈയുടെ വചനം ഒരു പ്രമാണമല്ലല്ലോ, കാരണം സഹാബിയുടെ ഒരു അഭിപ്രായം പോലും അത് കേവലം ഇസ്ലാമിൽ പ്രമാണമല്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഉസൂൽ ഫിഖിലൊക്കെ ചർച്ചയുള്ള ഒരു വിഷയമാണിത്, പിന്നെയല്ലേ താബിഈ പണ്ഡിതന്റെ വചനം. മാത്രമല്ല ഇതിന്റെ പരമ്പരയിൽ ആമിർ ഇബ്നു അസാഫ് എന്ന റാവിയുമുണ്ട്. അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹം ദുർബലനാണെന്നും അദ്ദേഹം വിശ്വാസയോഗ്യനാണെന്നും പല അഭിപ്രായങ്ങളും ആമിർ ഇബ്നു അസാഫ് എന്ന റാവി സംബന്ധിച്ചുണ്ട്. ഇനി മാത്രമല്ല സ്ഥിരപ്പെട്ടാൽ തന്നെ അത് താബിഈയുടെ വചനമാണ്, അത് ഒരു ഹദീസല്ല. ഇവിടെ അത്ഭുതകരമായ ഒരു വിഷയം സുഹൃത്തുക്കളോട് ഉണർത്താനുള്ളത്, അതായത് സൂറത്തു യാസീൻ ഖുർആനിലെ അധ്യായങ്ങളിൽ ഒരു അധ്യായമാണ്. പക്ഷേ മറ്റു അധ്യായങ്ങളെക്കാൾ, സൂറത്തുകളേക്കാൾ നമ്മുടെ നാട്ടിലെ പല സൂഫികളും അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ഇല്ലാത്ത പല ശ്രേഷ്ഠതകളും അതേപോലെ പ്രത്യേകതകളും സൂറത്തു യാസീന് കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നേരെ മറിച്ച് സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഫാത്തിഹ, അൽ മുഅവ്വിദത്താൻ, ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, ഇങ്ങനെയുള്ള സ്ഥിരപ്പെട്ട ആയത്തുകളും സൂറത്തുകൾക്കൊക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കാതെ, അതായത് പ്രാധാന്യം പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള സൂറത്തുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും സൂറത്തു യാസീന്റെ വിഷയത്തിൽ ദുർബലമായ അതേപോലെ തന്നെ മറ്റു നിർമ്മിതമായ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉദ്ധരിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഇല്ലാത്ത പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഇവിടെയാണ് അപകടമുള്ളത്. അതായത് ഇപ്പോൾ സൂറത്തു യാസിന് വിഷയത്തിൽ വന്ന ഹദീസുകൾ ഒക്കെ ദുർബലമായ റിപ്പോർട്ടുകളാണ്. ഉദാഹരണം ഇഖ്റാഉ യാസീന അലാ മൗതാക്കും, അതായത് മരണമാസന്നമാകുന്നവർക്ക് നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം എന്നൊരു ഹദീസ്. ഈ ഹദീസ് പണ്ഡിതന്മാർ ദുർബലമാക്കിയ ഹദീസാണ്, ദുർബലമാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പ്രസിദ്ധ ഗ്രന്ഥമാണ് അത്തൽഹീസുൽ ഹബീർ ഫി തഖ്രീജി അഹാദീസ് റാഫിഇൽ കബീർ. അതിൽ പറയുന്നുണ്ട് ഇബ്നു ഹജർ, വനഖല അബൂബക്ര ഇബ്നുൽ അറബി അനിദ്ദാറഖുത്നി അന്നഹു ഖാല ഹാദ ഹദീസുൻ ളഈഫുൽ ഇസ്നാദി മജ്ഹൂലുൽ മത്നി വലാ യസിഹു ഫിൽ ബാബി ഹദീസ്. അതായത് ഇമാം ദാറഖുത്നി പറഞ്ഞതായി അബൂബക്ര ഇബ്നുൽ അറബി ഉദ്ധരിക്കുന്നു. ഇത് ദുർബലമായ പരമ്പരയുള്ള ഹദീസാണ്, മത്തിനാകട്ടെ മജ്ഹൂലാണ്, വലാ യസിഹു ഫിൽ ബാബ് ഈ വിഷയത്തിൽ ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന്. അതായത് മരണമാസന്നമാകുന്നവർക്ക് വേണ്ടി സൂറത്തു യാസീൻ ഓതിക്കൊടുക്കണം എന്ന വിഷയത്തിൽ ഒരു ഹദീസും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനായ ഇബ്നു അറബിയാണ് പറയുന്നത്. ഇതാരാ ഉദ്ധരിക്കുന്നത്? ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഗ്രന്ഥത്തിൽ. അതേപോലെ തന്നെയാണ് വാഖിഅ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അതായത് മൻ ഖറഅ സൂറത്തുൽ വാഖിഅത്തി ഫീ കുല്ലി ലൈലത്തിൻ ലം യഫ്തഖിർ അബദ എന്നൊരു ദുർബലമായ ഒരു ഹദീസുണ്ട്. അതായത് സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും രാവിലും ഓതിക്കഴിഞ്ഞാൽ അവനൊരിക്കലും ദാരിദ്ര്യം ബാധിക്കുകയില്ല എന്നൊരു ഹദീസ്. ഇത് പല പണ്ഡിതന്മാരും ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഹാഫിദ് ജമാലുദ്ദീൻ സൈലഈ അൽ കശാഫിൻ്റെ ഹദീസുകളുടെ തഖ്രീജിൽ, തഖ്രീജു അഹാദീസിൽ കശാഫ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, അതായത് ഇത് പല നിലക്കും ദുർബലമായ റിപ്പോർട്ടാണെന്ന്. ഇമാം സൈലഈ ഉദ്ധരിക്കുന്നുണ്ട്, അതിൽ ശരിക്കും അതിൻ്റെ കണ്ണി മുറിഞ്ഞിട്ടുണ്ട്, ഹദീസിൻ്റെ പരമ്പരയുടെ ഇൻഖിത്താ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മത്തിന് വളരെ ദുർബലമാണ്, വനക്കാറത്തുൽ മത്തിനി. അതേപോലെ തന്നെ റാവികൾ ദുർബലരായ റാവികളാണ്, മാത്രമല്ല അതിൻ്റെ പരമ്പരയിൽ ഇൽത്തിറാബുണ്ട്, വൈരുദ്ധ്യമുണ്ട് എന്ന് വരെ ഇമാം സൈലഈ കൂട്ടിച്ചേർക്കുന്നു. തഖ്രീജു അഹാദീസ് അൽ കശാഫ് മൂന്നാം വാള്യം 413-417 പേജുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അതേപോലെ സൂറത്തുൽ മുൽക്ക് ഇഷാക്ക് ശേഷം ഓതണം എന്നറിയിക്കുന്ന ഹദീസില്ല, അതായത് ഇഷാ നമസ്കാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ടായിരുന്നു എന്നറിയിക്കുന്ന ഹദീസുണ്ട്. അത് സ്ഥിരപ്പെട്ടതാണ്, സഹീഹായ ഹദീസാണ്, ഷെയ്ഖ് അൽബാനി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖ്റഅ അലിഫ് ലാം മീം തൻസീൽ വതബാറക അല്ലദീ ബിയദിഹിൽ മുൽക്ക്. സൂറത്തുൽ സജ്ദയും സൂറത്തുൽ മുൽക്കും ഓതാതെ പാരായണം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാറില്ല, ഉറങ്ങാറില്ല എന്ന്. അപ്പോൾ അത് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലണം എന്ന സുന്നത്ത് അതിൽ നിന്ന് കിട്ടും. പക്ഷേ ഇഷാക്ക് ശേഷം സൂറത്തുൽ മുൽക്ക് സുന്നത്താണെന്ന് അറിയിക്കുന്ന പഠിപ്പിക്കുന്ന ഹദീസില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ നാം വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഗൗരവമായ ഒരു കാര്യമാണ്. അതായത് ധാരാളം നിർമ്മിതമായ വ്യാജ ഹദീസുകളും അതേപോലെ തന്നെ കുറേ ദുർബലമായ റിപ്പോർട്ടുകളും ഉള്ള ഒരു മേഖലയാണ് സൂറത്തുകളുടെ ഫവായിൽ. അതുകൊണ്ട് നമുക്ക് സ്ഥിരപ്പെട്ട സൂറത്ത്, സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്ന സൂറത്തുകൾക്ക് നാം പ്രാധാന്യവും അതേപോലെ തന്നെ ചില പ്രത്യേക സമയവും അതേപോലെ തന്നെ കാലവുമൊക്കെ നിർണയിച്ചു കൊണ്ടുള്ള സ്ഥിരപ്പെട്ട ഹദീസാണോ നമുക്കത് സ്വീകരിക്കാം, അത് അപ്രകാരം അമല് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നമസ്കാരത്തിന് ശേഷം ഉറങ്ങുന്ന സമയത്ത് അതേപോലെ രാപ്പകലുകളിലൊക്കെ ആയത്തുൽ കുർസി ചൊല്ലുന്ന സുന്നത്താണല്ലോ. അതേപോലെ തന്നെ നമുക്കറിയാം മുഅവ്വിദാത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലഖ്, നാസ്, ഇതൊക്കെ സുന്നത്താണ്. ഇതൊക്കെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നതാണ്, അപ്രകാരം നാം അമല് ചെയ്യണം. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പലരും പ്രചരിപ്പിക്കുന്ന കാര്യം ധാരാളം ദുർബലമായ വ്യാജ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ശരിക്കും പല ആൾക്കാർക്കും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. അതൊക്കെ നാം സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് മുറുകെ പിടിക്കുവാനും ആത്മാർത്ഥമായി സുന്നത്തിൻ്റെ വിഷയത്തിൽ പഠിച്ചുകൊണ്ട് തന്നെ അമൽ ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ വ റസൂലിനാ മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ.
0: ആദരണീയനായ നമ്മുടെ പണ്ഡിതന്മാരുടെ ഉത്തരങ്ങൾ ഒന്നിച്ച് നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന അല്ലിജാബ നമുക്ക് പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഈയൊരു സന്ദർഭത്തിൽ നമ്മൾ ഈയൊരു ചോദ്യം, ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന സെഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ വിശദമായി തന്നെ മൗലവി അതിനോട് പ്രതികരിക്കേണ്ടായി. ക്വിസിൻ്റെ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കണം. ഉമ്മ മറിയം റിയാദ്, ഷെരീഫ അരീക്കോട്, സൈനബ് പി എൻ കാലിക്കറ്റ്, സൈനബി എന്നാണ് ഇതിൽ കൊടുത്തത്, അങ്ങനെയാണോ പേരെന്നറിയില്ല. ഖദീജ മിന്നത്ത് പേരാമ്പ്ര, ഷൗക്കത്തലി സ്ഥലം കൊടുത്തിട്ടില്ല, അസ്ല സ്ഥലം കൊടുത്തിട്ടില്ല, ഷെരീഫ സി മുട്ടം, അബ്ദുറഹ്മാൻ അവരും പേര് കൊടുത്തിട്ടില്ല, സ്ഥലം കൊടുത്തിട്ടില്ല, ഷഹന റഷീദ് മേലാറ്റൂർ, സഫിയ കടവല്ലൂർ, ഷാദിയ ബിൻ അബ്ദുള്ള, ഷാഹിറ ചെറുവന്നൂർ ഫറൂഖ്, മുആദ് അൻവർ മഞ്ചേരി. ഇത്രയും ആളുകളാണ് ഇന്ന് നമ്മൾ പ്രത്യേകം വിജയികളായി പ്രഖ്യാപിക്കുന്നത്.

എന്തായാലും വിജയികൾക്ക് എല്ലാവർക്കും നമ്മളെ ഈ ഒരു സന്ദർഭത്തിൽ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ പ്രൊഫ്കോണിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഫ്കോണിനെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ കൃത്യമായ സാമ്പത്തിക സഹകരണങ്ങൾ ചെയ്യണം എന്നുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നമ്മൾ കുട്ടികൾ നടത്തുന്ന പരിപാടിയാണ്, വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട്, ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളുണ്ട്. 3 ദിവസം തുടർച്ചയായി രാവും പകലും ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ കുട്ടികൾ ഇടപെടുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതിൽ സംസാരിക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും ഒക്കെ ഉണർവും ഉന്മേഷവും നൽകുന്ന ഒരു സെഷനാണ്. അതിൻ്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് വൈബ്സിൽ ഞാൻ വി ടി അബ്ദുൽസലാം, കൂടെ മുസ്തഫ മാഷ്. മുസ്തഫഷെ, നമ്മൾ വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ്.
1: യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മറ്റൊരു ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, പൊതുവിൽ പുതിയ കാലത്തെക്കുറിച്ചും ആധുനിക ലോകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നിശ്വാസമിടാറുള്ള ഒരു വിഷയമാണ്, ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്, എല്ലാം സെലിബ്രേഷനാണ്, എന്തിനും ഏതിനും ആഘോഷമാണ്. ഞാൻ വെറുതെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നാട്ടിലെ ഒരു മുസ്ലിം കല്യാണം, പണ്ടൊക്കെ കല്യാണം വിവാഹം എന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗൗരവമുണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് വിവാഹങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു പ്രഹസനമായി മാറുന്ന, അതല്ലെങ്കിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ ആഭാസം കാണിച്ചു കൂട്ടാനുള്ള വേദിയായി മാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ ഒരു കല്യാണം വിവാഹം എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങൾ തന്നെ മാറിയിരിക്കുന്നു. തലേ ദിവസങ്ങളിലെ കുട്ടിപ്പാട്ടുകളും മുട്ടുപാട്ടുകളും, അതിനോടൊപ്പം അകമ്പടിയോടെ നടത്തുന്ന നൃത്ത ചുവടുകളും, കസിൻസിൻ്റെ വേറെ ഡാൻസ് പ്രാക്ടീസുകളും, ഇങ്ങനെ നീങ്ങുകയാണ് കല്യാണത്തിൻ്റെ ഒരു ആഘോഷം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഇത് കാണിച്ച് കൂട്ടുന്നത് ആ ഒരു വേദിക്ക് വേണ്ടിയിട്ടാണോ, അതോ അവിടെ ചിത്രീകരിക്കുന്ന കുറച്ച് റീൽസിനും ഷോർട്സിനും വേണ്ടിയിട്ടാണോ? റീൽസും ഷോർട്സൊന്നും ഇല്ലെങ്കിൽ ഈ ആഘോഷങ്ങളൊന്നും ഒന്നുമല്ല അല്ലേ. ഇഫ്താറുകൾ പോലും അങ്ങനെ ആഘോഷിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഇഫ്താറുകളെല്ലാം പാടത്തിൻ്റെ വരമ്പത്തും കടലിൻ്റെ തീരത്തൊക്കെയാണ്. എന്താണ്, വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ലോ, മറിച്ച് അവിടെയെല്ലാം പോയി ഒരു വൈബുണ്ടാക്കി അല്ലേ, എസ്തെറ്റിക്കായ കുറേ കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞ് എല്ലാത്തിനും ഒരാഘോഷങ്ങളുടെ രൂപം കൊണ്ടുവരിക. അതിൻ്റെ മറ്റൊരു രൂപമാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂളുകളിലും കോളേജുകളിലും കാണുന്ന തുള്ളിച്ചാട്ടങ്ങൾ. കുഞ്ഞു മക്കളെ വരെ ഈ ആഘോഷങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എൽ പി സ്കൂളിൽ നിന്ന് യു പി സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ പറയുകയാണ്, ടീച്ചറെ ഞങ്ങൾക്ക് ഫെയർവെൽ പാർട്ടി വേണം. ഫെയർവെൽ പാർട്ടി അല്ലേ, പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികൾ പോകുമ്പോൾ ഒരു പിരിയലിന് നമ്മളൊരു സന്തോഷത്തിന് മധുരം കൊടുക്കുന്ന പരിപാടിയെ നാലാം ക്ലാസ്സിലെ കുട്ടിയിലേക്ക് എത്തി മതിയായില്ല. എന്താണ് ഫെയർവെൽ പാർട്ടി? ഒരു മധുരം കഴിക്കലല്ല, മറിച്ച് അവന് അടച്ചിട്ട റൂമിൽ ഒന്ന് സ്പീക്കറെ കിട്ടുന്ന ഡാൻസ് കളിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഏത് പരിപാടിക്കും അവസാനം കൾച്ചറൽ ഈവൻ്റ് എന്നും പറഞ്ഞ് ഇപ്പോൾ അവസാനം നടത്തുന്ന കുറേ തുള്ളിച്ചാട്ടങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ ആഘോഷത്വരയാണ്, ഈ ആഘോഷത്വരയാണ്. ഇത് സ്കൂളുകളിൽ മാത്രം നിൽക്കുന്നില്ല, വീടകങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വീടകങ്ങളിൽ നിൽക്കുന്നില്ല, എന്ത് പരിപാടിയിലേക്കും കടന്നു വന്നിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ യാത്രകൾ വരെയും അത് അതിക്രമിച്ചിരിക്കുന്നു. പലപ്പോഴും ഒരു ടൂറെന്ന് പറഞ്ഞ് ഊട്ടിയിലേക്കോ മൂന്നാറിലേക്കൊക്കെ യാത്ര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ബസ്സിൽ അവിടെ എത്തുന്നത് വരെയും ഡാൻസാണ്, അതാണ് ആഘോഷമെന്ന് കരുതുന്നു. മൂന്നാറോ ഊട്ടിയോ ആഘോഷിക്കലോ അതിൻ്റെ ആസ്വാദനമോ എല്ലാം മറന്ന് ബസ്സിലെ ആഘോഷങ്ങൾ വലിയ ആഘോഷങ്ങളായി മാറുന്നു. ഇങ്ങനെ എടുത്തു കേട്ടത് കേരളത്തിൽ അറിയപ്പെടുന്ന കുറേ ബസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അവരുടെ ബസ്സിന് വേണ്ടി കുട്ടികൾ ക്യൂ ആണ്. ഓരോ ബസ്സുകളുടെയും പേരനുസരിച്ച് അതിൻ്റെ സൗകര്യങ്ങൾ മാറുന്നു. പുകയിടുന്ന ബസ്സുകൾ, പ്രത്യേകിച്ച് ഡി ജെ ഉള്ള ബസ്സുകൾ, അതിൽ തന്നെ ഡ്രൈവർമാർ അങ്ങനെയുള്ള ബസ്സുകൾ, ഇങ്ങനെയെല്ലാം മൊത്തത്തിൽ നമ്മുടെ എല്ലാം സന്തോഷങ്ങൾ, അത് ആഘോഷങ്ങൾ, അതെല്ലാം ഈ ആർമാദ തിമിർപ്പിൽ ഉൾക്കൊള്ളുന്ന ഒന്നായി മാറുന്ന അവസ്ഥയിൽ യഥാർത്ഥത്തിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് രൂപത്തിൽ നമുക്ക് ഈ വിഷയത്തെ വിശദീകരിക്കണം. ഒന്ന്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? എല്ലാ കാലത്തും ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രയ്ക്ക് മധ്യേ ചില സംസാരങ്ങളിൽ മനസ്സിലായത്, ഈ ന്യൂ ഇയർ എല്ലാം വരുമ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായ ആളുകൾ സന്തോഷിച്ച് തുള്ളിച്ചാടി, ആ തുള്ളിച്ചാടൽ മതിയാവാതെ ലഹരിയിൽ ഉന്മത്തരായി, അതിലും മതിയാവാതെ കണ്ണിൽ കണ്ട കാര്യങ്ങളെല്ലാം പൊട്ടിക്കുന്ന അല്ലെങ്കിൽ അടിച്ച് തകർക്കുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആഘോഷങ്ങൾ കൈവിട്ടു പോകുന്ന, അതിരുവിട്ടു പോകുന്ന ഒരു സ്റ്റേജിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് ഇവരെത്താനുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ സന്തോഷങ്ങൾ എന്നത്, ഒരാളുടെ സുഖാനുഭൂതികൾ എന്നത് അതിനിവർ കൊടുക്കുന്ന വിവക്ഷയാണ്. ഒരു കുട്ടിക്ക് അവൻ്റെ സന്തോഷം അനുഭവിക്കാൻ സാധാരണ അവൻ്റെ ചെറിയ ചെറിയ നന്മകൾ മതിയാവാതെ വരുന്നിടത്ത്, ഒരു ഡാൻസ് ഇട്ട് നൃത്തച്ചുവട് വെക്കുന്നിടത്താണ് സന്തോഷമെന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളുടെ തുടക്കം വരികയാണ്. അതുകൊണ്ട് എന്താണിത്, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു ചോദിച്ചാൽ, എല്ലാ കാലഘട്ടത്തിലും ആഘോഷങ്ങൾക്ക് വ്യത്യസ്തമായ രൂപങ്ങളുണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് ആ ആഘോഷങ്ങൾക്ക് പിന്നിൽ മറ്റൊരു കാര്യം വന്നു, അതാണ് മ്യൂസിക്. പലപ്പോഴും മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുള്ളത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണോ നിരോധിച്ചത്, അതല്ല പാട്ടാണോ ഗാനമാണോ, പല ചോദ്യങ്ങളാണ് ആളുകൾക്കിടയിൽ. പക്ഷേ ഇവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ മ്യൂസിക്കിൻ്റെ ബേസ് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇസ്ലാം ഇത് നിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം ഒരു ആസ്വാദനം നിരോധിക്കുന്നു എന്ന നിലക്ക് മാത്രമാണ് അതിനെ വായിക്കുന്നത്. മറിച്ച് അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ, ആ പ്രത്യാഘാതങ്ങൾ നമ്മൾ കൃത്യമായി വിലയിരുത്തുന്നില്ല. ഇവിടെ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൺസേർട്ട് വേദിയിൽ, വലിയൊരു ഡി ജെ പാർട്ടിയിൽ, കോടിക്കണക്കിന് പൈസയാണ്, കോടിക്കണക്കിന് തുകയാണ് ആളുകൾ കള്ളപ്പണത്തിൻ്റെ പേരിൽ മാത്രം മാഫികൾ നടത്തി ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മ്യൂസിക്കിൻ്റെയും ഈ ലഹരി പദാർത്ഥങ്ങളുടെയും എല്ലാം കാറ്റഗറി ഒന്നാണ്, ഒന്നാണ്. അതുകൊണ്ടാണ് മഹാസിഫ് എന്ന് പറഞ്ഞപ്പോൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ അത് ലഹരി പോലെ ഉന്മത്തമാക്കുന്ന ഒന്നാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ ആഘോഷങ്ങളെ വിലയിരുത്തുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു പരിപ്രേക്ഷ്യം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഖുർആൻ കൃത്യമായി മുഅ്മിനീങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ആയത്ത് ഇങ്ങനെയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരുമാണ് എന്നാണ്. തിരിഞ്ഞു കളയുന്നവരാണ്. അനാവശ്യ കാര്യങ്ങൾ എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരവസ്ഥാവിശേഷം പുതിയ കാലത്തുണ്ട്. ജാ അൽ ഹഖ് വൽ ബാത്തിൽ വസഹഖൽ ബാത്തിൽ കാന സഹൂഖ അല്ലേ. ഖുർആൻ കൃത്യമായും പറഞ്ഞു ഹക്കും ബാത്തിലും കൂടിക്കുഴഞ്ഞ പോലെ, പക്ഷേ ഹക്ക് എന്താണ് എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറ പലപ്പോഴും ഈ ആസ്വാദനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ പലപ്പോഴും ചോദിക്കാത്ത ചോദ്യം, ഇപ്പോൾ സിനിമ അത് കാണരുതെന്ന് പറഞ്ഞാൽ സിനിമയും കാണാൻ പറ്റില്ലേ, പാട്ട് അത് മ്യൂസിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ മ്യൂസിക്കും കേൾക്കാൻ പറ്റില്ലേ. ഈ ചോദ്യത്തിൻ്റെ മറ്റൊരു വേർഷൻ ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും ഈ മദ്യപാനികളോട് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പറയാം, എന്താ കുടിക്കാനും പറ്റില്ലേ എന്നവർ ചോദിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ ആസ്വാദനമായി കാണുന്നത് അതാണ് നമുക്ക് ആസ്വാദനം. അതിന് നമ്മൾ വലിയ വില കൊടുത്ത് അതൊരിക്കലും ജീവിതത്തിൽ മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഈ പ്രശ്നം കിടക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ഈ ഒരു അധ്യാപനം നമ്മൾ കൃത്യം ഗൗരവത്തിൽ വായിക്കേണ്ടതാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ ലഗ്വുകളിൽ നിന്ന് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അനാവശ്യ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഓഫ്ലൈനായി മാത്രമല്ല, നമ്മൾ പങ്കെടുക്കുന്ന വിവാഹവേദികൾ അനാവശ്യങ്ങളാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അത് നമ്മൾ അതിൽ പങ്കെടുക്കരുത് എന്നതല്ല, മറിച്ച് അത്തരം ഹറാമുകളുടെ വേദിയിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് പാടില്ല, നമുക്ക് പറ്റില്ല. ഒരു ഹറാമ് കണ്ടാൽ കൃത്യമായും ഇസ്ലാം പഠിപ്പിച്ചു അത് കൈകൊണ്ട് എതിർക്കുക, നാവ് കൊണ്ട് എതിർക്കുക, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. പക്ഷേ മനസ്സുകൊണ്ട് വെറുക്കാത്ത ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് അവരല്ലേ ചെയ്യുന്നത്, അത് അവർ ചെയ്തോട്ടെ, നമ്മൾ കണ്ടുകൊണ്ട് നിന്നാൽ മതി എന്നെല്ലാം പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതേ തെറ്റ്, അവരുടെ അതേ പങ്ക് നമ്മളും വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം വേദികളിൽ നമ്മൾ സാക്ഷിയാവരുത്. നമ്മുടെ കാര്യങ്ങൾക്ക് നിർവഹിച്ച് വേഗം തിരിച്ചു പോരുക എന്നൊരു നിലപാട് നമ്മൾ എടുക്കണം. മറുവശത്ത് ഇത്തരം ആർട്സ് ഫെസ്റ്റുകളെന്നെല്ലാം പറഞ്ഞ് കോളേജിലെ നല്ല കലാപരിപാടികളുടെ കൂടെ എഴുന്നള്ളിക്കുന്ന ഇത്തരം ഹറാമുകൾ, ഇത്തരം വൃത്തികേടുകൾ, ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത്തരം ദിവസങ്ങൾ ലീവ് എടുത്താലും തെറ്റില്ല എന്ന് നമ്മൾ പറയുന്നത്, ലീവ് എടുത്താലും തെറ്റില്ല. നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്ന കലാപരിപാടികളിൽ പങ്കെടുക്കുക എന്നല്ലാതെ ഇത്തരം പരിപാടികളുടെ സദസ്സിലേക്ക് പോകാതിരിക്കലാണ് നല്ലത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ കൃത്യമായൊരു നിലപാടെടുക്കണം. കാരണം ഞാൻ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഈ രക്ഷിതാക്കൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നില്ല, മാതാപിതാക്കൾ ഇത് കാണുന്നില്ല, മക്കൾ എവിടെയാണ് നിങ്ങൾ അറിയുന്നില്ല. ഇങ്ങനൊരു പ്രശ്നം പലപ്പോഴും കാണുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന DJ പാർട്ടികളിൽ, കോൺസേർട്ടുകളിൽ, കോളേജിലെ ആഘോഷ പരിപാടികൾ, നൃത്ത ചുവടുകൾ വെക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയുള്ളത് ഹിജാബുള്ള പെൺകുട്ടികളാണ്. ഹിജാബിട്ട പെൺകുട്ടിക്ക്, ഈ നല്ല മുസ്ലിമായ ആൺകുട്ടിക്ക് എങ്ങനെയാണ് അവിടെ പോയി തുള്ളിച്ചാടാൻ പറ്റുന്നത്? ഏതോ ഒരുത്തൻ പാട്ട് പാടി ആഘോഷിക്കുമ്പോൾ അതിന് മുൻപിൽ നിന്നുകൊണ്ട് അയാളുടെ നൃത്ത ചുവടുകൾക്കനുസരിച്ച് ചുവട് വെക്കാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അവിടെ യഥാർത്ഥത്തിൽ അത്തരം വേദികൾ അവിടെ എത്താനുള്ള യഥാർത്ഥ കാരണം ഇവിടെ രക്ഷിതാക്കൾ കൃത്യമായി ശ്രദ്ധ നടത്തുന്നില്ല എന്നുള്ളതാണ്. അവിടെ തുടക്കം മുതലേ ഇതിൽ കൃത്യമായ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഒരിക്കലും കുട്ടികൾക്ക് 10 പ്ലസ് 2 അല്ലെങ്കിൽ കോളേജ് പ്രായത്തിലോ ഇത് പറഞ്ഞു കൊടുക്കൽ ബോധ്യപ്പെട്ടോണമെന്നില്ല. അത് ചെറുപ്രായത്തിൽ തന്നെ അവരെ ബോധ്യപ്പെടുത്തി അത്തരം വേദികൾ അത് മുഷിപ്പുള്ളതാണ്, അത് കൃത്യ വൃത്തികേടുള്ളതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് രക്ഷാകർത്തൃത്വത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, അങ്ങനെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ പോലും മക്കളുടെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ നിർവചനം നൽകുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പലപ്പോഴും നമ്മൾ ഈ തെറ്റുകൾ എന്ന് പറഞ്ഞ് നിരാകരിക്കുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും ആസ്വാദനങ്ങളുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടത് പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷാകർത്തൃത്വം നടക്കിടക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കതിന് അൾട്ടർനേറ്റ് മെത്തേഡ് വേണം, എങ്ങനെ സന്തോഷിക്കണം. അവിടെ യഥാർത്ഥത്തിൽ കുടുംബങ്ങൾ, നമ്മളുള്ള ഇടങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, ഇതെല്ലാം കുട്ടികൾക്ക് മൂല്യവത്തായി തോന്നണം. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, വീട് വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, നൽകുന്നതെങ്കിൽ ആ മക്കൾ കോളേജിൽ പോയി ആടി തിമിർക്കുന്നതിൽ മറ്റൊരു കാര്യം നമുക്ക് പറയാൻ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവർക്ക് കൃത്യമായൊരു സന്തോഷത്തിനെയും ആളാത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഇവിടെ പരിശുദ്ധ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്ന മറ്റൊരു അധ്യാപനം വളരെ ശ്രദ്ധേയമാണ്.

0: യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ അല്ലേ ലഹുവൽ ഹദീസ്. പല പണ്ഡിതന്മാരും അത് മ്യൂസിക്കാണ് സംഗീതമാണെന്ന് വിശദീകരിച്ചു. ഏതായാലും അനാവശ്യ വൃത്തികൾ, തെറ്റായ കാര്യങ്ങൾ, നമുക്ക് ഉപകാരം ലഭിക്കാത്ത, നമ്മളെ ഹറാമിലേക്ക് കൊണ്ടെത്തിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന ഏതൊരാഘോഷമാവട്ടെ ഏതൊരു സന്തോഷമാവട്ടെ, അതൊരിക്കലും നമുക്ക് പറ്റാത്തതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കല്യാണവേദിയിൽ ആഘോഷങ്ങളുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ മറപ്പിക്കുന്നതാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുന്നത്. ടൂറ് പോകാം, നമുക്ക് നല്ല സ്ഥലങ്ങൾ കാണാം, പക്ഷേ ആ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ഇടങ്ങളിൽ നമസ്കാരമില്ലെങ്കിൽ അത് ഹറാമിൻ്റെ വേദിയായി മാറി, അത് ഈ ഒരു ആവശ്യവൃത്തിയുടെ വേദിയായി മാറി. നമ്മൾ ഈ ഒരു വിവക്ഷ കൃത്യമായും ബോധ്യപ്പെടണമെന്നുള്ളതാണ് എനിക്ക് അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കാനുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളിതിനെയെല്ലാം വളരെ ഇൻസ്റ്റൻ്റായ നമ്മുടെ കണ്ണിൽ കാണുന്ന ചില കാര്യങ്ങളുമായി മാത്രമേ താരതമ്യപ്പെടുത്താറുള്ളൂ. എന്നാൽ ഇതിൻ്റെ ആഴവും ഓളവും എല്ലാം ഏറെ വലുതാണ്. നമ്മൾ അറിയാത്തൊരു ലോകം ഇതിന് പിന്നിലുണ്ട്. മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ മക്കൾ ഇയർഫോൺ വെച്ച് കേൾക്കുന്ന ഏതെങ്കിലും പാട്ടിനെ കുറിച്ച് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട വലിയ മാഫിയകളുണ്ട്. ലോകത്ത് ഡി ജെ കോൺസേർട്ടുകൾ എന്നത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഞാനൊരു വെറും വാക്ക് പറയുന്നതല്ല. അമേരിക്കയിൽ അറിയപ്പെടുന്ന ചില ഡി ജെ കോൺസേർട്ടുകൾ, അതിൻ്റെ പേരുകൾ നമുക്ക് പറയാൻ സാധിക്കില്ല, അത്തരം ഡി ജെ കോൺസേർട്ടുകളിൽ ഒരു ദിവസം പകൽ മുഴുവൻ സൺ ബേൺ എന്ന പേരിൽ സൂര്യന് ചുവട്ടിൽ നഗ്നരായി നിന്ന്, അർദ്ധനഗ്നരായി നിന്ന് അവർ ചൂടേൽക്കുകയും രാത്രികളിൽ കള്ള് കുടിച്ച് മദ്യപിച്ച് ആർമാദ തിമിർപ്പിൽ അവർ ഉന്മാദത്തിലാവുകയും ചെയ്യുന്ന വേദികൾ, അതാണ് കോൺസേർട്ടുകളെങ്കിൽ അതേ കോൺസേർട്ടുകൾ നടത്തുന്ന അതേ ആളുകൾ ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. 2025 മാത്രം അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ടൂറുകൾ, ഇവരുടെ ഈ കോൺസേർട്ട് ടൂറുകൾ, ഇങ്ങനെ നടത്തുന്ന പരിപാടികൾ, അതിൻ്റെ ലിസ്റ്റ് മാത്രം എത്രയോ വലുതാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ നമ്മുടെ നാട്ടിലെ കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരം അടക്കമുള്ള പല പ്രധാന നഗരങ്ങളുമുണ്ട്. ഇനി അതിന് പുറമെ, ഇത്തരം ആളുകൾക്ക് പുറമെ, നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരം ഡി ജെ ജോക്കികൾ എന്ന പേരിൽ, കോൺസേർട്ട് വേദികൾ എന്ന പേരിൽ ഓരോ സ്കൂളിലെ പരിപാടിക്കും, സ്കൂളുകളിൽ മാത്രമല്ല, ഒരു എംപ്ലോയി, ഒരു ബിസിനസ്സുകാരന് ആ ബിസിനസ് നടത്തുന്ന വേദിയിലടക്കം തങ്ങളുടെ എംപ്ലോയികളെ സന്തോഷിപ്പിക്കാൻ എംപ്ലോയീസ് ട്രെയിനിങ് കൊടുത്തിട്ട് അതിൻ്റെ അവസാനവും ഇത്തരം ആഘോഷങ്ങൾ. അപ്പോൾ എവിടെയും ഇത്തരം ആഘോഷങ്ങളാണ് പൂർത്തീകരണത്തിൻ്റെ, ആ ഒരു സംഭവം വിജയിച്ചു എന്നതിൻ്റെ നിദാനമായി കണക്കാക്കുന്നത് എന്നിടത്ത് യഥാർത്ഥത്തിൽ വലിയ പിഴവാണ് സംഭവിക്കുന്നത്. നമുക്ക് ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തൊരു തലമുറയാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കാര്യങ്ങളോട് ഗൗരവമില്ലാത്ത, അനാവശ്യ കാര്യങ്ങൾ ഏർപ്പെടുന്ന, ഡിസ്ട്രാക്റ്റഡ് ആവുന്ന, ഫോക്കസ് ഇല്ലാത്ത ഒരു തലമുറയെ നമ്മൾ ഇതുമൂലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന കുറേ പണ്ഡിതന്മാരുടെ വാക്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് മാത്രം ഞാൻ പറയാം. കാന അഹലാമുഹു ഹബീസ. ഒരു പണ്ഡിതൻ പറയാണ്, ഒരു തലമുറയെക്കുറിച്ച് ചോദിച്ചിടത്ത്, എവിടെ നിങ്ങൾക്കിടയിലെ ആണുങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ആ പണ്ഡിതനോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഐന അഹ്ഫദി ഖാലിദിൻ വ സഅദിൻ വ ബിലാലിൻ. ബിലാലും ഖാലിദും സഅദിനെയും പോലെയുള്ള സഹാബാക്കൾ, അവരുടെ പിൻഗാമികൾ എവിടെ, അവർ പൂർവികരായി അഭിമാനിക്കുന്ന ഒരു തലമുറ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്, കാന അഹ്ലാമുഹു ഖബീസ, അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ വൃത്തികേടുകളാണ്, ഖബീസയാണ്. നമ്മുടെ പലപ്പോഴും ആഘോഷങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ, അവിടെയെല്ലാം നമ്മുടെ എൻ്റർടൈൻമെൻ്റ് എന്നത് ദീനി അല്ലെങ്കിൽ ഹലാൽ അല്ലെങ്കിൽ ഹറാമുകളാണെങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉള്ള നെയ്യത്തുകൾ വലിയ രീതിയിലുള്ള തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മ്യൂസിക്കിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏതോ ഒരു മ്യൂസിക്കിനെ കുറിച്ചും ഏതോ ഒരു സംഗീതത്തെക്കുറിച്ചും മാത്രമാണിത് പ്രതിപാദിക്കുന്നത്. ഇസ്ലാം ഹോളിസ്റ്റിക്കാണ്, അത് സമഗ്രമാണ്. ലോകത്ത് ഈ മ്യൂസിക്കിൻ്റെ പേരിൽ നടക്കുന്ന സർവ്വ അഴിഞ്ഞാട്ടങ്ങൾക്കും എതിരാണ് ഇസ്ലാം. അതുകൊണ്ട് അത് ചെറിയ രൂപത്തിലുള്ള മുളയിലെ നുള്ളിക്കളയുക എന്ന പ്രവർത്തനമാണ് ഇസ്ലാം എടുക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അതൊന്നും അറിയാതെ ഇവിടെ ന്യായീകരിക്കാൻ നടക്കുന്ന ആളുകൾ, അവർ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത് വലിയ ഹറാമുകളിലേക്കാണ് പോകുന്നത്. മ്യൂസിക് കുറച്ച് പറ്റില്ലേ, അവിടെ പറ്റില്ലേ, ഇവിടെ പറ്റില്ലേ, അത് ലിമിറ്റ് വെച്ചാൽ പോലെ ചോദിക്കുമ്പോൾ ആരാണ് ലിമിറ്റ് വെക്കുന്നത്, എവിടെയാണ് ലിമിറ്റ് വെക്കുക? നാട്ടിൽ തന്നെ മുസ്ലിം സംഘടനകൾ അത് ഏറ്റെടുക്കുമ്പോൾ, അവരുടെയെല്ലാം പരിപാടികൾ ഇത് ആഘോഷമാക്കി മാറ്റുമ്പോൾ, പലപ്പോഴും കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദീനിയായ ബോധം കൊടുക്കേണ്ട സംഘടനകൾ ആ സംഘടനകളുടെ പേര് നടത്തുന്ന ഓരോ ക്യാമ്പുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു നിന്നുള്ള ഈ ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര വലിയ അപകടമാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ അശ്രദ്ധയിലായി പോകുന്ന, അല്ലേ? ഖുർആൻ അഫലായ അലമൂൻ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഖുർആൻ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഗാഫിലൂൻ എന്നത്, നിങ്ങൾ അശ്രദ്ധരായി പോകുന്നു എന്നുള്ളത്. അശ്രദ്ധയോടുകൂടി, അറിവുണ്ടായിട്ടും അശ്രദ്ധ മൂലം ഇത്തരം ഹറാമുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന അപകടം വളരെ വളരെ വലുതായിരിക്കും. അത് തിരിച്ചു നടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യതയെ നമ്മൾ പരിഗണിക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ഹലാലായ രൂപത്തിൽ സന്തോഷിക്കാനും അതിനുള്ള വഴികൾ കണ്ടെത്താനും ഇസ്ലാമിലൂടെ അഭിമാനം കണ്ടെത്താനും എല്ലാമുള്ള ഒരു ഒരു താക്കത്ത്, ഒരു ഷജാഅത്ത് നമുക്ക് ആവശ്യമാണെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ള. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വഅഖിറു ദഅവാനാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ഇൻസൈറ്റിൽ മനോഹരമായൊരു സംസാരം ഈ ഒരു പ്രഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. പീസ് റേഡിയോ വൈബ്സിൽ നമുക്കിനി സ്വരമാണ്.

0: മാഷാല്ലാ, നല്ലൊരു സ്വരമാണ് നമ്മൾ കേട്ടത്. ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ കേൾക്കാനും അറിയാനും സാധിക്കുന്നു എന്ന സന്തോഷത്തോടൊപ്പം നമ്മൾ ഇനി നേരെ ആരോഗ്യ വിചാരത്തിലേക്ക്.
1: ആരോഗ്യ വിചാരത്തിൽ ഇന്ന് ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാം, ഇതിൻ്റെ നാലാം ഭാഗമാണ് കേൾക്കുന്നത്. ഡോക്ടർ സി പി അബൂബക്കർ ആൻഡ് ജാഫർ പഗര എന്നിവർ ചേർന്നുള്ള ആരോഗ്യ വിചാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മബാദ്. ബഹുമാനരായ പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, ആരോഗ്യ വിചാരത്തിൽ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തത് ഓട്ടിസം, അതിൻ്റെ എന്താണ് ഓട്ടിസം എന്നുള്ളതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് കൃത്യമായ ബോധ്യം നൽകുന്ന, ആശ്വാസം നൽകുന്ന, ഇതിനെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും നടന്നത്. അൽഹംദുലില്ലാ, വളരെ നല്ല പ്രതികരണമാണ് രക്ഷിതാക്കളിൽ നിന്ന്. ഇത് ബോധ്യപ്പെട്ട രക്ഷിതാക്കൾക്ക് കൃത്യമായി ഓട്ടിസമുള്ള തൻ്റെ കുട്ടിയെ, ഓട്ടിസ്റ്റായ തൻ്റെ കുട്ടിയെ പരിചരിക്കുന്നതിന്, മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു മാനസികമായ ധൈര്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ ഓട്ടിസം ഉള്ള ഒരു കുട്ടി സ്വാഭാവികമായും ബ്രെയിനിലെ, തലച്ചോറിലെ വൈവിധ്യമാണല്ലോ ഓട്ടിസത്തിന് കാരണം. അപ്പോൾ അങ്ങനെ ഒരു വൈവിധ്യമുള്ള കുട്ടി ഇത് ഓട്ടിസ്റ്റിക്കാണ് എന്ന് ഒരു രക്ഷിതാവിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ എടുത്തു പറയാവുന്ന ലക്ഷണങ്ങളുണ്ടോ?
3: ഓട്ടിസം ഉണ്ടോ അല്ല ഇല്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും ഇല്ല. ബ്രെയിൻ്റെ ഒരു സ്കാൻ എടുത്തിട്ട് എന്നെ കുഴപ്പമുണ്ട് അതുകൊണ്ട് ഓട്ടിസമാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല ഓട്ടിസം ഇല്ല എന്ന് പറയാനോ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന വാല്യൂ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടിസമാണ്, അല്ലെ ഇന്ന വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഓട്ടിസം ഇല്ല എന്ന് പറയാനോ നമുക്ക് പറ്റില്ല. പിന്നെ ഓട്ടിസമുള്ള കുട്ടിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓട്ടിസമുള്ള കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ടാണ്. ഓട്ടിസത്തിലുള്ള കുട്ടികളുടെ തലച്ചോറിൻ്റെ വ്യത്യസ്തത കാരണം ധാരാളം അവരുടേതായ സവിശേഷതകൾ അവർ പ്രകടിപ്പിക്കാറുണ്ട്. ഈ സവിശേഷതകൾ വെച്ചിട്ടാണ് ഒരാളുടെ കുട്ടി ഓട്ടിസ്റ്റിക് ആണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത് കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ കുറവായിരിക്കും, 2 കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും, പിന്നെ 3 അവർ ചില ആവർത്തന സ്വഭാവമുള്ള സ്വഭാവങ്ങൾ കാണിക്കും എന്നുള്ളതാണ്. ആദ്യത്തെ സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനും ഒന്നായിട്ടും വേണം നമുക്ക് പറയാം. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറവ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകുന്നില്ല, വർത്തമാനം പറയുന്നില്ല, അവർക്ക് എന്തെങ്കിലും ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് മണിക്കൂറുകളോളം കളിക്കും. ഇതാണ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവരുടെ തലച്ചോറിൻ്റെ ചില ഇഷ്യൂസ് കാരണം അവർ ചില ആവർത്തിക്കപ്പെടുന്ന കുറേ സ്വഭാവങ്ങൾ കാണിക്കും, ഐ ഫ്ലാപ്പ്, ഹാൻഡ് ഫ്ലാപ്പിംഗ്, അതേമാതിരി അങ്ങനെ കുറേ സ്വഭാവങ്ങൾ അവർ കാണിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത്.
2: ഇതിൻ്റെ ഈ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻസറി ഇഷ്യൂ പറഞ്ഞല്ലോ, കുട്ടികൾക്കുണ്ടാകുന്ന ഈ സമൂഹത്തോട് മറ്റുള്ള കുട്ടികളോട് ഒന്ന് ഒരുമിച്ച് ചേർന്നിരിക്കാനോ അവരോട് കളിക്കാനോ ഉള്ള അങ്ങനെയുള്ളൊരു പ്രയാസം കുട്ടികളുടെ ഇടയിൽ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ഇങ്ങനെ ഒരു, അപ്പോൾ മറ്റുള്ള ഒരു കുട്ടിയോട് ഒരു സ്വാഭാവികതയാണല്ലോ മനുഷ്യന്റെ, മനുഷ്യകുട്ടിയുടെ സ്വാഭാവികമായും നമ്മൾ നോർമൽ എന്ന് പറയുന്ന എല്ലാ കുട്ടികളും മറ്റു കുട്ടികളോട് കൂട്ടുകൂടാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ തയ്യാറാകുന്നുണ്ട്. പക്ഷെ ഇത്തരം കുട്ടികൾക്ക് ഇതില്ലാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ ലക്ഷണം പറഞ്ഞു തിരിച്ചറിയാൻ നമുക്കൊരു മാർഗമുണ്ട്. പക്ഷെ ഇതിനൊരു കാരണമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുമോ? ആ കാരണത്തെ അങ്ങനെ തന്നെ നമുക്ക് പരിഹരിക്കാനും കഴിയും.
3: കുട്ടികളുടെ 80% കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളും അവരുടെ സെൻസുമായിട്ട് അല്ലെങ്കിൽ സംവേദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സംവേദനം എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ച, കേൾവി, നമ്മൾ നേരത്തെ പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞത് 5 കാഴ്ച, കേൾവി, മണം, ടേസ്റ്റ്. 5 നമ്മൾ സ്കിന്നാണ് പറഞ്ഞത്, തൊലിയിൽ കൂടി നമുക്ക് കിട്ടുന്ന സംവേദനങ്ങൾ. ആ സ്കിന്നിൽ കൂടി തന്നെ 5 ഉണ്ട്. സ്കിന്നിൽ കൂടി തൊലിയിൽ കൂടി നമുക്ക് നമ്മൾ ടച്ച് പിന്നെ സ്പർശനം നമ്മൾ അറിയുന്നുണ്ട്, വേദന നമ്മൾ അറിയുന്നുണ്ട്, ടെമ്പറേച്ചർ നമ്മൾ ചൂട് തണുപ്പ് അറിയുന്നുണ്ട്, വൈബ്രേഷൻ ഇപ്പം മൊബൈലൊക്കെ വന്നതിന് ശേഷം വൈബ്രേഷൻ എന്താ, പ്രകമ്പനം എന്താണ് എന്നുള്ളത് നമുക്ക് വൈബ്രേഷൻ ഉണ്ട്. 5 ഡീപ്പ് പ്രഷർ, നമ്മൾ അമർത്തുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഫീലിംഗ് ആണ് ഡീപ്പ് പ്രഷർ. ഇങ്ങനെ സ്കിന്നിൽ കൂടി 5 എണ്ണം, നേരത്തെ പറഞ്ഞ 4 എണ്ണവും. അപ്പൊ 5, 4, 9 സെൻസായി. 10-ാമത്തെ സെൻസ് എന്ന് പറയുന്നത് ബാലൻസ് ആണ്. നമുക്കൊക്കെ വീഴാതെ ബാലൻസ് ചെയ്ത് നടക്കാനൊക്കെ പറ്റുന്നത് നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള ഒരു കോക്ലിയയുടെ ഫംഗ്ഷനാണ് ബാലൻസ് ചെയ്യുക. ഇത് ഒരു നമുക്കുള്ള മനുഷ്യൻ്റെ ഒരു സെൻസാണ്. 10, 11-ാമത് നമുക്ക് ജോയിൻറ് സെൻസ്. നമ്മുടെ എല്ലാ സന്ധികൾക്കുള്ളിലും ഒരു ധാരാളം സെൻസ് ഓർഗൻസ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി പൊസിഷനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് യഥാസമയം വിവരം തന്നുകൊണ്ടിരിക്കുന്നത് ഈ ജോയിൻറ് സെൻസിൽ കൂടിയാണ്. പിന്നെ 12-ാമത്തെ സെൻസ് ടൈം സെൻസാണ്. ടൈം സെൻസിന് പ്രത്യേകിച്ച് ഓർഗൻ ഏതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാവർക്കും സമയത്തെക്കുറിച്ചൊരു ബോധം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന് നമുക്ക് 4 മണിക്ക് എണീറ്റിട്ട് ഒരു സ്ഥലത്ത് അടിയന്തരമായിട്ട് പോകാനുള്ളതെങ്കിൽ നമ്മൾ 4 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ 3:59 നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്. നമ്മളെ തലച്ചോറിലുള്ള ഈ ക്ലോക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത്. ചിലർക്കൊക്കെ നല്ല ടൈം സെൻസ് ഉള്ളവരുണ്ടാവും, ചിലർക്ക് ടൈം സെൻസ് കുറവുള്ള ആൾക്കാരുണ്ടാവും. ഓട്ടിസം ഉള്ള ആൾക്കാർ വളരെ നല്ല ടൈം സെൻസ് ഉള്ള ആൾക്കാരാണ്. അവർ വാച്ച് നോക്കാതെ തന്നെ 8:45 ബസ്സിന് വേണ്ടിയിട്ട് അവർ റെഡിയായിരിക്കും. 1 മണിക്ക് പിന്നെ ലഞ്ച് ബ്രേക്ക് ആണെങ്കിൽ 1 മണിയാകുമ്പോൾ തന്നെ വാച്ച് ഒന്നും നോക്കാതെ തന്നെ അവർ 1 മണി കൃത്യത്തിന് അവർ ഭക്ഷണം കഴിക്കാൻ റെഡിയായിരിക്കും.
4: ഇത്തരം കുട്ടികളെ സ്കൂളുകളിലെത്തിയാൽ സ്വാഭാവികമായിട്ടും ഒരു പീരീഡ് ബെല്ലടിച്ചിട്ടും ടീച്ചർ ബെല്ലടിക്കാറായിട്ടും ബെല്ലടിച്ചിട്ടില്ലെങ്കിൽ
3: ഇവരെഴുന്നേറ്റിരിക്കും. ഇവരെ ആ ടൈം വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ 12 സെൻസ് മനുഷ്യരിലൊക്കെ ഉണ്ട്. ഈ സെൻസിൻ്റെ പ്രവർത്തനം ഓട്ടിസത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് നമുക്ക് ഇത്തരം സെൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടുകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കാഴ്ചയിൽ കൂടി ശബ്ദത്തിൽ കൂടി മണത്തിൽ കൂടി ടേസ്റ്റ് എല്ലാ സെൻസിൽ കൂടി വളരെ കൃത്യമായിട്ട് നമുക്ക് വിവരം നൽകി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ റെട്ടിനയിൽ ധാരാളം ഇമേജസ്, ചുറ്റുപാടത്തുള്ള ഇമേജ് നമ്മുടെ കണ്ണിൽ കൂടി നമ്മുടെ റെട്ടിനയിലെത്തുന്നുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ കാണുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മറ്റുള്ള വസ്തുക്കളെ മുഴുവൻ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. നമ്മളൊരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം ശബ്ദങ്ങൾ, അതിൻ്റെ വേവ്സ് നമ്മുടെ ചെവിയിലെത്തുന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ.
4: നമ്മൾ സാധാരണ കേൾക്കുന്ന ശബ്ദങ്ങളാണെങ്കിൽ തന്നെ അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ കുറച്ച് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ.
3: നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണുക, ആവശ്യമുള്ളത് മാത്രം കേൾക്കുക. നമുക്കിപ്പോൾ ഒരാൾ നല്ല പെർഫ്യൂം ഉപയോഗിച്ചിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് നേരമൊക്കെ നമുക്ക് അതിൻ്റെ ഒരു മണം നമ്മൾ ആസ്വദിക്കുന്നുണ്ടാവും, പിന്നെ അത്ര തീവ്രതയിൽ നമുക്ക് തോന്നൂല. നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് ധരിച്ചതായിട്ട് തോന്നും, പിന്നെ ഡ്രസ്സിൻ്റെ ഫീലിംഗ് നമുക്ക് ക്രമേണ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു മെക്കാനിസമാണ്. കാരണം എല്ലാ സമയവും ആവശ്യമില്ലാത്ത സെൻസ് തലച്ചോറിൽ വന്നിട്ട് തലച്ചോറിനൊരു ഓവർലോഡ് വരണ്ട എന്നുള്ള നിലക്ക് അതിന് വഴി തന്നെ ഒരു ഫിൽട്ടർ ചെയ്യാനുള്ള, അരിച്ച് മാറ്റി നിർത്താനുള്ള ഒരു മെക്കാനിസം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിൽ ശബ്ദത്തിൻ്റെ ആധിക്യം അല്ലെങ്കിൽ കാഴ്ചയുടെ ആധിക്യം, മണത്തിന്റെ ആധിക്യം ഒന്നും ഒരിക്കലും വരുന്നില്ല.
4: അപ്പോ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഒരു ഫിൽട്ടർ മെക്കാനിസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയൊരു അനുഗ്രഹം, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് പടച്ചിദംബരം അങ്ങനെ ഒരു സംവിധാനം.
3: നമ്മൾ ആവശ്യമുള്ളത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ അത് നമുക്കൊരു വലിയൊരു കാര്യമാണ്. ഓട്ടിസമുള്ള ആൾക്കാരുടെ കുട്ടികളുടെ തലച്ചോറിൽ അവരുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ തലച്ചോറിൻ്റെ ചില കണക്ഷൻസിലുള്ള വ്യത്യാസമാണ് ഓട്ടിസം എന്ന് പറഞ്ഞത്. ഈ കണക്ഷൻസുള്ള ഡിഫറൻസ് കാരണം ചില കുട്ടികളിലെങ്കിലും ഈ ഫിൽട്ടർ മെക്കാനിസം വേണ്ടത്ര ഫലപ്രദമാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാഴ്ചകളും അവരുടെ തലച്ചോറിലെത്തും.

0: എന്നാ നമുക്ക് തോന്നും. കാരണം വെച്ചാൽ ആ സമയത്ത് നമുക്കും സെൻസറി ഓവർലോഡ് കാരണമാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്.
1: ഇത് ഇത്തരം കുട്ടികൾക്ക് മാത്രമല്ല, സാധാരണ നോർമൽ എന്ന് നമ്മൾ പറയുന്ന ആളുകൾക്ക് തന്നെ ഇത്തരം ഓവർലോഡ് വരുമ്പോൾ നമ്മൾ അതിന് അസ്വസ്ഥത കാണിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിലുള്ള പിന്നെ ഫിൽറ്റർ മെക്കാനിസത്തിന്റെ കുറവുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും
0: സെൻസറി ഓവർലോഡ് പെട്ടെന്ന് വരും. യഥാർത്ഥത്തില് പിന്നെ ഓട്ടിസവും ഓട്ടിസം ഇല്ലാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയതാണ്. ഒരു ആപേക്ഷികമായിട്ടുള്ള താരതമ്യേന നമുക്ക് പറയാവുന്ന ഒരു സംഭവം മാത്രമാണ്. ഈ ഓട്ടിസമുള്ള കുട്ടികൾ പ്രകടിപ്പിക്കുന്ന പല ലക്ഷണങ്ങളും ഒരു പരിധിവരെ മറ്റുള്ള ആൾക്കാരിലൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡോസ് ഇച്ചിരി ഓട്ടിസമുള്ള കുട്ടികൾക്ക് കൂടുന്നത് കൊണ്ട് നമ്മളത് പ്രകടമായിട്ട് അവരിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 12 സെൻസിലും കുട്ടികൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം എന്ന് പറഞ്ഞാൽ 12 സെൻസും അവർക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ, അവർക്ക് ഫിൽട്ടർ മെക്കാനിസം ഇല്ലാത്തത് കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവർക്ക് സെൻസറി ഓവർലോഡ് വരും. അത് കാരണം അവർ ധാരാളം ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. എന്തൊക്കെ ലക്ഷണങ്ങളാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മളൊക്കെ നമ്മൾ ജനിച്ച അന്ന് മുതൽ നമുക്ക് ധാരാളം സെൻസേഷൻസ് നമ്മുടെ തലച്ചോറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാഴ്ചകൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് മണം, രുചി, ഇതെല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ ആവശ്യങ്ങളാണ്. ഈ ആവശ്യം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അതിൻ്റെ തോതിലും വ്യത്യാസമുണ്ടാവും. ചിലർക്ക് എപ്പോഴെങ്കിലും ഒരു പാട്ട് കേട്ടാൽ മതി, ചിലർക്ക് 24 മണിക്കൂറും പിന്നെ ഇയർഫോണൊക്കെ വെച്ചിട്ട് പാട്ട് കേട്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ധാരാളം ടി വി പ്രോഗ്രാമോ അല്ലെ സിനിമ കാണുന്ന ആൾക്കാരെ കാണുന്നുണ്ട് നമ്മൾ. അത് ചിലർക്ക് എപ്പോഴെങ്കിലും കണ്ടാൽ മതി, ചിലർക്ക് കൂടുതൽ സമയം കാണണം. ചിലർ പെർഫ്യൂം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവാം, ചിലർ പെർഫ്യൂം എപ്പോഴെങ്കിലും മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നീഡ് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ സെൻസറി നീഡ് ഓരോരുത്തരിലും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ ഭക്ഷണത്തിന് നമുക്കുള്ള ആവശ്യം പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന തന്നെ ചിലർ കുറച്ച് കഴിക്കുന്നവരുണ്ട്, ചിലർ കൂടുതൽ കഴിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ തലച്ചോറിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ സെൻസേഷൻസാണ്. സെൻസേഷൻസ് ആർ ദി ഫുഡ് ഫോർ ദി ബ്രെയിൻ എന്നാണ് പറയുന്നത്. തലച്ചോറിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ 12 സെൻസിൽ കൂടി കിട്ടുന്ന ഫീഡ്ബാക്കാണ്. ഇത് ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കും.
1: വിശക്കുന്ന ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഈ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആ സെൻസേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം.
0: ആ കിട്ടേണ്ട തോതും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോരുത്തരുടെ സെൻസറി നീഡ് വ്യത്യസ്തമായിരിക്കും. ആ നീഡിനനുസരിച്ച്, സെൻസറി നീഡിനനുസരിച്ച് അവർക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അവർ പല സ്വഭാവങ്ങളും കാണിക്കും. ഇത്തരം സ്വഭാവങ്ങൾ ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ പറയുന്നത്. എന്നുവെച്ചാൽ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനിയും വേണം, ഇനി സെൻസേഷൻ ഇനി പോരാ എന്നുള്ള നിലക്കാണ് ഹൈപ്പോ സെൻസിറ്റിവിറ്റി കുട്ടികളെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾ ഒന്നുകിൽ ഹൈപ്പറായിരിക്കാം, അല്ലെ ഹൈപ്പോ ആവാം, അല്ലെ രണ്ടും ഇടകലർന്നും വരാം. ഹൈപ്പറുള്ള ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ അതേ സെൻസിന് തന്നെ ഹൈപ്പോ ആവാം, നേരെ തിരിച്ചൊക്കെ വരാം. അപ്പൊ ഈ ഇത്
1: നമ്മുടെ വിഷയം തന്നെ ഹൈറ്റിനോട് ഹൈപ്പർ കാണിക്കുന്ന ഒരു കുട്ടി,
0: അതെ,
1: സ്വാഭാവികമായിട്ടും ഉയരങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാൾക്ക് പ്രയാസം തോന്നും. ഹൈപ്പോ കാണിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ഹൈറ്റ്
2: മതിയാവാതെ വരും,
1: എത്ര കയറിയാലും മതിയാവാതെ വരും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മള് ഇതില് മാനേജ് ചെയ്യണമല്ലോ.
0: മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പോകുന്നുണ്ട്. ഞാൻ ആദ്യം ഈ കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾ ഒന്നുകിൽ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഈ സെൻസേഷൻസ് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. രണ്ടാമത്തേത് ഹൈപ്പോ സെൻസിറ്റീവ് കുട്ടികളുണ്ട്, അവർക്ക് മതിയാവാതെ വരുന്ന കുട്ടികളാണ് ഈ പിന്നെ ഹൈപ്പോ സെൻസിറ്റീവ് കുട്ടികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയേണ്ടത് പിന്നെ നമുക്ക് പിന്നെ ഓട്ടിസമുള്ള കുട്ടികൾക്ക് 12 സെൻസ് നമ്മൾ പറഞ്ഞു. അതിൽ ഓരോരോ സെൻസിലും അവരുടെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് പ്രകടിപ്പിക്കുന്നു, ഹൈപ്പോക്കാർ എന്ത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ പറയാൻ പോവാണ്. ഓട്ടിസമുള്ള ആൾക്കാരിൽ പിന്നെ വിഷൻ, കാഴ്ചയിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പ്രകാശം കാണുക, അല്ലെങ്കിൽ ലൈറ്റ് വിഷൻ. 2 കളർ വിഷൻ, കളറ് കാണുക. ഇതിന്റെ റോഡ്സ് ആൻഡ് കോൺസ്

0: തലച്ചോൽ നമ്മുടെ റെട്ടിനയിൽ വ്യത്യസ്തമാണ് കാഴ്ചകൾ കാണുക. മൂന്നാമത്തത് പാറ്റേൺ ഡിസൈൻ. നമ്മളിപ്പോൾ ഷർട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമ്മളതിൻ്റെ അല്ലെ സാരി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡിസൈനിന് പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ പാറ്റേൺ ഡിസൈൻ, ഈ മൂന്ന് കാര്യങ്ങൾ ആണ് കാഴ്ചയിലുള്ളത്. അപ്പോൾ ഈ മൂന്നിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം, ഹൈപ്പോ വരാം. അപ്പം ലൈറ്റ് വിഷനിൽ കളർ കാണുന്നതിൽ ഹൈപ്പറായിട്ടുള്ള കുട്ടികൾക്ക് പ്രകാശം അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ സഹിക്കാതെ വരുന്ന സമയത്ത് അവർ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വെയിലത്ത് നടക്കാറുണ്ട്. വെയിലത്ത് നടക്കുന്ന സമയത്ത് നമുക്ക് വെയിലിൻ്റെ തീവ്രത, പ്രകാശത്തിൻ്റെ തീവ്രത താങ്ങാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ നെറ്റി ചുളിക്കും, ആ കണ്ണൊന്ന് ചെറുതാക്കിയിട്ട് കണ്ണ് പകുതി അടച്ചിട്ട് താഴെ നോക്കിയിട്ടാണ് നമ്മളൊക്കെ നടക്കാറ്. കാരണം വെച്ചാൽ വെയിലിൻ്റെ തീവ്രത നമ്മുടെ തലച്ചോളിലേക്ക് എത്തുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഓട്ടിസത്തിൽ ലൈറ്റിന് ഹൈപ്പർ സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളും സാധാ ലൈറ്റിൽ, സാധാ ലൈറ്റ് തന്നെ അവർ നേരെ നോക്കുന്നതിന് പകരമായിട്ട് അവർ താഴെ നോക്കും, പകുതി കണ്ണ് പകുതി അടച്ചിട്ട് നോക്കും, അല്ലെങ്കിൽ അവർ സ്ക്വിൻറ്റ് ചെയ്തിട്ട് ഇടം കണ്ണിട്ടിട്ടാണ് നോക്കുക. നേരെ നോക്കുന്നതിന് പകരമായിട്ട് ഇടം കണ്ണിട്ട് നോക്കും. അപ്പോൾ ലൈറ്റിൻ്റെ പിന്നെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അവർ താഴെ നോക്കിയിട്ടാണ് നടക്കുക. പ്രകാശമുള്ള സ്ഥലങ്ങൾ അവർ കഴിയുന്നതും ഒഴിവാക്കും. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഡോറിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ കർട്ടൻ്റെ പിന്നിൽ ഒക്കെയാണ് അവർക്ക് ഇഷ്ടം. പിന്നെ വീട്ടിലുള്ള നല്ല 60 വോൾട്ട് ബൾബ് അവർ, ആ ലൈറ്റ് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ സ്വഭാവങ്ങൾ ലൈറ്റിന് ഹൈപ്പറായിട്ടുള്ള കുട്ടികൾ കാണിക്കും. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നല്ല വെളിച്ചമുള്ള ക്ലാസ് റൂമിലാണെങ്കിൽ ആ വെളിച്ചം അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ ക്ലാസ്സിൽ അവർ അസ്വസ്ഥത കാണിക്കും, അവർക്ക് പുറത്ത് പോകണം തോന്നും. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചറും ഇവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടുന്ന് ആരംഭിക്കും. അപ്പോൾ ലൈറ്റിന് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഇതെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കളറിന് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം. പ്രത്യേക കളറിന് അവർക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ആ കളറ് കാണുമ്പോൾ അവർ അസ്വസ്ഥത പ്രകടിപ്പിക്കും. ഇപ്പം നമ്മൾ വീട്ടിൽ കുട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സ്, പ്രത്യേകിച്ച് അവന് ഒരു ബർത്ത്ഡേ ആണെന്ന് നമ്മളൊരു പ്രത്യേക കളർ അല്ലെ പ്രത്യേക ഡിസൈനുള്ള ഒരു ഡ്രസ്സായി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആ കളറിനും ആ ഡിസൈനും കുട്ടി ഹൈപ്പർ സെൻസിറ്റീവ് ആണെങ്കിൽ അത് അവനിടാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പിന്നെ നമ്മളൊരു ബർത്ത്ഡേ പ്രസൻറ്റ് കിട്ടിയൊരു സാധനം നമ്മൾ കുട്ടി ധരിക്കുന്നില്ല, വീട്ടിൽ ബഹളമായിരിക്കും. കാരണം വെച്ചാൽ അവൻ്റെ ആ സെൻസിറ്റിവിറ്റി നമ്മൾ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതേമാതിരി വീട്ടിൽ പിന്നെ മാതാപിതാക്കൾ ഇടുന്ന ഡ്രസ്സ്, കുട്ടിയുടെ കുട്ടി കിടക്കുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവറ്, ഡോർ കർട്ടൻ, വിൻഡോ കർട്ടൻ, എന്തിന് വീട്ടിലെ പെയിൻ്റ് അടക്കം കുട്ടിക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന കളറാണെങ്കിൽ അല്ലെ ഡിസൈൻ ആണെങ്കിൽ കുട്ടികൾ അതിൻ്റേതായ അസ്വസ്ഥതകൾ അവർ പ്രകടിപ്പിക്കും. ഈ അസ്വസ്ഥത നമ്മളിടയിലും ചിലർക്ക് ചില കളറിനോടുണ്ട്. ചില കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭ്രാന്ത് വരുന്ന രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്.
1: പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റെസ്റ്റോറന്റുകളിലൊക്കെ ചുവപ്പും നീലയും പച്ചയും പല തരത്തിലുള്ള ലൈറ്റ് സംവിധാനങ്ങൾ വെച്ച് അത്തരം ഹോട്ടലുകളൊക്കെ റെസ്റ്റോറന്റിലൊക്കെ കയറുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്ന ആളുകളാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ അങ്ങനെ
0: ചില ഡ്രസ്സ് കണ്ടാൽ തന്നെ നമ്മൾ തന്നെ എന്തൊരു പിന്നെ വൃത്തിയിട്ട ഡ്രസ്സാണ് അവനിട്ടത് എന്നുള്ളതിനൊക്കെ നമുക്ക് തോന്നും. അയാൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അയാൾ ആ കളർ സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം നമുക്ക് അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഈ പ്രകാശത്തിൽ ലൈറ്റിന്, കളറിന്, പാറ്റേൺ ഡിസൈന് ഇതേപോലെ കുട്ടികൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി പ്രകടിപ്പിക്കും, അതിൻ്റേതായ അസ്വസ്ഥതകൾ അവർ പ്രകടിപ്പിക്കും. ഇനി ഈ മൂന്നെണ്ണത്തിനും ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്.
1: പിന്നെ
0: കൂടുതൽ ആവശ്യമുള്ള വെച്ചാൽ അവർക്ക് വീട്ടിലെ പ്രകാശം മതിയാവില്ല. അപ്പോൾ അവർ നല്ല ലൈറ്റ് ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ 15 വോൾട്ട് ബൾബുള്ള സ്ഥലത്തൊന്നും അവർക്ക് പറ്റില്ല, അവർക്ക് കൂടുതൽ ലൈറ്റ് വേണം. പിന്നെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ നേരം ലൈറ്റ് ഓഫ് ചെയ്താലും അവർ കരയും. കാരണം അവർ ലൈറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവർ കരച്ചിൽ തുടങ്ങുമ്പോൾ നമ്മൾ പറയും അവന് ഇരുട്ടിനെ പേടിയാന്ന് പറയും. ഇരുട്ടിനെ പേടിയായതുകൊണ്ടാണ് അവൻ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കരയുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അത് ഈ ലൈറ്റ് കാണാനുള്ള അവൻ്റെ ഒരു ആഗ്രഹം അവന് പ്രകടിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ ചില പ്രത്യേക കളറുള്ള ഡ്രസ്സ് മാത്രം അവരാഗ്രഹിക്കുന്നവരുണ്ടാവാം. ആ കളർ അല്ലെങ്കിൽ ഡിസൈനുള്ള ആ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഒരു കുട്ടി ഒരു പ്രത്യേക ഗ്രീൻ കളറുള്ള ഒരു ഡ്രസ്സിന് ഹൈപ്പോ സെൻസിറ്റീവ് ആണ്. ഇവരെ അന്വേഷിച്ച് പിടിച്ചിട്ട് ആ പാട് ഒരു ബനിയനാണ് കിട്ടിയത്. ആ ബനിയൻ ദിവസങ്ങളിടും അലക്കാൻ ആ ബനിയൻ ഊരിക്കഴിഞ്ഞാൽ അവൻ അന്ന് മുതൽ അവന് പ്രശ്നം ഉണ്ടാക്കും. അലക്കിക്കഴിഞ്ഞ് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ അവൻ ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അവന് സ്വസ്ഥമായി. ഇങ്ങനെ ഈ ലൈറ്റിന് ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർ പിന്നെ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഫാൻ കറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കും. ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ വീല് കറക്കിക്കൊണ്ടിരിക്കും. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ പ്രകാശത്തിൻ്റെ ഹൈപ്പോ സെൻസിറ്റിവിറ്റി കാരണമാണ്. ഈ ഹൈപ്പോ സെൻസിറ്റിവിറ്റി ആണ് എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് മാനേജ്മെന്റ് അവരെ അടിച്ചതുകൊണ്ടോ അവരെ വഴി പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. ഈ സെൻസിറ്റിവിറ്റി നമ്മൾ മനസ്സിലാക്കണം.
1: ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് സെൻസറി ഇഷ്യൂയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പോ ഹൈപ്പർ ആയിട്ടുള്ള അതേപോലെ ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികൾക്ക് പിന്നെ വിഷ്വൽ സെൻസിറ്റിവിറ്റി എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, കുട്ടികളുടെ ഈ സെൻസറി ഇഷ്യൂ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഇൻഷാല്ലാ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ഈ ഓട്ടിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കകൾ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അതുള്ള ആളുകളുടെ മക്കളുള്ള രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ നേരിട്ട് ദിനേന കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ അറബിക്കിൻ്റെ ടീച്ചറാണ്. അവർക്ക് അങ്ങനെ ഒരു കുട്ടിയുണ്ട്. മാഷാല്ലാ വളരെ സുന്ദരിയായൊരു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. പക്ഷേ ആ ഒരു കുട്ടിയെ വിട്ട് അവർക്ക് എവിടെയും പോകാൻ സാധിക്കില്ല. അതാണ് ആ ഒരു അസുഖത്തിന്. ഏതായാലും അതിലും നമുക്ക് ചില ആശ്വാസ വാക്കുകൾ പകരുന്ന ഒരു ചർച്ചയാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേട്ടത്. ആശങ്കകൾക്ക് വിരാമമിടാമെന്ന വിഷയത്തിൽ
3: അപ്പോൾ റേഡിയോ വൈബ്സ് മാഷെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് ഇനി പോകുന്നത്. കേൾവി, കാഴ്ച, സംസാരം, മനസ്സ് എന്നിവ കൊണ്ടുണ്ടാകുന്ന പാപങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനയാണ് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും നമ്മളറിയാതെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അത് കേൾവി കൊണ്ടാവാം, അല്ലെങ്കിൽ കാഴ്ച കൊണ്ടാവാം, സംസാരം കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പല തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിതത്തിലേക്ക് പാപങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ, ഇങ്ങനെയൊന്നും തിന്മകൾ ചെയ്യാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ വ മിൻ ശർരി ബസരി വ മിൻ ശർരി ലിസാനി വ മിൻ ശർരി ഖൽബി വ മിൻ ശർരി മനീ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ, അല്ലാഹുവേ എൻ്റെ കേൾവിയിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും, വമിൻ ശരി ബസ്വരി എൻ്റെ കാഴ്ചയിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും, വമിൻ ശരി ലിസാനി എൻ്റെ സംസാരത്തിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും, വമിൻ ശരി ഖൽബി എൻ്റെ ചിന്തയിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും, വമിൻ ശരി മനീ എൻ്റെ ഗുഹ്യാവയവത്തിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നൊക്കെ അള്ളാഹുവെ എന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ലിസാനി വമിൻ ശരി ഖൽബി വമിൻ ശരി മനീ. അല്ലാഹുമ്മ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ മിൻ ശരി സമഈ മിൻ ശരി സമഈ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ബസ്വരി വമിൻ ശരി ബസ്വരി വമിൻ ശരി ബസ്വരി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ലിസാനി വമിൻ ശരി ലിസാനി വമിൻ ശരി ലിസാനി. اللهم اني اعوذ بك من شر سمعي ومن شر بصري ومن شر لساني. اللهم اني اعوذ بك من شر سمعي ومن شر بصري ومن شر لساني വമിൻ ഷർരി ഖൽബി വമിൻ ഷർരി ഖൽബി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഷർരി സംഇ വമിൻ ഷർരി ബസറി വമിൻ ഷർരി ലിസാനി വമിൻ ഷർരി ഖൽബി വമിൻ ഷർരി മനീ വമിൻ ഷർരി മനീ വമിൻ ഷർരി മനീ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഷർരി സംഇ വമിൻ ഷർരി ബസറി വമിൻ ഷർരി ലിസാനി വമിൻ ഷർരി ഖൽബി വമിൻ ഷർരി മനീ. ഈയൊരു പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പര്യാപ്തമാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് മനസ്സിലാക്കാൻ നമുക്കൊണ്ട് സാധിക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ വളരെ ഗൗരവമായിട്ട് നമ്മൾ ഓരോ ദിവസവും ലഭിക്കുന്ന പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് അബ്ദുള്ള മുസിൻ്റെ ഒരു പഠന സെഷനാണ്. കേൾവി കാഴ്ച സംസാരം മനസ്സിൽ നിന്നുകൊണ്ടുണ്ടാകുന്ന പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചു കഴിഞ്ഞത്.
3: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൻ്റെ നെക്സ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ഇനി കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടിയാണ് പൂമരത്തണലിൽ. പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിൽ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള നല്ല ഒരു ഒരു പാഠവുമായി കുട്ടികളോടൊപ്പം സുബൈർ സലഫി ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, പൂമരത്തണലിൽ എന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പീസ് റേഡിയോയുടെ പ്രത്യേക പ്രവർത്തനത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കേൾക്കുന്ന എല്ലാ കുട്ടികളോടും വളരെ സ്നേഹത്തോടെ നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കുവാനും നമ്മുടെ പ്രായത്തിൽ നമുക്കറിയേണ്ടുന്ന കാര്യങ്ങളെ ചെറിയ രൂപത്തിലൊക്കെ വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ കേട്ടിരുന്നത് പോലെ തന്നെ കഥകളും പാട്ടുകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില ഇസ്ലാമിക വിധികളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ നമ്മൾ വിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും കുട്ടികൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ അത് പഠിക്കാൻ നോക്കണം. ഇൻഷാല്ലാ മഹാന്മാരാണ്. ലോകത്ത് ജനിച്ചു വീണ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദരിച്ച സൃഷ്ടികളാണല്ലോ മനുഷ്യന്മാരെന്ന് പറയുന്നവർ. ഞാനും നിങ്ങളുമൊക്കെ ആ മനുഷ്യ വിഭാഗത്തിൽ അള്ളാഹു ആദരിച്ച ഒരു വിഭാഗത്തിലാണുള്ളത്. മാത്രമല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു പ്രത്യേകമായി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തവരാണ് നബിമാരി എന്ന് പറയുന്നവർ. ആ നബിമാരിൽ വളരെ പ്രാധാന്യത്തോടെ അവരുടെ ചരിത്രത്തിൽ 150,000+ വരുന്ന പ്രവാചകന്മാർ വന്നിട്ട് അതിൽ നിന്നും അള്ളാഹു വളരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തവരെയാണ് ഖുർആനിൽ പ്രതിപാദിച്ചതല്ലോ 25 നബിമാർ. ആ 25 നബിമാരിൽ തന്നെയും 5 നബിമാരെ പറ്റിയിട്ട് പറഞ്ഞത് ഉലുൽ അസ്മി എന്നാണ്. ശ്രേഷ്ഠ പദവികൾ നേടിയെടുത്ത, ശക്തമായ തീരുമാനങ്ങളെടുത്ത, നല്ല മനക്കരുത്ത് നേടിയെടുത്ത 5 പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഒരാൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമാക്കി മറ്റൊരു നിലക്ക് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന വ്യക്തി എന്നടക്കമുള്ള മഹത്തരമായ വലിയ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ചരിത്രം എല്ലാ നബിമാരുടെയും ജീവിതത്തെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ 25 നബിമാരിൽ ഖുർആനിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രം പറഞ്ഞ ഒരു പ്രവാചകനാണ് ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ പേരുള്ള വ്യക്തികളൊക്കെ ഉണ്ടാകും അല്ലേ. ആ പേരിൻ്റെ അടിസ്ഥാനം എവിടെ നിന്നാണ്? ഒരു പ്രവാചകനിൽ നിന്നാണ്. ആ പ്രവാചകൻ്റെ പേരാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബനു ഇസ്രായീൽ എന്ന് പറയുന്ന ഒരു ജനതയുണ്ടായല്ലോ, അല്ലെങ്കിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലൂടെ അങ്ങനെ വളർന്നു വലുതായ ആ ഇസ്രായേൽ സന്താനങ്ങളിൽപ്പെട്ട ഒരു നബി തന്നെയാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം. ബനു ഇസ്രായേലിലേക്ക് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. ബനു ഇസ്രായേലിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ബനു ഇസ്രായേലിൽ വലിയ വലിയ നേതാക്കന്മാരും നല്ല മതഭക്തന്മാരും നല്ല കഴിവുള്ള ഭരണാധികാരികളും ഒക്കെ വന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ബനു ഇസ്രായേൽ. ശരിക്കും ഖുർആനിൽ അവരെ പറ്റിയിട്ട് പറയുമ്പോഴൊക്കെ അല്ല പറയുന്നത്, നിങ്ങൾക്ക് എത്ര ന്യാമത്ത് കിട്ടി എന്നത് നിങ്ങൾ നന്നായി ഓർക്കണം, അതുപോലെ തന്നെ നന്ദി കാണിക്കണം. അള്ളാഹു നിങ്ങൾക്ക് എത്ര ഔദാര്യവും ശ്രേഷ്ഠതയും തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ ബനു ഇസ്രായേലിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയും. ആ ബനു ഇസ്രായേലിൽ നിയുക്തനായ ഒരു നബിയാണ് ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് പറയപ്പെടുന്നിടത്ത്, പൂർണ്ണമായ പേര് പറയുന്നിടത്ത് ഇല്യാസ് ബിൻ യാസീൻ എന്ന പേര് കാണുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരനായ ഹാറൂനിൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ഒരു പ്രവാചകരായിട്ടാണ് കാണപ്പെടുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം വിശദീകരണങ്ങൾ നൽകുമ്പോഴൊക്കെ അവർ പറയുന്നത്, ഖുർആനിൽ വളരെ കുറഞ്ഞ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലൊക്കെ പ്രതിപാദിക്കപ്പെട്ട അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒന്ന് തന്നെ പറഞ്ഞത് മറ്റു നബിമാരുടെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞ ഒരു രംഗമാണ് പറഞ്ഞത്. സൂറത്തു അൻആമിൻ്റെ 85-ാമത്തെ ആയത്തിലാണ് അത് പറഞ്ഞത്. വസഖരിയാ വയഹ്യാ വഈസാ വഇല്യാസ കുല്ലും മിനസ്സാലിഹീൻ. ഒരായത്തിൽ തന്നെ നാല് നബിമാരുടെ പേര് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇല്യാസ് നബിനെ പറഞ്ഞു. വസഖരിയാ വയഹ്യാ വഈസാ വഇല്യാസ കുല്ലും മിനസ്സാലിഹീൻ. നമ്മൾ ഖുർആനിലൊക്കെ ആയത്തുകൾ കഴിയുന്നതും മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം, പ്രത്യേകിച്ചും ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകളൊക്കെ. സക്കരിയ നബി, യഹ്യാ നബി, ഈസാ നബി, പിന്നെ പറഞ്ഞത് വ ഇല്യാസ, ഇല്യാസ് നബിയും കുല്ലും മിന സ്വാലിഹീൻ, നല്ല സ്വാലിഹായ സൽക്കർമ്മകാരിയായ നല്ല ആളുകളിൽപ്പെട്ടവരാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാ നബിമാരെക്കുറിച്ചും നമുക്കറിയാലോ, അവരൊക്കെ സ്വാലിഹീങ്ങളാണ്, തെറ്റുകൾ ചെയ്യാത്തവരും അള്ളാഹുവിനെ ധിക്കരിക്കാത്തവരും ഷിർക്ക് ചെയ്യാത്തവരും വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കാത്തവരും ഒക്കെയുള്ള സ്വാലിഹീങ്ങളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം. ഇനി ബനൂ ഇസ്രായേലിൽ അദ്ദേഹം താമസിച്ചിരുന്ന, അദ്ദേഹം നബിയായി പോയ ആ സ്ഥലത്തെ പറ്റിയിട്ട് പറയുന്നത്, അദ്ദേഹം റസൂലായിട്ട് പോയിട്ട് തൻ്റെ നാട്ടിലെ ആളുകളോട് നബിയല്ലേ, അപ്പോൾ കുറേ കാര്യങ്ങൾ അവരോട് പഠിപ്പിക്കാനുണ്ടാവുമല്ലോ. എന്താണ് അവരോട് പറയുന്നത്? ഇദ് ഖാല ലിഖൗമിഹി അലാ തത്തഖൂൻ അതദഊന ബഅലൻ വതദറൂന അഹ്സനൽ ഖാലിഖീൻ. എല്ലാ നബിമാരും പോയി പറഞ്ഞ വിഷയം തന്നെയാണ് ആ നാട്ടിലും അദ്ദേഹം പറയുന്നത്. അല്ല എൻ്റെ സമൂഹമേ, ആൾക്കാരെ, ജനങ്ങളെ, അല തത്തക്കൂൻ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അവർക്ക് അള്ളാഹിനേക്കാൾ പേടി വേറെ ചില ആൾക്കാരായിരുന്നു. അതാണ് ഖുർആനിൽ ചോദിച്ചത്, അതദഊന ബഇലം വതദറൂന അഹ്സനൽ ഖാലിഖീൻ. നിങ്ങൾ ബഇലിനോടാണോ പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും നല്ല ഉത്തമമായ സൃഷ്ടാവിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ ബഇലിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഖുർആൻ ചോദിച്ചു. ആരാ ബഇല്? ഒരു വിഗ്രഹത്തിൻ്റെ പേരാണ്. കേൾക്കൂല, കാണൂല, അറിയൂല, മനസ്സിലാക്കൂല, ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഒരു ഉപകാര ഉപദ്രവം പോലും ചെയ്യാൻ പറ്റാത്ത ഈ വിഗ്രഹത്തിന്, ബഇല് എന്നറിയപ്പെടുന്ന ഈ വിഗ്രഹത്തിനെ ആരാധിക്കുന്ന ജനങ്ങളോട് മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എന്താണ് ഈ ബഇലിനോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അതെന്താ കാരണം? ബഇല് എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്, മറ്റൊന്നിനെയും സൃഷ്ടിക്കാൻ അവർക്ക് കഴിവില്ല. എന്നാൽ അവരെയും അവരുടെ പിതാവിനെയും അവരുടെ പിതാക്കന്മാരെയും മുമ്പ് ഒരുപാട് തലമുറയെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടായിരിക്കെ പിന്നെന്തിനാണോ ഈ വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? നല്ലൊരു ചോദ്യമല്ലേ? നമ്മളിപ്പോൾ നാട്ടിലിറങ്ങിയിട്ട് നമ്മുടെ നാട്ടിലെ ആളുകളോട് ചോദിക്കൂലേ, നിങ്ങൾ എന്തിനാണ് കാണാത്ത കേൾക്കാത്ത, അല്ലേ? ചില ആൾക്കാർ പ്രതിമകളെ ആരാധിക്കുന്നു, ചില ആളുകൾ ഖബറുകളെ ആരാധിക്കുന്നു, ചിലർ മരത്തെ കല്ലിനെ അങ്ങനെ പലതിനെയും ആരാധിക്കുന്ന ആൾക്കാരില്ലേ, ഇവരൊക്കെ കണക്കാണ്. ഹജറായാലും ബഷറായാലും പറയും, ഹജർ എന്ന് പറഞ്ഞാൽ കല്ല്, ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഹജറിനെയും ബഷറിനെയും ഒന്നും നമുക്ക് ആരാധിക്കാൻ പറ്റൂല, കാരണം അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എല്ലാ നബിമാരും ഇതന്നെയാണ്. നബിമാരെ പറ്റിയിട്ടൊക്കെ പറയുന്ന ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ കാണാം, അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യാ ഖൗമി അബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. നബിമാരൊക്കെ അവരുടെ നാട്ടിൽ പോയിട്ട് ജനങ്ങളോട് പറഞ്ഞ വിഷയം അതാണ് അല്ലേ. മൂസാ നബി ഫിറാവുവിനോട് പോയിട്ടും പറഞ്ഞതെന്താണ്? ശരിയായ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കണം. സ്വാലിഹ് നബി അലൈഹിസ്സലാം എന്താണ് അവിടെ പറഞ്ഞത്? നിങ്ങൾക്ക് അള്ളാഹു ഈ കഴിവും ശക്തിയൊക്കെ തന്നത് അല്ലയാണ്, അള്ളാഹനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. സമൂദ് ഗോത്രത്തിലെന്താണ് പറഞ്ഞത്? ആദ് ഗോത്രത്തിലെന്താണ് പറഞ്ഞത്? അങ്ങനെ ആദ്യം മുതലുള്ള മനുഷ്യ ചരിത്രത്തിലൊക്കെ അതല്ലേ പറയുന്നത്. അപ്പം നിങ്ങൾ എന്തിനോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ബഅലിനോടാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത്? നമ്മളൊരാളോട് പ്രാർത്ഥിക്കുമ്പോൾ അയാളത് കേൾക്കണം, കേട്ടിട്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റണം, നമുക്ക് ആശ്വാസം ലഭിക്കണം. ഇതൊന്നുമില്ലാത്ത യാതൊരു ഫലവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയിട്ടാണോ നിങ്ങളുടെ പ്രാർത്ഥനയും ഇബാദത്തൊക്കെ? എന്നിട്ട് അവരോട് തിരിച്ചു പറഞ്ഞു കൊടുത്തു, എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു അള്ളാഹു ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തിനാണ് സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നത്? ആകാശം പടച്ചതാരാ? അള്ളാഹുവാണ്. ഭൂമി പടച്ചതാരാണ്? മഴ പെയ്യിപ്പിക്കുന്നതാരാണ്? സസ്യങ്ങൾ മുളപ്പിക്കുന്നതാരാണ്? ജന്തുജീവജാലങ്ങളെ ഈ ലോകത്ത് കണക്കില്ലാതെ സൃഷ്ടിച്ച് വിചാരിച്ചതാരാണ്? മനുഷ്യ ശരീരത്തിൽ, അല്ലെ, നമ്മളൊക്കെ ജീവനുള്ള നമ്മുടെ ശരീരത്തിൽ തന്നെ എത്രയെത്ര അവയവങ്ങളുണ്ട്. ഇതൊക്കെ ആരാണ് തന്നത്? ഇതൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്നതാണോ? ഏതെങ്കിലും ഒരു വിഗ്രഹം തന്നതാണോ? കവറിൽ കിടക്കുന്ന വ്യക്തി തന്നതാണോ? ഏതെങ്കിലും ഒരു നബിക്ക് പോലും അവകാശമില്ല? ഏതെങ്കിലും മലക്ക് ചെയ്താണോ? അല്ല. ഇവരൊന്നും ചെയ്യാത്ത, ഇവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നിട്ട് ഇവരോട് പോയിട്ട് നമ്മൾ പോയിട്ട് സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, രോഗം മാറാൻ വേണ്ടി ആവശ്യപ്പെടുക, ആ രൂപത്തിൽ ചെയ്യുന്ന സമയത്താണ് ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചത്, നിങ്ങൾ ഇതിനൊക്കെയാണോ ആരാധിക്കുന്നത്? ശരിയായ അള്ളാഹുവിനെ നിങ്ങൾക്ക് ആരാധിച്ചോടെ? ഏതാ അല്ലാഹ? റബ്ബുക്കും വറബ്ബ ആബായിക്കും അല്ലവലീൻ. നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള കഴിഞ്ഞകാല മനുഷ്യരൊക്കെ പടച്ച റബ്ബിനെ. പിന്നെ എല്ലാവർക്കും അത് തന്നെയല്ലേ? അവരത് ആര് ഏത് സമൂഹത്തിനോട് പോയിട്ടും അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുത്ത് അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഫകദ്ദബൂഹു ഫഇന്നഹും ലമുഹ്ളറൂൻ. അവരിതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് നേരെ നിശ്ചയം, അതൊന്നും അല്ലെന്നും അല്ല, അല്ലാനൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. അതുകൊണ്ട് അവർക്ക്, അവർ നിഷേധിച്ചത് കൊണ്ട് അവർക്ക് ചെറിയ ഒരു ശിക്ഷ വന്നിട്ടുണ്ട്. അവരൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് പരീക്ഷണം ആദ്യം കൊടുത്തെന്നറിയോ? ശിക്ഷ മനസ്സിലാക്കാൻ അവർക്ക് 3 കൊല്ലം മഴ എന്ന് പറയുന്നത് കൊടുത്തില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ഒന്ന് പഠിക്കാൻ. ഇല്യാസ് നബി അലൈഹിസ്സലാം പറയുന്ന അള്ളാഹു എന്നത് അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് ചെയ്തു കൊടുത്ത ഒരു ശിക്ഷയായിട്ട് 3 വർഷത്തോളം അവർക്ക് മഴ ലഭിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അവസാനം ഇവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് അല്ലെങ്കിൽ നബിനോട് വന്ന് ചോദിക്കുകയാണ്, ഇതൊന്ന് മാറി, ഈ ഒരു അവസ്ഥ മാറി വന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടെ മഴയൊക്കെ ലഭിച്ച് സമൃദ്ധിയൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയുക. അങ്ങനെ അള്ളാഹു ഒരു സഹായം എന്ന നിലയ്ക്ക് അവർക്ക് മഴയൊക്കെ കൊടുത്ത് ചെറിയൊരു മാറ്റം കൊടുത്തു. ഏയ്, ഒരു മാറ്റമില്ല. അവരുടെ സ്വഭാവത്തിൽ മാറ്റമില്ല, വിശ്വാസത്തിൽ മാറ്റമില്ല, വാക്കിൽ അവർക്ക് മാറ്റമില്ല. അവസാനം അവർ വീണ്ടും നിഷേധത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് എത്തി. അതാണ് അല്ല പറഞ്ഞത്, ഫകദ്ദബൂഹു. അവരാ നബിനെ നിഷേധിച്ചു. ഫഇന്നഹും ലമുഹ്ളറൂൻ. അവർക്ക് ശിക്ഷ ഹാളിറായി, അവർക്ക് ശിക്ഷ ഹാളിറായി. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ആർക്കാ പറ്റുക? ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. അവരുടെ കൂട്ടത്തിൽ നബിയിൽ വിശ്വസിച്ച മുഖ്ലിസീങ്ങളായ ആൾക്കാരല്ലാത്തവർക്കൊക്കെ നല്ല ശിക്ഷ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സൽപ്പേര് ലോകത്ത് വീണ്ടും ബാക്കിയായി. അങ്ങനെ അള്ളാഹു ആളുകൾക്ക്, നല്ല നല്ല മനുഷ്യന്മാർക്ക് നല്ല ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും. സലാമുൻ അലാ ആലി ഇല്യാ, സലാമുൻ അലാ ഇല്യാസീൻ. അള്ളാഹു പറയാണ് ഇല്യാസീൻ്റെ മേൽ സമാധാനമുണ്ടാവട്ടെ എന്നൊക്കെ നബിമാരെ പറ്റി പറഞ്ഞ സമയത്തൊക്കെ ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കാണത്. എന്തായിരുന്നാലും നമ്മൾ ചുരുക്കി മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു പ്രവാചകൻ ബനൂ ഇസ്രായേലിൽ വന്ന നബിയാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം. തൻ്റെ ജനതയോട് തൗഹീദാണ് പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്, പരീക്ഷണങ്ങൾ വരികയാണ്. എന്നിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. അവരതിന് തയ്യാറായില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങുന്നു, പല നാശങ്ങളും അവർക്ക് സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നബിമാർ പഠിപ്പിച്ച സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഈ നല്ല വഴിയിൽ, സന്മാർഗത്തിൻ്റെ വഴിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ഈ കഥകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ക്ലാസ്സിലുള്ള ആളുകൾക്ക്, അതുപോലെ മദ്രസയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ട സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു നല്ല കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ കിട്ടുന്ന പുണ്യം നമുക്കും ലഭിക്കും ഇൻഷാ അല്ലാ. അതുകൊണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള നന്മകൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഖുർആനിൻ്റെ ആയത്തുകൾ, ഇപ്പോൾ ഈ ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം സൂറത്തു സ്വാഫാത്തിലാണ് കുറച്ചൊക്കെ വിശദീകരിച്ചു പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കേൾക്കുകയും പഠിക്കുകയും അങ്ങനത്തതൊക്കെ പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കുട്ടികളായി നമ്മൾ മാറണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഗുരുനാഥന്മാരെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയണം. നമ്മുടെ നാട്ടിലെ ആളുകളെ ആരെയും അപമാനിക്കുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന സ്വഭാവം നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ നബിമാരുടെ കൂടെ സ്വർഗത്തിലെത്തുന്ന അഹലുകാരിൽ ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നകം തസ്മീഉൽ അലീം വതുബ് അലൈനാ ഇന്നകം തത്തവാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, വളരെ മനോഹരമായ ഹൃദ്യമായ ഒരു സംസാരമാണ് സുബീർ സലഫിയുടെ സംസാരത്തിലൂടെ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നാം കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സിൽ ഇനി നാം ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുകയാണ്.
6: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയമുള്ളവരെ, നമ്മളിനി നുറുങ്ങുകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ എന്ന ഒരു ടൈറ്റിലുള്ള നുറുങ്ങുകൾ നമുക്ക് കേൾക്കാം.
4: നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ? രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ഈയിടെയായി ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ വളരെയധികം വർദ്ധിച്ചതായി കാണുന്നു. റോഡപകടങ്ങളും അതുപോലെയുള്ള അത്യാഹിതങ്ങളും സംഭവിച്ച് എമർജൻസികളിൽ കൊണ്ടുവരുന്ന യുവാക്കളിൽ പലരും ലഹരി ഉപയോഗിച്ചതായി കാണാറുണ്ട്. ഇവരിൽ പലരുടെയും മാതാപിതാക്കളെ കാണുമ്പോൾ മതബോധത്തിലോ മതനിഷ്ഠയിലോ അവർ ഒട്ടും പിന്നിലല്ല എന്ന് വ്യക്തമാകും. പിന്നെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മക്കളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി മാതാപിതാക്കൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ആക്സിഡന്റായി വന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പറഞ്ഞത്, അയാളുടെ മകൻ കഴിഞ്ഞ ഒരു വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യം വളരെ അടുത്താണ് അവർ മനസ്സിലാക്കിയത് എന്നാണ്. കുറേ കാലമായി അവന്റെ സ്വഭാവത്തിൽ കണ്ടുവരുന്ന മാറ്റങ്ങളൊന്നും ആദ്യകാലത്ത് അവർ ഗൗരവമായി എടുത്തില്ല. ദീർഘനേരം അവൻ മുറിയടച്ചിരിക്കുന്നതും നിസാര കാര്യങ്ങൾക്ക് ക്ഷോഭിക്കുന്നതും പല ദിവസങ്ങളിലും രാത്രി വളരെ വൈകി വരുന്നതും അപൂർവമായി വരാതിരിക്കുന്നതുമൊന്നും അവർ ഗൗനിച്ചതേയില്ല. ഒടുവിൽ ഒരു ദിവസം ദേഷ്യം വന്ന് വീട്ടിലെ ടെലിവിഷൻ സെറ്റ് തല്ലിപ്പൊളിക്കുകയും സഹോദരിയെ മർദ്ദിക്കുകയും ചെയ്തപ്പോഴാണ് സംഗതി പ്രശ്നമായത്. അവർ അവന്റെ മുറി പരിശോധിച്ചപ്പോൾ കഞ്ചാവിന്റെ വിപുലമായ ഒരു ശേഖരമാണ് കണ്ടെത്തിയത്. കേരളത്തിലെ കുട്ടികളിൽ പലരും ശരാശരി 12 വയസ്സ് പ്രായമുള്ളപ്പോൾ മദ്യപാനം ആരംഭിക്കുന്നതായാണ് സമീപകാല പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സിഗരറ്റ്, ബീഡി, പാൻമസാല എന്നിവ കൊടുക്കുന്ന സംഘങ്ങൾ നമ്മുടെ സ്കൂളുകൾക്ക് ചുറ്റും തന്നെയുണ്ട്. പെട്രോൾ, പശ തുടങ്ങിയ വസ്തുക്കൾ മണപ്പിച്ച് അതിൽ ലഹരി കണ്ടെത്തുന്ന ശീലങ്ങളും കുട്ടികളിൽ വ്യാപകമാകുന്നുണ്ട്. ഇഞ്ചക്ഷൻ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്ന ബ്രൌൺ ഷുഗറും അപകടകാരിയായ കൊക്കെയിനും വരെ നമ്മുടെ അങ്ങാടികളിൽ ലഭ്യമാണെന്ന് നടുക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ രക്ഷിതാക്കൾ അറിയുന്നില്ല. കഞ്ചാവ്, മദ്യം തുടങ്ങിയവ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനെ തുടർന്ന് മിഥ്യാവിശ്വാസങ്ങൾ, മിഥ്യാനുഭവങ്ങൾ, ഡെന്യൂഷ്യസ് തുടങ്ങിയ മനോവിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യാം. ഈ അവസ്ഥയെയാണ് ലഹരി വസ്തു ഉപയോഗം കൊണ്ടുണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. വിഷാദരോഗം, അമിത ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, അക്രമവാസന തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും ലഹരി ഉപയോഗിക്കുന്ന കൗമാരക്കാരിൽ സാധാരണയാണ്. തങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ ചില മാർഗങ്ങളുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലും സമീപനത്തിലും പ്രകടമായ ചില മാറ്റങ്ങൾ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇനി പറയാം. ദീർഘനേരം മുറിയടച്ച് ഒറ്റയ്ക്കിരിക്കുക, വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ തീരെ താൽപ്പര്യം കാണിക്കാതിരിക്കുക, കണ്ണുകൾ ചുവന്നിരിക്കുക, കണ്ണുകളിൽ നിന്ന് ദീർഘനേരം കണ്ണുനീർ വരിക, നിസ്സാര കാര്യങ്ങൾക്ക് മുൻപില്ലാത്ത വിധം പൊട്ടിത്തെറിക്കുക, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഒരിടത്ത് ഉറച്ചിരിക്കാനാകാതെ അങ്ങോട്ടുമിങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുക, അകാരണമായ ഭയവും സംശയവും, ആരോ തന്നെ കൊല്ലാൻ വരുന്നുവെന്നും ആളുകൾ തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുവെന്നുമുള്ള മിഥ്യാവിശ്വാസങ്ങൾ, ചുറ്റിൽ ആരുമില്ലാത്തപ്പോൾ ചെവിയിൽ ആരോ സംസാരിക്കുന്നത് പോലെയുള്ള അശരീര ശബ്ദങ്ങൾ മുഴങ്ങുക, ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഭയന്ന് ഞെട്ടിയുണരുക, ശരീരം ശോഷിച്ചു വരിക, പ്രകടമായ അക്രമ സ്വഭാവം കാണിക്കുക, രാത്രി വീട്ടിൽ വരാതെ മറ്റു സ്ഥലങ്ങളിൽ തങ്ങുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക, വീട്ടിൽ നിന്ന് പണവും മറ്റു വസ്തുക്കളും മോഷ്ടിക്കുകയും കളവ് പറയുകയും ചെയ്യുക.
5: മാഷാ നുറുങ്ങുകളാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നത് അസ്മാലുസ്നയിലേക്ക്.
3: അല്ലവ്വൽ വല്ലാഹിർ, ആദ്യമനും അന്തിമനും, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലേക്കുള്ള വെളിച്ചവുമായി അസ്മാഉൽ ഹുസ്ന.
5: അവതരിപ്പിക്കുന്നത് അബ്ദുർ റൌഫ് അൽഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അത് ഉന്നതവും മഹനീയവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതുമെല്ലാം വലിയ പുണ്യകരമാണ് എന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ച് നമ്മൾ ഈ ക്ലാസുകൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയും വേണം എന്നതാണ് തുടക്കത്തിൽ ആമുഖമെന്നോണം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അൽ അവ്വലു വൽ ആഖിറു എന്ന രണ്ട് നാമങ്ങളാണ്. അൽ അവ്വലു വൽ ആഖിറു എന്ന് പറയാൻ, രണ്ടു നാമങ്ങൾ എടുത്തു പറയാൻ കാരണം, ചില നാമങ്ങൾ ഒറ്റയ്ക്ക് പറയുമ്പോൾ തന്നെ പൂർണ്ണമാകും, എന്നാൽ മറ്റു ചില നാമങ്ങൾ അത് ചേർത്തു പറയുമ്പോൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ പൂർണ്ണതയിലെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ ഈ രണ്ട് നാമങ്ങളും ഇവിടെ ഒരുമിച്ച് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രണ്ട് നാമങ്ങൾ ഒരുമിച്ചെടുത്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ തവണയാണ് അൽ അവ്വലു വൽ ആഖിറു എന്ന നാമം വന്നിട്ടുള്ളത്. അൽ അവ്വലു വൽ ആഖിർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ തവണയാണ് വന്നിട്ടുള്ളത്. നമുക്കത് സൂറത്തു ഹദീദിൻ്റെ മൂന്നാമത്തെ ആയത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു അവ്വലാണ്, ആഖിറാണ്, അതുപോലെ തന്നെ ളാഹിറാണ്, ബാത്തിനാണ്, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാണ് അല്ലാഹു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരൊറ്റ തവണ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഹദീസുകളിൽ ധാരാളം സ്ഥലങ്ങളിൽ, പ്രവാചകന്റെ ചില പ്രാർത്ഥനകളിൽ പോലും നമുക്ക് ഈ ഒരു നാമം കാണുവാൻ സാധിക്കും. ഒന്ന് ഒന്നിനോട് ചേർത്തു പറഞ്ഞാൽ മാത്രമേ പൂർണ്ണമായ നാമത്തിൻ്റെ അർത്ഥം ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രം അൽ അവ്വലു വൽ ആഖിർ, ഇവിടെ മാത്രമല്ല അല്ലാഹിർ വൽ ബാത്തിൻ എന്നുകൂടി അല്ലാഹു ചേർത്തു പറഞ്ഞത്, അത് രണ്ടും ചേർത്തു പറഞ്ഞാൽ മാത്രമേ ശരിയായ അർത്ഥം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അൽ അവ്വൽ എന്ന് പറയുമ്പോൾ സൃഷ്ടികൾക്കെല്ലാം ഒരു തുടക്കമുണ്ട്, സൃഷ്ടികൾക്കെല്ലാം ഒരു തുടക്കമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചിടത്തോളം അവന് തുടക്കമില്ല. തുടക്കമില്ലാത്തവനാണ് അൽ ഔവൽ, ആദിയിലുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല കാനല്ലാഹ് വലം യകുൻ ഖബ്ലഹു, കാനല്ലാഹ് വലം യകുൻ ഖബ്ലഹു, അല്ലാഹു ഉണ്ടായിരുന്നു, അവന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു ഉണ്ടായിരുന്നു, അവനാണ് പിന്നെ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അൽ ഔവൽ. അല്ലാഹു അല്ലാത്ത ബാക്കിയുള്ള എല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതിൽ തന്നെയും ആദ്യം സൃഷ്ടിച്ചതുണ്ട്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പേനയാണ്, കലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ അർശാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർശും, അത് സ്ഥിതി ചെയ്യുന്ന അവിടെ വെള്ളമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേനയും അർശും വെള്ളവും ഇത് മൂന്നുമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പേനയുടെ ഹദീസ് എടുക്കുമ്പോൾ തന്നെ ആ പേനയെ സൃഷ്ടിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ അർശ് ആ അർശ് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിലാണ് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നിരുന്നാലും അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാം അതിനൊരു തുടക്കമുണ്ട്. അള്ളാഹു അല്ലാത്ത ബാക്കി എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മലക്കുകളെ പ്രകാശത്താൽ സൃഷ്ടിച്ചു, അതുപോലെ തന്നെ പിശാചുക്കളെ, ഷെയ്ത്താനുകളെ തീയിനാൽ സൃഷ്ടിച്ചു, ജിന്നുകളെ തീയിനാൽ സൃഷ്ടിച്ചു. അപ്പോൾ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് എന്നറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഔവൽ, അവനൊരു തുടക്കമില്ല, അവൻ ആദ്യമേ ഉള്ളവനാണ്, അവനൊരു തുടക്കവുമില്ല. കാനല്ലാഹ് വലം യകുൻ ഖബ്ലഹു ഷൈഉൻ, അവന് മുമ്പ് ഒന്നും തന്നെയില്ല. മാത്രമല്ല അൽ ഔവൽ എന്ന് പറയുമ്പോൾ അൻതൽ ഔവലു ലൈസ ഖബ്ലക ഷൈഉൻ, അൻതൽ ഔവൽ നീയാണ് ഒന്നാമതൻ, നിനക്ക് മുമ്പ് ഒന്നുമില്ല, അതാണ് അൽ ഔവൽ എന്നതിൻ്റെ അർത്ഥം. പിശാചി ചിലപ്പോൾ നമ്മുടെ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി വരും. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ആരാണ് ജിന്നിനെ സൃഷ്ടിച്ചത്, ആരാണ് മലക്കിനെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ്, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം വിശ്വാസികളെ വസ്വാസിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്താൻ, വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാൻ ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടണം, നീ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടണം. അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് പറയണം. ശേഷം ആമൻതു ബില്ലാഹി വ റസൂലിഹി, ഞാൻ എൻ്റെ അള്ളാഹുവിലും എൻ്റെ അവൻ്റെ റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികവും ആളുകൾ പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല. അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം, ആമൻതു ബില്ലാഹ് വ റസൂലിഹി എന്ന് പറഞ്ഞ് വിശ്വാസത്തിലേക്ക് തിരിച്ചു മടങ്ങണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് എന്നതുപോലെ തന്നെ ബാക്കി സൃഷ്ടികൾക്കെല്ലാം ഒരു മടക്കവുമുണ്ട്, ഒരു ഒടുക്കമുണ്ട്. അള്ളാഹു അൽ ഔവൽ, അള്ളാഹു അൽ ആഖിർ, അള്ളാഹു ഔവലാണ് ആഖിറാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും ഒരു തുടക്കമുണ്ട്, അതുപോലെ തന്നെ ആ സൃഷ്ടികൾക്കെല്ലാം ഒരു ഒടുക്കവുമുണ്ട്. എല്ലാം നശിക്കും, എല്ലാം ഇല്ലാതെയാകും, എല്ലാം മരിക്കും. മനുഷ്യൻ മരിക്കും, ജിന്നുകൾ മരിക്കും, അങ്ങനെ ഈ ലോകത്തെ സൃഷ്ടി ജാലങ്ങൾ മുഴുവൻ മരിക്കും. ഈ പർവ്വതങ്ങളെല്ലാം നശിക്കും, വീടുകൾ നശിക്കും, ഈ ലോകം തന്നെ നശിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികൾ മുഴുവൻ നശിക്കും. അള്ളാഹുവിന് മാത്രമാണ് ഒടുക്കമില്ലാത്ത, അതാണ് അൽ ആഖിർ എന്ന് പറഞ്ഞ നാമത്തിൻ്റെ അർത്ഥം. അൻതൽ ആഖിറു വലൈസ ബഅദക ഷൈഉൻ, അള്ളാഹുവാണ് അവസാനമുള്ളവൻ, അവന് ശേഷം ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആഖിറാണ് എന്നെന്നും നിലനിൽക്കുന്ന, നാശമില്ലാത്ത, മരണമില്ലാത്ത, നാശമില്ലാത്തവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ, നശിക്കാത്തവൻ, എന്നെന്നും നിലനിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ചില വസ്തുക്കളെ, ചില സംഭവങ്ങളെ, ചില സ്ഥലങ്ങളെ അവശേഷിപ്പിക്കും, നാശമില്ലാതെ അവശേഷിപ്പിക്കും. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അവിടെ സംവിധാനിച്ചൊരു സംവിധാനം മാത്രമാണ്. അതിലൊരുപാട് ഖൈറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്നാണ് സ്വർഗമെന്നുള്ളത്. സ്വർഗത്തിന് നാശമില്ല, നഷ്ടമില്ല, അത് നശിക്കുകയില്ല. ആ സ്വർഗത്തിൽ ഈ ലോകത്ത് സുഹൃദം ചെയ്ത ആളുകൾക്ക് ആ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥാനം നൽകും. അവിടുത്തെ അനുഗ്രഹങ്ങൾ നശിക്കുകയില്ല, അവിടുത്തെ ഓരോ അനുഗ്രഹങ്ങളും എന്നും നിലനിൽക്കും. നശിക്കാത്തതാണ് സ്വർഗം. അത് നിലനിർത്തുന്നതാരാണ്? അത് അള്ളാഹുവാണ്. അതാണ് നിലനിർത്തുന്നവൻ അള്ളാഹു. എന്നാൽ അള്ളാഹുവിനെ വേറൊരാളും നിലനിർത്തുന്നതല്ല, അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സ്വർഗമെന്നുള്ളത് അവസാനിക്കാത്ത, നാശമില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ സംവിധാനിച്ചവൻ അള്ളാഹുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നരകവും. നരകം അള്ളാഹു സുബ്ഹാനഹു തആല നാശമില്ലാതെ അത് സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാൽ, ഈ ലോകത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, മോശം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യുന്ന, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ശിക്ഷയായിക്കൊണ്ട് യഥാർത്ഥ നീതി നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. അതിൽ ശിർക്ക് ചെയ്യുന്നവർ എന്നും അതിൽ ശാശ്വതനായിരിക്കും. അവിടുത്തെ ശിക്ഷകളും അപ്രകാരം എന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തെയും നരകത്തെയും സംവിധാനിച്ചു വച്ചവൻ അള്ളാഹുവാണ്, അതിനെ കൺട്രോൾ ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അതിനെ വേണമെങ്കിൽ അള്ളാഹുവിനെ നശിപ്പിക്കാം, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാലയെ നിലനിർത്തുന്നതും കൺട്രോൾ ചെയ്യുന്നതും വേറൊരാളുമില്ല. അതവൻ സ്വയം നിലനിൽക്കുന്നവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ റൂഹ്, നശിക്കാത്ത ഒന്നാണ് റൂഹ് എന്നുള്ളത്. ആ റൂഹിനെ അള്ളാഹു സംവിധാനിച്ചതാണ്. ആ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പറിച്ചെടുത്ത് മലക്കുകൾ പോയാൽ ആ റൂഹ് വീണ്ടും അവശേഷിക്കും. ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അതെന്തിനു വേണ്ടി? ദുനിയാവിൽ നല്ലത് പ്രവർത്തിച്ചതിനു വേണ്ടി. പരലോകത്ത് സ്വർഗം ലഭിച്ചു, അവിടുത്തെ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ വേണ്ടി. ദുനിയാവിൽ തിന്മകൾ പ്രവർത്തിച്ച ഒരു ആത്മാവിന് പരലോകത്ത് നരകത്തിൽ അതിൻ്റെ ശിക്ഷകൾ ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില സംവിധാനങ്ങൾ അള്ളാഹു നടത്തിയിട്ടുണ്ട്, അവസാനിക്കാത്ത നശിക്കാത്തതായിക്കൊണ്ട്. അത് അള്ളാഹുവിൻ്റെ സംവിധാനമാണ് എന്ന് പ്രത്യേകം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഈ രണ്ട് നാമങ്ങൾ പഠിക്കുമ്പോൾ, അൽ ഔവലു വൽ ആഖിർ എന്ന രണ്ട് നാമങ്ങൾ പഠിക്കുമ്പോൾ, അതിൽ നിന്ന് പഠിക്കാനുള്ള ചില പാഠങ്ങൾ, ഒന്നാമത്തേത്, എല്ലാം നശിക്കും, ഈ ലോകത്തുള്ള എല്ലാം നശിക്കും. എന്നാൽ നശിക്കാത്തവനായിക്കൊണ്ട്, മരണമില്ലാത്തവനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ഉണ്ടാവുക എന്നത് തിരിച്ചറിയുക. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ചിലതിനെ ബാക്കിയാക്കും, നശിപ്പിക്കാതെ ബാക്കിയാക്കും. അത് എന്തിനു വേണ്ടി? അത് ചില അനുഗ്രഹങ്ങൾ നൽകുവാനും ചില ശിക്ഷകൾ നൽകുവാനും, അള്ളാഹുവിൻ്റെ യഥാർത്ഥ നീതി നടപ്പിലാക്കുവാൻ, മനുഷ്യരുടെ നന്മകൾക്ക് നന്മകൾ പകരം നൽകുവാനും, മനുഷ്യർ ചെയ്ത തിന്മകൾക്ക് പകരമായിക്കൊണ്ട് ശിക്ഷകൾ നൽകുവാനും, യഥാർത്ഥ നീതി നടപ്പിലാക്കാൻ അള്ളാഹു ചിലത് അവശേഷിപ്പിക്കും. അത് നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമാണ്. അള്ളാഹുവാണ് അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അള്ളാഹുവിനൊരാളും കൺട്രോൾ ചെയ്യുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. നശിക്കുന്ന ദുനിയാവിൽ ജീവിക്കുമ്പോൾ അന്ത്യമില്ലാത്ത ശാശ്വതമായ പരലോക ജീവിതത്തിനു വേണ്ടി അൽ ഔവലായ ആഖിറായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, ഈ ദുനിയാവിൽ അള്ളാഹു എന്തൊരു ലക്ഷ്യമാണോ നമ്മെക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് സ്വർഗത്തിൽ നിത്യവാസിയാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പഠിക്കുന്ന സെഷൻ, അൽ ഔവൽ വൽ ആഖിർ. ഇപ്പോൾ നമുക്ക് അവതരിപ്പിച്ചത് അബ്ദുറഊഫ് അൽ ഹിക്കമി.
5: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൻ്റെ ഒരു സമയത്ത് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ്. നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ വീട്ടിയാങ്കൾ അബ്ദുസ്സലാം വീട്ടി. ഇളം മനസ്സിൻ്റെ വിശുദ്ധി, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൽ നിന്നും ഭാഗം 10 നാം കേൾക്കാൻ പോകുന്നത്.
7: ഗൾഫിൽ നിന്ന് ഒരു വിമാനം, നോവൽ, അധ്യായം 10, ഇളം മനസ്സിൻ്റെ വിശുദ്ധി. സ്കൂൾ വിട്ടു വന്നപ്പോൾ റുഷ്ദ കണ്ടത് ജാഫർ മോൻ്റെ അടുത്തിരുന്ന ഉമ്മ കണ്ണീർ തുടക്കുന്നതാണ്. അവൾ ബേജാറോടെ ചോദിച്ചു, ജാഫർ മോൻ്റെ പനിക്ക് കുറവില്ലേ ഉമ്മ? ഇല്ല മോളെ, ഒരു കുറവില്ല. ഇപ്പോഴത്തെ പനിയെ പേടിക്കണം. പത്രത്തിൽ പനിൻ്റെ വിവരം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്ന്. റുഷ്ദ ജാഫറിൻ്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി. നല്ല ചൂടുണ്ട്, അവൻ നല്ല ഉറക്കത്തിലാണ്, എന്തോ പിറുപിറുക്കുന്നു, തിരിയുന്നില്ല. അവൾ ചെവി ജാഫറിൻ്റെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. ഞാൻ വലുതായി പൈസക്കാരനാകുമ്പോൾ ഉമ്മാനെയും ബല്ലിമ്മാനെയും ബല്ലിപ്പാനെയും നല്ലോണം നോക്കും. അവൻ പിറുപിറുക്കുകയാണ്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൾ ഉമ്മയോട് പറഞ്ഞു, ജാഫു പറഞ്ഞത് ഉമ്മക്ക് കേൾക്കണ്ടേ? ഓ വലുതായി പൈസക്കാരനായാൽ ഞമ്മളെ എല്ലാവരെയും നല്ലോണം നോക്കുന്നു. മകൻ്റെ മനസ്സിലുള്ളത് മകൾ പറഞ്ഞു കേട്ടപ്പോൾ സുമയ്യക്ക് കരച്ചിൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. നല്ല കാര്യം കേട്ടപ്പോൾ ഉമ്മ എന്തിനാ കരയുന്നത്? പനിക്ക് കുറവുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ പറഞ്ഞു, അല്ല മോളെ, അത് പനി അധികാവുമ്പം പറയുന്ന പിച്ചും പേയുമാണ്. സംസാരം കേട്ട് നിസ്കാരപ്പായലിന്ന് വേഷം മാറ്റാതെ വലിയമ്മ അങ്ങോട്ട് വന്നു. എന്തിനാ ഇങ്ങനെ ബേജാറാവുന്നത്? വിശ്രമമാണ് കാര്യമായിട്ട് വേണ്ടത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? രവിമാഷും അങ്ങനെയാ പറഞ്ഞത്. ഇന്നും കൂടി നോക്കുക, എന്നിട്ട് മാറ്റല്ലെങ്കിൽ ഞമ്മക്ക് വേറൊരു ഡോക്ടറെ കാണിക്കാം. ഈ റുഷ്തമോക്ക് ചായ ഉണ്ടാക്കി കൊടുക്ക്, മോൻ്റെ അടുത്ത് ഞാനിരുന്നോളാം. സുമയ്യ മകളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. സ്റ്റൗ ഓണാക്കാനൊരുങ്ങിയപ്പോൾ റുഷ്ത പറഞ്ഞു, ഉമ്മാ, എനിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് മതി ചായ. നിസ്കരിച്ചിട്ട് എനിക്ക് ജാഫർ മോൻ്റെ അസുഖം മാറാൻ കുറേ നേരം പ്രാർത്ഥിക്കണം. ഫർള് നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചാൽ വേഗം ഉത്തരം കിട്ടുന്നത് ഞങ്ങളുടെ സ്വഭാവപാഠത്തിലുണ്ട്. മകൾ വലു ചെയ്യാൻ പോയപ്പോൾ സുമയ്യയുടെ ചിന്തകൾ പനി മാറിയില്ലെങ്കിലത്തെ അവസ്ഥയെപ്പറ്റിയായിരുന്നു. വലിയ ടെസ്റ്റുകളും ആശുപത്രിയിലെ അഡ്മിഷനും വേണ്ടി വന്നാൽ നല്ല സംഖ്യ വേണ്ടി വരും. മകനോടൊപ്പം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നാൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? മകൾക്ക് സ്കൂളിൽ പോകണം, പ്രായം ചെന്ന ബാപ്പയും ഉമ്മയും, ഒറ്റയ്ക്ക് ഭക്ഷണമുണ്ടാക്കാൻ ഉമ്മക്കാവില്ല. അവൾ ചിന്തയിലാണ്ടു. റുഷ്ദ നമസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ സുമയ്യ അതേ ഇരിപ്പിൽ തന്നെയായിരുന്നു. സ്റ്റൗ ഓണാക്കിയിട്ടില്ല. ഉമ്മക്ക് ജാഫർ മോൻ്റെ പനിയുടെ പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ഉമ്മ, സത്യവിശ്വാസിക്ക് നന്മ വന്നാലും ഭാഗ്യം, ബുദ്ധിമുട്ട് വന്നാലും ഭാഗ്യമെന്ന് മതപ്രസംഗത്തിൽ കേട്ടിട്ടില്ലേ? പടച്ചോൻ നന്മ തന്നാൽ അതിന് അവൻ അള്ളാഹുവെ സ്തുതിക്കും, ബുദ്ധിമുട്ട് വന്നാൽ അവൻ ക്ഷമിക്കും, അത് മാറ്റിത്തരാൻ പ്രാർത്ഥിക്കും. കാലിലൊരു മുള്ളു തറച്ചാൽ പോലും അതുകൊണ്ട് അവന് നേട്ടമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പനി കൂടുകയാണെങ്കിൽ നാളേക്ക് കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ ഒരു നല്ല ഡോക്ടറെ കാണിക്കാമുമ്മാ, അവൾ പറഞ്ഞു. മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ സുമയ്യ എഴുന്നേറ്റ് സ്റ്റൗ ഓൺ ചെയ്തു. ഉമ്മാ, തൽക്കാലം മരുന്നിനും ഡോക്ടറുടെ ഫീസിനുമെല്ലാം ഇതുവരെ പലഹാരം വിറ്റ പൈസ ഉണ്ടല്ലോ, പിന്നെയും വേണ്ടി വന്നാൽ ആരോടെങ്കിലും കടം വാങ്ങാലോ. ഇപ്പോൾ ഞമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ ഉമ്മാ. വല്ലിപ്പാക്ക് ഒരുവിധം പുറത്തിറങ്ങാനും കഴിയുന്നുണ്ടല്ലോ. വല്ലിപ്പായും പൈസ ആരോടെങ്കിലും കടം വാങ്ങും, ഉമ്മ പേടിക്കണ്ട. മകളുടെ സംസാരം കേട്ടപ്പോൾ താൻ അവളുടെ താഴെയാണെന്ന് സുമയ്ക്ക് തോന്നി. അതും ഒരു അനുഗ്രഹം തന്നെ. മദ്രസാ പഠനത്തിൻ്റെ നേട്ടമാണത്. ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിനും ഖുർആൻ കൊണ്ടും നബി വചനം കൊണ്ടും പരിഹാരം തേടുന്ന രീതിയാണ് അവൾക്ക്.

0: നിർത്തി ധൃതിയിൽ ഓടി വന്നു. ഇത്താത്ത, ഇന്ന് രവിമാഷ് വന്നിരുന്നോ? വന്നിരുന്നു. ഇന്ന് മാഷ് ഏത് കഥയാ പറഞ്ഞു കൊടുത്തത്? അതെനിക്കറിയില്ലല്ലോ, ഞാൻ വേറെ ക്ലാസ്സിലല്ലേ. ഞാൻ നിന്റെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചിട്ട് വരാം. നാളെ എനിക്ക് പോകാൻ കഴിയാൻ മതി ഇല്ലോ ഉമ്മ? പടച്ചവൻ സഹായിക്കട്ടെ, കുറച്ചുകൂടി പുതച്ച് കിടക്ക്. ജാഫർ മോൻ കിടന്നു. വലിയുമ്മ അവന് പുതച്ചു കൊടുത്തു. ആരെങ്കിലും എനിക്കൊരു കഥ പറഞ്ഞു തരി. സുമയ്യ അവൻ്റെ മദ്രസ ചരിത്ര പുസ്തകം എടുത്തുകൊണ്ടുവന്നു. ഇതിൽ നബിമാരുടെ കഥകളുണ്ട്, ഞാൻ വായിച്ചു തരാം. അവൻ താൽപ്പര്യപൂർവ്വം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കഥ പറയാൻ പ്രോഗ്രാം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസലാം വീട്ടി. സലമാഷേ, ഇനി നമുക്ക് ഒരു യാത്ര പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ പോകുന്ന ദൃശ്യത്തിലേക്കാണ്. ദൃശ്യത്തിൽ നമ്മോടൊപ്പം ഉള്ളത് അഷ്റഫ് എക്സൽ ആൻഡ് അദ്നാൻ അൽ ഫാരിസ് ആണ്. ഭൂട്ടാൻ ഗ്രാമങ്ങളിലെ ജീവിതം ഭാഗം രണ്ടാണ് നാം കേൾക്കാൻ പോകുന്നത്.
2: പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കൾക്ക് ദൃശ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഭൂട്ടാൻ എന്ന രാജ്യത്തെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ഈ എപ്പിസോഡിൽ നേരത്തെ നമ്മൾ ഉറപ്പ് തന്നതുപോലെ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മോടൊപ്പം അഷ്റഫ് എക്സൽ കൂടെയുണ്ട്. നമുക്ക് തുടരാം അല്ലേ?
3: തുടരാം.
2: ഓക്കെ, നമ്മൾ അങ്ങനെ ക്യാപിറ്റൽ സിറ്റി എത്തി.
3: ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തിംബുവിലാണ് ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടത്, കാഴ്ചകളൊക്കെ കണ്ടത്. വീണ്ടും അവിടെ കാണാനൊക്കെ ഉണ്ട്, പക്ഷേ അത് മറ്റൊരു ദിവസം. വീണ്ടും അങ്ങോട്ട് വരണം. അപ്പോൾ കാണാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾ പാറോയിലേക്ക് പോയി. പാറോ ആണ് ഭൂട്ടാനിലെ ഏക ഇൻ്റർനാഷണൽ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലം.
2: അതെ.
3: ആ ഭൂട്ടാൻ്റെ ഡ്രൂക്ക് എന്ന് പറയുന്നൊരു എയർലൈൻസ് ഇന്ത്യയിലെ പല സിറ്റികളിൽ നിന്നും അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. പാറോ എയർപോർട്ട് ശരിക്കും ലോകത്തിലെ തന്നെ ഒരു കുറേ പ്രത്യേകതകളുള്ള എയർപോർട്ടാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചെരിഞ്ഞിട്ടല്ലേ വരണ്ടേ. പക്ഷെ ഭൂട്ടാൻ ഒരു പർവ്വത രാജ്യമാണ്, വെറും മലകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒന്നുകിൽ മലയുടെ തുമ്പ്, അല്ലെങ്കിൽ നാല് മലകൾക്കിടയിലുള്ള കുഴി. ഇവിടെ എങ്ങനെ ഒരു എയർപോർട്ട് പണിയും? അപ്പോൾ കുറേ മുമ്പ് ഇന്ത്യയിലെ മിലിറ്ററിയുടെ ഈ ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു സംവിധാനം ഉണ്ടാക്കിയതാണ്, പിന്നെ ഡെവലപ്പായിട്ട് എയർപോർട്ടായി വന്നത്. ഈ എയർപോർട്ടിലേക്ക് ആ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും എല്ലാ പൈലറ്റുമാർക്കൊന്നും പെർമിഷനില്ല, സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ കാണണം. ശരിക്കും ഇങ്ങനെ ചെരിച്ച് ഒരു മലയിനെ ചുറ്റി ഇങ്ങനെ പോയിട്ടൊക്കെ ഇങ്ങനെ ലാൻഡ് ചെയ്യുക. ഞാനിപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞു വന്നു എന്ന് മാത്രം. ആ എയർപോർട്ടിൻ്റെ പ്രത്യേകത
2: ഡയറക്റ്റ് ഇറങ്ങുന്നതിന് പകരം
3: ഒരു മലയിനെ ചുറ്റി ഇങ്ങനെ വരണം.
2: ആ
3: സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് പൈലറ്റുമാരുണ്ട്, അവർക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ.
2: ഈ പ്രോഗ്രാം കേൾക്കുന്ന പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയൊരു അറിവായിരിക്കും. ആ വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ട്
3: വീഡിയോസ് ഉണ്ട്. ഈ ഫ്ലൈറ്റിന്റെ മാത്രം വീഡിയോ ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്, അവരുടെ ഒക്കെ വീഡിയോസ് ഉണ്ട്. കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് നമുക്കത്, ആ ലാൻഡിങ് കാണാൻ.
2: ഓക്കെ,
3: അത് പാറോ എന്ന് പറയുന്ന സ്ഥലത്ത്. പാറോ ശരിക്കും ഭൂട്ടാനിലെ ഒരു പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റുകളും പോകുന്ന ഒരു സ്ഥലമാണ്. സിറ്റി എന്നൊക്കെ പറയുമ്പോഴേ, ഭൂട്ടാനിലെ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ സംഭവമാണ് കേട്ടോ. വലിയ വലിയ ആർഭാടങ്ങളൊന്നുമില്ല, മാളുകളൊന്നുമില്ല, അത്രേ ആളുള്ളൂ അവിടെ. നിറയെ ഈ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും നിറയുണ്ട് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ട്. അതുപോലെ തന്നെ ചെറിയൊരു സിറ്റിയാണ്, ഒരു തരത്തിലുള്ള ബഹളം ഒരു സിറ്റിയിലും ഇല്ല. അതൊക്കെ ആ വീഡിയോ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, സമയം ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പാറോയിൽ എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പ്രധാനമായിട്ടും കാണാനുള്ള കുറേ കൊട്ടാരങ്ങളുണ്ട്. ഭൂട്ടാനിൽ എവിടെ യാത്ര ചെയ്യുമ്പോഴും കോട്ടകൾ, സോങ് എന്നാണ് പറയുക, അവർ കാണാൻ പറ്റും നമുക്ക്. അത് മിക്കതും ഈ ബുദ്ധമത വിശ്വാസികളുടെ ക്ഷേത്രങ്ങളുണ്ടല്ലോ, അതാണ്. ശരിക്കും കുറച്ച് റിസ്ക് എടുക്കണം അങ്ങോട്ട് എത്തണമെങ്കിൽ. പക്ഷേ ഭൂട്ടാൻ പോകുന്ന മിക്ക ടൂറിസ്റ്റുകളും അവിടെ പോയിട്ട് വരാറുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂട്ടാനിലേക്ക് സാധാരണ ഇപ്പോൾ നമ്മുടെ കേരള ടൂറിസം, കേരളത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിലടക്കം ബസ്സിലൊക്കെ പരസ്യം ചെയ്യാറുണ്ട്, പല രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. പരസ്യത്തിന് നമ്മൾ കോടികൾ ചിലവഴിക്കുന്നുണ്ട് ഇങ്ങോട്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി. ഭൂട്ടാനിലേക്ക് ടൂറിസ്റ്റുകൾ ചെല്ലണമെന്ന് അവർക്ക് ഒരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ടൂറിസം ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഉണ്ട്, പക്ഷേ ടൂറിസ്റ്റുകൾക്ക് അവിടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു തരത്തിലും. പല രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ ടൈഗേഴ്സ് നെസ്റ്റിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ 1000 രൂപയോ കൊടുക്കണം. ആളുകൾ കയറണ്ടെന്നാണ്, കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചാർജ് കൂട്ടിയിരിക്കുന്നത്.

0: ഇന്ത്യ സർക്ക് രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഭൂട്ടാനിലേക്ക് പോകുമ്പോൾ ഒരു ദിവസത്തേക്ക് ഏകദേശം 10,000 രൂപയുടെ മുകളിൽ ഫീസ് കൊടുക്കണം ടൂറിസ്റ്റിന്. പെർ ഡേ 10,000 രൂപീസിൻ്റെ മുകളിൽ ഫീസ്, ടാക്സ് പോലൊരു പൈസയാണത്. ഭയങ്കര ഫീസ് വാങ്ങുക, എന്നിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രം ചെല്ലുക. ചെല്ലുന്ന ആളുകൾക്ക് ഹൈ ക്വാളിറ്റിയുള്ള സർവീസ്, വേറൊന്നും കൊണ്ടല്ല, വേറൊന്നുമല്ല, ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളം, ഏറ്റവും ശുദ്ധമായ വായു, ഇതൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത് ഭൂട്ടാൻ. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള
1: രാജ്യം. നമ്മള് ഒരു സ്ഥലം അവർക്ക് ഇപ്പം ടൂറിസ്റ്റുകൾ അധികം വന്നാൽ, ഇപ്പം ഇത്രയും സ്പെഷ്യൽ ഇപ്പം മലനിരകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണല്ലോ അത്, അപ്പോൾ സ്വാഭാവികമായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ അത് ചിലപ്പോൾ നിലനിൽക്കണമെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട് മറ്റുള്ളവർ കാണുന്നതിന് ഉപരി വരുമാനം ഡെവലപ്മെന്റ് എന്നൊക്കെയാണല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടുത്തെ ആളുകൾ സിമ്പിൾ ആളുകളാണെന്ന് അല്ലെ, ഇന്നത്തെ അങ്ങനെ ആർത്തികളൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താ പറയാ മലകള് പിന്നെ പുഴകള് ഇതൊക്കെയാണ് അവരുടെ
0: അതേപോലെ
1: നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും ഈ ഒരു ഇതില്.
0: പിന്നെ അവര് കൾച്ചർ അവരുടെ എന്നാ തന്നെ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെസ്റ്റും ഈസ്റ്റും രണ്ട് ഭാഗം ഉണ്ടെന്ന്. വെസ്റ്റ് ഭൂട്ടാൻ കുറേ കാര്യങ്ങളിൽ മറ്റുള്ള കൾച്ചറുകൾ മിക്സായി വരുന്നുണ്ട് ഇപ്പോഴും. അവർക്കത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈസ്റ്റിലേക്ക് ഇവർ സഞ്ചാരികളെ കടത്തി വിടുന്നില്ല. ഞാനത് ശരിക്കും എനിക്ക് വിഷമം വന്നു. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈസ്റ്റ് ഭൂട്ടാൻ കാണാൻ പോകണം തന്നെ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഭൂട്ടാൻ്റെ ഒരു ക്രീം കൾച്ചർ എങ്ങനെയാണോ യഥാർത്ഥ കൾച്ചർ, നമുക്കത് അവിടെ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ ഈ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നടത്തിത്തരാൻ അവകാശമുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കരഞ്ഞ് കാലു പിടിച്ച് ചോദിക്കും എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന്. പുള്ളീനെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവിടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർമിഷൻ റിലേറ്റീവിനെ കാണാൻ പോകുന്ന
1: പോലെ.
0: അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ ഒരാളവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളീനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പോകാം, പുള്ളിയുടെ ഗസ്റ്റ് ആയിട്ട് എനിക്ക് പോകാം, അതിനൊരു പ്രത്യേക പെർമിഷൻ ഉണ്ട്, അങ്ങനെ പോകാമെന്ന് പറയും. അപ്പം ഞാനൊരു കാര്യം അറിയത്തു, ഒരുപാട് മലയാളീസ് ടീച്ചേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അധ്യാപകരായിട്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നിട്ട് ഞാൻ അതൊന്നും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് വന്നത്. പുള്ളിയുടെ നിന്ന് പുറത്തേക്ക് വന്നത്, പക്ഷേ അപ്പോഴാണ് അവിടെ സ്കൂള് വെക്കേഷനാണ്, സകല ആൾക്കാരും നാട്ടിലാണ്. പക്ഷെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഞാൻ ഈസ്റ്റ് ഭൂട്ടാൻ കാണും, അതിനുള്ള മാർഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: ആഗ്രഹമാണല്ലോ
0: തീർച്ചയായിട്ടും.
1: അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ഇപ്പോ
0: പാറോയിലായിരുന്നു, പാറോയിൽ നിന്ന് തിരിച്ച് ആ ടൈഗേഴ്സ് നെസ്റ്റ് എല്ലാം കണ്ട് തിരിച്ച് വീണ്ടും തിമ്പൂവിലെത്തി. തിമ്പൂന്ന് ഇതൊക്കെ ഓരോ ജില്ലകളാണ് കേട്ടോ, സ്റ്റേറ്റ് ഇല്ല, ഭൂട്ടാനിൽ സ്റ്റേറ്റ് എന്ന് പറയാറില്ല, 21 ജില്ലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇപ്പൊ തിമ്പു ഒരു ജില്ലയാണ്, ക്യാപിറ്റൽ സിറ്റിയും കൂടിയാണ്.
1: അവിടുത്തെ ഭരണ രീതികളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഈ ജില്ലകളാന്ന് പറഞ്ഞു, സ്റ്റേറ്റ്സ് ഇല്ല, അതുപോലെ തന്നെ ഭാഷ.
0: ശരിക്കും അവിടെ രാജഭരണാണ്, രാജാവുണ്ട്, രാജാവിനാണ് പരമാധികാരം. പക്ഷെ രാജാവ് സ്വമനസ്സാലെ ഇത് ജനങ്ങൾക്ക് അധികാരം കൊടുക്കാന്ന് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പൊക്കെ നടത്തും, അങ്ങനെ ഒരു പ്രധാനമന്ത്രി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അധികാരം മുഴുവൻ രാജാവിന് തന്നെയാണ്. ജനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു രാജാവിൻ്റെ അടുത്ത്, അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല, രാജാവിനെ ഭരിച്ചാൽ മതി എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് അവിടെ രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തിമ്പൂരെത്തിയതിന് ശേഷം വേറൊരു ജില്ലയായിട്ടുള്ള ഹയിലേക്ക് പോയി. ഹയിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു
1: കഴിഞ്ഞാൽ ഹ എന്നൊരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഹ എന്നൊക്കെ പറയുമ്പോൾ ഭാഷ വളരെ പ്രാധാന്യമാണല്ലോ, ഭാഷ എങ്ങനെയാണ് അവിടെ അവിടുത്തെ ഭാഷ കൈകാര്യം?
0: നമ്മൾ നേരത്തെ അവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോങ്ക എന്ന് അതിന് പറയാം, സോങ്ക. പക്ഷെ നമുക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഹിന്ദി ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം.
1: ഓ, അപ്പൊ എനിക്ക് തോന്നുന്നു ചൈന അടുത്തൊരു
0: ചൈന ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്.
1: ചൈനീസ് മിക്സ്ഡ് ആണോ അതോ
0: കൾച്ചറിൽ കുറെ കാര്യങ്ങൾ ചൈനയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പക്ഷെ ഇംഗ്ലീഷും ഹിന്ദിയും ഭൂരിഭാഗം പേർക്കും അറിയുന്നതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ
1: ബുദ്ധിമുട്ടില്ല,
0: ഭാഷ പ്രശ്നം വരില്ല.
1: നിലമ്പൂരിലേതോ
0: അതാണ് പറയാം. ഞങ്ങള് ഈ ജയ്ഗോണെന്ന് ബോർഡർ കടന്ന് ഫിൻഷിംഗിൽ എത്തിയ സമയത്ത് രണ്ടു മൂന്ന് അധ്യാപകരെ പരിചയപ്പെട്ടിരുന്നു, മലയാളികളായിട്ടുള്ളവർ. അവർ വർക്ക് ചെയ്യുന്ന സ്കൂള് ഹായിലാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഹാ എന്ന സ്ഥലത്തെ കുറിച്ച് കേൾക്കുന്നതിനെ. ആ ഒരു പേരിലുള്ള കൗതുകം കൊണ്ടാണ് ഹാ ഒന്ന് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ ഒപ്പം പറയാൻ പറ്റും, പറയാനുള്ള വേറൊരു കാര്യം, ഭൂട്ടാൻ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് എന്താണെന്ന് അറിയോ? അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ആളുകൾ വളരെ കുറവാണെന്ന്. അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ബസ്സുകളുണ്ട്, ഓരോ ജില്ലയും കണക്ട് ചെയ്തിട്ട് ബസ്സുകളുണ്ട്. പക്ഷേ രാവിലെ 8 മണിക്ക് 7 മണിക്കൊക്കെ ഒരു ബസ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് ബസ്സില്ല. അത് ചെറിയ ബസ്, കുറച്ച് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ മിനി ബസ്സുകളുണ്ടാവും, അതേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഏക കാര്യം. അതിന് നമ്മൾ വണ്ടിയും കൊണ്ട് പോവാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല.
1: ചുരുക്കി പറഞ്ഞാൽ ഭൂട്ടാനിലെ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമം പോലെയാണോ ശരിക്കും അവിടുത്തെ ഒരു?
0: ആ, ഭൂട്ടാൻ ഒരു വലിയ ഗ്രാമം എന്ന് പറയാം, മൊത്തത്തിൽ ഒരു വലിയ ഗ്രാമമാണ്.
1: ഗ്രാമം പോലത്തെ ഒരു
0: തീർച്ചയായിട്ടും. ഞാൻ വേറൊരു കാര്യമുള്ളത്, ഞാൻ പോയ സമയത്ത്
1: നമ്മൾ ഇപ്പൊ നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സംഭവമൊക്കെ വലിയ ബസ്സുകളൊന്നും
0: ഇല്ല, ഒരു കാറുകാരൻ വേറൊരു കാറുകാരനെ ഓവർടേക്കുന്ന വളരെ റെയറാണ്. അവരങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ പോവാത്ത.
1: നമ്മൾ
0: ഹായില് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ രാവിലത്തെ ബസ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോയി. ഉച്ച കഴിഞ്ഞിട്ട് ആണ് അവിടെ എത്തുന്നത്. ഏകദേശം ഒരു 5-6 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ഈ പറയുന്ന ഹായും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ വലിയ ടൂറിസ്റ്റ് ആയിട്ട് ഭൂട്ടാനിലേക്ക് പോകരുതിട്ടോ ആരും. നമ്മൾ സാധാരണ പാർക്കുകളും അമ്യൂസ്മെൻറ്റ് സംവിധാനങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടോ ഒരിക്കലും ഒരാളും ഭൂട്ടാനിലേക്ക് പോകരുത്. ഒരു പുതിയ രാജ്യം, നമുക്ക് പരിചയമില്ലാത്ത കുറേ ആചാരങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ കൾച്ചറും ഒക്കെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം പോകേണ്ട സ്ഥലമാണ് ഭൂട്ടാൻ. ഈ ഹായിലൊക്കെ ഇപ്പോൾ ഒരു സാധാ ടൂറിസ്റ്റ് എന്തിനാ ഹായിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഹായിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷെ ഞങ്ങൾ ചെന്നു അവരുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഒരു ഹോം സ്റ്റേ അന്വേഷിച്ചു. ഓഫ് സീസൺ ആയതുകൊണ്ട് ഭയങ്കര അവർക്ക് എന്താ പറയാ, കുറേ എണ്ണം വർക്കിലൊക്കെയാണ്, ഹോം സ്റ്റേ റിപ്പയറിംഗ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി.
1: ഭക്ഷണം എന്ന് പറഞ്ഞു, ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം എന്താണ് അവിടുത്തെ
0: ഭക്ഷണം? അവിടെ അവർ ബുദ്ധമതത്തിൽ കശാപ്പ് പാടില്ല അവർക്ക്.
1: ഓക്കെ.
0: അതുകൊണ്ട് അവർ മൃഗങ്ങളൊന്നും അറുക്കില്ല.
1: ഓക്കെ.
0: പക്ഷേ നോൺ വെജ് അവർ കഴിക്കും. ഇന്ത്യയിൽ നിന്നാണ് ചിക്കനും ബീഫും ഈ പന്നിയിറച്ചി കഴിക്കുന്നവരാണ്. അതൊക്കെ ഈ ജയ്ഗോൺ എന്ന ഇന്ത്യൻ സിറ്റിയിൽ നിന്നാണ് അവർ കൊണ്ടുപോകുന്നത്. അവിടെ മീൻ പിടിക്കാൻ പോലും പറ്റില്ല അവിടെ, ഭൂട്ടാനിലെ നദികളിൽ നിന്ന്. അല്ല, കശാപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ,
1: ബാക്കിയുള്ള
0: അവർ കഴിക്കും. അത് അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പൊ ഹോട്ടലുകളിലെല്ലാം എല്ലാ തരത്തിലുള്ള നോൺ വെജ് ഐറ്റംസും കിട്ടും. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്താ പറയാ, നാഷണൽ ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ സാധനം യമാദാസി എന്ന് പറയും. യമാദാസി ചീസ് ഇല്ലേ, ചീസും പച്ചമുളകും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. കേൾക്കുമ്പോൾ എന്തോ ഒരു ബോറൻ സംഭവമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുന്ന ആളുണ്ടാക്കി കഴിഞ്ഞാൽ, ഞങ്ങളത് കുറേ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ചു, പക്ഷെ നല്ല ടേസ്റ്റിലും കഴിച്ചു, വളരെ മോശം ടേസ്റ്റിലും കഴിച്ചു. യമാദാസി എന്നാണ് പറയുക, അതാണ് അവരുടെ നാഷണൽ ഫുഡ് എന്ന് പറയുന്നത്.
1: അപ്പോൾ ഹാലിലെ വിശേഷങ്ങൾ ഇനി പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ എന്താണ് അവിടെ എത്തി,
0: അവിടെ ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഫുഡ് ശരിയായില്ല. ഭൂട്ടാൻ യാത്രയിലുണ്ടായ ഒരു മോശം എക്സ്പീരിയൻസ് ആണ്. അവിടെ ഈ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം ഹോട്ടലുകളിലൊന്നും തിരക്കില്ല, അതുകൊണ്ട് പഴയ സാധനം ആയിരുന്നു എന്നറിയില്ല. എനിക്ക് ഫുഡ് ഇൻഫെക്ഷനായി, വയറ് പ്രശ്നമായി. അപ്പോൾ ഹോം സ്റ്റേയിൽ ഒരു ദിവസം ഫുള്ള് അവിടെ കിടക്കേണ്ടി വന്നു. പിന്നെ പിറ്റേ ദിവസം ജസ്റ്റ് അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് ഒന്ന് കറങ്ങി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ എണീച്ചിട്ട് ചെല്ലുമ്പോൾ പുഴയൊക്കെ ഇങ്ങനെ ഐസായി കിടക്കുകയാണ്. ഏറ്റവും തണുപ്പുള്ള സ്ഥലമായിരുന്നു. ഞാൻ കാര്യമായിട്ട് ജാക്കറ്റൊന്നും കരുതിയിരുന്നില്ല, അതിൻ്റെ പേരിലെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ പറഞ്ഞ പോലെ അത്രയും പ്രിപ്പയർഡ് ഒന്നായിരുന്നില്ല, അത്രയും തണുപ്പാണ് പ്രതീക്ഷിച്ചില്ല നമ്മൾ. പിന്നെ ഗ്രാമങ്ങളിലേക്ക് ഒന്ന് കറങ്ങി നടന്നു. പിന്നെ അവിടെ ഭൂട്ടാനിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ചെലേലാ പാസ് എന്ന് പറയും. അങ്ങോട്ട് പോയി, നമ്മുടെ മൗണ്ടൻ പാസ്സുകളുണ്ടാവില്ലേ ഹിമാചലിലൊക്കെ പോയി കഴിഞ്ഞാൽ, റൊത്താങ് പാസ് എന്നൊക്കെ പറയുന്ന പോലെ ചുരം, നേരത്തെ പറഞ്ഞ നമ്മൾ ആദ്യം കണ്ട പാറോയും ഹാ എന്ന സ്ഥലത്ത് ഇടയിലുള്ള കണക്ട് ചെയ്യുന്ന റോഡാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര കാറ്റാണ്. ഈ ഭൂട്ടാനിൽ എവിടെ പോയാലും കാണാൻ പറ്റും അവരുടെ പ്രെയർ ഫ്ലാഗ്സ് കണ്ടിട്ടില്ലേ, കുറേ കൊടികൾ തൂക്കിയിട്ടുണ്ട്. ഒരു മല നിറച്ച് പ്രെയർ ഫ്ലാഗാണ്. അതുപോലെ പ്രെയർ വീലുകളും ഒരു ചക്രം ഇങ്ങനെ കറക്കും, അതാണ് അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന, ആ ചക്രം കറങ്ങുമ്പോൾ ആ ചക്രത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ കാറ്റിൽ ലയിക്കുമെന്നും ആ കാറ്റ് പോകുന്ന സ്ഥലത്തിലെല്ലാം ഈ പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാകും എന്നൊക്കെയാണ്
1: അവരുടെ വിശ്വാസം.
0: അപ്പോൾ ആ ഒരു ചെലേല പാസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹിമാചലിലെ റൊത്താങ് പാസിലൊക്കെ പോയൊരു എക്സ്പീരിയൻസാണ്, നല്ല ഫീലായിരുന്നു. ആ ചെലേല പാസും കണ്ടു കഴിഞ്ഞിട്ട് ഹായ്ന്ന് തിരിച്ച് നമ്മൾ വീണ്ടും തിമ്പുവിലേക്കെത്തി.
1: തിമ്പു നേരത്തെ പറഞ്ഞു തിമ്പുലേക്ക് വീണ്ടും തിരിച്ചത്, അവിടെയായിരുന്നു റൂം സ്റ്റേ.
0: അവിടെ അന്ന് റൂം എടുത്തു. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും തിമ്പുവിൽ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ പെർമിഷൻ അവസാനിക്കാനായിരുന്നു. നമുക്ക് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ആഴ്ചത്തേക്ക് മാത്രമേ തരുള്ളൂ, വൺ വീക്കിനെ പെർമിഷൻ തരുള്ളൂ.
1: അതുപോലെ ഹോട്ടൽ ബുക്ക്
0: അല്ല, ഒരു ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് മതി. പക്ഷെ പെർമിഷൻ 7 ദിവസത്തേക്ക് കിട്ടുള്ളൂ, അതിലപ്പുറം കിട്ടില്ല. അതിനപ്പുറത്തേക്ക് 7 ദിവസം, 6-ാം ദിവസം നമ്മൾ ഈ തിമ്പുവിലുള്ള അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വീണ്ടും 7 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ അവരുടെ തോന്നലാണ്. ചിലപ്പോൾ അവരുടെ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ആഭ്യന്തര സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇനി പെർമിഷൻ തീർന്നു തരില്ല, നിങ്ങൾ പോയിക്കോന്ന് പറയും. ചിലപ്പോൾ 2 ദിവസത്തേക്ക് തരുള്ളൂ. ആ സ്ഥലത്തു നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഈസ്റ്റ് ഭൂട്ടാനിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു വന്നു. അവർ 7 ദിവസത്തേക്ക് പെർമിഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു എന്നല്ലാതെ പോകാൻ പെർമിഷൻ തന്നില്ല. പിന്നെ ഞങ്ങൾ പുനാക്ക എന്ന് പറയുന്ന ജില്ലയിലേക്കാണ് പോയത്.
1: പുനാക്ക
0: ശരിക്കും ഈ തിമ്പു ക്യാപിറ്റൽ സിറ്റി ആവുന്നതിന് മുമ്പ് ഭൂട്ടാൻ്റെ തലസ്ഥാനം പുനാക്കയായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ വേറെ ഒന്നുമില്ല, വില്ലേജസ്. കൃഷിയാണ് അവരുടെ മെയിൻ, അറിയാലോ. ഒരു ഒരു പ്രത്യേക തരം അരി അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരത് പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ പോയത് പക്ക ഓഫ് സീസണിലാണ്. മഞ്ഞുകാലം കഴിഞ്ഞ ഉടനെയാണ്. ഈ മഞ്ഞുകാലം കഴിയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഡ്രൈ ആയിരിക്കും ലാൻഡ്. ഈ പുല്ലൊക്കെ മഞ്ഞ് വീണിട്ട് പുല്ലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു ഉണങ്ങിയ അവസ്ഥയാണ് ഞാൻ പോയ സമയത്തുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ സീസണൊന്നും നോക്കാതെയാണ് പോകാറുള്ളതെന്ന്. ഇനി ശരിക്കും ഭൂട്ടാനിലേക്ക് ഏപ്രിൽ മെയ് സമയത്ത് സീസൺ സമയം അവരുടെ ആ സമയത്ത് പോകണം. ഈ കൃഷിയൊക്കെ ഇങ്ങനെ ശരിക്കും നിറഞ്ഞ് ടോട്ടലി ഗ്രീനാണ്. ഭൂട്ടാൻ്റെ ഫോട്ടോസ് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പച്ചപ്പിൻ്റെ ഒരു കളിയാണ് ഭൂട്ടാൻ. ആ സമയത്ത് ശരിക്കും ഒന്നുകൂടി പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ഭൂട്ടാൻ കാണാൻ പോകുന്നത് മിക്കവാറും അങ്ങനെ ഒരു സമയത്താവണം. പുനാക്കയും ഞങ്ങളൊന്ന് പോയി കണ്ട് കറങ്ങി. അവിടെ ഒരു പ്രധാനപ്പെട്ട ഇവരുടെ മൊണാസ്ട്രി ഉണ്ട്, അവിടെയൊക്കെ പോയി. ശരിക്കും എവിടെ പോകുമ്പോഴും നമുക്ക് പുതിയ പുതിയ തരത്തിലുള്ള ജീവിതങ്ങൾ കാണാൻ പറ്റും. അവരുടെ സ്പോർട്സ് കുറു എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട്. അവരുടെ ഔദ്യോഗിക സ്പോർട്സ് എന്ന് പറയുന്നത് ഇതാണ്, അമ്പെയ്ത്താണ് അവരുടെ നാഷണൽ സ്പോർട്സ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുറു എന്ന് പറയുന്ന സംഭവം. ഒരു കുഞ്ഞ് അമ്പാണ്, ഒരടി നീളത്തിലൊക്കെ ഉള്ള, ഒരടിയില്ല, ഒരു 8 ഇഞ്ചൊക്കെയുള്ള നീളൊരു അമ്പ് പോലത്തെ സംഭവം. അത് ഒരു 10-30 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് അവർ എറിഞ്ഞു പിടിപ്പിക്കുന്നൊരു സംഭവം, ഒരു കളിയാണ്. അതൊക്കെ അവർ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെ. അതിന് മെറ്റൽ പാർട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഈ വലിയ പ്രായഭേദം തന്നെ, ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ അടക്കം ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഫുള്ള് നല്ല രസമാണ്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓരോ നേട്ടങ്ങൾക്കും ഓരോ റിവാർഡൊക്കെ കിട്ടും. അവർക്ക് ഓരോ കളറിലുള്ള തുണിയാണ്, അത് അവരവരുടെ അരപ്പട്ടിയിൽ ഇങ്ങനെ ധരിക്കും.
1: അത് ഇപ്പൊ നമ്മുടെ ഇവിടെ ഭൂട്ടാനിൽ പോയാൽ എല്ലാരും ബൈക്കിൽ അവരുടെ ഫ്ലാഗ് തോന്നുന്നത്
0: അതാണ് പ്രയർ ഫ്ലാഗ്.
1: അവരുടെ ഒരു
0: ബേസിക് ഒരു മന്ത്രമുണ്ട്, ഓം മണിപത് മണി എന്തോ ഒരു സംഭവമുണ്ട്, ഒരു മന്ത്രം, ഒരു ബേസിക് മന്ത്രം, കുറച്ച് ഒരു 3-4 വാക്കുണ്ട്. അത് ആലേഖനം ചെയ്തിട്ടുള്ള ഈ ചതുരത്തിലുള്ള പല കളറിലുള്ള തുണിയാണ്. ഇതാണ് ഇവരെല്ലാ സ്ഥലത്തും കെട്ടുക. ഞാൻ പറഞ്ഞല്ലോ പ്രയർ ഫ്ലാഗും പ്രയർ വീലും ഉണ്ട്. ഈ സംഭവം യാത്രികർ വെറുതെ ഒരു ഒരു ട്രെൻഡായി മാറിയതാണ്. ശരിക്കും അത് കാറ്റ് തട്ടുന്ന സ്ഥലത്ത് കെട്ടണമെന്നാണ് അവരുടെ വിശ്വാസം. ബൈക്കിലാകുമ്പോൾ കാറ്റ് കിട്ടുമല്ലോ.
1: ദെൻ നമ്മൾ ഇപ്പോ കളി അവിടുത്തെ കായിക
0: കുറു പിന്നാക്കി പോയപ്പോൾ ഞങ്ങൾ പാടത്ത് അവർ കുറു കളിക്കുന്നത് കണ്ടു. കുറേ അവരുടെ ഒരു പുഴയുണ്ട് അവിടെ, അതിലിറങ്ങി കുറേ നടന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ മീൻ പിടിക്കാൻ പാടില്ല എന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. മീൻ പിടിച്ചാൽ അവിടെ ഭയങ്കര കുറ്റവരാണ്. മീനൊക്കെ അവർക്ക് ജൈവമാണെന്ന് വരും, അതേ പറ്റുള്ളൂ. ഇറച്ചി മീനൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
1: അപ്പോൾ അവിടെ കാര്യമായിട്ട് അവരുടെ എന്താണ് അവരുടെ ജീവിത മാർഗം? കൃഷി തന്നെയാണ്.
0: വലിയ കാര്യപ്പെട്ട പ്രൊഡക്ഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ട് അവരുടെ, അല്ല വെള്ളം, മലകളാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോ പുറത്തേക്ക് വിൽക്കാൻ അടക്കമുള്ള കറണ്ട് അവർ ഉത്പാദിപ്പിക്കുന്നുണ്ട്.
1: നല്ല കാറ്റുള്ള സ്ഥലം,
0: കാറ്റുണ്ട്. പക്ഷേ ഈ വിൻമില്ല അധികം കണ്ടില്ല.
1: ഇല്ല.
0: പിന്നെ ജിപ്സം ഉണ്ട്, ജിപ്സം പ്രൊഡക്ഷൻ ഉണ്ട്. ഇന്ത്യയിലേക്ക് കുറെ കൊണ്ടുവരുന്നുണ്ട് അവിടുന്ന് ജിപ്സം. അതൊക്കെ തന്നെ അവരുടെ വരുമാന മാർഗം. പുനാക്കയിലൊന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ യാത്ര ശരിക്കും അവസാനിപ്പിച്ചു എന്ന് പറയാം. കാരണം ഈ കൊറോണയുടെ ഒരു സൂചനകൾ ചൈനയിലൊക്കെ ഇങ്ങനെ കേട്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ ഈയൊരു കണ്ടീഷനിലേക്ക് എത്തുന്നു നമ്മൾ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഞങ്ങൾ രണ്ട് മൂന്ന് കാലങ്ങൾ എൻ്റെ കൂടെ വന്ന ഷെമീറിന് ഒരു മണാലി ട്രിപ്പ് ഉണ്ടായിരുന്നു, അത് ഷെഡ്യൂൾ ചെയ്തിരുന്നു, അതിനും വേണ്ടി ഇവിടെ എത്തണം. അപ്പോൾ ട്രിപ്പൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇനി എനിക്ക് പിന്നെ ഒരു വീണ്ടും പോവേണ്ടതുള്ളതുകൊണ്ട് വിഷമം തോന്നിയില്ല തിരിച്ചു വരുമ്പോൾ.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഏതായാലും ശ്രോതാക്കൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ രണ്ട് എപ്പിസോഡിലൂടെ നമ്മൾ കൊടുത്തത് അല്ലേ. രണ്ട് എപ്പിസോഡ് എടുത്തു. അപ്പം ഈ ഒരു എപ്പിസോഡ് കേട്ടവർ, വീണ്ടും ഈ എപ്പിസോഡ് അതിനു മുമ്പുള്ള എപ്പിസോഡ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട പ്രോഗ്രാം എന്ന സ്ലോട്ടിലൂടെ നമുക്ക് വേണമെങ്കിൽ അത് ഒന്നുകൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു അനുഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും,
0: ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
2: മാഷാല്ലാ, ഒരുപാട് അറിവുകളും കാഴ്ചകളും നമുക്ക് ദൃശ്യത്തിലൂടെ കേട്ട് ആസ്വദിക്കാൻ സാധിച്ചു. ഇനി കണ്ടാസ്വദിക്കാനുള്ള തോഫീക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ചേർന്നത് അഷറഫ് എക്സൽ ആൻഡ് അദ്നാൻ ഫാരിസ് ആണ്. ഭൂട്ടാൻ ഗ്രാമങ്ങളിലെ ജീവിതത്തിൻ്റെ ഭാഗം രണ്ടാണ് അവതരിപ്പിച്ചത്. റേഡിയോ വൈബ്സിൽ ഇനി നാം ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുകയാണ്.
3: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും ആശങ്ക ഉണ്ടാവും. ശരിക്ക് ഇനി ഉള്ള ഒരു പ്രോഗ്രാമിൽ നമ്മളതാണ് സ്നേഹക്കൂടിലൂടെ അത്തരമൊരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ, അല്ലേ?
1: യെസ്,
0: ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ എന്ന വിഷയത്തിൽ ആരാണ്
1: നമ്മോടൊപ്പം ചേരുന്നത്? പ്രൊഫസർ കെ പി സഹദ് ആണ്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആശയവിനിമയം നടത്തുന്നവരാണ്. മനുഷ്യൻ മാത്രമാണ് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ സൃഷ്ടി. ആശയവിനിമയം നന്നായിത്തീരണമെങ്കിൽ നാം ബോധപൂർവം ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. മനസ്സിലുള്ള ആശയങ്ങളെ ലളിതമായി പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുക. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഉന്നതമായിട്ടുള്ള ജോലികൾക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് നടത്തിക്കൊണ്ടാണ് സെലക്ഷൻ നടത്താറുള്ളത്. ഉദ്യോഗാർത്ഥിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ടെസ്റ്റ് ചെയ്യുന്ന മേഖല ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. മനസ്സിലുള്ള ആശയങ്ങളെ വളരെ കൃത്യമായി വ്യക്തമായി അവതരിപ്പിക്കാനുള്ള ആ ഒരു ടാലൻ്റ്, ആ ഒരു സ്കില്ല് നേടിയെടുത്തെങ്കിൽ മാത്രമേ വ്യക്തിപ്രഭാവത്തോടുകൂടി എത്തിപ്പെടുന്ന മേഖലയെ കൈകാര്യം ചെയ്യാനും വിജയിക്കാനും സാധിക്കുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആശയവിനിമയം നടത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടാവേണ്ടതുണ്ട്. സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കേണ്ട കർമ്മമാണ് കമ്മ്യൂണിക്കേഷൻ. ഒരാളുടെ വായിൽ നിന്ന് സ്ഫുരിക്കുന്ന വാക്കുകൾ അനുവാചകർക്ക് ഹൃദ്യവും സ്വീകാര്യവും ആവണമെങ്കിൽ ആശയവിനിമയം നടത്തുന്ന വ്യക്തി ശ്രദ്ധയോടുകൂടി ആ കർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. ചില ആളുകൾ താൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന വ്യക്തിയെ എത്രത്തോളം സ്പർശിക്കുമെന്നോ അത് അയാൾക്ക് എത്രത്തോളം വേദന നൽകുമെന്നോ ചിന്തിക്കാറില്ല. ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തെയും സമീപനത്തെയും രൂപപ്പെടുത്തുന്നത്. ഒരാളിലേക്ക് ഒരാശയം കൈമാറുമ്പോൾ അതയാൾ അനുകൂലമായി സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കാര്യക്ഷമത ഉള്ളതാവണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അധ്യാപനം. അധ്യാപന ജോലി നിർവഹിക്കുന്ന ആളുകൾക്ക് ഫലപ്രദമായി കാര്യക്ഷമതയോടുകൂടി ആശയവിനിമയം നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് നല്ല പാണ്ഡിത്യവും അറിവും ഉള്ള അധ്യാപകർക്ക് ആ കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനുള്ള നൈപുണി ഇല്ലാതെ പോയാൽ അധ്യാപന രംഗം പരാജയപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നല്ല അധ്യാപകർ നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവേണ്ടതുണ്ട്. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർക്ക് അയാൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നല്ല മോട്ടിവേഷൻ നൽകാൻ സാധിക്കും. പരന്ന വായനയും ചിന്താശീലവുമുള്ള വ്യക്തിയാണെങ്കിൽ ജീവിത വിജയത്തിനാധാരമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും. കൂടുതൽ പുസ്തകങ്ങളോടും ആളുകളോടും സംവദിക്കുന്ന ആളുകൾക്കേ നല്ല ഭാഷയിൽ കൂടി ആശയവിനിമയം നടത്താൻ കഴിയുകയുള്ളൂ. ആശയവിനിമയം കാര്യക്ഷമമാവണമെങ്കിൽ ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, എന്തിനു വേണ്ടിയാണ് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നത് അതിൻ്റെ ലക്ഷ്യം നാം നിർവചിക്കണം. രണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാക്കുകളിൽ കൂടിയുള്ള സംസാരത്തേക്കാൾ വാക്കുകൾ ഉപയോഗിക്കാത്ത നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വ്യക്തത ഉണ്ടാവണം. അതായത്, ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നത്, ആ സംസാരത്തിൽ കൂടി എന്ത് റിസൾട്ടാണ്, എന്ത് ഫലമാണ് ഉളവാകേണ്ടത്, കൃത്യമായ ധാരണയോടുകൂടിയാണ് നാം സംസാരിക്കുന്നതെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഫലം സൃഷ്ടിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയിരിക്കുന്ന സംഭാഷണങ്ങൾ, സംസാരങ്ങൾ അവധാനതയോടുകൂടിയും ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലും ആവർത്തിച്ചുകൊണ്ടുമാണ് എന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. കേൾക്കുന്ന വ്യക്തിയുടെ മനോഭാവം, അറിവ്, അവസ്ഥ, മാനസികാവസ്ഥ, നിലവാരം എന്നിവ മനസ്സിലാക്കിക്കൊണ്ടാവണം നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധം കേൾക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയോ വിദ്യാഭ്യാസ അവസ്ഥയോ മനസ്സിലാക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് സംസാരങ്ങൾ, കമ്മ്യൂണിക്കേഷൻ പരാജയപ്പെട്ടു പോകുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കോൺഫിഡൻസോടുകൂടി പറയാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ കഴിയും എന്ന് മനസ്സിനെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് അഞ്ചാമത്തെ കാര്യമാണ്. അതായത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കാര്യക്ഷമത ഉള്ളതാവണമെങ്കിൽ നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ, അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് മനസ്സിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആറാമത്തെ പോയിന്റ്, ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള, ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പദപ്രയോഗങ്ങൾ, ശൈലികൾ ഒഴിവാക്കണം. ഇത് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടി നാം കേൾവിക്കാരെ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏഴാമത്തെ പോയിന്റ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ ഹോണസ്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, എന്താണോ സംസാരിച്ചത്, ആ സംസാരിച്ച വിഷയം നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഫീഡ്ബാക്കിൽ കൂടി ഉറപ്പുവരുത്താൻ സാധിക്കുക എന്നതാണ്. എട്ടാമത്തെ പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാവണമെങ്കിൽ ആരോടാണ് നമ്മൾ സംവദിക്കുന്നത് അവരെ ഉൾക്കൊള്ളാനും ഡിസ്കഷനിൽ, ചർച്ചയിൽ പങ്കാളികളാക്കാനും നമുക്ക് കഴിയണം. ഇത് പലപ്പോഴും ആളുകൾക്ക് സാധിക്കാറില്ല. ഒമ്പതാമതായി, ആരോട് ആശയവിനിമയം നടത്തുകയാണെങ്കിലും വ്യക്തമായി, ക്ലാരിറ്റിയോടുകൂടി, കൃത്യതയോടെ, സുതാര്യമായി വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. പത്ത്, നാം പറയുന്ന ആശയം കേൾക്കുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ളതാണ്. അറസ്റ്റ് ദി അറ്റൻഷൻ ഓഫ് ദി ലിസണർ. ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കലയാണ്. നമ്മുടെ ശ്രോതാവിൻ്റെ ശ്രദ്ധയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ചിന്താമണ്ഡലത്തിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 11. ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ സമയനിഷ്ഠ പാലിക്കേണ്ടതുണ്ട്. നാം നടത്തുന്ന സംസാരങ്ങൾ, പ്രഭാഷണങ്ങൾ, എഴുത്തുകൾ, ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷനാണ്. എന്നാൽ ഈ ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ സമയനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 12. നിങ്ങൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും സംവദിക്കേണ്ട ഓരോ വിഷയങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് വളരെ ഉചിതമാണ്. ഇത് ആവർത്തന വിരസത ഒഴിവാക്കാൻ കൂടി സഹായകരമായിരിക്കും. 13. ഓഡിയൻസിന്റെ, ശ്രോതാക്കളുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും പരിഗണിച്ചുകൊണ്ട് വേണം നാം സംസാരിക്കാൻ, ആശയവിനിമയത്തിൽ ഏർപ്പെടാൻ. അല്ലാതെ നമ്മുടെ സൗകര്യമോ കഴിവോ പ്രഭാവമോ നോക്കി നാം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഓഡിയൻസിന് അരോചകമായിത്തീരും. 14. വിഷയങ്ങൾ പുതുമയോടെ അവതരിപ്പിക്കാൻ കഴിയുക എന്നത് കമ്മ്യൂണിക്കേഷനെ ഫലപ്രദമാക്കും. ഒരു വിഷയം നോവൽറ്റിയോടുകൂടി, പുതുമയോടുകൂടി അവതരിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് നാം നടത്തുന്ന ആശയവിനിമയത്തെ ഫലപ്രദമാക്കാൻ സഹായിക്കുന്നതാണ്. 15. നിങ്ങൾ ആരോട് സംസാരിക്കുന്നുവോ അവരെ ആദരിച്ചും പരിഗണിച്ചും സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേഷൻ വിജയപ്രദമാവുകയുള്ളൂ. 16. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയെ പൂർണ്ണമായി കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിയേണ്ടതുണ്ട്. ആരോടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരെ സംബന്ധിച്ചുള്ള മുൻധാരണ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ മുൻധാരണയില്ലാതെ, പ്രജുഡിസില്ലാതെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 17. ആരോട് സംസാരിക്കുകയാണെങ്കിലും കമ്മ്യൂണിക്കേഷനെ നന്നായി ഓർഗനൈസ് ചെയ്യാൻ, ആശയവിനിമയത്തെ നന്നായി സംഘടിപ്പിക്കാൻ കഴിയുക എന്നുള്ളതും ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷ ആശയവിനിമയത്തെ ധന്യമാക്കുന്ന രൂപത്തിൽ സംവിധാനിക്കുക എന്നുള്ളതും ആശയവിനിമയത്തെ ലളിതമാക്കുന്ന കാര്യമാണ്. 18. ആഗ്രഹം ജനിപ്പിക്കുന്ന ഉത്സാഹത്തോടെ മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാം ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. പലപ്പോഴും ചിലയാളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ സാധിക്കാതെ പോവുകയും സംസാരത്തിൽ അവർ സ്വീകരിക്കുന്ന ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തതാവുകയും ചെയ്യാറുണ്ട്. 19. നിങ്ങൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടെ കേൾക്കുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. 20. അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രിയകരമായി പറയാനും അവതരിപ്പിക്കാനും ശ്രദ്ധ കൊടുത്താൽ നാം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ രസകരമായിരിക്കും. ഈ സംസാരത്തിൽ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് നാം ഓരോരുത്തരും ജീവിതത്തിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആശയവിനിമയം എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിരിക്കുന്ന ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തൻ്റെ അനുയായികളെ സത്യസന്ധമായി, നിഷ്കളങ്കമായി മനസ്സിലാക്കി അവരെ അടുത്തറിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറാനുള്ള മാധ്യമമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സംവദിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും പ്രാവീണ്യം കരസ്ഥമാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ രൂപത്തിലുള്ള ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവാൻ ഓരോ രക്ഷിതാവിനും അധ്യാപകനും വ്യക്തിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: പ്രിയമുള്ളവരെ, സ്നേഹക്കൂടാണ് ഇപ്പോൾ കേട്ടത്. ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സഹദാണ് സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
1: ഏതായിരുന്നാലും വ്യത്യസ്തമായ അറിവുകൾ നമ്മളിലേക്ക് പകർന്നു നൽകുന്ന പിസ്രയുടെ വൈബ്സിൻ്റെ ഈ സെഷനിൽ നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നു. അൽ ഉസൂൽ.
0: എനിക്ക് തോന്നുന്നു അൽ ഉസൂലോടുകൂടി ആ അടിത്തറ ഇട്ടിട്ട് നമ്മൾ വൈബ്സ് അവസാനിപ്പിക്കാൻ
1: ഇൻഷാല്ലേ.
0: അൽ ഉസൂൽ പ്രോഗ്രാമാണ്. അൽ മൗഖൂഫ്, മൗഖൂഫ് എന്ന് പറയുന്ന എന്താണ് ഇത്? ശരിക്കും അൽ ഉസൂൽ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ്, ചില സാങ്കേതിക പദങ്ങളുണ്ടാവും ഹദീസുമായി ബന്ധപ്പെട്ട്. അപ്പം മൗഖൂഫായിട്ടുള്ളത് എന്താണ്? ഹദീസിൻ്റെ വിഷയത്തിൽ എന്താണ് പഠിക്കുന്നത്? അത് പഠിപ്പിക്കുന്നത് ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സൽഫി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദി ഖലഖ ഫസവ്വ വല്ലദി ഖദ്ദറ ഫഹദ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ ചർച്ചയിൽ ഹദീസുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി നാം ഗ്രഹിച്ചിരിക്കേണ്ട ഒരു പദമാണ് അൽ മൗഖൂഫ് എന്നുള്ളത്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ നിർത്തപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. വഖഫ നിന്നു എന്നുള്ളതിൻ്റെ ഇസ്മു മഫ്ഊലാണ് അൽ മൗഖൂഫ് എന്നുള്ളത്. കഅന്ന റാവി വഖഫ ബിൽ ഹദീസി ഇൻദ സ്വഹാബി, ഏതുപോലെ എന്ന് ചോദിച്ചാൽ ആ റിവായത്ത് പറയുന്ന റിപ്പോർട്ടർ ആ ഹദീസുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയുടെ അടുക്കൽ പോയി നിന്നതുപോലെ. വലം യുതാബി സർദൽ സർദ ബാക്കി സിൽസിലത്തൽ ഇസ്നാദ്, ആ സനദിൻ്റെ ബാക്കി ഭാഗം പറയാതെ അവിടുന്ന് മുന്നോട്ടു പോവാതെ സ്വഹാബിയുടെ അടുക്കൽ തട്ടി നിൽക്കുന്ന സനദുകൾ, ഇതിനാണ് ഭാഷാപരമായി നിന്നത് അഥവാ സ്വഹാബിയുടെ അടുക്കൽ പോയി സനദ് നിന്നു, ആ അർത്ഥത്തിൽ അൽ മൗഖൂഫ് എന്ന് പറയും. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാ ഉളീഫ ഇല സ്വഹാബി മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രിർ. മാ ഉളീഫ ചേർക്കപ്പെട്ട ഒന്നാണത്. ഇല സ്വഹാബി, സ്വഹാബിയിലേക്ക് ചേർക്കപ്പെട്ട ഒന്ന്. മിൻ ഖൗലിൻ, അത് സ്വഹാബിയുടെ വാക്കുകളാകാം. ഔ ഫിഅലിൻ, അതല്ലെങ്കിൽ സ്വഹാബിയുടെ പ്രവർത്തനമാകാം. ഔ തഖ്രീരിൻ, അതല്ലെങ്കിൽ സ്വഹാബിയുടെ അംഗീകാരമാവാം. അപ്പോൾ ഒരു സ്വഹാബിയിലേക്ക് ചേർത്തപ്പെട്ട ആ സ്വഹാബിയുടെ വാക്കുകൾക്കോ പ്രവർത്തനങ്ങൾക്കോ അതല്ലെങ്കിൽ അവരുടെ അംഗീകാരങ്ങൾക്കോ ആണ് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അൽ മൗഖൂഫ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിക്കൊണ്ടും സ്വഹാബിയിലേക്ക് ചേർത്തപ്പെടുക എന്ന് പറയുമ്പോൾ ആരാണ് സ്വഹാബി എന്നും കൂടി മനസ്സിലാക്കണം. മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബി വമാത അലാ ദാലിക്, അതാണ് സ്വഹാബി എന്നുള്ളതിന് പണ്ഡിതന്മാർ നൽകിയ നിർവചനം. മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട വ്യക്തി, അതുപ്രകാരം തന്നെ വമാത അലാ ദാലിക്, ആ വിശ്വാസത്തിലും ആ ആദർശത്തിലുമായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്ത വ്യക്തികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകനെ കണ്ടവർ സ്വഹാബിയാവുകയില്ല. പ്രവാചകന് ജീവിതകാലഘട്ടത്തിൽ വിശ്വാസത്തോടെയല്ലാതെ കണ്ടവരും സ്വഹാബിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും വിശ്വസിക്കുകയും പിന്നീട് വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണെങ്കിൽ അയാളെയും സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണുകയില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസത്തോടുകൂടി കണ്ട് അവരിൽ പ്രവാചകനിൽ ഈമാൻ സ്വീകരിച്ച് ആ അർത്ഥത്തിൽ തന്നെ മരണപ്പെട്ടു പോയ വ്യക്തികൾ, അങ്ങനെയുള്ള സ്വഹാബിമാരിലേക്ക് അവരുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ ചേർത്തി പറഞ്ഞാൽ അത്തരം ഹദീസുകൾക്കാണ് അൽ മൗഖൂഫ് എന്ന് പറയുക.
പണ്ഡിതന്മാർ അതിന് നൽകിയ ഷറഹ് വിശദീകരണം ഇപ്രകാരമാണ്: ഐ ഹുവ മാ നുസിബ ഔ ഉസ്നിദ ഇലാ സ്വഹാബിയിൻ ഔ ജംഇ മിന സ്വഹാബ. ഒരു സഹാബിയിലേക്കോ അതല്ലെങ്കിൽ സ്വഹാബത്തിൽപ്പെട്ട ഒരു ജംഇയിലേക്കോ ജമാഅത്തിലേക്കോ ഒരു സംഘത്തിലേക്കോ ഒരു കാര്യത്തെ ഇസ്നാദ് ചെയ്യുക, ചേർത്തുക, അതല്ലെങ്കിൽ ചേർത്തി പറയുക. സവാഉം കാന അലാ സവാഉം കാന ഹാദൽ മൻസൂബ് ഇലൈഹിം ഖൗലൻ ഔ ഫിഅലൻ ഔ തഖ്രീർ. ഈ ചേർത്തി പറയുന്ന കാര്യം അത് ഫിഅലാണെങ്കിലും ഖൗലാണെങ്കിലും തഖ്രീറാണെങ്കിലും. വസവാഉൻ കാന സനദു ഇലൈഹിം മുത്തസിലൻ ഔ മുൻഖതിഅ. ഇനി ഈ ചേർത്തി പറഞ്ഞ കാര്യത്തിൻ്റെ സനദ് അവരിലേക്ക് മുത്തസിലായി ചേർന്നു വന്നിട്ടുണ്ടെങ്കിലും അതല്ല മുഖത്തിയായി മുറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ശരി, അതവിടെ പരിഗണിക്കപ്പെടുന്നില്ല. ഈ പറയപ്പെടുന്ന കാര്യം ആരിലേക്ക് ചേർത്തപ്പെടുന്നു, അത് സഹാബിയിലേക്കാണെങ്കിൽ അതിൻ്റെ സനദ് മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, അത് മൗഖൂഫിൻ്റെ വിഷയത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ചേർത്ത് സഹാബിയിലേക്ക് ചേർത്തിയതാണെങ്കിൽ അത് മൗഖൂഫായിരിക്കും. ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒരു സഹാബിയുടെ ഖൗല് ഉദാഹരണമായിക്കൊണ്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഹദ്ദിസു നാസ ബിമാ യഅരിഫൂൻ. ജനങ്ങൾക്ക് പരിചയമുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആളുകളോട് സംസാരിക്കുക. ജനങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും അവരുടെ ബുദ്ധിയും സാഹചര്യവും വിവരവുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ ആളുകളോട് സംവദിക്കേണ്ടത്, ആളുകളോട് സംസാരിക്കേണ്ടത്. കാരണം അതുരീദുന യുകദ്ദബല്ലാഹു വറസൂലു, അല്ലാഹുവും അവൻ്റെ പ്രവാചകനും കളവാക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? പൊതുജനങ്ങൾ പലപ്പോഴും വിവരം കുറഞ്ഞവരായിരിക്കും, നിഷേധ സ്വഭാവം വർദ്ധിച്ചവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ആളുകളോട് ദീനിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധ വേണം. എല്ലാ കാര്യങ്ങളും, അത് ദീനിൻ്റെ വിഷയമാണെങ്കിൽ പോലും, എല്ലാ ഇപ്പോഴും എല്ലാവരോടും ഒരുപോലെ സംസാരിക്കാൻ പറ്റിയതല്ല. അങ്ങനെ സാഹചര്യവും ആളുകളെയുമൊക്കെ പരിഗണിക്കാതെ സംസാരിച്ചാൽ അവർ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും കളവാക്കുന്ന അവസ്ഥയുണ്ടാകും. അത് ആണോ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനർത്ഥം ആളുകൾ പറഞ്ഞാൽ വെറുക്കും എന്നുള്ള കാര്യമാണെങ്കിൽ അത് പറയേണ്ടതില്ല, അത് മാറ്റിവെച്ച് ആളുകൾക്കെല്ലാം സർവസമ്മതമായ കാര്യങ്ങൾ മാത്രം ആളുകളോട് സംസാരിക്കണം എന്നല്ല. അങ്ങനെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടില്ല. ലോകത്താരും അങ്ങനെ വിശദീകരണവും പറഞ്ഞിട്ടില്ല. കാരണം പ്രവാചകന്മാർ അവരുടെ തൗഹീദി പ്രബോധനം ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും എമ്പാടും ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് ഈമാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ വിവരത്തിനനുസരിച്ചും അയാളുടെ ബുദ്ധിയുടെ കഴിവിനനുസരിച്ചുമുള്ള കാര്യങ്ങളാണ് നമ്മൾ അദ്ദേഹത്തോട് പറയേണ്ടത്. അതല്ലെങ്കിൽ അള്ളാഹുവും റസൂലും കളവാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയുടെ ഹദീസാണ് ഇത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്നില്ല, അത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ തന്നെ ഖൗലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. അപ്പോൾ ഇത്തരം ഖൗലുകളെ നമുക്ക് അൽ മൗഖൂഫ് എന്ന് വിളിക്കാം. ഇനി ഫിഅലിയായ ഒരു മൗഖൂഫ് നോക്കൂ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ കിതാബു തയമ്മുമിൽ ഉദ്ധരിച്ചൊരു സംഭവം കാണാം. വഅമ്മ ഇബ്നു അബ്ബാസ് വഹുവ മുതയമ്മിം. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തയമ്മും ചെയ്ത് വുളു എടുത്തുകൊണ്ട് ഇമാമത്തിൽ നിന്നു. ഇത് ഒരു സഹാബിയുടെ ഒരു പ്രവർത്തനമാണ്. തയമ്മും എന്നുള്ളത് വുളുവിന് പകരമാണ്. ചില ആളുകളെങ്കിലും സംശയിക്കാം, വുളു കൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും തയമ്മം കൊണ്ട് നടക്കുമോ എന്ന് സംശയിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇമാം ബുഖാരി ഈ
മൗഖൂഫായ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തയമ്മം ചെയ്തുകൊണ്ട് നമസ്കരിച്ച് ആളുകൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചിട്ടുണ്ട് എന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫിഇൽ അത് മൗഖൂഫാണ്. ഈ ഒരു സഹാബി, ആ സഹാബിയുടെ അംഗീകാരം, അതിനുള്ള തെളിവെന്താണ്? ഏതെങ്കിലും താബിഈകളായ ആളുകൾ പറയുക, ഖൗലു താബിഈൻ മസലൻ ഫഅൽതു കദ അമാമ അഹദി സ്വഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഇന്ന ഒരു പ്രവർത്തനം ചെയ്തു, വലം യുൻകിർ അലിയ, അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല, എന്നെ ശകാരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തില്ല. അതിനർത്ഥം ആ സ്വഹാബി ആ പ്രവർത്തനത്തെ അംഗീകരിച്ചു എന്നാണ്. അപ്പോൾ ഇത് സ്വഹാബത്തിൻ്റെ തഖരീറിന് അഥവാ മൗഖൂഫായ ഹദീസുകൾ അതിൻ്റെ തഖരീരിയായ വശത്തിൻ്റെ ഉദാഹരണമാണ്. ഇപ്രകാരം തന്നെ മൗഖൂഫ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് വന്ന, അവിടെ വത്തി നിന്ന ഹദീസുകൾക്കാണ് അൽ മൗഖൂഫ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മർഫുആണ്. മുത്തലഖായി അഥവാ നിരുപാധികം ഒരു ഹദീസ്, ഹാദാ ഹദീസുൻ മൗഖൂഫ് അല്ലെങ്കിൽ മൗഖൂഫായ ഹദീസാണ് എന്ന് പറയുമ്പോൾ ഇപ്പറഞ്ഞതാണ് അതിൻ്റെ ഉദ്ദേശ്യം. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, പ്രവാചകന്റെ സ്വഹാബത്തിൽ നിന്ന് അവരുടെ വാക്കുകളായിക്കൊണ്ടോ പ്രവർത്തനങ്ങളായിക്കൊണ്ടോ അവരുടെ അംഗീകാരങ്ങളായിക്കൊണ്ടോ ഒക്കെ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകൾ. അതേസമയത്ത് മൗഖൂഫായ ഹദീസുകൾ എന്നുള്ളത് ഖൈദ് വെച്ചുകൊണ്ട് അഥവാ ഒരു നിബന്ധന വെച്ചുകൊണ്ട് നമുക്ക് മൗഖൂഫായ ഹദീസുകളെ ചിലപ്പോൾ മുഹദ്ദിസുകൾ പ്രയോഗിക്കാറുണ്ട്. അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, സ്വഹാബികളല്ലാത്ത ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഖൈദ് വെച്ചുകൊണ്ട്, നിബന്ധനകൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ പണ്ഡിതന്മാർ പറയും. ഉദാഹരണമായി, ഹാദ ഹദീസുൻ വഖഫഹു ഫുലാൻ അല സുഹരി ഔ അല ആത, ഈ ഹദീസ് ഇമാം സുഹരി അവരുടെ മേൽ നിർത്തിയിട്ടുണ്ട്, ഔ അല ആതായിൻ, അവർക്ക് ഇമാം സുഹരി ആവട്ടെ ഇമാം അഥ ആക്കട്ടെ അറിയപ്പെട്ട താബിഈ പണ്ഡിതന്മാരാണ്. അപ്പോൾ ആ താബിഈയിലേക്ക് ചേർത്തിക്കൊണ്ട് വഖഫഹു അല സുഹരി, ഇമാം സുഹരിയിലേക്ക് മൗഖൂഫായിട്ടുണ്ട്, ഇമാം അതായിലേക്ക് മൗഖൂഫായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അഥവാ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഖൈദ് പറഞ്ഞുകൊണ്ടാണ്, ഇന്ന വ്യക്തിയിലേക്ക് എന്ന ഒരു ഖൈദ് പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് പറയുക. നേരെ മറിച്ച് ഹദ ഹദീസുൻ മൗഖൂഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് വരേക്കും എത്തിയ ഹദീസാണിത് എന്നാണ്. എന്നാൽ ഖുറാസാനിലെ ഫുഖഹാക്കൾ രണ്ട് തരത്തിലാണ് ഇതിൻ്റെ സാങ്കേതികമായ പ്രയോഗങ്ങൾ അവർ നടത്താറുള്ളത്. അതിലൊന്ന്, മർഫുആയ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട അവിടുത്തെ ഖൗലുകൾ, അവിടുത്തെ ഫേലുകൾ, അവിടുത്തെ അംഗീകാരങ്ങൾ, ഇതിനെല്ലാം ഖുറാസാനിലെ പണ്ഡിതന്മാർ പറയുന്ന ഒറ്റ പേര് ഖബർ എന്നാണ്.

എന്നാൽ വാമൽ മുഹദ്ദിസൂന ഫയസ്മൂന കുല്ല ദാലിക് അസറ, മുഹദ്ദിസുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിലും അതല്ല പ്രവാചകന്റെ താബിഈകൾ പറഞ്ഞതാണെങ്കിലും പ്രവാചകന്റെ സഹാബത്ത് പറഞ്ഞതാണെങ്കിലും താബിഈകൾ പറഞ്ഞതാണെങ്കിലും ഈ മൗഖൂഫായ അല്ലെങ്കിൽ ഹദീസിന്റെ വിഷയത്തിൽ അഥവാ ഹുക്കും മർഫു ആണെങ്കിലും മൗഖൂഫ് ആണെങ്കിലും രണ്ടിനെ സംബന്ധിച്ചും മുഹദ്ദിസുകൾ അൽ മർഫു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം ജഅന്നഹു മഖൂദ് മിൻ അസറത്തു ശൈ, ഞാനൊരു കാര്യം റിവായത്ത് ചെയ്തു എന്ന് പറയുന്ന ആ രീതിയിൽ നിന്നാണ് ഈ പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മർഫൂ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തപ്പെട്ട് പറഞ്ഞതും മൗഖൂഫ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയിലേക്ക് ചേർത്തപ്പെട്ട് പറഞ്ഞതുമാണ്. ഇനി മർഫൂഴുമായി കൊണ്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൗഖൂഫുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇന്ന് ഹുനാക സൂറ മിനൽ മൗഖൂഫ് അൽ ഫാദിഹ വശക്കിലിഹ ലക്കിനൽ മുദഖ്ഖിഫ് ഫി ഹഖീഖതിഹ യറ അന്നഹ ബിമാന അൽ ഹദീസിൽ മർഫൂ, ചില ഹദീസുകളുണ്ട് അത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ ഹുക്മ് മർഫൂ ആയിരിക്കും, പക്ഷേ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ആ ഹദീസ് മർഫൂഇന്റെ അർത്ഥമാണ് ഹദീസിൽ വരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അഥവാ മർഫൂഇന്റെ ഹുക്കുമും അർത്ഥവും വരുന്ന ചില മൗഖൂഫായ ഹദീസുകൾ ഉണ്ടാകും. അതുകൊണ്ട് അത്തരം ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കൾ പറഞ്ഞു അൽ മർഫൂ ഹുക്മൻ, ഹുക്മിയായിക്കൊണ്ട് വിധിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഹുക്കും മർഫൂ ആണ്, പക്ഷെ ഹദീസുകൾ മൗഖൂഫായിരിക്കാം. അപ്പോൾ ഹുക്മൻ മർഫൂ എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അഥവാ അതിൻ്റെ ലഫ്ളിൻ്റെ ഹുക്മല്ല, നേരെ മറിച്ച് ആ മർഫുഇന്റെ ഹുക്മ് ലഫ്ളു കൊണ്ട് അത് മൗഖൂഫാണെങ്കിലും ആ പറയപ്പെട്ട വസ്തുവിലുള്ള അതിൻ്റെ ഹുക്മ് അത് മർഫു ആയിരിക്കും എന്നർത്ഥം. ഇതിൻ്റെ പല രൂപങ്ങളിൽ ചിലത് നമ്മളിവിടെ വിശദീകരിക്കാം. അതിലൊന്ന് അയ്യഖൂല സഹാബി അല്ലദി ലം യുഅറഫ് ബില്ലാഹി അൻ അഹ്ലിൽ കിതാബ്, അഹ്ലി കിതാബിൽ നിന്ന് ധാരാളമായി കൊണ്ട് സ്വീകരിക്കാത്ത അഥവാ അവരുടെ റിവായത്തുകളെ സ്വീകരിക്കുക അവരിൽ നിന്ന് റിവായത്ത് ചെയ്യാത്ത ഒരു സഹാബി ഒരു വാക്ക് ഖൗലൻ ഒരു വാക്ക് പറയുന്നു, ലാ മജാല ലിജ്തിഹാദ് ഫീഹി, അതിൽ ഗവേഷണ സാധ്യത ഇല്ലാത്ത ഒരു വിഷയമാണ്. അങ്ങനെ ഒരു വിഷയം ഒരു സഹാബി അഹ്ലി കിതാബിൽ നിന്ന് സ്വീകരിക്കാത്ത ഒരു സഹാബി പറയുന്നു, വലാ ലഹു തഅല്ലുഖ് ബി ബയാനിൽ ലുഗഹ ഔ ശർഹി ഗരീബിൻ, അപ്രകാരം തന്നെ ഒരു ഗരീബായ ഒരു അപരിചിതമായ ഹദീസ് പദം ഹദീസിൽ വന്നത് വിശദീകരിക്കുകയോ അതല്ലെങ്കിൽ ലുഗവിയായ ഭാഷാപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു സഹാബി വിശദീകരിക്കുകയോ ചെയ്യാത്ത രീതിയിൽ ഒരു അഹ്ലി കിതാബിൽപ്പെട്ട ആളുകളിൽ നിന്ന് സ്വീകരിക്കാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദ് നടത്തി കണ്ടെത്താൻ പറ്റാത്ത ഒരു മേഖലയിൽ സഹാബി ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ്? പണ്ഡിതന്മാർ അതിന് നൽകിയ വിധി ഹുക്മൻ മർഫൂ എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഈ സഹാബി പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, പ്രവാചകന് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണിത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ മനസ്സിലാക്കി. ഏതുപോലെ ചോദിച്ചാൽ അൽ ഇഖ്ബാർ അൻ അൽ ഉമൂറിൽ മാളിയ ക ബദഇൽ ഖൽഖ്, മനുഷ്യൻ്റെ ആരംഭ സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിനെ സംബന്ധിച്ച് ഭംഗിയായി അറിയാം, എങ്ങനെയായിരുന്നു ആ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ എന്ന കാര്യങ്ങളൊക്കെ അത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ആ കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ചരിത്ര ഏടുകൾ നമുക്കിന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹുക്മൻ മർഫൂ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുക. രണ്ടാമത്തത് അവൽ ഇഖ്ബാർ അനിൽ ഉമൂർ അൽ ആതിയ കൽ മലാഹിം വൽ ഫിതൻ വൽ അഹ്വാ വഅഹ്വാൽ യൗമിൽ ഖിയാമ, ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന വലിയ വലിയ ഫിത്തനകളും ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളും ഫിത്തനകളും ഒക്കെ വിശദീകരിക്കുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. അപ്രകാരം വൽ ഇഖ്ബാർ അനിൽ ഉമൂർ അൽ ആതിയ കൽ മലാഹിം വൽ ഫിതൻ വൽ അഹ്വാൽ യൗമിൽ ഖിയാമ വൽ ഇഖ്ബാർ അമ്മാ യുഹ്സൽ ബിഫിഇലിഹി സവാബ് മഖ്സൂസ് ഔ ഇഖാ മഖ്സൂസ്, ഒരു മനുഷ്യനൊരു പ്രവർത്തനം ചെയ്താൽ അതിന് ഇന്ന ഇന്ന കൂലിയുണ്ട്.

0: നിശ്ചയിച്ച കൂലി പറഞ്ഞ ഹദീസ്, കഖൗലി മൻ ഫഅല കദാ ഫലഹു അജ്രു കദാ, ആരെങ്കിലും ഇന്നൊരു പ്രവർത്തനം ചെയ്താൽ അയാളിന് ഇന്ന കൂലിയുണ്ട് എന്ന് പറഞ്ഞ് പ്രവർത്തനമാകരുത്. അതല്ലെങ്കിൽ ഔ യഖൂലു സ്വഹാബി മാ ലാ മജാല ലിജ്തിഹാദി ഫീഹി, ഗവേഷണ സാധ്യതയില്ലാത്തൊരു വിഷയത്തിൽ ഒരു സഹാബി ഒരു കാര്യം ചെയ്യുന്നു, അങ്ങനെ കാര്യം ചെയ്താലും അതിൻ്റെ ഹുക്മു മർഫു ആയിരിക്കും. ഇതുപോലെ ചോദിച്ചാൽ കസ്വലാത്തി അലി റളിയല്ലാഹു സ്വലാത്തുൽ കുസൂഫി കുല്ലി റകഅത്തിൻ അക്സറ മിൻ റുകുഇൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വലാത്തുൽ കുസൂഫ് നിർവഹിച്ചപ്പോൾ മൂന്ന് റുകുഉകൾ ചെയ്തു, ചിലതിൽ നാലും എന്നുണ്ട്. ഇത് അസുലിയായ നമസ്കാരത്തേക്കാൾ വർദ്ധനവാണ്, അസുലിയായ സ്വലാത്തുൽ കുസൂഫിനേക്കാളുള്ള വർദ്ധനവാണ്. അപ്പോൾ അങ്ങനെ അതൊരു ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റിയൊരു വിഷയമല്ല നമസ്കാരം. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ ഗവേഷണ സാധ്യതയില്ലാത്ത ഒരു വിഷയത്തിൽ സ്വഹാബി അഭിപ്രായം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അതും ഹുക്കുമൻ മർഫുവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. ആ സഹാബത്ത് ഒരിക്കലും പ്രവാചകൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആളുകളാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന ആളുകളുമാണ്. അപ്രകാരം ഒരു സഹാബി പറയുകയാണ്, അവരപ്രകാരം പ്രവർത്തിക്കാറുണ്ടായിരുന്നു, അവരപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങൾ അതിൽ നിന്ന് തൊട്ട് വിരോധിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ ഹുക്മ് മർഫുആണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കയറ്റി പറഞ്ഞാൽ അതിലും ഹുക്മൻ മർഫുആണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്രകാരം വഇല്ലം യളിഫുഹു ഇലാ സമനിഹി ഫഹു മൗഖൂഫുൻ ഇൻദൽ ജംഹൂർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മൗഖൂഫാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിൻ്റെ ഹുക്മൻ മർഫുവിൻ്റെ ഹുക്മിലേക്ക് വരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അത്തരത്തിൽപ്പെട്ട കളവുകൾ പ്രവാചകന്റെ പേരിൽ പറയുന്ന ആളുകളുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താകട്ടെ ഒരു തിന്മ കണ്ടാൽ വേഗത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് ചേർത്തി പറഞ്ഞാൽ, ഉദാഹരണമായി കുന്ന നഅസിൽ അലാ ഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അസല് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് ചേർത്താതെ പറഞ്ഞതാണെങ്കിൽ അത് മൗഖൂഫ് ആണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഖൗലു ജാബിൻ കുന്ന ഇദാ സഅദന ഖബ്ബർന വഇദാ നസൽന സബ്ബഹന, ഞങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉയർന്ന പ്രദേശത്തേക്ക് കയറുമ്പോൾ തക്ബീർ ചൊല്ലാറുണ്ട്, താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ സുബ്ഹാനത ചൊല്ലാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ. ചുരുക്കത്തിൽ മൗഖൂഫ് എന്നുള്ളത് എന്താണ് നമ്മൾ വിശദീകരിച്ചു. ഇൻഷാല്ലാ മൗഖൂഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ട് കഴിഞ്ഞത് അൽ ഉസൂൽ, നമ്മോടൊപ്പം അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. അൽ മൗഖൂഫ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. റേഡിയോ വൈബ്സിൽ ഇനി നാം ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുകയാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ, ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്ന് വേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖിയാമയിലെ 36 മുതൽ 40 വരെയുള്ള വചനമാണ്. അബൂബക്കർ ശാത്തിരി അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻ കാര്യങ്ങളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തിരി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ദ് പൂർത്തിയാക്കി. തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത് ഇതിലൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്.
1: അബൂബക്കർ ശാത്തിരി ഹഫ്ദഹുല്ല, വിശുദ്ധ ഖുർആനിൻ്റെ മനോഹര പാരായണവുമായി അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹം തൻ്റെ അറിവിൻ്റെ ലോകം സമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ചു കൊടുക്കുന്നു. ഏത് കാര്യത്തിൻ്റെ ശബ്ദത്തിലാണെങ്കിലും വളരെ ആഴമുള്ള സ്വാധീനം നമ്മുടെ ഉള്ളിൽ ചെലുത്തുന്ന ചില വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓതി കേട്ടിട്ടുള്ളത്. പൊതുവേ നമ്മുടെ ഈ ഒരു സെഷനിൽ പരലോകവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് വരാറുള്ളത്. ഇവിടെ ഖുർആൻ ചോദിക്കുന്നത് അയഹ്സബുൽ ഇൻസാനു അയ്യുതറക്ക സുദ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ അങ്ങോട്ട് ഉപേക്ഷിക്കുമെന്ന്, അഥവാ അവനങ്ങനെ ജീവിച്ച് നന്മ ചെയ്ത് അല്ലെങ്കിൽ തിന്മ ചെയ്ത് അതങ്ങനെ മണ്ണടിയും എന്നവൻ വിചാരിക്കുന്നുണ്ടോ. അലമിക്കുൻ ഉത്ഫത്തമിൻ മനിയുംന, അവൻ ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളി മാത്രമായിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ. സുമ്മക്കാന അലക്കത്തൻ ഫഖലഖ ഫസവ്വ, പിന്നീട് അവൻ രക്തപിണ്ഡമായി, എന്നിട്ട് അവനെ അള്ളാഹു സൃഷ്ടിച്ച് അവനെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, ആ ഒരു രക്തപിണ്ഡത്തിൽ നിന്നാണ് പിന്നീട് ആണും പെണ്ണുമായി മനുഷ്യൻ രൂപപ്പെടുന്നത്. അലൈസ ദാലിക ബിഖാദിരിൻ അല യുഹിയൽ മൗത്ത, ഇതൊരു വലിയൊരു ഭയങ്കരമുള്ളൊരു ചോദ്യമാണ്. ശരിക്കും നമുക്ക് ഫീൽ ചെയ്ത് പാരായണം ചെയ്യാവുന്നൊരു വചനമാണ് അലൈസ ദാലിക ബിഖാദിരിൻ. ഇങ്ങനെയൊക്കെ നിങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന റബ്ബ് അവന് കഴിയില്ലേ അല യുഹിയൽ മൗത്ത, മനുഷ്യനെ അവൻ്റെ മരിച്ചു കിടക്കുന്ന കുഴിമാടങ്ങളിൽ നിന്ന് പുനർജീവിപ്പിക്കാൻ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം ഇതാണ്. അപ്പോൾ ഇതിൽ ഈ വചനത്തെ നമ്മൾ വ്യത്യസ്ത ആംഗിളിൽ നമുക്കെടുക്കാം. നമ്മുടെ മുമ്പിലുള്ളൊരു സമയ പരിമിതി വെച്ച് ഒന്ന്, ഇതിലൊക്കെ ഇങ്ങനെ സംശയിച്ച് നടക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ടാവാം. എപ്പോഴും സംശയമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേൾവി ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രശ്നം, അതിനൊരു പിന്നെ അൽഗോരിതമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരാളുടെ വീഡിയോ കണ്ടാൽ പിന്നെ ആ സജഷൻസ് മാത്രമാണ് നമുക്ക് വരിക. ശരിക്കും നമ്മുടെ ഫോണിനെ ഇസ്ലാമീകരിക്കുക, നമ്മുടെ ഫോണിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റയുടെ യൂട്യൂബിനെയൊക്കെ ഒന്ന് ഇസ്ലാമീകരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. നമുക്കൊരിക്കലും വേണ്ടാത്ത വരില്ല. അപ്പോൾ വരുന്നതൊക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സാധനം വന്ന അപ്പോൾ മേലത്തെ 3 ഡോട്ട് ഇട്ടിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാന്നോ അത് ഹൈഡ് ചെയ്യണമെന്നോ ഒക്കെ ജസ്റ്റ് വായിച്ചാൽ കിട്ടും. റീസൺസ് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യൂല,
0: വരില്ല.
1: പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കും, നല്ല കാര്യങ്ങളും നല്ല ഹാഫിദങ്ങളും നല്ല സ്പീച്ചുകളൊക്കെ ആയിരിക്കും വരിക. അപ്പം ഇതില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ മനസ്സ് വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരു ഒരു വല്ലാത്തൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അള്ളാഹു എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ മാർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചത്. അത് വർദ്ധിപ്പിച്ചത് കണ്ടപ്പോഴാണ് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ നബിയെ നിങ്ങളെന്തോ ഒന്ന് ചൊല്ലുന്നുണ്ടല്ലോ, എന്താണ് അതെന്ന് ചോദിച്ചത്. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവാചകൻ അത് ചൊല്ലിയത്, പ്രയോഗവൽക്കരിക്കുകയാണ് ചെയ്തത്. അപ്പം അത്രയും വലിയൊരു വിഷയമാണ്. ഏത് വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക, അവരുടെ മനോനിലയിൽ വീഴ്ച വരാം. അത് ഒന്നത്. രണ്ടാമത്തെ കാര്യം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് നമ്മുടെ ബോധ്യമായി വരേണ്ടതാണ്. അത് എങ്ങനെ വിശ്വാസത്തിൻ്റെ ഏതോ ഒരു തലത്തിൽ എന്തായാലും ഉണ്ടാകും എന്ന ഒരു വിചാരമല്ല ഇവിടെ വേണ്ടത്, ബോധ്യതയാണ് വേണ്ടത്. ശരിക്ക് ചരിത്രത്തിലുടനീളം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മൊത്തം മനുഷ്യരെടുത്തു കഴിഞ്ഞാൽ ചരിത്ര കാലത്തും ചരിത്രാതീത കാലത്തും മനുഷ്യൻ വ്യത്യസ്ത നദീതട സംസ്കാരങ്ങളിൽ പര്യവേഷണങ്ങൾ നടത്തി ഭൂമിൻ്റെ അടിയിലേക്ക് അന്വേഷിച്ചു ചെന്നു. മണ്ണടിഞ്ഞ സംസ്കാരങ്ങളിലെ മനുഷ്യരുടെ നിലപാടും വിശ്വാസവും ജീവിത രീതിയൊക്കെ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അങ്ങനെ പരിശോധിച്ചപ്പോൾ അവരുടെ വസ്ത്ര രീതി എന്തായിരുന്നു എന്ന് കിട്ടി, അവരുടെ ഭക്ഷണ രീതി എന്തായിരുന്നു എന്ന് കിട്ടി. കാരണം അവരുപേക്ഷിച്ചു പോയ വസ്തുക്കളിൽ നിന്നാണ് അത് കിട്ടിയത്. അതേപോലെ തന്നെ അവരുടെ വിശ്വാസവും കിട്ടിയിട്ടുണ്ട്. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നു എന്നല്ല, വ്യത്യസ്ത നദീതട സംസ്കാരങ്ങളിൽ ജീവിച്ച ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ കൾച്ചർ, പൗരാണിക ഈജിപ്ഷ്യൻ ചരിത്രം എടുത്ത് പരിശോധിക്കുന്നിടത്ത് നമ്മൾ കാണുന്നത് പിരമിഡുകളിൽ അടക്കം ചെയ്ത മനുഷ്യരെയാണ്, മമ്മികളിൽ അടക്കം ചെയ്ത മനുഷ്യരെയാണ്. മമ്മിഫിക്കേഷൻ ചെയ്തിട്ടാണ് അവർ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ അയാൾക്കുള്ള ഭക്ഷണവും വസ്ത്രവും പണവും ആയുധങ്ങളും എല്ലാം. എന്നുവെച്ചാൽ ഈ വ്യക്തി ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇയാളിലേക്ക് ആത്മാവ് തിരിച്ചു വരും. അപ്പം അയാൾക്ക് ജീവിക്കാനുള്ളതാണത്. മാത്രമല്ല അവർ ചെയ്തത്, മരണത്തിന് ശേഷം ഒരു നദിയുണ്ട്, ഇനി ആത്മാവിൻ്റെ ലോകത്തേക്ക് പോവാൻ ആ നദിയിൽ ഒരു തോണിക്കാരനുണ്ടാകും, ആ തോണിക്കാരന് കൊടുക്കാനുള്ള പൈസ അടക്കം ഇവർ ഈ എന്തു ചെയ്യും, ഈ ബോഡിയുടെ കൂടെ വെക്കും. ഈ ഈജിപ്ഷ്യൻ കൾച്ചറുകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരുടെ ഈ പിരമിഡ് ടെക്സ്റ്റുകളുണ്ട്, പിരമിഡുകളിൽ അവർ എഴുതി വെച്ച വാചകങ്ങൾ, അത് ആ സമൂഹത്തിൻ്റെ വിശ്വാസമാണ്. ഒരു രാജാവിനെ കുറിച്ച് അവർ എഴുതിയത്, ഈ രാജാവ് ദേവതകളുടെ ലോകത്തേക്ക് പോവുകയാണെന്നാണ്, ദേവന്മാരുടെയും ദേവതകളുടെയും ലോകത്തേക്ക് പോവുകയാണെന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഫിത്രിയായിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ഒരു വിശ്വാസവും നിലപാടും ഉണ്ട് എന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പറയണം. അതോടൊപ്പം നമുക്കിത് ബോധ്യപ്പെടാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ ശരീരമോ അവൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അതായത് പിതാവിൻ്റെ ശരീരത്തു നിന്നും മാതാവിൻ്റെ ശരീരത്തു നിന്നും വരുന്ന രണ്ട് സൂക്ഷ്മാണുക്കൾ മൈക്രോസ്കോപ്പുകൾക്ക് മാത്രം നിരീക്ഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന അത്ര സൂക്ഷ്മമായ ജീവബിന്ദുക്കൾ, ആ ജീവബിന്ദുക്കൾ കൂടി ചേർന്നിട്ട് ഒരു പൂർണ്ണ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു, ഒരു പൂർണ്ണനായ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ഒരൊറ്റ സെല്ലെടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനെ നമ്മൾ 1000 കഷ്ണമാക്കിയാൽ, ഒരു കോശത്തെ 1000 കഷ്ണമാക്കിയാൽ അതിലെ ഒരു പിന്നെ സിംഗിൾ കഷ്ണം അതിൻ്റെ വലുപ്പമാണ് യഥാർത്ഥത്തിൽ ആ ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ളത്. അതിൽ നിന്നാണ് എന്ത് ചെയ്യണത്, ഈ പറഞ്ഞ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അലൈസ ദാലിക ബി ഖാദിരിൻ, കഴിയില്ലേ എന്ന ചോദ്യം കഴിയും എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60 പ്രോഗ്രാമുകൾ, 50 അവതാരകർ, 1000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തു ഇബ്രാഹിമിലെ 10 ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ അൽഹംദുലില്ലാ നാം 9 ആയത്ത് പഠിച്ചു. ഇന്ന് നാം പത്താമത് ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ഒരു ഭാഗം നമുക്കിന്ന് പഠിക്കാം. ആദ്യം ഞാൻ ഓതാം.

والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم

يدعوكم ليغفر لكم من ذنوبكم ويُ

يدعوكم ليغفر لكم من ذنوبكم ويؤخركم

0: فأتونا بسلطان مبين.
1: അൽഹംദുലില്ലാ, ഇന്ന് നാം പഠിച്ചത് 10-ാമത് വചനമാണ്. നാം ആദ്യത്തൊരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ വിചാരിച്ചത്. പക്ഷേ ഈ ആയത്ത് കുറേ എളുപ്പമുള്ള വാക്കുകളും അതുപോലെ തന്നെ വചനങ്ങളുമാണ്. ഇൻഷാ അല്ലാ നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റി. എല്ലാ ശ്രോതാക്കളും അടുത്തൊരു എപ്പിസോഡ് കേൾക്കുന്നതിന് മുൻപ് നാം ഇതുവരെ പഠിച്ച ഈ ഒരു 10 വചനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് നാം പഠിച്ച ഈ ഒരു 10-ാമത്തെ വചനം, അതിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഹയറായ രൂപത്തിൽ അത് നമ്മളെ മനസ്സിലുണ്ടാവും. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തു ഇബ്രാഹിമിലെ 10-ാം വചനമാണ് ഹിഫ്ളുൽ ഖുർആനിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ, tuned to reality.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: നീറ്റ് PG പരീക്ഷ പോർട്ടലിൽ അറിയിച്ച നഗരം അന്തിമം. നീറ്റ് PG പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ നഗരവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളിൽ ദേശീയ പരീക്ഷാ ബോർഡിൻ്റെ വിശദീകരണം. അപേക്ഷ പോർട്ടലിൽ അറിയിച്ചിരുന്ന പരീക്ഷാ നഗരം അന്തിമമാണെന്നും ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ യാത്ര ക്രമീകരിക്കണം എന്നും NBE വ്യക്തമാക്കുന്നു. പല വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ ഒരു നഗരവും SMS സന്ദേശത്തിൽ മറ്റൊരു നഗരവും ലഭിച്ചതിന് പിന്നാലെയാണ് ഇതു സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ചില വിദ്യാർത്ഥികൾക്ക് തെറ്റായ SMS ലഭിച്ചതെന്നും അധികൃതർ ഇതു സംബന്ധിച്ച് വിശദീകരിച്ചു.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: NCERT ഇനി കൽപ്പിത സർവകലാശാല. സർവകലാശാലകളുടെ അക്കാദമിക് അധികാരങ്ങളായി കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നതോടെ NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ്, കൂടുതൽ കരുത്താർജിക്കും. വിദ്യാഭ്യാസ ഗവേഷണം, പുതിയ ആശയങ്ങളുടെ വികസനം, ദേശീയവും രാജ്യാന്തരവുമായ ഏജൻസികളുമായുള്ള സഹകരണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള സാങ്കേതിക സഹായം തുടങ്ങിയവയിലും ഇനി കൗൺസിലിന് ഏർപ്പെടാം. NCERTക്ക് കൽപ്പിത സർവകലാശാലാ പദവി അനുവദിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോക്ടർ സുകാന്ത മജുംദാറാണ് ലോക്സഭയിൽ പറഞ്ഞത്. 1956 UGC Act 3rd Section കൽപ്പിത സർവകലാശാലയാക്കുന്നതനുസരിച്ച് സാധാരണ സർവകലാശാലകൾക്കുള്ള ഒട്ടേറെ അക്കാദമിക അധികാരങ്ങൾ ഇതിന് ലഭിക്കും. പ്രോഗ്രാമുകളും കോഴ്സുകളും തുടങ്ങുക, കരിക്കുലവും സിലബസും തയ്യാറാക്കി അംഗീകരിക്കുക, മാനദണ്ഡങ്ങൾ നിർണയിച്ച് സ്വതന്ത്രമായി വിദ്യാർത്ഥി പ്രവേശനം നടത്തുക, ഫീസ് നിശ്ചയിക്കുക, പരീക്ഷകൾ നടത്തുക, ഓൺലൈൻ പ്രോഗ്രാമുകൾ നടത്തുക, തനത് UG PG PhD ബിരുദങ്ങളും ഡിപ്ലോമയും നൽകുക എന്നിവയെല്ലാം ഇനി ചെയ്യാം. എന്നാൽ കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യാനാകില്ല.
6: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
7: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
8: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു.
7: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളിൽ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. ഒരു ഗ്രാമത്തിൻ്റെ വെളിച്ചം, രചനയും ശബ്ദാവതരണവും ഇബിനു അലി എടത്തനാട്ടുകര.
0: മരിച്ചവരെക്കുറിച്ച് കുറ്റം പറയരുത് എന്നാണ് പ്രമാണം. കുറ്റം പറയാനുണ്ടായേക്കും, പക്ഷേ പറയരുത് എന്നും ഇതിൽ നിന്ന് വായിക്കാനാകും. എന്നാൽ മരിച്ച ഒരാളെക്കുറിച്ച് കുറ്റവും കുറവും ഒന്നും പറയാനില്ലെങ്കിലോ? അത്തരമൊരാളെക്കുറിച്ചാണ് പറയാനുള്ളത്. വിവാഹബന്ധം എനിക്ക് നൽകിയ കാൽനൂറ്റാണ്ടിലേറെ അടുപ്പമുള്ള ഒരാൾ 94 മരണപ്പെട്ടു. പലതരത്തിൽ തലത്തിൽ സൗഹൃദമുള്ള ഇദ്ദേഹത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും യുവാക്കൾക്കും പ്രായം ചെന്നവർക്കും പറയാൻ നല്ല വാക്ക് മാത്രം. സുഹൃതം ചെയ്ത ഒരാൾ, ഒരു സാധാരണ മനുഷ്യൻ, വെള്ളമുണ്ടും വെള്ളക്കുപ്പായവും ധരിക്കുന്ന ഉയരം കുറഞ്ഞ ഒരാൾ. സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ തൊഴിൽപരമായോ തറവാടിത്തം കൊണ്ടോ സമൂഹത്തിൻ്റെ ഉന്നതസ്ഥാനീയൻ അല്ലാതിരുന്ന ഒരു പച്ച മനുഷ്യൻ. പക്ഷേ അയാൾ ആ ഗ്രാമത്തിൽ അത്രമേൽ സ്വാധീനം നേടിയിരുന്നു. പത്ര സമൂഹ മാധ്യമങ്ങൾ വഴി മരണവിവരമറിഞ്ഞവരുടെ പ്രതികരണം ഉള്ളിൽ തട്ടുന്നതായിരുന്നു. പേരമകൾ നല്ലോർമ്മകളിൽ മുങ്ങിയ വാക്കുകൾ കൊണ്ട് സമൂഹ മാധ്യമത്തിലെഴുതിയ ചെറുകുറിപ്പിന് കിട്ടിയ ഡസൺ കണക്കിന് ഷെയറുകളും കമൻറ്റുകളും 100 ലൈക്കുകളും മറ്റൊന്നുമല്ല പറഞ്ഞു തരുന്നത്. പ്രായ ജാതി മതഭേദങ്ങൾക്കപ്പുറം അദ്ദേഹം എത്രമേൽ പലരിലും സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് കാണിക്കുന്നതായിരുന്നു മറുകുറിപ്പുകൾ. നേരിലും ഫോണിലും മറ്റും ഓർമ്മകൾ കൈമാറിയവരുടെ പ്രതികരണവും മറ്റൊന്നായിരുന്നില്ല. പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പഠിപ്പിക്കാൻ പിതാവിന് താല്പര്യമുണ്ടായിരുന്നിട്ടും അന്നത്തെ മതപുരോഹിത അനുമതി ലഭിക്കാത്തതുകൊണ്ട് പഠനമോഹം പാതിവഴിയിൽ പൊലിഞ്ഞു. അന്നത്തെ തൊഴിൽ എന്ന നിലയിൽ ഭീഡിതെറുപ്പ് ആരംഭിച്ചു. പിന്നെ നാടുവിട്ടു, പല സ്ഥലങ്ങളിൽ കറങ്ങി, ജീവിതം നേരിട്ട് പഠിച്ചു, ഹോട്ടൽ തൊഴിൽ വരെ ചെയ്തു. മടുത്തപ്പോൾ നാട്ടിലേക്ക് മടങ്ങി. ഒരു ഇതര മതക്കാരൻ അദ്ദേഹത്തിന് തൻ്റെ സ്കൂളിൽ ജോലി നൽകി. ക്ലറിക്കൽ ജോലി അടക്കം ആത്മാർത്ഥമായി ചെയ്തു തുടങ്ങി. ഔദ്യോഗിക കാര്യങ്ങൾക്ക് വിവിധ ഓഫീസുകളിൽ ചെന്ന് കാര്യം നടത്തി. ചുരുങ്ങിയ കാലം കൊണ്ട് സ്ഥാപനത്തിൽ തനതായ ഒരിടം നേടി. ചെറിയ വരുമാനം കൊണ്ട് ഇത്തിരി സ്ഥലം വാങ്ങി, ഒരു കൊച്ചു വീട് വെച്ചു. ഒരു മകൻ അടക്കം 6 ഭാര്യയും ഒന്നിച്ചുള്ള ജീവിതം പച്ചപ്പിടിച്ചു. തനിക്ക് നേടാൻ കഴിയാത്ത വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണമെന്ന് ഏതൊരു പിതാവിനെയും പോലെ അദ്ദേഹവും ആഗ്രഹിച്ചു. കോളേജിലേക്കും TTCക്കും 3 പെൺമക്കളെ പറഞ്ഞയച്ചപ്പോൾ പുരോഹിതർ മുഖം ചുളിച്ചു, തടയാൻ ശ്രമിച്ചു. നടക്കില്ല എന്ന് കണ്ടപ്പോൾ നിസ്സഹകരണമായി. അദ്ദേഹത്തിൻ്റെ 2 ഹെഡ്മിസ്ട്രസ്സുമാരായി വിരമിച്ചിരിക്കുന്നു. തൊട്ടു താഴെയുള്ള മകൻ സർക്കാർ സർവീസിൽ നിന്നും പെൻഷനായി. പെൺമക്കളടക്കം 2 ഇന്ന് സർക്കാർ സർവീസിലുമുണ്ട്. എഴുതാനും വായിക്കാനും അറിയാവുന്നവർ കുറവായ ആ ഗ്രാമത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാട്ടുകാർ അദ്ദേഹത്തെ സമീപിച്ചു. പാസ്പോർട്ടിന് അടക്കമുള്ള അപേക്ഷകൾ തയ്യാറാക്കാൻ നാട്ടുകാരെ അദ്ദേഹം സഹായിച്ചു. അവരുടെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തി. പലരുമായും ബന്ധപ്പെട്ടു, വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങി, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പ്രോത്സാഹനവും ഉപദേശവും നൽകി. അതിനിടെ മുസ്ലിം വിദ്യാഭ്യാസ സംഘടനയുടെ പ്രവർത്തകനായി. നാട്ടിലാദ്യമായി ഒരു നഴ്സറി സ്കൂൾ ആരംഭിച്ചു. പള്ളിക്കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടെ തർക്കങ്ങൾ തീർപ്പാക്കാൻ ആളുകൾ സമീപിച്ചു തുടങ്ങി. വാദിക്കും പ്രതിക്കും പറയാനുള്ളത് മുഴുവനും കേൾക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പറയാനുള്ളത് ഇരകൂട്ടരും പറഞ്ഞു തീർക്കുന്നതോടുകൂടി തന്നെ മഞ്ഞുരുകാൻ തുടങ്ങും. പ്രശ്നങ്ങൾ മുഴുവൻ ക്ഷമയോടെ കേട്ട് പിന്നീട് അവർക്ക് പറ്റിയ ചില വീഴ്ചകൾ ശാന്തമായി ചൂണ്ടിക്കാണിക്കും. വഴക്ക് തീർന്നാലും ഇല്ലെങ്കിലും ഇരകൂട്ടർക്കും ഒരിക്കലും അദ്ദേഹത്തോട് അനിഷ്ടം തോന്നാറില്ല. കുട്ടികളും യുവാക്കളും പ്രായം ചെന്നവരും വിവിധ ആവശ്യങ്ങൾക്കായി നേരം നോക്കാതെ അദ്ദേഹത്തെ സമീപിച്ചു. അങ്ങനെ അദ്ദേഹം നാട്ടുകാരുടെ മാഷ് ആയി മാറി. വായന ഇഷ്ടപ്പെടുന്ന, യാത്രയെ സ്നേഹിക്കുന്ന, സദാ റേഡിയോ കൂടെയുണ്ടായിരുന്ന അദ്ദേഹം ചാരുകസേരയിലിരുന്ന് മുഖ്യധാര ആനുകാലികങ്ങൾ അടക്കം വായിച്ചിരുന്നു. തിമിരം വായന മുടക്കിയപ്പോൾ ലെൻസ് ഉപയോഗിച്ച് തലക്കെട്ടുകൾ വായിച്ചു. പേരക്കുട്ടികൾ അടക്കമുള്ളവരെ കൊണ്ട് വായിപ്പിച്ചു. കുറിക്കുകൊള്ളുന്ന തമാശകൾ ഇടയ്ക്കിടെ പറഞ്ഞിരുന്ന ആ മനുഷ്യനിൽ ചിലർ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടിരുന്നു. മരണത്തിന് ഒരു കൊല്ലം മുമ്പ് തന്നെ സ്വത്തും ബാക്കിയുള്ള പണവും മക്കൾക്ക് എങ്ങനെ വീതം വെക്കണം എന്ന് കുറിച്ചു വച്ചിരുന്നു. പേരക്കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്ക് പോലും ചെറിയ തുകകൾ മാറ്റിവെച്ചിരുന്നു. 94 വയസ്സിലും കാര്യമായ ശാരീരിക അസ്വസ്ഥതകൾ ഒന്നുമില്ലാതെ സ്വന്തം കാര്യങ്ങൾ പരസഹായമില്ലാതെ ചെയ്തിരുന്ന, ഓർമ്മകൾക്ക് ഒരു പോറലും ഇല്ലാതിരുന്ന അദ്ദേഹം മരണം മുന്നിൽ കണ്ട് എല്ലാം ചെയ്തു വച്ചു. മരണാനന്തര ചെലവുകൾക്ക് ഇനം തിരിച്ച് പണം മൂത്തമകളെ മരണത്തിൻ്റെ തലേദിവസം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. നാം മരിച്ചാൽ നമ്മുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ ഉണ്ടാകുമോ? ഉണ്ടാകണം. ജീവിതത്തെ നന്മയുടെ വഴിയിൽ മാത്രം മുന്നോട്ട് നയിച്ചാൽ ഉണ്ടാകും.
2: ബാറകല്ലാഫി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
8: പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നു സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് അബൂബക്കർ സലഫി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അഥവാ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ സംസാരിച്ച ഒരു അടിത്തറ. യഥാർത്ഥത്തിൽ അഹ്ലു സുന്ന വൽ ജമാ അവരവരുടെ അഖീദ വിശ്വാസം എടുക്കുന്നത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമായിരിക്കും. ആ കിതാബും സുന്നത്തും പൂർവികർ, ഈ ഉമ്മത്തിലെ പൂർവികർ എങ്ങനെ മനസ്സിലാക്കിയോ അതേ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് വിശ്വാസം എടുക്കുക. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. വിശ്വാസം എടുക്കുമെന്ന് പറഞ്ഞാൽ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആചരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് എടുക്കുക. അപ്പം ഇങ്ങനെ അടിത്തറ പറയാൻ കാരണം, ഇതല്ലാതെയും ഇസ്ലാമിലെ തന്നെ ചില കക്ഷികൾ പല വിഷയങ്ങളിലും അതല്ലാതെ വഴിവിട്ടു പോകാറുണ്ട്. അവരുടെ ബുദ്ധി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, അതല്ലെങ്കിൽ അവർ പരമ്പരാഗതമായി എന്ന നിലക്ക് ഞങ്ങൾക്ക് പണ്ട് വാപ്പപ്പന്മാർ മുതൽ കിട്ടിയതാണിത്, അതല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ പിശാചുക്കൾ അവർക്ക് തോന്നിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ വിശ്വാസങ്ങളെ, കർമ്മങ്ങളെ എടുക്കുന്നത് കൊണ്ടാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ശുർക്കൻ വിശ്വാസങ്ങൾ, അതുപോലെ അനാചാരങ്ങൾ ഒക്കെ മതത്തിൻ്റെ പേരിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മാത്രമാണ് അഖീദ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ആരെടുക്കുന്നത്? അത് അഹ്ലു സുന്ന അഥവാ യഥാർത്ഥത്തിലുള്ള സലഫികൾ, അവരാണ് അഹ്ലു സുന്ന. അപ്പോൾ അവർ അതിൽ നിന്ന് എടുക്കുള്ളൂ എന്ന് പറയാൻ കാരണം അത് കിതാബിലും സുന്നത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അനേകം പ്രമാണങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ കേട്ടത്. അതിൽ 2-3-4 കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്ത് ആരെങ്കിലും വെറുത്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അത് മൊത്തത്തിൽ പറഞ്ഞു. എന്തൊക്കെയാണോ ഇസ്ലാമായി പരിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ നമുക്ക് കിട്ടിയത്, അതാണല്ലോ ഇവിടെ നബിയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പം അത് മുഴുവനും അങ്ങനെ തന്നെ സ്വീകരിക്കണം. അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ പാടില്ല. അങ്ങനെ മാറിപ്പോയാൽ അവർ ഈ സുന്നത്തിലല്ല, അഥവാ ശുദ്ധമായി ഇസ്ലാമിലല്ല. ഇത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണവുമായി ബന്ധിപ്പിച്ചാണ് ഇവിടെ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മൂന്നാൾക്കാർ വന്ന് നബിൻ്റെ വീട്ടിൽ നബിയില്ലാത്ത സമയത്ത് ചർച്ച ചെയ്ത വിഷയം ഐഷ റളിയല്ലാഹു അൻഹ അത് കേട്ടപ്പോൾ നബി തിരുമേനി വന്നപ്പോൾ പറഞ്ഞു കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു നബി തിരുമേനി കഴിഞ്ഞതും വരാനുള്ളതൊക്കെ പാവങ്ങൾ പൊറുക്കപ്പെട്ട വ്യക്തിയാണ്, നമ്മളങ്ങനെയല്ല, അതുകൊണ്ട് നബി തിരുമേനിയുടെ കർമ്മവും പോരാ, അതിൻ്റെ മുകളിൽ കയറണം. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു ഞാനിനി എന്നും നോമ്പെടുക്കും, രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ ഉറങ്ങൂല, രാത്രി ഉറക്കൊഴിച്ച് നമസ്കരിക്കും, മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാനിനി വിവാഹം ചെയ്യൂല, അതൊക്കെ ആരാധനകൾക്ക് തടസ്സമാണ്. ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരോടാണ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എങ്കിൽ ഞാൻ വിവാഹം ചെയ്ത ആളാണ്, രാത്രി നമസ്കരിക്കലുമുണ്ട് ഉറങ്ങലുമുണ്ട്, അതുപോലെ ഞാൻ നോമ്പെടുക്കലുമുണ്ട് ഒഴിവാക്കലുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചര്യ. ഇത് ആർക്കെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളും വിശ്വാസങ്ങളൊക്കെ എടുക്കുമ്പോൾ കിതാബിലേക്കും സുന്നത്തിലേക്കും തന്നെ നോക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ ഉസീഖും ബിതഖ്വല്ലാ, ഞാൻ നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു, നബി തിരുമേനിയുടെ വസീയത്താണ്. വസ്സംഇ വത്തഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, നിങ്ങൾ കേൾക്കണം അനുസരിക്കണം. നിങ്ങൾക്കൊരു അമീറായി വരുന്നത് ഒരു അടിമയാണെങ്കിൽ പോലും, അതും എത്യോപ്യയിലുള്ള അടിമ എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കാൻ സാധ്യതയല്ല. ഇത്തരം ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ, കറുപ്പ് നിറം, വികൃതമായ രൂപം, അതിന് പുറമെ സ്വതന്ത്രനല്ല, അടിമ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസമുണ്ടാകും. പക്ഷേ അദ്ദേഹം അമീറായി വന്നോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കേൾക്കണം അനുസരിക്കണം. പിന്നെ അതിനുശേഷം അവിടുന്ന് പറഞ്ഞു ഫഇന്നഹുമൻ യഷ് മിൻകും ഫസയറഖ്തിലാഫൻ കസീറ, ഇനി എനിക്ക് ശേഷം ജീവിക്കുന്നവർ അനേകം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ മതത്തിൽ വ്യതിചലിച്ചു പോകുന്ന അനേകം മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരെ പറ്റിയാണ് ഈ പറയുന്നത്. മതത്തിൽ നിന്ന് അകന്നുപോയി പരിശുദ്ധ ഖുർആനും തിരുസന്നത്തും നിഷേധിക്കുകയോ ദുർവ്യാഖ്യാനം നടത്തുകയോ ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് വിട്ടുപോകുന്നവർ, അപ്പോൾ അങ്ങനെ പല രൂപത്തിൽ അകലം പാലിക്കുന്നവരുണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്, അതൊക്കെ കാണും. പക്ഷേ ആ സമയം ഫലേക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. സുന്നത്തിൽ ഖുലഫായി റാഷിദീൻ, ഖുലഫാ റാഷിദുകളുടെ സുന്നത്ത് മുറുകെ പിടിക്കണം. അപ്പോൾ ഇവിടെ സുന്നത്തുൽ ഖുലഫാ റാഷിദീൻ, ഖുലഫാ റാഷിദുകൾ, ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇപ്പോൾ ഇവരൊക്കാരാ ഖുലഫാ റാഷിദുകളാണ്. അപ്പോൾ അവരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, അവരെ നബി തിരുമേനിയുടെ സുന്നത്തിൽ നിന്ന് അണ്ണുയിട വ്യതിചലിക്കാതെ സഞ്ചരിക്കുന്നവരായിരിക്കും, അങ്ങനെ തന്നെ പോകണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും. അതാണ് അവരുടെ സുന്നത്ത്. എന്താണോ റസൂലിൻ്റെ സുന്നത്ത് അത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് നോക്കണം, എന്താ അവരെ വീക്ഷണം അതെന്നെ നോക്കണം, എന്താണ് അവരുടെ കർമ്മങ്ങൾ അതിലേക്ക് നോക്കണം, അതാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും തമസ്സക്കൂ ബിഹ, നിങ്ങൾ അതിൽ മുറുകെ പിടിക്കണം. വീണ്ടും ഉറപ്പിച്ചു പറയുന്നു വള്ളു അലൈഹ ബിൻ വാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. അപ്പോൾ എത്ര രൂപത്തിലാണ് ഉറപ്പിച്ചു പറയണത്? മോചനം കിട്ടണമോ പരലോകത്ത് രക്ഷ ലഭിക്കണമോ എങ്കിൽ എന്താണോ റസൂൽ തിരുമേനി പഠിപ്പിച്ചത് അതനുസരിച്ച് സഹാബത്ത്, പ്രത്യേകിച്ചും ഖുലഫാ റാഷിദുകൾ എങ്ങനെയാണോ ജീവിച്ചത് അത് തന്നെ നോക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കി ആദർശങ്ങൾ ഉണ്ടാക്കിയവരുണ്ടാവും, അതിലേക്ക് നോക്കരുത്, അതിൽ നിന്ന് വ്യതിചലിച്ചവരുണ്ടാവും. പിന്നെ അവ ഇയാക്കുവ മുഹ്തസാത്തിൽ ഉമർ, പുതുതായി ഉണ്ടാക്കപ്പെട്ടത് നിങ്ങൾ സൂക്ഷിക്കണം, കാരണം മതത്തിൽ പലരും പുതിയത് കൊണ്ടുവരും. റസൂൽ തിരുമേനി പഠിപ്പിച്ച ആ ദീനിൽ നിന്ന് വ്യതിചലിച്ച് അതിന് പല കാരണങ്ങളുണ്ടാകും, പിശാചി പഴപ്പിക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ നേതാക്കൾ പഴപ്പിക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ അവരുടെ പൂർവികർ അവരെ അന്ധമായി അനുകരിക്കുന്നുണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ഈ ഹക്കിൽ നിന്ന്, കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ആൾക്കാർ അകലും അബദ്ധമായ ആദർശങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പം അതുകൊണ്ട് നബിതിരുമേനിയോട് പറയാം, അതൊക്കെ ശ്രദ്ധിക്കണം. പൂർവികരുടെ മാതൃക അല്ലാത്തൊരൊറ്റ കാര്യവും നിങ്ങൾ എടുക്കരുത്. പൂർവികർ എന്ന് പറഞ്ഞാൽ സലഫ് നാം. അതുകൊണ്ട് ആ പൂർവികരിലേക്ക് ചേർത്തി പറയുമ്പോൾ സലഫികൾ എന്ന് പറയും. അപ്പം ആ ലൈന് ഒരിക്കലും വിടാൻ പാടില്ല. അതുകൊണ്ടാണ് നബിതിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രസംഗത്തിലും അമ്മ അബാദ് ഫൈന ഖൈർ അൽ ഹദീസ്, കിതാബുള്ള ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ കിതാബാണ്. വ ഖൈർ അൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല നേർവഴി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർമാർഗമാണ്. എന്നിട്ട് പിന്നെ ഇനി അതിലെന്തൊക്കെ പുതുതായി ആരൊക്കെ കൊണ്ടുവന്നോ അത് മുഴുവനും ബിദഅത്തുകളാണ്. എല്ലാ ബിദഅത്തുകളും ദലാലത്താണ്, അതൊക്കെ നരകത്തിലേക്കുള്ളതാണ്. അതുകൊണ്ട് നല്ലതല്ലേ ഭക്തി ഉണ്ടാകാൻ പറ്റും കുറേ കള്ളക്കഥകൾ പറഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ കളവ് പറയുന്നവരുണ്ടാകും. ഭക്തി കൂടാനാണ് എന്ന നിലക്ക് കള്ളക്കഥ പറഞ്ഞും ആരും ഭക്തി ഉണ്ടാക്കേണ്ടതില്ല. അതുപോലെ ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയാത്തവരെന്ത് ചെയ്യും? ഇസ്ലാമിൽ നിന്ന് ചിലത് മാറ്റിവെക്കും. അതൊക്കെ ബിദഅഇ കക്ഷികളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കണം. തറക്തുക്കുമലൽ മഹജ്ജത്തിൽ ബൈള, പ്രകാശം നിറഞ്ഞ ഒരു വഴിയിലാണ് ഞാൻ നിങ്ങളെ വിട്ടത്. അപ്പോൾ ഒരു സംശയമില്ല, കിതാബ് സുന്നത്തിലൂടെ വ്യക്തമായത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംരക്ഷിക്കപ്പെട്ടു നിൽക്കും ചെയ്യും. അതുകൊണ്ട് അതിൽ നിന്നാണ് വെളിച്ചം സ്വീകരിക്കേണ്ടത്. അതിൽ പ്രവേശിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇവിടെ ഒരു അവ്യക്തതയുമില്ല. അതുകൊണ്ടാണ് ലൈലുഹ കനഹാരി അതിൻ്റെ രാത്രി പകൽ പോലെ. അപ്പോൾ അതിൽ ഇരുട്ട് എന്നൊന്നില്ല, ഇരുട്ടും രാത്രിയൊക്കെ പ്രകാശപൂരിതമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കാ ഹക്ക് വേണമോ അതിവിടെ മുമ്പിലുണ്ട്, റബ്ബത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കിതാബായിട്ടും സുന്നത്തായിട്ടും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് പലരും പലതും കടത്തി കൂട്ടും. ശ്രദ്ധിക്കണം, അതിൻ്റെ പിന്നാലെ പോകരുത്. അപ്പം അശുദ്ധമായ ആ തെളിമയാർന്ന ആ രേഖകളുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നാവർത്തിച്ച് പറയണം. മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഇങ്ങനെ കാണാൻ കഴിയും. അതെന്താ? ഇന്ന മസലി വമസലമാ ബഅസനി അല്ലാഹു ബിഹി കമസലി റജുൽ അത ഖൗമഹു, എൻ്റെ ഉദാഹരണം അതുപോലെ എന്നെ ഏതൊന്ന് കാര്യവുമായിട്ടാണ്, ഏതൊരു സന്ദേശവുമായിട്ടാണോ അള്ളാഹ അയച്ചത് അതിൻ്റെ ഉദാഹരണം. കമസലി റജുൽ അത ഖൗമഹു, ഒരു മനുഷ്യനെ പോലെയാണ്. ആ മനുഷ്യൻ ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ ഖൗം ഇന്നി റഅയ്തുൽ ജൈശ ബിഅയ്നയ്യ,

0: വളരെ നസീഹത്തോടുകൂടി, ഒരു മഹാ അപകടം നിങ്ങളെ മുമ്പിൽ വരാനുണ്ട്, അതിൽ നിന്ന് രക്ഷ കിട്ടണം നിങ്ങൾക്ക് എന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു. സദാ നദീർ അൽ ഉരിയാൻ, നഗ്നനായ താക്കീതുകാരൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ താക്കീതുകാരൻ എന്നാണ്. അപ്പം എന്തിനാണ് ഈ നഗ്നനായ, വിവസ്ത്രനായ എന്നൊക്കെ പറയാനുള്ള കാരണം? അത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അത് ഇഷാറ ലിശിദ്ധത്തിൽ ഖത്തർ, അപകടത്തിൻ്റെ കാഠിന്യം സൂചിപ്പിക്കാനാണ്. ബിഹായ് സുഖാന്നൗ നസാ സിയാബുലിയും സിറോമിൽ ഇഷാറത്തി ബിസിയാബി, തൻ്റെ വസ്ത്രമൊക്കെ ഊരിപ്പിടിച്ചിട്ട് അദ്ദേഹം വസ്ത്രം കാണിച്ചിട്ട് മറ്റുള്ളവരോട് താക്കീത് ചെയ്യാണ്. വലിയ അപകടം പിടിച്ചൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണെന്ന് അവരെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് ക്ഷണിക്കുന്ന രൂപത്തിൽ പഴയ കാലത്ത് ചിലർ ചെയ്തിരുന്നതായിരിക്കും, പിന്നെ അതൊരു പ്രയോഗമായി വന്നതാണ്. ഔഹു റജുൽ ജറദൗൽ അദു, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ശത്രു അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഴുവൻ അഴിച്ചെടുത്തു, അദ്ദേഹത്തെ വധിക്കാനും ഇല്ലായ്മ ചെയ്യാനൊക്കെയാണ്. പക്ഷേ ഫഹറബമിന്നും അദ്ദേഹം ഓടി അവരിൽ നിന്ന്, മുൻദിറൻ ഖൗമഹു, തൻ്റെ ജനങ്ങൾക്ക് താക്കീത് ചെയ്യുന്നവനായിട്ട് ഓടി വരികയാണ്. മഹാ അപകടത്തിലാണ്, കാരണം ആ നേരം അദ്ദേഹം അങ്ങനെ വസ്ത്രം അഴിച്ചത് ഒരാളും കണ്ടിട്ടില്ല സാധാരണഗതിയിൽ. മാത്രമല്ല അദ്ദേഹം അവരോട് ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ ഈ രൂപത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു മഹാ അപകടം നമുക്ക് നേരെ വരാനിരിക്കുന്നു എന്നുള്ള ആ താക്കീത് 100% ശരിയാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ശരിയായ ഒരു താക്കീതുകാരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല നബി തിരുമേനി തൻ്റെ വസ്ത്രം അഴിച്ചു എന്നൊന്നും അതിനർത്ഥം പറയേണ്ട, അതൊരു പ്രയോഗമാണ്. അപ്പം അതിനുദ്ദേശം എന്താ, ഞാൻ ശുദ്ധമായ താക്കീതുകാരനാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് ഫൻ നജാ, രക്ഷപ്പെടണം, രക്ഷപ്പെടാനുള്ള വഴി സ്വീകരിച്ചോളൂ എന്ന് പറയണം. ഒരു മഹാ അപകടം വരാനുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തോളൂ. അപ്പോൾ ഫഅതഉ ത്വായിഫത്തും മിൻ ഖൗമി, ചിലരെന്ത് ചെയ്തു, അംഗീകരിച്ചു, അവർക്ക് മനസ്സിലായി അപ്പറയുന്നത് ശരിയാണ്. അങ്ങനെ ഫഅദുല്ലജു, അവരെ കേട്ട ഉടനെ തന്നെ ഇരുട്ടിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നേരം വെളുക്കാനൊന്നും കാത്തുന്നില്ല, ഉടനെ വഴി കയറി. അതാണ് എല്ലാവരുടെയും വഴിയായി സ്വീകരിക്കേണ്ടതും. ഇങ്ങനെയുള്ള അമ്പിയാക്കൾ വന്ന് പറയുമ്പോൾ ഉടനെ സ്വീകരിക്കണം. ഫൻതലഖു അലാ മുഹ്ലത്തി മൗളു, അവർ വളരെ ശാന്തമായി വിവേകത്തോടെ ആ ദീനുമായി അതിൽ പ്രവേശിച്ചു മുന്നേറി. എന്നാവ കസബ ത്വായിഫത്തു മിൻ, ഒരു കൂട്ടർ എന്ത് ചെയ്തു, അത് വിശ്വസിച്ചില്ല. ഫസ്ബഹു മക്കാൻ, അവരവിടെ തന്നെ നിന്നു. മറ്റുള്ളവർ ഇത് കേട്ടപ്പോൾ ഉടനെ തന്നെ നടപ്പിലാക്കിയിട്ട് ഉടനെ സ്ഥലം വിട്ടു, കാരണം ശത്രുക്കൾ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് ഇവിടെ നിന്നാൽ അപകടമാണ് എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു, ആ താക്കീതുകാരൻ്റെ വാക്ക് അങ്ങനെ തന്നെ സ്വീകരിച്ചു. എന്നൊരു കൂട്ടരെ, അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം വെറുതെ പറയായിരിക്കും എന്ന് വെച്ച് അവിടെ തന്നെ നിന്നു. അതാ ഫസ്ബഹു മക്കാനോ ഫസബ്ബഹും അൽ ജയ്ഷ്, അപ്പോൾ നേരം വെളുത്തപ്പോഴേക്ക് ആ സൈന്യം അവരുടെ അടുത്തെത്തി. ഫഹലഖും, അവരെ നശിപ്പിച്ചു. വജിതാവും, അവരെ നിശേഷം നശിപ്പിച്ചു. ഫദാലിക മസലുമൻ അതാഅനി, അതാണ് എന്നെ അനുസരിച്ചവനും വത്തബാമാ ജിത്തുബി, ഞാൻ കൊണ്ടുവന്നതിനെ പിന്തുടർന്നവൻ്റെയും ഉദാഹരണം. വ മസലുമൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ്റെയും ഉദാഹരണം. വ ഖസബമാ ജിത്തുബിഹി മിനൽ ഹഖ്, ഞാൻ കൊണ്ടുവന്ന സത്യത്തെ കളവാക്കിയവൻ്റെ ഉദാഹരണം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ വിശ്വസിക്കുന്നതിന് പകരം എന്നെ അവിശ്വസിക്കുകയും എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ സത്യത്തെ തള്ളിക്കളയുകയും ചെയ്തവനും, അതേസമയം ഞാൻ ആ പറഞ്ഞത് കേട്ടിട്ട് ഉടനെ തന്നെ അംഗീകരിക്കുകയും എന്നിട്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരുടെ ഉദാഹരണം. അപ്പം ഇതിൽ നിന്നൊക്കെ എന്താ എത്ര വ്യക്തമായി പല രൂപത്തിലെ അള്ളാഹുവിൻ്റെ കിതാബും അവൻ്റെ ദൂതൻ്റെ സുന്നത്തും പിന്തുടരണം പിന്തുടരണം, അതല്ലാത്ത പല വഴികളും വരും, അതിൻ്റെ പിന്നാലെ പോകരുത് പോകരുത് എന്ന് സൂചിപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ അടിത്തറയാണ് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ, അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ സ്വീകരിക്കാവൂ. ഇനി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ അനാവരണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിതപാഠങ്ങൾ. നരകം അതിഭയാനകരം. അവതരണം അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസഹ്ബിഹി അത്തുഹാർ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയായിരിക്കെ കഅബ് ബിനുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിനെ അടുത്തു വിളിച്ചു. സഹാബികളുടെ കൂട്ടത്തിൽ പ്രായം ഏറെ ചെന്ന ഒരു വ്യക്തിയായിരുന്നു കഅബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ കഅബ് ഖുവിഫ്ന, കഅബ് ഞങ്ങളെ ഒന്ന് ഭയപ്പെടുത്തിയാലും, ഞങ്ങളുടെ ഈമാൻ പുതുക്കാൻ വേണ്ടി നരകത്തെപ്പറ്റി പറഞ്ഞ് അല്ലെങ്കിൽ മരണത്തെപ്പറ്റി പറഞ്ഞ് ഞങ്ങളെ ഒന്ന് ഭയപ്പെടുത്തിയാലും. ആ സമയത്ത് കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ഇന്നന്നാറ, നിശ്ചയമായും നരകം, ലതുഖറബു യൗമൽ ഖിയാമത്തി, പരലോകത്ത് മനുഷ്യന്റെ അരികിൽ കൊണ്ടുവരപ്പെടും. ലഹാ സഫീറും വശഹീഖും, അതിന് ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാകും, ഒരു ഇരമ്പലുണ്ടാകും, ഒരു അട്ടഹാസവും ഗർജനവും ആ നരകത്തിൽ നിന്ന് കേൾക്കാം. ഹത്താ ഇദാ ഉദ്നിയത് വഖുർബത്, അങ്ങനെ ദൂരേ നിന്ന് ആ നരകത്തെ കൊണ്ടുവരുമ്പോ ആ നരകത്തിന്റെ ഇരമ്പൽ ശബ്ദം തന്റെ ചെവിയിൽ അടുത്തടുത്തടുത്തായി കേട്ടുവരും. ഹത്താ ഇദാ ഉദ്നിയത്, അങ്ങനെ ആ നരകം ഏറെ അടുത്ത് കൊണ്ടുവരപ്പെടുമ്പോൾ, സഫറത്ത് സഫ്രത്തൻ, അവസാനമായി ആ നരകം ഒരു ശക്തമായ ഇരമ്പൽ ഇരമ്പുകയാണ്, ഒരു അട്ടഹാസം, ഒരു ഗർജനം. മാ ഖലഖല്ലാഹു മിൻ നബിയ്യൻ വലാ സിദ്ദീഖിൻ വലാ ശഹീദിൻ ഇല്ലാ വജസാ ലിറുക്ബതൈഹി സാജിദൻ അല്ലാഹുമ്മ നഫ്സി. ആ നരകത്തിന്റെ ആ ശബ്ദം പരലോകത്ത് കേൾക്കുമ്പോ അത് കേൾക്കുന്ന ഒരു നബിയാകട്ടെ, സുദ്ദീഖാകട്ടെ, ഷഹീദാകട്ടെ, സ്വാലിഹാകട്ടെ, ആരാണെങ്കിലും ഇല്ലാ വജസാ ലിറുക്ബതൈഹി സാജിദൻ, തന്റെ കാൽമുട്ടിലിരുന്ന് സുജൂദിലായി കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ നഫ്സീം, അല്ലാഹുമ്മ നഫ്സീം, അല്ലാഹുവേ എന്റെ ശരീരത്തെ കാത്തുകൊള്ളണമേ, ഈ നരകത്തിന്റെ അഗ്നിയിൽ വെന്തിരിയാതെ എന്റെ ശരീരത്തെ കാക്കണി റബ്ബേ. ഫഅതറഖ ഉമറു വനക്കസ, ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ തല കുനിച്ചു. അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിലൂടെയും അശ്രുഖണങ്ങൾ ധാരധാരയായി ഒഴുകി. ഫഖാല, അദ്ദേഹം വീണ്ടും പറഞ്ഞു, സീദിനായ കഅബ്, കഅബ് ഒന്നുകൂടി കൂടുതലായി ഞങ്ങളെ പേടിപ്പിക്കൂ, ഇനിയും പറയുന്നത് അധികമാക്കൂ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, വലൗ കാന ലക ഇബ്നുൽ ഖത്താബ് അമലു സബഈന നബിയ്യ. ആ ശബ്ദം കേൾക്കുമ്പോ, നരകത്തിന്റെ ഇരമ്പൽ കേൾക്കുമ്പോ, അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾക്കെങ്ങാനും 70 നബിമാരുടെ അമലുണ്ടായിരുന്നെങ്കിലും. ഉമർ റളിയല്ലാഹുവിനോട് പറയാണ്, അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾക്കൊന്നും രണ്ടും സാധാരണ മനുഷ്യരുടെയല്ല, നേരെ മറിച്ച് 70 നബിമാരുടെ അമലുകൾ നിങ്ങൾക്കുണ്ടായിരുന്നാലും, ലലനൻറ്റ, താങ്കൾ വിചാരിക്കും അല്ലാ തൻജുവ, ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന്. അത്രയേറെ പ്രയാസകരവും ഭീതിജനകമായിരിക്കും അന്ന് ആ നരകത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ മനുഷ്യനുണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേൾക്കുമ്പോഴൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകുകയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹ് ഇന്നൽ അംറ ലശദീദ്, നിശ്ചയമായും കാര്യം അതികഠിനം തന്നെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ കാര്യവും ആഹറത്തിന് ഓർക്കാൻ നമ്മെ സഹായിക്കണം. നമ്മുടെ മക്കൾ ആഹറത്തിന് ഓർക്കാൻ നമുക്ക് സഹായകമാകണം. നമ്മുടെ സമ്പത്ത് ആഹറത്തിന് ഓർക്കാൻ നമുക്ക് സഹായകമാകണം. നമ്മുടെ വീട് ആഹറത്തിന് ഓർക്കാൻ, സ്വർഗത്തിലെ ഭവനത്തെ ഓർക്കാൻ നമുക്ക് സഹായകമാകണം. അതേപോലെ തന്നെ കാലങ്ങൾ, നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറി മാറി വരുന്ന കാലങ്ങൾ, ഉഷ്ണകാലം, ഹേമന്തകാലം, വസന്തകാലം, അതേപോലെ തന്നെ മഴക്കാലം, ഇങ്ങനെ ഓരോ കാലങ്ങൾ മാറി വരുമ്പോഴും അതിലൂടെ വിശ്വാസികൾക്ക് ആഹ്റത്തിന് ഓർക്കാനുള്ള ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരിടത്തിരിക്കുമ്പോൾ ഒരല്പം തീ കത്തിക്കുകയാണ്. ആ തീയിന്റെ ചുറ്റും അവരിരിക്കുകയാണ്. ഉടനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുകും ഹാദിഹി, ഈ തീയുണ്ടല്ലോ, ജുസ്അൻ വാഹിദൻ മിൻ സബഈന ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തിലെ തീയിലെ 70 ഇരട്ടിയിൽ ഒരു അംശം മാത്രമേ ഈ ചൂടിനുള്ളൂ, നമ്മുടെ ഈ ഭൂമിയിലുള്ള തീയിന്റെ ചൂടിനുള്ളൂ. ആ സമയത്ത് സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ശബ്ദം കേൾക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്റൂന മാ ഹാദിഹി, ഖാലു, അവർ പറഞ്ഞു, അല്ലാഹ് വ റസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അറിയാം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജർ അർസലഹു അല്ലാഹു ഫീ ജഹന്നം, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് ഇട്ട, അല്ലെങ്കിൽ നരകത്തിലേക്ക് അയച്ച, എറിഞ്ഞ ഒരു കല്ലാണത്. അൽആൻ ഹീനന്ത, 70 കൊല്ലം മുമ്പ് എറിഞ്ഞതാണത്. 70 കൊല്ലം മുമ്പ് നരകത്തിലേക്ക് അയച്ച ഒരു കല്ലാണ്, എറിഞ്ഞ ഒരു കല്ലാണ്. അതിപ്പോഴാണ് അതിന്റെ അടിത്തട്ടിലെത്തിയത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ദുനിയാവിലെ ഒരു തീയിനെ കണ്ടപ്പോ, ഒരു അല്പം തീ കത്തിച്ചു കൂട്ടിയത് കണ്ടപ്പോ, ആഹ്റത്തിന് തീ ഓർക്കാനും ആ തീയിന്റെ, ആ തീ ഉൾക്കൊള്ളുന്ന നരകത്തിന്റെ ഗർത്തത്തെ സംബന്ധിച്ച്, ആഴത്തെ സംബന്ധിച്ച് പരസ്പരം ബോധവൽക്കരിക്കാനും അവർ ശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, പകൽ സമയത്ത് ഒരല്പം തണുപ്പുണ്ടെങ്കിലും ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും ശക്തമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ തന്നെ. ചൂട് മാസങ്ങൾ, ഉഷ്ണ കാലഘട്ടങ്ങൾ അത് തുടങ്ങുന്നേയുള്ളൂ. ഇനിയും ശക്തമായ ചൂട് വരാനുണ്ട്, സാധാരണ വരുന്നത് പോലെ. പക്ഷേ ഇപ്പൊ തന്നെ നമുക്ക് അസഹനീയമായ ശക്തമായ ചൂടാണ് നട്ടുച്ച നേരത്തൊക്കെ അനുഭവപ്പെടുന്നത്. നമ്മുടെ വാഹനത്തിൽ നിന്ന്, ശീതീകരിച്ച വാഹനത്തിൽ നിന്ന് ഒരുപക്ഷെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അത്രയധികം ശക്തമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചൂട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന മാസങ്ങളിലാണ് നാം ഉള്ളത്. ഈ ചൂടിന്റെ കാരണം നമ്മുടെ ഒരു ഇബാദത്തും നഷ്ടപ്പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുനാഫിഖുകൾ, കപടവിശ്വാസികൾ, അവർ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നു ദീനീപരമായ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ടു മാറാൻ. വിശുദ്ധ ഖുർആനിലെ 9 അധ്യായം സൂറത്തു തൗബയിലെ 81 വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയും ധിക്കരിക്കുകയും ചെയ്ത് മാറിക്കളഞ്ഞ, പിന്മാറിക്കളഞ്ഞ ഒരു കൂട്ടം ആളുകൾ. അവർ പറഞ്ഞു, ലാ തംഫിറു ഫിൽ ഹർ, യുദ്ധത്തിന് പോകാൻ പറ്റിയ സമയമല്ല ഇത്, ശക്തമായ ചൂടാണ്, ചൂടൊക്കെ ഒന്ന് മാറട്ടെ, ഒന്ന് തണുപ്പ് കിട്ടിത്തുടങ്ങട്ടെ, അല്ലെങ്കിൽ ചൂടൊന്ന് അവസാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് ന്യായം പറഞ്ഞവർ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ, നബിയെ, പറഞ്ഞേക്കുക, നാറു ജഹന്നമ, നരകത്തിന്റെ തീ, അശദ്ദു ഹറ, ഈ ചൂടിനേക്കാൾ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ചൂടിനേക്കാൾ, സൂര്യന്റെ ചൂടിനേക്കാൾ എത്രയോ കഠിനമാണ് നരകത്തിന്റെ ചൂട്. ലൗകാനു യഫ്ഖഹൂൻ, അവരത് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ആയത്ത് അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ചൂടും ഉഷ്ണവും സഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ഷഅബ് അബി ത്വാലിബിന്റെ മലഞ്ചെരുവിൽ അദ്ദേഹവും അദ്ദേഹത്തിൽ വിശ്വസിച്ച സ്വഹാബികളും ഉപരോധത്തിലകപ്പെട്ട് കഴിഞ്ഞുകൂടിയ ദിനരാത്രങ്ങൾ, അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മരുഭൂമിയിലേക്ക് ആ നടത്തിയ പലായനം, നഗ്നപാദരായി ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ, ദാഹജലമില്ലാതെ, മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത ആ ഹിജ്റ പലായനം, ഇത്രയേറെ ചൂടും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ആളാണ്. എന്നിട്ടും അവിടുന്ന് പറയുകയാണ്, റഅയ്തുന്നാർ, റഅയ്തുന്നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ഫലം അറാകൽ യൗമ മൻദറൻ ഖത്തു അഫ്ദഅ, ഇതിനേക്കാൾ ഏറെ പ്രയാസകരമായ മറ്റൊരു കാഴ്ചയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ, അവിടുന്ന് ജീവിതത്തിൽ അത്യുഷ്ണം, മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന ആ ഒരു ചൂട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടും അവിടുന്ന് പറയാണ്, നരകം എനിക്ക് കാണിക്കപ്പെട്ടു. ആ നരകത്തിന്റെ ചൂടിനോളം, അല്ലെങ്കിൽ ആ നരകത്തിന്റെ പ്രയാസത്തിനോളം മറ്റൊരു കാഴ്ചയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ നരകത്തെ ഓർക്കാൻ, അല്ലെങ്കിൽ ആഖിറത്തിനെ ഓർക്കാനുള്ള കാരണമാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുറച്ച് കൊല്ലന്മാരുടെ അഥവാ ഇരുമ്പ് പണിക്കാരുടെ അരികിലൂടെ അദ്ദേഹം നടന്നു പോവുകയാണ്. ആ സമയത്ത് വഖദ് ഖർജു ഹദീദം മിനന്നാർ, തീയിൽ നിന്ന് ഇരുമ്പിങ്ങനെ, ആ ഇരുമ്പ് തീയിലിട്ട് ചൂടാക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫവഖഫ യൻദുർ ഇലൈഹി, അവിടേക്ക് നോക്കി നിന്ന്, വയബുക്കി, അദ്ദേഹം കരയുകയാണ്. ദുനിയാവിലെ ഈ ഒരു ചെറിയ ചൂടുള്ള ഈ തീയ് ആഖിറത്തിലെ 70 ഇരട്ടി ചൂടിൽ, ഒരംശം മാത്രം ചൂടുള്ള ദുനിയാവിലെ തീയിൽ ഈ ഇരുമ്പ് വരെ ഇത്രയേറെ ചുട്ടുപൊള്ളുന്ന നിലയിൽ അവസ്ഥാന്തരം വന്നു പോകുന്നുണ്ട് എങ്കിൽ, പരലോകത്ത് നമ്മുടെയൊക്കെ ശരീരം, നമ്മുടെയൊക്കെ തൊലികൾ എന്തായിരിക്കും നരകത്തിലിട്ടാൽ എന്നാലോചിച്ച് കരയുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത്, അക്സിറു ദിക്റന്നാർ, നിങ്ങൾ നരകത്തെ ധാരാളമായി ഓർക്കണേ, നരകത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ. ഫഇന്ന ഹർറഹ ശദീദ്, അതിന്റെ ചൂട് അതികഠിനമാണ്. വഇന്ന ഖഅറഹ ബഈദ്, അതിന്റെ ആഴം വിദൂരമാണ്. അതുകൊണ്ട് ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം എപ്പോഴും എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുതന്നെയാണ് പറഞ്ഞത്, ഇത്തഖുന്നാർ വലൌ ബിശഖി തംറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, നരകത്തിൽ എത്തിപ്പെടാതിരിക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണേ. വലൌ ബിശഖി തംറ, അതൊരു കാരക്ക ചീള് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടാണോ, അത്രയും നിസാരമെന്ന് നിങ്ങൾ കരുതുന്നതായിരിക്കാം ഒരു പക്ഷേ, പക്ഷെ അതുപോലും ചെയ്യാൻ, അത്രയും നിസാരമെന്ന് നിങ്ങൾ കരുതുന്ന നന്മകൾ പോലും മുടങ്ങാതെ ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കണേ, ആ നരകത്തിൽ പതിച്ചാലുള്ള നിങ്ങളുടെ അവസ്ഥ എന്തുമാത്രം പ്രയാസകരമായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയസൂഖുൽ അദാബ്, കുല്ലമാ നദിജത് ജുലൂദുഹും, ആ നരകത്തിൽ വെന്തിരിയുന്ന മനുഷ്യന്റെ തൊലികളും, അത് നരകത്തിൽ വെന്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അവർക്ക് പുതിയ തൊലികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. എന്തിനാണത്? ലിയസൂഖുൽ അദാബ്, ശിക്ഷ അവർ വീണ്ടും വീണ്ടും ആസ്വദിക്കാനാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നരകത്തിന്റെ തീയിന്റെ ചൂട് സഹിക്കാൻ നമുക്ക് കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. കല്ലുകൾ വരെ ഇന്ധനമാകുന്ന നരകമാണ്. ആ നരകത്തിൽ പതിക്കാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ദുനിയാവിൽ ചെയ്യാൻ, അത് എത്ര നിസാരമാണെന്ന് ആരൊക്കെ പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പഠിപ്പിച്ച ഒരു നന്മ നിസാരമായി കാണാതെ അതിന്റെ നരകമോചനത്തിനുള്ള കാരണമാക്കാൻ, ഉപാധിയാക്കാൻ എനിക്ക് കഴിയണം എന്ന ഗൗരവകരമായ ചിന്തയായിരിക്കണം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. എങ്കിൽ ആ നരകത്തിലെ ചുട്ടുപൊള്ളുന്ന മനുഷ്യന്റെ കുടല് വരെ കരിഞ്ഞു പോകുന്ന, മനുഷ്യന്റെ മുഖം കരിച്ചു കളയുന്ന നരകത്തിന്റെ വെള്ളം കുടിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ കുടിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ കഴിവിന്റെ പരമാവധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വിശിഷ്യ ജീവിതത്തിലെ ഏതെങ്കിലും ചില കാര്യങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആഖിറത്തിന് ഓർക്കാനും സ്വർഗനരകങ്ങളെ ഓർമ്മ വരാനും നമുക്ക് കാരണമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും നരകത്തിൽ നിന്ന്, നരകത്തിന്റെ ഭയാനകതകളിൽ നിന്ന്, അതിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നരകം അതിഭയാനകരം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം അബ്ദുള്ള സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
0: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്കും. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
3: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
0: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
3: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
0: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
3: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു
0: സുബ്ഹാനഹു. അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
3: അതെ,
0: എന്തിനാണിതൊക്കെ ഒരു ചിന്ത, മാഷാല്ലാ.
3: എടുത്തേ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിൻ്റെ കലാമാണല്ലോ.
0: അതെ,
3: അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിൻ്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാനിൻ്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
0: എക്സാക്ട്ലി.
4: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലിനി ഡയലോഗ്. ലിബറലിസത്തിന്റെ കാലത്ത് നാം ഉത്തരവാദിത്തം നിർവഹിക്കുക. ഈ വിഷയത്തിൽ മുജീബ് ഒട്ടുമൽ സംസാരിക്കുന്നു. ലിബറൽ ഫാസിസത്തിനെതിരെ തിരൂരിൽ വെച്ച് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ നടന്ന പരിപാടിയിലെ പ്രസക്തമായ സംസാരം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മമായ നിമിഷങ്ങളിൽ പോലും പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ മതം അനുശാസിക്കുന്നുണ്ട്. ഒരാൾ ഏത് മതം സ്വീകരിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഏതാശയമനുസരിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകേണ്ടത് എന്നുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത ഒരു മഹത്തായ ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഉറക്കെ പറയാൻ, ആശയങ്ങൾ വിശദീകരിക്കാൻ, മാനവരാശിയുടെ മനസ്സുകളിലേക്ക് സന്ദേശങ്ങളെ പതിഞ്ഞുകൊടുക്കാനെല്ലാം അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് സമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അധാർമിക പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി നൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിരന്തരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും കളവുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അബൂജഹലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ശത്രു. അയാൾ ഒരിക്കൽ വിളിച്ചു പറഞ്ഞത്, മുഹമ്മദ് നല്ലവനാണ്, മുഹമ്മദിന്റെ സ്വഭാവം നല്ലതാണ്, പക്ഷേ അദ്ദേഹം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആദർശം കളവാണെന്നും അതൊരിക്കലും സ്വീകാര്യയോഗ്യമല്ലെന്നും പ്രഖ്യാപിക്കാനാണ് അയാൾ ശ്രമിച്ചത്. അയാളുടെ അതേ ശബ്ദമാണ് ആധുനിക കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരെ നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളല്ല, എന്നാൽ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒരുപക്ഷെ ഈ ഇസ്ലാമിൻ്റെ ആരംഭകാലഘട്ടം മുതൽ തന്നെ അതിൻ്റെ ശത്രുക്കൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മഹാത്മാഗാന്ധി 1948 ജനുവരി 30 അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തിലേക്ക് രണ്ട് മുസ്ലിം നേതാക്കൾ കടന്നു ചെല്ലുകയാണ്. അതിലൊന്ന് മുഹമ്മദ് മൗലാന അഹമ്മദ് സെയ്ൻ എന്ന് പറയുന്ന വ്യക്തി, അതേപോലെ തന്നെ മറ്റൊരു മുസ്ലിം നേതാവ്. ഇവ രണ്ടുപേരും ചെന്ന് മഹാത്മാഗാന്ധിയുമായി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മഹാത്മാഗാന്ധി അവരോട് ചോദിച്ചത് ഡൽഹിയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലേ എന്നാണ്. അഥവാ അതിക്രൂരമായ കലാപങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരുന്നു ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ. ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ അത്തരം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ നിരന്തരമായ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. ഇസ്ലാമിനെതിരെ തിരിച്ചിട്ടുള്ള ശത്രുക്കളുടെ സകലമായ ആയുധങ്ങളും ലോകത്തുള്ള മറ്റു ഏതൊരു പ്രത്യയശാസ്ത്രത്തിന് നേർക്കാണെങ്കിൽ അതിൻ്റെ ഭസ്മം പോലും കാണാൻ സാധിക്കാത്ത വിധമാണ് നിരന്തരമായ ആക്ഷേപങ്ങൾക്ക് ഉന്മൂലനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, 2011 നോർവേയിലെ ഓസ്ലോയിൽ ഒരു വലിയ ഒരു ഭീകരമായിട്ടുള്ള ബോംബ് സ്ഫോടനം നടന്നത്. 76 ആളുകളാണ് അതിൽ കൊല്ലപ്പെട്ടത്. ആ ബോംബ് വച്ചത് ഒരു ക്രിസ്ത്യൻ തീവ്രവാദിയായ ഒരു മനുഷ്യനായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവകാശപ്പെട്ടിട്ടുള്ളത് മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഉന്മൂലനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രവുമായി, ആ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രവുമായി അയാൾ കടന്നു വന്നത്. എന്നതുപോലെ തന്നെയാണ് 2023 അതുപോലെ ലോകത്തെ നടുക്കിക്കൊണ്ടുള്ള ഒരുപാട് ആക്രമണങ്ങൾ. നമുക്കറിയാം, അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പാവപ്പെട്ട ഫലസ്തീനികളായ 3 യുവാക്കൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി. ഈ കൊലയ്ക്ക് പിന്നിലുള്ള പ്രവർത്തിച്ച യുവാക്കളെ അവരുടെ മനോനിലയെക്കുറിച്ച് പരിശോധിച്ചപ്പോഴെല്ലാം പറഞ്ഞ കാര്യം, ഇസ്ലാം അത് ലോകത്ത് നിലനിൽക്കാൻ പാടില്ലാത്ത ദർശനമാണ് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ഭീകരമായ അത്തരം ആക്രമണത്തിന് പിന്നിലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം മനസ്സിലാക്കേണ്ട വസ്തുതാപരമായ ചില വിഷയങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ. ഏതൊന്ന് വിശ്വസിക്കുവാനും ഏതനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മഹത്തായ രാജ്യം, പ്രത്യേകിച്ച് കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും രാജ്യമാണ്. ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ സൗഹൃദത്തോടുകൂടി മുസ്ലിങ്ങളും അതേപോലെ തന്നെ മുസ്ലിങ്ങളില്ലാത്തവരും ഹൈന്ദവരും ക്രൈസ്തവരും മതമുള്ളവരും മതമില്ലാത്തവരുമെല്ലാം തോളോട് തോളൊരുമി ഈ സംസ്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ നവോത്ഥാനത്തിനും അതിൻ്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കണ്ടവരാണ് നാം. ഇക്കാലമത്രയും ഇന്നും അങ്ങനെ തന്നെയാണ് എങ്കിലും ഒരുപക്ഷെ ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ സ്വഭാവങ്ങളിലും വർത്തമാനങ്ങളിലും സംസാരങ്ങളിലും ശൈലികളിലും മുസ്ലിങ്ങളോട് മാത്രം ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, വർഗീയതയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഗീയതയുടെ വിഷം നമിക്കുന്ന വിധമുള്ള വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ച വ്യക്തികൾ ഇന്നലെയും ഈ വിഷലിപ്തമായ വാക്കുകൾ കൊണ്ട് പ്രയാസപ്പെടുത്തിയതായി നാം കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തെക്കൻ ജില്ലകളിലും ഈ ക്രിസ്ത്യൻ നാമധാരികളായ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ വർഗീയമായ സംസാരങ്ങൾ, അവരുടെ എഴുത്തുകളെല്ലാം മുസ്ലിങ്ങളെ അരുകിവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പലതരത്തിലുള്ള ലേഖനങ്ങൾ, അതുപോലെ പുസ്തകങ്ങൾ, സിനിമകൾ, നാടകങ്ങൾ, അന്ന് വേണ്ട സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക ഈ സന്ദേശത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ഒരു പ്രവചനമാണ് അതിന്റെ പിന്നിലെന്ന് അല്ലെങ്കിൽ ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാനുണ്ട് എന്ന് വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, റസൂലുള്ള പറയുകയാണ്, എന്നാണ്. അതായത് ലോകത്തിന്റെ ചക്രവാളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പല സമൂഹങ്ങളും നിങ്ങളിലേക്ക് കൈനീട്ടിക്കൊണ്ട് കടന്നു വരുന്ന സന്ദർഭം മഹാനായ റസൂലുള്ള തുടർന്നുകൊണ്ട് പറയുന്നു, അഥവാ ഭക്ഷണ തളികയിലേക്ക് വിശക്കുന്നവൻ കൈനീട്ടുന്നത് പോലെ നിങ്ങളിലേക്ക് കൈനീട്ടിക്കൊണ്ട് സമൂഹങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മഹാന്മാരായ സഹാബാ കിറാമുൽ റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലെ, അവർ ഞങ്ങൾ പ്രവാചകരെ മുസ്ലിം സമുദായം ആ സമയത്ത് വളരെ കുറഞ്ഞ ആളുകളാകുമായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, വലാക്കിന്നകും എന്നതാണ്, അഥവാ പൊങ്ങുതടികളെ പോലെ വേസ്റ്റുകൾ അതേ പുഴയിലൂടെ ഒലിച്ചു പോകുന്നത് പോലെ നിങ്ങൾ ചവറുകളായി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആ സമയത്തുണ്ടാവുക. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യുജ്അലുൽ വഹ്ന ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേകമായ വഹ്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഇട്ടു നൽകുമെന്നതാണ്. എന്നിട്ട് വയുൻസഉ റഉബ മിൻ ഖുലൂബി അദുവ്വിക്കും, നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ഭയപ്പാടുകൾ എടുത്തു മാറ്റുമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുകയാണ്, വമൽ വഹ്ന യാ റസൂലുള്ളാ, പ്രവാചകരെ എന്താണ് വഹ്ന കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുബ്ബുക്കുമുദ്ദുനിയ, ഈ ദുനിയാവിനോടുള്ള നിങ്ങളുടെ വല്ലാത്തൊരു ഇഷ്ടവും അതേപോലെ വക്കറാഹിയക്കുമുൽ മൗത്ത്, മരണത്തോടുള്ള നിങ്ങളുടെ വെറുപ്പുമാണ് എന്നതാണ്. അഥവാ ദുനിയാവിനോടുള്ള വല്ലാത്ത ഇഷ്ടം കാരണമായി ദുനിയാവിന് വേണ്ടി ജീവിച്ച് അങ്ങനെ യഥാർത്ഥ ഇസ്ലാമികപരമായ ആശയങ്ങളെയും ആദർശത്തെയും സ്വഭാവനിഷ്ഠയെയും നിരാകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായമായി നിങ്ങൾ അധപ്പതിക്കുമ്പോൾ ഇത്തരം പ്രയാസങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുമെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് ഒരു വിശ്വാസി എന്ന നിലക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഖുൽ ആമൻതു ബില്ല, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണമെന്നാണ്. തുമ്മസ്തഖിം, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിച്ച ആ ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിയമനിർമ്മാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് കൃത്യമായ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത് എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ ഒരു ആശയം ഉജ്ജ്വലമായി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തുള്ള നാനാഭാഗങ്ങളിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുക്കൾ അവരുടെ പ്രവർത്തനങ്ങൾ നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് അവരുടെ മുന്നിൽ ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാനും അതേപോലെ തന്നെ കൃത്യമായ ഒരു ജീവിതവുമായി മുന്നോട്ടു പോകാനും നമുക്ക് സാധിക്കുന്ന ആയുധം എന്ത് എന്ന് ചോദിച്ചാൽ അത് ആദർശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്തു ഷഹാദ, അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്ന വിധമുള്ള മുന്നേറ്റമായിരിക്കണം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത് എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് ഏൽക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുകയാണ് സൂറത്തു ആലി ഇബ്രാഹിമിലെ 186-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്, ലതബ്ലുവന്ന ഫി അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമാവുക തന്നെ ചെയ്യും. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റകു അദൻ കസീറ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഥവാ അഹ്ലു കിതാബുകാരിൽ നിന്നും അതുപോലെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നുമെല്ലാം ധാരാളമായ കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, അതുപോലെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് ദൃഢമായ തീരുമാനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ ഒരു തലത്തിലേക്ക് ഒരു വിശ്വാസി എന്ന നിലക്ക് മാറുക എന്നതാണ് ഇതിൽ ഒരു വശമായി ആത്മീയമായി നാം ചിന്തിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഉഹദ് യുദ്ധം നടന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബദർ യുദ്ധം ഉണ്ടായിട്ടുണ്ട്, ഖന്ദഖും ഹുനൈനും, അതുപോലെയുള്ള പ്രതിസന്ധികളും പരീക്ഷണങ്ങളും മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബാ കിറാമുകളുടെ ജീവിതത്തിലും അത് അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അമ്പിയാക്കളും മുർസലിങ്ങളും എല്ലാം അതെല്ലാം അനുഭവിച്ചവരാണ് എങ്കിൽ, സഹോദരങ്ങളെ, യഥാർത്ഥ ഇസ്ലാമിക ആശയം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരുപക്ഷെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നമുക്ക് ഏൽക്കേണ്ടി വരുമെന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉഹദ് യുദ്ധം നടന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം പിന്നീട് അവർ അവിടെ മുസ്ലിം സൈന്യം പരാജയപ്പെടുന്ന ഒരവസ്ഥാവിശേഷം. മാത്രമല്ല, ഉഹദിൽ പങ്കെടുത്തിട്ടുള്ള സഹാബാ കിറാമുകൾക്ക് ഒരുപാട് പരിക്കുകൾ ഏൽക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോ അപ്പോഴാണ് മക്കയിൽ വീണ്ടും ശത്രുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ ആക്രമിക്കാൻ വേണ്ടി അവരെല്ലാം ആയുധങ്ങളും അതുപോലെ എല്ലാ നിലക്കുമുള്ള സജ്ജീകരണവുമായി മുന്നോട്ട് വരികയാണ് എന്ന വിവരം അറിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ആ സമയത്ത് വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള ഒരു മനോനിലയുണ്ട്. ആ ഒരു മനോനിലയിലൂടെയാണ് ഈ സാഹചര്യത്തിലും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഖുർആൻ പറയുകയാണ് അല്ലദീന ഖാല ലഹും നാസു ഇന്നന്നാസു ഖദു ജമാഉലക്കും, അതേ ജനങ്ങൾ പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അവർ എന്താണ് പറഞ്ഞത്? ഇന്നന്നാസു ഖദു ജമാഉലക്കും, നിങ്ങൾക്കെതിരെ ജനങ്ങളെല്ലാവരും സംഘടിക്കുകയാണ് എന്ന്. ഫഹ്ഷൗഹും, അതുകൊണ്ട് ആ സംഘടിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ സമൂഹത്തെ, ആ ജനവിഭാഗത്തെ നിങ്ങൾ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോ മഹാരഥന്മാരായിട്ടുള്ള സഹാബാ കിറാമുകൾക്ക് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുള്ള അവസ്ഥ എന്നാൽ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. വഖാലു ഹസ്ബുനല്ലാഹ്, അവർ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്രയോ ഉത്തമനാണ് അല്ലാഹു എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന സഹാബാ കിറാമുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ സമൂഹത്തെ നേരിടാൻ വേണ്ടി പുറപ്പെടുന്ന ഒരു രംഗം സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ സൈന്യത്തിൽ പരിക്കേറ്റവരുണ്ടായിരുന്നു. കൈകാലുകൾ അത് അറ്റു പോകുമാറ് അങ്ങനെ തൂങ്ങി ആടുന്ന അവസ്ഥാവിശേഷമുള്ള അത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ച സഹാബികൾ പോലും റസൂലുള്ളാഹിന്റെ മുന്നിൽ ആർജവത്തോടുകൂടി വിശ്വാസത്തിന്റെ ശക്തിയുമായി മുന്നേറുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു ചിന്തയാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. സ്വാഭാവികമായി നമ്മുടെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന നമ്മുടെ മക്കൾ അവരെന്ത് പഠിക്കുന്നു എന്ന് നോക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. വിശ്വാസത്തിന്റെയും അതുപോലെ ഇസ്ലാമിന്റെയും സംസ്കാരത്തിന് അതിന് നിദാനമാകുന്ന വിധമുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഒരു രക്ഷിതാവെന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് വിഘാതം നിൽക്കുന്ന സംസ്കാര ശൂന്യമായ ലിബറൽ ചിന്തകൾ നമ്മുടെ ക്ലാസ് റൂമുകളിലേക്ക്, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് റൂമുകളിലേക്ക് വരുമ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരിലൂടെ അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആർജവത്തോടുകൂടി നമ്മുടെ അവകാശം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഉച്ചത്തിൽ ശബ്ദിക്കാനുള്ള അവകാശം, അത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലക്ക് നമ്മൾ ആ അവകാശം നിർവഹിച്ചേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിരോധം തീർത്തത് എന്ന് സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏത് ജനവിഭാഗങ്ങളാണെങ്കിലും വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും, അല്ല ഒറ്റയാളാണെങ്കിൽ പോലും, അവരുടെ അഭിപ്രായങ്ങൾക്കും അതുപോലെ അവരുടെ അവകാശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. സഹോദരൻ, നമുക്കറിയാം 1985 ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു കേസുണ്ട്, വിഖ്യാതമായിട്ടുള്ള ഷാബാനു ബീഗം കേസ്. ആ കേസിൽ ആ കേസിൽ ഒരു വിധി വരികയാണ്. ആ വിധിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള വിധിയാണ്. ജീവനാംശം നൽകുക എന്നതുമായി ബന്ധപ്പെട്ട ആ നിലക്കുള്ള ഒരു വിധി പുറത്തേക്ക് വന്നപ്പോ ഇന്ത്യയിലുള്ള മുസ്ലിം പണ്ഡിതന്മാരെല്ലാം ശക്തമായി അതിനെതിർത്ത് നിന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിൽ ഈ വിഷയ സംബന്ധമായിട്ട് സംസാരിക്കാൻ ആരാണുള്ളത് എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പാർലമെന്റിലുള്ള മുഴുവൻ MPമാരും ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിധിയെ അനുകൂലിച്ചുകൊണ്ട് അവർ സംസാരിച്ച സാഹചര്യമുണ്ടായി. ഒരാളും ഈ ഇസ്ലാമിക ശരീഅത്തിന് അനുഗുണമാകുന്ന വിധമുള്ള സംസാരങ്ങൾ വരാതെ നിന്നപ്പോ ഇതാ ഒരു മുസ്ലിം MP എഴുന്നേറ്റതുകൊണ്ട് അത് ഞങ്ങൾക്ക് അനുവദനീയമല്ല, ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള വിധിയാണ് എന്നുള്ളത് കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധി ആ സഭയിൽ എഴുന്നേറ്റത് കൊണ്ട് സംസാരിച്ചു അത്രേ. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഒരു MP ആണ് അതിന്, ഇവിടെയുള്ള ഒരാൾ മാത്രമാണ് അതിനെ എതിർത്തതെങ്കിലും ഈ രാജ്യത്തുള്ള കോടാനുകോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ ശബ്ദമായിട്ടാണ് ഞാൻ അത് കാണുന്നത് എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ അദ്ദേഹം ബില്ല് പിന്നീട് തിരുത്തുകയാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇതൊരു അവകാശമാണ്. ഇസ്ലാമികപരമായ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധിക്കപ്പെട്ടാൽ അത് ഒരിക്കലും അവകാശത്തിന് എതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പ്രഖ്യാപിക്കുവാനും അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാനും നമുക്ക് സാധിക്കണമെന്ന് തന്നെയാണ് ഈ പറഞ്ഞ അവകാശങ്ങൾ മുൻനിർത്തി സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്. സ്വാഭാവികമായി നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന സുംബ ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സംസ്കാര ശൂന്യതയെ ഒരുപാട് ഇവിടെ വിശദീകരണങ്ങൾ നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ ഇൻഷാല്ലാ വളരെ വ്യക്തമായ ഒരു പഠനം ഇവിടെ നടക്കാനുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവ ഗുണം ഒരു വിശ്വാസിക്ക് നിർബന്ധമായി ഉണ്ടാകണമെന്ന് അനുശാസിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് സഹോദരങ്ങളെ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം. അതിനെക്കുറിച്ച് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ വഖുലുഖുൽ ഇൻസാനി അൽഹയാ എന്നതാണ്. അഥവാ ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ പ്രധാന സ്വഭാവം ഏത് എന്ന് ചോദിച്ചാൽ അത് ലജ്ജയാണ് എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ള പിന്നെയും പറയുന്നുണ്ട്, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ആ ഒരു സ്വഭാവ ഗുണമുള്ളവരായിരിക്കണം യഥാർത്ഥത്തിൽ വിശ്വാസി എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ഹയാ വൽ ഈമാന ഖൂരിന ജമീഅൻ, ഈമാനും അതുപോലെ തന്നെ ലജ്ജയും അത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇദാ റുഫിയ അഹദുഹുമ റുഫിയ അൽ ആഖർ, അതിലൊന്ന് പോയാൽ ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റതും അവസാനിപ്പിക്കും അതും നശിക്കും എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ലജ്ജ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ആ സ്വഭാവത്തെ തകർത്തെറിയുന്ന എന്തൊന്ന് കണ്ടാലും സ്വാഭാവികമായ പ്രതികരണം വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ നമ്മുടെ പെൺകുട്ടികളുടെ തലയിലുള്ള തട്ടം അത് അഴിഞ്ഞു വീഴാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ലജ്ജ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവരുടെ ചുണ്ടുകളിൽ കടന്നു വരുന്ന കോസ്മെറ്റിക് അത്തരം വസ്തുക്കൾ അതിങ്ങനെ ശരീരത്തിലൂടെ വർദ്ധിച്ചു വരാനുള്ള കാരണമെന്നും ചോദിച്ചാൽ അവരിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ആണും പെണ്ണും അത് കൂടി കലർന്നുകൊണ്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരിൽ നിന്ന് ലജ്ജ അസ്തമിച്ചു എന്ന് തന്നെയാണ്. ഈ സൂംബ ഡാൻസിലൂടെയും അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മക്കളുടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യവും ബോധ്യവും നമ്മളിൽ ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, സംഗീതം എന്ന് പറയുന്നതിലും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നമുക്കറിയാം സംഗീതത്തില് 6 അടി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിത ശൈലി നിങ്ങൾ പരിശോധിക്കണം. അതേപോലെ തന്നെ അവരുടെ കൃത്യതയെയും അവരുടെ ജീവിതത്തിന്റെ രീതികളെ കുറിച്ച് പരിശോധിച്ചാൽ തീർച്ചയായും സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത വിധമുള്ള സമീപനങ്ങളെ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബവുമായി ബന്ധമുള്ള അത്തരം പ്രതിബദ്ധതയെ അവരിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ആ വിഷയത്തെ അഥവാ വ്യഭിചാരത്തെയും സംഗീതത്തെയും അതുപോലെയുള്ള കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ള പറയാണ്, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, എന്റെ സമുദായത്തിൽ ചില ആളുകളുണ്ട് അവരുടെ പ്രത്യേകത എന്നതാണ്. അഥവാ സംഗീത ഉപകരണങ്ങളെയും മദ്യത്തെയും പട്ടുവസ്ത്രങ്ങളെയും എല്ലാ വ്യഭിചാരങ്ങളെയും അതെല്ലാം ഹലാലാക്കുന്ന വിധം
6: അതെല്ലാം ഹലാലാക്കുന്ന വിധമുള്ള ഒരു സമൂഹം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സംഗീതത്തിൽ നിന്ന് ലഹരി ഉണ്ടാകുന്നു, ആ ലഹരിയിൽ നിന്ന് വ്യഭിചാരമുണ്ടാകുന്നു, അങ്ങനെ എല്ലാവിധ തോന്നിയാസ്യങ്ങൾക്കുമുള്ള ഒരു പറദീസയായി സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കൃത്യമായി റസൂലുള്ളാഹി അധ്യാപനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടു എങ്കിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലം ദുനിയവികമായ ജീവിതത്തിൽ മാത്രം പരിമിതപ്പെട്ടവരല്ല, മറിച്ച് മരിച്ചു പോകേണ്ടവരാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. കൃത്യമായി ഖുർആൻ ആ വിഷയങ്ങളെ പല തവണയായി ആവർത്തിച്ചു പറഞ്ഞു. ആഖിറത്തിലെ ജീവിതമാണ് എന്നൊന്നും അവശേഷിപ്പിക്കുന്നത്. ആ ജീവിതത്തിന്റെ വിജയം അത് ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലക്ക് വിശ്വാസത്തിലോ പ്രവർത്തനങ്ങളിലോ ഒരു വൈകല്യവും ഇല്ലാതെ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് നിർബന്ധമായ ബാധ്യതയാണ്. നാളെ പാരത്തിന് ലോകമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആകാശമുള്ളതുപോലെ, ഭൂമിയുള്ളതുപോലെ, നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും ഉള്ളതുപോലെ അതിനേക്കാൾ സത്യമാണ് നരകമുണ്ട് എന്നതും സ്വർഗമുണ്ട് എന്നതും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളാണ് നാം എല്ലാം. നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അതിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട മര്യാദകളെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് സഹോദരൻ. എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തുള്ള പല തരത്തിലുള്ള പ്രതിസന്ധികൾ ഇസ്ലാമിനുണ്ടായിട്ട് പോലും അത് തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ആത്മാഭിമാനത്തോടുകൂടി വിശ്വാസികളിൽ ഉണ്ടാകുന്ന ഒരു ആത്മബോധമാണ് എന്നതാണ് ഒന്നാമതായി ഞാൻ സംസാരിച്ചതിന്റെ പോയിന്റ് എന്നത്. രണ്ടാമത്തത്, ആദർശത്തിൽ നിന്ന് എത്ര വലിയ മലവെള്ളപ്പാച്ചിലാണെങ്കിലും അതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലാതെ ശക്തമായി ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മനോധൈര്യം നേടിയെടുക്കാൻ ആ നിലക്ക് മുന്നോട്ട് പോവുക എന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കേവലം ദുന്യവികമായ ജീവിതം മാത്രമല്ല, പാരത്രിക ലോകവും കൂടി നമുക്കുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അവിടെ വിജയിക്കാൻ ശക്തമായ വിശ്വാസവും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടവരാണ് നാം എന്നതും. അതുപോലെ നാലാമതായി, ഈ വിഷയങ്ങളെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വൽഗായിബ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ആ ഒരു ഉത്തരവാദിത്വം വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ ഉണ്ട് എന്ന ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അവന്റെ മാർഗത്തിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഡയലോഗ്. ലിബറലിസത്തിന്റെ കാലത്ത് നാം ഉത്തരവാദിത്തം നിർവഹിക്കുക. അവതരിപ്പിച്ചത് മുജീബ് ഒട്ടുമൽ.
7: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
8: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ഡിജിറ്റൽ ഫാം ഫോട്ടോഗ്രാഫി മത്സരം എൻട്രികൾ ക്ഷണിച്ചു. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തെ ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിക്കുന്നു. കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങിയ മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ ചിത്രങ്ങളാണ് മത്സരത്തിനായി അയക്കേണ്ടത്. പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാം. ഒന്നാം സമ്മാനം 20,000, രണ്ടാം സമ്മാനം 10,000, മൂന്നാം സമ്മാനം 5,000, കൂടാതെ 10 പേർക്ക് 1,000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ലഭിക്കും. ഡിജിറ്റൽ ഫാം ഫോട്ടോഗ്രാഫി മത്സരം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8078095860. ഫാം ഫോട്ടോഗ്രാഫി മത്സരം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 സെപ്റ്റംബർ 30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് റെഗുലേഷൻ കരട് അഭിപ്രായം അറിയിക്കാം. വൈദ്യുതി രംഗത്തെ പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമതയും ചെലവ് ചുരുക്കലും വഴി ലഭിക്കുന്ന നേട്ടം പൂർണ്ണമായും ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്നുറപ്പാക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് റെഗുലേറ്ററി ആർഡ് കരട് പ്രസിദ്ധീകരിച്ചു. 27-28 സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുന്ന 5 വർഷ നിയന്ത്രണകാലത്തേക്കുള്ള കരടാണ് പ്രസിദ്ധീകരിച്ചത്. കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേഷൻ 2026 കൺസൾട്ടേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് മുഖേന സെപ്റ്റംബർ 18 മുമ്പായി രജിസ്റ്റർ ചെയ്യണം. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് റെഗുലേഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം വെബ്സൈറ്റ് www.erckerala.org.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 47, സൂറ മുഹമ്മദിലെ 1 ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 1-2 ആയത്തുകൾ ദിനേന മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ ഫത്ഹ് വരെയുള്ള അധ്യായങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതുതായി കേട്ടുകൊണ്ടിരിക്കുന്ന, പഠിക്കാൻ വേണ്ടി മനസ്സുവെച്ച എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെയെന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഇന്ന് പുതിയ ഒരു അധ്യായം തുടങ്ങുകയാണ്. 47-ാമത്തെ അധ്യായം സൂറത്തു മുഹമ്മദ്. നമ്മുടെ കുടുംബത്തോടും നമ്മുടെ പരിചയക്കാരോടും സഹോദരങ്ങളോടുമൊക്കെ ഖുർആനിൻ്റെ മനപ്പാഠ പ്രതിഫലത്തെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ച് എല്ലാ ദിവസവും ഓരോ ആയത്ത് പഠിക്കാനുള്ള ഈ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനായി നമ്മൾ താൽപ്പര്യപൂർവം പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാ ഇന്ന് സൂറത്തു മുഹമ്മദിലെ 1-ാമത്തെ ചെറിയ ഒരായത്താണ്, അത് പഠിച്ചുകൊണ്ട് ഈ സൂറത്ത് നമുക്ക് ആരംഭിക്കാം.

0: സൂറത്തു മുഹമ്മദിലെ ഒന്നാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇതിൻ്റെ തുടർച്ചയായി അടുത്ത ക്ലാസ്സുകളിലൂടെ കേട്ട് മനഃപ്പാഠമാക്കണമെന്ന് നമ്മളെല്ലാവരെയും ഉണർത്തി തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കുമുല്ലാ ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. പ്രവാചക ജീവിതം ഓരോന്നായി പഠിക്കാൻ പീസ് റേഡിയോ തയ്യാറാക്കിയ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ പ്രാർത്ഥനയുടെ മര്യാദ എന്ന വിഷയം നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത് മുഹമ്മദ് ഷാനിദ് ഒറ്റപ്പാലം.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് അവനെ അടിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് അവനെ വിദൂരത്താക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു നൽകിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു നൽകിയതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നോണം അവൻ്റെ ജീവിത ലക്ഷ്യമെന്നുള്ളത് പ്രപഞ്ചലോക സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുക എന്നുള്ളതാകണം. മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കലായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ദുനിയാവിനു വേണ്ടി കഷ്ടപ്പെടുന്ന നാം പലപ്പോഴും നമ്മുടെ പരലോക ജീവിതത്തെ ശ്രദ്ധിക്കാറില്ല. പരലോക ജീവിതത്തിന് വേണ്ടി നാം സമയം മാറ്റിവെക്കാറില്ല. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി സമയം മാറ്റിവെക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് യാ ഇബാദി തഫറഗ് ലി ഇബാദതി അംല സദറക ഗിന വസുദ്ദ ഫഖറക, എൻ്റെ അടിമകളെ, നിങ്ങൾ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി സമയമൊഴിഞ്ഞിരിക്കുക, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഐശ്വര്യത്തെ നിറക്കും. വസുദ്ദ ഫഖറക്, നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നാം സമയം മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കണ്ടെത്താം, അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ടൊരു വിശ്വാസി എന്നോണം നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് ദുനിയാവിനപ്പുറത്ത് നാളൊരു പരലോകമുണ്ട്, അവിടെ വിജയിക്കലായിരിക്കണം, അവിടെ സ്വർഗം നേടലായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി അവിടെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി. അങ്ങനെ പണിയെടുക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലായിരിക്കണം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നാം ചെയ്യേണ്ടത്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൽപ്പിച്ചു നൽകിയ രൂപത്തിലായിരിക്കണം. ഒരു ആരാധന സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളാണ്. ഒന്ന് അൽ ഇഖ്ലാസ്, നിഷ്കളങ്കത. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം നാം ആരാധന ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഇത്തിബാഉ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവില്ലാത്ത പ്രവർത്തനവും പ്രവർത്തനമില്ലാത്ത വിജ്ഞാനവും അവൻക്ക് ഉപകരിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ടാണ് പല മുഫസ്സിരീങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കളും ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നാം തന്നെ എന്നും നിർബന്ധമായും പാരായണം ചെയ്യുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ അവസാന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലും കോപിച്ചവരുടെ മാർഗത്തിലും ആക്കരുത് റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഈ കോപിക്കപ്പെട്ടവരും അതുപോലെ തന്നെ വഴിപിഴച്ചവരും എന്ന് ചർച്ച ചെയ്തു. അതൊന്ന് യഹൂദരും മറ്റേത് ക്രിസ്ത്യാനികളുമാകുന്നു. അവരുടെ പ്രത്യേകത എന്താ? ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ പ്രവാചകനെ അറിയാമായിരുന്നു. എന്നാൽ അവർ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. അവരുടെ അഹങ്കാരം അതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തി എന്നതാണ്. രണ്ടാമത്തെ കൂട്ടര് ക്രിസ്ത്യാനികളാണ്. അവർക്ക് വിജ്ഞാനമില്ലായിരുന്നു, അറിവില്ലായിരുന്നു. അവരെന്തൊക്കെയോ പ്രവർത്തിച്ചു, അതിലൂടെ അവർ വഴിപിഴച്ചുപോയി എന്നുള്ളതുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ രണ്ട് കൂട്ടരിലും ഉൾപ്പെടാൻ പാടില്ല. നാം വിശ്വാസികളായിരിക്കെ തന്നെ നാം ഏത് പ്രവർത്തനം പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം, അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഏറ്റവും ആവശ്യക്കാരനായവനാണ്. ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു നൽകുന്നൊരു ഹദീസ് ഉണ്ട്. ഇമാം തിർമിദി റഹ്മഹുല്ലയാണ് ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ജാമിയയിൽ ഉദ്ധരിക്കുന്നത്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിയാണ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. പട്ടിണിക്കുമേൽ പട്ടിണിയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിവന്വേഷിക്കണമെന്നുള്ള ത്യാഗ പരിശ്രമത്തിൻ്റെ മേലാണ് അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചത്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഉദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽഇജാബ ഫഇന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. ഒരു മനുഷ്യനിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അവൻക്കുണ്ടാകേണ്ട രണ്ട് നിബന്ധനകളാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. ഒന്നാമത്തേത്, ഹദീസിൻ്റെ ആശയമെന്തെന്നാൽ, ഉദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, വഅൻതും മൂഖിനൂന ബിൽഇജാബ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ട വിശ്വാസം എന്താണെന്നാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉറപ്പായും ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസമാണ്. നാം പല ഹദീസിലൂടെയും നാം കേട്ടതാണ് മൂന്ന് രൂപത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുക എന്നുള്ളത്. ആ മൂന്നാലേതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉത്തരം നൽകുമെന്നുള്ള കനത്ത വിശ്വാസത്തോടെയായിരിക്കണം ഒരു വിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും പ്രതീക്ഷ അറ്റുകൊണ്ടാകരുത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധമായൊരു ഹൃദയത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അശ്രദ്ധമായിക്കൊണ്ടായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നാം പ്രാർത്ഥനയിൽ പാലിക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ ഈ രണ്ട് കാര്യങ്ങൾ നാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒന്ന്, അള്ളാഹുവിൽ നിന്നു ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകേണ്ടത്. രണ്ടാമത്തേത്, അശ്രദ്ധമായി കൊണ്ടാകരുത് നമ്മുടെ പ്രാർത്ഥന എന്നുള്ളതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രാർത്ഥനയുടെ മര്യാദ. ഈ വിഷയം അവതരിപ്പിച്ചത് മുഹമ്മദ് ഷാനിദ് ഒറ്റപ്പാലം.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മൗനം വെടിയുക മുമ്പേ നടക്കുക, ധാർമ്മിക വിപ്ലവ സമരാഗ്നി തീർക്കുക.
4: പ്രോഫ്കോൺ ഇൻഷാല്ലാ നാളെ ആരംഭിക്കുകയാണ്. നാളെ വെള്ളി ഈ പ്രോഫ്കോൺ ആരംഭിക്കുകയാണ്. അപ്പം പ്രോഫ്കോൺ ശരിക്കൊരു ഈ നമ്മുടെ സാമൂഹിക ഘടനയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഇവിടുത്തെ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം, ഇസ്ലാം പേടി, ഇസ്ലാം വെറുപ്പൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം, അതിനെ പ്രതിരോധിക്കുന്ന കുറേ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രോഫ്കോണിൻ്റെ പ്രൊഡക്റ്റുകളാണ്. പ്രോഫ്കോണിലൂടെയാണ് അവർക്ക് ഈയൊരു വെളിച്ചം കിട്ടിയത്, ഈയൊരു പ്രചോദനം ഉണ്ടായത്, അവർ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഡോക്ടർ അബ്ദുള്ള ബാസിൽ ആണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കേരളത്തിൽ ഈ ഒരു പ്രതിരോധ യുദ്ധത്തിൻ്റെ ഏറ്റവും നല്ലൊരു പ്രതീകമായി നിൽക്കുന്ന ആൾ. ബാസിൽ തൊട്ട് നമ്മളെ ഒരു വലിയ നിര ആ ഒരു അർത്ഥത്തിൽ വന്ന ആളുകളാണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്രാധാന്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രോഫ്കോണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പോഴും വൈകിയിട്ടില്ല, നമ്മളുടെ കുടുംബത്തിലും ബന്ധത്തിലുമൊക്കെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ നന്നായി ലിസ്റ്റ് ചെയ്ത് ഓരോ ആരാണോ വിളിച്ചാൽ സ്വാധീനിക്കപ്പെടുക, നമ്മളെ കുടുംബത്തിലും ബന്ധത്തിലുമുള്ള ആരെയാണോ യൂസ് ചെയ്യേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്.
5: തീർച്ചയായും ഈ കുട്ടികളെ നമ്മൾ പൊതുവേ കാണുമ്പോൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുന്ന കുട്ടികൾക്ക് രണ്ടു തലമാണ്. ഒന്ന്, അവർക്ക് ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ അവരൊരു ഒഴുക്കിൻ്റെ കൂടെ അറമാദിച്ച് അങ്ങനെ ജീവിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അതേ കുട്ടികൾക്ക് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ വെളിച്ചം നൽകിക്കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും യു ടേൺ അടിച്ച് ഒരു നല്ല സമ്പൂർണമായ ജീവിതത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചുവിടുക എന്നത് തന്നെയാണ് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട ദൗത്യമെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്.
4: ഞാൻ എൻ്റെ ലൈഫിൽ വളരെ മറക്കാതെ ഓർക്കണ നമ്മൾ പങ്കെടുത്ത എല്ലാ പ്രൊഫ്കോണുകളും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. എനിക്കൊണ്ട് ഞാൻ എനിക്കൊരു 4-5 പ്രൊഫ്കോണുകളെ 5-6 പ്രൊഫ്കോണുകളെ എനിക്ക് മിസ്സിങ്ങുള്ളൂ. ബാക്കി ആ യാത്രയിൽ ഞാനുണ്ട്, അതിൻ്റെ ഒരു മുഖ്യ സംഘാടകരായി തന്നെ നമ്മളുണ്ട്. പക്ഷെ അതിൽ ഞാൻ വളരെ ശരിക്കും ഓർത്ത് വെക്കുന്ന ഒരു പ്രൊഫ്കോൺ തിരുവനന്തപുരം പ്രൊഫ്കോണാണ്. അതിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒന്ന്, അത് തിരുവനന്തപുരത്താണ്. രണ്ട്, തിരുവനന്തപുരത്ത് അന്നത്തെ ഒരു സംഘടനാ ശേഷിയൊക്കെ വെച്ചിട്ട് അത് വിജയിപ്പിച്ചെടുക്കൽ വലിയ ടാസ്ക്കായിരുന്നു. മൂന്ന്, ശരിക്ക് നമ്മളുടെ ഒരു സംഘടന രംഗത്തന്ന് ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ പിളർപ്പിലേക്കൊക്കെ എത്തിപ്പെട്ട ആ ഒരു സംഘർഷങ്ങൾ, അതിൻ്റെ ഒരു ഉച്ചസമയം കഴിഞ്ഞ് ഒരു അസറും കഴിഞ്ഞ് ഇങ്ങനെ അത് ഒരു മരുവ് കത്തുകയാണ്, ആ ഒരു പീക്കിൽ നിൽക്കുന്ന സമയമാണ്. പിന്നെ അന്നത്തെ ഡേയിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു, പെൺകുട്ടികളുടെ താമസവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. പെട്ടെന്ന് ആ താമസിക്കുന്ന സ്ഥലം നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെടാൻ വേണ്ടി ചില ആളുകൾ ഇടപെടലുകൾ ഉണ്ടായി, അങ്ങനത്തെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളൊരു അവസ്ഥയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിലേറെയൊക്കെ ഓർക്കുന്ന കാര്യം, ഈ സാധാരണ പ്രോഫ്കോണിന് വന്ന കുട്ടികളുടെ വരവും പോക്കും മോണിറ്റർ ചെയ്യാൻ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കും. അവിടെ കുറച്ച് ആളുകളിങ്ങനെ നിൽക്കും, വരുന്ന ആളുകളോടൊക്കെ വിശേഷം ചോദിക്കണ പോലെ തന്നെ ഇറങ്ങുന്ന ആളുകളോടും വിശേഷം ചോദിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ ഇവിടെ വന്ന് വേറെ പല പരിപാടിക്കും പോകും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ഒരു ഏജിലുള്ള ആളുകൾക്ക് ഉണ്ടാകാവുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പരിപാടി തുടങ്ങി നടക്കുകയാണ്, പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡ്യൂട്ടിയിലുള്ള ആളുകൾ ഒരു പയ്യനെ എൻ്റെ അടുത്തേക്ക് വിട്ടു, നിങ്ങൾ മൂപ്പരോട് പെർമിഷൻ ചോദിച്ചിട്ട് പോയിക്കോളീ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ എനിക്കൊന്ന് പുറത്ത് പോകണം, അത്യാവശ്യം ഒരു സാധനം വാങ്ങാനുണ്ട്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ആ ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമല്ലോ, കുഴപ്പമില്ല. അപ്പം അയാളുടെ ബാഗും ഇതൊക്കെ തന്നു. ഞാനിത് പറയണത് പോസിറ്റീവ് അല്ല എന്നൊക്കെ തോന്നിയപ്പോൾ ബാഗും സംഗതിയും കാര്യങ്ങളൊക്കെ തന്നു എൻ്റെ അടുത്ത്. ഞാൻ അതൊക്കെ അത് വെച്ചോളൂ, ഞാനെന്ത് ചെയ്യും, തിരിച്ചു വരും, എനിക്ക് അത്യാവശ്യമായിട്ടാണ് പോണത്, എനിക്ക് ഈ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞതിൻ്റെ ശേഷം അവൻ്റെ ഈ അരയുടെ ഇവിടെ സാധാരണ നമുക്കൊരു പോക്കറ്റ് ഉണ്ടാവുമല്ലോ പാൻസിന്, ഞാനിങ്ങനെ അവൻ്റെ ഷർട്ട് പൊക്കിയിട്ട് അരൻ്റെ അവിടെ ഉള്ള ആ ഒരു പോക്കറ്റിൽ ഉള്ള പേഴ്സും കൊണ്ട് എടുത്തു. പേഴ്സ് എടുത്തിട്ട് ഞാൻ എൻ്റെ എന്തിൽ വെച്ചു, പോക്കറ്റിക്ക് വെച്ചു. നീ പോയിട്ട് വാന്നറു. അപ്പം പറയുക, ആ പേഴ്സ് എനിക്ക് വേണമെന്നറു. അപ്പോൾ ഞാൻ പേഴ്സ് മാത്രം കൊടുത്തു, പൈസ ഫുൾ എടുത്തിട്ട് പേഴ്സ് മാത്രം കൊടുത്തു. അന്ന് ഈ കാർഡൊന്നും ഗൂഗിൾ പേ ഒന്നും ഒട്ടും വന്നിട്ടില്ല, ഫിസിക്കൽ പൈസ തന്നെ വേണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറയാം, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു സമയത്ത് ചെറിയൊരു സംഗതി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആകെ ഇഷ്യൂ ആകും. അപ്പം അത് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പൊതുവേ ഞാൻ എനിക്കെന്തെങ്കിലും ഉണ്ടായാൽ അത് മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു സ്പേസിൽ അതിങ്ങനെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പോണത്, ഞാനതിൽ പെട്ടതാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നിനക്ക് നല്ലൊരു തീരുമാനമുണ്ടെങ്കിൽ ഇത് നിർത്താൻ പറ്റും, നീ അവിടെ പോയിരിക്ക്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണ കുറേ ആളുകളോടെ ഉണ്ട്. നല്ല ധൈര്യം കൊടുത്ത് അവനോട് കൊണ്ടുപോയി ഇരുത്തി അവൻ്റെ ഒരു പിന്നീടുള്ള കുറഞ്ഞ സമയമുള്ളൂ, എനിക്ക് കൊണ്ട് ശനി രാത്രിയോടുകൂടിയാണ് ഈ സംഭവം, പിന്നെ ഞായറ് കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. പിന്നെ അവന് നമ്മൾ നല്ലവണ്ണം ഒരു വളണ്ടിയർ ഏൽപ്പിച്ചു, അവന് സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ശരിക്കും അവനെ വാച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ആ പയ്യൻ അന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ അവനെ ഇങ്ങനെ തേങ്ങണ ഒരു തേങ്ങലുണ്ടല്ലോ. പിന്നീട് അൽഹംദുലില്ലാ അവൻ സംഘടനാ രംഗത്ത് സജീവമായി വന്നു, ലൈഫ് തന്നെ മൊത്തം മാറി, ഇപ്പോൾ പ്രവാസിയായി ഇപ്പോഴും തുടരുന്നു. എനിക്ക് തോന്നുന്നത് ഓരോ പ്രൊഫക്കോണും വരുമ്പോൾ നല്ലൊരു തുക, ഒരു IT ഫീൽഡിലുള്ള നല്ലൊരു മികച്ച എഞ്ചിനീയറാണ് അദ്ദേഹം, ഈ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കും. അപ്പോൾ അവൻ്റെ ലൈഫിലെ ഒരു വ്യതിയാനം തുടങ്ങിയ ഒരു കാലത്ത് അവന് ഈ ഒരു സംഭവം കിട്ടിയതുകൊണ്ട്, പക്ഷേ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കറക്റ്റ് ഒരു ഡയറക്ഷൻ കിട്ടിയാൽ പലരും നല്ല വഴിയിൽ പോകും എന്ന് ആ ഒരു നിങ്ങളാ ഒരു വാചകം പറഞ്ഞപ്പോഴാണ് ഈ ഓർമ്മ എനിക്ക് വന്നത്.
5: തീർച്ചയായും ഇപ്പോൾ പൊതുവിൽ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ സോഷ്യൽ മീഡിയയുടെ കണ്ടൻറ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരൊരു കൊഴുക്കിനങ്ങനെ പോവുകയാണ്. അവിടെ നമുക്ക് തീർച്ചയായും വിസ്ഡം സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കുന്ന പ്രൊഫ്കോൺ എന്തുകൊണ്ടും പ്രസക്തമാണ്. നാളെ വെള്ളിയാഴ്ച
4: സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു.
5: അതെ, നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി പ്രോഗ്രാം ആരംഭിക്കും. പാലക്കാട് ജില്ലയുടെ തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന വാളയാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അഹല്യ ക്യാമ്പസിലാണ് പ്രൊഫ്കോൺ ഇത്തവണ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും, നമ്മുടെയൊക്കെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെയും പ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ട് വിദ്യാർത്ഥികളെ എത്തിക്കാൻ, വിദ്യാർത്ഥിനികളെയൊക്കെ എത്തിക്കാൻ സംവിധാനമുണ്ട്, യാത്രാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം വെന്യൂകളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. നമുക്കറിയാം പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ട, ഈ പ്രായത്തിൽ പ്രത്യേകിച്ചും ലഭിക്കേണ്ട കണ്ടൻ്റ് ആയിരിക്കില്ല ആൺകുട്ടികൾക്ക് ലഭിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾക്ക് ആ നിലക്ക് തന്നെ വേറിട്ട രീതിയിൽ തന്നെ വെന്യൂകളിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നത്.

0: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ, അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരത്തിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഓർമ്മതൻ തീരത്ത് അലയടിച്ചുയരുന്ന എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചുകൊണ്ട് അഷ്റഫ് അൽഹിക്കമിയാണ് നമുക്കൊപ്പം ചേരുന്നത്.

0: നാം കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ പ്രസക്തമായ സന്ദേശങ്ങൾ ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് ആർക്കാണ് അന്ധതയും ഇടുങ്ങിയ ജീവിതവും എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന മഹത്തായ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഖുർആനിക വചനം പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 124, 125 തുടങ്ങിയ വചനങ്ങളാണ്. എന്താണ് ഈ വചനങ്ങളിൽ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി, എന്റെ ദിക്റിനെ തൊട്ട്, എന്റെ ഉത്ബോധനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്റെ സ്മരണയെ തൊട്ട് ആരാണോ അവഗണന കാണിക്കുന്നത്, ഫഇന്ന ലഹു മഈശതൻ ളൻക, അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാവുക, വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, ഖിയാമത്ത് നാളിൽ അവനെ നാം അന്ധനായി എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഖാല, അന്നവൻ പറയും, റബ്ബി, എന്റെ രക്ഷിതാവേ, ലിമ ഹശർത്തനി അഅ്മ വഖദ് കുന്തു ബസീറ, നീ എന്നെ അന്ധനായി എന്തിനാണ് എഴുന്നേൽപ്പിച്ചത്, ഞാൻ ഭൂമിയിൽ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അപ്പോൾ ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലാഹുവിൻ്റെ ഉത്ബോധനത്തെ, വമൻ അഅറദ അൻ ദിക്രി, അല്ലാഹുവിൻ്റെ ഉത്ബോധനത്തെയും അല്ലാഹുവിൻ്റെ സ്മരണയെയും അവഗണിച്ച് ജീവിക്കുന്ന ധിക്കാരികളായ ആളുകൾക്ക്, ഫഇന്ന ലഹു മഈശതൻ ളൻക, അവർക്ക് ഇടുങ്ങിയ ഒരു ജീവിതമാണുണ്ടാവുക. ഇടുങ്ങിയ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ലോകങ്ങളിലെ ജീവിതമാണ്. ഒന്ന്, ഈ ലോകത്തിലെ അവരുടെ ജീവിതം സമാധാനമുള്ളതായിരിക്കില്ല, സ്വസ്ഥതയുള്ളതായിരിക്കില്ല. സമ്പത്തുക്കളോ മറ്റുമെല്ലാം അവർക്കുണ്ടായാൽ പോലും ഒരിക്കലും ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതമുണ്ടാവുകയില്ല. അങ്ങനെ മാനസികമായ പിരിമുറുക്കമുള്ള, വളരെ ഞെരുങ്ങിയ, സന്തോഷമില്ലാത്ത ഒരു ജീവിതമാണ് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഉണ്ടാവുക. അതിനു പുറമെ ഖബറിൽ അവരുടെ ഖബറുകൾ അവർക്ക് വിശാലമാക്കപ്പെടുന്നതിന് പകരം ശക്തിയായി അവരെ ഖബർ എടുക്കുകയും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയും ഒരു സമാധാനവും ഒരു വിശാലതയും ലഭിക്കാതെ അവർ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ശേഷം അല്ലാഹു പറയുന്നത്, വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, ഖിയാമത്ത് നാളിൽ അതിനു പുറമെ അവർ കാഴ്ചയില്ലാത്തവരായി അന്ധന്മാരായിക്കൊണ്ടാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അന്ന് മനുഷ്യൻ ചോദിക്കുമെന്നാണ്, ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മ, അല്ലാഹുവേ, നീ എന്നെ അന്ധനായി എന്തിനാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്, വഖദ് കുന്തു ബസീറ, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. 126-ാമത്തായത്തിൽ, അഥവാ സൂറത്തു ത്വാഹയിലെ 126-ാമത്തായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ന് മനുഷ്യനോട് പറയും, ഖാല കദാലിക്, അപ്രകാരം തന്നെയാണ് സംഭവിക്കേണ്ടത്, അതത്ക ആയാതുന ഫനസീതഹ, എന്റെ വചനങ്ങൾ, എന്റെ ആയാത്തുകൾ നിനക്ക് വന്നിരുന്നല്ലോ, പക്ഷേ ഫനസീതഹ, നീ അതിനെ മറന്നുകളഞ്ഞു, നീ അതിനെ അവഗണിച്ചു, അതിൽ നീ അന്ധത നടിച്ചു, വകദാലിക്കൽ യൗമ തുൻസ, അതുകൊണ്ട് ഇന്ന് നീയും അവഗണിക്കപ്പെടും, വിസ്മരിക്കപ്പെടും, നിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുകയില്ല. അപ്പോൾ ഖിയാമത്ത് നാളിൽ അന്ധനാവാനുള്ള കാരണമെന്താണ്? പരിഗണിക്കപ്പെടാതെ പോവാനുള്ള കാരണമെന്താണ്? അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ അന്ധത നടിച്ചതാണ്. കണ്ണു തുറപ്പിക്കുന്ന തെളിവുകളുമായി പ്രവാചകന്മാർ വന്നപ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചു. കൺതുറപ്പിക്കുന്ന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെയും മറ്റു വേദങ്ങളെയും അവഗണിച്ചു. തനിക്ക് ചുറ്റിലും താൻ കണ്ടുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങളുടെ നേരെ മുഖം തിരിച്ചു. ഈ മഹാപ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കെ തന്നെ സൃഷ്ടാവായ ആ നാഥൻ ചെയ്ത ഞാമത്തുകളെ അനുഗ്രഹങ്ങളെ പരിഗണിക്കാതെ അതിനെ യാതൊരു നിലക്കും ഗൗനിക്കാതെ തിന്മയിലധിഷ്ഠിതമായ ജീവിതം നയിച്ചു. വേദഗ്രന്ഥങ്ങളിലെ ആശയങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചു. പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെ കേട്ടില്ല എന്ന് നടിച്ചു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് വളരെ മോശമായ ഒരു ജീവിതം നയിച്ചതിനാൽ ഇന്ന് നീ ഇതാ അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ നിനക്ക് അള്ളാഹു കണ്ണ് നൽകിയിട്ടും നീ കണ്ടില്ല. എന്നിരിക്കെ നിനക്കിവിടെ കണ്ണിൻ്റെ ആവശ്യമില്ല എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അന്ധന്മാരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വകദാലിക നജ്സി മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബി വലഅദാബുൽ ആഖിറതി അഷദ്ദ വഅബ്ഖ വകദാലിക. അപ്രകാരം നജ്സി, നാം പ്രതിഫലം നൽകുന്നു. മൻ അസ്റഫ, അതിരുവിട്ട മുഴുവൻ ആളുകൾക്കും ധിക്കാരം പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും. വലം യുഅ്മിൻ ബിആയാതി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കാതെ അതിനെ അവഗണിക്കുകയും ചെയ്ത ആളുകൾ, അവർക്കല്ലാഹു പ്രതിഫലം നൽകുന്നത് ഇപ്രകാരമാണ്: ഖബറിൽ ഇടുങ്ങിയ ജീവിതം, ദുനിയാവിൽ ഇടുങ്ങിയ ജീവിതം, അന്ധന്മാരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൽ, അതിനു പുറമെ കഠിനമായ ശിക്ഷയും. വല അദാബുൽ ആഖിറതി അഷദ്ദു വഅബ്ഖ, എന്നാൽ ഖിയാമത്ത് നാളിലെ ശിക്ഷയാകട്ടെ അത് ഏറ്റവും കഠിനമായതും എന്നെന്നും അവശേഷിക്കുന്നതുമാണ്. കാരണം ദുനിയാവിലെ പ്രയാസങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, ഖബറിലെ പ്രയാസങ്ങൾക്കും ഒരു പരിധിയുണ്ട്. എന്നാൽ ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ പിന്നെ ആ ഖിയാമത്ത് നാളോടുകൂടി പിന്നെ ജീവിതത്തിനവസാനമില്ല. അതുകൊണ്ട് തന്നെ എന്നെന്നും അവശേഷിക്കുന്ന അതികഠിനമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കൊരുക്കി വച്ചിട്ടുണ്ട്. എന്തായിരുന്നു കാരണം? അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ നിരാകരിച്ചു കളഞ്ഞു. അതേപോലെ തന്നെ തിന്മകളിൽ അവർ ഇസ്റാഫ് കാണിച്ചു, അമിതവ്യയം കാണിച്ചു. അള്ളാഹുവിൻ്റെ വചനങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ, അതിൽ അവർ അന്ധത നടിച്ചു. അത് പഠിക്കാൻ അവർ തയ്യാറായില്ല, അത് മനസ്സിലാക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ അവരെ വിസ്മരിച്ചു കളയും. സർവോപരി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അവർ പുറംതിരിഞ്ഞു കളഞ്ഞു. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, വമന്ന അറദ അൻ ദിക്രി, എൻ്റെ ദിക്റിനെ അവഗണിച്ചവർ. അത് അള്ളാഹു നൽകുന്ന ഉത്ബോധനങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ ദിക്റാണ്, പ്രവാചകൻ മുദക്കിറാണ്, ഉത്ബോധനം നടത്തുന്ന, ഓർമ്മപ്പെടുത്തുന്ന ആളാണ്. അപ്പോൾ പ്രവാചക വചനങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും അവഗണിക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അത് നടപ്പിൽ വരുത്തുക, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യാതെ ഒഴിവാക്കി വിടുക, ഇപ്രകാരം പൂർണ്ണ അവഗണനയിൽ ജീവിച്ച ആളുകൾക്ക് അതികഠിനമായ ശിക്ഷയാണ് ഇരുലോകത്തുമുള്ളത് എന്ന താക്കീദാണ് സൂറത്ത് ത്വാഹയിലെ ഈ മേൽപ്പറഞ്ഞ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഗൗരവത്തിൽ ഈ വിഷയം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. ഇന്ന് ആർക്കാണ് അന്ധതയും ഇടുങ്ങിയ ജീവിതവും എന്ന വിഷയമാണ് ഖുർആൻ പാഠങ്ങളിൽ ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവതരിപ്പിച്ചത്. ഖുർആൻ പാഠങ്ങൾ സമാപിക്കുന്നു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു മനോഹരമായ ചരിത്രാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യപ്രബോധനത്തിന് തടയിടാൻ വേണ്ടി മുശ്രിക്കുകളായ ആളുകൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. പക്ഷേ ആ തന്ത്രങ്ങൾ അത്രയും അതൊന്നും സമൂഹത്തിൽ ഒട്ടും തന്നെ യേശയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുദിനം ആളുകളും പ്രേക്ഷകരും കൂടി വരുന്നൊരു കാഴ്ചയാണ് പ്രവാചകന്റെ വാക്കുകളെ കാതോർക്കാൻ.
2: അനുയായികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
3: അതേപോലെ തന്നെ ഈ ആദർശത്തെ പുൽകാൻ, പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾ നാടിൻ്റെ പല ദിക്കുകളിൽ നിന്നും പ്രവാചകനിലേക്ക് അടുക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇത് തെല്ലൊന്നുമല്ല മക്കയിലെ മുശ്രിക്കുകളെ അലോസരപ്പെടുത്തിയത്. അവരുടെ പ്രമാണിത്വവും അപ്രമാദിത്വവും തകരുമോ എന്നൊരു ഭാഗത്ത് പേടി. രണ്ടാമത്, ഇസ്ലാം വളർന്നു വലുതാകുന്നതിനെക്കുറിച്ചുള്ള അതീവ ഉത്കണ്ഠയും ആശങ്കയും. അപ്പം ഇതിനിടക്ക് അവർ പീഡനത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും അതേപോലെ തന്നെ പ്രലോഭനങ്ങളുടെയും ഒക്കെ വഴികൾ അവർ പലതായി പുറത്തെടുത്തു. പല സന്ദർഭങ്ങളിലായി ഉത്തുബത്തു ബിൻ റബീഅ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ ഇതായിരുന്നു, നീ എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ, നാടിൻ്റെ അധികാരമാണോ അത് നൽകാം, സമ്പത്താണോ അത് നൽകാം, സുന്ദരിയാണോ അത് നൽകാം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ഫുസ്സിലത്ത് ഓതിക്കൊടുത്തു. അതിൽ ആകൃഷ്ടനായി അതിൻ്റെ അവസാനത്തിൽ പറയുന്ന സുജൂദിൻ്റെ ആയത്തുകളിൽ ഉത്തുബത്ത് ബിൻ റബീഅ ആ സുജൂദ് ചെയ്തു എന്നുപോലും നമുക്ക് കാണാൻ കഴിയും, ചരിത്ര പരാമർശങ്ങളിൽ കാണാൻ കഴിയും. പിന്നീട് മുശ്രിക്കുകളുടെ സദസ്സിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് പോലും, നീയും പോയ പോലെയല്ലല്ലോ തിരിച്ചു വരുന്നത്, നീയും ആകൃഷ്ടനായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് പലതും അവർ പരീക്ഷിച്ചു നോക്കുകയാണ്. അപ്പം ഇന്ന് മനസ്സിൽ പിന്നെ ആ ചരിത്രത്തിലെ ഒരു ഭാഗമാണ് പറയുന്നത്, അതായത് അവർ പ്രവാചകനോട് മറ്റൊരു ഓഫർ പുറത്തേക്ക് എടുക്കണം. അപ്പം അവരുടെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇത് ക്ലിക്കാവുമെന്നാണ്. മറ്റുള്ള ഇതുവരെ നമ്മൾ കളിച്ച കളി പോലെയല്ല, ഇത് എന്തായാലും ക്ലിക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ആശയം രൂപകൽപ്പന ചെയ്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്.
2: ശരിക്കും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം ആദ്യം മാനസികമായി തളർത്താൻ നോക്കുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ്, ആദ്യം ആദ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇതിന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്.
3: അതുമാത്രമല്ല, നമ്മൾ ഇതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ

0: നീ ഞങ്ങളുടെ ആദർശത്തിലേക്കും വരണ്ട. ഞങ്ങൾ നിന്റെ ആദർശത്തിലേക്കും വരുന്നില്ല, പക്ഷെ നമുക്കൊരു ടൈയാവാം. എങ്ങനെ? ഞങ്ങൾ നിന്റെ ദൈവത്തെയും ആരാധിക്കാം, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ ഞങ്ങളും ആരാധിക്കാം. നീയും എന്തു ചെയ്യുക, ഞങ്ങളുടെ ലാത്തയെയും ഉസയെയും നീയും എന്തു ചെയ്യുക, വണങ്ങ. അപ്പം രണ്ടു കൂട്ടർക്കത് പ്രശ്നമല്ലല്ലോ. നീ എന്തു ചെയ്യേണ്ട, ഞങ്ങളുടെ ദീനിലേക്ക് വരണ്ട, പക്ഷെ ഞങ്ങളുടെ ദൈവങ്ങളെ നീ എന്തു ചെയ്യുക, അതിൽ കാണാം ഒരു സന, ഒരു വർഷം നീ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. അപ്പം ഇതിൽ നമുക്ക് തമ്മിലൊരു പ്രശ്നങ്ങളില്ലല്ലോ. നമുക്കൊരു വിഭാഗീയതയും അതേപോലെ തന്നെ ഒരു അസ്പൃശ്യതയും ഒന്നും ഇതിൽ വരില്ല. നമുക്ക് ചേർന്ന് നിന്നും പ്രവർത്തിക്കാം. അപ്പോഴാണ് ആ ഒരു കൊച്ചു അധ്യായം അവതരിക്കുന്നത്,
1: സൂറത്തുൽ കാഫിറൂൻ.
0: അതായത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ്. ഖുൽ ഓ നബിയെ, അങ്ങ് പ്രഖ്യാപിക്കുക, യാ അയ്യുഹൽ കാഫിറൂൻ,
1: അല്ലയോ സത്യനിഷേധികൾ,
0: ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ എന്തു ചെയ്യുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല. അതേപോലെ തന്നെ വലാ അഅബുദു മാ തഅബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു സൂറത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്താണ്, അതിനെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, പിന്നെ വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കാൻ. എന്തിലും നമുക്ക് സൗഹൃദമാകാം. ഇസ്ലാം പ്രഘോഷണം ചെയ്യുന്നത് മാനവ സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമല്ല. മതത്തിൽ സൗഹാർദ്ദമില്ല. കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നദ്ദീൻ ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, അതേ അല്ല സ്വീകരിക്കുകയുള്ളൂ. അത് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കില്ല. ഇസ്ലാം എല്ലാത്തിൻ്റെയും മുകളിലാണ്. അതിന് എല്ലാത്തിൻ്റെ അതിൻ്റെ മൻസിലത്ത് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുകളിലാണ്.
1: ശരിക്കും അവരന്ന് ആ ഒരു നീട്ടിവെച്ച ആ ഒരു മോഹന വാഗ്ദാനം ശരിക്കും വിഡ്ഢിത്തമാണത്. ലോകത്തെല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കെല്ലാവർക്കും ഒന്നായിക്കൂടെ, നിങ്ങൾ ഞങ്ങളത് ആരാധിക്കും, ഞങ്ങൾ നിങ്ങളത് ആരാധിക്കാം, നമുക്കിങ്ങനെ അങ്ങനെ പരസ്പരം ഒരു ഒത്തൊരുമയിൽ നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങളും പങ്കെടുക്കാം, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങളും പങ്കെടുക്കാം. ഇത് കേൾക്കുമ്പോൾ നല്ല ഒരു രസമുള്ള വാക്കായിരിക്കും, പക്ഷേ ഒരിക്കലും ഒരു ഐഡിയോളജി ആത്മാർത്ഥമായി പിന്തുടരുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു വസ്തുതയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം നമ്മൾ നീതിയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ഐഡിയോളജി, അതിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ഒരാളും ഒരു ബുദ്ധിയുള്ള മനുഷ്യനും നടത്തൂല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പൊട്ടത്തരത്തിന് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ഞാൻ ആരാധിക്കുന്നതിനൊരിക്കലും നിങ്ങൾ ആരാധിക്കൂല. അത് വെറുതെ പുറംപൂച്ചിൽ പലതും ചെയ്തേക്കാം, പക്ഷെ ആത്മാർത്ഥതയോടെ അത് ചെയ്യൂല. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ പക്ഷെ എനിക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇത് വെട്ടിത്തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു മതക്കാരൻ്റെ ശവസംസ്കാര ചടങ്ങും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യത്വം കാണിച്ചത് കൊണ്ടാണത്, ഒരു മനുഷ്യ സൗഹാർദ്ദമാണ് അവിടെ കാണിച്ചത്. അതേപോലെ തന്നെ തൻ്റെ അയൽവാസികളോട്, അവർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, തൻ്റെ വീട്ടിലുള്ള കറിയിൽ കുറെ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അവർക്കും കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ വിഡ്ഢിത്തം നിറഞ്ഞ ബോഷ്ക്ക് നിറഞ്ഞ മതസൗഹാർദ്ദം ഒരിക്കലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തില്ല, അത് നടക്കൂല. അത് കേവലം പ്രകടനപരതകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയേ ചെയ്യുള്ളൂ.
0: അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ പല ആഘോഷങ്ങളുടെ വേളയിലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുട്ടികളും അതിലെ സ്ത്രീകളുമൊക്കെ അതിൻ്റെ വേഷവിധാനങ്ങൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ഇത് പറയേണ്ടുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കറാമത്തുകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, അത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രവാചകന്മാർ പ്രൊമോട്ട് ചെയ്തിരുന്നത് എന്താണ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന്

നേതൃത്വം നൽകേണ്ടുന്ന അല്ലെങ്കിൽ പിന്നെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ കറാമത്ത് കച്ചവടം ചെയ്യുന്നു. പ്രവാചകന്മാരുടെ മാതൃക എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്ര പരാമർശമാണ്

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി റിയാലു സ്വാലിഹീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അമൂല്യ വിജ്ഞാനശേഖരമായ റിയാലു സ്വാലിഹീന്റെ വ്യാഖ്യാനവുമായി ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിൽ-ളാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദുസ് സ്വാലിഹീനിലെ കിതാബ് ബാബുസ് സബ്റിലുള്ള 27 ഹദീസാണ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത്. വാൻ നബി യഹ്യ സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജബൻ ലിഅംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ وليس ذلك لأحد إلا للمؤمن إن أصابته سراء شكرا فكان خيرا له وإن أصابته ضراء صبرا فكان خيرا له رواه مسلم. أبو يحيى صهيب صهيب ഇബ്നു സിനാൻ, അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂലുള്ളയിൽ നിന്ന് കേട്ട് അദ്ദേഹത്തിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ളയാണ് ഇത് റിവായത്ത് ചെയ്തിട്ടുള്ളത്. ആരാണ് ഈ അബു യഹ്യ സുഹൈബ് ഇബ്നു സിനാൻ എന്ന് പറയുന്ന ഈ മഹാനായ സുഹാബി? അദ്ദേഹത്തെ സംബന്ധിച്ച് പൊതുവേ പറയപ്പെടാറുള്ളത് റോമക്കാരനായ സുഹൈബ് എന്നാണ്. റോമക്കാരനായ സുഹൈബും അബിഷീനിയക്കാരനായ ബിലാലും ഖുറൈശിയായ അബൂബക്കറും പേർഷ്യക്കാരനായ സൽമാനും റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ഇവരെയെല്ലാം കോർത്തിണക്കിയ മതമാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിൻ്റെ ഉദാത്തമായ സാഹോദര്യ ബന്ധത്തെ പ്രകാശിപ്പിക്കാൻ ഈ വിധത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ അബു യഹ്യ സുഹൈബ് ബിനു സിനാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റോമക്കാരൻ അല്ല എന്നതാണ് വാസ്തവം. ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ ആ കാര്യം വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആധികാരികമായ ചരിത്ര കൃതികളിലും മഹാനായ നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അസിൽസിലയിലുമൊക്കെ ഈ ധാരണ ശരിയല്ല, അഥവാ അദ്ദേഹം റോമക്കാരനാണെന്ന ധാരണ ശരിയല്ല എന്ന് സമർത്ഥിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ പേരിൽ അങ്ങനെ റോമക്കാരൻ എന്ന് അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ പിതാവ് കിസ്റയുടെ കീഴിൽ ഒരു ആമിലായി ജോലി ചെയ്തിരുന്നു. കിസ്റയുടെ ആ സമയത്ത് റോമക്കാർ അവർ താമസിക്കുന്ന മൗസുലിൻ്റെ അടുത്തുള്ള, മൗസുൽ എന്ന് പറയുന്ന ഇറാഖിലാണ്, ആ ഭാഗത്താണ് അവർ താമസിച്ചിരുന്നത്. അവിടെ റോമക്കാർ കടന്നാക്രമണം നടത്തി. ആ കടന്നാക്രമണത്തിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു അവരുടെ കയ്യിൽ അകപ്പെട്ടു. വളരെ ചെറുപ്പത്തിലാണത്, വളരെ ചെറുപ്പത്തിൽ തന്നെ റോമക്കാരുടെ കയ്യിൽ അദ്ദേഹം അകപ്പെട്ടു. റോമക്കാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. റോമിൽ അദ്ദേഹം കുറേ കാലം വളർന്നു. റോമക്കാരിൽ നിന്ന് ബനു കുലൈബ് ഗോത്രം അദ്ദേഹത്തെ വാങ്ങി. ബനു കുലൈബ് ഗോത്രക്കാർ മക്കയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ വിറ്റു. അബ്ദുല്ലാഹ് ബിനു ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങിയത്. പിന്നീട് അദ്ദേഹം സ്വതന്ത്രനായി. അദ്ദേഹം യഥാർത്ഥത്തിൽ അന്നംരി എന്ന് പറയുന്ന ശുദ്ധ അറബ് ഗോത്രത്തിൽപ്പെട്ട ശുദ്ധനായ അറബിയാണ്. അതല്ലാതെ അദ്ദേഹം അസുലി റോമക്കാരനല്ല. റോമയിൽ ദീർഘകാലം ജീവിച്ചതുകൊണ്ട് റോമുമായി ബന്ധമുണ്ട് എന്നത് വാസ്തവം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം റോമുമായി ബന്ധമുള്ളവൻ എന്ന അർത്ഥത്തിലായിരിക്കാം, അല്ലാതെ ജന്മന റോമക്കാരനാണ് എന്ന അർത്ഥത്തിൽ അല്ല അദ്ദേഹത്തെ അറൂമിയി എന്ന് വിശേഷിപ്പിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ താങ്കളിൽ ഇല്ലായിരുന്നുവെങ്കിൽ താങ്കളിൽ ഞാൻ വേറെ ഒരു കുഴപ്പവും കാണില്ല എന്നാണ്. മൂന്ന് കാര്യങ്ങളിൽ താങ്കളിൽ ഞാനൊരു കുഴപ്പമായി, ഒരു കുറ്റമായി എന്നല്ല, ഒരു ചെറിയ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. കുറ്റപ്പെടുത്തുകയല്ല ഇത് എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷമുള്ള സംസാരങ്ങളിൽ നിന്ന് കൃത്യവും വ്യക്തവുമായി നമുക്ക് ബോധ്യപ്പെടും. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഒന്ന്, ഇഖ്തിന ഉക ബി അബി യഹ്യ വലൈസ ലക വലദ്, താങ്കൾക്ക് മക്കളൊന്നും ഇല്ലാതിരിക്കെ അബൂ യഹ്യ എന്ന കുഞ്ഞത്ത് സ്വീകരിക്കുന്നത് ശരിയല്ല. താങ്കൾക്ക് മക്കളില്ലല്ലോ, പിന്നെങ്ങനെയാണ് അബൂ യഹ്യ യഹ്യയുടെ പിതാവ് എന്ന് പറയുന്നത് എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്, താങ്കളിലുള്ള ഈ താങ്കൾ നംറു ഗോത്രക്കാരനാണ് എന്ന് പറയുകയും എന്നിട്ട് താങ്കളിൽ ഈ സ്ഫുടത തീരെ കാണാതിരിക്കുകയും സംസാരത്തിലുള്ള വ്യക്തതയും സ്ഫുടതയും കാണുന്നില്ല എന്നതാണ് രണ്ടാമതായി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വല്ലാതെ ധനം ചെലവഴിക്കുന്നു എന്ന്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് സുഹൈബ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി ഇങ്ങനെയാണ്, അബൂ യഹ്യ എന്ന ഈ കുഞ്ഞത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് നൽകിയതാണ്. മക്കളില്ലാത്ത ആളുകൾക്കും ഇങ്ങനെ കുഞ്ഞത്ത് സ്വീകരിക്കാം എന്നത് നാം ഈ ഗ്രന്ഥ പഠനത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലയെ അബൂ സക്കരിയ എന്ന് പറയുന്നതും മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഉമ്മു അബ്ദില്ല എന്ന് പറയുന്നതും അടക്കമുള്ള ചില കാര്യങ്ങൾ ആമുഖത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്, ആ ഒരു രീതി സ്വീകരിക്കുന്നത്, മക്കളില്ലാത്ത ആളുകളും ഈ രീതിയിൽ അബൂ യഹ്യ, അബൂ സക്കരിയ, അബൂ മുഹമ്മദ് പോലെയുള്ള കുഞ്ഞത്തുകൾ സ്വീകരിക്കുന്നത് യാതൊരു തെറ്റുമുള്ള കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിക്കുകയും സന്താനങ്ങളില്ലാത്തവരെ കുഞ്ഞത്ത് ചൊല്ലി റസൂലുള്ള വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അനിഷേധ്യമായ പ്രമാണമാണ് ഇത്. അപ്പോൾ സുഹൈബ് റളിയല്ലാഹു തആലാ പറഞ്ഞു, അതെനിക്ക് റസൂലുള്ള നൽകിയതാണ് ആ പേര്. രണ്ടാമത്, എൻ്റെ സംസാരത്തിലെ സ്ഫുടതയെ സംബന്ധിച്ചാണല്ലോ, സംസാരത്തിലെ സ്ഫുടത അതെനിക്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ ദീർഘകാലം റോമക്കാർക്കിടയിലാണ് ജീവിച്ചത് എന്നതുകൊണ്ടാണ്. ഞാൻ നമ്ര ഗോത്രക്കാരൻ തന്നെയാണ്, നമ്രി തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ സ്ഫുടത ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം എൻ്റെ കുട്ടിക്കാലം അത് റോമക്കാർക്കിടയിലായി പോയതിനാലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്, സമ്പത്ത് വല്ലാതെ ചെലവഴിക്കുന്നു എന്നത്, അത് ഞാൻ ഹക്കായ ന്യായമായ മാർഗത്തിലാണല്ലോ ചെലവഴിക്കുന്നത്, അതൊരു കുറ്റകരമല്ല, പുണ്യകർമ്മമാണ് എന്ന് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു തആലാ അൻഹുവിന് മറുപടി പറഞ്ഞതായി കാണാം. ഈ ഭാഗങ്ങളെല്ലാം എടുത്തുദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അദ്ദേഹം നംറ് ഗോത്രക്കാരനാണ്, നംരിയാണ് അദ്ദേഹം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ തൻ്റെ അസ്സിൽസിലത്തു സ്വഹീഹ എന്ന് പറയുന്ന ഹദീസ് ക്രോഡീകൃത ഗ്രന്ഥത്തിലും ഈ വിഷയം പരാമർശിച്ചിട്ടുണ്ട്. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റ് അദ്ദേഹം കിടപ്പിലായ സമയത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചത്. അദ്ദേഹം ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ എന്നാണ് ഉമർ റളിയല്ലാഹു തആലാ അൻഹു പറഞ്ഞത്. ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാം. അദ്ദേഹത്തിൻ്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അദ്ദേഹത്തിന് ദീനിനോടുള്ള സ്നേഹവും ദീനി മേഖലയിൽ അദ്ദേഹം സഹിച്ചിട്ടുള്ള തുല്യതയില്ലാത്ത ത്യാഗത്തിൻ്റെയും അടയാളം ലക്ഷണമാണ്. മുഴുസമ്പാദ്യങ്ങളും ഖുറൈശി തമ്പുരാക്കന്മാരുടെ മുമ്പിൽ പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പലായനം ചെയ്തിട്ടുള്ളത്. പലായനം ചെയ്യുന്നതിനവർ തടസ്സം നിന്നു, നിങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചെങ്കിലേ താങ്കളെ മദീനയിലേക്ക് പോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ സ്വത്ത് മുഴുവനും അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങുകയും ഖുബായിൽ വെച്ച് പ്രവാചകനെ കണ്ടുമുട്ടുകയും ചെയ്ത വേളയിൽ റബിഹ സുഹൈബ് ലാഭകരമായ കച്ചവടം നിർവഹിച്ചിരിക്കുന്നുവെന്ന് പ്രവാചകൻ ആവർത്തിച്ചു പറയുകയും ചെയ്ത സംഭവം നമുക്ക് കാണാം. അതേപോലെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹുവിൻ്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയതും സുഹൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, അതേപോലെ ബദറിൽ പങ്കെടുത്ത, എല്ലാ മഷ്കദുകളിലും എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളയോടൊന്നിച്ച് പങ്കെടുത്ത മഹാനായൊരു സ്വഹാബിയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെടുന്നത് തൻ്റെ 38-ാമത്തെ ഹിജ്റ 38-ലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് സഅദ് ബിൻ അബി വഖാസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ സ്വഹാബിയാണെന്നും മദീനയിലെ ബഖയിലാണ് അദ്ദേഹം മറമാടപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഈ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹുവാണ് നാം ഇവിടെ പഠനവിധേയമാക്കാൻ പോകുന്ന ഹദീസ് റസൂലിൽ നിന്ന് കേട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ശരിയാമിതം പഠിച്ചുൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ക്രമപ്പെടുത്തുവാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇതുവരെ നമ്മോട് സംസാരിച്ചത് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി. റിയാദു സ്വാലിഹീൻ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
4: ഇപ്പോ നമ്മള് മധുരം ഖുർആനൊന്ന് കേട്ടാലോ?
5: യെസ്.
4: മഷാല്ല, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, ഷമീൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്കും എന്താ നമുക്ക് എവിടുന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടു തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്കതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവിൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവിൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവിൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടി ഇല്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതുകൊണ്ട് ഒഴിവാക്കി വേറെ ആൾക്ക് കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഇരുത്തത്തിൽ മാത്രമല്ല വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
1: ഒരു
0: ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ? എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനം ഇതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അല്ലാഫാസി, കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അല്ലാഫാസി, ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ല. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്ന ബസ് അല്ലേ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചൂടുള്ള ഭക്ഷണം ഹാനികരമോ? വിഷയം അവതരിപ്പിക്കുന്നു ഡോക്ടർ സ്വാദിഖ് തിരൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ചൂടുള്ള പാനീയങ്ങൾ കുടിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് പലരും. അഥവാ ചൂടുള്ള ചായ കാപ്പി പോലെ വളരെ ചൂടോടുകൂടി കഴിക്കാനാണ് പലരും ശ്രദ്ധിക്കുക. എന്നാൽ വളരെ ചൂടുള്ള പാനീയങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ മറ്റു ഭക്ഷണങ്ങളെക്കാൾ കൂടുതൽ ചായ ആയിരിക്കും അധികവും നമ്മൾ ചൂടോടുകൂടി കുടിക്കുക. കാരണം ചൂടോടുകൂടി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കിട്ടുക എന്നുള്ളത്. ചൂടുള്ള ചായ കുടിക്കുന്നത് അന്നനാളത്തെ ബാധിക്കുന്ന ഈസോഫേജിയൽ ക്യാൻസർ, വളരെ അപൂർവമായി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ്. ആ ഒരു ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇത് ചായയിലോ കാപ്പിയിലോ ഉള്ള രാസപദാർത്ഥങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, നേരെ മറിച്ച് അവയുടെ ആ ചൂട് മൂലം നമ്മുടെ ഈസോഫേജിയൽ സ്ക്വാമസ് സെല്ലിന് സംഭവിക്കുന്ന കേടുപാടുകളാണ് ഈ ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നത്. മെറ്റാനലിസ്റ്റുകൾ നടത്തിയ ഒരു ഗവേഷണത്തിൽ അവർ പറയുന്നത് ഈസോഫേജിയൽ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന ക്യാൻസർ വരാൻ ചൂട് പാനീയങ്ങൾ കുടിക്കുന്നവർക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് കണ്ടെത്തിയത്. ചൂട് ചായ കുടിക്കുന്നത് നമ്മുടെ നാക്കിനെ പൊള്ളിക്കാറുണ്ട്, അതേപോലെ തന്നെ അത് നമ്മുടെ അന്നനാളത്തെയും പൊള്ളിക്കും. അങ്ങനെ സ്ഥിരമായി അന്നനാളത്തിൽ പൊള്ളലേൽക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ അമിത ചൂടുള്ള ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അന്നനാളത്തിലെ ആവരണം ചൂട് ആഗിരണം ചെയ്യുന്നു. എന്നാൽ അമിതമായ ചൂട് അന്നനാളത്തിൽ പോറലേൽപ്പിക്കുന്നു. വീണ്ടും വീണ്ടും ചൂട് പാനീയങ്ങൾ കുടിക്കുന്നു തുടരുമ്പോൾ ഈ പോറൽ ഉണങ്ങാതിരിക്കുകയും വീക്കമുണ്ടാക്കാനും അതിലൂടെ കോശങ്ങൾ നശിക്കുന്നതിനും ഒടുവിൽ ക്യാൻസറായി മാറുന്നതിനും കാരണമാകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഗവേഷണ വിഭാഗം 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ ക്യാൻസറിന് കാരണമായേക്കാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള പാനീയങ്ങൾക്ക് പുറമെ പുകവലിക്കുകയും കൊഴുപ്പ് കൂടുതലുള്ള മാംസാഹാരം കഴിക്കുന്നതും അന്നനാളെ ക്യാൻസർ വരാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നുമാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. അപ്പോൾ ചൂടുള്ള ഭക്ഷണമോ പാനീയങ്ങളോ കഴിക്കുന്നതിന് മുമ്പ് 1-2 മിനിറ്റ് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. അത് ക്യാൻസർ പോലെയുള്ള അസുഖ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ചായയിലേക്കൊക്കെ ഊതി ചൂടാറ്റുന്നവരുണ്ടെങ്കിൽ അത് നമ്മൾ പരമാവധി ചെയ്യാതിരിക്കുക എന്നുകൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഊതുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുകയും ചൂടാറ്റിയ ശേഷം വളരെ ശക്തമായ ചൂടോടുകൂടി ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
4: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, ചൂടുള്ള ഭക്ഷണം ഹാനികരമോ? അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് പീസ് ടൈമിലൊന്ന് പോയി നോക്കാം. നമ്മളെ ശ്രോതാക്കൾ അയച്ചിട്ടുള്ള വിലപ്പെട്ട ഫീഡ്ബാക്കുകളാണ് നമ്മൾ പീസ് ടൈമിൽ വായിക്കൽ. ഒന്ന് വായിക്കാം അല്ലേ?
1: യെസ്. ഇന്നത്തെ പീസ് ടൈമിൽ അൻവർ എൻ ടി മുട്ടിൽ വയനാട് അവർ എഴുതിയൊരു ഫീഡ്ബാക്കാണ്. കാലം മാഴിക്കാത്ത മുറിവുകളില്ല, എന്നാൽ മനസ്സ് നിറയെ ഇഹപര ജീവിതത്തിലേക്ക് സന്തോഷം നൽകുന്ന വിഭവസമൃദ്ധമായ അറിവുകൾ. ഏത് കഠിനമായ മനസ്സിനെയും ലോലമാക്കാൻ കഴിയുന്ന തിരിച്ചറിവുകൾ. അതാണ് ഈ കാലഘട്ടത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്നത്. മാഷാല്ലാ.
0: പ്രത്യേകിച്ച് ഒന്നും പറയല്ല. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചില വികാരങ്ങളും തോന്നലുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ അവർ പങ്കുവെക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഈ അഭിപ്രായങ്ങൾക്ക് വലിയ ഒരു എന്താ പറയുക, നന്ദിയെന്ന് പറഞ്ഞുകൂടാ, പകരം അത് ആ ഒരു പ്രചോദനം നൽകുന്നതിൽ വലിയ സന്തോഷം അറിയിക്കുകയാണ് അല്ലേ? ഇൻഷാല്ലാ.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബിയ അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബാത്റൂമിൽ വെച്ച് ബാങ്കിന് ഇജാബ നൽകാൻ പറ്റുമോ എന്നാണ്.
2: ഇന്നത്തെ കാലത്ത് ബാത്റൂം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവിടെ കുളിക്കുവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യവും ഉള്ള സ്ഥലമായിരിക്കും. അതല്ല എങ്കിൽ മലമൂത്ര വിസർജനത്തിന് മാത്രം സൗകര്യമുള്ളതായിരിക്കും. അതല്ല എങ്കിൽ കുളിക്കുന്ന റൂം മാത്രമായിരിക്കും. ഈ മൂന്ന് രൂപത്തിൽ ബാത്റൂം എന്ന് പറയുമ്പോൾ വിവക്ഷിക്കപ്പെടും. ഇവിടെ കുളിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് എങ്കിൽ, അല്ലെങ്കിൽ കുളിക്കുവാനും മലമൂത്ര വിസർജനം നടത്തുവാനുള്ള സൗകര്യമുണ്ട്, ബാങ്ക് കേൾക്കുന്ന വേളയിൽ നമ്മൾ കുളിക്കുന്ന ഭാഗത്താണ് എങ്കിൽ, ആ സന്ദർഭത്തിലൊക്കെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന കക്കൂസ് മാത്രമാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗത്താണ് ബാങ്ക് കേൾക്കുന്ന വേളയിൽ നമ്മൾ നിൽക്കുന്നത് എങ്കിൽ, അവിടെ ഏറ്റവും ശരിയായ കാര്യം നമ്മൾ ഇജാബത്ത് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇമാം അബൂദാവൂദ് റഹ്മത്തുല്ലാഹി അലൈഹി മുഹാജിർ ഇബ്നു ഖുംഫുസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലൂടെ ഞാൻ ഒരിക്കൽ നടന്നുപോയി. വഹുവ യബൂൽ, പ്രവാചകൻ മൂത്രമൊഴിക്കുകയായിരുന്നു. ഫസല്ലം അലൈഹി, അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു, പക്ഷേ വലം യറുദ്, മറുപടി പറഞ്ഞില്ല, വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വിരമിച്ച് വുളു എടുത്തതിന് ശേഷം വന്നു പറഞ്ഞു, ഇന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ അസ്സ വജൽ ഇല്ല അലാ തുഹർ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവാൻ ത്വഹാറത്തായി ശുദ്ധിയോടുകൂടി ആയിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു, അതുകൊണ്ടാണ് ഞാൻ സലാം അടക്കാത്തത് എന്ന് പറഞ്ഞു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാത്റൂമിലായിരിക്കുമ്പോൾ അവിടെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: യാഥാസ്ഥിക വിഭാഗം പള്ളികളിൽ നിന്ന് സുബൈ ബാങ്ക് 8 മിനിറ്റ് മുമ്പ് കൊടുക്കുന്നു, ആ സമയത്ത് തഹജ്ജുദ് പൂർത്തിയാക്കാമോ എന്നാണ്.
2: ചില പള്ളികളിലൊക്കെ മഗ്‌രിബ് ബാങ്ക് വൈകിപ്പിക്കുകയും സുബഹി ബാങ്ക് ചോദ്യത്തിലുള്ളതുപോലെ 8-ഓ 10-ഓ മിനിറ്റ് മുമ്പ് കൊടുക്കുകയും ചെയ്തു വരുന്നുണ്ട്. സൂക്ഷ്മതയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അതിലുള്ള വലിയ ഒരു അബദ്ധം, ബാങ്കിൻ്റെ സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് യഥാർത്ഥ ബാങ്കാണെന്ന് തെറ്റിദ്ധരിച്ച് കാലത്ത് തന്നെ ജോലിക്ക് പോകുന്ന പല ആളുകളും ആ സമയത്ത് നമസ്കരിക്കും. കൂലിത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, വിദൂര യാത്ര ചെയ്യുന്ന ആളുകൾ അങ്ങനെ സമയമാകുന്നതിന് മുമ്പ് സുബഹി നമസ്കരിക്കും. അത് നമസ്കാരം ശരിയായിത്തീരുകയില്ല. അസ്സലാത്തു അലാ വഖ്തിഹ, ഏറ്റവും പുണ്യകരമായ കാര്യം സമയം നമസ്കാരം അതിന് സമയത്ത് നിർവഹിക്കലാണ്. നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് സമയമാകുക. പള്ളികളിൽ നിന്ന് ബാങ്ക് കേട്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമസ്കരിക്കുവാനുള്ള മാനദണ്ഡം, സമയമായോ ഇല്ലേ എന്നുള്ളതാണ്. നാട്ടിലെ ഭൂരിപക്ഷമുള്ള പള്ളികളിൽ നിന്നും സുബഹി ബാങ്ക് വളരെ നേരത്തെ കൊടുക്കുന്നു, 8-10 മിനിറ്റ് മുമ്പ് കൊടുക്കുന്നു. ആ സമയത്ത് സുബഹിയുടെ സമയമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരാൾ പ്രസ്തുത സമയത്ത് തഹജ്ജു നമസ്കരിച്ചാൽ അത് സ്വീകാര്യയോഗ്യമായിത്തീരുന്നതാണ്. ഒരിക്കലും സമയത്തിന് മുമ്പ് ഫർദ് നമസ്കരിക്കുവാൻ പാടില്ല.
1: സ്കൂളിൽ കളരി അഭ്യസിപ്പിക്കുന്നു. ഒരു നിശ്ചിത തുക കൊടുക്കണം, ആവശ്യമെങ്കിൽ പങ്കെടുത്താൽ മതി. കളരി മുസ്ലിങ്ങൾക്ക് പരിശീലിക്കാമോ? മോഹൻക്ക് അതിനോട് കേട്ടപ്പോൾ ഇഷ്ടമുണ്ട്. ഇസ്ലാം അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ പങ്കെടുക്കട്ടെ എന്ന് 7-ലാണ് പഠിക്കുന്നത് എന്നാണ്.
2: കളരി അത് കരാട്ട പോലെ, കുംഫു പോലെ, ദിഫാഉ നഫ്സ് അഥവാ പ്രതിരോധത്തിൻ്റെ ഒരു മാർഗമാണ്. ഇസ്ലാം ആരോഗ്യത്തിന് വലിയ വില നൽകിയിരിക്കുന്നു. അപ്രകാരം തന്നെ ആളുകളൊക്കെ നല്ല ആരോഗ്യവാന്മാരായിരിക്കണം എന്ന് ഇസ്ലാം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയഭക്തി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരിക്കലൊരു പെരുന്നാളിന് പള്ളിയിൽ വെച്ച് എത്യോപ്യക്കാരായ ആളുകൾ ആയുധപ്പയറ്റ് അഭ്യാസം പ്രകടിപ്പിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നൊക്കെ ഹദീസ് കാണുവാൻ സാധിക്കും. പക്ഷേ പ്രവാചകനിൽ നിന്നാണ് കളരി എന്ന ഒരു അഭ്യാസമുണ്ടായത് എന്ന് പറയുവാൻ മതിയായ തെളിവുകളില്ല. ആരോഗ്യവാന്മാരായിരിക്കുക, അതേപോലെ തന്നെ പ്രതിരോധം, ഒരാൾ ഇങ്ങോട്ട് തല്ലാൻ വന്നാൽ അത് ഏറ്റുവാങ്ങുവാൻ മാത്രമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സ്വഹാബി ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, റസൂലേ, ഒരാൾ എൻ്റെ മുതൽ കവർന്നെടുക്കാൻ വരുന്നു എന്ന് വിചാരിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യണം? നീ തടയുക, പ്രതിരോധിക്കുക എന്ന് റസൂലുള്ള പറഞ്ഞു. എങ്കിൽ ആ ഒരു സംഘടനത്തിൽ ഞാൻ അയാളെ കൊന്നുകളഞ്ഞാലോ? അവൻ നരകത്തിലാണെന്ന് പറഞ്ഞു. അവൻ എന്നെ കൊന്നാലോ? നീ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ പൊതുവെ ഒരു ദിഫാഉ നഫ്സ് പ്രതിരോധം മനുഷ്യർക്കിടയിൽ എപ്പോഴും ആവശ്യമായി വരും. കള്ളന്മാരുണ്ടാകും, കൊള്ളക്കാരുണ്ടാകും, പിടിച്ചുപറിക്കാരുണ്ടാവും, അഭിമാനം കവർന്നെടുക്കാൻ വരുന്ന ആളുകളുണ്ടാവും. അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടേണ്ടത് മനുഷ്യരുടെ ഒരു ബാധ്യതയാണ് എന്നുള്ള നിലക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. എന്നാൽ റസൂലുള്ളാഹിയാണ് അത് തുടങ്ങിയത് എന്ന് പറയാവുന്ന രേഖകൾ കണ്ടിട്ടില്ല. അല്ലാഹു തആല ആലം.
1: അടക്ക വിൽക്കാൻ പറ്റുമോ എന്നാണ്
2: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടക്ക അത് തീർത്തും ലഹരിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്? അതെ എന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. ലഹരിക്ക് മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾക്കും അടക്ക ഉപയോഗിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഒരു കാര്യം തിന്മക്ക് മാത്രമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പ്രസ്തുത കാര്യത്തിന് വിൽക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, മുന്തിരി അത് ഒരു കടയിൽ വിൽക്കുന്നു, അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾ അതുകൊണ്ട് മദ്യം ഉണ്ടാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കടക്കാരന് പൂർണ്ണമായ ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ അയാൾക്കത് വിൽക്കാൻ പാടില്ല. എന്നാൽ ഒരാൾ അതല്ല, ജ്യൂസ് അടിച്ച് കുടിക്കുവാനാണ്, മറ്റ് ദുരുദ്ദേശങ്ങളൊന്നുമില്ലെങ്കിൽ അയാൾക്ക് വിൽക്കുകയും ചെയ്യാം. ഇതുപോലെ അടക്ക അത് പരിപൂർണമായും ലഹരിക്ക് മാത്രമേ പോകുന്നുവെങ്കിൽ ശരിയാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ നമുക്കറിയില്ല അത് പരിപൂർണമായ ലഹരിക്കാണോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലഹരിക്ക് എന്നല്ല, അത് ലഹരി കേവലം അടക്ക മാത്രം കഴിച്ചാൽ ലഹരി ആകുകയുമില്ല. ഇങ്ങനെ ഈ വെറ്റിലയും മറ്റും കഴിക്കുന്നതിൻ്റെ കൂടെ ആളുകൾ അത് കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റു ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തീർത്തും ഒരു ലഹരിക്ക് മാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ അത് ഒരു ഹറാമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുമില്ല.
1: ളുഹ നമസ്കാരത്തിന്റെ രൂപവും അതിൽ ചൊല്ലേണ്ട സൂറത്തുകളും പറഞ്ഞു തരുമോ എന്നാണ്.
2: ളുഹ നമസ്കാരത്തെ സംബന്ധിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന, ഉസ്മാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി സലാസി അയ്യാം മിൻ കുല്ലി ശഹർ വ റകഅത്തി അള്ളുഹ വ അൻഉത്ര ഖബ്ല അൻ അനാം. മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഖലീലായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്തായി നൽകി. ഒരു മാസത്തിൽ 3 നോമ്പ് അനുഷ്ഠിക്കണമെന്നും റക്കാത്ത് ലുഹ നമസ്കാരത്തിന് രണ്ട് റക്കാത്ത് നിർവഹിക്കണമെന്നും ഉറങ്ങുന്നതിന് മുമ്പായി വിത്ര് നമസ്കരിക്കണമെന്നും ഇതാണ് ആ ഉപദേശം. ഇതിൽ ലുഹ നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞു. ആയിഷ അപ്പോൾ രണ്ട് റക്കാത്ത് നമസ്കരിക്കുവാനാണ് അവിടെ പറഞ്ഞത്. ഇനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അദ്ദുഹ അർബഅൻ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാല് റക്കാത്ത് ലുഹ നമസ്കരിച്ചിരുന്നു. വയസീദു മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത്ര അത് വർദ്ധിപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് നമസ്കാരം നിരോധിക്കപ്പെട്ട സമയം കഴിഞ്ഞ് അത് മുതൽ ലുഹർ നമസ്കാരത്തിൻ്റെ അല്പം മുമ്പ് വരെയുള്ള സമയത്ത് നിർവഹിക്കുന്ന നമസ്കാരമാണ് സ്വലാത്ത് ലുഹ. രണ്ട് നമസ്കാരങ്ങൾ മുതൽ, രണ്ട് റക്കാത്ത് മുതൽ അത് ആരംഭിക്കാവുന്നതാണ്. അതിന് ഏറ്റവും അത്യുത്തമമായ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വലാത്തുൽ ഔവാബീന ഹീന തർമദുൽ ഫിസാൽ, ചെറിയ ഒട്ടകുട്ടികൾ ചൂടിൻ്റെ ആധിക്യത്താൽ എഴുന്നേൽക്കുന്ന ആ സമയം, അതാണ് സ്വലാത്തുൽ ഔവാബീൻ അഥവാ സ്വലാത്തുൽ ദുഹയുടെ സമയം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. നാല് റക്കാത്ത് നമസ്കരിക്കുമ്പോൾ ഇഷ നമസ്കരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ലുഹർ അസ്ർ നമസ്കരിക്കുന്ന പോലെയല്ല, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രിയുള്ള നമസ്കാരം ഈരണ്ടാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ പകൽ സമയത്തുള്ള ഇത്തരത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങളും ഈരണ്ട് റക്കാത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. ഇതാണ് സ്വലാത്തുൽ ദുഹയുടെ രൂപം.
1: ഉറുമ്പുകളെ കൊല്ലാൻ പറ്റുമോ? അതുപോലെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാറ്റ, കൊതുക്, പല്ലി, പഴുതാര മുതലായ ജീവികളെയും കൊല്ലാൻ പറ്റുമോ എന്നാണ്.
2: ഏതൊരു ജീവിയെയാകട്ടെ ഉപദ്രവിക്കുവാനോ അന്യായമായി കൊല്ലുവാനോ പാടില്ല. ഉപദ്രവം വരുത്തിവെക്കുന്ന ജീവികൾ അത് ഹറമിനകത്തായിരുന്നാൽ പോലും കൊല്ലാൻ അനുവാദവുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ഒരു കാര്യമാണ് നഹ അൽ ഖത്ൽ അർബഅ മിനദ്ദവ, നാല് മൃഗങ്ങളെ കൊല്ലുന്നത് നിരോധിച്ചു എന്നാണ്. അതിലൊന്ന് ഉറുമ്പ്, തേനീച്ച, മരംകൊത്തിപ്പക്ഷി പോലുള്ള ഹുദുഹുദ് പക്ഷി, അതേപോലെ കുരുവിയേക്കാൾ അല്പം വലിപ്പമുള്ള സൂറത്ത് പുള്ള് എന്ന് പറയുന്ന പക്ഷി, ഇതൊക്കെ കൊല്ലുന്നതിനെ വിരോധിച്ചു. എന്നാൽ ഇത്തരം വസ്തുക്കൾ ശല്യമായി തീരുകയാണ് എങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഉറുമ്പ്, വീടിലാകെ ഉറുമ്പാണ്, കിടക്കാൻ പോലും പ്രയാസകരമാണ്, ആ സന്ദർഭത്തിൽ കൊല്ലുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല എങ്കിൽ കൊല്ലുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല, അകാരണമായി കൊല്ലുവാൻ പാടില്ല എന്നാണ് സൂചിപ്പിച്ചത്.
1: വിവാഹ സമയത്ത് പുരുഷൻ സ്ത്രീയുടെ അധികാരമായി നൽകുന്ന മഹർ സ്വർണം തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇന്നത്തെ സ്വർണവിലയുടെ കടന്നുകയറ്റം പാവപ്പെട്ടവർക്ക് പ്രയാസമാണല്ലോ. അപ്പോൾ സ്വർണത്തിന് പകരം എന്തൊക്കെ മഹറായി നൽകാം? പീസ് റേഡിയോയെ പറ്റി അറിയാത്ത മറ്റുള്ളവർക്കു കൂടി ഉപകാരപ്രദമാകും വിധം ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്.
2: പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ സ്ത്രീക്ക് അതിമഹനീയമായ സ്ഥാനമാണ് ഉള്ളത്. ഒരു വീട്ടിലെ രാജ്ഞിയാണ് അവൾ. അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതോടുകൂടി അവൾക്കുള്ള താമസം, ഭക്ഷണം, ചിലവുകൾ, ചികിത്സ എന്നിത്യാദി എല്ലാ നഫക്കത്തും നൽകൽ ഭർത്താവിൻ്റെ ചുമതലയാണ്. ഭാര്യ സാമ്പത്തികമായി ഉള്ളവളാണെങ്കിൽ പോലും അവളുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അല്ല ഭർത്താവ് ജീവിക്കേണ്ടത്. ഭർത്താവ് ആ സമ്പത്തൊന്നും എടുക്കാതെ അവൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇത്രമാത്രം മഹനീയമായ സ്ഥാനമാണ് സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ളത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം എന്നത്. അത് സ്ത്രീയുടെ അവകാശമാണ്. വആതുൻ നിസാ അസ്വദഖാതിഹിന്ന നിഹ്ല, സൂറത്ത് അന്നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾക്ക് മഹർ, സ്വദഖാത്ത്, ഒരു സമ്മാനം എന്നുള്ള രൂപത്തിൽ തന്നെ കൊടുക്കണം എന്നാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്ത്രീയുടെ അവകാശമായതുകൊണ്ട് സ്ത്രീ എന്താണോ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പൊതുവെ നാട്ടിൽ കണ്ടുവരുന്ന സമ്പ്രദായം എന്താണോ അത് സ്ത്രീ അംഗീകരിക്കുന്നതാണ് എങ്കിൽ അതാണ് മഹറായി നൽകേണ്ടത്. ഒരു സ്ത്രീ തനിക്ക് സ്വർണം വേണം എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ, ആവശ്യപ്പെടുന്നെങ്കിൽ അത് കൊടുക്കണം. ഇവിടെ ചോദ്യത്തിൽ ഉള്ളത് സ്ത്രീ ആവശ്യപ്പെട്ടത് ഖുർആനോ ഖുർആൻ പരിഭാഷയോ ആണെങ്കിൽ അത് അവൾക്ക് നൽകാവുന്നതാണ്. എന്നാൽ പലപ്പോഴും വീട്ടിൽ ധാരാളം ഖുർആന്റെ പ്രതിയോ ഖുർആൻ പരിഭാഷയുടെ പ്രതിയോ നിലവിലുണ്ടായിരിക്കെ അവളുടെ സമ്മതമില്ലാതെ വീണ്ടും അത് തന്നെ കൊടുക്കുന്നതിലപ്പുറം സ്ത്രീക്ക് ഒരു സമ്മാനം മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് സമ്മാനമായി കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു യുവാവ് വിവാഹത്തിനു വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് എന്താണ് ഉള്ളത് എന്നാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഫൽതമിസ് വലു ഖാതമമിൻ ഹദീദിൻ, ഇരുമ്പിന്റെ ഒരു മോതിരമെങ്കിലും ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് എന്താണ് ഖുർആനിൽ നിന്നും നിന്റെ പക്കലുള്ളത് അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാകട്ടെ മഹർ എന്നാണ്. ചുരുക്കത്തിൽ സ്ത്രീ എന്താണോ ഇഷ്ടപ്പെടുന്നത്, സ്ത്രീയുടെ മനസ്സിന് ഇഷ്ടകരമായ ഒരു സമ്മാനം എന്നുള്ള നിലയിലുള്ള വസ്തുവാണ് മഹറായി കൊടുക്കേണ്ടത്. ഇന്നത് വേണം എന്ന് സ്ത്രീ അവകാശപ്പെട്ടാൽ അത് കൊടുക്കുവാൻ തന്നെയാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്.
1: ചോദ്യം ഇപ്രകാരമാണ്. എന്റെ സുഹൃത്ത് ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്ത് അത് മറ്റൊരാൾക്ക് മേൽവാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഹലാലാണോ? കെട്ടിട ഉടമ ഈടാക്കുന്ന വാടകയേക്കാൾ കൂടുതൽ വാടക വാങ്ങുകയും അധികം ലഭിക്കുന്ന തുക എടുക്കുകയും ചെയ്യും. മറ്റൊരാൾ ഇങ്ങനെ മേൽവാടകയായി എടുത്ത് പിന്നീട് തനിക്ക് വാടകയ്ക്ക് നൽകിയ ആളെ ഒഴിവാക്കി നേരിട്ട് കെട്ടിട ഉടമയുമായി കരാറുണ്ടാക്കി, അത് ശരിയാണോ എന്നാണ്.
3: മേൽവാടകയ്ക്ക് നൽകുക എന്നത് ഇസ്ലാമികമായി ശരിയല്ല എന്നാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത്. കാരണം മേൽവാടക എന്ന് പറയുമ്പോൾ തന്നെ വാടകയ്ക്കാണ് നമ്മൾ ഒരു കെട്ടിടമാണെങ്കിലും ഒരു വസ്തുവാണെങ്കിലും ആ കെട്ടിടത്തിൻ്റെ വസ്തുവിൻ്റെ ഉടമയിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. വാടകയ്ക്ക് വാങ്ങുമ്പോൾ ആ വസ്തുവിൽ നിന്നുമുള്ള ഉപകാരങ്ങൾ എടുക്കുക എന്നതല്ലാതെ ആ വസ്തു പിന്നീട് അത് മറിച്ച് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുവാനോ അതല്ലെങ്കിൽ വിൽക്കുവാനോ ഒന്നുമുള്ള അധികാരം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഇനി മേൽവാടകയ്ക്ക് കൊടുക്കുന്നത് ആ കെട്ടിട ഉടമയുടെ അറിവോടുകൂടിയാണ്, അദ്ദേഹത്തിന് അതിൽ വിലക്കില്ല, സമ്മതമാണ് എങ്കിൽ അത്തരം കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. അല്ലാത്ത പക്ഷം അതറിയാതെയാണ്, അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെയാണ് നൽകുന്നത് എങ്കിൽ വാടക ഇനത്തിൽ നമുക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതിൻ്റെ മുഴുവനും അവകാശി യഥാർത്ഥത്തിൽ ആ കെട്ടിടത്തിൻ്റെ യഥാർത്ഥ ഉടമയാണ്, അയാൾക്കു തന്നെ അത് നൽകേണ്ടതുണ്ട് എന്നതാണ് കർമ്മശാസ്ത്ര വീക്ഷണങ്ങളിൽ ഏറ്റവും ശരിയായ നിലപാടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
1: ചെസ് കളിക്കുന്നതിൻ്റെ വിധി എന്ത് എന്നാണ്?
4: ഗെയിമുമായി ബന്ധപ്പെട്ടുള്ളതായൊരു വിഷയം, അതൊരു കുറേ വിവരണങ്ങൾ അർഹിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം എന്താ വെച്ചാൽ, പിന്നെ ഒരു ചോദ്യോത്തരത്തിൻ്റെ സന്ദർഭത്തിൽ അതിനെ വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ, ഇതിന് കുറേ തരം കളികൾ, അതിൽ മതപരമായി ലക്ഷ്യങ്ങളുള്ള കളികൾ, എന്നാൽ കേവല വിനോദങ്ങൾ ആയിട്ടുള്ള കളികൾ, അതിൽ തന്നെയും ചില കളികൾ, ഇപ്പോൾ ഈ പിന്നെ കളങ്ങളിൽ പിന്നെ കളം മാറ്റിയുള്ള കളികൾ, ചെസ്സ് പോലുള്ള നെർദ് പോലുള്ളതായ കളികൾ, ഇതൊക്കെ പല അതിനൊക്കെ വ്യത്യസ്ത രീതികളും അതിന് നിയമങ്ങളും തന്നെ മതപരമായിട്ട് ഉള്ളതാണ്. മൊത്തത്തിൽ ഇപ്പോൾ ഈ കളികളിൽ നിർബന്ധ ബാധ്യതകൾ അവയെ സമയം തെറ്റിക്കുന്ന, അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ നിഷിദ്ധങ്ങൾ പറയാനും നിഷിദ്ധങ്ങൾ പരസ്പരം പോര്, പക, വിദ്വേഷം, ചീത്ത പരാമർശങ്ങൾ ഇതൊക്കെ ഉള്ള രീതിയിൽ, അതേപോലെ ഈ കാശ് വെച്ച് ചൂതാട്ടം പോലെ കാശ് വെച്ചിട്ടുള്ള രീതിയിലുള്ള കളികൾ, ഇത് പാടുള്ളതല്ല, ഇത്തരം കളികൾ പാടുള്ളതല്ല. എന്നാൽ നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കാത്ത, അതിൻ്റെ സമയം തെറ്റിക്കാത്ത, നിഷിദ്ധങ്ങളും സ്കലിതങ്ങളും പറയുകയോ അല്ലെങ്കിൽ മാനസികമായി വെറുപ്പും പകയും ഉളവാക്കാത്തതോ ആയ, പിന്നെ ഈ പണം വെച്ചുള്ളതല്ലാത്ത വിനോദങ്ങൾ, പണ്ഡിതന്മാർ അതിനെ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ നർദിഷ് പോലുള്ളതായ കളികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് വല്ലവരും നർദിഷ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ അവൻ പന്നിയുടെ രക്തത്തിൽ, മാംസത്തിൽ മുക്കിയവനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ നർദ് പോലുള്ള കളി എന്ന് പറഞ്ഞെങ്കിൽ ഈ കളങ്ങൾ മാറ്റി കളി കൊണ്ടുള്ളതായ കളികളാണ്, ചെസ് പോലുള്ളതായ കളികൾ. അതിനൊരു പ്രത്യേക വിധി തന്നെയാണ് പറയപ്പെട്ടുള്ളത്, അത് കളിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ. പക്ഷെ അത് എന്തുകൊണ്ട് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരം കളികൾ നിർബന്ധമായ ബാധ്യത, നിസ്കാരം അതിൻ്റെ സമയം തെറ്റിക്കാൻ, അതേപോലെ തന്നെ നിർബന്ധമായ ബാധ്യതകൾ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കും വിധം ഏറെ സമയമെടുക്കുന്ന, അതേപോലെ തന്നെ പകയും വിദ്വേഷങ്ങളും ജനിപ്പിക്കുന്ന, പലപ്പോഴും ഇത്തരം കളികളിൽ കാശൊക്കെ വെച്ച് ഉള്ള കളികളായിരിക്കും, ആ രീതിയിലൊക്കെ ആയതുകൊണ്ടാണ് ഇരിക്കാം പ്രത്യേകം വിരോധം ഇത്തരം കളികളുടെ വിഷയത്തിൽ വന്നത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. അങ്ങനെയില്ലാതെ, അതായത് പിന്നെ നിഷിദ്ധം പറയാനോ നിഷിദ്ധം ചെയ്യാനോ വകുപ്പില്ലാത്ത വിധം നിർബന്ധ ബാധ്യതകളും കാര്യങ്ങളും കൈമോശം വരാത്ത വിധം കാശ് വച്ചൊന്നുമല്ലാതെ ഇത്തരം കളികൾ പെച്ചസ് പോലുള്ളതായ കളികൾ കളിക്കുകയാണ് എങ്കിൽ അതാകാമോ, ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് എങ്കിൽ അത് കളിക്കുന്നതിൽ പിന്നെ വിരോധമല്ല എന്ന് ഉണർത്തിയിട്ടുണ്ട്. ചില ഫുഖഹാക്കൾ അങ്ങനെ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കും വിധവും അതേപോലെ തന്നെ അതിനെ പിന്നെ സമയം തെറ്റിക്കും വിധവും പരസ്പര വിദ്വേഷവും പകയൊക്കെ വളർത്തും വിധവും ഒക്കെയാണ് എങ്കിൽ അത്തരം കളികൾ സ്കലിതമാണ്, തെറ്റാണ്, മതപരമായിട്ട് പാടുള്ളതല്ല, അതിൽ മുന്നറിയിപ്പുണ്ട് എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
1: ഫർളു നിസ്കാരങ്ങൾക്ക് ശേഷം ആദ്യം ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ആദ്യം അല്ലാഹു അക്ബർ, ശേഷം മൂന്ന് തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലേണ്ടതെന്നും കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ എന്നാണ്?
2: നമസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ എന്ന് പറയണോ അതേപോലെ തന്നെ ദിക്റുകളൊക്കെ ഉച്ചത്തിലാക്കണോ എന്നതിൽ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസിൽ أن رفع الصوت بالذكر حين ينصرف الناس من المكتوبة كان على عهد النبي صلى الله عليه وسلم. ابن عباس رضي الله عنه പറയുന്നു, ജനങ്ങൾ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന വേളയിൽ അത് അറിഞ്ഞിരുന്നത് كنت اعلم اذا انصرفوا بذلك اذا سمعتو, നമസ്കാരം ഫർള് നമസ്കാരം കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞിരുന്നത് അവർ ശബ്ദമുയർത്തി ദിക്റെടുക്കുമ്പോൾ ആയിരുന്നു എന്നാണ്. അൻറഫ് അസ്സൗത്തി ബിദ്ദിക്രി ഹീനയൻസരിഫ് ഉന്നാസു മിനൽ മക്തൂബ, നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെന്നാണ്. ഇമാം ബുഖാരിയുടെ നിവേദനത്തിൽ കുന്തു അഅരിഫു ഇൻഖിലാ സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതക്ബീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം തീർന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നത് തക്ബീറോടുകൂടിയായിരുന്നു. അഥവാ നമസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ എന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ എന്ന് നബി പറഞ്ഞിരുന്നു എന്നാണ്. ഈ ഹദീസിൻ്റെ വശം വെച്ചുകൊണ്ട് ചില പണ്ഡിതൻ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു, ഇത് ഇങ്ങനെ ശബ്ദം ഉയർത്തുക നമസ്കാരാനന്തരം ദിക്ര് കൊണ്ട് ശബ്ദം ഉയർത്തുക അതൊരു സുന്നത്തായ കാര്യമൊന്നുമല്ല എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയമായി പറഞ്ഞത് പിന്നിൽ ആളുകൾക്ക് ദിക്റാണ് എന്നറിയുവാനും അത് പഠിക്കുവാനും വേണമെങ്കിൽ ശബ്ദം ഉയർത്താം, അത് തന്നെയും ലാ അന്നഹു കാന ദായിം, അത് എപ്പോഴും നിത്യമായി അങ്ങനെ ചെയ്യാം എന്നല്ല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. എങ്ങനെയാണ് എന്നാൽ മറ്റു ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം തബരി അതേപോലെ ഇമാം ഇബ്നു ഹസം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്നിവരൊക്കെ ഈ പറഞ്ഞ ഇമാം ബുഖാരിയുടെയും ഹദീസിൻ്റെയും പദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമസ്കാര ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയാം, അതിനുശേഷമുള്ള ദിക്റുകളുമൊക്കെ ഉച്ചത്തിൽ പറയാം, അതാണ് ഏറ്റവും ഉത്തമം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഏതായിരുന്നാലും ശരി, രണ്ട് കൂട്ടരുടെയും വിഷയങ്ങൾ അത് തള്ളിക്കളയേണ്ടവയല്ല. ഇങ്ങനെ ഒരാൾ ചെയ്തു എന്നതുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ. ഇതിൽ ഇഖ്തിലാഫ് ഉണ്ടാകുവാൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള വിഷയമാണ്. അതിൻ്റെ പേരിൽ കൂടുതലായി തർക്കിക്കേണ്ടതില്ല എന്നതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. അല്ലാഹു തആല ആലം.
0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
5: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്.

0: ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മഹാനായ ഇബ്രാഹിം നബിയുടെയും പൊന്നുമോൻ ഇസ്മായിലിൻ്റെയും ദൈവസമർപ്പണത്തിൻ്റെ ചരിതം ഈ വരികളിൽ കേൾക്കാം. അഹദോൻ്റെ തിരുകൽപ്പന. ആലാപനം അബ്ദുൽ വാസിഹ്.

0: ജ്ഞാനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാ കായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
1: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്റ്റാർ ക്വസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇൻഷാല്ലാ നമ്മൾ കാതോർക്കുകയാണ്. സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ എപ്പിസോഡുകൾ സ്റ്റാർ ക്വസ്റ്റിൻ്റെതായി നമ്മൾ കേട്ടുകഴിഞ്ഞു. മിടുക്കരായ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ പ്രോഗ്രാമുകൾ അയച്ചു തന്നതിൽ ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനിയും ഇൻഷാല്ലാ കുറേ മിടുക്കുകളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്രോഗ്രാമുകൾ ഇൻഷാല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സ്റ്റാർ ക്വസ്റ്റ് സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിൽ ഇന്നും ഈ സമയത്തും പ്രോഗ്രാം കേൾക്കാനിരിക്കുന്ന ഓരോ കൂട്ടുകാരോടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അടുത്ത പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അടുത്ത വിഷയം, സ്റ്റാർ ക്വസ്റ്റിൻ്റെ വിഷയം നമ്മളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും എൻ്റെ പ്രോഗ്രാം എന്തായാലും ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചപ്പെടുത്തണം, മനസ്സ് വെക്കണം. രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മുടെ മക്കൾ ഇൻഷാല്ലാ ഈ പ്രോഗ്രാമിൽ ഇല്ല, കഴിഞ്ഞ വിഷയത്തിലും എൻ്റെ കുട്ടി പങ്കെടുത്തില്ല, തീർച്ചയായും അടുത്ത ആ വിഷയത്തിൽ സ്റ്റാർ ക്വസ്റ്റിൽ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ പങ്കെടുക്കും എന്ന് തന്നെ രക്ഷിതാക്കൾ വാശി പിടിച്ചാൽ, തീർച്ചയായും ആ ഒരു തീരുമാനത്തിലെത്തിയാൽ നമ്മുടെ മക്കൾക്ക് ഇത്തരം ചില പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ പ്രോഗ്രാമുകൾ, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കലായി ഇൻഷാല്ലാ. ആ ഒരു ചിന്ത രക്ഷിതാക്കളുടെ മനസ്സിലേക്കിട്ടുകൊണ്ട് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇൻഷാല്ലാ എപ്പിസോഡിൽ ആദ്യമായി നമ്മിലേക്ക് വരുന്നത് സഈദ മിന്ന എന്ന വിദ്യാർത്ഥിനിയാണ്. സഈദ മിന്ന ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഇൻഷാല്ലാ നമ്മിലേക്ക് എത്തുന്നത്. സഈദ മിന്നയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും, ഞാൻ സഈദ മിന്ന, മദ്രസ തന്മിയ ഇസ്ലാമിയയിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കൊച്ചു കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആസിം തന്റെ ചോർന്നൊലിക്കുന്ന കൊച്ചുകൂരയിൽ ചുരുണ്ടുകിടന്നു. പുറത്തു വലിയ മഴയും ഇടിയും. അടുത്തിരിക്കുന്ന ഉമ്മയോട് അവൻ ചോദിച്ചു, ഉമ്മ വല്ലതും കഴിക്കാനുണ്ടോ? ആ ഉമ്മയുടെ നെഞ്ചു പൊട്ടിപ്പോയി. എന്റെ കുഞ്ഞിന് രണ്ടു ദിവസമായി ശരിക്ക് ഭക്ഷണം കഴിച്ചിട്ട് റബ്ബേ. ഏതായാലും നാളെ തിങ്കളാഴ്ചയല്ലേ, സ്കൂളിൽ നിന്ന് കഞ്ഞിയും കറിയും കിട്ടുമല്ലോ. അടുത്ത ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടു. കുട്ടികളെല്ലാം വീട്ടിലെത്താൻ തിക്കും തിരക്കുമായി വെളിയിലിറങ്ങി. ചിന്താമഗ്നനായി ക്ലാസിന്റെ ഒരു മൂലയിലിരിക്കുകയാണ് ആശയം. പെട്ടെന്ന് തന്റെ സഹപാഠിയായ ജാബിർ പറഞ്ഞു, വരൂ നമുക്ക് നിന്റെ വീട്ടിലൊന്ന് പോവാം. ആശയം ഒന്ന് പരുങ്ങി. കാരണം കൂട്ടുകാരന് കൊടുക്കാൻ തന്റെ വീട്ടിലൊന്നും ഇല്ലല്ലോ എന്ന സത്യം അവനെ വേദനിപ്പിച്ചു. എങ്കിലും രണ്ടുപേരും ആസിമിന്റെ വീട്ടിലെത്തി. ജാബിറിന് വിഷമമായി, വളരെ ശോചനീയമായ അവസ്ഥ. വീട്ടിലേക്കുള്ള വഴിയിൽ ജാബിറിന്റെ മനസ്സു നിറയെ ഒരു സ്വപ്നം മാത്രമായിരുന്നു, തന്റെ സുഹൃത്തിനെ എങ്ങനെയെങ്കിലും സഹായിക്കണം. വീട്ടിലെത്തി ഉപ്പയോടെല്ലാം തുറന്നു പറഞ്ഞു. വൈകാതെ തന്നെ ആസിമിന്റെ വീടിന്റെ പണി തുടങ്ങി. ചെറുതെങ്കിലും മനോഹരമായ ഒരു കൊച്ചു വീട്. ആസിമിനും ഉമ്മയ്ക്കും മാത്രമല്ല, ജാബിറിനും ഇത് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അങ്ങനെ ആ സുഹൃത്ബന്ധം ഒരു സുഹൃദത്തിന് സാക്ഷിയാവുകയായിരുന്നു. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ എപ്പിസോഡിനെ വളരെ ഭംഗിയുള്ളതാക്കി തീർക്കുന്ന ഒരു തുടക്കം തന്നെയാണ്. സഈദ മിന്ന മദ്രസ തന്മിയ ഈരാറ്റുപേട്ടയിലെ വിദ്യാർത്ഥിനിയാണ്, ആറാം തരം വിദ്യാർത്ഥിനിയാണ് സഈദ മിന്ന. സഈദ മിന്നയുടെ ഈ ഒരു കൊച്ചു കഥ, അത് വളരെ വലിയ ഒരു സന്ദേശമാണ് കൂട്ടുകാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൈമാറിയിട്ടുള്ളത്. നമുക്കും ഇത്തരം കൂട്ടുകാരുണ്ടാകുമല്ലേ, ചോർന്നൊലിക്കുന്ന വീടുകളിൽ കഴിയുന്നവർ, അതോടൊപ്പം തന്നെ ഒരു നേരത്തിനും പല നേരത്തിനും ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുന്ന കൂട്ടുകാർ, മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളുമൊക്കെ രോഗഗ്രസ്തരായി രോഗികളായി കിടക്കുന്നവർ, അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥമുള്ള രക്ഷിതാക്കളൊക്കെയുള്ള കൂട്ടുകാർ നമുക്കുമുണ്ടാകും. അത്തരം കൂട്ടുകാരെയൊക്കെ നമുക്ക് തേടി പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായം എത്തിക്കാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരമൊരു അനുഭവം പങ്കുവെക്കാൻ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ 7-8 ക്ലാസ് 9 ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക്, തൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ തൻ്റെ സ്കൂളുകളിലോ മദ്രസകളിലോ ഒക്കെ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ നമുക്ക് പറയാനുണ്ടോ? തീർച്ചയായും സയ്യിദ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്തരമൊരു പച്ചയായ യാഥാർത്ഥ്യം അതൊരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലേ? അപ്പോൾ ആ അത്തരം പ്രയാസങ്ങളെയൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മറ്റുള്ളവരോട് പങ്കുവെച്ച്, വാപ്പയോടോ കൂട്ടുകാരോടോ വാപ്പമാരോടോ ഒക്കെ പങ്കുവെച്ച്, അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാവരും ഒരു ചെറിയ രൂപത്തിലൊരു കളക്ഷനൊക്കെ എടുത്ത് അവൻ്റെ ഒരു നേരത്തെ, ഒരു ദിവസത്തെ, അല്ലെങ്കിൽ ഒരു വർഷം അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ യൂണിഫോമിനെയൊക്കെ നമ്മൾ വിചാരിച്ചാൽ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്, അവൻ്റെ ഒരു ബാഗ് നമ്മൾ കൂട്ടുകാർ മാത്രം, നമ്മുടെ ഒരു ദിവസത്തെ ഒരു മിഠായിയുടെ ക്യാഷ് മാത്രം നമ്മൾ കളക്ട് ചെയ്തിട്ട് അവരിന് എത്തിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു ബാഗിൻ്റെ വില, ഒരു വർഷം നമ്മെ ഓർത്തുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു നന്മയായിരിക്കും നമ്മൾ ചെയ്യുക അല്ലേ? അപ്പോൾ അത്തരം ചില ജാബിർമാർ നമുക്കുണ്ടാവണം, നമ്മളിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് സയ്യിദയുടെ കഥയിൽ നമ്മോട് കൈമാറുന്ന സന്ദേശം. ഏതാണ്? അൽഹംദുലില്ലാഹ്, സയ്യിദ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാനും അതോടൊപ്പം തന്നെ നല്ല കൂട്ടുകാരിയായി മറ്റുള്ളവരോടൊപ്പം സഹവസിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ടീം പീസ് റേഡിയോയുടെ എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ ഈ അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അടുത്ത വിദ്യാർത്ഥിയെ നമുക്ക് ക്ഷണിക്കാം. മറിയം ഫാത്തിമയാണ് ഇൻഷാല്ലാ ഇനി അടുത്ത പ്രോഗ്രാമുമായി നമ്മൾക്ക് വരുന്നത്. മറിയം ഫാത്തിമ തൊടുപുഴ TMM UP സ്കൂൾ വെങ്ങല്ലൂരിൽ നിന്നും അവിടുത്തെ 6-ാം തരം വിദ്യാർത്ഥിനിയാണ്, 6-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് മറിയം ഫാത്തിമ. മറിയം ഫാത്തിമയെ നമുക്ക് ക്ഷണിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഞാൻ മറിയം ഫാത്തിമ, തൊടുപുഴ TMUP സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സൗഹൃദം സുഹൃതമാക്കാൻ വാപ്പിയുടെ രചനയ്ക്ക് ഞാൻ ഈണം പകരുന്നു. കാലങ്ങൾ എത്ര കടന്നുവെന്നാകിലും കാത്തിടാമിട നെഞ്ചിൽ നിറമുള്ള സൗഹൃദം, അപരന്റെ ഉള്ളിലെ നൊമ്പരം മാറ്റുവാൻ കഴിയട്ടെ നമ്മുടെ ഇടയിലെ സൗഹൃദം. അകലുന്ന നേരത്ത് പിടയുന്ന നെഞ്ചകം, കാണുന്ന നേരത്ത് കുളിരുള്ള സൗഹൃദം. കൊണ്ടും കൊടുത്തും കൊതി തീരുവോളം നുകരാം നമുക്കി സുഖമുള്ള സൗഹൃദം. നമ്മുടെ ജീവിത വസന്ത കാലത്ത് പകരാം സുഗന്ധം പടരുന്ന സൗഹൃദം. ഉമ്മയിൽ നിന്നു തുടങ്ങി ഞാൻ നെഞ്ചോട് ചേർത്തിന്നു കാണുന്ന സൗഹൃദം. മുഖമൊന്നൊരൽപ്പം വാടുന്ന നേരത്ത് പിടയുന്ന ഉപ്പയിൽ കണ്ടു ഞാൻ സൗഹൃദം. കൂടപ്പിറപ്പുകൾക്കൊപ്പം നടന്നു ഞാനെല്ലാം പകുത്തു തന്നൊരു സൗഹൃദം. ആടിത്തിമിർത്തൊരൻ ബാല്യത്തിലൊപ്പം തളിർനാമ്പു പോലെ മുളപൊട്ടി സൗഹൃദം. കളിയും ചിരിയുമായൊപ്പം നടന്നവർ ഓർമ്മകളിലെന്നും മായാത്ത സൗഹൃദം.

0: ിച്ച് നോക്കാത്ത സൗഹൃദം ഇഴപ്പാകി നിൽക്കട്ടെ കരുണയും സ്നേഹവും എന്നും സുഹൃതമായി നിറയട്ടെ സൗഹൃദം നന്മകളിലെന്നും ഒപ്പം നടക്കാം ഓർക്കുമ്പോൾ എന്നും കുളിരുന്ന സൗഹൃദം തിന്മകളിൽ നിന്നും പാടയകന്നും എന്നും തുടരാം നമ്മുടെ സൗഹൃദം മണ്ണോട് മണ്ണായി മാറും വരെയും ഇടനെഞ്ചിൽ നിറയട്ടെ മായാത്ത സൗഹൃദം ഇനി നമ്മൾ മണ്ണായി മാറിയെന്നാലും തലമുറയായി തുടരട്ടെ സൗഹൃദം എന്നും സുഹൃതമായി നിറയട്ടെ സൗഹൃദം.
1: മാഷാല്ലാ, മറിയം ഫാത്തിമയുടെ വളരെ മനോഹരമായ ഒരു കവിത നമ്മൾ കേട്ടുകഴിഞ്ഞു. സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയം വളരെ സുന്ദരമായി തൻ്റെ കവിതയിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞു മറിയം ഫാത്തിമ. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് മറിയം ഫാത്തിമയുടെ ഈ കവിതയ്ക്ക്. മറിയം ഫാത്തിമ ഈണം പകർന്ന ഈ കവിത എഴുതിയത് തൻ്റെ പിതാവ് തന്നെയാണ്. പിതാവിനും അഭിമാനിക്കാം, അതോടൊപ്പം തൻ്റെ മകൾക്ക് സന്തോഷിക്കുകയും ചെയ്യാം. എൻ്റെ വാപ്പ എഴുതിയ ഒരു കവിത പീസ് റേഡിയോയിലൂടെ ഞാൻ സ്റ്റാർ കോസ്റ്റിൽ അവതരിപ്പിച്ചു എന്ന ഒരഭിമാനം എന്തു തന്നെയാണെങ്കിലും മറിയം ഫാത്തിമക്ക് തൻ്റെ കൂട്ടുകാരോട് കൈമാറാം. അതവരെ കേൾപ്പിക്കാൻ തീർച്ചയായും മറിയം ഫാത്തിമ തയ്യാറാവും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കൂട്ടുകാർക്കും ഇങ്ങനെ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ അടുത്ത ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എൻ്റെ പ്രോഗ്രാമും ഉണ്ടാവണം എന്ന് ആഗ്രഹം തീർച്ചയായും നമ്മുടെ മനസ്സുകളിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ മക്കളെ ഇത്തരം പ്രോഗ്രാമുകൾ കേൾക്കാനും അതോടൊപ്പം തന്നെ അവരെ ഈ പ്രോഗ്രാമുകളിലൊക്കെ സ്വന്തം കഴിവുകൾ തെളിയിക്കാനും ഒക്കെയുള്ള അവസരം സ്വമേധയാ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സ്വാഭാവികമായിട്ടും പീസ് റേഡിയോ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ച് കൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പോലെ, പീസ് റേഡിയോ ടെലിക്വിസ് പോലെ, അതോടൊപ്പം തന്നെ പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസ് പോലെ, ഈ മദ്രസ പോലെ, പൂമരത്തണൽ പോലെ ഒരുപാട് പ്രോഗ്രാമുകൾ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മക്കൾ എത്തിച്ചേരുന്നു, അവ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ധാർമ്മികതയുടെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ തീർച്ചയായും പീസ് റേഡിയോ കുട്ടികളുടെ മുമ്പിൽ വെക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മക്കളിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത പ്രോഗ്രാം ആരാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹിജാബ അബ്ദുസ്സലാം. ഹിജാബ അബ്ദുസ്സലാം അരീക്കാട് എ എൽ പി സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഹിജാബ അബ്ദുസ്സലാമിൻ്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.

0: മാഷാല്ലാ, വളരെ അർത്ഥസമ്പൂർണമായ ഒരു ഗാനം. ഈ വിഷയത്തിൽ തന്നെ ഒതുങ്ങി നിന്ന ഒരു ഗാനമായിപ്പോയി, അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം കഴിഞ്ഞ ഒന്നര കൊല്ലം സ്കൂളിലെ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ കഴിയാത്ത, സ്കൂളിലെ കൂട്ടുകാരുമായി കണ്ടുമുട്ടാൻ കഴിയാത്ത, അതോടൊപ്പം തന്നെ ഒരിക്കലും തന്നെ പിരിയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കൂട്ടുകാരെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് അവരെയൊക്കെ ഒന്നര കൊല്ലത്തോളം വിട്ടുനിന്ന ആ ഒരു വിരഹ ദുഃഖമാണ് തീർച്ചയായും ഹിജാബ അബ്ദുസ്സലാം തൻ്റെ ഗാനത്തിലൂടെ അവതരിപ്പിച്ചത്. അവരുമായി വീണ്ടും അടുക്കാനും ഇനി ഒരിക്കലും തന്നെ പിരിയാത്ത ആ ബന്ധങ്ങളെ, നിസ്സീമമായിരിക്കുന്ന നിസ്വാർത്ഥമായിരിക്കുന്ന സ്നേഹബന്ധങ്ങളെ ഇനി നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മിലേക്ക് കയറി വരട്ടെ എന്ന് ആത്മഗതം ചെയ്തുകൊണ്ടാണ് ഹിജാബ അബ്ദുസ്സലാം തൻ്റെ ഗാനം അവസാനിപ്പിച്ചത്. അങ്ങനെ തന്നെയാവട്ടെ, ഇനി ഒരിക്കലും ഇത്തരമൊരു മഹാമാരി നമ്മിലേക്ക് കയറി വരാതിരിക്കട്ടെ. നമ്മുടെ പഠനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് മുറികളുമൊക്കെ സജീവമാകണമെങ്കിൽ തീർച്ചയായും ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ലോകം മുക്തമാകേണ്ടതുണ്ട്. മനുഷ്യർ മനുഷ്യരുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ ചെയ്തു തീർക്കുന്ന പാപങ്ങളെ കൊണ്ട് തന്നെയായിരിക്കാം ഇത്തരം വലിയ മഹാമാരികളൊക്കെ ലോകത്തിലേക്ക് പരീക്ഷണമായിട്ട് കടന്നു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും തന്നെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം ഈ മഹാമാരിയിൽ പൊലിഞ്ഞ ഒരുപാട് ജീവിതങ്ങളുണ്ട്, മരണപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാന്ദർഭികമായിട്ട് ഈ മഹാമാരി കൊണ്ട് ഇപ്പോഴും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവാം, അവരുടെയൊക്കെ രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ തൻ്റെ അതിമനോഹരമായ ഗാനം ആലപിച്ച ഹിജാബ അബ്ദുസ്സലാമിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, അനുമോദനങ്ങൾ അറിയിക്കുന്നു. ടീം പീസ് റേഡിയോയുടെ സ്റ്റാർ ക്വസ്റ്റ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ, നന്ദി അറിയിക്കുകയാണ്. വളരെ സുന്ദരമായി അവതരിപ്പിച്ചു ഹിജാബ അബ്ദുസ്സലാം തൻ്റെ ഗാനം. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനും തൻ്റെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുമുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ, നമുക്ക് അടുത്ത വിദ്യാർത്ഥിയെ ക്ഷണിക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മിലേക്ക് വരുന്നത് അലൻ ഐസിൻ, ഒരു 3 വയസ്സുകാരനാണ് ഇൻഷാല്ലാ നമ്മിലേക്ക് വരുന്നത്. അലൻ്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
1: ഞാൻ കഥ പാടാൻ പോവാണ്. പണ്ടൊരീസം യാക്കോബ് നബിക്ക് കൊറേ കുട്ടികളുണ്ടായിരുന്നു. അതത്തെ ചെറിയ കുട്ടിയാണ് യൂസുഫ് നബി. യൂസുഫ് നബിന് യാക്കോബ് നബിക്ക് നല്ല ഇഷ്ടമായിന്. അപ്പൊ കാക്കുമുടിച്ചു എന്നിട്ടൊൾപ്പാനിട്ടു ആ കുട്ടി ഏലും കൊണ്ട് വലിച്ചിട്ടുണ്ടല്ലോ പ്ലാനിട്ട് ഉപ്പാനോട് പറഞ്ഞു. ഉപ്പാൻ കുറച്ചാൽ നോക്കിക്കൊള്ളാം, ആടിനെ നേക്കാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കൊണ്ടയച്ച് പൊട്ടക്കണച്ച് കിട്ടും. എന്നിട്ട് യൂസുബിന്റെ കുപ്പായം ഊരിച്ച് ആടിനറുത്ത് ചോരക്കായി. എന്നിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ കുട്ടിനെ ചങ്ങ കുടിച്ചില്ലേ കളവ് പറഞ്ഞു. എന്നിട്ട് ഒരു കച്ചവടക്കാർ വന്നു. അപ്പോഴത്തെ ഡ്രൈവറും ഉണ്ടായിരുന്നു, രാജാവും ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ഡ്രൈവർക്ക് വെള്ളം കൊടുത്താൻ തയ്ച്ചിട്ട് കഞ്ചിന് വെള്ളം മുക്കി. അപ്പൊ അതിലൊരു അടിയിൽ ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ ആ ചെറിയ കുട്ടീനെ നേരാക്കി എടുത്തിട്ട് കൊട്ടാരത്ത് കൊണ്ടുപോയി, കാർ കയറ്റി കൊട്ടാരത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഉലുപ്പായും ചോറും ഒക്കെ കൊടുത്ത് വലിയ മനസ്സനായി. ഉപ്പാൻ്റെ അടുത്ത് പോയി. ഇപ്പൊ കണ്ണ് കണ്ണൊന്നാതായി. യൂസുഫ് കുപ്പായ ഊരി മൂത്ത് വരച്ചെടുത്തു കണ്ണുണ്ട്.
0: മാഷാല്ലാ, അലൻ ഐസിൻ എന്ന ചുമിടുക്കൻ, ഒരു 3 വയസ്സുകാരൻ്റെ പ്രോഗ്രാമാണ് ഇപ്പോൾ സ്റ്റാർ കോസ്റ്റിൽ നമ്മൾ കേട്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ, അവർ വാപ്പയെ പറ്റിച്ച് അല്ലെങ്കിൽ വാപ്പയോട് കള്ളം പറഞ്ഞ് സൗഹൃദം നടിച്ച് സ്നേഹമൊക്കെ നടിച്ച് ഞങ്ങളവൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്, ഞങ്ങളൊരിക്കലും അവരെ ചതിക്കില്ല, ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കള്ളത്തരത്തിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അപകടത്തിൽപ്പെടുത്തിയ സഹോദരങ്ങളുടെ കഥയാണ് വളരെ തന്മയത്വത്തോടുകൂടെ ഐസിൻ അവതരിപ്പിച്ചത്. അവിടെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു മായങ്ങളൊന്നുമില്ല, അതല്ലെങ്കിൽ ജാഡമൊന്നുമില്ല. അവർ സ്വന്തം കഴിവിൽ തന്നെ, അല്ലെങ്കിൽ സ്വന്തം ഒരു പരിശ്രമത്തിൽ തന്നെ തൻ്റെ വർത്തമാനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അവസാന കണ്ണുണ്ടു എന്നൊക്കെ പറയണൊക്കെ വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലാണ് അലൻ ഐസിൻ തൻ്റെ പ്രോഗ്രാം പൂർത്തിയാക്കിയത്. മഷാല്ലാ, എന്തായാലും രക്ഷിതാക്കളുടെ ഒരു പരിശ്രമം ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതിലൊരു സംശയവുമില്ല. അപ്പോൾ അത്തരം രക്ഷിതാക്കൾ എന്തായാലും നമുക്ക് അഭിനന്ദിച്ചാൽ മാത്രം പോരാ, അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ടീം പീസ് റേഡിയോ അത്തരം രക്ഷിതാക്കളുടെ പരിശ്രമങ്ങളെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം അവർക്ക് ഭാവുകങ്ങൾ നേരുകയും ചെയ്യുന്നു. ഒപ്പം ഇൻഷാല്ലാ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അലൻ, നന്നായിട്ടുണ്ട്. ഇനി വീണ്ടും വീണ്ടും വീണ്ടും പറയാണ്, വളരെ ഉഷാറായിട്ടുണ്ട്. പ്രോഗ്രാം കേൾക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ പറയണം പീസ് റേഡിയോയിൽ എൻ്റെ പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ കേൾക്കണം എന്നൊക്കെ. കേട്ടോ, മഷാല്ലാ നന്നായിട്ടുണ്ട്, വളരെ ഉഷാറായിട്ടുണ്ട്. കുട്ടിയെ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ വീണ്ടും പങ്കെടുപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ പൊതുവെ ചില കാര്യങ്ങൾ പറയുകയാണ്. പീസ് റേഡിയോ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുറേ പ്രോഗ്രാമുകളുണ്ട്. അതോടൊപ്പം ഈ മദ്രസ പോലുള്ള പ്രോഗ്രാമുകൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മനസ്സിലാക്കുക, ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവർ അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. മദ്രസാ വിദ്യാഭ്യാസം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കൊറോണ സീസണിൽ മാത്രമല്ല അല്ലാത്ത സീസണുകളിലും, മദ്രസ എന്തെന്നറിയാതെ, മദ്രസ വിദ്യാഭ്യാസം എന്താണെന്നറിയാതെ കഴിഞ്ഞുകൂടുന്ന കുറേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചെറുപ്പങ്ങളിൽ, ചെറുപ്പകാലത്ത് മതവിദ്യാഭ്യാസവും ഖുർആൻ പാരായണവും ഒന്നും മനസ്സിലാക്കാതെ കിട്ടാതെ അവർ വളർന്നു വരുന്നു. വലുപ്പത്തിൽ അവർ വലുതായി കഴിഞ്ഞാൽ തീർച്ചയായും നമസ്കാരം എന്തെന്നറിയാതെ, ഇസ്ലാം എന്തെന്നറിയാതെ, ദീൻ എന്തെന്നറിയാതെ, ദീനിൻ്റെ ചിട്ടകളും അതുപോലെ തന്നെ നിയമങ്ങളും എന്തെന്നറിയാതെ വളരുന്ന നമ്മുടെ മക്കൾ ഇപ്പോഴും നമുക്ക് വലിയ അപകടകരമായ അവസ്ഥയിലാണ് അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതോടൊപ്പം വലുതായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊന്നും തന്നെ മദ്രസ വിദ്യാഭ്യാസം കിട്ടിയില്ലല്ലോ എന്ന് പരിതപിക്കുന്നവരെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരം ചില ആളുകൾക്ക് ഒരു സന്തോഷകരമായൊരു വാർത്തയാണ് വർത്തമാനമാണ് പീസ് റേഡിയോ, ഈ മദ്രസ പോലെ, പൂമരത്തണൽ പോലെ, ടെലിക്യുസ് പോലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട്. ആ പ്രോഗ്രാമുകൾ നമ്മുടെ മക്കൾക്ക് കേൾക്കാനുള്ള അവസരം അറിഞ്ഞുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം, അതിനുള്ള സൗകര്യം അവർക്ക് എത്തിച്ചു കൊടുക്കണം, അതിനുള്ള ഉത്ബോധനം അവരിലേക്ക് എത്തിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ ഈ എപ്പിസോഡ്, ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ ഇനിയും വ്യത്യസ്ത വിഷയങ്ങളുമായി വിവിധ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും നമുക്ക് അത്തരം ചില പ്രോഗ്രാമുകളിലൂടെ കടന്നു പോകാം, കാതോർക്കാം. അതുവരെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: ഒരു സന്തോഷവാർത്ത, കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846-41-1412. മറ്റൊരു നമ്പർ 6282-49-9814. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാവും. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി അൽ മിമ്പർ. ഇസ്ലാം പെണ്ണിനെ കെട്ടിപ്പൊതിയുന്നു എന്ന് പറയുന്നവരുടെ അജണ്ടകൾ. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് താജുദ്ദീൻ സലാഹി.
1: ഓരോ രാവും പുലർന്ന് അത് പ്രഭാതമാകുമ്പോഴും ഓരോ പ്രഭാതവും വിടർന്ന് അത് രാവാകുമ്പോഴും ലോകമെമ്പാടും നിരന്തരം തുടർച്ചയായി ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ആണ് എന്നാണ് പൊതുവെ ഒരു കാഴ്ചക്കാരന് തോന്നുക. കേരളം എടുത്താലും ഓരോ ആഴ്ചയിലെയും തിങ്കൾ വീണ്ടും ഒരു തിങ്കളിലേക്ക് എത്തും മുമ്പ് ഒരുപാട് വാർത്തകളും ഒരുപാട് വിഷയങ്ങളും വരുന്നു പോകുന്നു, അങ്ങനെ തീരുന്നു. ഏറ്റവും പുതിയത് ഹിജാബുമായി ബന്ധപ്പെട്ട, മുസ്ലിം സ്ത്രീയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ്. വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരും മുമ്പ് ഒരു ഖുതുബയുടെ സമയപരിധിയിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെയും നമ്മളെല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു കാര്യം, നമ്മുടെ മനസ്സിനും തലച്ചോറിനും നമ്മുടെ ലേണിംഗ് സിസ്റ്റത്തിനൊക്കെ ഉള്ളൊരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം തുടർച്ചയായി നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മളറിയാതെ ആ കാര്യം നമ്മുടെ നിലപാടായും സമീപനമായും ഒക്കെ രൂപപ്പെടുത്തപ്പെടുന്ന ഒരുതരം മെക്കാനിസം നമുക്ക് ചുറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടർ, അയാൾ ആ വയറിങ്ങനെ പൊളിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ സർജറികളുടെ ഡെമോ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. അവരത് ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ പൊളിച്ച് ഒക്കെ തുറന്നൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റുമോ? പറ്റൂല. എന്താ കാര്യം? നമ്മളതിൽ മുഴുകിയിട്ടില്ല, നമ്മളതിൽ ഇറങ്ങിയിട്ടില്ല, നമ്മളത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കണില്ല. അപ്പൊ ഒരു കാര്യം നിരന്തരം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ തലച്ചോറിന് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. നമുക്കാണെങ്കിൽ ഇന്ന് കിട്ടുന്ന ഡാറ്റകൾ ഒരു ദിവസം തന്നെ എന്തെല്ലാം ഡാറ്റകൾ, ഒറ്റ സ്ക്രോളിങ്ങിൽ എത്ര ഡാറ്റകളാണ്. ആദ്യം കണ്ട റീല് ഒരു പൂവിങ്ങനെ വിടർന്ന് നിൽക്കുന്ന റീലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തലച്ചോറ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടതാണ്. അടുത്തത് നേപ്പാളിലെ പ്രളയത്തിൻ്റെതാണ്. അപ്പൊ അതൊരു സങ്കടവും പ്രശ്നമൊക്കെ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ളതാണ്. ഒരു സെക്കൻഡിൽ തന്നെ എന്തെല്ലാം സാധനങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസവും നിലപാടൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പറയണതും ഏറ്റവും കൂടുതൽ കമന്റുകളിൽ വരുന്നതും ഒക്കെയായി മാറണ ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് എന്ന അറിവ് നമുക്ക് വേണം. ലോകം മുഴുവൻ എന്തൊക്കെ സംഭവിച്ചാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാടിനെ അവൻ എടുക്കേണ്ടത് 100% ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. രണ്ടു മൂന്ന് പദപ്രയോഗങ്ങൾ നമ്മുടെ ഇടയിൽ വളരെ സജീവമാണ്, പ്രത്യേകിച്ച് ജെൻസിയുടെ ഇടയിൽ സജീവമാണ്. ലോകം മാറിയില്ലേ? ലോകമാകെ അപ്ഡേറ്റഡ് ആയില്ലേ? എന്നിട്ടും ഈ പഴയ അപ്ഡേറ്റ് മാറിയില്ലേ? ഈ മൂന്ന് വാക്കുകളുടെ പരിസരത്ത് നിന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അപ്പൊ മൊത്തമൊക്കെ മാറിയില്ലേ? ലോകമൊക്കെ മാറിയില്ലേ? ലോകം എങ്ങനെ തലകുത്തി മറിഞ്ഞു മാറിയാലും വളരെ സധൈര്യം നമുക്ക് പറയാൻ പറ്റും, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമീപനങ്ങളും കാഴ്ചപ്പാടുകളും അത് കൃത്യം പറഞ്ഞുകൊടുത്ത് നിന്നിരിക്കും. ഏതെങ്കിലും ഒന്നിൽ പോലും, ഒരു പോയിന്റിൽ പോലും, ഒരു ചെറിയ കുറവ് പോലും ഒരു വ്യക്തിക്ക് അനുഭവപ്പെടേണ്ടത് ഉണ്ടാവില്ല. വ്യക്തികളുടെ പഠനത്തിന്റെ കുറവും അവരുടെ അന്വേഷണത്തിന്റെ കുറവൊക്കെ കൊണ്ട് ചില വിഷയങ്ങളിൽ ചിലപ്പോൾ ഉത്തരങ്ങളിൽ എത്തിക്കൊള്ളണമെന്നില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസ്ഥ എന്താകണം? സൂറത്തു അഹ്സാബിന്റെ 36 ഖുർആൻ പറഞ്ഞു, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിനിക്കോ ഒരു വിശ്വാസിക്കോ അനുയോജ്യമായതല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹു റസൂലും ഒരു കാര്യം വിധിച്ചാൽ, അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, പിന്നെ അവർക്ക് അവരോട് ഒരു ചോയ്സ് ഉണ്ടാവൂല. ഖുർആനും സുന്നത്തിലൊക്കെ അങ്ങനെ തന്നെയുള്ളത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്നൊരു വിശ്വാസിക്ക് പറയാൻ പറ്റില്ല. വിശ്വാസിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പറഞ്ഞുകൂടാന്നൊന്നല്ല, സ്വതന്ത്ര രാജ്യമല്ലേ, ഭരണഘടന ഇല്ലേ എന്നൊക്കെ ചോദിക്കാം, അയാൾക്കാരുടെ സമീപനം സ്വീകരിക്കാം. പക്ഷെ അയാൾക്ക് പിന്നെ വിശ്വാസിയുടെ അഡ്രസ്സും വിശ്വാസിയുടെ ലേബലും പടച്ചോന്റെ അടുത്തും പടച്ചോന്റെ റസൂലിന്റെ അടുത്തും ഉണ്ടാവൂല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നമ്മൾ നിലപാടുകളിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും. എല്ലാം പഴഞ്ചനായി ചിത്രീകരിക്കപ്പെടുന്ന, എല്ലാം പിന്തിരിപ്പനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ അത് പറഞ്ഞു, യതീ അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരും, അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, അന്ന് ദീനിന്റെ നിലപാടുകളിൽ ക്ഷമ അവലംബിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി, കൽ ഖാബില അലൽ ജമർ, അയാൾ തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും. നമ്മളെ കയ്യിൽ തീക്കട്ടൊന്നും വേണ്ട, ചൂടുള്ള ഒരു ഗ്ലാസിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു 3 സെക്കൻഡ് കൈവെക്കുമ്പോ നമ്മൾ കാണിക്കേണ്ട വെപ്രാളത്രയാണ്, വെറുതെ ആലോചിച്ചാൽ മതി. അതിന് പകരം ഒരാൾ നമ്മളെ കയ്യിലേക്ക് ഒരു തീക്കണൽ ഇട്ട് തന്നു, ആ തീക്കണലും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് അയാളുടെ കയ്യിൽ വെച്ച് ആ തീക്കണൽ ഇങ്ങനെ തണുത്ത് ഇല്ലാതെ അതെന്ത് ചെയ്യുന്നു, തണുത്ത് അത് അങ്ങോട്ട് കെട്ടുപോകുന്നു. അങ്ങനത്തെ ഒരവസ്ഥ അഭിമുഖീകരിക്കുന്ന കാലഘട്ടം വരും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ പറയുന്നത്. ഓരോ നാട്ടിലും പഠിച്ചവൻ ഓരോ രീതിയിലാണ് പരീക്ഷിക്കുക. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ പൊളിഞ്ഞു വീണ വീട്ടിന്റെ ഉള്ളിൽ എന്റെ ഉമ്മന്റെ മൃതശരീരം ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അവൻ. സ്വന്തം അനിയന്, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, സ്വന്തം അനിയന്റെ മുറിഞ്ഞ കാലിൽ ഷോക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു PVC പൈപ്പ് ഇങ്ങനെ അവന്റെ കാലിൽ ഘടിപ്പിച്ചു കൊടുക്കുകയാണ്. ഘടിപ്പിച്ചു കൊടുത്ത് അവനെ നടത്തം പഠിപ്പിക്കുന്ന ഒരു ഇക്കാക്കാന കണ്ടു ഞാൻ ഇന്ന്. അതൊക്കെ അവർക്കുള്ള പരീക്ഷണങ്ങളാണ്, അതവരുടെ രാജ്യത്തിന്റെ മേലെ, അവരുടെ വിശ്വാസ, അവരുടെ എന്താ പറയുക, നിലപാടിന്റെ മേലെ, അവരുടെ വീടിന്റെ മേലെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്താ, ഒരു കാലഘട്ടം വരും, അന്ന് നിങ്ങളുടെ മേൽ ആക്രമണം വരും, മിൻ കുല്ലി ഉഫുഖിൻ കമാ തദാഅൽ അക്ലതു മിൻ ഖസഅതിഹ, ഭക്ഷണപാത്രത്തിൽ നിന്ന് ഭക്ഷണക്കൊതിയന്മാരിങ്ങനെ വാരിത്തുന്നത് പോലെ നിങ്ങൾ എടുത്തിട്ടിട്ട് അടിക്കും, എല്ലാവരും കൂടി നാനാ ദിക്കിൽ നിന്ന് നിങ്ങൾ ആക്രമിക്കപ്പെടും. നബിയെ, ഞങ്ങൾ എണ്ണത്തിൽ കുറവുണ്ടാകുമോ എന്ന് ചോദിച്ചു. എണ്ണത്തിലും നിങ്ങൾ കുറവുണ്ടാവില്ല, എണ്ണത്തിലൊക്കെ നിങ്ങൾ വലിയ എണ്ണം ഉണ്ടാകും, പക്ഷേ ഇസൈൽ, ഈ മലവെള്ളപ്പാച്ചിലിൽ ചപ്പു ചവറുകൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു മഴക്കു പെയ്ത പെരുംവെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ചവറുകൾ പോലെയായിരിക്കും നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം പറഞ്ഞു, നിങ്ങൾക്ക് മേലുള്ള ഒരു ഭയം, നിങ്ങൾക്ക് മേലുള്ള ഒരു ബഹുമാനം അതൊക്കെ എടുത്ത് കളയപ്പെടുകയും നിങ്ങൾ ഒന്നുമല്ലാതാവുകയും ചെയ്യും. കാരണം നിങ്ങൾ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ചിന്ത നിങ്ങളെടുത്തുനിന്ന് പോകും. നിങ്ങൾ പശുവിന്റെ എന്താ പറയാ, കയറും പിടിച്ചിങ്ങനെ നടക്കും. നിങ്ങൾക്ക് കൃഷിയും ഇതൊക്കെ ആയിരിക്കും മുഖ്യം എന്നാണ്. കൃഷി മോശമാണെന്നല്ല എന്റെ അർത്ഥം, മറിച്ച് ദുനിയാവിന്റെ പിന്നാലെ നടക്കുകയായിരിക്കും നിങ്ങൾ എന്നാണ്. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്നൊന്ന് ചിന്തിക്കുമ്പോൾ, ഇപ്പൊ ഈ വിവാദങ്ങളൊക്കെ നിരന്തരം വരുമ്പോ നമ്മളൊക്കെ ഈ വിവാദങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണതല്ലാതെ ഇതൊരു വിഷയമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഹിജാബ് എത്ര തവണ വന്നു കർണാടക, ഇല്ല ഹിജാബ് നിരോധനം വന്നു, വിവാദങ്ങൾ ഉണ്ടായി, ഒരു പെൺകുട്ടിയുടെ ഇടപെടൽ ലോകം മുഴുവൻ അത് പിന്നെ അതിന് സെല്യൂട്ട് അടിച്ചു, എല്ലാവരും ഒന്നിച്ചു നിന്നു, വലിയ സമരങ്ങൾ ഉണ്ടായി. നമ്മുടെ നാട്ടിൽ തന്നെ ചില സ്കൂളുകളിൽ പെൺകുട്ടികളെ ഹിജാബിന്റെ പേരിൽ പുറത്താക്കി, അത് വിവാദങ്ങളായി. നമ്മളെ പല കുട്ടികളും സ്കൂളിന്റെ അടുത്തെത്തുമ്പോൾ ഡ്രസ് ചേഞ്ചിങ് റൂമിൽ നിന്ന് തട്ടമഴിച്ചിട്ടിട്ട് യൂണിഫോം ഇട്ടാണ് കയറണത് അല്ല. ഇതൊക്കെ ആകുമ്പോഴും എന്തുകൊണ്ട് നമ്മൾ ഉസാവുസയിലാണ് ഞാൻ പറയുന്നത്, നമുക്ക് ആ വിഷയം എടുത്തിട്ട് ഒരാളെ മുന്നിൽ ആ വിഷയം പറയാനും സമർത്ഥിക്കാനും പറ്റുന്നൊരു രീതിയിലേക്ക് ആ വിഷയത്തെ പഠിക്കാൻ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നത് ഇവിടെ ഏറ്റവും സുപ്രധാനമായി നമ്മൾ എടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയമാണ് അല്ലെ. ഇസ്ലാമിലെ സ്ത്രീയെ ഇസ്ലാം എന്താണ് റൂമിൽ 4 ചുമരുകൾക്കുള്ളിൽ കൊട്ടിയടക്കുകയാണ് എന്നാണ് ഇപ്പോ ഇവിടെ ഒരു വ്യക്തിയുടെ പ്രസ്താവനയുടെ അനുബന്ധമായി യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പൊ ചർച്ച, എല്ലോ ചാനലുകളുടെയും മുഖ്യ ചർച്ച അതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടോ? ശരിക്കും അങ്ങനെ ഉണ്ടോ? ഒരു പെണ്ണിനെ 4 ചുമരിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് പുറം വെളിച്ചം, പുറം ലോകം കാണിക്കാതെ, വെളിച്ചം കാണിക്കാതെ ഇങ്ങനെ ആക്കിയിരിക്കുകയാണോ? ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ ആകെ മൂടി പൊതിഞ്ഞിരിക്കുകയാണ്. പർദ്ദയെക്കുറിച്ച് വലിയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകളൊക്കെ വന്ന് ഭയങ്കര വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിന്റെ വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ലിബറൽ വേൾഡ് വ്യൂ അല്ല. പെണ്ണിനെ അല്പവസ്ത്രത്തിലേക്ക് ചുരുക്കുന്ന ലിബറൽ വേൾഡ് വ്യൂ അല്ല. ഞങ്ങൾക്കത് സമർത്ഥിക്കാനും ബോധ്യപ്പെടുത്താനും ഡിബേറ്റ് ചെയ്യാനും കഴിയും. ഞങ്ങളെ ക്രൂശിച്ച് പിന്നെ കുരിശിൽ കയറ്റും മുമ്പ് ഞങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള സമയമുള്ളവർ അതിന് വരണം. അതാ നമുക്ക് പറയാനുള്ളത്. അതാ അത് ഞാൻ പറയുന്നത്, അത് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ഇവിടുത്തെ ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ബാധകമാണ് ഈ പറയുന്നത്. വിഷയത്തെ സംബന്ധിച്ച് കമന്റ് ചെയ്യുന്ന സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകൾ ഈ വിഷയം എടുത്ത് പഠിക്കണം. ഈ വിഷയം എടുത്ത് പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ച 5237-ാമത്തെ വാചകം എന്താ? തദ് അദിനല്ലാഹു ലകുന്ന അൻ തഖ്റുജുന ലിഹവായിജികുന്ന, ഓരോ പെണ്ണിനും അവളുടെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നതിന് ഒരു കുഴപ്പമല്ല. ഇത് വളരെ കൃത്യമായി തന്നെ ഇസ്ലാം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീ പുറത്തു പോകുമ്പോൾ അവൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് സ്ത്രീ മാത്രമല്ല, പുരുഷൻ പുറത്തു പോകുമ്പോഴും പുരുഷൻ ജീവിക്കുമ്പോഴും അവനും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അല്ലെ. ഇസ്ലാം പെണ്ണിന്റെ കാര്യത്തിൽ ആദ്യം പുരുഷനോടാ പറഞ്ഞത്, എന്താ, നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ അടക്കി വെക്കണം. പുരുഷൻ അവന്റെ ലൈംഗിക അവയവത്തെ നിയന്ത്രിക്കണം, അവന്റെ കണ്ണിനെ അവൻ അടക്കി വെക്കണം. എന്നിട്ടാണ് സ്ത്രീയോട് വേഷവിധാനത്തെ കുറിച്ച് ഇസ്ലാം പറഞ്ഞത്. അതെന്തുകൊണ്ടാ സ്ത്രീയുടെ വേഷവിധാനത്തിൽ, അവളുടെ സൗന്ദര്യത്തിൽ? ഇതൊക്കെ ഡിബേറ്റ് ചെയ്യാൻ പറ്റിയ പോയിന്റ് ആണ്, പക്ഷെ ഒരു ചാനൽ ചർച്ചയിലും ഒരു സ്ഥലത്തും ഇത് പറയാൻ ആരും സമയം കൊടുക്കൂല. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് നമ്മൾ പറയും, ഒരു സ്ത്രീയെ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ സൗന്ദര്യം പ്രകടമാകുന്ന ഭാഗങ്ങൾ കണ്ടാൽ, സെക്ഷുവലി ഒരു പുരുഷനെ, ഇപ്പൊ പുരുഷൻ ആവശ്യമുള്ള ഭാഗങ്ങൾ കണ്ടാൽ അത് എന്റെ പെങ്ങളുട്ടിയാണ് നല്ല തോന്നുക. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ പുരുഷൻ അവളൊന്ന് യൂസ് ചെയ്യാനുള്ള ഒരു മനോഗതമാണ് ഉണ്ടാക്കുന്നതാണ്, അതെനിക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള മനോഗതമാണ് ഉണ്ടാക്കുന്നതാണ്. അവസരത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ച് അവൻ ചിലപ്പോൾ ഇങ്ങനെ മനസ്സുകൊണ്ട് മാത്രം ആലോചിക്കും, ചിലപ്പോൻ ഒളിക്കണ്ണിട്ട് നോക്കും, ചിലപ്പോൾ ശരിക്കും തുറച്ചു നോക്കും, ചിലപ്പോൾ അവൻ കമന്റ് ചെയ്യും. കയറി പിടിക്കാൻ പറ്റിയ സമയമാണെങ്കിൽ കയറി പിടിക്കും. രാത്രി മുഴുവൻ വൃത്തികെട്ട വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ അവന്റെ കൺട്രോൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും, അവൻ പിടിച്ചു കഴിഞ്ഞിട്ട് അവൻ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഹിജാബിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് എന്തിനാണത്, ഹിജാബ് എന്തിനാ ഇസ്ലാം നിർദ്ദേശിച്ചത്? പിന്നെ അവളുടെ സൗന്ദര്യത്തെ പ്രകടമാക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അല്ല യുദൈന അല്ലെ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഫല യുദൈന, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, അവര് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നിർദ്ദേശിച്ചത് എന്നാണ്. നമ്മളെ മുന്നിലേ കൃത്യമായ കണക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ഈ കണക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഇത് പക്ഷേ ഡിബേറ്റ് ചെയ്യാൻ, ഇത് ഡിബേറ്റിങ്ങിന് പോണ ആളുകൾ ഇത് പറയാൻ സമ്മതിക്കൂല. പറഞ്ഞാൽ പോളിയും. ഞാൻ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ എവിടുന്നെങ്കിലും ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നൊരു ഒരു 6 മിനിറ്റ് ഇന്ന് ഖുതുബ ഏറെ എടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഖുതുബ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷേ പരമാവധി നമുക്ക് സമയത്തിനുള്ളിൽ തീർക്കാം. ഞാൻ ചില കണക്കുകൾ പറയാം. പബ്ലിക് ഡൊമൈനുള്ള കണക്കാ പറയണ്ടേ? പബ്ലിക് ഡൊമൈനുള്ള ആർക്കും സെർച്ച് ചെയ്താൽ കിട്ടുന്ന കണക്കാ പറയണത്? എന്താ നോക്കൂ നിങ്ങൾ, ഇതിൽ ഈ കണക്ക് പ്രകാരം സൗദി അറേബ്യയും അതേപോലെ തന്നെ US തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്, ഒരു താരതമ്യമാണ്. വലിയ ക്രൂരമായ കൊലപാതകങ്ങൾ സൗദി അറേബ്യയിൽ 0.88% അമേരിക്കയിൽ 9.51% ഒഹിയോ സ്റ്റേറ്റിലാണെങ്കിൽ 7.19% ഇനി റേപ്പ് കേസുകൾ സൗദി അറേബ്യയിൽ 0.33% അമേരിക്കയിൽ 34.53% ഇനി കൊള്ളയാണെങ്കിൽ 0.98% 243.08% ഇനി വയലന്റ് ക്രൈമുകളാണെങ്കിൽ 2.19% 287.12% ഞാൻ പറയണത് മദ്യമില്ലാത്ത സ്ത്രീകൾ കൃത്യമായി വേഷവിധാനം ചെയ്ത, കുറ്റം ചെയ്താൽ ശിക്ഷ ഉറപ്പുവരുത്തപ്പെടുന്ന, ഇസ്ലാമിക ശരീഅയുടെ തത്വങ്ങൾ പാലിക്കപ്പെടുന്ന സ്പേസിൽ നിന്നുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ആ സ്പേസിൽ നിന്നുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോ സൗദിയുടെ കണക്കുകൾ രാജഭരണാണ് കിട്ടൂല. നിങ്ങളെടുത്ത് സിസ്റ്റവും സംവിധാനം ഒക്കെ അല്ലേ? സിസ്റ്റവും സംവിധാനം വെച്ച് നിങ്ങൾ പുറത്തു കൊണ്ടുവരും, ഇതല്ല യാഥാർത്ഥ്യമെങ്കിൽ പുറത്തു കൊണ്ടുവരും. അപ്പൊ ഞാൻ പറയുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു സംഗതി, ഒരു സ്ത്രീയെ, ഒരു പുരുഷന്റെ ലൈംഗികതയെ, ലൈംഗികത ദൃശ്യമാകുമ്പോഴുള്ള ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇനി ഞാൻ പറയാം, ഇവിടുത്തെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്നറിയോ? ഇവിടുത്തെ ഒരു അടിസ്ഥാന പ്രശ്നം നമ്മൾ ഒരു ഒറ്റ കണക്കെടുത്താൽ മതി. ഇപ്പൊ സ്ത്രീയുടെ പർദ്ദയാണ് വലിയ പ്രശ്നം. പറഞ്ഞ് ആ പർദ്ദ ഇവിടെ ഇരിക്കുന്ന പലർക്കും തന്നെ ഒരുപക്ഷെ ആ പർദ്ദയോട് ഒരുതരം നെഗറ്റീവ് മൈൻഡ് ഉണ്ടാകും. ഞാൻ നിങ്ങളെ വിമർശിക്കണില്ല, ഞങ്ങളെ കുറ്റപ്പെടുത്തണില്ല, നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഇവിടെ ഒരു 5 പെണ്ണുകൾ നിൽക്കുന്നുണ്ട് വിചാരിക്കാം. ഇവിടെ അങ്ങ് നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്ന പെണ്ണ് ഒരു യൂറോപ്യൻ ഡ്രസ് കോഡ് ഇട്ട് ഇവിടെ ഏതോ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്നൊരു പെണ്ണാണ്. ആ പെണ്ണിന്റെ വേഷവിധാനം നമുക്ക് മനസ്സിൽ കാണാനും കൂടിയും കഴിയാത്തത്ര വൾഗറായിരിക്കും. ആ സ്ത്രീ ഇങ്ങനെ നാട്ടിലെ നോർമൽ ഒരു സാരിയൊക്കെ എടുത്ത സ്ത്രീനെ നോക്കിയിട്ട് എന്താ ചിന്തിക്കുക? ഇതൊക്കെ കുറച്ചേറെ കേട്ടോ, ഇതൊക്കെ വെച്ച് എങ്ങനെ ഇവർ പോണേ, ഇതൊക്കെ ചുറ്റാൻ എന്ത് പണിയായിരിക്കും? ഈ സാരി എടുത്ത സ്ത്രീ ചുരിദാറിട്ട സ്ത്രീനെ നോക്കിയിട്ട് എന്താ ചിന്തിക്കുക അറിയോ? സാരി എടുത്ത സ്ത്രീ ചുരിദാറിട്ട് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റണേ, എന്താ പോലെ കാട്ടുക, എനിക്കിത് ചുറ്റാൻ തന്നെ പാടാണ്, ഇത് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുക? ഇനി ഒരു ചുരിദാറിട്ട സ്ത്രീ ഒരു നോർമലി എന്താ പറയാ അത്യാവശ്യം കല്ലും മുത്തൊക്കെ ഉള്ള മറ്റേ ഫാഷൻ പറഞ്ഞിട്ടൊരു സ്ത്രീനെ നോക്കിയിട്ട് എന്താ പോലെ അവസ്ഥ, ഈ കറുത്ത സാധനോട്ട് എങ്ങനെ ഇവർ നടക്കണേ? ആ സ്ത്രീ തൊട്ട് കുറച്ചൊരു ലൂസുള്ള വസ്ത്രം ധരിച്ച ലൂസുള്ള പർദ്ദട്ടൊരു സ്ത്രീനെ നോക്കിയിട്ട് എന്താ വിചാരിക്കുക? ഇത്രയും ലൂസുള്ള ഈ സാധനം കെട്ടിട്ട് എങ്ങനെ വലിയ പോണത്? നിക്കാബിട്ട സ്ത്രീ ഈ പർദ്ദട്ട സ്ത്രീനെ നോക്കിയിട്ട് നിക്കാബ് കുറച്ച് ഏറെയണെന്നാണ്. ഈ രാജ്യത്ത് ഓരോ വ്യക്തിക്കും അയാളുടെ ഇഷ്ടം അനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്. ഈ വസ്ത്രം ധരിക്കണ പെണ്ണിനില്ലാത്ത അസ്വസ്ഥത, പിന്നെ ഇത് കാണണവർക്ക് ആവശ്യമല്ല. കാണണവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ അവസ്ഥയിലായിരിക്കും സംഗതിയൊക്കെ ഉണ്ടാകുക. ഈ പറയുന്ന സംഗതി ഇവിടെ ഉണ്ടാക്കുന്നത് ആരറിയോ? ഇവിടുത്തെ കോർപ്പറേറ്റ് ലോകമാണ്, പരസ്യ ലോകമാണ്, സിനിമാ ലോകമാണ്, ഫാഷൻ വ്യവസായമാണ്, സോഷ്യൽ മീഡിയ ആണ്. നിന്റെ ശരീരം നിന്റേതാണ്, നിന്റെ ചോയ്സ് ആണ് നിന്റേത്, നിനക്കിഷ്ടമുള്ളത് പോലെ ജീവിക്കൂ എന്ന കാര്യങ്ങൾ പറയുന്ന ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഇൻഡസ്ട്രി, അതാണ് ഈ പറയുന്ന എല്ലാ ആന്റി ഇസ്ലാം ക്യാമ്പയിനിന്റെയും ഫണ്ട് ഇറക്കുന്ന ഒന്നാമത്തെ കക്ഷി. ഇത് ഞാൻ വെറുതെ പറയണമെന്നല്ല, കൃത്യമായ കണക്കുകൾ വെച്ച് പറയും. എന്താ 2030 ആകുമ്പോഴേക്ക് $590 ബില്യൻ വിറ്റുവരവാണ് ടാർഗറ്റാണ് കണക്കാക്കുന്നത്. ഏത് മുഖം വെളുപ്പിക്കുന്നതും ചുണ്ട് ചോപ്പിക്കുന്നതുമായ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കോസ്മെറ്റിക് സർജറി ഉൾപ്പെടെയുള്ളത് വെച്ചിട്ട് $590 ബില്യൻ കണക്കാണ് വരുന്നത്. ഇനി ഈ കണക്കിനെ ഞാൻ 2 പോയിന്റുകളുമായി നിങ്ങളോട് ഒന്ന് താരതമ്യം ചെയ്യണം, അപ്പോഴാണ് ഈ കണക്ക് എത്ര വലുതാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. യുനെസ്കോന്റെ കണക്കനുസരിച്ച് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ 2030 ആകുമ്പോഴേക്ക് $97 ബില്യൻ എന്താണ് ഫിനാൻഷ്യൽ ഗ്യാപ്പാണ് ഉള്ളത്. ഒന്ന് $590 ബില്യൻ ഇതോ $97 ബില്യൻ നമ്മളെ കുട്ടികള് പഠിക്കണേ ബെഞ്ചും ഡെസ്കും ചോക്കും അധ്യാപകന്റെ ശമ്പളം ഉൾപ്പെടെ ഉള്ളതിന് വരുന്ന എക്സ്പെൻസ് ആണ് ഈ പറയണത്. മറ്റേത് $590 ബില്യൻ ആണ്. ഇനി അവിടെ തീരുന്നില്ല. മറ്റൊരു കണക്ക് പറയുകയാണെങ്കിൽ 2025 മലേറിയ നിയന്ത്രണത്തിനും നിർമ്മാർജ്ജനത്തിനുമായി WHO ഫണ്ടിങ് $9.3 ബില്യൻ ആയിരുന്നു. ഇത് 2025 ചില രാഷ്ട്രങ്ങളുടെ ലോ ആൻഡ് മിഡിൽ ഇൻകം രാജ്യങ്ങളിലെ കണക്കുകൾ എടുത്താൽ $20 ബില്യൻ ആണ് എക്സ്പെൻസ് പറയണത്. $20 ബില്യൻ ഈ പറയുന്ന കാര്യങ്ങളുടെ നിയന്ത്രണത്തിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വരുന്നത് അല്ലെ? രണ്ടു കൂടി കൂട്ടിയാൽ 9.3 കൂടി കൂട്ടിയാൽ $29.3 ബില്യൻ ആണ്. മറിച്ച് മറ്റേത് $490 ബില്യൻ. അപ്പൊ വലിയൊരു ബിസിനസ് ഇൻഡസ്ട്രിയാണിത്. ഈ ബിസിനസ് ഇൻഡസ്ട്രിയിൽ ആളുകൾ സാധനം വന്ന് വാങ്ങാനുള്ള വലിയ ക്യാമ്പയിനുകൾ നടക്കും. ഞാൻ ഈ കണക്ക് എന്തിനാ പറഞ്ഞത്? ഇത് രണ്ടും ഒരേ കാറ്റഗറി അല്ല. പക്ഷേ പണം മനുഷ്യൻ ചെലവാക്കുന്നതിന്റെ തോത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഒന്ന് ഗവൺമെന്റ് ആണ്, രണ്ട് വ്യക്തികളാണ്. ആ താരതമ്യം അതിനൊന്നും ഞാൻ നിരാകരിക്കണില്ല. പക്ഷേ കൃത്യമായി ജനങ്ങളെടുത്തു നിന്ന് വാങ്ങുന്ന നികുതി പണത്തിന്റെ ഈ ചെലവാക്കുന്നിടത്തുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ധരിച്ചത്. ഇനി നോക്കൂ, നിങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ഞെട്ടുന്ന വേറെയും ചില കണക്കുകൾ നമുക്ക് പിന്നെ പറയാൻ പറ്റും. 2026 പ്രൊജക്ഷൻ പ്രകാരം ഇന്ത്യയിലെ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3.20 ലക്ഷം കോടി രൂപയാണ്. 3.20 ലക്ഷം കോടി രൂപയാണ്. എന്തിന്? കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ നമ്മളെ കുട്ടികളും നമ്മളെ മക്കളും എല്ലാവരും കൂടിയും കൊണ്ടേറ്റ് പിന്നെ ചുണ്ടു ചോപ്പിക്കാനും മുഖം വെളുപ്പിക്കാനും വേണ്ടി ചെലവാക്കുന്ന പൈസ. 2026-27 കേന്ദ്ര ബജറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ മുഴുവൻ അലോക്കേഷൻ പ്രകാരം 55.72 കോടി ലെവലിലാണ്. പിന്നെ 72 ലക്ഷം കോടി ആണ് യഥാർത്ഥത്തിൽ ചെലവ് വരുന്നത്. ഇവിടെയും ഏകദേശം വലിയ വ്യത്യാസം യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 5.5 മുതൽ 6.5 ഇരട്ടി വരെ വ്യത്യാസമുണ്ട്. 6.5 ഇരട്ടി വരെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ വർഷം തോറും 3000 മുതൽ 4000 കോടി നമ്മളെ കുട്ടികൾ ഇതിനു വേണ്ടി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടുത്തെ ചില കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചില സംഗതികൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ വ്യത്യസ്തമായ സംരംഭങ്ങളിലുള്ള പല കണക്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കുറഞ്ഞ ഒരു ചെലവേ ബാക്കി പല കാര്യങ്ങൾക്കും വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇത് എന്തിനാണ് ഈ കണക്കുകൾ ഇവിടെ ഉദ്ധരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കൃത്യമായും സുഹൃത്തുക്കളെ ഒരു വിഷയം ഇതിൽ മനസ്സിലാക്കി പോകേണ്ടത്, ഇത്രയും ശക്തമായ

വായിക്കണില്ല കേട്ടോ. ലോകത്ത് 100 ആള് ഇസ്ലാം, ഒന്ന് ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്, ആർക്കും സെർച്ച് ചെയ്താൽ കിട്ടും. വെറുതെ ഗൂഗിൾ ഇമേജിൽ പോയിട്ട് ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ എന്ന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ പിന്നെ മാപ്പ് നിങ്ങൾക്ക് കിട്ടും, അതിന്റെ കറക്റ്റ് അതിന്റെ ഈ പിന്നെ കൃത്യമായി അത് എങ്ങനെയെന്നുള്ളതിന്റെ ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. അതിൽ തന്നെ 100 ആള് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അതിലെ 40 അല്ല 60 ആളുകൾ സ്ത്രീകളാണെന്നാണ്, 69 മുതൽ 62 ആളുകൾ സ്ത്രീകളാണെന്നാണ് കണക്ക്. ഒരൊറ്റ മാസ്കുമേ 32% കുറവ് വന്നെങ്കിൽ സ്ത്രീകൾ പൂർണ്ണ ഹിജാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ഇറങ്ങുന്ന അവസ്ഥ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ മാർക്കറ്റിനെ എത്രത്തോളം ബാധിക്കും? അപ്പൊ അവർ സ്വാഭാവികമായും പറഞ്ഞുകൊണ്ടേയിരിക്കും, അവരുടെ ഈ നെഗറ്റീവ് ക്യാമ്പയിനുകൾ കൃത്യമായി നടന്നുകൊണ്ടേയിരിക്കും. ബ്രിട്ടനിലെ ഫെയ്ത്ത് മാറ്റേഴ്സ് എന്ന സംഘടന നടത്തിയ സമഗ്രമായ പഠനം, യു കെയിൽ പ്രതിവർഷം 5000-ൽ അധികം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, 65% മുതൽ 70% വരെ എന്താ അതിൽ സ്ത്രീകളാണ് എന്നതാണ്. ഇത് ഇൻഡിപെൻഡന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ദ ബ്രിട്ടീഷ് വുമൺ ഹു ബിക്കം മുസ്ലിം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിൽ യു കെയിൽ മതം മാറുന്ന ഓരോ പുരുഷനും ആനുപാതികമായി 2 സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് എന്നാണ്. ഇനി ഞെട്ടുകിണ കണക്കുകൾ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ISIS തടവിലാക്കിയ സ്ത്രീ അവസാനം നയതന്ത്ര പിന്നെ ചർച്ചകളിലൂടെ അവർ പുറത്തേക്ക് വന്ന, അവര് നേരെ മുസ്ലിമാകെ ചെയ്ത് ISIS 1000 വട്ടം നഖശിഖാന്തം പിന്നെ ചങ്കിലെ ചോര പൊട്ടുന്ന സ്വരത്തിൽ മുസ്ലിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ യോജിക്കില്ല, ISIS യോജിക്കാവുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഇല്ല. ലോകത്തെ അറിയപ്പെട്ട ഒരു മുസ്ലിം സ്കോളർ പോലും ISIS പ്രത്യക്ഷപ്പെടും വരെ, മുസ്ലിം ലോകത്തിന് പേരുകൊണ്ടെങ്കിലും അറിയുന്ന ഒരു മുസ്ലിം സ്കോളർ പോലും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് അവരുടെ സ്കോളേഴ്സിനൊക്കെ ജന അറിയണത്. അതുകൊണ്ട് തന്നെ ഒരാളുടെയും സപ്പോർട്ട് അതിനില്ല. എന്നിട്ട് പോലും അവിടെ പോയി പിന്നെ എന്താണ് അവര് പിടിച്ച് പിന്നീട് നയതന്ത്ര ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മോചിതരായ സ്ത്രീകൾ അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് ഹിജാബ് ധരിച്ച് ഇസ്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാണ്, ഇസ്ലാം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു കച്ചവട താല്പര്യങ്ങൾ, കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, ആ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് എതിരാണ് ഇസ്ലാം എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ വലിയൊരു പിന്നെ ഇത്തരം ആഹ്വാനങ്ങൾക്കും ഇത്തരം കലാപങ്ങൾക്കുമുള്ള ഇത്തരം വിമർശനങ്ങൾക്കുമുള്ള കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മളെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ, നമ്മളെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ചുണ്ടിൽ എന്തോ തേക്കണതും മുഖത്തെന്തോ പുരട്ടണതും അതൊക്കെ ഒരു വലിയ വിഷയമായി ഉന്നയിക്കുകയാണ്. എന്താ ഇപ്പൊ ചുണ്ടിലൊന്നാണ് തേച്ചാ പ്രശ്നം, എന്താ മുഖം ഒന്നാണ് വെളുപ്പിച്ചാ പ്രശ്നം, എന്താ പെണ്ണ് സുന്ദരിയായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ പ്രശ്നം എന്ന് ചോദിക്കണ ചില ആളുകളെങ്കിലും ഉണ്ടാകും. ഇത് ഇവിടെ ഒന്നും നിൽക്കാൻ പോണില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്നും നിൽക്കാൻ പോണില്ല. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് അങ്ങാടിപ്പുറം മേൽപ്പാലം അങ്ങനെ കയറി പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ബോർഡ് കാണാം, നിങ്ങളുടെ മൂക്കിന്റെ ആകൃതി മാറ്റിത്തരാം എന്നാണ്, മൂക്കിന്റെ ആകൃതി മാറ്റിത്തരാം എന്നാണ്. നിങ്ങൾ വെറുതെ കോസ്മെറ്റിക് സർജറികളെ കുറിച്ചുള്ള, സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയുള്ള സർജറികളെ കുറിച്ചുള്ള പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്, അല്ലെ ഏതെങ്കിലും ചാറ്റ് ബോർഡിനോട് ചോദിക്കും. ജെമിന എടുത്തിട്ട് ഇന്ന് ഖുത്ബ കഴിഞ്ഞതിന് ശേഷം ജെമിന എടുത്തിട്ട് ഈ മൗലവി ഇന്നത്തെ ഖുത്ബയിൽ ഇങ്ങനെ തന്നെ പറഞ്ഞോളൂ, നിങ്ങൾ മൗലവി ഇന്നത്തെ ഖുത്ബയിൽ ഈ സൗന്ദര്യ വർദ്ധനവിന് വേണ്ടിയുള്ള പല പല ശസ്ത്രക്രിയകളെ കുറിച്ചും പറയുണ്ടായി. ഏതെല്ലാം ശസ്ത്രക്രിയകളാണ് നടക്കുന്നത്, അതിനോരോന്നിനും വരുന്ന ചെലവ് എന്താണ്, ലോകത്ത് അതിന്റെ അത് കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ ഒന്ന് വെറുതെ ചോദിച്ചു നോക്ക്. അപ്പൊ നമ്മളുണ്ടല്ലോ ബേജാറായിട്ട് അവിടെ ഇരിക്കും നമ്മളെ പെൺകുട്ടികളെ കുറിച്ച് ആലോചിച്ചിട്ട്. ഇന്ന് നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി, ചുണ്ടൊന്ന് ചുമപ്പിക്കാതെയും മുഖമൊന്ന് വെളുപ്പിക്കാതെയും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോനിലയിലേക്ക് നമ്മളെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അവരെ റിയൽ കണ്ണാടികളല്ല ഇപ്പൊ നോക്കണേ, അവര് സ്നാപ്ചാറ്റിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഫിൽട്ടേർഡ് ആയിട്ടുള്ള, അവരുടെ മുഖം ഫിൽട്ടർ ചെയ്തിട്ട് അവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റും, അതാണ് നോക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടുത്തെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ചെയ്തത്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഇൻഡസ്ട്രി മനുഷ്യരോട് ചെയ്ത ചതി എന്താ? നമ്മളെ കുട്ടികളെ 2 പോയിന്റ് പെൺകുട്ടികളെ പഠിപ്പിച്ചു, ഒന്ന് മെലിയണം, രണ്ടാമത്തേതോ വെളുക്കണം. ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് അവർ നിയന്ത്രിച്ചിട്ടുണ്ടാവും, അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകാര്യത്തിന് വേണ്ടിയിട്ടല്ല, കിഡ്നിനെ ബാധിക്കും കരളിനെ ബാധിക്കും എന്നൊന്നും വിചാരിച്ചിട്ടല്ല, ചുറുക്കു പോകുന്ന വിചാരിച്ചിട്ടാ. ഇപ്പൊ വെളുപ്പാണ് ഭംഗി എന്ന് എവിടെയൊക്കെയോ പഠിപ്പിച്ചു വെച്ചു, വെളുപ്പാണ് ഭംഗി പിന്നെ സ്കെൽട്ടാകണം എന്ന് എവിടെയൊക്കെയോ പഠിപ്പിച്ചു വെച്ചു. മുഖത്ത് രോഗ ചികിത്സക്ക് ചെലവാക്കുന്നതിലേറെ, അതാണ് നമ്മൾ കണ്ടത് അല്ലെ, രോഗ ചികിത്സക്ക് ചെലവാക്കുന്നതിലേറെ മുഖത്തിന്റെ ചുളിവ് ഒഴിവാക്കാനുള്ള ചെലവാക്കലാ കാണുന്നത്. BTS പോലെയുള്ള കെ ഡ്രാമ പോലെയുള്ള കൊറിയയിൽ നിന്നൊക്കെ വരുന്ന കുറെ സാധനങ്ങളുണ്ട്, കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ കെ ഡ്രാമന്റെ ഒക്കെ ഒരു പ്രത്യേകത,
അതിൽ സിമ്പിൾ പോണാണുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. എന്ന് പറഞ്ഞാൽ വസ്ത്രം പൂർണ്ണമായി ഉരിഞ്ഞിട്ടുള്ള സെക്സ് ഒന്നാവില്ല ചിലപ്പോൾ.

0: കിടക്കുന്നത്. കേട്ടോ, ഞാൻ എന്റെ അറിവ് വെച്ചിട്ടാ പറയണത്. അത് കുറച്ചും കൂടി എന്തായിരിക്കും, ഷേക്ക് ആൻഡ് ഉണ്ടാവും, ഹഗ് ഉണ്ടാവുക മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന്റെ ഇടയിൽ ഒരുപാട് സാധനങ്ങൾ കുട്ടികളുടെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഞാൻ എന്റെ വളരെ പേഴ്സണലായ പിന്നെ അനുഭവത്തിൽ എനിക്കറിയാം എന്താണ്, കുട്ടികൾ ഇങ്ങനെ ഫുള്ള് പൊട്ടിട്ടിട വരുന്നത്, ഒരു കുത്തുപോലും കാണാതെ. ഇത് എവിടുന്ന, ഇത് നമ്മളെ ഓരോ നാട്ടിലെയും കാലാവസ്ഥക്കും അവിടുത്തെ അവസ്ഥക്കും അനുസരിച്ച് മനുഷ്യന്റെ ചർമ്മങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ചൂടുള്ള കാലാവസ്ഥ പോലെയല്ല തണുപ്പുള്ള കാലാവസ്ഥ, മിക്സ്ഡ് കാലാവസ്ഥയിൽ അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ കുറെ വ്യത്യാസങ്ങളും പ്രത്യേകതകളൊക്കെ ഉണ്ടാകും. ഈ വ്യത്യാസങ്ങളെയും പ്രത്യേകതകളെയും ഒന്നും കുട്ടികൾ ആലോചിക്കണില്ല. അവർക്ക് ഒരു തരം ഇൻസെക്യൂരിറ്റി കൊടുക്കുകയാണ്. ഈ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു തരം മാനസിക അവസ്ഥ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു തരം രോഗം കുട്ടികളുടെ ഉള്ളിൽ പടർത്തുന്ന വല്ലാത്തൊരു പിന്നെ സാഹചര്യം യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഭവിക്കുന്നതിന്റെ തുടർച്ച എന്താ, ഇനി ചുണ്ട് വീർപ്പിക്കാനുള്ള പ്രത്യേക സർജറികൾ, ബ്രസ്റ്റ് വീർപ്പിക്കാനുള്ള വളരെ അപകടകരമായ പലതും കുത്തിവെച്ചിട്ട് ബ്രസ്റ്റ് വീർപ്പിക്കണേ, അതേപോലെ തന്നെ എന്താ പറയാ പിന്നെ മൂക്കിന്റെ കോലം മാറ്റുന്ന, ചുണ്ടിന്റെ കോലം മാറ്റുന്ന, അതാണ് ഫാഷൻ എന്നാണ് പുതിയ ഡിസൈനിങ് വരുന്നത്. ഇതിലെ പല ശസ്ത്രക്രിയകൾക്കും സർക്കാരിന്റെ ഫണ്ടിങ് പോലും ഉണ്ട്. അത് ഈ ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയ വലിയൊരു അപകട മുനയിലാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പ്രസ്താവനകളിലെ സൂക്ഷ്മത പ്രശ്നങ്ങളോ അതൊക്കെ വെച്ചിട്ട് പലപ്പോഴും കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോകുമ്പോൾ വലിയ അപകടങ്ങളുണ്ട്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമും ഇസ്ലാം മുസ്ലിം സ്ത്രീയോട് കയറിപ്പോകാൻ പറഞ്ഞ, മുസ്ലിം സ്ത്രീക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളും കൃത്യതകളും എല്ലാം വളരെ വ്യക്തമായി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂൽ പഠിപ്പിച്ചത്, ഫൈൻ ഖാലത് ബിക ഹയാത്, തന്റെ മുന്നിൽ ഇസ്ലാം സ്വീകരിക്കാൻ വന്ന അദീനെ സാക്ഷി നിർത്തി പ്രവാചകൻ പറയാം, അദീയെ നീ ഇനിയും ഒരുപാട് കാലം ജീവിച്ചാൽ ലതറയന്ന അല്ലഈനത തറഹലു മിനൽ ഹിറ ഹത്ത തൂതുഫു ബിൽ കഅബ ലാ തഖഫു അഹദൻ ഇല്ലല്ലാ, നിനക്ക് ഇസ്ലാമിക രാഷ്ട്രത്തെ കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുക, ഇസ്ലാമിക രാഷ്ട്രം പടർന്നു പന്തലിച്ചിട്ടുണ്ടാകും. അന്ന് ഒരു പെൺകുട്ടിക്ക് അവളുടെ ഒട്ടകത്തിന്റെ പുറത്ത് ഇറാഖിലെ ഹിറയിൽ നിന്ന് പരിശുദ്ധ കഅബാലയം വരെ അവൾ തനിച്ച് യാത്ര ചെയ്യുന്ന, ആരെയും ഭയപ്പെടാതെ യാത്ര ചെയ്യാൻ മാത്രം പറ്റുന്ന അത്ര സുരക്ഷിതത്വം വരുന്ന ഒരു നാടായി ഇത് മാറുന്നതാണ്. മനസ്സിലായില്ലേ, അത്രയും സുരക്ഷിതത്വമുള്ള ഒരു നാടായി ഇത് മാറുന്നു. അപ്പോ പെണ്ണിനോട് ഇസ്ലാം പറയുന്ന എല്ലാ വിഷയത്തിന്റെയും മർമ്മം സുരക്ഷിതത്വം തന്നെയാണ്. പെണ്ണിന്റെ കൂടെ ഒരു എന്താ പറയാ പിന്നെ മഹറമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് അസ്വാതന്ത്ര്യമായിട്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താ മഹറമ്, മഹറമാരാ, വാപ്പ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ. അവൾക്ക് തിരുവനന്തപുരത്ത് പഠിക്കണമെങ്കിൽ കൊണ്ടുപോയി ആക്കുന്നിടത്ത് പിന്നെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുമ്പോൾ അത് പെണ്ണിനുള്ള അംഗീകാരമാണ്. അവൾക്ക് കാശ്മീർക്ക് പോകണമെങ്കിൽ അവൾ സോളോ ട്രിപ്പ് ബൈക്കുമേ അല്ലെങ്കിൽ പിന്നെ സൈക്കിളുമേ പോകലല്ല, ഇവിടുത്തെ ബൈക്ക് കമ്പനികൾ ഇറക്കണ ട്രെൻഡിൽ വീഴലല്ല. ബൈക്ക് കമ്പനികള് രണ്ട് ഡ്രോൺ വീഡിയോ ഉണ്ട് എടുക്കും അല്ലേ, നല്ലൊരു പിന്നെ എന്താ റോഡ്, ആ റോഡിൽ ആകാശ കാഴ്ച, പിന്നെ സൈഡിൽ നിന്നുള്ള കാഴ്ച, പിന്നെ ഗീർ തട്ടുന്ന കാഴ്ച, എന്നിട്ടൊരു ഗ്രാഫിക് ഡിസൈൻ ചെയ്ത ആനിമേറ്റഡ് സിംഹം ഓടുന്ന കാഴ്ച, ഒരു പെണ്ണ് ഡ്രൈവ് ചെയ്ത് പോണ കാഴ്ച, താഴെ കുറെ കൂലിക്ക് ആളെടുത്തിട്ട് കൊടുക്കണ കമന്റ്സ്, ഇതിന് നമ്മളെ കുട്ടികളാകെ കൂടെ ഒറ്റക്ക് ഈ മൈൻഡിലേക്ക് എത്തുകയാണ്, ഈ മൈൻഡിലേക്ക് എത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം ശരിക്കും ഒരു സെക്യൂരിറ്റി ഓഫീസറായി വാപ്പയെയും പിന്നെ ആങ്ങളെയും ഒക്കെ നിശ്ചയിച്ചു കൊടുക്കുക ചെയ്തത്, അതല്ലാതെ പെണ്ണിനെ കെട്ടിയിടല്ല ചെയ്തത്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇസ്ലാമിക ചരിത്രത്തിലെ എത്ര വനിതകൾ, ഉന്നതരായ വനിതകൾ, ഈ എല്ലാ നിയമങ്ങളും പാലിച്ച്, ഈ എല്ലാ തത്വങ്ങളും പാലിച്ച് എത്ര എത്ര വനിതകൾ ഇസ്ലാമിക ചരിത്രത്തിൽ ധന്യയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സമ്പാദിക്കാനുള്ള ഉത്തരവാദിത്വം പെണ്ണിന് ഇസ്ലാം കൊടുത്തിട്ടേ അല്ല. പെണ്ണ് ഇപ്പൊ എന്റെ ഭാര്യക്ക് മാസം 50,000 രൂപ സാലറി ഉണ്ട് എന്ന് വിചാരിക്കുക. ആ സാലറിയിൽ നിന്ന് ഒരു രൂപ പോലും അവളെ വീട്ടു ചെലവ് നടത്താൻ തന്നിട്ടില്ല എന്ന് വെക്കുക. മാത്രമല്ല, അവളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്റെ വണ്ടിയിൽ എണ്ണടിച്ച് പിന്നെ അവളെ കൊണ്ടുപോയി കാണിച്ചു, എന്തിപ്പോഴുള്ള ഒരു പൈസ എനിക്ക് തരുന്നില്ലോ എന്ന് ചിന്തിക്കാനുള്ള അവകാശം എനിക്കില്ല. അവളെ ഭക്ഷണവും അവളെ വസ്ത്രവും അവരുടെ സർവവും അവൾക്കുള്ളതാണ്. നിങ്ങൾ അവളുടെ പിന്നെ തെങ്ങും തോട്ടത്തിലെ തേങ്ങ വിറ്റിട്ട് ആ തേങ്ങന്റെ പൈസ, എത്ര തേങ്ങ ഉണ്ടായിരുന്നു, എത്ര കിലോ ഉണ്ടായിരുന്നു, 3,000 രൂപ റബ്ബറിൽ പിന്നെ ബാൻഡേജ് കെട്ടിയാണ് കൊടുക്കണം, നിങ്ങൾക്ക് അതിന് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. അത്ര ക്ലാരിറ്റിയിൽ ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിനെ വേട്ടയാടുമ്പോൾ പലപ്പോഴും ഉത്തരങ്ങളില്ലാതെ പോണത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, പ്രായോഗിക ജീവിതത്തിൽ പെൺകുട്ടികൾക്ക് വീട്ടിൽ ഇത് അനുഭവിക്കാൻ പറ്റൂല. നമ്മൾ സ്വത്തോഹരി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, മൊത്തത്തിൽ 4-3 ഏക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്, അറിയും, ഒരു തുണ്ട് ഭൂമി ഉപയോഗിക്കാൻ പറ്റൂല, വല്ലോ കുന്നോ മലയോ കൊടുക്കും. അത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല, ഇസ്ലാം അനുഷ്ഠിക്കേണ്ടവന്റെ അടുത്ത് വരുന്ന പ്രശ്ന. പെങ്ങന്മാർക്കുള്ള നദിക്ക് ഓൾ വിറ്റുപോകുമെന്ന് പഠിച്ചിട്ട് വഴി കൊടുക്കൂല. അല്ലെ? അതേപോലെ തന്നെ പെൺകുട്ടികളെ വിദ്യാഭ്യസിപ്പിക്കുന്നിടത്ത് എന്താ അത് പെൺകുട്ടിയല്ലേ എന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങൾ വീടുകളിലുണ്ട്. പിന്നെ അമ്മായിമ്മ വരുമ്പോൾ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൊതുവെ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെയും ക്യാമ്പയിൻ ആളുകളുടെയും ഒക്കെ പിന്നെ ഒരു ലെവലിൽ നിന്നിട്ട് നമ്മൾ പെൺകുട്ടികളെ ചിന്തിക്കുക, ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടണില്ല എന്നാണ് എന്ത് ചെയ്യുക, ചിന്തിക്കുക. പെൺകുട്ടിയാണെങ്കിൽ അപ്പൊ ഒന്നാമത്തെ വയസ്സ് മുതൽ അവളോട് കല്യാണത്തെ കുറിച്ചാണ് പറയാം. ഇത് ഓരോന്നിനും പറയാനുള്ള ഓരോ സമയവും നേരമൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പോകവേണ്ട. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാരന്റിംഗ് കോഴ്സ് എന്നുള്ളൊരു പുതിയ സംരംഭം പിസിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പ്രായത്തിലുള്ള കുട്ടികളോട് എങ്ങനെ ഇടപെടണം, പെരുമാറണം എന്നുള്ളതാണ്. ആ കോഴ്സിന്റെ ഒക്കെ ഭാഗമാകാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ, ഇസ്ലാം പെണ്ണിനെ കെട്ടിപ്പൊതിയുന്നു എന്ന് പറയുന്നവരുടെ അജണ്ടകൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് താജുദ്ദീൻ സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം rrb.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: ഗേറ്റ് തുറക്കാറായി. പരീക്ഷ ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിൽ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, കോമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് IITകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ PG PhD പഠനത്തിനായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജോലി നേടാനും അവസരമൊരുക്കുന്ന പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഗേറ്റ്. 2027 ഗേറ്റ് ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിലായി നടത്തും. വിശദവിവരങ്ങൾക്കായി gate2027.iitm.ac.in.
5: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ് പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേസ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. രാത്രിയിലെ മര്യാദകൾ, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, രാത്രിയിൽ ഒരു വിശ്വാസി പാലിക്കേണ്ടുന്ന മര്യാദകൾ, അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. രാത്രിയിൽ പാലിക്കേണ്ടുന്ന വേറെയും ധാരാളം മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാല്ലാ അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു മര്യാദയാണ് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത്, അത് രാത്രിയിലെന്ന് മാത്രമല്ല ഏത് സമയത്ത് ഉറങ്ങുമ്പോഴും കമിഴ്ന്നു കിടക്കാൻ പാടുള്ളതല്ല. അഥവാ വയറ് നിലത്ത് കുത്തി ആ രൂപത്തിലുള്ള ഉറക്കം അനുവദനീയമല്ല. ഹദീസിൽ നമുക്കത് കാണുവാൻ സാധിക്കും. സ്വഹാബി പറയുകയാണ്, അതാനി ആത്തിൻ വ അനനായിമുൻ അലാ ബത്വനി, ഞാൻ എൻ്റെ വയറ് കുത്തി അഥവാ കമിഴ്ന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരാൾ എൻ്റെ അടുക്കൽ വരികയും ഫഹറക്കനി ബിരിജിലിഹി, അയാളുടെ കാലുകൊണ്ട് എന്നെ തട്ടി വിളിക്കുകയും ചെയ്തു. ഫഖാൽ, എന്നിട്ട് അയാൾ പറഞ്ഞു, കും, എഴുന്നേൽക്ക്. ഹാദിഹി ലജ്അത്തുൻ യുബ്ഗിലുഹല്ലാഹ്, തീർച്ചയായും ഈയൊരു കിടത്തം ഇത് അള്ളാഹുവിന് വെറുപ്പുള്ള രൂപത്തിലാണ്. ഇങ്ങനെ വയറ് നിലത്തു കുത്തി കമിഴ്ന്നു കിടക്കുക എന്നുള്ളത് അള്ളാഹുവിന് വെറുപ്പാണ്. ഫറഫഅതു റസീ, ഇപ്പൊ സ്വഹാബി പറയാണ്, ഞാൻ എന്റെ തല ഉയർത്തി നോക്കിയത് ആരാണ്? ഫഇദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ അലാ റസീ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തലക്കരികിൽ നിൽക്കുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണത് പറഞ്ഞത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ രാത്രിയിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ ഈ രൂപത്തിൽ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ കിടക്കുക എന്നുള്ളത് അതൊരിക്കലും അനുവദനീയമായതല്ല. അത് അള്ളാഹുവിന് വെറുപ്പുള്ളതാണ്. അതൊരു പക്ഷേ കുഫ്ഫാറുകളുടെ ആദത്തിൽപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ദുനിയാവിലെ തെമ്മാടികളുടെ ആദത്തിൽപ്പെട്ടതായിരിക്കാം എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഹാദിഹി നൗമത്തുൻ യക്റഹുഹല്ലാ, അള്ളാഹുവിന് വെറുപ്പുള്ള കിടത്തമാണ് അത് എന്നാണ്. അപ്പം അള്ളാഹുവിന് ദേഷ്യമുള്ള, അള്ളാഹുവിന് വെറുപ്പുള്ള കിടത്തം. ഇനി മറ്റൊരു ഹദീസിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹുനഹു ഉദ്ധരിക്കുന്ന, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നത്, മർറബി അൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിലൂടെ നടന്നുപോയി. വ അന മുൽത്വജിഉൻ അലാ ബത്വനി, ഞാൻ എൻ്റെ വയറ് അതിന്മേൽ കിടക്കുകയാണ്, അഥവാ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കമിഴ്ന്ന് കിടക്കുകയാണ്. ഫറക്കലനി ബിരിജിലിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാലുകൊണ്ട് എന്നെ തട്ടി എന്നൊരു പറഞ്ഞു. യാ ജുന്ദുബ്, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്നമാഹിയു അഹ്ലിന്നാർ, ഇത് നരകാവകാശികളുടെ കിടത്തത്തിൽപ്പെട്ടതാണ്. നരകത്തിൽ പോകുന്ന ആളുകൾ അവരാണ് ഇങ്ങനെ കിടക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോൾ നരകാവകാശികളുടെ കിടത്തം, അള്ളാഹുവിന് വെറുപ്പുള്ള കിടത്തം, അള്ളാഹുവിന് ദേഷ്യമുള്ള കിടത്തം എന്നൊക്കെ വ്യത്യസ്ത ഹദീസുകളിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഇന്ന ഇല്ലത്തന്നഹി അൻ ഹാദിഹിൽ ഹൈ അത്തി ഫിന്നവും, ഇങ്ങനെ കമിഴ്ന്ന് കിടന്നുറങ്ങുക എന്നുള്ളത് വിരോധിക്കാനുള്ള കാരണം, അന്നവൽ അസ്വദരി വൽ വജിഹില്ലദൈനി ഹുമാമിൻ അഷ്റഫിൽ അഅലാഇ അലൽ അർദി അഥവാ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ആദരവുള്ള ഹൃദയം അഥവാ നെഞ്ച്, അതേപോലെ മുഖം, ഇത് രണ്ടും അള്ളാഹു അല്ലാത്തവർക്കായി ഭൂമിയിൽ വെച്ച് നിന്ദിക്കുക എന്നതാവാം. അതായിരിക്കാം ഒരു കാരണം. ഔ അല്ല എങ്കിൽ ലി അന്നഹു തശബ്ബുഹുൻ ബിൽ ത്വിജാ ലിവാത്ത്. ഈയൊരു കടത്തം ലൂത്ത് നബിയുടെ ജനതയുടെ അഥവാ സ്വവർഗരതിക്കാരായിരുന്നല്ലോ അവര്, അവരുടെ കിടപ്പിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ്. ചിലോര് പറഞ്ഞു ഇന്നമാ ഹിയ ലിജഅത്തു അഹ്ലിനാർ, അത് നരകാവകാശികളുടെ കിടത്തമാണല്ലോ അതുകൊണ്ടാണ്. ചിലോര് പറഞ്ഞു ഹാദാ ഇദാ കാന ബൈനന്നാസ് ഫഅമ്മാ ഇദാ കാന ഫീ ബൈതിഹി ഔ ഫീ ഖൽവതിഹി ഫലാ ഹർജ അലൈഹ്. ഇങ്ങനെ കടക്കുന്നത് വിരോധിക്കുന്നത് ജനങ്ങൾക്കിടയിലാകുമ്പോഴാണ്. എന്നാൽ ഒരാൾ ഒറ്റക്കാണെങ്കിലോ തൻ്റെ വീട്ടിലാണെങ്കിലോ അതിന് പ്രശ്നമില്ല എന്നൊക്കെ ചില ആളുകൾ അതിന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ ഒരു കിടത്തം ഏതവസ്ഥയിലാണെങ്കിലും ഒഴിവാക്കൽ തന്നെയായിരിക്കും നല്ലത്, അല്ലാഹു അഅലം. അതുപോലെ മറ്റൊരു മര്യാദയാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. അഥവാ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈയും വായയും നന്നായി കഴുകി വൃത്തിയാക്കണം. അവ വൃത്തിയായിട്ടില്ല എങ്കിൽ രാത്രി ഇഴജന്തുക്കളുടെയും പ്രാണികളുടെയും ഉപദ്രവമേൽക്കുവാൻ സാധ്യതയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മന്നാമ വ ഫിയദിഹി ഗമറുൻ, ഒരാൾ തൻ്റെ കയ്യിന്മേൽ നെയ്യ് ഉള്ള അവസ്ഥയിൽ കിടന്നുറങ്ങിയാൽ വലം യഗ്സിൽഹു, അവനത് കഴുകിയിട്ടില്ല എങ്കിൽ ഫ അസ്വാബുഹു ഷൈഉൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉപദ്രവം അവന് സംഭവിച്ചാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവനെ തന്നെ ആക്ഷേപിക്കട്ടെ. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഥവാ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണത്തിൻ്റെ ചിലപ്പോൾ ഒരല്പം കൊഴുപ്പുള്ള എണ്ണമയമുള്ള ഭക്ഷണമായിരിക്കും, അപ്പോൾ അതിൻ്റെ ആ എണ്ണയുടെ അവശിഷ്ടം കയ്യിലിങ്ങനെ ബാക്കിയുണ്ടാവും, അത് കയ്യിലുള്ള ആ അവസ്ഥയിൽ കിടന്നുറങ്ങിയാൽ ഒരുപക്ഷെ ഇഴജന്തുക്കൾ അവ ഇതിൻ്റെ മണം പിടിച്ച്, എട്ടുകാലി പോലത്തെ കൂറ പോലത്തെ ഇഴജന്തുക്കൾ അതിൻ്റെ മണം പിടിച്ച് അവന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അവനെ തന്നെ ആക്ഷേപിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി, അഥവാ അങ്ങനെ കിടന്നുറങ്ങരുത് എന്ന്. അപ്പോൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്നായി കയ്യും വായയും കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ കിടന്നുറങ്ങാൻ പറ്റൂ. അതുപോലെ വുദു ചെയ്യുക എന്നുള്ളത് മറ്റൊരു മര്യാദയാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ബറ ഇബ്നു ആസിബ് റളിയല്ലാഹുഅൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത് ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അതൈത മൽജഅക, നീ നിന്റെ വിരിപ്പിലേക്ക് അഥവാ ഉറങ്ങുവാൻ ഉദ്ദേശിച്ചു കൊണ്ട് ചെന്നാൽ ഫതവദ്ദഉ വുദുഅക ലിസ്സലാത്ത്, നിസ്കാരത്തിന് വേണ്ടി നീ എങ്ങനെ വുളു ചെയ്യുമോ അതുപോലെ വുളു ചെയ്യുക. അപ്പം അങ്ങനെ വുളു ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉറങ്ങേണ്ടത് എന്നർത്ഥം. അതുപോലെ ബിസ്മി ചൊല്ലി വാതിലുകൾ അടക്കുക. നമ്മൾ ഉറങ്ങാൻ നേരത്ത് വാതിലുകൾ അടക്കാറുണ്ട്. കള്ളന്മാർ കയറുമോ ഏഴുജന്തുക്കൾ കയറുമോ ഭയപ്പെട്ടത് നമ്മൾ മാത്രമല്ല, ഇവിടെയുള്ള അമുസ്ലിമീങ്ങളും നിരീശ്വരവാദികളും എല്ലാവരും ചെയ്യാറുണ്ട്. കാരണം അതൊരു ഒരു നാട്ടാചാരമാണ്, ഒരു നിത്യജീവിതത്തിലെ ശീലമാണ്. എന്നാൽ അത് പ്രവാചകൻ്റെ ചര്യയാണ് എന്ന നിയ്യത്തോടുകൂടി ചെയ്യുമ്പോൾ നമുക്കതിന് പ്രതിഫലമുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹുഅൻഹുമയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇദാ കാന ജുന്നുഹുൽ ലൈൽ, രാത്രി അതിങ്ങനെ ഇരുട്ടിത്തുടങ്ങിയാൽ ഔ അംസൈത്തും, അല്ലെങ്കിൽ വൈകുന്നേരമായാൽ അഥവാ രാത്രിയുടെ ആദ്യ സമയം ആ മഗ്രിബിൻ്റെ ആ തുടക്കം ആ സമയമായാൽ ഫക്കുഫൂ സുബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തടഞ്ഞുവെക്കുക, അഥവാ അവർ പുറത്തിറങ്ങുന്നതിൽ നിന്നും അവരെ തടഞ്ഞുവെക്കുക. എന്താണ് കാരണം? ഫഇന്ന ശയാത്വീന തൻതഷിറു ഹൈന ഇദിൻ, ആ സമയം പിശാചുക്കൾ വ്യാപിക്കും. പിശാചുക്കൾ വ്യാപിക്കും, അതുകൊണ്ട് അവരുടെ ഉപദ്രവങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഇതാദഹബസാഅത്തുമിനല്ലൈൽ, ഇനി രാത്രിയിൽ നിന്നുള്ള ഒരു സമയം കഴിഞ്ഞാൽ, അഥവാ മഗ്രിബിൻ്റെ ആദ്യ സമയമൊക്കെ കഴിഞ്ഞ് രാത്രിയുടെ ആ ഒരു തുടക്കം അതാണ് അവസാനിച്ച് കുറച്ച് കഴിഞ്ഞാൽ, ഫഹുല്ലോഹും, പിന്നീട് നിങ്ങളവരെ വിട്ടേക്കുക. പിന്നെ പ്രവാചകൻ പറഞ്ഞു, വഅഗ്ലിഖുൽ അബ്വാബ വദ്കുറുസ്മല്ലാ, ബിസ്മി ചൊല്ലി നിങ്ങൾ വാതിലുകൾ അടക്കുക. ഫഇന്നശ്ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ, തീർച്ചയായും ബിസ്മി ചൊല്ലി അടക്കപ്പെട്ട വാതിൽ തുറക്കാൻ പിശാചിന് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ട് രാത്രിയിൽ നമ്മൾ വാതിലുകൾ അടക്കണം. അതുപോലെ ഭക്ഷണപാത്രങ്ങൾ, വെള്ളപാത്രങ്ങൾ, ഇത് മൂടി വെക്കണം. ഇതും നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ, കാരണം അല്ലെങ്കിൽ ഭക്ഷണം കേടുവന്നു പോകും, അതിലെന്തെങ്കിലും വന്ന് ചാടും എന്നൊക്കെ വിചാരിച്ചിട്ടാണത് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് പ്രവാചകൻ്റെ സുന്നത്താണല്ലോ എന്ന നിയ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനും നമുക്ക് പ്രതിഫലമുണ്ട്. ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹുഅൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖമ്മിറുൽ ആനിയ വ അജീഫുൽ അബ്വാബ വ അത്ഫിഉൽ മസാബീഹ്, നിങ്ങൾ പാത്രം മൂടിവെക്കുക, വാതിലടക്കുക, വിളക്കുകൾ അണക്കുക. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നു, വഔക്കൂ ഖിറബക്കും വദ്കുറു ഇസ്മല്ലാ, നിങ്ങൾ വെള്ളപാത്രങ്ങൾ മൂടിവെക്കുക, ബിസ്മി ചൊല്ലുക. വഹമ്മിറു ആനിയത്തക്കും വദ്കുറു ഇസ്മല്ലാ, ബിസ്മി ചൊല്ലി ഭക്ഷണപാത്രങ്ങളും മൂടിവെക്കുക. വലൗ അൻ തഉറുദു അലൈഹാ ശൈഇൻ, ഇനി ഭക്ഷണപാത്രങ്ങൾ അടച്ചു വെക്കാൻ ഒരു വലിയ പാത്രമൊന്നും കിട്ടിയിട്ടില്ല, ഒരു ചെറിയ വടിയാണ് ലഭിച്ചത് എങ്കിൽ പോലും ബിസ്മി ചൊല്ലി അതടച്ചു വെക്കുക. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്നശ്ശൈത്വാന ലാ യഹുല്ലു സിഖാഅൻ വലാ യഫ്തഹു ബാബൻ വലാ യക്ഷിഫു ഇനാഅ, വെള്ളം നിറച്ച തോൽപാത്രത്തിൻ്റെ കെട്ട് ബിസ്മി ചൊല്ലി അടച്ചു വച്ചാൽ അത് പിശാചിനെ തുറക്കാൻ സാധിക്കുകയില്ല, വാതിൽ തുറക്കാൻ സാധിക്കില്ല, പാത്രത്തിൻ്റെ മൂടി നീക്കി വെക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ബിസ്മി ചൊല്ലി നമ്മൾ നിർവഹിക്കണം. അതുമാത്രമല്ല പ്രിയമുള്ളവർ, അതിനൊക്കെ അപ്പോൾ പ്രതിഫലവും ലഭിക്കൂലേ? ഓരോ ദിവസവും എത്ര പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ വർഷത്തിലും ഒരു രാത്രിയിൽ ആകാശത്ത് നിന്ന് വബാ താഴോട്ടിറങ്ങുമെന്നാണ്. വബാ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും കഴിവുള്ള മാരക രോഗം. അത് അടച്ചു വെക്കാത്ത മുഴുവൻ പാത്രങ്ങളിലും അത് പ്രവേശിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വെള്ളത്തിൻ്റെ പാത്രങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ അടച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അതും ബിസ്മി ചൊല്ലി നമ്മൾ അടച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഇതൊക്കെ രാത്രിയിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ രാത്രിയിൽ തന്നെ നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. അതേപോലെ നമുക്ക് ധാരാളം ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ, രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വുളു ചെയ്യണമെന്നത്, അതിൻ്റെ ഒരു ശ്രേഷ്ഠതയായി മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാമിൻ മുസ്ലിമിൻ യബീത്തു അലാ ദിക്രിൻ ത്വാഹിറൻ, ഒരു അടിമ ശുദ്ധിയോടെ അള്ളാഹുവിനെ ഓർത്ത് രാത്രി കിടന്നുറങ്ങി, ഫത്തആറ മിനല്ലൈൽ, പിന്നീട് അവൻ രാത്രിയിൽ പെട്ടെന്ന് എഴുന്നേറ്റു, ഫയസ്അലുല്ലാഹ ഖൈറൻ മിനദ്ദുനിയാവൽ ആഖിറ, അപ്പോൾ അവൻ ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ അള്ളാഹുവിനോട് ചോദിച്ചു, ഇല്ലാ അഅത്വാഹു ഇയാഹ്, അള്ളാഹു അവനത് നൽകാതിരിക്കുകയില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകും എന്ന്. അപ്പോൾ അത് രാത്രിയിൽ വുളു ചെയ്ത് കിടന്നുറങ്ങിയുള്ള പ്രതിഫലമാണ്. രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെയും മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻഷാ അള്ളാ നമുക്കത് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. രാത്രിയിലെ മര്യാദകൾ ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയായി. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അത് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളഹയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യത്തിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നെസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്ത് മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. ഫന്നത്തുസ്ഹറുന്ന് അവിടെ എന്തൊരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ കറക്കറാത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ കിറാത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. നേർപദം വാരിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയുടെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനുമേൽ കൂച്ചുവിലങ്ങ് വീഴുന്നുവോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: മതസ്വാതന്ത്ര്യത്തിനുമേൽ കൂച്ചുവിലങ്ങ് വീഴുന്നുവോ? മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിർബന്ധിതം, പ്രലോഭനം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്വമേധയാ മാറാനുള്ള സ്വാതന്ത്ര്യം പോലും തടയുന്ന നിലയ്ക്കുള്ള വ്യവസ്ഥകളാണ് കാണാൻ സാധിക്കുന്നത്. ഗർവാപ്സി എന്ന് പേരിട്ട് നടത്തുന്ന മതപരിവർത്തന ചടങ്ങുകൾ നിയമപരവും അല്ലാത്തവ നിയമവിരുദ്ധവുമാകുന്നതിൽ നിന്ന് തന്നെ ബി ജെ പി സർക്കാരുകൾ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ അതിബുദ്ധിയൊന്നും വേണ്ട. വൈവിധ്യങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു സമൂഹത്തിൽ ഭരണഘടന നൽകുന്ന പൗരാവകാശങ്ങൾ ജനാധിപത്യത്തിന്റെ കാതലാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണഘടനയുടെ അനുച്ഛേദം 25 നൽകുന്ന മൗലികാവകാശം. പൊതുക്രമത്തിനും ധാർമ്മികതയ്ക്കും വിധേയമായും ഭരണഘടനയിലെ മൂന്നാം ഭാഗത്തെ വ്യവസ്ഥകൾക്ക് വിധേയമായും എല്ലാ വ്യക്തികൾക്കും തുല്യമായ മനസ്സാക്ഷി സ്വാതന്ത്ര്യവും സ്വന്തമായി മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടനയുടെ 25 വകുപ്പ് നൽകുന്നുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിലെ 18 വകുപ്പ് ചിന്താസ്വാതന്ത്ര്യവും മനസ്സാക്ഷി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഉറപ്പു നൽകിയിരിക്കുന്നു. ഈ അവകാശം ഒരാളുടെ മതം അഥവാ വിശ്വാസം മാറാനുള്ള സ്വാതന്ത്ര്യവും ഒറ്റയ്ക്കോ മറ്റുള്ളവരോടൊപ്പം സമൂഹത്തിലോ പരസ്യമായോ സ്വകാര്യമായോ പ്രബോധനം, അഭ്യസനം, ആരാധന, നിഷ്ഠ എന്നിവയിൽ ഒരാളുടെ മതപരമോ വിശ്വാസമോ വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യവും ഉറപ്പു തന്നിരിക്കുന്നു. അതുകൊണ്ട് മതസ്വാതന്ത്ര്യമുണ്ടായിരിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള മനുഷ്യാവകാശമാണ്. ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണവേളയിൽ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി സ്ഥാപിച്ച ന്യൂനപക്ഷങ്ങൾക്കായുള്ള കമ്മിറ്റി ഇങ്ങനെ ശുപാർശ ചെയ്തു: ഇസ്ലാം, ക്രിസ്തുമതം എന്നിവ പോലുള്ള മതങ്ങൾ പരിവർത്തന വിശ്വാസങ്ങളായതിനാൽ അവർക്ക് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഒരു മൗലികാവകാശമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് അഭിലഷണീയമായിരിക്കും. ബലപ്രയോഗം, വഞ്ചന, പ്രലോഭനം എന്നിവ മൂലമുള്ള മതംമാറ്റമാണ് നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമാക്കപ്പെട്ടിരിക്കുന്നത്. മാനസാന്തരത്തിന് വിധേയനാകാൻ ഒരു വ്യക്തിക്ക് അവകാശമില്ലെന്ന് ഭരണഘടനയോ സുപ്രീംകോടതിയോ പറഞ്ഞിട്ടില്ല. ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം രണ്ടു വ്യക്തികൾക്കുള്ള മൗലികാവകാശം നിയമാനുസൃതം പ്രയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കാം. ഒരു വ്യക്തിക്ക് തന്റെ മതം പ്രചരിപ്പിക്കാനുള്ള മൗലികാവകാശവും മറ്റേ വ്യക്തിക്ക് മനസ്സാക്ഷി സ്വാതന്ത്ര്യവും തനിക്കിഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അതഭ്യസിക്കാനുമുള്ള അവകാശവും നൽകുന്നു. യഥാർത്ഥവും ആത്മാർത്ഥവുമായ പരിവർത്തനം, മതപരിവർത്തനത്തിൽ ഒരുവൻ മറ്റൊരുത്തന്റെ മതത്തെ ബലം പ്രയോഗിച്ച് മാറ്റുന്നില്ല. ഹൃദയപരിവർത്തനത്തിന് വിധേയനായി സ്വാതന്ത്ര്യത്തോടെ തന്റെ മതത്തിൽ നിന്ന് മാറുകയും ബോധ്യവും മനസ്സാക്ഷിയുമനുസരിച്ച് പുതിയ മതം സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരാൾ മനംമാറ്റത്തിന് വിധേയനാവുകയും സ്വമനസ്സാ മറ്റൊരു മതം സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ഒരിക്കലും എതിരല്ല എന്ന് വ്യക്തം. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഈ അവകാശം ഒരു വ്യക്തിക്ക് മനസ്സാക്ഷി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഉപയോഗിച്ച് സ്വമനസ്സാലെ തന്റെ മതത്തിൽ നിന്ന് മാറി പുതിയ മതം സ്വീകരിക്കാനുള്ള അവകാശമാണ്. പക്ഷേ അത്തരം മതപരിവർത്തനം ബലപ്രയോഗമോ വഞ്ചനയോ വശീകരണമോ പ്രേരണയോ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കരുത്. അതുകൊണ്ട് ബലപ്രയോഗമോ വഞ്ചനയോ വശീകരണമോ പ്രേരണയോ മൂലമല്ലാതെ ഏതു മതത്തിലേക്ക് മാറിയാലും നിയമപ്രകാരം ആരും എതിർക്കപ്പെടേണ്ടതില്ല.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. നേർപദം വാരിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയിൽ മതസ്വാതന്ത്ര്യത്തിനുമേൽ കൂച്ചുവിലങ്ങ് വീഴുന്നുവോ, ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: سبيل الدموع سبيل
7: مريح. പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, tune to reality.
4: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദാമ്പത്യ ജീവിതം. വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. മജീദ് ബസ്താഖ് കണ്ണൂരിന്റെ രചനയ്ക്ക് ഇബ്നു അലി എടത്തനാട്ടുകരയാണ് ശബ്ദം നൽകുന്നത്.
5: ദാമ്പത്യജീവിതം സന്തോഷം പകരുന്നതാവണം, സമാധാനം നിറഞ്ഞതാകണം, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് അസംഭവ്യമൊന്നുമല്ല, എന്നാൽ അത്ര എളുപ്പവുമല്ല. വിവാഹജീവിതം വിജയകരമാകണമെങ്കിൽ ഇണകളുടെ യോജിച്ച ശ്രമങ്ങൾ ആവശ്യമാണ്. നാം എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുക, അള്ളാഹു ഉദ്ദേശിച്ചാൽ. നമ്മുടെ വികാരവിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളുമെല്ലാം തന്നെ ദാമ്പത്യത്തെ ഊഷ്മളമാക്കുകയോ വഷളാക്കുകയോ ചെയ്തെന്നു വരാം. മധുരതരമോ കൈപ്പറ്റതോ ആക്കിത്തീർത്തേക്കാം. നാം തന്നെയാണ് നമ്മുടെ ദാമ്പത്യത്തെ ആസ്വാദ്യകരവും സംതൃപ്തവും ആക്കിത്തീർക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. കുടുംബജീവിതത്തിൽ ആത്മാർത്ഥത കാണിക്കുക, അതിനായി അത്യധ്വാനം ചെയ്യുക, അതിന് നാം നേടിയിട്ടുള്ള ആത്മീയ ഭൗതിക വിജ്ഞാനങ്ങളെ ഉപയോഗപ്പെടുത്തുക, സർവോപരി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദാമ്പത്യ ജീവിതം വിജയകരമായി തീരാൻ പ്രവാചക ജീവിതം പഠിച്ച് നാം മാതൃകയാക്കേണ്ടതുണ്ട്. പരസ്പര ബന്ധം. ദമ്പതികൾക്കിടയിലുള്ള ബന്ധം കേവലം സൗന്ദര്യമോ ശാരീരിക ആകർഷണമോ പ്രേമമോ മൂലം ഉണ്ടായാൽ പോരാ. അതിന് അള്ളാഹുവുമായുള്ള ബന്ധം കൊണ്ടുള്ള അടിത്തറ പാകേണ്ടതുണ്ട്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു നിർദ്ദേശിച്ച ഉദാത്ത സ്വഭാവഗുണങ്ങൾ സ്വായത്തമാക്കി ചപല സ്വഭാവങ്ങളെയും ബാലിശവാദങ്ങളെയും സ്വാർത്ഥതയെയും നേരിടണം. ഏകദൈവ വിശ്വാസമാണ് നമ്മുടെ ദാമ്പത്യത്തിന് ഊടും പാവും നൽകേണ്ടതെന്ന് നാം തിരിച്ചറിയണം. അള്ളാഹുവിലുള്ള വിശ്വാസവും ഭരമേൽപ്പിക്കലും നമ്മുടെ ദാമ്പത്യത്തിന് ആത്മീയമായ കരുത്തേകുന്നു. അതിലൂടെ ജീവിത പ്രയാസങ്ങളെ സധൈര്യം അഭിമുഖീകരിക്കാൻ സാധിക്കും. ഇണകളെയും സന്താനങ്ങളെയും സൽസ്വഭാവം കൊണ്ടും മതബോധം കൊണ്ടും കൺകുളിർമ നൽകുന്നവരാക്കി മാറ്റുവാൻ നാം സ്രഷ്ടാവിനോട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരാകുന്നു അവർ. വിശുദ്ധ ഖുർആൻ അധ്യായം 25:74. ചങ്ങാത്തം. ദമ്പതികൾക്കിടയിലുള്ള ചങ്ങാത്തം വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല. ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളിൽ സാധ്യമാകുന്നത്ര അന്യോന്യം സഹായിച്ചും സുഖദുഃഖങ്ങൾ പരസ്പരം പങ്കിട്ടും മറ്റുമാണ് അത് നേടാനാവുക. പ്രവാചക ജീവിതത്തിൽ തൻ്റെ ഭാര്യമാരെ അദ്ദേഹം സഹായിച്ചിരുന്നതിൻ്റെ ഒട്ടേറെ തെളിവുകൾ കാണുവാൻ സാധിക്കും. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ആരോ ചോദിച്ചു, വീട്ടിലായിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യാറുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ അതിന് ഉത്തരമേകി, വീട്ടുപണികളിൽ അദ്ദേഹം ഞങ്ങളെ സഹായിക്കും. ബുഖാരി. ഗാർഹികാന്തരീക്ഷത്തിലെ ചെറുതും വലുതുമായ സംഗതികളിൽ സഹകരിച്ചും സഹായിച്ചും പ്രവർത്തിക്കുന്നത് ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തെയും സ്നേഹത്തെയും ഊട്ടിയുറപ്പിക്കും. ജീവിത പങ്കാളിയോട് സഹാനുഭൂതി കാട്ടുന്നത് സൗഹൃദവും ചങ്ങാത്തവും തളിർക്കാൻ സഹായിക്കും. ഒരാൾ ഭരിക്കാനും മറ്റയാൾ ഭരിക്കപ്പെടാനും മാത്രമാണെന്ന ധാരണ വെച്ചു പുലർത്തുന്നത് ദാമ്പത്യത്തെ തകർത്തു കളയും. എന്നാൽ പുരുഷൻ എന്ന നിലയിൽ ഭർത്താവിന് അള്ളാഹു നൽകിയിരിക്കുന്ന പ്രത്യേക അവകാശങ്ങൾ ഭാര്യ വകവച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥാവിശേഷങ്ങൾക്ക് അനുസൃതമായ നിലയിൽ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളും പരിഗണനയും ഭാര്യയ്ക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ജീവിതം അസ്വസ്ഥതകൾ നിറഞ്ഞതാകുമെന്നതിൽ സംശയമില്ല. സഹാനുഭൂതി. ദയാവായ്പയോടെയും സ്നേഹ പരിലാളനകളോടെയും ഇടപെടുന്നതാണ് സഹാനുഭൂതി. ദാമ്പത്യത്തിലെ യഥാർത്ഥ സന്തോഷത്തിൻ്റെ ആണിക്കല്ലാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാനുഭൂതിയോടെ പെരുമാറിയിരുന്ന വ്യക്തിയായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും അനുചരന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കാൾ സഹാനുഭൂതി പ്രകടിപ്പിച്ച മറ്റൊരു വ്യക്തിത്വത്തെയും അവർക്ക് പരിചയമില്ല. വിട്ടുവീഴ്ച. ദാമ്പത്യത്തിൽ സന്തോഷം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് വിട്ടുവീഴ്ച എന്നത്. തൻ്റെ ദൗർബല്യവും ജീവിത പങ്കാളിയുടെ ശക്തിയും മനസ്സിലാക്കുന്ന ഉന്നതമായ ആത്മീയ അവബോധമുള്ള ഒരു വ്യക്തിക്ക് അത്തരം സ്വഭാവം ആർജിക്കാൻ കഴിയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൻ്റെ അനുയായികളെ ഒന്നിച്ചു കൊണ്ടുപോകുവാനും സ്വപത്നിമാരെ തമ്മിൽ രഞ്ജിപ്പിലാക്കി ദാമ്പത്യം വിജയിപ്പിക്കാനും കഴിഞ്ഞത് ഇതുമൂലമാണ്. തൻ്റെ ഇണയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വന്തം നിലപാടിനെയും വീഴ്ചയെയും പരിശോധിക്കാൻ തയ്യാറാകണം. പലപ്പോഴും ഭാര്യയും ഭർത്താവും താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കും. അത് ദാമ്പത്യത്തിന് വലിയ പരിക്കേൽപ്പിക്കും. ആത്മപരിശോധന തെറ്റുകൾ തിരുത്തുവാനും വിട്ടുവീഴ്ചയുടെ മാർഗം അവലംബിക്കാനും സഹായിക്കുമെന്നതിൽ സംശയമില്ല. ആത്മസംതൃപ്തി. സന്തുഷ്ട ദാമ്പത്യത്തിന് വളരെയേറെ അത്യാവശ്യമായ ഒന്നാണ് ആത്മസംതൃപ്തി. മനസ്സിൻ്റെ ഐശ്വര്യാവസ്ഥയാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദാമ്പത്യത്തിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ ഉള്ളതിൽ സംതൃപ്തി അടയുന്ന മനസ്സ് അനിവാര്യമാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവൻ്റെ വിധിയിൽ തൃപ്തനാകുന്ന ഒരാൾക്ക് കൈവരുന്ന സ്വഭാവവിശേഷമാണ് സംതൃപ്തവസ്ഥ. ഭർത്താവിൻ്റെ വരുമാനം ഭാര്യ കണ്ടറിയണം. ഭാര്യയുടെ ന്യായമായ ആവശ്യങ്ങൾ തൻ്റെ കഴിവിനനുസരിച്ച് ഭർത്താവ് നിർവഹിച്ചു കൊടുക്കുകയും വേണം. ആരോഗ്യകരമായ ലൈംഗികത ദാമ്പത്യത്തിൻ്റെ അനിവാര്യ ഘടകമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇക്കാര്യത്തിൽ ഇണകൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സംശയരോഗം ബന്ധങ്ങളെ തകർത്തു കളയും. ഇന്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും വർത്തമാനകാലത്ത് ഏറെ ശ്രദ്ധയോടെ സൂക്ഷ്മതാബോധത്തോടെ ജീവിതം നയിക്കുവാൻ ബോധപൂർവം ശ്രമിച്ചേ തീരൂ.
4: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലൂടെ ദാമ്പത്യ ജീവിതം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. മജീദ് ബസ്താഖ് കണ്ണൂരിൻ്റെ രചനയ്ക്ക് ഇബിനു അലി എടത്തനാട്ടുകരയാണ്.

إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചുകൊണ്ടും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലത്തെ ബാക്കി ഭാഗമെന്നോണം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 60-61 വചനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഓതി വച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിലേക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ സംബന്ധിച്ചും അതിൽ നിന്ന് അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാതെ അവർ പോയപ്പോൾ അള്ളാഹു അവർക്ക് ഇറക്കിക്കൊടുത്ത ശിക്ഷയെ സംബന്ധിച്ചും അവരിൽ അക്രമം ചെയ്ത ആളുകൾക്ക് മേൽ അള്ളാഹു ആകാശത്ത് നിന്ന് ശിക്ഷ ഇറക്കിക്കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ശേഷം നമുക്കിനി അടുത്ത 2 വചനങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായി ഞാൻ തുടക്കത്തിൽ ഓതി വച്ച ആ 2 ആയത്തുകൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കേൾക്കുന്ന ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ആവശ്യമായത് കുറിച്ചെടുക്കുക, നോട്ട് ചെയ്യുക, പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് തന്നെ ഇരുന്ന് ഓരോ പദങ്ങളും അതിൻ്റെ ഖിറാഅത്ത് അതിൻ്റെ അർത്ഥവും കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ഒരു ഖുർആൻ ക്ലാസ്സിൽ എന്ന പോലെ കേട്ട് മനസ്സിലാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വഇദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽനദ്ലി ബിഅസ്വാകൽ ഹജർ فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فقلنا اضرب بي അവിടെ കൂട്ടി ഇദ്ഗാം ചെയ്ത് പറയണം. ഫഖുല്ലിബ്ബിഅസ്വാക ഇദ്രിബ്ബിഅസ്വാകൽ ഹജർ ഫജറത് മിൻഹു 12 ഐന ഫജറത് ഇഖ്ഫാ ബിഗുന്നയാണ് മണിച്ച് മറച്ചോതണം. അതുപോലെ തന്നെ മിൻഹു ഇസ്നത്ത അവിടെ ഓതുമ്പോൾ ആ അലിഫ് ഉച്ചരിക്കാതെ അത് മിൻഹു 12 ഐന ആഷറത എന്ന് പറയില്ല, അഷ്റത ഐന ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹും

0: അഷ്റത്തഅഈന എന്നിടാൻ പാടില്ല. വഖഫ് ചെയ്യുമ്പോൾ അഷ്റത്തഅഈന അഴീന ഒരു അലിഫുള്ള പോലെയാണ് വഖഫ് ചെയ്യേണ്ടത്. ഖദ് അലിമ കുല്ലു ഉനാസിം മഷ്റബഹും മഷ്റബഹും എന്നോതാൻ പാടില്ല. മഷ്റബഹും കുലു വഷ്റബു മിൻ റിസ്ഖില്ലാഹി വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ മുഫ്സിദീൻ എന്നൊന്നും പറയാൻ പാടില്ല. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. 61-ാമത്തെ ആയത്ത് നോക്കൂ. വഇദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തുഅമിൻ വാഹിദ്. യാ മൂസ സീനാണ്, ലൻ നസ്ബിറ ലൻ നസ്ബിറ, അവിടെ സ്വാദാണ്. നസ്ബിറ അലാ തുഅമിൻ വാഹിദിൻ ഫദഉ ലന റബ്ബക യുഖ്രിജ് ലന ഫദഉ ഫദഉ ദ ഉച്ചരിച്ച് പറയേണ്ടതുണ്ട്, ഖൽഖലത്തിൻ്റെ ഹർഫാണ്. فَادْعُ لَنَا رَبَّكَ يُخْرِجْ يُخْرِجْ എന്ന് പറയില്ല. يُخْرِجْ لَنَا مِمَّا تُنْبِتُ الْأَرْضُ مِنْ بَقْلِهَا എന്ന് പറയണം. وَقِثَّائِهَا وَفُومِهَا وَعَدَسِهَا وَبَصَلِهَا قَالَ أَتَسْتَبْدِلُونَ الَّذِي هُوَ أَدْنَى بِالَّذِي هُوَ خَيْرٌ اهْبِطُوا എന്ന് പറയാൻ പാടില്ല. اهْبِطُوا اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون يعتدون പറയാൻ പാടില്ല. وكانوا يعتدون. അതിനൊക്കെയാണ് തിലാവത്തുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ. നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് നൽകിയ ചില അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു പറയുന്നു, നനച്ചു കുടിച്ചു എന്നൊക്കെയാണ്. ഇസ്തസ്ക എന്ന് പറഞ്ഞാൽ കുടിക്കുവാൻ അപേക്ഷിച്ചു, അഥവാ കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളത്തിന് ആവശ്യപ്പെട്ടു എന്നാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ, വെള്ളത്തിന് വേണ്ടി തേടിയപ്പോൾ, ആർക്ക് വേണ്ടി? ലി ഖൗമിഹി, തൻ്റെ ജനതയ്ക്ക് വേണ്ടി. അള്ളാഹുവിനോടാണ് തേടുന്നത്, ജനതയ്ക്ക് വേണ്ടിയാണ് തേടുന്നത്. അപ്പോൾ അപ്പോൾ നാം പറഞ്ഞു, അഥവാ അള്ളാഹു പറഞ്ഞു, ഇദ്രിബ് അസ്വാക്കൽ ഹജർ, ഇദ്രിബ് നീ അടിച്ചു കൊള്ളുക, ബി അസ്വാക്ക ബി കൊണ്ട്, അസ്വാ വടി, ക നിൻ്റെ നിന്റെ വടി കൊണ്ട് നീ അടിക്കുക. എന്തിനെ? അൽ ഹജറ, ഹജറ എന്ന പാറക്കല്ല്, ആ പാറയെ, ആ പാറക്കല്ലിനെ അടിക്കുക. ഫജറത് മിൻ ഹുസ്നത അഷ്റത അഈന ഫജറത്ത്, ഇൻ ഫജറ എന്ന് പറഞ്ഞാൽ പൊട്ടി ഒഴുകിയെന്ന. ഫ അപ്പോ ഇൻ ഫജറത്ത്, പൊട്ടി ഒഴുകി. മിൻഹു, അതിൽ നിന്ന്. ഇസ്നത അഷ്റത അഈന, ഇസ്നാഷറ അഹദാഷറ 11, ഇസ്നാഷറ ഇസ്നത അഷ്റത അഈന, 12 അരുവികൾ. അഴീന എന്ന ഉറവ്, അരുവി എന്നൊക്കെ. അതിന് വ്യത്യസ്ത അർത്ഥങ്ങളുള്ള മുസ്തർക്കായ പദമാണ് അറബി ഭാഷ പ്രകാരം. ഇവിടെ അരുവി എന്നാണ് അർത്ഥം. 12 ഉറവ അതിൽ നിന്ന് പൊട്ടി ഒഴുകിയെന്നാണ്, അവടി കൊണ്ടടിച്ചപ്പം. അത് മൂസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ള മുഅ്ജിസത്ത് കൂടിയാണ്. ഖദ് അലിമ കുല്ലു ഉനാസിം മഷ്റബഹും, ഖദ് അലിമ, അപ്പോൾ ഖദ് അലിമ തീർച്ചയായും അറിഞ്ഞു. കുല്ലു ഉനാസിൻ, ഓരോ ജനവിഭാഗങ്ങളും. കുല്ലു ഉനാസ്, ഉനാസ് എന്ന മനുഷ്യരും അറിഞ്ഞു. മഷ്റബഹും, അവരുടെ മഷ്റബ്, അവരുടെ പാനീയ സ്ഥാനം, കുടിക്കേണ്ടുന്ന സ്ഥാനം ഓരോരുത്തർക്കും അറിഞ്ഞു. കുലു, നിങ്ങൾ കുളിച്ചു കൊള്ളുക, വഷ്റബു നിങ്ങൾ, കുലു നിങ്ങൾ തിന്നുക, വഷ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്യുക. ലഷരിബ യഷ്റബു ഇഷ്റബ് അക്കലയ കുലു കുൽ, കുലു വഷ്റബു നിങ്ങൾ തിന്നുവിൻ, കുടിക്കുവിൻ. മിർ റിസ്ഖില്ലാഹ്, അള്ളാഹുവിൻ്റെ ആഹാരത്തിൽ നിന്ന്, റിസ്ഖ് ഉപജീവനം, അന്നം. വലാ തഅസൗ, നിങ്ങൾ കുഴപ്പം ചെയ്യരുത്. തഅസൗ അസ വല തഅസൗ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ഫിൽ അർളി, ഭൂമിയിൽ. മുഫ്സിദീന നാശമുണ്ടാക്കുന്നവരായി നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കുകയും ചെയ്യരുത് എന്നും പറഞ്ഞു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ മരുഭൂമിയിൽ വെച്ച് തൻ്റെ ജനതയ്ക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്തപ്പോൾ വെള്ളത്തിന് വേണ്ടി തേടിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് തൻ്റെ കയ്യിലുള്ള വടി, ആ മുഴുത്താകുന്ന വടി കൊണ്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ പാറക്കല്ലിൽ പിളർന്ന് 12 ഉറവകൾ പൊട്ടി ഒഴുക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ചെയ്തു കൊടുത്ത ആ ഒരു അനുഗ്രഹം തന്നെയാണ്. അത്തരം മുഅ്ജിസത്തുകൾ പ്രവാചകന്മാർക്ക് ഉണ്ടാകുമെന്നും നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ വദ്കുറു നിഅമതി അലൈക്കും ഫീ ഇജാബത്തി ലിനബിയ്യിക്കും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റഹൈന സ്തസ്ഖാനീ ലക്കും, എന്നോട് വെള്ളത്ത് തേടിയപ്പോൾ ഞാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിക്കൊണ്ട് വെള്ളം നൽകി അനുഗ്രഹമായി കൊടുത്തു എന്നാണ്. മാത്രമല്ല വതൈസീരിലക്കും അൽമാ വഇഖ്റാജിഹിലക്കും മിൻ ഹജരിൻ മഴക്കും, നിങ്ങളടുത്തുള്ളൊരു പാറക്കല്ലിൽ നിന്ന് വെള്ളം അത് അതിൽ നിന്ന് പുറപ്പെടുത്തി ആ വെള്ളത്തിനുള്ള മാർഗം എളുപ്പമായി കൊടുത്തു എന്നാണ്. അത് അപ്പോൾ വഅബ്ദുല്ലദീ സഖറലക്കും ദാലിക്, അതാരാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്, ആ കീഴ്പ്പെടുത്തി തന്ന റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ആണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫഖുലു മിൻ മിനൽ മന്നി വസ്സൽവ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ പറയുന്ന തഫ്സീറാണ്. സൽവയിൽ നിന്നും മന്നിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക, വഷ്റബു മിൻ ഹാദൽ മാ അല്ലദീ അംബഅതുഹു ലക്കും ബിലാ സഅയിം മിൻകും വലാ കദ്, ഒരു പരിശ്രമവും ഒരു അധ്വാനം കൂടാതെ നിങ്ങൾക്ക് ഞാൻ ഉറവ് പൊട്ടിയൊഴുക്കി തന്ന വെള്ളത്തിൽ നിങ്ങൾ കുടിക്കുകയും ചെയ്യുക. പഠിച്ചുകൊണ്ട് ആവശ്യം എന്താ, വലാ തഅസൌ ഫിൽ അർദ് മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരായി കുഴപ്പം പ്രവർത്തിക്കരുത് എന്നതാണ് ആവശ്യം. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും മുമ്മൂന്ന് വീതം അല്ലേ, ഫിക്കുല്ലി നാഹയത്തി മിൻഹു സലാസു ഉയൂൻ, ഓരോ ഭാഗത്തു നിന്നും മുമ്മൂന്ന് ഉറവകളായി അങ്ങനെ 12 ഉറവകൾ ഒഴുക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി അവർ ആവശ്യപ്പെട്ടു അല്ലേ, അത് നൽകി, മന്നും സലീമൊക്കെ നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മരുഭൂമിയിൽ താമസിക്കുന്ന കാലത്ത് ഭക്ഷണത്തിന് വേണ്ടി മന്നയും സൽബയും ഇറക്കി കൊടുത്ത പോലെ വെള്ളത്തിൻ്റെ ആവശ്യത്തിനായി അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തൊരു മഹത്തായ അനുഗ്രഹമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ചെങ്കടലിൻ്റെ കിഴക്ക് ഭാഗത്ത് സൂയസ് പട്ടണത്തിൽ നിന്ന് അല്പം ദൂരെയായിരുന്നു ആ സ്ഥലം. 12 ഉറവുചാലുകൾ ഇന്ന് വ്യക്തമായി കാണപ്പെടുന്നില്ല എങ്കിലും, ഇന്നത്തെ കാലത്ത് അവിടെ പോയാൽ വ്യക്തമായി കാണപ്പെടാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. എന്നാൽ ചിലത് ഇന്നും ഒഴുകി ഒലിച്ചുകൊണ്ടിരിക്കുന്നു എന്നും, ഒഴിയൂന് മൂസ അല്ലെ, മൂസയുടെ നീരുറവുകൾ എന്ന പേരിലാണ് ഇന്നും അത് അറിയപ്പെടുന്നത്. ഈ ജലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ അല്പമൊക്കെ ഈത്തപ്പന കൃഷിയും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ആ സ്ഥലമൊക്കെ പോയി സന്ദർശിക്കുന്ന അവസ്ഥ ഒക്കെ കാണാം. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ വടിയിലൂടെ അദ്ദേഹത്തിൻ്റെ കൈക്ക് അള്ളാഹു വെളിപ്പെടുത്തിയ അമാനുഷിക ദൃഷ്ടാന്തം അഥവാ മുഅ്ജിസത്ത് തന്നെയാണ് ഇത്. 61-ാമത്തെ ആയത്തിൽ അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ഖുൽതും യാ മൂസ, നിങ്ങൾ പറഞ്ഞ സന്ദർഭം, യാ മൂസ മൂസ ലൻ നസ്ബിറ അലാ ത്വഅമിം വാഹിദ്, ഈ ഒരൊറ്റ ഈ മന്ന് സൽവ അല്ലേ, ഈ ഒരു ഭക്ഷണത്തിലൂടെ ഞങ്ങൾ ക്ഷമിക്കുകയില്ല, ഈ ഒരേ ഭക്ഷണത്തിലായിക്കൊണ്ട് ഞങ്ങൾ സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല. ഫദുഉ ലനാ റബ്ബക് യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർദ് അല്ലേ, അതുകൊണ്ട് നീ നിൻ്റെ റബ്ബിനോട്, താങ്കൾ നിൻ്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലേ, ഭൂമിയിലെ മിംബക്ലിഹ ചീരയിൽ നിന്നും, മഖിസ ഇഹ അതിലെ വള്ളരിയിൽ നിന്ന്, കക്കരിയിൽ നിന്ന് വള്ളരിയിൽ നിന്ന്, വ ഫൂമിഹ ഗോതമ്പിൽ നിന്ന്, വ അദസിഹ പയറിൽ നിന്ന്, വ ബസ്വലിഹ അതിലെ ഉള്ളി മുതലായ അതൊക്കെ മുളപ്പിച്ചുണ്ടാക്കുന്നവയിൽ നിന്ന് അവൻ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഖാല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ എന്ന് ചോദിച്ചു. കൂടുതൽ ഉത്തമമായിട്ടുള്ളതിന് പകരം നിങ്ങൾ താഴുന്നതിനെ ആവശ്യപ്പെടുകയാണോ? എന്നാൽ ഇഹ്ബിത്തോ മിസ്റാ, നിങ്ങളൊരു പട്ടണത്തിൽ ഇറങ്ങിക്കൊള്ളുക. ഫഇന്നലക്കും മാ സഅൽതും, തീർച്ചയായും നിങ്ങൾക്ക് ചോദിച്ചത് അവിടെ ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വദ്രിബത് അലൈഹിമുദ്ദില്ലത്തു വൽ മസ്കന, അവരുടെ മേൽ അടിക്കപ്പെട്ടു എന്നാണ്, അവർക്കുണ്ടായി ദില്ലത്ത് നിന്ദ്യതയും വൽ മസ്കന നിർഗതിയും. അല്ലേ, അപ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കോപവും കൊണ്ട് അവർ മടങ്ങുകയും ചെയ്തു എന്നാണ്. ദാരിക ബി അന്നഹും വബാഉ, അവർ മടങ്ങി, ബിഗളബി മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കോപം കൊണ്ട് മടങ്ങി. ദാരിക ബി അന്നഹും, അതെന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം അവരായതിനാലാണ്, കാനു അവരായിരുന്നു, ഇഖ്ഫുറൂന അവർ നിഷേധിക്കുന്നവരായിരുന്നു, ബി ആയാത്തില്ല അള്ളാഹു ദൃഷ്ടാന്തങ്ങളെ പറ്റി, വയക്കത്തുലൂന അവർ കൊന്നുകളയുകയും ചെയ്തിരുന്നു നബീന പ്രവാചകന്മാരെ, ബിഗൈറിൽ ഹഖ് ന്യായമില്ലാതെ നബിമാരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു. അത് കാരണമാണ് ദാലിക ബിമാ അസൌ വകാനൂ യഅതദൂൻ, അതവർ അനുസരണക്കേട് ചെയ്തതും അവർ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നതും നിമിത്തമാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു അവർക്ക് ശിക്ഷയായിട്ട് ഏർപ്പെടുത്തി കൊടുത്തതെന്നാണ്. അപ്പോൾ അവർക്ക് ചെയ്ത ഭക്ഷണത്തിൽ തൃപ്തിപ്പെടാതെ, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ മാറ്റി നന്ദി കാണിക്കാതെ അതിനപ്പുറം ആഗ്രഹിച്ച് ക്ഷമ കിട്ടുക, എന്തു ചെയ്യണം, വേറെ ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടണം. മഞ്ഞക്കും സെൽവക്കും പകരമായിട്ട് ഏറ്റവും താഴ്ന്ന വേറെ ഭക്ഷണം ആവശ്യപ്പെടണം. അപ്പോൾ ആ നല്ല ഉപകാരപ്രദമായ ഭക്ഷണം അള്ളാഹു കൊടുത്തപ്പോൾ അതിൽ മതി വരാതെ വീണ്ടും എന്തു ചെയ്യണം അവർ, വസ്ആലകും മൂസ ഇസ്തിബ്ദാല ദാലിക ബിൽ അത്വഇമ ദനീഅ ബിൽ ബുഖൂലി വനഹ്വിഹ മിമ്മാ സഅൽതും, ചീര പോലെയുള്ള പച്ചക്കറികളെ പോലെയുള്ള മറ്റു പല സംഗതികളും അതിന് പകരമായി നിങ്ങൾ മൂസാ നബിയോട് ആവശ്യപ്പെട്ടു. ഹസൻ ബസ്രി റഹ്മത്തുള്ള പറയണം, ഫബത്തിറു ദാലിക ഫലം യസ്ബിറു അലൈഹി, അവരതുകൊണ്ട് അഹങ്കരിച്ചു, അവരതിൽ ക്ഷമിച്ചില്ല, അവർക്ക് സഹിച്ചില്ല. വദക്കറു ഐഷഹുമുല്ലദീ കാനു ഫീഹി, അവരാ പഴയ ജീവിതത്തിലേക്ക് തന്നെ ഇങ്ങനെ മടങ്ങുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ, പിന്നെ വഫൂമിഹ, അതിനെപ്പറ്റി ചെറിയൊരു സംസാരങ്ങൾ തഫ്സീറുകളിൽ കാണാം. ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞു അസൂം, അതുകൊണ്ട് സൂമാണ് വെളുത്തുള്ളിയാണ് ഉദ്ദേശമെന്നും, അതുപോലെ ഇബ്നു മസ്ഊദ് അള്ളാഹുവിൻ്റെ ഖിറാഅത്തിൽ വഫൂമിഹ എന്നത് സാ മാറി ഫാ ഫൂമിഹ, അത് സൂമിഹ എന്ന ഖിറാഅത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില ആൾക്കാർ വൽ ഹുബൂബുല്ലദീ തുക്കലു കുല്ലുഹ ഫൂം, അത് ഫൂം കൊണ്ടുള്ള തിന്നപ്പെടുന്ന എല്ലാ ധാന്യങ്ങളും അതുകൊണ്ട് ഉൾപ്പെടുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഹൈന്തത്ത് ഗോതമ്പ് എന്നും അർത്ഥം അതിനെ കാണാൻ പറ്റും. അപ്പം എന്തായാലും പിന്നെ അള്ളാഹു നൽകിയതിന് പകരം അവർ കൂടുതലായി ആവശ്യപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞു ഇഹ്ബിത്തു മിസ്റ ഐ മിസ്റ മിനൽ അംസാർ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരു പട്ടണത്തിൽ നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക, ബിമിസ്റ ഫിറഔൻ, ഫിറഔൻ്റെ പട്ടണത്തിൽ എന്നും അതിനെ പറഞ്ഞതായി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ആ പട്ടണത്തിൽ ഇറങ്ങുക, എന്നിട്ട് ആ പട്ടണത്തിൽ ഇറങ്ങിയിട്ട് അള്ളാഹു അവർക്ക് നിർഗതിയും നിന്ദിതയും നൽകുന്നുണ്ട് ആ ജൂതന്മാരായ യഹൂദികളായ ആളുകൾക്ക്. ലാ യസാലൂന മുസ്തദില്ലീൻ മം വജദഹും ഇസ്തദല്ലഹും വഅഹാനഹും, അവർ നിന്ദ്യന്മാരായി, അവർ പിന്നെ നിസാരന്മാരായി അള്ളാഹു അവരെ ആക്കിയെന്നാണ്. വളറബ അലൈഹിം സിഗാർ, നിന്ദ്യത അവരുടെ മേൽ അടിച്ച് അതിന് അവരെ കീഴ്പ്പെടുത്തി എന്നാണ്. അങ്ങനെ ഹസൻ റഹ്മഹുല്ലാ പറയുന്നത് കാണാൻ പറ്റും, അതല്ലഹുമുല്ലാഹു, അള്ളാഹു അവരെ നിന്ദ്യരാക്കി, അങ്ങനെ വജാലഹും തഹത അഖ്ദാമിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കാൽപാദത്തിന് കീഴിൽ അവരെ ആക്കി എന്നൊക്കെ പറയുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സുദ്ദി റഹ്മഹുല്ലാ പറയുന്നത് അൽ മസ്കന അയ്യൽ ഫാഖ, അവർക്ക് നസ്കന ദുർഗതി എന്ന് പറഞ്ഞാൽ പട്ടിണി ദാരിദ്ര്യമുണ്ടായി എന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കോപം കൊണ്ട് അവരെ മടങ്ങി. വജബ അലൈഹിം മിനല്ലാഹി സഖത്തുൻ, അള്ളാഹുവിൻ്റെ കോപം അവർക്ക് നിർബന്ധമായി തീർന്നു. ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാരണം എന്താ, ബിസബബി ഇസ്തിക്ബാരിഹിം അൻ ഇത്തിബാഇൽ ഹഖ്, സത്യം പിൻപറ്റാനുള്ള അവരുടെ അഹങ്കാരം, അതിനെ തൊട്ടുള്ള അഹങ്കാരമാണ് കാരണം. അതുപോലെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിച്ചു, വ ഇഹാനത്തിഹിം ഹമലത്ത് ശർ വഹും അൽ അംബിയ വസ്തുബാഹും, അല്ലെ, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു, മതപരമായ കൽപ്പനകളെ അവർ നിന്ദ്യമാക്കി, ഇതൊക്കെ അതിനുള്ള കാരണങ്ങളാണ്. അപ്പോൾ അൽ കിബ്റു ബത്റുൽ ഹഖ്ഖി വഗംതുന്നാസ് എന്നാണ്, അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വെക്കുക, ജനങ്ങളെ കൊച്ചാക്കി കാണുക, ഇത് അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം അവസ്ഥയിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ബക്കറയിലെ 60-61 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. വിശദീകരിച്ചത് സഹൽ അരിപ്ര.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: السلام عليكم ورحمة الله وبركاته.
1: وعليكم السلام.
0: الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം ഉള്ള കൂട്ടുകാരെ, കുഞ്ഞു മക്കളെ, പീസ് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ള ശ്രോതാക്കളെ, അപ്പം ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും പതിവ് പോലെ ഈവനിങ് ലൈവിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. സന്തോഷം, മഷാല്ലാ. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ കൂട്ടുകാരികളാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരിലേക്ക് പോകണം. നമ്മുടെ കൂടെയുള്ള ആളുകളെയൊക്കെ നമുക്കൊന്നു കൂടി പരിചയപ്പെടണം. സഫിയ കെ തിരുരങ്ങാടി, ജമീല വി പി കാളിക്കാവ്, ഇവരൊക്കെ പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ട്. ഇൻഷാല്ലാ മെസ്സേജ് അയക്കുക. നമ്മൾ കൂടെയുള്ള ആളുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഇന്ന് നിങ്ങൾ എല്ലാവരും പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വേഗം തുടങ്ങിക്കോ. ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു. ഖദീജ മൻസൂർ.
3: എൻ്റെ പേര് ഖദീജ മൻസൂർ. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ പഠിക്കുകയാണ്. ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. എൻ്റെ വീട് കൊല്ലമാണ്.
0: ഓക്കെ, വേറെ വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞില്ലല്ലോ.
3: എൻ്റെ അമ്മ, ഉപ്പ, താത്ത. ഉപ്പ ഗൾഫിലാണ്. അമ്മ ഈ ലൈവിൽ ജോയിൻ ആണ്.
0: ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അമ്മ വരെയിരിക്കൂലേ. ഓക്കെ, ഉപ്പ എന്താ ചെയ്യുന്നേ?
3: ഉപ്പ ഒരു ബിസിനസ് ചെയ്യാണ്. ഉപ്പ ഇപ്പൻ്റെ ഏട്ടന്മാരുടെ കൂടെ.
0: മാഷാല്ലാ. നഫീസ കാടാമ്പുഴ, ഷംസാദ് തലശ്ശേരി, ആയിഷ അങ്ങാടിപ്പുറം, ഷംനാദ് ഖാൻ, പിന്നെ സൽമാൻ ഒറോടംപാലം, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. സന്തോഷം നിങ്ങളൊക്കെ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ. അപ്പോൾ പീസ് റേഡിയോ കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക പരിപാടിയാണ് ഈവനിങ് ലൈവ്. നമ്മുടെ മക്കളെയൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കുക. 85 90 745 845 ഈ നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാം, കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കാം. പാട്ട്, കഥ, കവിത ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് അയക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ അടുത്ത ആളിലേക്ക്. ഇനായ.
4: എൻ്റെ പേര് ഇനായ ഫാത്തിമ. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഉമ്മ, ഉപ്പ, അനിയത്തി. ഉമ്മ സ്കൂളിലത്തെ ആൻറ്റിയാണോ, ഉപ്പ ഡ്രൈവറാ. അനിയത്തി 1-ാം ക്ലാസ് പഠിക്കാം.
0: മാഷാല്ലാ. അപ്പോൾ പിന്നെ വീട്ടിൽ വീട് എവിടെയെന്ന് പറഞ്ഞു?
4: കൊയിലാണ്ടി.
0: കൊയിലാണ്ടിയിൽ. കൊയിലാണ്ടിയിൽ എന്താ വിശേഷം?
4: സുഖം തന്നെ.
0: സുഖം തന്നെ എല്ലാവർക്കും അല്ലേ. എന്നാ ലാസ്റ്റ് നാട്ടിൽ പോയിരുന്നെന്നാ?
4: കഴിഞ്ഞ മാസം
0: പോയിരുന്നു. ഓക്കെ. അപ്പൊ ഷബാന ചെറുകൂടിൽ നിന്നും, സുബൈദ പുളിക്കൽ, നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരി, നഫീസ പി എ താമരശ്ശേരി, അമീർ ടി എടത്തനാട്ടുകര, സഫിയ കെ തിരങ്ങാടി, ഇവരൊക്കെ നമ്മുടെ കൂടെ സലാം പറഞ്ഞു വന്നവരുണ്ട്. ഷംനാദ് ഖാൻ കൊല്ലത്ത് എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി. അപ്പോൾ ഷംനാദ് ഖാൻ കൊല്ലമാണെന്ന് തോന്നുന്നു. സുബൈദ പുളിക്കൽ ഒക്കെ സലാം പറഞ്ഞവരാണ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പോൾ നമ്മൾ ഇനി അടുത്തള്ളിലേക്ക് പോകും. ലമിസ്.
5: എൻ്റെ പേര് ലമിസ് ദൈവ. ഞാൻ കർണാടകയിൽനിന്നാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ കസിന്, ഉമ്മ, വാപ്പ, 2 അനിയത്തി. ഞാനിവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്നു.
0: ഉപ്പ എന്ത് ചെയ്യുന്നു?
5: വാപ്പ ചോക്ലേറ്റ് ബിസിനസ്.
0: ചോക്ലേറ്റ് അത് പറഞ്ഞപ്പോൾ ഹൗലൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങനെ കാക്കുന്നുണ്ട്. അവലൊക്കെ ചോക്ലേറ്റ് ഇപ്പം ഹോസ്റ്റലിൽ കുറച്ച് എന്താ ചെറിയ ബാൻ ചെയ്തപ്പം ചോക്ലേറ്റ് വല്ലാതെ പുതിയാണ്ടല്ലോ അവല. അപ്പോൾ നീ നാട്ടിൽ പോകുന്ന സമയത്ത് നോക്കിയാൽ മതി. പിന്നെ ഉമ്മ എന്തെങ്കിലും ജോലി ഉണ്ടോ? ഹൗസ് വൈഫാണ്. എത്ര മക്കളായിരുന്നു?
5: ഒരു കസിന്, പിന്നെ 2 അനിയത്തി ഉണ്ട്.
0: നിങ്ങളെത്ര ആളാ ഉള്ളത്? 3 ആള്. 2 ആള് നീയും?
5: ഞാനും എൻ്റെ 2 അനിയത്തി.
0: 2 അനിയത്തി, 3 ആള്. ഓക്കെ, ഗുഡ്. പിന്നെ വീട് പറഞ്ഞു. എവിടെ വീട് പറഞ്ഞു?
5: കർണാടക.
0: പിന്നെ അടുത്താള്.
6: എൻ്റെ പേര് ഹൗല അബ്ദുൽ കരീം. ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ്. എൻ്റെ വീട് കോഴിക്കോട് പന്തീരങ്കാവ്. വീട്ടിൽ ഉമ്മ, വല്യമ്മ, എൻ്റെ അങ്കിള്, ആൻറ്റി, കസിനുണ്ട്.
0: മാഷാല്ലാ. അപ്പോൾ ഖദീജ മൻസൂറും ഇനായയും ലമ്മിസും ഹൗലയും ഒക്കെ കൂടി ഇന്നത്തെ ലൈവ് നമുക്ക് മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമുകൾ എന്തൊക്കെയായിരിക്കും അവതരിപ്പിക്കാനുണ്ടാവുക? അംസക്കുട്ടി മാനു കാപ്പിൽ നിന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. സന്തോഷം സാഹിറ ബിൻത്ത് അബ്ദുൽ ഖരി മൂവാറ്റുപുഴയിൽ നിന്നും എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും അവതാരകർക്കൊക്കെ ശ്രോതാക്കൾക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ കുഞ്ഞുമക്കൾ ജോയിൻ ചെയ്യുന്നു എന്ന് പറയാമോ സാർ എന്ന് ചോദിക്കുന്നു. ഓ, അപ്പോൾ സാഹിറ ബിൻത്ത് അബ്ദുൽ ഖരി മൂവാറ്റുപുഴയിൽ നിന്നാണ് ചോദിച്ചത്. 85 എഴുതിയെടുത്തോ നമ്പർ, 85 90 745 845. ഒന്ന് ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജുകൾ അയക്കാം, കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കാം. ഇനി ഡയറക്റ്റായിട്ട് റേഡിയോ പ്രോഗ്രാമിൽ വരാൻ മുഖത്ത് ഗ്രീൻ വാലി ഈ പറഞ്ഞ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്താൽ ഒരു ദിവസം വരാം. അതല്ല പെരിന്തൽമണ്ണ വരാൻ പറ്റുമെങ്കിൽ അങ്ങനെയും വരാവുന്നതാണ്. അപ്പോൾ അതിനും അവസരമുണ്ട്. മക്കളെ പ്രോഗ്രാമൊക്കെ പഠിപ്പിച്ച് ഒരു ചെറിയ ട്രിപ്പൊക്കെ ആക്കി, ടൂറൊക്കെ ആക്കി അല്ലേ. ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഇവർക്ക് മുക്കം ഗ്രീൻ വാലി സ്കൂളിലെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് അത് ഓപ്പൺ ചാൻസാണ്. അപ്പോൾ ആ ചാൻസ് എല്ലാവർക്കും കിട്ടൂല. അപ്പോൾ അവർ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു 4:30 to 4:00 സ്റ്റുഡിയോയിൽ എത്തുകയും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തി പ്രോഗ്രാം അവതരിപ്പിക്കാനൊക്കെ അവസരമുണ്ട്. അപ്പം സാഹിറ ചോദിച്ചതിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഷാഹിറ ബിൻത്ത് അബ്ദുൽ ഖരീം അവർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് തോന്നുന്നു മെസ്സേജിലൂടെ മക്കളെ കൊണ്ട് പ്രോഗ്രാം അവതരിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഡയറക്റ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ നിന്ന് മക്കൾക്കുള്ളൊരു ചാൻസ് കൊടുക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845. ഈ നമ്പറിലേക്കാണ് വോയിസ് മെസ്സേജോ അതുപോലെ ടെക്സ്റ്റ് മെസ്സേജായിട്ടൊക്കെ, അല്ല പാട്ടായിട്ടും കഥയായിട്ടും കവിതയായിട്ടൊക്കെ നേരത്തെ നിങ്ങൾ അയക്കേണ്ടത്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പാട്ട് കൊണ്ടൊക്കെ തുടങ്ങിയാലോ അല്ലേ? നല്ല പാട്ടുകളൊക്കെ പാടാരാ പാട്ട് പാടാൻ റെഡി ഉള്ളത്? നിങ്ങൾ പാട്ട് പാടുകയാണെങ്കിൽ നല്ല പാടാൻ പറ്റിയ കവിതകളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, നിങ്ങൾ കൂടെ പാടാനുള്ള നല്ല രസമുള്ള കവിതകളുണ്ട്. റെഡിയാവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരാ ആദ്യം തുടങ്ങും പാട്ട്?
6: ഇനായ തുടങ്ങും.
0: യെസ് ഇനായ, യു ക്യാൻ സ്റ്റാർട്ട്.

0: കഴിഞ്ഞോ ഇത്ര വേഗം? മാഷാല്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ? നിങ്ങളൊരു ചോദ്യം ഇങ്ങനെ എന്നോട് ചോദിക്കണം. അതായത് കറുത്തതെന്തുണ്ട്, വെളുത്തതെന്തുണ്ട് നിങ്ങളിങ്ങനെ ചോദിക്കണം. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചോദിക്കണ്ടേ? കറുത്തതെന്തുണ്ട്, വെളുത്തതെന്തുണ്ട് ചോദിക്കോ. അങ്ങനെ ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം ഞാൻ പറയും. റെഡി ആണോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ.
1: കറുത്തതെന്തുണ്ട്, വെളുത്തതെന്തുണ്ട്?
0: കറുത്ത ബോർഡുണ്ട്, വെളുത്ത ചോക്കുണ്ട്.
1: കറുത്ത ബോർഡുണ്ട്,
0: കറുത്തത് എന്തുണ്ട് ചോദ്യം ചോദിക്കണം.
1: കറുത്തതെന്തുണ്ട്, വെളുത്തതെന്തുണ്ട്?
0: കറുത്ത ആനയുണ്ട്, വെളുത്ത കൊമ്പുണ്ട്.
1: കറുത്തതെന്തുണ്ട്, വെളുത്തതെന്തുണ്ട്?
0: കറുത്ത മഷിയുണ്ട്, വെളുത്ത പേജുണ്ട്.
1: കറുത്തതെന്തുണ്ട്, വെളുത്തതെന്തുണ്ട്?
0: കറുത്ത പാൻ്റുണ്ട്, വെളുത്ത ഷർട്ടുണ്ട്.
1: കറുത്തതെന്തുണ്ട്, വെളുത്തതെന്തുണ്ട്?
0: കറുത്ത കാക്കയുണ്ട്, വെളുത്ത കൊക്കുണ്ട്.
1: കറുത്തതെന്തുണ്ട്, വെളുത്തതെന്തുണ്ട്?
0: കറുത്ത രാത്രിയുണ്ട്, വെളുത്ത പകലുണ്ട്. ഇനി കറുത്തതെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്ന് ഓരോന്ന് നമുക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് പാടാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? കറുപ്പ്, വെളുപ്പ്, ഒരുപം. കറുത്ത രാത്രിയുണ്ട്, വെളുത്ത പകലുണ്ട് അല്ലേ. വേറെ എന്തൊക്കെയാ അങ്ങനെ ചേർക്കാൻ പറ്റും? കറുത്ത വാവുണ്ട്, വെളുത്ത വാവുണ്ട്. പിന്നെ കറുത്ത മുടിയുണ്ട്, പിന്നെ വെളുത്ത മുടിയുണ്ട് അല്ലേ. ആ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്ന് ഓരോന്ന് ചേർത്ത് നമുക്ക് എങ്ങനെ പാടി പറയാൻ പറ്റും. ഇതൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ, നാട്ടിലേക്ക് വീട്ടു പോകില്ലേ, വീട്ടു പോകുമ്പോൾ കുഞ്ഞു മക്കളുണ്ടാവില്ലേ, അപ്പൊ അവരോട് പാട്ട് പാടി തരാൻ പറയുമ്പോൾ ഇങ്ങനെ പാട്ട് ചോദിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് പാടിപ്പിക്കുക. ഓക്കെ, ശരി. അപ്പോ ഇനി ഏതാ നമുക്ക് പുതിയൊരു പ്രോഗ്രാം ആരാ അവതരിപ്പിക്കുക?
2: ഹദീസ്
0: ഉണ്ട്. എന്താണ് ഹദീസ്? ഹദീസിന്റെ ആശയം പറഞ്ഞാൽ മതി. എന്താണ്, എന്താ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത്?
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളവ് പറയരുത് എന്നുള്ളതാണ്.
0: നബിയുടെ പേരിൽ കള്ളം കെട്ടിച്ചമക്കരുത്. എന്താണ് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം?
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ മേൽ കളവ് പറയരുത്. തീർച്ചയായും ആരെങ്കിൽ എൻ്റെ മേൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും.
0: അപ്പൊ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ. അപ്പൊ ആരപ്പൻ നബിയുടെ പേരിൽ കളവ് പറയാം? അത് എങ്ങനെ സംഭവിക്ക, എങ്ങനെയായിരിക്കും സംഭവിക്കുക നബിയുടെ പേരിൽ കളവ് എന്നുള്ളത്? എങ്ങനെ സംഭവിക്ക?
3: ഇപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, അത് ഇപ്പം ഇപ്പൊ നമ്മളോട് പറയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദിനത്തെ പറ്റിയിട്ട് ആചരിക്കരുത് എന്നുള്ള കാര്യം. അത് നമ്മൾ ആചരിക്കുക, അത് നമ്മളൊരു ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നല്ലേ, നബി പറഞ്ഞിട്ടില്ലല്ലോ.
0: അതായത് നബി പറയാത്തതും നബി ചെയ്യാത്തതുമായ കാര്യം ഇസ്ലാമിൽ പുണ്യുണ്ട് എന്ന് ഒരുത്തം പറഞ്ഞാൽ നബിന്റെ പേരിൽ എന്തായി? കളവാക്കലായി. നബി പറയാ അത് പുറമേനുണ്ടെന്ന് നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ നോണ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നമ്മൾ ദഈഫായ ഹദീസുകൾ പറയുന്നത് അല്ലേ. ഇനി അതുമല്ല, ഒരാൾ തീരുമാനിക്കുകയാണ്, ആ ഇനി ഇനി ചെയ്തോ, അക്ക് ദീനിൽ നബി പറഞ്ഞതാണ്, നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ നബിയുടെ പേരിൽ കള്ളം കെട്ടി ചമക്കലായി. അപ്പൊ ബിദ്അത്തുകളാണ് എന്ത്? ശരിക്കും നബിയുടെ മേൽ കള്ളം കെട്ടി ചമക്കുന്നത്, അല്ലെങ്കിൽ നബിയുടെ മേൽ കള്ളത്തരം പറയുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് ബിദ്അത്തുകള്. കാരണം ബിദ്അത്തിൽ നബി ചെയ്യാത്തതും പറയാത്തതുമായ കാര്യമാണ്. നബി പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾക്ക് എന്തില്ല? ബിദ്അത്ത് അല്ല, അത് സുന്നത്താണ്. ഇനി ഞാനൊരു കാര്യം ഇങ്ങനെ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, അവസാന വാചകത്തിന്റെ അവസാനത്തില് പിന്നെ ഒരു ഒരു അങ്ങനെ ആക്കിയാൽ എന്താണ് എന്നുള്ളത്. ഇപ്പൊ എന്തി, ഇപ്പൊ ഉദാഹരണം, എന്തി എന്തി തുഴയിന്നേടോ വള്ളുവന ടിലമുക്കുവരെ എന്ന് ഞാൻ പറയും. അപ്പം എന്തി എന്തി തുഴഞ്ഞാലോ എന്നങ്ങൾ ചോദ്യം ചോദിക്കണ്ടേ? എന്താണ് എന്തി എന്തി തുഴഞ്ഞാലോ? അപ്പോ അപ്പൊ ഞാൻ അതിന്റെ ഉത്തരം പറയും. എന്തി എന്തി തുഴഞ്ഞാ പുറം കടലിൽ ചെല്ലാലോ. അപ്പൊ നിങ്ങൾ പറയും പുറം കടലിൽ ചെന്നാലോ. അപ്പോ ഞാൻ പറയാം അയിലിയും മത്തിയും പിടിക്കാലോ. അപ്പൊ നിങ്ങളെ അടുത്ത ചോദ്യം, അയിലിയും മത്തിയും പിടിച്ചാലോ? റെഡിയാണോ? യെസ്. ഓക്കെ, റെഡിയാണോ? ഇനായ റെഡിയാണോ? ഏന്തി ഏന്തി തുഴയിന്നേടോ വള്ളുവനാട്ടിലെ മുക്കുവരെ തുഴഞ്ഞാലോ. എന്താ ചോദ്യം?
2: തുഴഞ്ഞാലോ
0: പുറം കടലിൽ ചെല്ലാലോ
2: പുറം കടലിൽ ചെന്നാലോ
0: അയിലെ മത്തി പിടിക്കാലോ
2: അയിലെ മത്തി പിടിച്ചാലോ
0: ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാലോ
2: ചന്തയിൽ
0: കൊണ്ടുപോയി വിറ്റാലോ കാശ് നിറച്ചും കിട്ടുമല്ലോ കാശ് നിറച്ചും
2: കിട്ടിയാലോ
0: കാശ് നിറച്ചും കിട്ടിയ
2: പൈസക്കാരോ
0: കാശ് നിറച്ച് കിട്ടിയാൽ എന്താ നമുക്ക് നിറച്ച് കാശ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും കുറച്ചൊന്ന് ആലോചിച്ച് നോക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യണ്ടാവും നമ്മളെ ആവശ്യങ്ങൾക്കുള്ള നമ്മൾ എടുക്കും അല്ലേ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ചില ആൾക്കാരുണ്ടാവും എന്ത് നമ്മളെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്കിങ്ങനെ എക്സസ് ആയിട്ട് വരുമ്പോ നമ്മൾ കുറച്ച് ആരെയൊക്കെ സഹായിക്കാം പക്ഷെ അത് അപൂർവമായിട്ട് പലപ്പോഴും നടക്കുള്ളൂ കാരണം എന്താ വെരി ഗുഡ്
3: നമുക്ക്
0: ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും തീരൂല കടലിലെ ഓളവും കരളിലെ മോഹവും ഒരിക്കലും തീരൂല എന്നാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ പിന്നെ നമ്മള് എന്ത് ചെയ്യണം നമ്മളെ ആഗ്രഹം തീർന്നിട്ടല്ല എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് നമ്മളെ ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ മറ്റുള്ളവർ വരുമ്പോ കുറച്ച് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നതാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ പണം കിട്ടിക്കഴിഞ്ഞാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും അവനവൻ്റെ കാര്യം മാത്രം ചിന്ത ഉണ്ടാവും അല്ലേ മറിച്ച് നമ്മുടെ മൈൻഡിൽ എന്തുണ്ടാവണം എനിക്ക് പണം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കും എടുക്കാം അതിൻ്റെ പുറം എനിക്ക് വേറെ ആരെയും വരുമ്പോൾ അവർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു മൈൻഡ് കൂടി നമ്മുടെ ഉള്ളിൽ ഒരു മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മണി ഒരു കൺസെപ്റ്റ് ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ടാവണം എന്താ കോൺസെപ്റ്റ് അവനവൻ്റെ കാര്യം എന്നുള്ളതല്ല മറിച്ച് അതിലേക്ക് അവനവൻ്റെ കാര്യമാണ് അൾട്ടിമേറ്റ് എന്ത് പരലോകത്തിന് രക്ഷപ്പെടാം നമുക്ക് അത് സെൽഫാണ് കാരണം എന്താ ഞാനെ കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് ബാക്കി ഉണ്ടാവുള്ളൂ എവിടെ എനിക്ക് എൻ്റെ അക്കൗണ്ടാണ് അത് ഹെയർ ആഫ്റ്റർ വേൾഡിലേക്കുള്ള എൻ്റെ അക്കൗണ്ടാണ് അപ്പോൾ ആ അക്കൗണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും ശരി അപ്പോൾ ഇനി ആരാ പാട്ട് പാടുക പാട്ടാണോ പ്രസംഗമാണോ ഞാൻ തള്ളു ഖദീജ മൻസൂർ ഖദീജ മൻസൂർ എന്താണെന്ന് ഏത് പാട്ടാണ്
3: ആരൊരാൾ
0: കേൾക്കാം
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു

0: മാഷാല്ലാ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള പാട്ട് ഇവിടെ പാടിക്കഴിഞ്ഞു. ഹദീജ മൻസൂർ എല്ലാം ഉഷാറായിട്ടുണ്ട് മക്കളെ എന്നാണ് ജമീല വി പി കാളിക്കാവ്. മറിയം ഷിഫ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, നല്ല സോങ് ആണ് എന്നാണ്. മറിയം ഷിഫ ആരാണ്?
1: ഹൗലന്റെ
0: ഉമ്മയാണ് അല്ലേ. ഐഷ ഹൗലന്റെ ഉമ്മയാണ് മെസ്സേജ് അയച്ചത്. ഐഷ കരുമ്പിൽ നഫീസ പി എ താമരശ്ശേരി അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശബ്ന ചെറുകൂട് പറഞ്ഞത് ഹക്കാന കോനമറ ഈ പാട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ആ പാട്ട് ആരാ പാടിനെ നേരത്തെ? പാടിയ പാട്ട് അടിപൊളി പാട്ട്. പിന്നെ സഫിയ കത്തിരങ്ങാടി പറഞ്ഞു ഇന്ന് കുട്ടികളൊക്കെ പാടി വളരെ ഉഷാറായി നന്നായിട്ടുണ്ട് എന്നാണ്. ഖദീജ എ കെ കൂത്തുപറമ്പ അവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ ആരൊക്കെയുള്ളത്? മാഷാല്ല നല്ല അവതരണമായിരുന്നു ഷംനാദ് ഖാൻ. അപ്പോൾ നിങ്ങളൊക്കെ മെസ്സേജിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മാഷാല്ല സന്തോഷമാണ്. നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരിയിൽ നിന്നും നല്ല ഗാനം നന്നായിട്ട് പാടി. ശരി, മനോഹരമായ പാട്ടാണ്. ഞാൻ എൻ്റെ സഹോദരന്മാരുടെ കുട്ടികൾ ഉറക്കുമ്പോൾ പാടുന്ന താരാട്ട് പാട്ടാണ് മോൾ പാടിയത് എന്ന് ഷബാന ചെറുകൂടിൽ നിന്നും. പിന്നെ പിന്നെ അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം ഇൻഷാല്ലാ. അതിൻ്റെ മുന്നേ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന എന്താണെന്നോ, ഞാനൊരു പക്ഷിയുടെ പേര് പറയും, അത് രണ്ടക്ഷരമുള്ള പക്ഷിയാണ്. അതേപോലെ നിങ്ങളടുത്ത് ഒരു വാക്ക് പറയും, അതേപോലെ നിങ്ങളിപ്പോൾ ഉദാഹരണം കാക്ക പറ പറ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളടുത്ത് എന്ത് പറയണം? പൂച്ച പറക്കുവോ?
1: കുയിൽ പറ പറ.
0: പറക്കുന്ന കിളികളുടെ പേര് അങ്ങനെ രണ്ടക്ഷരമുള്ളത്. അങ്ങനെ രണ്ട് കുറച്ച് കഴിഞ്ഞ പിന്നെ മൂന്നക്ഷരമുള്ളത് കാക്ക പറപറ. പിന്നെ കൊക്ക് പറപറ. പിന്നെ കോഴി പറപറ. പിന്നെ കുയിൽ പറപറ. മൈന പറപറ. മൂങ്ങ പറപറ. അപ്പൊ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ വന്നല്ലോ. ഇനി മൂന്നക്ഷരമുള്ളത് ഏതായിരിക്കും? അപ്പം മൂങ്ങ മൂന്നക്ഷരാണ്. മയിൽ. ആ മയിൽ പറഞ്ഞു. മയിൽ പറപറ. കുയിൽ പറപറ. മയിൽ പറഞ്ഞു. മയിൽ പറപറ. കുയിൽ പറപറ. കുരുവി പറപറ. പരുന്ത് പറപറ. ചെമ്പോത്ത്. താറാവ്. വേഴാമ്പൽ. കഴുകൻ. തേനീച്ച പറക്കട്ടെ. പൂമ്പാറ്റ പറക്കട്ടെ. അങ്ങനെ അങ്ങനെ ഈ കവിതയും പിറക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മള് പരിപാടികളൊക്കെ പ്രോഗ്രാമിൽ നമുക്കിപ്പോ റേഡിയോയിലെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം എന്ത് ചെയ്യണം, ചില കവിതകളൊക്കെ എഴുതി കൊണ്ടുവന്ന് അവതരിപ്പിക്കണം. പറ്റുമെങ്കിൽ സ്വന്തം എഴുതാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോന്നിനെ കുറിച്ച് എഴുതിയിട്ട് നമുക്ക് അവതരിപ്പിച്ച് നമ്മൾ തന്നെ വായിച്ച് നമ്മൾ തന്നെ അവതരിപ്പിക്കാൻ പറ്റണം കേട്ടോ. ശരി, ഇനി ലമ്മിസിന് എന്തോ അവതരിപ്പിക്കാനുണ്ട്. എന്താണ് ഹദീസ്? എന്താണ് അതിൽ? എന്താണ് ഒന്നുകൂടി? സ്പർശനം എന്തുമായി
2: ബന്ധപ്പെട്ടുള്ളത്? خير له من ان يمس امرأة تهل له معقل بن يسار رضي الله عنه بلنن نيفيدن نبي صلى الله عليه وسلم പറഞ്ഞു ഇരുമ്പിന്റെ സൂചിക്കൊണ്ട് തലകുത്തുന്നത് തനിക്ക് അനിവാദനീയമില്ലാത്ത ഒരു സ്ത്രീ സ്പർശിക്കുന്നതിനേക്കാൾ ഒരു ആൾക്ക് നല്ലത്.
0: അതായത് നമ്മള് നമുക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ ഒരാൾ പോയിട്ട് സ്പർശിക്കുക എന്ന് പറയുന്നത് തലയിൽ ഇരുമ്പിന്റെ ആണി തറക്കുന്നത് പോലെയാണ് സ്വന്തം. അതാണ് എല്ലാവരും നല്ലത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ ഒരു പിന്നെ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അന്യരായിട്ടുള്ള ആളുകൾക്കിടയിലുള്ള പിന്നെ എങ്ങനെയാണ് അവർ പാലിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഹദീസാണ്, ഒരു ഒരു കൃത്യമായി അതിർവരമ്പ് നിശ്ചയിച്ചിട്ടുള്ള ഹദീസാണ് നമ്മൾ സൂചിപ്പിച്ചതിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ശരി, ഇനി നേരത്തെ ഉമ്മാൻ്റെ പാട്ട് കേട്ടപ്പോൾ കരച്ചിൽ വന്നു, ഉമ്മ പോയിട്ട് 40 വർഷം കഴിഞ്ഞു, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് മൈമൂന പാലത്തിങ്ങൾ. മാഷാല്ലാ, ഖദീജ മോൾ നന്നായിട്ട് പാടി, നല്ല സ്വരമായിരുന്നു എന്ന് സാഹിറ ബിൻ അബ്ദുൽ കരീം ആറ്റുപുഴയിൽ നിന്നും. ഉമ്മു ജാസിം നമ്മുടെ കൂടെയുണ്ട്, മാഷാല്ലാ മക്കളെ ഉഷാറല്ലേ എന്ന് ചോദിക്കുന്നു. ഷംസാദ് തലശ്ശേരിയും അവരും നന്നായിട്ട് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു. പിന്നെ കുട്ടികളെ താരാട്ട് പാടുമ്പോൾ ഉറക്കുന്ന പാട്ടാണ് മോള് പാടിയത് എന്ന് ശബാന ചെറുകൂട്, നമ്മൾ നേരത്തെ വായിച്ചല്ലോ അല്ലേ, നല്ല ഗാനം, നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരിയിൽ നിന്നും. ഓക്കെ, ഇനി നമുക്ക് സാരോപദേശം കേട്ടതിന് ശേഷം തിരിച്ചു വരാം.

السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇച്ഛയെ പിൻപറ്റുന്ന ആളായിട്ട് മാറും. ഇച്ഛയെ പിൻപറ്റുന്ന ഒരാളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം ഇരുട്ട് നിറയും. ഹൃദയം ഇരുട്ട് നിറഞ്ഞാൽ അത് ഞെരുക്കമുള്ളതാകും. ഹൃദയം ഞെരുക്കമുള്ളതായാൽ അവൻ്റെ സ്വഭാവം മോശമാവും. അവൻ്റെ സ്വഭാവം മോശമായാൽ അവനുമായിട്ട് ആളുകൾ മോശമായിട്ട് പ്രതികരിക്കും. അവനെ ആളുകൾ വെറുക്കും. അവൻ ജനങ്ങളോടും മോശമായിട്ട് പെരുമാറും. അപ്പോൾ ജനങ്ങൾ അവനോട് മോശമായി പെരുമാറുമ്പോൾ ജനങ്ങളോട് അവനും ദേഷ്യവും അകൽച്ചയും ഈർഷ്യതയും ഉണ്ടാകും. സോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ തേട്ടങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഉദാഹരണം പറഞ്ഞാൽ, നമസ്കരിക്കേണ്ട സമയമാണ്. അപ്പോൾ മനസ്സ് നമ്മോട് പറയുന്നു, അല്പനേരം കൂടെ ഉറങ്ങിക്കോ. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? നമസ്കാരത്തിന് നേരത്ത് ഉറങ്ങിയ വ്യക്തിയെ ഖബറിൽ വലിയ പാറക്കല്ല് കൊണ്ട് അയാളെ തല എറിഞ്ഞുടക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പൂതി, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം തീർക്കാൻ നമ്മൾ കുറച്ചു നേരം കൂടെ ഉറങ്ങിയപ്പോൾ എന്ത് പരിക്കാനുണ്ടായത്? ഇത് മതപരമായ വിഷയങ്ങളിൽ ഇങ്ങനത്തെ പരിക്കലുണ്ടാവുന്നു അല്ലേ. കള്ളു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതുപയോഗിക്കുന്നതോടുകൂടെ പിന്നീട് എല്ലാ തെറ്റുകളും, കാരണം അൽഹംറു ഉമ്മുൽ ഖബാഇസ്, ലഹരി എല്ലാ തെറ്റിൻ്റെയും കാരണക്കാരനാണ്. കള്ളു കുടിച്ചയാൾ വിഭജിക്കും, അയാൾ കൊലപാതകം നടത്തും, അയാൾ മോഷണം നടത്തും, അയാൾക്ക് എന്ത് നെറികേടും ചെയ്യാനൊരു മടിയുണ്ടാവില്ല. കാരണം അയാൾ ലഹരിയിലാണ്. അയാളുടെ ചിന്തയും അയാളുടെ ബോഡിയും അയാളുടെ കൺട്രോളിലല്ല ഉള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആഗ്രഹിച്ച് അതുപോലെ ചെയ്താൽ എന്ത് സംഭവിക്കും? അതൊന്ന് ഉപയോഗിച്ചു നോക്കണം, അതൊന്ന് കുടിച്ചു നോക്കണം, അതൊന്ന് കഴിച്ചു നോക്കണം, അതൊന്ന് ധരിച്ചു നോക്കണം, അവിടെ ഒന്ന് പോയി നോക്കണം. ഇങ്ങനെ പാടില്ലാത്തവയോടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാൽ ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങൾ ദുനിയാവിലും പരലോകത്തുമുണ്ട്. ഇതുപോലെ തന്നെ നന്നായി പഠിച്ചാൽ നമുക്ക് നന്നായി വളരാൻ പറ്റും, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും, ഭയങ്കര സന്തോഷമുണ്ടാവും. പക്ഷെ പഠിക്കാൻ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സ് പറയും, മറ്റു പലതിലേക്കും ചിന്ത കൊണ്ടുപോകും, ഫോണിലേക്ക് കൊണ്ടുപോകും, മറ്റ് പേപ്പറുകൾ കൊണ്ട്, പേന കൊണ്ട്, പെൻസിൽ കൊണ്ട്, അവിടെ പരിസരത്തുള്ള സാധനങ്ങൾ കൊണ്ട് കളിക്കുക. അതെ, ഖുർആൻ ഓതാനിരുന്നാൽ ഉറക്കം വരിക, ഒരു പേജ് ഓതുമ്പോഴേക്ക് മടുത്തു പോവുക. നിസ്കാരം ഇമാം ഒന്ന് നീട്ടി നിസ്കരിച്ചാൽ നമുക്ക് കാല് കൊഴിയാം. എന്നാൽ ഇതേ ആൾ എത്ര നേരം ഫുട്ബോൾ നിന്ന് കാണും, എത്ര നേരം കളിക്കും അല്ലേ, എത്ര ഏത് പണിയിലും വേണമെങ്കിൽ മുഴുകും. അപ്പം നമുക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട്, എതിരായിട്ട് നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മളതിനെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും അല്ലേ. വിവരമില്ലാത്തവനായി മാറും, പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്ത ആളായി മാറും. കാരണം ഒന്നും അധ്വാനിച്ചുണ്ടാക്കാനുള്ള പിന്നെ റിസ്ക്കൊന്നും എടുക്കാൻ അവർക്ക് വയ്യ. പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗം കണ്ടെത്തണം, ഒന്ന് പ്രസംഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. പാട്ട് പാടണമെങ്കിൽ പാട്ട് നല്ല പാട്ട് കണ്ടെത്തി അത് നിരന്തരം റിപ്പീറ്റ് ചെയ്ത് പാടിപ്പിടിക്കണം. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നല്ലോണം പഠിക്കണം. കുറച്ച് കാശുണ്ടാവണമെങ്കിൽ പിന്നെ നല്ലോണം അധ്വാനിക്കണം. അതിനൊന്നും വയ്യ. പിന്നെ എന്താ സുഖമുള്ള പണി? അതിനുമ്പോൾ മാത്രം ഇരിക്കുക. അതിനാണ് മനസ്സ് പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഉപകാരപ്രദമായ, ഭൗതികമാകട്ടെ മതപരമാകട്ടെ, അതായത് ഇവിടെ നമുക്ക് വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളാകട്ടെ, പരലോകത്ത് നമുക്ക് വിജയിക്കാൻ ആവശ്യകരമായ കാര്യങ്ങളാകട്ടെ, അതിനെതിരെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യരുത്? അനുസരിക്കരുത്. മനസ്സിലായല്ലേ? ഹവാ, ഖദാ,

0: പിന്നെ രോഗമാണ്. അപ്പോൾ ആ രോഗത്തെ എങ്ങനെ ചികിത്സിക്കുക? അതൊരു രോഗമാണ്, അത് ചികിത്സിക്കാൻ എന്താണ് മാർഗം? പണ്ഡിതന്മാർ പറയുകയാണ് അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വായിക്കേണ്ട, കുറച്ച് നേരം കിടക്കുക, എന്നിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പോൾ വായിക്കുക, വായിച്ചുകൊണ്ട് കിടക്കുക. മനസ്സിലായി? കളിച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, അല്ല ആദ്യം നിസ്കാരം പിന്നെ കളി. മനസ്സിലായില്ലേ? ഖുർആൻ ഓതാ നിൽക്കുമ്പോഴേക്ക് നമുക്ക് മറ്റു പല അടച്ചോനെ അതേ ഇതാണ്ടല്ലോ, അത് പഠിക്കാണ്ടല്ലോ, മറ്റോ നോക്കാണ്ടല്ലോ, മറ്റൊന്നെ വിളിച്ചിട്ടില്ലല്ലോ, അങ്ങനെ കുറേ ചിന്തകളുണ്ടാവും. ഒക്കെ വിളിക്കുക, ഒക്കെ ചെയ്യുക, ഒക്കെ സെറ്റാണ്. പക്ഷെ ആദ്യം ഞാൻ ഖുർആൻ ഓതും. എന്താണ്, നമ്മൾ ഖുർആൻ ഓതുമ്പോഴേക്ക് ഷെയ്ത്താൻ വരെയാണ്, ഖുർആൻ ഓതണ്ട എന്ന് പ്രേരിപ്പിക്കുക നമ്മളുള്ളിൽ. വായിക്കാനിരിക്കുമ്പോഴത്തിന് എന്തോ കോട്ടുവായ വരികയാണ്, പിന്നെ നമ്മൾ പിന്നെ മറ്റു പലതിലും മുഴുകുകയാണ്. ഞാൻ ചിത്രം വരയ്ക്കാൻ പോവാണ്, കളർ ചെയ്യാൻ പോവാണ്. നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരും. എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നേടേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, ചിലത് എഴുതേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതിപ്പോൾ തന്നെ ചെയ്യാം. അത് പിന്നത്തേക്ക് നീട്ടിവെക്കാതിരിക്കുക, അതിപ്പോൾ വേണ്ട, കുറച്ച് ഉണ്ടാക്കാം. ഖുർആൻ കുറച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതണം, അല്ലെ 15 മിനിറ്റ് ഖുർആൻ ഓതണം എന്ന് വിചാരിച്ച് ഖുർആൻ എടുത്താൽ, പക്ഷേ ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കാണ് നമുക്കിങ്ങനെ കോട്ടുവായ വന്ന്, അപ്പോൾ അവിടെ വെക്കുക. അങ്ങനെയല്ല, ഓതിയിട്ട് നിർത്തുള്ളൂ. അങ്ങനൊരു നിശ്ചയദാർഢ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു കഴിവിൻ്റെ ഉടമസ്ഥനായി. എന്താണ് ആ കഴിവ്? നമ്മുടെ ഇച്ഛയെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. ആ കഴിവുണ്ടായാൽ എന്താണ്? അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ, അള്ളാഹുവിനെ പേടിക്കുകയും സ്വന്തം മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ആൾ അവൻ സ്വർഗത്തിൽ പോകും. അവൻ നല്ല ഗഡ്സ് ഉണ്ടാവും, അവൻ നല്ല നിലപാടുണ്ടാവും. അവൻ അള്ളാഹു ദുനിയാവിലും പരലോകത്തും ഖൈറുണ്ടാക്കി കൊടുക്കും, എല്ലാ അദാബും അവൻ രക്ഷപ്പെടും. ഇല്ലെങ്കിലോ അവന് ദുനിയാവിൽ പരീക്ഷണങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, ശത്രുക്കളുണ്ടാവും. അവന് ദുനിയാവിൽ നഷ്ടമുണ്ടാവും, പരലോകത്ത് നഷ്ടമുണ്ടാവും. അപ്പം എന്താ പറഞ്ഞത്? നമ്മുടെ മനസ്സിൻ്റെ നല്ല ആഗ്രഹങ്ങളെ നമ്മൾ പൂർത്തീകരിക്കുക, മനസ്സിൻ്റെ നല്ലതല്ലാത്ത ആഗ്രഹങ്ങളെ അത് നമ്മൾ ഒഴിവാക്കുക. നമുക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾക്ക് എതിരെയുള്ള, അതായത് വായിക്കുക, പഠിക്കുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് എതിരെ മനസ്സ് പടച്ചുകൊണ്ടുവരുന്ന പല ചിന്തകളും നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മൾ എന്താണോ ചെയ്യാൻ തീരുമാനിച്ച നന്മ അത് ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് പോവുക. ഇൻഷാല്ലാ, അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള മനക്കരുത്ത് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാഅല്ലാ. അപ്പോൾ സാരോപദേശം നമ്മൾ കേട്ട് കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇനി നമ്മുടെ കുറഞ്ഞ സമയത്തിനകം നമുക്ക് വേറെയും പ്രോഗ്രാമുകളിലൂടെ നമുക്ക് പോകണം. എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഇന്ന് അവതരിപ്പിക്കാനുള്ളത് പറയും. വേറെ എന്തൊക്കെയുള്ളത്? ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്?
2: ഒരു
1: സ്റ്റോറി ഉണ്ട്, സ്റ്റോറി പറഞ്ഞു.
2: അറബിക് സോങ്.
1: ആ, അപ്പോൾ സ്റ്റോറി ആദ്യം പറയട്ടെ. സ്റ്റോറി
2: ഒരു ലിറ്റിൽ ഹെൽപ്പിന്റെ ഒരു സ്റ്റോറി. സാം ഡ്രോപ്ഡ് ഓൾ ഹീസ് ബുക്സ് ഓൺ ദി ഫ്ലോർ. ഹീ ഫെൽറ്റ് സാഡ് ആൻഡ് ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. മയ ക്വിക്ലി കം ആൻഡ് ഹെൽപ്ഡ് ഹിം പിക്ക് ദം അപ്പ്. ദേ ഫിനിഷ് ടുഗെദർ ഇൻ സെക്കൻഡ്സ്. സാം സ്മൈൽഡ് ആൻഡ് സാഡ് താങ്ക് യു. മയ ലേൺ ദാറ്റ് ഹെൽപ്പിംഗ് അതർ ഫീൽസ് ഗുഡ്. മോറൽ സ്റ്റോറി: ഹെൽപ്പിംഗ് ഹാൻഡ്സ് മേക്ക് ഹാർട്ട് ഹാപ്പി.
1: ഹെൽപ്പിംഗ് ഹാൻഡ്സ്, ഹെൽപ്പ് വിതൗട്ട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട്, ഇറ്റ് മേ ബി സാഡ്, മേക്ക് സാഡ്.
2: ദേർ
1: ഇസ് നോ ഹാപ്പി. അപ്പോൾ ഹാപ്പിനെസ് കിട്ടണോ? ഹെൽപ്പിംഗ് ഹാൻഡ്, കൈ ഇങ്ങനെ വെക്കുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ് അല്ല, ഇങ്ങനെ കൊടുക്കുന്നതാണ് എന്ത്? ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ ഒരു സ്റ്റോറിയിലൂടെ ഒരു വലിയ കാര്യം നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി. അടുത്ത ഒരു ഇതെന്താണ് ഇനി ആരാ അവതരിപ്പിക്കുക? ഇപ്പം ലമ്മീസ് ആണ് നമുക്ക് അവതരിപ്പിച്ച്. ഹൗല എന്താ പറയുന്നത്? ഇനി
3: മലയാളം കവിത ഉണ്ട്.
1: കവിതയാണ്, ഗുഡ്, പോരട്ടെ.
3: ആശയം പറയണമല്ലെങ്കിൽ കവിത പാടണം.
1: കവിത പാടി പറഞ്ഞു.
3: വരിക വാർത്തിങ്കളെ താഴത്തു പെരുക നീ, പെരുക തങ്കത്തിൻ്റെ നെറ്റിമേൽ ചുംബിച്ചാലും. ശ്രീലമാം വസന്തത്തിൽ സന്ധ്യയായപ്പോൾ, സ്വച്ഛനിലാമം വാനം പൂക്ക പൂർണ്ണ ചന്ദ്രനെ നോക്കി. ഓമനക്കിടാവിനെ മടിയിൽ കിടത്താക്കി, ഡോമനച്ചേവം കൊഞ്ചുന്നു മധുരമായി. ആരാമ പുഷ്പകണ്ഠമെറ്റിക്കൊണ്ടിരുട്ടത്തു, ചോരനെപ്പോലെ എപ്പോൾ വരുന്നു മന്ദാനിലൻ.

നിരുപദ്രവമായ ചിരിച്ചു കളിക്കുന്നു. ഉറങ്ങതൊരു കുഴിൽ മാന്തോപ്പിൽ നീയൽ തന്നിലിരുന്നു. ലളിതമായി പാടുന്നു വിജനത്തിൽ വരിക വാർത്തിങ്കളെ താഴത്തു വരിക നീ. പരിക തങ്കത്തിൻ്റെ നെറ്റുമേൽ ചുംബിച്ചാലും ഒരിക്കൽ ചന്ദ്രനെയുമൊടു തന്നത്തിൻ്റെ കയ്യിലിരിക്കും. തങ്കത്തെയുമായവൾ നോക്കിയിടുന്നു.

0: ഓലച്ചു. വരക വാർത്തിങ്കളെ താഴത്തു വരിക നീ, ആ നില കണ്ടു താനെ മാതാവ് ചിരിച്ചുന്നു. പൂനിലാവോളി ചിന്നും രാത്രിയും ചിരിക്കുന്നു. പൈതലിൽ പിതാവായ ധന്യനാം കവിനാനും പ്രീതനായ ഗുണ്ടമതു കണ്ടിതാ ചിരിക്കുന്നു.
1: എന്താ അതിന്റെ ആശയുള്ളത് പറ?
0: ഇതൊരു അമ്മ കുട്ടീനെ മടിയിലിരുത്തി ഒരച്ഛനും അവിടെ ഇരിക്കണ്ടേനും മൂന്നാളും ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കേനും. അപ്പൊ അവിടെ പെട്ടെന്ന് പുറത്ത് ഒരു ചന്ദ്രന് വന്നു. അപ്പൊ അമ്മ ഇങ്ങനെ വരിക വാർത്തിങ്കളെ താഴത്ത് വരിക നീ, ചന്ദ്രനോട് പറയാം ഒരു പാട്ടായിട്ട് കുട്ടീൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ പാടാം. വരിക വാർത്തിങ്കളെ താഴത്ത് വരിക നീ, വാർത്തിങ്കളെ വെച്ചാൽ ചന്ദ്രനാണ്. അപ്പം വാർത്തിങ്കളിനോട് പറയാം ഒന്ന് താഴോട്ട് വാ വരിക നീ, ഈ വേഗം വാ. അങ്ങനെ പെരിക തങ്കത്തിൻ്റെ നെറ്റിമേൽ ചുംബിച്ചാലും, പെരിക വെച്ചാല് വളരെ, ഈ എൻ്റെ കുഞ്ഞിനെ താഴോട്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ
1: ചന്ദ്രനോട് പറയണം,
0: നെറ്റിമേൽ ചുംബിച്ചാലും. ശ്രീലമാം വസന്തത്തിൽ ചന്തയായപ്പോൾ സ്വച്ഛനിലാമം വാനംപോക്ക് പോകുന്ന ചന്ദ്രനെ നോക്കി. ശ്രീലം
1: ഒരു മനോഹരമായിട്ടുള്ള ഒരു ആശയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർണ്ണനയാണ് അല്ലേ. ഒരു മാനത്ത് അമ്പിളിയെ കാണാൻ ഭയങ്കര രസല്ലേ. അമ്പിളിനെ നോക്കിട്ട് ഒരുപാട് കവിതകൾ ഉണ്ടാവില്ലേ. കുട്ടികൾക്ക് ഏറ്റവും അധികം കൗതുകം ഉണ്ടാവുന്ന ചെറുപ്പത്തിൽ അമ്പിളിയെ കാണുമ്പോഴല്ലേ. ശരി, ഇനി നമ്മളെ ഏതാ അടുത്തൊരു പ്രോഗ്രാം ഏതാണ്? ഒരു കഥയുണ്ട് ഖദീജ മൻസൂർ, അതോ അല്ല ഇനായ ഏതാ പ്രോഗ്രാം ഉള്ളത്? ഖദീജ മൻസൂറിന്റെ കഥയാണ്. ഏത് കഥ ഖദീജ മൻസൂർ പറയുന്നത്?
2: ഒരു ഹെൽപ്പിംഗ്,
1: വീണ്ടും ഹെൽപ്പിംഗ് മൈൻഡിന്റെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാവുന്ന നല്ലൊരു കഥ അല്ലേ. ഓക്കെ,
2: അപ്പോ ഒരു രണ്ട് വൃദ്ധ ദമ്പതികൾ ഉണ്ടായിരുന്നു. അപ്പം അവര് ഒരു റെയിൽവേ സ്റ്റേഷനിലൊരു 12 മണിയൊക്കെ കഴിഞ്ഞ് അവര് ഇങ്ങനെ നടക്കണം. അവർക്കങ്ങനെ അധികം കണ്ണൊന്നും കാണില്ല. ആ സമയത്ത് ആണ് കറണ്ട് പോയത്. അപ്പം തീരെ കാണുന്നില്ല. അപ്പം ഇങ്ങനെ ഇവര് ഈ ദമ്പതികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വീട്ടിലെത്തിക്കണം. അപ്പം റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാര് അവിടുത്തെ ഇപ്പം അവിടെയുള്ള അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിങ്ങനെ വിളിച്ചു പറഞ്ഞു ഈ വൃദ്ധ ദമ്പതികളുടെ വീടടുത്തെങ്ങാണ്ടാണ് അവരെ വീട്ടിലേക്ക് എത്തിക്കണം, വീട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഒരാള് വടിയൊക്കെ ആയിട്ട് വന്നു. ഒരു കിലിങ്ങുന്ന മണി അറ്റത്ത് കെട്ടിക്കൊണ്ടുള്ള ഒരു വടിയൊക്കെ ആയിട്ട് ഒരാൾ വന്നിട്ട് ഈ വടിയിൽ പിടിച്ചോളൂ ഞാൻ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആ രാത്രി തപ്പിത്തടഞ്ഞ് അവരുടെ വീട്ടില് ആ വൃദ്ധ ദമ്പതികളുടെ വീട്ടിലെത്തി. വൃദ്ധ ദമ്പതികൾ മെഴുകുതിരി കത്തിക്കുമ്പോഴാണ് അറിയുന്നത് ഈ കൊണ്ടുവന്ന ആള് ഒരു അന്ധനാണെന്നുള്ളത്. അത്രയും കഴിവുള്ള ഒരാൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാ കഴിവുള്ള ഒരാളും ഉണ്ടാവും, കണ്ണ് കാണുന്ന കേൾക്കുന്ന, അതിലും കണ്ണ് കാണാത്ത ഒരാളാണ് ഇവരെ വീട്ടിൽ കൊണ്ടെത്തിച്ചത്. കാരണം അയാൾ പറയുന്നുണ്ട് എന്താ, കണ്ണ് കണ്ടില്ലെങ്കിലും എനിക്ക് കേൾക്കാം, എനിക്ക് ഈ നഗരം അറിയാം, അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇപ്പം മുന്നിൽ വടി തടയുന്നോണ്ട് വണ്ടികൾ വരാണെങ്കിൽ എനിക്ക് മാറിത്തരും, കാരണം ഞാനൊരു അന്ധനാണ്. അങ്ങനെയാണ് ഇയാൾ പറഞ്ഞ് സഹായിച്ചത്.
1: അപ്പോ നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് സഹായിച്ചതോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരാൾ ഹെൽപ്പ് ചെയ്ത് പിന്നെ ഇത് പരിചയമുണ്ടോ, അങ്ങനെ ഇതിൽ ഓർമ്മയിലുണ്ടോ? നമ്മള്
2: ബസ്സില് സീറ്റ്,
1: വെരി ഗുഡ്, അത് നല്ലൊരു ഇതാണ് അല്ലേ. നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സംഗതി, നമുക്ക് കിട്ടിയ സീറ്റ് വേറെ ആൾക്ക് ചിലപ്പം വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾ കൊടുക്കും അല്ലേ. അല്ലേ, ശരി. ഇനി എന്താണ് ഇനായ? എന്താണ്
3: അറബിക് സോങ്?
1: അറബിക് സോങ്. ഓക്കെ.

0: മഷാല്ലാ. അപ്പോ ഹൈനായ നല്ല ഒരു പാട്ട് പാടി കഴിഞ്ഞു, നന്നായിട്ടുണ്ട് മഷാല്ല. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ ശബാന ചെറുകോടിൽ നിന്നും അവർ പറഞ്ഞത്, എൻ്റെ കഴിവിനെ ഞാൻ ഇല്ലാതാക്കിയിട്ടില്ല. 1 മുതൽ +2 വരെ മദ്രസയിലും സ്കൂളിൽ ഞാൻ മിക പുലർത്തിയിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വലിയ മികവായിരുന്നു. അപ്പം നിങ്ങളെ കഴിവ് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. എല്ലാ മിക്കവർക്കും കിട്ടുന്ന ഈവനിങ് ലൈവിലൊക്കെ പോയി ഞാൻ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പിന്നീട് പറയാൻ എന്ത് ചെയ്യണം, പറ്റണം, പറ്റണ്ടേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു പ്രചോദനമാണ് ശബാന ചെറുകോട് നമുക്ക് തന്നത്. പിന്നെ അൻവർ വി എടത്തനാട്ടുകര കാപ്പുപറമ്പിൽ നിന്ന് നമ്മുടെ കൂടെയുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാ. മക്കളെ, തുടങ്ങുമ്പോൾ തന്നെ കൂടെയുണ്ട് കേട്ടോ, മെസ്സേജ് വിടാൻ കഴിഞ്ഞിട്ടില്ല. പേരെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നതിനാൽ ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്നതായിരുന്നു എന്നാണ് സലീമ ഒതുക്കുങ്ങൽ നിന്നും പറഞ്ഞിട്ടുള്ളത്. നല്ല ഉപദേശമായിരുന്നു ഇന്ന് മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാടും സഫിയ കെ തിരുരങ്ങാടി ജമീല വി പി കാളിക്ക് അവരൊക്കെ കൂടെ നിന്ന് നമ്മുടെ പ്രോഗ്രാമിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഥയും അറബിക് സോങ്ങും പാട്ടും എല്ലാം ബെസ്റ്റായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശബാന ചെറുകോട് പാട്ട് സൂപ്പറായിട്ടുണ്ട്. ഉമ്മു ഐസ, ബറക്കല്ലാഹു ഫീക്കും. ഗ്രീൻ വാലി സ്റ്റുഡൻസ് ഐസയുടെ ഉമ്മയാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഐസയുടെ ഉമ്മയുണ്ട്. പിന്നെ ആരൊക്കെ ഉള്ളത്, വേറെ ആരൊക്കെ? നേരത്തെ ഖദീജ എന്നുള്ളൊരു മെസ്സേജ് കണ്ടിരുന്നു. ഖദീജ ഫൈസലിൻ്റെ ഉമ്മ ഉണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങളെ, സന്തോഷം. നമുക്കിനി ഞാനൊരു ഇത് പറയാം. അതെന്താ നിങ്ങൾ പറയണം, കേട്ടതിൻ്റെ ശേഷം പറയണം അതെന്താണെന്ന്. കുട വേണ്ട എനിക്ക്, തലയില്ല എനിക്ക് തടവാൻ, താടിയും മുടിയുമില്ല, ഉള്ളിലൊരു നനവുണ്ട്, ഉടലിൽ കിനിവ്, ചങ്കിൽ പിടിച്ചാലും കുതറാത്ത പ്രകൃതം, കുടുസായ വായയും കുടവയറും കൊണ്ട് നാടായ നാടൊക്കെ മണ്ടുന്നു, വീടായ വീടൊക്കെ തെണ്ടുന്നു, വായും വയറും നിറയ്ക്കുന്നു, പുല്ലിനെ പുഴുവിനെ തീറ്റുന്നു പോറ്റുന്നു, ഒരു മാത്ര ഈ മണ്ണിൽ വീണുടയും വരെ യാത്ര തുടരുന്നു, നിറവയറോടെ നിറമനസ്സോടെ. എന്തായിരിക്കും ഉത്തരം?
1: ബോട്ടില
0: അല്ല, ചട്ടി, കലം അല്ലേ, കലം. അപ്പോ കുട വേണ്ട എനിക്ക്, തലയില്ല എനിക്ക് തടവാൻ, താടിയും മുടിയില്ല, ഉണ്ടോ ഇല്ല, ഉള്ളിലൊരു നനവുണ്ട്, ഉടലിൽ കിനിവുണ്ട്, ചങ്ക് പിടിച്ചാലും കുതറാത്ത പ്രകൃതാണ്. കൊല്ലിക്ക് പിടിച്ചിട്ട് ഒരു പ്രശ്നമില്ല, ഇനി പ്രശ്നമൊന്നുമില്ല. കുട വയറും കൊണ്ട് നാടായ നാടൊക്കെ മണ്ടും അല്ലേ, വീടായ വീടൊക്കെ തെണ്ടും, വായും വയറും നിറയ്ക്കുന്നു, പുല്ലിനെ പുഴുവിനെ തീറ്റുന്നു പോറ്റുന്നു, ഒരു മാത്ര ഈ മണ്ണിൽ വീണുടയും വരെ യാത്ര. ഇത് ഒരു കുടത്തിന് പറ്റിയാണ് എങ്കിലും ഇതിലൂടെ വേറൊരു കാര്യം കൂടി നമ്മൾ പറയും, ശരിക്കും ഇതൊരു മനുഷ്യനെ പോലെ തന്നെയാണ് അല്ലേ എന്ന് നമുക്കതിലേക്ക് ഇങ്ങനെ ചെറിയൊരു കണക്ഷനൊക്കെ കിട്ടും. ഇനി വേറൊരു കാര്യം പറയാം. ഒറ്റയ്ക്കിരിക്കുവാൻ ഇഷ്ടമില്ല എനിക്ക്, തോഴൻ സദാ കൂട്ടിനുണ്ട്. മേലോട്ടുയരുവാനില്ല ഞാൻ എന്നു മീ മണ്ണിനോടൊട്ടിക്കിടന്നുകൊള്ള. മേൽക്കൊന്നും ഉയരൂല, എപ്പോഴും മണ്ണിൽ നിലത്തന്നെ ഉണ്ടാവുള്ളൂ. കാര്യങ്ങൾ കാണുവാനല്ല ഞാൻ എന്നും ഈ കാല് പിടിച്ചു വണങ്ങി നിൽപ്പൂ. ആരായിരിക്കും? ചെരുപ്പ് അല്ലേ. കല്ലിലും മുള്ളിലും യാത്ര പോയിടിലും തെല്ലും തളരാതെ കൂട്ടിനുണ്ട്. എത്ര ചവിട്ടി അരച്ചു തൊഴിച്ചാലും സേവിച്ചു തന്നെ മരിച്ചിടും ഞാൻ. ഇപ്പൊ എന്താണ്? ചെരുപ്പല്ലേ. ശരി, ഇനി നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ നമുക്കിനി എനിക്ക് തോന്നുന്നത് നമ്മുടെ പാടക്കുറിപ്പ് നമ്മൾ കേട്ടിട്ടില്ല, കേൾക്കേണ്ടതുണ്ട്. എം എ ഗഫൂർ പാലത്തിങ്ങൽ വന്നിട്ടുണ്ട്, ശബന ചെറുകോട് സൂപ്പറായി പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നമുക്കിനി പാടക്കുറിപ്പാണ് കേൾക്കേണ്ടത്. പാടക്കുറിപ്പ് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രീതി നിറഞ്ഞ മക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ പാഠക്കുറിപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സൊഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മല്ലം യസ്അലില്ലാഹ യഗ്ലബ് അലൈഹി. ഞാൻ വേഗം വിഷയത്തിലേക്ക് വന്നത് നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ്. അവിടെ നബി പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാഹുവിനോട് ആർ ചോദിക്കുന്നില്ലയോ യഗ്ളബ് അലൈഹി, അള്ളാഹു അവനോട് കോപിക്കും എന്നാണ്. നമുക്കൊക്കെ ആരാധനകൾ ചെയ്യാനറിയാം, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, ദിക്റുകൾ പറയുന്നവരാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും. എന്നതുപോലെ നമ്മൾ സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറണം, അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകളായി മാറണം എന്നാണ്. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ എണീറ്റ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് കടന്നു വന്ന് അവൻ്റെ അടിമകൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുന്നൊരു പ്രഖ്യാപനമുണ്ട്, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ അവന് ഉത്തരം നൽകാം, അവൻ ചോദിക്കുന്ന ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി നൽകാം, എന്നോട് ആരാണ് ഇസ്തിഗ്ഫാർ നടത്താനുള്ളത്, ഞാൻ അവർക്ക് പാപമോചനം നൽകാം എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. അവിടെ അള്ളാഹു പറയുന്ന കാര്യമാണ് ആരെന്നോട് ചോദിക്കാനുണ്ട് എന്ന ആ കാര്യം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. മല്ലം യസ്അലില്ലാഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ആർ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ യഗ്ളബ് അലൈഹി, അള്ളാഹു അവനോട് കോപിക്കും എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാ സമയത്തും അത് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതുണ്ട്. മറ്റു ആരാധനാക്രമങ്ങൾ പോലെ തന്നെ ഇതൊരു പ്രത്യേകമായൊരു ആരാധനയായി മനസ്സിലാക്കി അതിന് സമയം കണ്ടെത്തി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നവരായി മാറുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറുക, അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക, അതാണ് ഈ ഒരു സാഹചര്യത്തിൽ പാഠക്കുറിപ്പിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കൈമാറാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അല്ലാഹു ബറകാതുഹു. മാഷാ അല്ലാ. അപ്പോൾ പിന്നെ പാഠക്കുറിപ്പും കേട്ട് കഴിഞ്ഞു. ഇനി സ്വതക്കട മെസ്സേ ഹുസൈൻ വി എം എടത്തനാട്ടുകര അവർക്ക് ഇപ്പോൾ സലാം പറഞ്ഞു വന്നു. ഹുസൈൻക്കൊക്കെ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നു തോന്നുന്നില്ല, ഇടക്ക് ഇവിടെ ഉണ്ട് എന്നറിയിക്കാനുള്ള സലാം വന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എം എ ഗഫൂർ പാലത്തിങ്ങൽ. അപ്പോൾ ഷബാന ചെറുകോട് അവരൊക്കെ ഇന്നത്തെ ലൈവിനെ പാഠക്കുറിപ്പ് ഒരുപാട് ഇഷ്ടമായി. ജസീൽ സാറിൻ്റെ കടങ്കഥ അത് ജോറായിട്ടുണ്ട്. മാഷാല്ലാ, കുട്ടികൾ ഒന്നിനൊന്ന് മെച്ചം. ജസീൽ സാറുണ്ടായിരുന്നൊന്ന് അല്ലല്ലേ, പക്ഷെ അവർ മാറിപ്പോയതാന്ന് തോന്നുന്നല്ലേ. ഷാഹിറ ബിൻ അബ്ദുൽ കരീമാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, പിന്നെ ഇനി എന്താ ലാസ്റ്റ് നമ്മൾ അവതരിപ്പിക്കുന്നത്? നമ്മൾ സമയം അവസാനിക്കാൻ പോവാണ്. ഇനി എന്തെങ്കിലും ഒരു ചോദ്യങ്ങളോ കടങ്കഥകളോ ആശയം പറഞ്ഞാൽ മതി. എന്താണ് ആശയം?
1: അതിഥിയും അയൽവാസിയും.
0: അതിഥിയും അയൽവാസിയും തമ്മിൽ എന്താണ്, എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്?
1: അബൂ ശുറൈഹ് അൽ കഅബീൽ റളിയല്ലാഹുനിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അയൽവാസി ആദരിക്കട്ടെ. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. അതിഥിക്കുള്ള പ്രത്യേക പരിഗണന ഒരു പകലും രാവും ആദിത്യം മൂന്ന് ദിവസം അതിനുശേഷമുള്ളത് സ്വതക്കെയാണ്. അതിഥേയന് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ അവൻ താമസിക്കാൻ പാടുകയും അല്ല.
0: യെസ്, ഓക്കെ. അപ്പോൾ നല്ലൊരു ഹദീസും അതിൻ്റെ ആശയവും നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലൈവിയുടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇനി അടുത്തൊരു ദിവസം വീണ്ടും ഇതുപോലെ കൂടാം. ഇന്ന് തൽക്കാലം നമ്മൾ ഇവിടെ വാങ്ങുന്നു. ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് ഹദീജ, മൻസൂർ, ഇനായ, ലമീസ്, ഹൗല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ഹൃദയഗീതം. പീസ് റേഡിയോ ശബ്ദപ്രതാപത്തോടെ ശ്രോതാക്കൾക്ക് കൈമാറിയ മനോഹര ഗാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില വരികൾ ഇതാ ഇവിടെ സമർപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഓർമ്മ. ത്യാഗപൂർണവും ആദർശബദ്ധവുമായ ജീവിതത്തിലൂടെ ഒരു സമൂഹത്തെ വിശ്വാസവിശുദ്ധിയിലേക്ക് നയിച്ച മർഹൂം KM മൗലവിയുടെ ഓർമ്മകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. KM മൗലവിയും ഖുർആനും ഷെരീഫ് കാര, ഷാനിബ് കാര എന്നിവർ അവതരിപ്പിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ഓർമ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മഹാനായ KM മൗലവി റഹിമഹുല്ലയെക്കുറിച്ച്, മഹാന്മാരായ മുൻഗാമികൾ കുറിച്ച വരികളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. KM മൗലവി സ്മാരക ഗ്രന്ഥത്തിൻ്റെ തുടർഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇപ്പോൾ CH മുഹമ്മദ് കോയ സാഹിബ് KM മൗലവിയെക്കുറിച്ച് എഴുതിയ വരികളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരികളുടെ തുടർച്ച കേൾക്കാം. 1963 January 1 തിരൂരങ്ങാടിയിൽ വെച്ച് യത്തീംഖാനയുടെ ഒരു വർക്കിംഗ് കമ്മിറ്റി യോഗം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. യത്തീംഖാനയുടെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് അംഗങ്ങളെല്ലാം സംഭാവനകൾ ചെയ്തപ്പോൾ മൗലവിക്കും ഒരാഗ്രഹം, വല്ലതും നൽകണമെന്ന്. 100 rupees അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ധനവാനല്ലെങ്കിലും മൗലവി വലിയ സൽക്കാരപ്രിയനായിരുന്നു. തുരുതുരെ നിർബന്ധിച്ചതിൻ്റെ ഫലമായി ഞാൻ കരിയൻകുഴിയിൽ ഹൗസിൽ ചെന്ന് 1-ൽ അധികം തവണ ചായ കുടിച്ചിട്ടുണ്ട്. മൗലവി അർഷസ് രോഗത്തിന് ചികിത്സിക്കാൻ ഡോക്ടർ സലീമിൻ്റെ നഴ്സിംഗ് ഹോമിൽ താമസിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി. മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ എന്നെ വിളിച്ച് പ്രത്യേകം ഉപദേശിച്ചു. ഭൂരിപക്ഷ ഭരണത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭൗതിക ഭരണം നടക്കുന്ന ഭാരതത്തിൽ നമ്മുടെ ഭാവി തലമുറ മുസ്ലിങ്ങളായി വളരുവാനും നമുക്കുള്ള ആപത്തുകൾ തടുക്കുവാനും സംഘടനയല്ലാതെ മറ്റെന്ത് വഴിയുണ്ട് എന്ന മൗലവി ഗദ്ഗദ ഖണ്ഡനായി എന്നോട് ചോദിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. സമുദായത്തിന് തീർത്താൽ തീരാത്ത ഒരു നഷ്ടമാണ് മൗലവിയുടെ മരണം കൊണ്ട് സംഭവിച്ചത്. അല്ലാഹു ആ മഹാന് പരലോകസുഖം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. KM മൗലവിയും ഖുർആനും. NV അബ്ദുസലാം മൗലവി എഴുതിയ വരികൾ കേൾക്കാം. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നാഴികക്കല്ലുകളിൽ രണ്ടാമത്തേത് ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട ജനാബ് KM മൗലവിയുമായുള്ള ബന്ധത്തോടുകൂടിയാണ്. എൻ്റെ ഗുരുനാഥൻ പരേതനായ നാലകത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാരുമായുള്ള ശിഷ്യബന്ധത്തിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ നാഴികക്കല്ലുകളിൽ ഒന്നാമത്തേത് ആരംഭിക്കുന്നത്. ഞാൻ അറബി ഭാഷ വശമാക്കിയത് അദ്ദേഹത്തിൽ നിന്നാണ്. രണ്ടാമത്തെ നാഴികക്കല്ല് ആരംഭിക്കുന്നത് ഖുർആൻ ഇപ്പോഴും മാതൃകയാക്കുവാൻ പറ്റിയ ഒരു സജീവ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. ജനാബ് അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്നും അറബി ഭാഷ പഠിച്ചതിന് ശേഷം, അത് 1928 മുമ്പായിരുന്നു, എൻ്റെ ജീവിതം ഒരു എത്തും പിടിയും കിട്ടാതെ നട്ടം തിരിയുന്ന ഒരാളുടെ ജീവിതമായിരുന്നു. എന്നാൽ ഏകദേശം 30 മുമ്പ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ നിര്യാതനായതിനു ശേഷം KM മൗലവി സാഹിബുമായി പരിചയപ്പെടുവാൻ എനിക്ക് അവസരം സിദ്ധിച്ചു. 30 മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടുവെങ്കിലും അടുത്ത ബന്ധമുണ്ടായി തുടങ്ങിയത് 1944 തിരൂരങ്ങാടി യത്തീംഖാനയുടെ ഒരു ഉദ്യോഗസ്ഥനായി എനിക്ക് താമസിക്കുവാൻ അവസരം കിട്ടിയപ്പോഴാണ്.
3: ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് വാസ്തവത്തിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യ സമുദായത്തിന് അവരുടെ ജീവിതത്തിലെ നാനാതുറകളിലും വെളിച്ചം നൽകുവാൻ തക്കവണ്ണമാണെന്നും അത് ശരിക്കും പഠിച്ചും പിൻപറ്റിയും നടക്കുന്നതിനാലാണ് ലോകത്തിന് രക്ഷയെന്നും മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും എൻ്റെ മനസ്സിന് തക്കതമായ ശാന്തി കിട്ടിയത് KM മൗലവി സാഹിബുമായി അടുത്ത ബന്ധം ആരംഭിച്ചതിന് ശേഷമാണ്. ദൈനംദിനമുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളിൽ ഈ കാലത്തും അത് മാതൃകയാക്കി ജീവിക്കാമെന്ന് ഇന്നത്തെ പല പണ്ഡിതന്മാരും മനസ്സിലാക്കിയിട്ടില്ല. KM മൗലവി സാഹിബ് അത് മനസ്സിലാക്കിയിരുന്നു. ഖുർആന്റെ മാതൃകയും വിവരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ചർച്ചയുടെ വെളിച്ചത്തിൽ പ്രായോഗികമാക്കാമെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത പൂർവികന്മാരായ മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടുന്ന ഒരാൾ നമ്മുടെ കാലത്ത് നമ്മുടെ ഒന്നിച്ചു ജീവിച്ചു എന്നതാണ് KM മൗലവി സാഹിബിനെ സംബന്ധിച്ച വാസ്തവം. ജീവിത പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായ സംഗതിയാണല്ലോ രാഷ്ട്രീയം. അതും മുസ്ലീങ്ങൾ ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ തന്നെയാണ് ഇപ്പോഴും കൈയാളേണ്ടതെന്നും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായിട്ടില്ലാത്ത സ്ഥലത്തും അവർ രാഷ്ട്രീയം അന്യോന്യം ആലോചിച്ചിട്ടാണ് കൈയാളേണ്ടതെന്നും അതിനുള്ള ഏർപ്പാടുകൾ അവർ ചെയ്തിരിക്കണമെന്നും അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. സകാത്ത് അഥവാ നിർബന്ധദാനം വിതരണത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലം വരെ എന്റെ ധാരണ ഇസ്ലാമിന് ഭരണകൂടമുള്ളയിടത്ത് മാത്രമേ വ്യക്തികളിൽ നിന്നും സകാത്ത് പിരിച്ചെടുത്ത് വിതരണം ചെയ്യുവാൻ ഏർപ്പാട് വേണ്ടതുള്ളൂ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സകാത്ത് പിരിച്ചു വിതരണം ചെയ്യുവാൻ തുടങ്ങിയത് മദീനയിൽ എത്തിയതിന് ശേഷമായിരുന്നുവല്ലോ, അതിനു മുമ്പ് അങ്ങനെ ചെയ്തതായി അറിയപ്പെടുന്നില്ലല്ലോ എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതെല്ലാം ഭരണകൂടം സ്ഥാപിച്ചതിന് ശേഷമേ വിതരണം ഏറ്റെടുക്കേണ്ടതുള്ളൂവെന്നതിന് തെളിവായും കരുതിയിരുന്നു. എന്നാൽ മദീനയിൽ വന്നതിന് ശേഷമാണ് പള്ളി പണിയിച്ചതും ജുമുഅയും ജമാഅത്തും സ്ഥാപിച്ചതും. അതുപോലെ മക്കയിൽ വെച്ച് ആരംഭിച്ചിട്ടില്ലാത്ത പലതും മുസ്ലീങ്ങൾ തങ്ങളുടെ കടമയായി മനസ്സിലാക്കി വരുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ പലതിലും വ്യക്തമായ നിയമങ്ങൾ വന്നത് മദീനയിൽ പോയതിന് ശേഷമാണ് എന്ന വസ്തുത പരിഗണിക്കുവാൻ എനിക്ക് വിട്ടുപോയതുകൊണ്ടായിരുന്നു കെ എം മൗലവി സാഹിബിന്റെ നിഗമനം എനിക്ക് മനസ്സിലാവാതിരുന്നതെന്ന് പിന്നീടെനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി.
4: ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കെ എം മൗലവി റഹിമഹുള്ളയുടെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തോടൊപ്പം ജീവിച്ചവരും ഇസ്ലാമിക രംഗത്ത് സംഭാവനകൾ സമർപ്പിച്ചവരുമായ മുൻഗാമികൾ എഴുതിയ വരികളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥം തുടർഭാഗങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഓർമ്മ, കെ എം മൗലവിയും ഖുർആനും. കെ എം മൗലവിയുടെ ജീവിതത്തിലെ ഏടുകൾ നമുക്കായി സമർപ്പിച്ചത് ഷെരീഫ് കാര, ഷാനിബ് കാര.
5: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.

0: പ്രോഫ്കോൺ ഇൻഷാല്ലാ നാളെ ആരംഭിക്കുകയാണ്. നാളെ വെള്ളി ഈ പ്രോഫ്കോൺ ആരംഭിക്കുകയാണ്. അപ്പം പ്രോഫ്കോൺ ശരിക്കൊരു ഈ നമ്മുടെ സാമൂഹിക ഘടനയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഇവിടുത്തെ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം, ഇസ്ലാം പേടി, ഇസ്ലാം വെറുപ്പൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം, അതിനെ പ്രതിരോധിക്കുന്ന കുറേ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രോഫ്കോണിൻ്റെ പ്രൊഡക്റ്റുകളാണ്. പ്രോഫ്കോണിലൂടെയാണ് അവർക്ക് ഈയൊരു വെളിച്ചം കിട്ടിയത്, ഈയൊരു പ്രചോദനമുണ്ടായത്, അവർ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഡോക്ടർ അബ്ദുള്ള ബാസിൽ ആണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കേരളത്തിൽ ഈയൊരു പ്രതിരോധ യുദ്ധത്തിൻ്റെ ഏറ്റവും നല്ലൊരു പ്രതീകമായി നിൽക്കുന്ന ആൾ. ബാസിൽ തൊട്ട് നമ്മളെ ഒരു വലിയ നിര ആ ഒരു അർത്ഥത്തിൽ വന്ന ആളുകളാണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്രാധാന്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രോഫ്കോണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പോഴും വൈകിയിട്ടില്ല, നമ്മളുടെ കുടുംബത്തിലും ബന്ധത്തിലുമൊക്കെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ നന്നായി ലിസ്റ്റ് ചെയ്ത് ഓരോ ആരാണോ വിളിച്ചാൽ സ്വാധീനിക്കപ്പെടുക, നമ്മളെ കുടുംബത്തിലും ബന്ധത്തിലുമുള്ള ആരെയാണോ യൂസ് ചെയ്യേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്.
1: തീർച്ചയായും ഈ കുട്ടികളെ നമ്മൾ പൊതുവേ കാണുമ്പോൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുന്ന കുട്ടികൾക്ക് രണ്ടു തലമാണ്. ഒന്ന്, അവർക്ക് ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ അവരൊരു ഒഴുക്കിൻ്റെ കൂടെ അറമാദിച്ച് അങ്ങനെ ജീവിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അതേ കുട്ടികൾക്ക് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ വെളിച്ചം നൽകിക്കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും യു ടേൺ അടിച്ച് ഒരു നല്ല സമ്പൂർണമായ ജീവിതത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചുവിടുക എന്നത് തന്നെയാണ് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട ദൗത്യമെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്.
0: ഞാൻ എൻ്റെ ലൈഫിൽ വളരെ മറക്കാതെ ഓർക്കണ നമ്മൾ പങ്കെടുത്ത എല്ലാ പ്രൊഫ്കോണുകളും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. എനിക്കൊണ്ട് ഞാനൊരു നാലോ അഞ്ചോ പ്രൊഫ്കോണുകളെ, അഞ്ചാറോ പ്രൊഫ്കോണുകളെ എനിക്ക് മിസ്സിങ്ങുള്ളൂ. ബാക്കി ആ യാത്രയിൽ ഞാനുണ്ട്, അതിൻ്റെ ഒരു മുഖ്യ സംഘാടകരായി തന്നെ നമ്മളുണ്ട്. പക്ഷെ അതിൽ ഞാൻ വളരെ ശരിക്കും ഓർത്തു വെക്കുന്ന ഒരു പ്രൊഫ്കോൺ തിരുവനന്തപുരം പ്രൊഫ്കോണാണ്. അതിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒന്ന്, അത് തിരുവനന്തപുരത്താണ്. രണ്ട്, തിരുവനന്തപുരത്ത് അന്നത്തെ ഒരു സംഘടനാ ശേഷിയൊക്കെ വെച്ചിട്ട് അത് വിജയിപ്പിച്ചെടുക്കൽ വലിയ ടാസ്ക്കായിരുന്നു. മൂന്ന്, ശരിക്ക് നമ്മളുടെ ഒരു സംഘടന രംഗത്തന്ന് ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ പിളർപ്പിലേക്കൊക്കെ എത്തിപ്പെട്ട ആ ഒരു സംഘർഷങ്ങൾ, അതിൻ്റെ ഒരു ഉച്ചസമയം കഴിഞ്ഞ് ഒരു അസുറം കഴിഞ്ഞ് ഇങ്ങനെ അത് ഒരു മരുവ് കത്തുകയാണ്, ആ ഒരു പീക്കിൽ നിൽക്കുന്ന സമയമാണ്. പിന്നെ അന്നത്തെ ഡേയിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു, പെൺകുട്ടികളുടെ താമസവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. പെട്ടെന്ന് ആ താമസിക്കുന്ന സ്ഥലം നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെടാൻ വേണ്ടി ചില ആളുകൾ ഇടപെടലുകൾ ഉണ്ടായി, അങ്ങനത്തെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളൊരു അവസ്ഥയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിലേറെ ഓർക്കുന്ന കാര്യം, ഈ സാധാരണ പ്രോഫ്കോണിന് വന്ന കുട്ടികളുടെ വരവും പോക്കും മോണിറ്റർ ചെയ്യാൻ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കും. അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കും, വരുന്ന ആളുകളോടൊക്കെ വിശേഷം ചോദിക്കണ പോലെ തന്നെ ഇറങ്ങുന്ന ആളുകളോടും വിശേഷം ചോദിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ ഇവിടെ വന്ന് വേറെ പല പരിപാടിക്കും പോകും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ഒരു ഏജിലുള്ള ആളുകൾക്ക് ഉണ്ടാകാവുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പരിപാടി തുടങ്ങാൻ നടക്കുകയാണ്, പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡ്യൂട്ടിയിലുള്ള ആളുകൾ ഒരു പയ്യനെ എൻ്റെ അടുത്തേക്ക് വിട്ടു, നിങ്ങൾ മൂപ്പരോട് പെർമിഷൻ ചോദിച്ചിട്ട് പോയിക്കോളീ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ എനിക്കൊന്ന് പുറത്ത് പോകണം, അത്യാവശ്യം ഒരു സാധനം വാങ്ങാനുണ്ട്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ആ ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമല്ലോ, കുഴപ്പമില്ല. അപ്പം അയാളുടെ ബാഗും ഇതൊക്കെ തന്നു. ഞാനിത് പറയണത് പോസിറ്റീവ് അല്ല എന്നൊക്കെ തോന്നിയപ്പോൾ ബാഗും സംഗതിയും കാര്യങ്ങളൊക്കെ തന്നു എൻ്റെ അടുത്ത്. ഞാൻ അതൊക്കെ അത് വെച്ചോളൂ, ഞാനെന്ത് ചെയ്യും, തിരിച്ചു വരും, എനിക്ക് അത്യാവശ്യമായിട്ടാണ് പോണത്, എനിക്ക് ഈ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞതിൻ്റെ ശേഷം അവൻ്റെ ഈ അരയുടെ ഇവിടെ സാധാരണ നമുക്കൊരു പോക്കറ്റ് ഉണ്ടാവുമല്ലോ പാൻസിന്, ഞാനിങ്ങനെ അവൻ്റെ ഷർട്ട് പൊക്കിയിട്ട് അരൻ്റെ അവിടെയുള്ള ആ ഒരു പോക്കറ്റിൽ ഉള്ള പേഴ്സ് ഇങ്ങോട്ട് എടുത്തു. പേഴ്സ് എടുത്തിട്ട് ഞാൻ എൻ്റെ എന്തിൽ വെച്ചു, പോക്കറ്റിൽ വെച്ചു. നീ നീ പോയിട്ട് വാ എന്നറു. അപ്പം പറയുക, ആ പേഴ്സ് എനിക്ക് വേണമെന്നറു. അപ്പോൾ ഞാൻ പേഴ്സ് മാത്രം കൊടുത്തു, പൈസ ഫുള്ള് എടുത്തിട്ട് പേഴ്സ് മാത്രം കൊടുത്തു. അന്ന് ഈ കാർഡൊന്നും ഗൂഗിൾ പേ ഒന്നും ഒട്ടും വന്നിട്ടില്ല. ഫിസിക്കൽ പൈസ തന്നെ വേണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറയാം, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു സമയത്ത് ചെറിയൊരു സംഗതി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആകെ ഇഷ്യൂ ആകും. അപ്പം അത് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പൊതുവേ ഞാൻ എനിക്കെന്തെങ്കിലും ഉണ്ടായാൽ അത് മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു സ്പേസിൽ അതിങ്ങനെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പോണത്, ഞാനതിൽ പെട്ടതാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നിനക്ക് നല്ലൊരു തീരുമാനമുണ്ടെങ്കിൽ ഇത് നിർത്താൻ പറ്റും, നീ അവിടെ പോയിരിക്ക്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണ കുറേ ആളുകളിവിടെ ഉണ്ട്. നല്ല ധൈര്യം കൊടുത്ത് അവനോട് കൊണ്ടുപോയി ഇരുത്തി അവൻ്റെ ഒരു പിന്നീടുള്ള കുറഞ്ഞ സമയമുള്ളൂ, എനിക്കൊണ്ട് ശനി രാത്രിയോടുകൂടിയാണ് ഈ സംഭവം, പിന്നെ ഞായറ് കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. പിന്നെ അവനെ നമ്മൾ നല്ലവണ്ണം ഒരു വളണ്ടിയറ് ഏൽപ്പിച്ചു, അവന് സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ശരിക്കും അവനെ വാച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പം ആ പയ്യൻ അന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ അവനെ ഇങ്ങനെ തേങ്ങണ ആ ഒരു തേങ്ങലുണ്ടല്ലോ. പിന്നീട് അൽഹംദുലില്ലാ അവൻ സംഘടനാ രംഗത്ത് സജീവമായി വന്നു, ലൈഫ് തന്നെ മൊത്തം മാറി, ഇപ്പോൾ പ്രവാസിയായി ഇപ്പോഴും തുടരുന്നു. എനിക്ക് തോന്നുന്നത് ഓരോ പ്രൊഫക്കോണും വരുമ്പോൾ നല്ലൊരു തുക, ഒരു ഐ ടി ഫീൽഡിലുള്ള നല്ലൊരു മികച്ച എഞ്ചിനീയറാണ് അദ്ദേഹം, ഈ കാര്യങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ അവൻ്റെ ലൈഫിലെ ഒരു വ്യതിയാനം തുടങ്ങിയ ഒരു കാലത്ത് അവന് ഈ ഒരു സംഭവം കിട്ടിയതുകൊണ്ട്, ബഷീർ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കറക്റ്റ് ഒരു ഡയറക്ഷൻ കിട്ടിയാൽ പലരും നല്ല വഴിയിൽ പോകും എന്ന് ആ ഒരു നിങ്ങളാ ഒരു വാചകം പറഞ്ഞപ്പോഴാണ് ഈ ഓർമ്മ എനിക്ക് വന്നത്.
1: തീർച്ചയായും ഇപ്പോൾ പൊതുവിൽ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ സോഷ്യൽ മീഡിയയുടെ കണ്ടൻറ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരൊരു ഒഴുക്കിനങ്ങനെ പോവുകയാണ്. അവിടെ നമുക്ക് തീർച്ചയായും വിസ്ഡം സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കുന്ന പ്രൊഫ്കോൺ എന്തുകൊണ്ടും പ്രസക്തമാണ്. നാളെ വെള്ളിയാഴ്ച
0: സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു.
1: അതെ, നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി പ്രോഗ്രാം ആരംഭിക്കും. പാലക്കാട് ജില്ലയുടെ തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന വാളയാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അഹല്യ ക്യാമ്പസിലാണ് പ്രൊഫ്കോൺ ഇത്തവണ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും, നമ്മുടെയൊക്കെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെയും പ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ട് വിദ്യാർത്ഥികളെ എത്തിക്കാൻ, വിദ്യാർത്ഥിനികളെയൊക്കെ എത്തിക്കാൻ സംവിധാനമുണ്ട്, യാത്രാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം വെന്യൂകളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. നമുക്കറിയാം പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ട, ഈ പ്രായത്തിൽ പ്രത്യേകിച്ചും ലഭിക്കേണ്ട കണ്ടൻ്റ് ആയിരിക്കില്ല ആൺകുട്ടികൾക്ക് ലഭിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾക്ക് ആ നിലക്ക് തന്നെ വേറിട്ട രീതിയിൽ തന്നെ വെന്യൂകളിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നത്.

0: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകൊസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, പ്രമേഹത്തിന് വ്യായാമ പരിഹാരം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രമേഹ രോഗികൾക്ക് ചെയ്യാൻ കഴിയുന്ന വ്യായാമ പരിഹാരങ്ങളാണ് ഇൻഷാല്ല നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രമേഹ രോഗികളിൽ 5-8 വർഷം കഴിയുമ്പോൾ ആന്തരാവയവങ്ങൾ തകരാറിലാകുന്നതിന് പുറമെ പേശീനഷ്ടവും ബലക്ഷയവും സാധാരണയായിട്ട് ഭാരം കുറയലൊക്കെ കണ്ടു തുടങ്ങും. സന്ധികളിൽ രക്തസഞ്ചാരം കുറഞ്ഞ് കലശലായ തേയ്മാനവും വേദനയും ഉണ്ടാകും, ചലനാത്മകതയും നഷ്ടപ്പെടും. എന്നാൽ വ്യായാമത്തിലൂടെ ഇൻസുലിൻ്റെ സഹായമില്ലാതെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസ് കോശങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. വ്യായാമം പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് റെസിസ്റ്റൻസ് കുറഞ്ഞ കഴിവുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായി രക്തത്തിലെ പഞ്ചസാര കുറയാൻ സഹായിക്കുന്നു. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ആഹാരം കൂടുതൽ കഴിച്ച് അത് വർദ്ധിപ്പിക്കുകയല്ല, ഡോക്ടറോട് സംസാരിച്ച് മരുന്നിൻ്റെ അളവ് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ വ്യായാമങ്ങൾ ബ്ലഡ് ഷുഗർ കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇൻസുലിൻ്റെ ഉൽപ്പാദനം മികച്ച നിലയിലാക്കുന്നു, പിന്നെ പേശീനഷ്ടം, ബലക്ഷയം, അസാധാരണ ഭാരം കുറയുന്നവയൊക്കെ തടയുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കുമുള്ള ഏറ്റവും ഫലപ്രദമായ വ്യായാമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ആകാരഭംഗിയും ഊർജ നിരക്കും വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇവിടെ പ്രമേഹ രോഗികൾ വ്യായാമത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്ത് ആവശ്യമെങ്കിൽ TMT ചെക്കപ്പുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വ്യായാമത്തിന് മുമ്പും ശേഷവും ബ്ലഡ് ഷുഗർ ലോഡ് നോക്കുന്നത് നന്നായിരിക്കും. ഇൻസുലിൻ പോലുള്ളവ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ച ഉടനെ വ്യായാമത്തിൽ ഏർപ്പെടരുത്. പിന്നെ വ്യായാമത്തിന് മുമ്പ് ബ്ലഡ് ഷുഗർ നില കുറവാണെങ്കിൽ 15 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ലഘുഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രം വ്യായാമത്തിൽ ഏർപ്പെടുക. വ്യായാമ വേളയിൽ മുറിവ് സംഭവിക്കാൻ ചെറിയ സാധ്യത ഉള്ളതുകൊണ്ട് ഗ്ലൗസ്, ഷൂസ് എന്നിവ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒട്ടും വ്യായാമം ചെയ്യാത്തവരോ ദീർഘനാളായി വ്യായാമം നിർത്തിവെച്ചവരോ ആണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി പതിയെ കടുത്ത രീതിയിലുള്ള വ്യായാമത്തിലേക്ക് കടക്കുക. ഇപ്പോൾ വ്യായാമത്തിന് മുമ്പ് ഒരു വാമപ്പും ശേഷം ഒരു കൂൾ ഡൗണും നിർബന്ധമായി ചെയ്തിരിക്കണം. അപ്പോൾ നിർജ്ജലീകരണം തടയാൻ ശ്രദ്ധിക്കണം. പ്രമേഹ രോഗികൾ കീറ്റോൺസ് ശരീരത്തിൽ ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ ഇടയുള്ളത് കൊണ്ട് ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം പലപ്പോഴായി കുടിക്കണം. അപ്പോൾ ജിമ്മ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ ഡയബറ്റീസ് ഐഡൻറ്റി കാർഡ് ടാഗ് ധരിക്കാൻ, വ്യായാമ സമയത്ത് ഷുഗർ താഴ്ന്ന് ബോധക്ഷയമോ അല്ലെങ്കിൽ മറ്റോ ഉണ്ടായാൽ സമീപത്തുള്ളവർക്ക് തിരിച്ചറിയാനും ഉടനെ വേഗം മധുരം നൽകാനായ രോഗിയെ വേഗം സാധാരണ നിലയ്ക്ക് കൊണ്ടുവരാനും ഇത് സഹായിക്കും. അപ്പോൾ പ്രമേഹ രോഗികളിൽ കോശനഷ്ട സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് വ്യായാമത്തിനും ശേഷവും മുമ്പും പ്രോട്ടീൻ കൂടുതലായുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. വ്യായാമ ഫലം വർദ്ധിപ്പിക്കാനും പേശീനഷ്ടം തടയാനും ഇത് സഹായിക്കും. അപ്പം ബ്ലഡ് ഷുഗർ ലെവലും അനിയന്ത്രിതമാകില്ല. ഏതൊക്കെ എക്സസൈസുകൾ നമുക്ക് പറയാൻ പറ്റാവുന്ന ഒന്ന് ജോഗിങ് ആണ്. ഒട്ടും വ്യായാമത്തിൽ ഏർപ്പെടാത്തവരോ കുറേ നാളായി വ്യായാമം നിർത്തിയവരോ ആണെങ്കിൽ ആരംഭത്തിൽ നടത്തത്തിൽ നിന്ന് തുടങ്ങുക. ക്രമേണ നടത്തത്തിൻ്റെ വേഗത കൂട്ടുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പതുക്കെ ഓടിത്തുടങ്ങുക. ഫിറ്റ്നസ് ശേഷി കൂടുന്നതിനനുസരിച്ച് ഓട്ടത്തിൻ്റെ വേഗത കൂട്ടാം. നല്ല വേഗത്തിൽ ഓടിത്തുടങ്ങിയാൽ നിശ്ചിത സമയത്തിന് ശേഷം വേഗത കുറച്ച് പിന്നീട് നടത്തത്തിലാക്കാം. ണം അവസാനിപ്പിക്കേണ്ടത്. തുടക്കത്തിൽ എല്ലാം കൂടി 20 മിനിറ്റ് മതിയാകും, പിന്നീട് അത് 30 മിനിറ്റ് ആക്കാം. അങ്ങനെ ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസം 3 ദിവസം ഇത് മതിയാകും. നടക്കാനോ ഓടാനോ എന്തെങ്കിലും സന്ധിവേദനകൾ മൂലം പറ്റാത്തവരാണെങ്കിൽ സ്വിമ്മിങ്ങോ സൈക്ലിങ്ങോ പരീക്ഷിക്കാം. സ്വിമ്മിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ വ്യായാമങ്ങൾക്കും ശേഷം അവസാനം ചെയ്യുന്നതാകും സൗകര്യം. ഈ പറഞ്ഞവ ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വാമപ്പായി ചെയ്യുന്ന ഫ്രീ എക്സസൈസുകൾ ആദ്യം ചെറിയ വിശ്രമം എടുത്തും പിന്നീടൊട്ടും വിശ്രമിക്കാതെയും 20 മുതൽ 30 മിനിറ്റ് വരെ ചെയ്താലും മതി. മറ്റൊരു വ്യായാമമാണ് പുഷപ്പ്. അത് എല്ലാവർക്കും സുപരിചിതമാണ്. അത് പുഷപ്പ് എങ്കിലും പിന്നെ വ്യായാമരഹിതർക്ക് കുറച്ച് ദിവസത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ നിശ്ചിത എണ്ണം പൂർത്തിയാക്കാനാവൂ. കാലുകൾ രണ്ടും നിവർത്തി നിലത്ത് കൈകൾ കുത്തിവെച്ച് ശരീരം ഒരു ലൈൻ കണക്കെ നിർത്തിയ ശേഷം പതുക്കെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് നെഞ്ച് നിലത്ത് മുട്ടാത്ത തരത്തിൽ താഴുക. ഉടനെ ശ്വാസം പതുക്കെ വിട്ടുകൊണ്ട് പൊങ്ങുക. നോട്ടം 3 അടി മുന്നോട്ട്. ഈ രീതിയിൽ തുടക്കം 12 ആവർത്തനം ദിവസേന 1 സെറ്റ്, ക്രമേണ അത് 15 ആവർത്തനം 3 സെറ്റ്, ഇങ്ങനെ അത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു വ്യായാമം വളരെ കൃത്യമായിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്കത് വളരെയധികം സഹായകരമാകും.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, പ്രമേഹത്തിന് വ്യായാമ പരിഹാരം. അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിക് തിരൂർ.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്. മുസ്ലിങ്ങളാവുക പെരുമാറ്റത്തിലും. നമ്മോടൊപ്പം ജസീൽ കൊടിയത്തൂർ ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ഒരുപാട് ആളുകളുമായി ഓരോ ദിവസവും സഹവസിക്കുന്നവരാണ്. കൂടെയുള്ളവരോട്, അവരുടെ കൂടെ ജീവിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വിഷയങ്ങൾ വരെ ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള ആളുകളോട് പെരുമാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിശദമായി ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു. ഏറ്റവും നിസ്സാരമായി പലരും കാണുന്ന, പല ആളുകളും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ് ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത്. ഒരാളുടെ ചിരി കാണുമ്പോൾ, ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വിടരുമ്പോൾ സ്വാഭാവികമായും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അത് കാണുന്ന ആളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കും, അയാളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പഠിപ്പിച്ചത്, ലാ തഹ്ഖീറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്ന് നിങ്ങൾ ഒന്നിനെയും കൊച്ചാക്കി കാണരുത്, നിസാരമാക്കി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വൽഖിൻ, തൻ്റെ സഹോദരനെ ചിരിച്ചുകൊണ്ടുള്ള മുഖവുമായി കണ്ടുമുട്ടുന്നത് പോലും എന്ത് ചെയ്തത്, അങ്ങനെയുള്ള സംഗതികൾ പോലും ഈ ഒരു വിഷയത്തിൽ നന്മ എന്നുള്ള നിലക്ക് അത്തരം വിഷയങ്ങളെയും നിങ്ങൾ നിസാരമാക്കി കാണരുത് എന്ന് നബിസ്വലാസം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കിടയിൽ കഴിയുമ്പോൾ ഒരു പുഞ്ചിരി എപ്പോഴും നമ്മുടെ മുഖത്തുണ്ടാവുക. അത് മറ്റുള്ള ആളുകൾക്ക് ആനന്ദം പകരും, സമാധാനം പകരും, അത് അവരുടെ ജീവിതത്തിലും ഒരു സന്തോഷത്തിന് ഹേതുവാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിനപ്പുറം, നമ്മുടെ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മളെ അളക്കാനും നമ്മുടെ ഒരു വിഷയത്തിൽ പലപ്പോഴും ശത്രുക്കളെടുത്ത് കാണിക്കുന്ന ഓരോ ഏരിയകൾക്കും മറുപടി എന്നുള്ള നിലക്ക് ഇനി പറയാൻ പോകുന്ന ഇത്തരം ഉപദേശങ്ങൾ നമ്മൾക്ക് ചിന്തിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. രണ്ടാമത്തെ വിഷയം, സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഔസിനി, നബിയെ എന്നെ ഒന്ന് ഉപദേശിക്കണം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ലാ തഖ്ദബ്, നീ കോപിക്കരുത്. ഈ ഹദീസ് നമുക്ക് കാണാം, ഫറദ്ദത മിറാറൻ, ആ വന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയുന്നുണ്ട്, ഔസിനി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നു, ലാ തഖ്ദബ്, നീ കോപിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ക്വാളിറ്റി, കോപിക്കാതിരിക്കുക എന്നുള്ളത്, അത് നമ്മുടെ അടുത്തുള്ള ആളുകളോടാണെങ്കിലും ബന്ധുക്കളോടാണെങ്കിലും, ഇനി അതല്ല നമ്മൾ തീരെ പരിചയമില്ലാത്ത ആളുകളോടാണെങ്കിൽ പോലും, ഈ ഒരു കോപിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം, നല്ല ശീലം നമുക്കുണ്ടാവണം. എത്ര വിഷയം, എത്ര കോപം വന്നാലും അതിനെ അടക്കി നിർത്താനും അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. മറ്റുള്ളവരുടെ കൂടെ കോപം വന്നാലും അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്രമേൽ വലിയ ഒരു ക്വാളിറ്റിയായി തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്, പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ക്ലാസ്സിലും മറ്റു അതേപോലെ തന്നെ വീടുകളിലുമൊക്കെ കാണുന്നതാണ്, മറ്റുള്ള ആളുകളെ പേടിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ കാരണം വേറെ ഒരാളും ബുദ്ധിമുട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ഇതുപോലെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടും അതുപോലെ മറ്റു വിഷയങ്ങൾ കൊണ്ടും, നമ്മുടെ ബൗദ്ധികപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതിൽ നബിസ്ലമ പഠിപ്പിച്ച ഒരു സംഭവം, ലാ യഹില്ലുലി മുസ്ലിമിൻ അയ്യുറവ്യ ആ മുസ്ലിമ, ഒരു മുസ്ലിമിനും തൻ്റെ സഹോദരനെ ഭയപ്പെടുത്താൻ, പേടിപ്പിക്കാൻ അവന് അനുവാദമില്ല എന്ന് തന്നെയാണ് നബിസ്ലം പഠിപ്പിക്കുന്നത്. ഇതിന് ആസ്പദമായ ഒരു സംഭവമൊക്കെ നമുക്ക് അതിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഹാബിയുടെ ആയുധമെടുത്ത് മറ്റുള്ള ആളുകൾ മാറി നിന്ന് ഒളിപ്പിച്ചു വെച്ച സന്ദർഭമാണ് ഈ ഒരു വിഷയം നബിസ്ലം പഠിപ്പിക്കുന്നത്. ലാ യഹില്ലുലി മുസ്ലിമിൻ അയ്യുറവ്യ മുസ്ലിമ, ആരും ആരെയും എന്ത് ചെയ്യരുത്, ഭയപ്പെടുത്തരുത്, പേടിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിഷയം നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ തലങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ആരാവട്ടെ, നമ്മുടെ കൂടെ കഴിയും, നമ്മൾ വീടിൻ്റെ അടുത്ത് കഴിയുന്ന അയൽവാസികളാവട്ടെ, കുടുംബത്തിലുള്ള ആളുകളാവട്ടെ, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരാവട്ടെ, പഠിക്കുന്ന സഹപാഠികളാവട്ടെ, അവർക്കൊന്നും നമ്മൾ കാരണം ഇതുപോലൊരു പേടി ഉണ്ടാവാൻ പാടില്ല. അത് ആ പേടിപ്പിക്കരുത് എന്നുള്ള വാചകം പല രൂപത്തിൽ നമുക്കതിനെ വായിക്കാമെങ്കിലും നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ കമൻ്റ് ഇടുന്നത് വഴി നമ്മൾ ഷെയർ ചെയ്യുന്ന ന്യൂസ് കണ്ടിട്ട് ആളുകൾക്ക് ഭീതി ഉണ്ടാകുന്ന തരത്തിലുള്ള അത്തരം ഒരു പെരുമാറ്റമോ അത്തരം കാര്യങ്ങളോ നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ വാക്കുകളുടെ വിഷയത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അതേപോലെ അയൽവാസിയുടെ വിഷയത്തിൽ, ഇതൊക്കെ നബിസ്ലം പഠിപ്പിച്ച വിഷയമാണ്. അയൽവാസിയുടെ വിഷയത്തിൽ പഠിപ്പിച്ചു, ലാ യദുഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, അയൽവാസി തൻ്റെ അയൽവാസി അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിതനാവുന്നില്ലേ, സുരക്ഷിതനാവുന്നില്ലയോ, അയാൾ ലാ യദുഖുലുൽ ജന്ന എന്നുള്ള അതി ഗൗരവമേറിയ വാചകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും, ഇപ്പോൾ പറമ്പിൽ എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന അയൽവാസിക്ക് പ്രശ്നമാകുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മൾ തന്നെ പെട്ടെന്ന് അതിലൊരു നടപടിയെടുക്കാൻ, പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആവരുത് നമ്മുടെ ഒന്നും, പ്രത്യേകിച്ച് അയൽവാസിയുടെ വിഷയത്തിൽ. പിന്നെ വാക്കുകളുടെ വിഷയത്തിൽ നമ്മൾ പല ആളുകളോടും പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ, നമ്മുടെ സംസാരം തന്നെയാണ് നമ്മുടെ മാധ്യമം പലപ്പോഴും. അത് നേരിട്ടുള്ള സംഭാഷണം ഉണ്ടാകും, ഫോണിലൂടെ ഉണ്ടാകും, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള സോഷ്യൽ മീഡിയകളിലുള്ള കമൻ്റ് രൂപത്തിലൊക്കെ ഉണ്ടാകും. ഏത് രൂപത്തിൽ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും പ്രയാസപ്പെടുത്തുന്ന, മനസ്സുകൾക്ക് മുറിവുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.

0: കണ്ടു. അത് അതിനെ മലിനമാക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിൻ്റെ ഗൗരവം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ആളുകളെ വഞ്ചിക്കാതിരിക്കുക, വാക്ക് കൊടുത്താൽ പാലിക്കുക. അതുപോലെ തന്നെ കള്ള സത്യം പറഞ്ഞോ അല്ലെങ്കിൽ പൊള്ള വാഗ്ദാനങ്ങൾ കൊടുത്തോ, ഇപ്പോൾ കച്ചവടത്തിൻ്റെ രംഗത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭക്ഷണ പദാർത്ഥത്തിൽ അല്ലെങ്കിൽ കച്ചവട ചരക്കിൽ കൈയിട്ട് നോക്കിയ സമയത്ത് ഉള്ളിൽ നനവ് കണ്ട, പുറത്ത് നല്ല ഉണങ്ങിയ രൂപത്തിൽ, അവിടെ നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആളെ കൂടെയുള്ള ആളുകളെ നമ്മൾ പറ്റിക്കരുത്. അത് ഏത് വിഷയത്തിലാവട്ടെ, ഇപ്പോൾ സമീപ കാലത്തൊക്കെ നമ്മൾ കാണുന്ന സാമ്പത്തികമായ തട്ടിപ്പുകളൊക്കെ ഈ ഒരു പറ്റിക്കലിൻ്റെയും വഞ്ചനയുടെയും ഒക്കെ കഥകളാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖശ്ശ ഫലൈസ മിന്നി, ആരാണോ വഞ്ചിക്കുന്നത് അവർ നമ്മിൽപ്പെട്ടവനല്ല. അപ്പോൾ ഇത്തരം ഉപദേശങ്ങളുടെയൊക്കെ ഗൗരവം അറിയിക്കുന്ന വാചകങ്ങൾ, നേരത്തെ അയൽവാസിയുടെ വിഷയത്തിൽ അയൽവാസിയെ ഉപദ്രവിക്കുന്നവൻ ലാ യദ്ഖുലുൽ ജന്ന എന്നുള്ള രൂപമാണ് കണ്ടത്, ഇവിടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നതാണ് കാണുന്നത്. പിന്നെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ, വസ്തുക്കൾ എടുക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ള ആളുകളുടെ വസ്തുക്കൾ, അത് എത്ര ചെറുതാണെങ്കിൽ പോലും നമ്മളതിന് അവരുടെ വസ്തുക്കൾ മറ്റുള്ളവൻ അന്യൻ്റെ കാര്യങ്ങളാണ്, അന്യൻ്റെ വസ്തുക്കളാണ് എന്നുള്ളൊരു ഒരു ഒരു വില നമ്മൾ കൊടുക്കണം. നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ആരും മറ്റൊരാളുടെ വസ്തു എടുക്കരുത്, അത് എത്ര ചെറിയ സാധനങ്ങളെങ്കിലും. വൈകാന ഷൈ അൻ യസീറൻ യാ റസൂലല്ലാ, സ്വഹാബത്ത് ചോദിക്കാണ്, അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയാണോ റസൂലൻ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു തിരിച്ചു കൊടുക്കണ മറുപടി എന്താ അറിയോ? സാധാരണ ഈ അറാക്കിൻ്റെ കൊള്ളി, അത്രയും പിന്നെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന, പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന അറാക്കിൻ്റെ കൊള്ളിയാണെങ്കിൽ പോലും മറ്റുള്ളവൻ്റെ ഉടമസ്ഥയുള്ള വസ്തുക്കൾ അവരോട് അനുവാദമില്ലാതെ അല്ലെ അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത് എന്നുള്ള ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ കൂടെ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇത്തരണത്തിൽ ഉണർത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക, നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ സമാധാനത്തിനും ഒക്കെ അത് വലിയ ഭാഗതയെ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ സമാധാനത്തിനും നമ്മുടെ ജീവിതത്തിലെ സൗഖ്യത്തിനുമൊക്കെ അത്, കൂടെയുള്ള ആളുകൾക്ക് മറ്റുള്ളവർക്കും വളരെ സമാധാനത്തിൽ കഴിയാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ശ്രദ്ധകളുണ്ടാവണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകണമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിങ്ങളാവുക പെരുമാറ്റത്തിലും. വിശദീകരിച്ചത് ജസീൽ കുടിയത്തൂർ.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോതി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗമാണ് വോയിസ് ഓഫ് പീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചാനൽ പൊതുബോധങ്ങൾക്ക് ഒരു തിരുത്ത്, ഇതിന്റെ മൂന്നാം ഭാഗത്തിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ടി കെ അഷ്റഫ്, കൂടെ ഹിലാൽ സലീം സി പി.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: ഒരു പല പിന്നെ പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ മാധ്യമരംഗത്തെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും അപഹാസ്യമായിട്ടുള്ളൊരു കേസാണ് ഈ കണ്ടതെന്നുള്ളതാണ്. ബാസലിനെതിരെ അപർണ കൊടുത്തൊരു കേസ്. അപ്പോൾ മാധ്യമരംഗത്ത് ഈ ഒരു വിഷയം കൊണ്ട് ഉണ്ടാവേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്.
3: അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം ഈ മാധ്യമ ചർച്ചകൾ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ആളുകളെ ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകൾ നിൽക്കുന്നവരെ ചേർത്തുകൊണ്ടാണ് സാധാരണ ഈ ചർച്ചകൾ നടക്കുക. പക്ഷേ ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നൊരു പ്രവണത, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രവണത, ഇസ്ലാമിക വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പിന്നെ ചർച്ചകൾ വരുന്ന സമയത്ത് നേരത്തെ വിളിച്ചിരുന്ന ആരെയൊക്കെയായിരുന്നു? ഒന്നുകിൽ ഹമീദ് ചേന്തമംഗലൂർ, അല്ലെങ്കിൽ എം എൻ കാരശ്ശേരി, പിന്നെ കുറച്ച് ടീച്ചർമാരും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ ഒരർത്ഥത്തിൽ പ്രതിപക്ഷങ്ങളായിരുന്നായിരുന്നു. ചില ഇസ്ലാമിൻ്റെ പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ പറയപ്പെടാത്ത എക്സ് മുസ്ലിംസോ ഒക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണെന്നോ പ്രാക്ടീസിംഗ് മുസ്ലിമാണെന്നോ ഒരിക്കലും പറയാത്ത ആളുകൾ, ചിലരൊക്കെ തള്ളി പറഞ്ഞവരൊക്കെയാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവരുന്നതിലൂടെ തന്നെ വളരെ കൃത്യമായിട്ടും ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് നേരത്തെ ഇത് ചെയ്തിരുന്നത്. വേണമെങ്കിൽ അന്നെന്താണ് ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു നോക്കുക വേണമെങ്കിൽ എന്താണ് പറയാം, ആയിക്കോട്ടെ. പിന്നീട് ഒരു കുറച്ചൊക്കെ ഒരു ഇതിനെതിരെ നിന്ന ഒരാളാണ് ഒ അബ്ദുള്ള സാഹിബ്. അദ്ദേഹം ഈ രംഗത്ത് ചർച്ചയ്ക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്, ശക്തമായിട്ടുള്ളൊരു ഡിഫൻസ് ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെൽഫ് ഗോൾ അടിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു രംഗത്തേക്കാണ് പഠിച്ച് വളരെ, അതായത് ആധുനിക കാലത്ത് ആധുനിക വിദ്യാഭ്യാസവും ഒപ്പം തന്നെ മതബോധവും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടും ഒപ്പം തന്നെ കുറേ കൂടെ ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണവും യുക്തിബോധവും ഒക്കെ ഉള്ള കുറച്ച് പേര് രംഗത്തേക്ക് വരുന്നത്. അത് വരുന്നതോടെ ഇത്തരം ചർച്ചകളുടെ സ്വഭാവം മാറി, അല്ലെങ്കിൽ അത് മാറ്റി തീർക്കുന്ന വിധത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്ന അവസ്ഥ വന്നു. ഇവിടെ ഈ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത് അവർക്ക് വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന സമയത്ത് ഒന്നാമത് വേണ്ടത് അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് ഒരു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകളെ ചൂസ് ചെയ്യണം. ആരെങ്കിലും പിടിച്ചു വന്നിട്ട് എന്താണ് പിന്നെ ബാക്കിയുള്ളവർക്ക് അടിക്കാനുള്ള വടിയാക്കിയിട്ടോ, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ എടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന വിഷയത്തെ തന്നെ എല്ലാവരും കൂടെ ഒരേ മറ്റേ കോർണറിൽ നിന്നടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. കാരണം അതുകൊണ്ടൊരു മാധ്യമ ചർച്ചകൾ ഒന്നും കിട്ടാനില്ല. രണ്ടാമെന്താ വെച്ചാൽ ഇത്തരത്തിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് അർഹിക്കുന്ന ഒരു പരിഗണന എല്ലാവരും കൊടുക്കണം. ആർക്കെങ്കിലും ഒരാൾ കൊടുക്കണം എന്നല്ല, പരിഗണന കൊടുക്കുകയും പറയാനുള്ള അവസരം നൽകുകയും ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളടക്കമൊക്കെ ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് ചിലർക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് അവസരവും സമയവും കൊടുത്ത് അവരങ്ങനെ അവർ വിഷയമൊക്കെ ഇടപെടലില്ലാതെ മുന്നോട്ട് പോയി പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ പറഞ്ഞപ്പോൾ ബാസിലിൻ്റെ ഈ ചർച്ചയിൽ നോക്കിയാൽ പറയും, ഒന്ന് ഒരു ഡയലോഗ് പറഞ്ഞ് രണ്ടാമത്തെ പറയുമ്പോഴേക്ക് ഇടപെടൽ വരും. അപ്പോൾ ഒരിക്കലും ഒരു ഇത് പൂർത്തിയാക്കാൻ പോലും എന്ത് ചെയ്യില്ല, പറ്റില്ല. ഇത് കേൾവിക്കാരെ വിഡ്ഡിയാക്കലും കൂടെയാണ്. കേൾവിക്കാരന് ആഗ്രഹം ഉണ്ടാവുന്നത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ, പക്ഷെ അതിന് അവസരം എന്ത് ചെയ്യില്ല, പലപ്പോഴും ഇതിനകത്ത് കൊടുക്കില്ല. അപ്പോൾ ഈ ഇടപെടലുകൾ, തടസ്സപ്പെടുത്തലുകൾ, വിധി പറയൽ, ഇതിപ്പോൾ ഇതിനകത്തൊക്കെ സംഭവിച്ചാണ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു,
2: മുമ്പും ശേഷമൊക്കെ വിധി
3: വിധി എന്താണ് പറയുക. അപ്പോൾ അങ്ങനെ വിധി പറയാൻ വേണ്ടിയാണെങ്കിൽ ചർച്ചയുടെ ആവശ്യം എന്താണ്, ഇല്ലല്ലോ. മറിച്ച് എന്ത് ചെയ്യണം, അത് വിധി പറയേണ്ടത് ജനങ്ങളാണ്, കേൾവിക്കാരനാണ്, മാധ്യമരംഗത്തുള്ള മഹാന്മാരല്ലല്ലോ. ആ നിലയ്ക്ക് എന്ത് ചെയ്യണം എന്നും. പിന്നെന്താ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എനിക്ക് തോന്നുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? സംഭവിച്ചതിൻ്റെ ഏറ്റവും ചെറിയ കാരണം എന്ന് പറയുന്നത് വിവരമില്ലായ്മയാണ്, പഠിക്കാതിരുന്നതാണ്. കാരണം എത്രമാത്രം ഗൗരവമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അവർ പ്രയോഗിച്ച പ്രയോഗങ്ങൾ അതൊരിക്കലും അവരുടേതല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല എന്ന് കരുതുന്നത്. ഈ ചില മാസ് എൻട്രി അല്ലെങ്കിൽ മാസ് ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പഞ്ച് ഡയലോഗ് പരിപാടി ഉണ്ടല്ലോ, ഈ സാധനം മാധ്യമത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതേ ഒരു സാധനത്തെ അനുകരിക്കാൻ ശ്രമിച്ചു, അതിനാരോ അവരെ സഹായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും ആ പഠിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ആ രീതിയിൽ തന്നെ ചാനൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അപ്പോൾ ഇതിലൂടെ ശരിക്കും ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പെട്ടുപോയതാണ്. അങ്ങനെ ഇനിയൊരു അവതാരകൻ പെട്ടുപോകരുത്, കാരണം പെടാനിടയുണ്ട്. കാരണം പണ്ടത്തേതുപോലെ ഇങ്ങനെ വിവരമില്ലാത്തവർ വന്നിട്ടായിരിക്കും ചർച്ചയ്ക്കിരിക്കുക എന്നുള്ള തോന്നൽ ഉണ്ടാകരുത്. ചിലപ്പോൾ അതിനിടയ്ക്ക് ആര് വന്ന് പെടും, ഈ രീതിയിൽ കുറച്ച് ധാരണയുള്ളവർ വന്ന് പെടും, അപ്പോൾ പിന്നെ പിടിക്കും. കാരണം ഇവിടെ നിങ്ങൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. കൃത്യമായിട്ട് മാപ്പ് പറയാൻ മാത്രം ഗൗരവമുള്ള ഡയലോഗുകൾ പറഞ്ഞതുകൊണ്ടാണ്. അതിൽ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വേറെ ചില ദീളമില്ലേ. ഇപ്പോൾ വളരെ ഇപ്പം ഞാൻ വേറൊരു കക്ഷി കേട്ടു, ഒരു ഫക്രുദ്ദീൻ, അദ്ദേഹം വന്നിട്ട് പറയണത് ISIS താലിബാൻ ഇതൊക്കെ ഇവർ തന്നെയാണെന്ന്. അതായത് അത് അദ്ദേഹത്തിൻ്റെ ഒരു വിവരക്കേട് ആയിക്കോട്ടെ, പക്ഷെ അതിനെ തിരുത്താൻ വേണ്ട ധാരണ ആർക്ക് വേണം? ഈ കേൾവിക്കാർക്ക് വേണ്ടേ? ഈ ആങ്കർക്ക് വേണ്ടേ? അങ്ങനെയല്ല. ഇവരതിനെ തള്ളി പറയുന്നവരാണ്. ബാസലിൻ്റെ ടീം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അതിന് എതിരെ നിൽക്കുന്നവരാണെന്ന് പറയേണ്ടതാരാണ്? മാധ്യമത്തിൻ്റെ ഈ ചാനൽ മറ്റേ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അതിന് പകരം അതിനെന്താണ് തിരിച്ചും കണ്ട് എൻഡോസ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു ഇതുപോലെ തന്നെ ആലോചിച്ച് നോക്കും. ഇതിൻ്റെ തുടക്കം തന്നെ പറഞ്ഞ എന്താണ്, അതായത് പിന്നെ ആണൊരുത്തൻ കഞ്ചാവ് പിടിച്ചാലും മറ്റേ പെണ്ണ് പിടിച്ചാലും ഇസ്ലാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ ഹലാലും ഹറാമും എന്ന സാധനം ഉണ്ടറിയാം. ഇതൊക്കെ ഇവിടെ ചർച്ച വന്നതല്ലേ. ഇപ്പോൾ തൊട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്തു, കുറച്ച് മുമ്പ് തന്നെ ഹറാമിൻ്റെ വിഷയത്തിലൊക്കെ ഭയങ്കര ചർച്ച വന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് സങ്കല്പങ്ങളുണ്ടെന്നുള്ളതും ഒരു മുസ്ലിം ആകണമെങ്കിൽ ഹലാലിനെ സ്വീകരിക്കുകയും ഹറാം വർജിക്കുകയും ചെയ്യേണ്ടതാണെന്നും ഹറാം എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിപ്പോൾ ഇതെങ്കിലും അറിയുന്ന ഇപ്പോൾ മറ്റേ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 10 കൽപ്പന പഠിക്കണ്ടേ, അതേപോലെ 10 ഹലാലും പറയാമെങ്കിലും എന്ത് ചെയ്യണം. ഇത്രയെങ്കിലും പഠിക്കാതെ ഒരിക്കലും മാധ്യമരംഗത്ത് ഞങ്ങളൊക്കെ തമ്പ്രാക്കന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ധാർഷ്ട്യം പാടില്ല. അവർ സമീപിക്കുന്ന വിഷയത്തെ, അവർ ഫോക്കസ് ചെയ്യുന്ന സമുദായത്തെ, സമൂഹത്തെ, ആശയങ്ങളെ, അതിനെ അതിൻ്റെ ഒരു ബേസിൽ നിന്നോട് പഠിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. ഇത്തരം അബദ്ധങ്ങളിൽ പോയിട്ട് വീണുകൊണ്ട് നാളെ ഈ കരയാനും ഞാൻ ഇരയാണെന്ന് വാദിക്കാനും ഇടവരരുത് എന്ന് തന്നെ നമുക്ക് പറയാനുള്ളത്.
2: ഇതിൽ ഒരു വിഷയം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, പല ആളുകൾ അങ്ങനെ വരുന്നു എന്നുള്ളത്. മതം പഠിക്കാത്തതിനും മതത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആളുകൾ മതത്തിൻ്റെ വക്താക്കളായിട്ട് വരുന്നു. ഈവൻ ഇന്ന് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ പോലും മുസ്ലിം ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇവരും കൂടി കയറിയിരിക്കുക. അതായത് ഒരു പാനലിൽ മുസ്ലിം ഇഷ്യൂ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ യാരിഫ് ഹുസൈൻ ഉണ്ടാവും അവിടെ, അല്ലെ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ചില സമയത്ത് നമുക്ക് തോന്നുന്ന വെച്ചാൽ ഇത് അജണ്ടയുടെ ഭാഗമാണോ എന്ന് പോലും തോന്നും. ഈ ആങ്കർ ഇവരില്ലാത്തതുകൊണ്ട് എതിർക്കുന്നില്ല എന്നുള്ള മാത്രമല്ല, ഇവരുടെ ഒരു മാധ്യമത്തിൻ്റെ തന്നെ ഒരു അജണ്ടയാണോ ഇയാളെ പോലെയുള്ള ആളുകളെ കയറ്റിയിരുത്തുന്നത് എന്ന് തോന്നിപ്പോകുന്ന അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത്.
4: അല്ല, തീർച്ചയായിട്ടും അതൊരു പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ, അത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതായത് നമ്മൾ മൊത്തം കേരളക്കാർ മനസ്സിലാക്കണം. മനസ്സിലായിട്ടുണ്ട് അത്, പക്ഷെ അതുകൊണ്ട് എക്സ്പോസ് ചെയ്ത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അതായത് ഇവിടെ പിന്നെ ഒരു ഉന്നം വെച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ആ ഉന്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ സമുദായം തന്നെയാണ്, മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുക എന്നുള്ള ഉന്നമാണ്. അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇത് അണ്ടർഗ്രൗണ്ടിൽ ഇവരുടെ ഒരു ടീമുണ്ടാവുമല്ലോ, ആ ടീമിൻ്റെ ഉള്ളിൽ ചില അജണ്ടകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ പെട്ടതാണെന്ത്, ഏതൊക്കെ വിഷയം വിവാദമാക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് ബോധക്കണ്ണട വെച്ച് നടക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇസ്ലാമിക പ്രഭാഷകർ അതുപോലെ എഴുത്തുകാർ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ചിക്കിച്ചകഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു ക്ലിപ്പ്, ഇനി എവിടെയെങ്കിലും ഒരാൾ ഒരു പിന്നെ യോഗത്തിൽ പറഞ്ഞ സംഗതി, അതിൻ്റെ ഒരു വാല് മുറി, അതൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് ഇതിലൊക്കെ കിട്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു, അത് കത്തിക്കുക. അതെടുത്തു കൊണ്ടുവന്നുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഫേസ്ബുക്കിലിടുക, അത് ഫേസ്ബുക്കിലുള്ളതോടുകൂടി എന്തായി, അത് സംഭവമായി. ഉടൻ അതിന് ഒരുങ്ങി നിൽക്കുന്ന മാധ്യമങ്ങളുണ്ട് കാടിറക്കാൻ വേണ്ടിയിട്ട്. അവരത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, വേഗം കാടിറക്കും. കാടിനിറക്കുന്നതോടുകൂടി അപ്പോൾ ആ മാധ്യമം കാടിറക്കുമ്പോൾ പിന്നെ അത് ഞങ്ങളെ മാധ്യമത്തിൽ വന്നില്ലെങ്കിൽ നമ്മൾക്ക് റേറ്റിംഗ് പോയല്ലോ. പിന്നെ അതിൽ സത്യസന്ധത ഒന്നുമല്ല നോക്കുന്നത്, ആ ക്ലിപ്പ് മുഴുവൻ കേൾക്കുന്ന പരിപാടിയില്ല, ആ പ്രസംഗത്തിൻ്റെ ആദ്യം എന്തേ അവസാനം എന്താ ഒന്നും നോക്കില്ല. എന്നിട്ട് വേഗം എന്ത് ചെയ്യും, മറ്റൊരു കാർഡ് ഇറക്കും. അതിനാദ്യം കാർഡ് ഇറക്കുന്ന രണ്ട് മൂന്നാല് ചാനലും പത്രങ്ങളും ഇവിടെ ഉണ്ട്. അത് പേരൊന്നും ഞാൻ പറയുള്ളൂ, അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് റിലീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം ആളുകൾ ആണ് ഇറക്കുക. പിന്നെ ഇവർ ബൈനറിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരു മതനിരപേക്ഷ പക്ഷത്ത് ഊന്നി നിൽക്കുന്ന ആളുകൾക്ക് പോലും പ്രതിസന്ധിയിലാവുകയാണ്. കാരണം ആ വാർത്ത നമ്മൾ കൊടുത്തിട്ടില്ല, ആ കാർഡ് നമ്മൾ ഇറക്കിയിട്ടില്ല, അപ്പോൾ പിന്നെ നമ്മളിഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടും, വല്ലാത്തൊരു ഭാരം അവർക്ക് വരികയാണ്. അപ്പോൾ അവരും കൊടുക്കും, അത് മൊത്തത്തിൽ എന്തായി, അത് സെറ്റ് ചെയ്യപ്പെട്ടു. അത് പകൽ കൊണ്ട് സംഭവിക്കും. അത് 5 മണിയോട് കൂടി എല്ലാ ചാനലിലും ചർച്ച. ഇത് സ്ഥിരം പാറ്റേണാണ്, എന്നിട്ട് അത് വെച്ചൊരു ചർച്ച. ആ ചർച്ചയിലാണ് നേരത്തെ ഹിലാൽ പറഞ്ഞ് ആളുകളെ കൊണ്ടുവന്നിരുത്തുന്നത്. അപ്പോൾ ആരാണോ ഇത്തരം അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിൽപ്പെട്ട ആളുകളിനെ വിളിച്ചുകൊണ്ടിരുന്ന്, മനസ്സിലായിട്ടുണ്ടോ, എന്നിട്ട് അവരവിടെ കൊണ്ടുവന്നിരുത്തും. പിന്നെ വേറൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിട്ട് വേറൊരാളെ കൊണ്ടുവന്നിരുത്തും, സാമൂഹ്യ നിരീക്ഷകൻ എന്നിട്ട് വേറൊരാളെ കൊണ്ടുവന്നിരുത്തും. ഇതൊക്കെ പാറ്റേൺ ഒന്നു തന്നെ ആയിരിക്കും, ഒക്കെ ഒരേ അടുക്കളയിൽ നിന്ന്, ഒരേ അടുപ്പിൽ നിന്ന്, ഒരേ ചെമ്പിൽ നിന്നുള്ള ഭക്ഷണം തന്നെയാണ് എന്ത് എല്ലാവരും കഴിക്കുന്നതും, അതന്നെയാണ് എല്ലാവരും വിളമ്പണം. പക്ഷേ വ്യത്യസ്ത പ്ലേറ്റിലും വ്യത്യസ്ത സീറ്റിലും എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ആങ്കറും ഇവർ ശരിക്കും ഈ ചർച്ചൻ്റെ മുമ്പ് നല്ലൊരാലോചന നടത്തി വിഷയം സെറ്റ് ചെയ്ത് ഇതെവിടേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും, എന്നിട്ട് അങ്ങനെ വന്നിരുന്നിട്ട് ഇനി ഇതിനെന്ത് ചെയ്യണം, ഇവർക്ക് അതൊക്കെ പറയാൻ ഒരു പിന്നെ ഒരാളെ കിട്ടണം, അടിക്കാനൊരാളെ കിട്ടണം. അതിനുവേണ്ടിയാണ് മുസ്ലിം സംഘടനകളെ പിന്നാലെ നടന്നിട്ട് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, നിങ്ങളിവിടെ വന്നിരിക്കണമെന്ന് പറയും. എന്നിട്ട് ഇരുത്തിയിട്ട് എന്ത് ചെയ്യും, ഇവർക്കൊക്കെ ദേഷ്ട നേരത്തെ അമിത് മാഷ് പറഞ്ഞ പോലെ കൃത്യമായ സമയം കൊടുക്കും, ആരും ഇടപെടില്ല. എന്നിട്ട് ഇതിനൊക്കെ ഈ മൂന്നാക്കും പ്ലസ് ആങ്കർക്കും ഈ നാലാക്കുള്ള മറുപടി പറയേണ്ടതാണ് എന്ത്, ഇയാൾ അയാൾ ഇന്ന് ആവ് തുറക്കുമ്പോഴേക്ക് എന്തായി, ഈ ആങ്കർ ഇടപെടും. അവിടെ നിൽക്കാതെ നിൽക്കാറ് ഒരു കൃത്യമായൊരു പോയിന്റിലേക്ക് വന്നാൽ അതെന്ത് മനസ്സിലാക്കിയാൽ മതി അറിയോ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ആങ്കർ വന്നാൽ ഉടനെ മനസ്സിലാക്കണം ആ പറഞ്ഞ പോയിൻ്റാണ്. ഏയ് സ്വമേധയാ അങ്ങനെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ വേണ്ടത്ര പോയിന്റ് വരുന്നില്ല എന്നാണ്, ഇത് കൗണ്ടർ വരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുണ്ടോ, ഇനി ഹിലാലൊക്കെ ഇടയ്ക്ക് പോലുണ്ടല്ലോ, നിങ്ങളും പോലുണ്ടല്ലോ. അതായത് നിങ്ങളെ തടയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ വാല്യുബിളായി പോയിൻ്റ് അവിടെ പറയുന്നു എന്നത് അവർക്ക് മനസ്സിലാകുകയാണ്. എന്നിട്ട് അവർ തടയും, എന്നിട്ട് അവർ കുറേ വെട്ടി വെക്കും. അതും നമ്മൾ കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം സഹായത്തിന് വേഗം മറ്റാളെടുത്ത് പോകും. എന്നാൽ ഒരു മിനിറ്റ് മറ്റാളെടുത്ത് പോയിട്ട് അത് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ തല്ലുണ്ട് പിടിച്ചോളിന്ന് അറിയില്ലേ, അതുകൊണ്ട് മറ്റാളോട് പറയും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾ അങ്ങനെ ഒതുങ്ങിയത് ഇത് കേൾക്കുകയാണല്ലോ, അയാളെടുത്തുള്ളൊരു സാധനം എടുത്ത് വീശും. അങ്ങനെ അവസാനം ഈ ഇരിക്കുന്ന ആളങ്ങോട്ട് തറാക്കിയിട്ട് ഇവരുദ്ദേശിച്ചോടത്തേക്കാണ് കൊണ്ടുവന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് അവിടെ അവസാനിപ്പിക്കും. ഒറ്റ പോയിൻ്റേ ഉള്ളൂ, ഇതൊക്കെ തീരുമ്പോൾ ഉണ്ടാകുന്ന ഭൂമി ഒന്നെന്താ, ഒന്ന് ഇവിടെ ഒരു വിഭാഗമുണ്ട്, അവരെ 600 വരുന്നതാണ്, ഇതാണ് ഒന്ന് സെറ്റ് ചെയ്യുന്നത്. വേറൊന്നുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ കുറച്ച് ആളുകൾ ഈ ഇസ്ലാമിക നിഷ്ഠയും കാര്യങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരിവിടുത്തെ കുഴപ്പക്കാരാണ്, അവരാണ് ഇവിടുത്തെ കുഴപ്പക്കാർ. ഇവിടുത്തെ മുസ്ലിം നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്ന ആൾക്കാരെ പറഞ്ഞില്ലേ, അവരെ പോലെ ജീവിച്ചോടെ ഇവർക്ക്. എന്നിട്ട് ഇവർ സെറ്റ് ചെയ്യാണ് നമ്മളെ വിശ്വാസം എന്തായിരിക്കണം, നമ്മുടെ നിസ്കാരം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ വേഷം എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ ഇവർ സെറ്റ് ചെയ്തോടത്തേക്ക് ആണ് കൊണ്ടുപോവുക. അങ്ങനെ അവസാനം ഈ വിഭാഗം ഒരു വെറുക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അതിപ്പോൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന നല്ലൊരു തലമുറ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ പിന്നെ പരിസരത്ത് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇപ്പോൾ നമ്മളെ ബാസിലും ഈ ടീമും ആളും ആ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അവർ ഓരോ ചാനലുകളിൽ ഇപ്പോൾ വന്നിരുന്നപ്പോൾ അതിൻ്റെ മാറ്റം കാണാനുണ്ട്. ഈ അപ്പുറത്ത് നേരത്തെ നിങ്ങളാ പേരുകൾ എണ്ണിയില്ലേ, ആ ആളുകൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അവർ അന്നത്തെ വർത്തമാനം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലം മാറിയത് അവരുടെ അടുത്ത് പെടുത്തല്ല, അത് പല ആങ്കർമാരടുത്തും പെടുത്തല്ല. പക്ഷേ ഈ കുട്ടികൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നമാണിത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ധീരമായി മുന്നോട്ട് പോകണം. ഇത് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, ഇഷ്ടം പോലെ ഇതേപോലെയുള്ള ആളുകളുണ്ട്, അവരൊക്കെ രംഗത്ത് വരണം. ഇനി ഈ ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ബ്രേക്ക് ചെയ്യാൻ വളരെ പെട്ടെന്ന് കഴിയും. അത് ഇവിടുത്തെ മതേതര സംഭവം ഈ കാര്യം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് ചാനൽ പൊതുബോധങ്ങൾക്ക് ഒരു തിരുത്ത് 3-ാം ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ ടി കെ അഷ്റഫ്, ഹിലാൽ സലീം സി പി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
6: പീസ് റേഡിയോ.
1: ട്യൂൺഡ് ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ റിയാദു സാലിഹീൻ, ജുമാ ദിവസത്തിലെ പുണ്യങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
6: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 210-ാമത്തെ അധ്യായം, ബാബു ഫദ്ലി യൗമിൽ ജുമഅത്തി വവുജൂബിഹ വൽ ഇഗ്തിസാലി ലഹ വത്തത്വയ്യുബി വത്തബ്കീരി ഇലൈഹ വദ്ദുആ യൗമൽ ജുമഅത്തി വസ്സലാത്തി അലാ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ وبيان ساعة الإجابة واستحباب إكثار ذكر الله تعالى بعد الجمعة. ജുമുഅ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും, ജുമുഅ നിർബന്ധമാണ് എന്നറിയിക്കുന്നതും, ആ ജുമുഅ ദിവസത്തിൽ കുളിക്കണം, സുഗന്ധം പൂഷണം, നേരത്തെ പുറപ്പെടണം, ജുമുഅ ദിവസത്തിലെ പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക, അതേപോലെ പ്രത്യേകം ഇജാബത്ത് ലഭിക്കുന്ന ഒരു സമയമുണ്ട്. ജുമുഅ നമസ്കാര ശേഷം അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യണം, ഇതെല്ലാം മുസ്തഹബാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന, ഇതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്നതായ ഒരധ്യായമാണ്. ധാരാളം കാര്യങ്ങൾ, പ്രത്യേകതകൾ ജുമുഅ ദിവസത്തിനുണ്ട്. ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ല ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, വയൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമെന്നത്, ഹുവൽ യൗമുല്ലദീ ബൈനൽ ഖമീസ് വസ്സബത്ത്, വ്യാഴം ശനി എന്നിവക്കിടയിലുള്ളതാണ്. വഹുവൽ യൗമുല്ലദീ ഖുസ്സത്ത് ബിഹി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്, സമുദായത്തിന് പ്രത്യേകമായി നൽകപ്പെട്ട ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം. വഅദല്ലല്ലാഹു അൻഹുൽ യഹൂദ വന്നസ്വാറ, യഹൂദി നസാറാക്കളെ, ജൂത ക്രിസ്ത്യാനികളെ ഇതിൽ നിന്ന് തെറ്റിച്ചിട്ടുണ്ട്. അൽ യഹൂദു കാന ലഹുമുൽ സബത്ത്, ജൂതന്മാർക്ക് ശനിയാഴ്ച ദിവസമാണ്. വൻ നസ്വാറ കാന ലഹുമുൽ അഹദ്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ദിവസമാണ്. ഫകാനു തബഅല്ലനാ മഅ അന്നഹും ഖബ്ലനാ ഫി സമൻ, കാലത്തിൽ നമുക്ക് മുമ്പേ അവർ കഴിഞ്ഞുപോയവരാണെങ്കിലും നാളെ പരലോകത്ത് അവർ നമ്മുടെ പിന്നിൽ നമ്മെ പിന്തുടർന്നുകൊണ്ടായിരിക്കും വരിക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. വഹാദാ മിൻ ഫദാഇലി ഹാദിഹിൽ ഉമ്മ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഇത് ഈ ഉമ്മത്തിന്, സമുദായത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. വഹാദൽ യൗമു ഹുവ യൗമുൽ ഖസായിസ്, പ്രത്യേകതകൾ നിറഞ്ഞതായൊരു ദിവസമാണ് ജുമാ ദിവസം എന്നത്. എന്നാൽ ശനിയാഴ്ച ദിവസത്തിനും ഞായറാഴ്ച ദിവസത്തിനും ഈ ഒരു പ്രത്യേകതകൾ ഇല്ല എന്നതാണ്. ലാക്കിൻ ദല്ലൽ യഹൂദു വൻ നസ്വാറ അൻ യൗമിൽ ജുമാ, ജുമാ ദിവസത്തിൽ നിന്ന് ജൂത ക്രിസ്ത്യാനികൾ പിഴച്ചുപോയിട്ടുണ്ട്. ഫസ്വാറലന, അത് നമുക്കാണ് അതിൻ്റെ എല്ലാവിധ ഖസായിസുകളും പ്രത്യേകതകളും നന്മകളുമൊക്കെ ലഭിച്ചിട്ടുള്ളത്. വലില്ലാഹിൽ ഹംദു വൽ മിന്ന, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾക്ക്, നിഅമത്തുകൾക്കെല്ലാം നമ്മൾ ശുക്റുള്ളവരായിരിക്കണം. സഹോദരങ്ങളെ, വയൗമുൽ ജുമഅത്തി ലഹു ഖസായിസു മുതഅദ്ദിദ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഉണർത്തുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിന് ധാരാളം ശ്രേഷ്ഠതയുണ്ട്. ഏറെ മഹത്വമുള്ള ഒരു ദിവസമാണ്. അതിൽ പ്രത്യേകമായിക്കൊണ്ട് തന്നെ ഗ്രന്ഥങ്ങളിൽ സലഫുകൾ ജുമഅയുടെ ആദാബുകളും അതിൻ്റെ ഖസായിസുകളും പ്രത്യേകതകളും ഫളായിലുകളുമെല്ലാം എടുത്തു പറയുന്ന ധാരാളം സംഭവങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അദ്ദേഹം അവിടുത്തെ പ്രസിദ്ധമായ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഏറെ വിവരിച്ചത് കാണാം ജുമുഅ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ. അത് മനസ്സിലാക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ചെറുതായ രൂപത്തിൽ നമുക്കത് ഒന്ന് മനസ്സിലാക്കാം. മറ്റു ദിവസങ്ങളിൽ നിന്ന് ജുമുഅ ദിവസത്തിനുള്ള പ്രത്യേകതകൾ വലിയ എണ്ണമാണ്. ഒന്നാമതായി അദ്ദേഹം നൽകുന്നത്, ഇഹ്തിമാമുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദൽ യൗമി വഇനായതുഹു ബിഹി വതഅലീമുഹു വതശ്രീഫുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിന് നൽകിയ പ്രാധാന്യം, അത് പ്രത്യേകമായി അതിനെ ശ്രേഷ്ഠമാക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു, പ്രത്യേകം അതിനെ കെയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, രണ്ടാമതായി, കസ്റത്തു സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിഹി വയൗമിഹി, ജുമുഅയുടെ രാത്രി പകലുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടവേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമതായി, സ്വലാത്തുൽ ജുമാഅത്തി അല്ലതീ ഹിയ മിൻ ആഖുദി ഫുറൂദിൽ ഇസ്ലാം, ഇസ്ലാം നിർബന്ധമാക്കിയ ശക്തമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ജുമാഅ നമസ്കാരം എന്നുള്ളത്. മുസ്ലിമീങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ആഘോഷം എന്നുള്ള നിലക്ക് തന്നെ പറയാം. ഒമൻ സറക്കഹ സഹാബുനൻ ചബഅല്ലാഹു അലാ ഖൽബിഹി, മനഃപൂർവ്വം നിസ്സാരമാക്കി അവഗണിച്ചുകൊണ്ടൊരാൾ ജുമാ ഒഴിവാക്കുകയാണെങ്കിൽ അവൻ്റെ ഖൽബിനല്ലാഹു സീല് വെക്കുമെന്നാണ്. നാലാമതായി, അല്ലംറു ബിൽ ഇഖ്തിസാലി ഫി യൗമിഹ, പ്രത്യേകമായി ജുമാ ദിവസത്തിൽ കുളിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയുണ്ട്. അത് ശക്തമായ കൽപ്പന തന്നെയാണ്, അത് നിർബന്ധം എന്നുള്ള നിലക്കൊക്കെ ഹദീസുകൾ വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അഞ്ചാമതായി, അത്തയ്യുബു ഫീഹി, ത്വയ്യിബ് സുഗന്ധം ഉപയോഗിക്കുക, വഹു അഫ്ളലു മിന അത്തയ്യിബ് ഫീ ഗൈരിഹി മിൻ അയ്യാമിൽ ഉസ്ബു, ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ജുമയുടെ പ്രത്യേകത കൊണ്ട് പ്രത്യേകം ത്വയ്യിബ് സുഗന്ധം പൂശുക. ആറാമതായി, അസ്വാഖു ഫീഹി, ദന്തശുദ്ധീകരണം നടത്തുക, വലഹു മസീയത്തുൻ അസ്വാഖി ഫീ ഗൈരിഹി, മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന മറ്റു സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ദന്തശുദ്ധീകരണത്തിന് പ്രത്യേകതയുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ, ഹദീസിൽ വന്നതാണ്. അതുപോലെ തന്നെ ഏഴാമതായി, അത്തബ്കീറു ലിസ്വല, നമസ്കാരത്തിന് വേണ്ടി വേഗത്തിൽ പോവുക. എട്ടാമതായി, അയ്യസ്തഗില ബിസ്വലാത്തി വദ്ദിക്രി വൽഖിറാഅത്തി അത്താ യഖ്റുജൽ ഇമാം, ഇമാം മിമ്പറിലേക്ക് പുറപ്പെടുന്നതുവരെയും ഖുർആൻ പാരായണവും ദിക്റും നമസ്കാരവുമായി കൊണ്ട് മുഴുകുക എന്നതാണ്. ഒൻപതാമതായി, അൽ ഇൻസാത്തു ലിൽ ഖുത്ബ ഇദാ സമിഅഹ വുജൂബൻ ഫീ അസ്ഹിൽ ഖൗലൈൻ, അതേ ഹദീസുകളിൽ വന്നത് പ്രകാരം സഹീഹായ നിലക്ക് ഖുത്ബ ശ്രവിക്കുക എന്നതാണ്. ഖുത്ബ ശ്രവിക്കുമ്പോൾ മിണ്ടാതിരിക്കുക, ഖുത്ബ കേൾക്കുന്നുണ്ടെങ്കിൽ. ഫൈൻ സറക്കൽ ഇൻസാദ് ഖാന ലാഗിയ, മൗനം അവലംബിച്ച് മിണ്ടാതിരിക്കുന്നില്ല എങ്കിൽ അവൻ അനാവശ്യം ചെയ്യുകയാണ്. വമൻ ലഗാഫല ജുമാഅത്തലഹു, അങ്ങനെ അനാവശ്യം ചെയ്താൽ അവന് ജുമാഅയുടെ പ്രതിഫലം നഷ്ടപ്പെടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പത്താമതായി, ഖിറാഅത്ത് സൂറത്തിൽ കഹ്ഫി ഫീ യൗമിഹ, ജുമാ ദിവസത്തിൽ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ ജുമുഅ പാരായണം ചെയ്യുക എന്നത്. 11-ാമതായി, ഇന്നഹു ലാ യക്റഹു ഫിഅലു സ്വലാത്തി ഫീഹി വഖ്ത സവാൽ ഇൻദാ ജംഇൻ മിനൽ ഉലമാ, വഖ്ത സവാൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതായൊരു സമയത്ത് നമസ്കാരം നിർവഹിക്കുക എന്നതുകൊണ്ട് കറാഹത്തില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയൊക്കെ ആ അഭിപ്രായമാണ്, ജുമാ നടക്കുന്നതായൊരു സമയം. 12-ാമതായി, ഖിറാഅത്ത് സൂറത്തിൽ ജുമുഅ വൽ മുനാഫിഖീൻ വസബ്ബിഹ് ഇസ്മ റബ്ബിക അലഅല വൽ ഗാശിയ ഫി സ്വലാത്തിൽ ജുമുഅ, ജുമാ നമസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നുകിൽ സൂറത്തുൽ ജുമുഅയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം മുനാഫിഖൂനും, അതല്ല എങ്കിൽ സബ്ബിഹ് ഇസ്മ ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു, ഓതാറുണ്ടായിരുന്നു. 13-ാമതായി, അന്നഹു യൗമു ഈദിൻ മുതകരിരിൻ ഫിൽ ഉസ്ബു, ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്നതായ വിശ്വാസികളുടെ ഒരു ആഘോഷമാണ്, ഒരു ഈദാണ് ജുമാ ദിവസം എന്നത്. 14-ാമതായി, അന്നഹു യസ്തഹിബ്ബു അൻ യൽബിസ ഫീഹി അഹ്സന സിയാബ് അല്ലതീ യഖ്ദിറു അലൈഹ, തനിക്ക് കഴിയുന്നത്ര തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്, മുസ്തഹബ്ബാണ്. 15-ാമതായി, അന്നഹു യസ്തഹിബ്ബു ഫീഹി തജ്മീറുൽ മസ്ജിദ്, പള്ളികളെല്ലാം അത് നല്ല ക്ലീൻ ചെയ്ത് അവിടെ നല്ല രൂപത്തിലുള്ള അറേഞ്ച്മെൻറ്റ്, അതിനെ ശുദ്ധീകരിച്ച് അവിടെ സുഗന്ധമെല്ലാം ഓതും, അതുപോലെ തന്നെ മറ്റു നിലക്ക് പുകക്കുന്നതായ മറ്റ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യേക മുസ്തഹബ്ബാണ്. 16-ാമതായി, അന്നഹുലായ ജൂസു സഫർ, ഈ വെള്ളിയാഴ്ച ദിവസം സഫർ പോകുക എന്നുള്ളത് ഫി യൗമിഹ ഖബല ഫി അലിഹ ലിമൻ തജിബു അലൈഹ വതൽസമുൽ ജുമാ, ജുമാ ലഭിക്കുന്ന രൂപത്തിൽ നഷ്ടപ്പെടുന്ന രൂപത്തിൽ പോകാതിരിക്കുന്നത് നല്ലത്, ജുമാ നഷ്ടപ്പെടുന്ന രൂപത്തിൽ യാത്ര പോകാതിരിക്കുന്നത് അതിൻ്റെ സമയമായാൽ എന്നത്. 17-ാമതായി, അന്നലിൽ മാഷി ഇലാ സ്വലാത്തിൽ ജുമാഅത്തി ബികുല്ലി ഖത്വത്തിൻ അജ്റാ സനത്തി സിയാമിഹ വഖിയാമിഹ, ജുമാ നമസ്കാരത്തിന് വേണ്ടി നടന്നു പോകുന്ന ആൾക്ക് ഓരോ സ്റ്റെപ്പിനും ഒരു വർഷത്തെ നോമ്പിൻ്റെയും നമസ്കാരത്തിൻ്റെയും പ്രതിഫലമുണ്ട് എന്ന് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. 18-ാമതായി, അന്ന യൗമൽ ജുമുഅ യൗമുൻ തുകഫിറു സയ്യിആത്ത്, ജുമാ ദിവസം എന്നുള്ളത് തിന്മകൾ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ദിവസമാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. 19-ാമതായി, അന്ന ജഹന്നമ തുസജ്ജിറു കുല്ല യൗമിൻ ഇല്ലാ യൗമൽ ജുമുഅ, ജഹന്നം നരകം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ ദിവസവും ജുമാ ദിവസത്തിലൊഴികെ. അതേപോലെ 20-ാമതായി, ഫിയോമിൽ ജുമാഅത്തി സാഅത്തുൽ ഇജാബ, പ്രാർത്ഥനക്കുത്തരം നൽകുന്നതായ ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച ദിവസം. ബഹിയ സാഅത്തുല്ലത്തി ലാ യസ്അലുല്ലാഹ അബ്ദുൻ മുസ്ലിമുൻ ഫീഹാ ശൈഅൻ ഇല്ലാ അഅതാഹു. ഏതൊരു മുസ്ലിമായ അടിമ ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ അള്ളാഹു അത് നൽകാതിരിക്കുകയില്ല. 21-ാമതായി അന്ന ഫീഹി സ്വലാത്തുൽ ജുമുഅ, നിശ്ചയമായും ജുമുഅ ദിവസത്തിൽ ജുമുഅ നമസ്കാരമുണ്ട്. അല്ലത്തി ഖസ്സത്ത് മിൻ ബൈനി സാഇരി സ്വലവാത്തിൽ മഫ്റുദാത്ത്, മറ്റു നിർബന്ധമായ നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേകമായൊരു നമസ്കാരമാണ്. ബി ഖസ്വായിസി ലാ തൂജദ് ഫി ഗൈരിഹ മിനൽ ഇജ്തിമാ വൽ അദദ് അൽ മഖ്സൂസ് വഷ്തിറാത്തുൽ ഇഖാമ വൽ ഇസ്തിത്വാനി വൽ ജഹ്റി ബിൽ ഖിറാഅ. മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതലായി ഒരുമിച്ചു കൂടുന്നതായ ഒരു സന്ദർഭവും ഇഖാമത്ത് വിളിക്കണം. അതുപോലെ തന്നെ ഇമാം ഉച്ചത്തിലാണ് പാരായണം ചെയ്യുന്നത്, പകലുള്ള നമസ്കാരമാണല്ലോ. എന്നിരുന്നാലും 22-ാമതായി അന്ന ഫീഹിൽ ഖുത്ബ അല്ലത്തി യഖ്സുദു ബിഹ സനാഉ അലല്ലാ വ തംജീദിഹി, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തി അവനെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഖുത്ബ. അതുപോലെ തന്നെ ഷഹാദത്ത്, അതേപോലെ അടിമകളെ ഉണർത്തുക, അവരെ ജാഗ്രത കൈക്കൊള്ളാൻ പ്രേരിപ്പിക്കുക, അവരോട് വസീയത്ത് ചെയ്യുക, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അവരെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും നരകത്തിൽ നിന്നും അകറ്റുന്നതുമായ കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുക, അതാണ് ഖുത്ബ കൊണ്ടും ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കൊണ്ടും അർത്ഥമാക്കുന്നത്. 23-ാമത്തെ കാര്യം, അന്നഹുൽ യൗമുല്ലദി യസ്തഹിബ്ബു യതഫറഗ ഫീഹിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ പ്രത്യേകം മുസ്തഹബ്ബാണ് മറ്റു ദിവസങ്ങളെക്കാളും. ഇബാദത്തുകൾക്ക് നിർബന്ധമായതും മുസ്തഹബായതുമായ മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നതിന് പ്രത്യേകതയുണ്ട് എന്നതാണ്. 24-ാമത്തെ കാര്യം, അന്നഹു ലമാ കാന ഫീഹി ഫിൽ ഉസ്ബൂഇകൽ ഈദ് ഫിൽ ആം, വർഷത്തിൽ ഒരു ഈദുള്ളതുപോലെ, ആഘോഷമുള്ളതുപോലെ ആഴ്ചയിലെ ഈദ്. വക്കാനൽ ഈദ് മുസ്തമിലൻ അലാ സ്വലാത്തിൻ വ ഖുർബാൻ, അതെ, വക്കാന യൗമുൽ ജുമുഅ യൗമു സലാത്ത്, ആ വർഷത്തിലൊരിക്കൽ വരുന്നതായ ഈദിൽ നമസ്കാരവും ഖുർബാനയൊക്കെ ഉണ്ട്. എന്നാൽ ജുമാ ദിവസത്തിൽ നമസ്കാരമാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു ഖുർബാൻ റബ്ബിലേക്ക് അടുക്കുവാൻ വേണ്ടി ദാനധർമ്മം ചെയ്യുക, മൃഗങ്ങളെ അറുത്ത് ദാനം ചെയ്യുക, നാൽക്കാലികളെ അറുത്ത് ദാനം ചെയ്യുക എന്നതൊക്കെ പറയുന്നത് ആ നമസ്കാരത്തിന് വേണ്ടി വേഗത്തിൽ എത്തിച്ചേരുക എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 25-ാമതായി അന്ന ലിസ്വദഖത്തി ഫീഹി മസീയത്തുൻ അലൈഹ ഫീ സായിരിൽ അയ്യാം, മറ്റു ദിവസങ്ങളെക്കാളേറെ ആ ദിവസത്തിന് സ്വദഖ നൽകുക എന്നതിന് പ്രത്യേകതയുണ്ട് എന്നതും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ, അവർക്ക് കൂടുതൽ നൽകുന്നതാണ്, അവരോട് അടുക്കുന്നതാണ് എന്നതൊക്കെ ഹദീസുകളിൽ വന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 27-ാമത്തെ കാര്യം, അന്നഹു ഖദ് ഫസ്സറ ഷാഹിദ അല്ലദി അഖസമ അല്ലാഹു ബിഹി ഫീ കിതാബി, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വ ഷാഹിദിം വ മഷ്ഹൂദ് എന്ന ആ ഷാഹിദ് സാക്ഷിയായിട്ടുള്ളത് യൗമുൽ ജുമുഅയാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. 28-ാമത്തെ കാര്യം, അന്നഹുൽ യൗമുല്ലദി തഫ്സഉ മിൻഹു സമാവാത്തി വൽ അർദി വൽ ജിബാലു വൽ ബിഹാർ, സമുദ്രങ്ങളും പർവ്വതങ്ങളും ഭൂമിയും ആകാശങ്ങളുമെല്ലാം ഭയപ്പെടും. വൽ ഖലായിഖു കുല്ലുഹാ ഇല്ലൽ ഇൻസ് വൽ ജിന്ന്, സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരാകുന്ന ഒരു ദിവസം കൂടിയാണ് മനുഷ്യന്മാരും ജിന്നുകളും ഒഴികെ. കാരണം വദാലിക അന്നഹുൽ യൗമുല്ലദി തഖൂമു ഫീഹിൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കുമെന്നത് ഹദീസിൽ വന്നതാണ്. 29-ാമത്തെ പ്രത്യേകത, അന്നഹുൽ യൗമുല്ലദി ഇദ്ദഖറഹുല്ലാഹു ലിഹാദിഹിൽ ഉമ്മ വളല്ല അൻഹു അഹ്ലുൽ കിതാബി ഖബലഹും, നമുക്ക് മുമ്പുള്ള വേദക്കാരെ ഈ ദിവസത്തിൽ നിന്ന് തെറ്റിക്കുകയും അള്ളാഹു പ്രത്യേകമായി തയ്യാറാക്കി എടുത്തു വച്ചതാണ് ഈ ദിവസം വിശ്വാസികൾക്ക് എന്ന്. അതുപോലെ തന്നെ 30-ാമത്തേതായ ഒരു പ്രത്യേകത, അന്നഹു ഖീറത്തുല്ലാഹി മിൻ അയ്യാമിൽ ഉസ്ബു, ആഴ്ചയിലെ ദിവസങ്ങളിൽ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതായ ഒരു ദിവസമാണ്. كما ان شهر رمضان خيرته من شهور العام, വർഷത്തിലെ മാസങ്ങളിൽ റമളാനിലുള്ള ഒരു പ്രത്യേകതയുണ്ടല്ലോ. ലൈലത്തുൽ ഖദർ ഖീറത്തുഹു മിനൽ ലയാലി, രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ തിരഞ്ഞെടുത്തതുപോലെ, ആ സ്ഥലങ്ങളിൽ മക്കയെ ഏറ്റവും നല്ലതായി തിരഞ്ഞെടുത്തതുപോലെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സിട്ടികളിൽ ഏറ്റവും മഹോന്നതനായതുപോലെ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സയ്യിദുൽ അയ്യാം എന്ന് തന്നെ വിശേഷിപ്പിച്ചത് ജുമാ ദിവസത്തിലാണ്. ഇങ്ങനെ ഏറെയേറെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ജുമാ ദിവസത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, ജുമാ ദിവസത്തിലെ പുണ്യങ്ങൾ. ഈ വിഷയം ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
7: മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
8: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ അൽ ഇജാബ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം,
9: വെയിലിനും തണലിനും ഇടയിലായി ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നു, ഇതിൽ എത്രമാത്രം ശരിയുണ്ട്?
10: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ രൂപത്തിൽ വെയിലിനും തണലിനും ഇടയിൽ ഇരിക്കുന്നത് വിരോധിച്ചുകൊണ്ടുള്ള ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇമാം അബൂദാവ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ള പറഞ്ഞു, ഇദാക്കാ നഹദുക്കും ഫിൽ ഫഈ ഫഖലസ അൻഹുല്ലിൽ, നിങ്ങൾ വെയിലത്താണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ വെയിലിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അവസാനം അത് നിഴലിലായി, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ വെയിലിലും കുറച്ച് ഭാഗങ്ങൾ തണലുമാണ് എങ്കിൽ അവിടെ നിന്ന് എണീക്കട്ടെ എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്ലിസു ഷൈത്താൻ, അത് ഷൈത്താൻ്റെ ഇരിപ്പിടമാകുന്നു എന്നാണ്. രണ്ടിനെയും ഇടയിലിരിക്കുക, ഒരു പക്ഷേ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ അതിൻ്റേതായ പ്രയാസം ഉണ്ടായിരിക്കാം, അല്ലാഹു ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സംസാരിക്കുന്നത്. എന്നാൽ ഒരു തനിച്ച ഹറാം എന്നർത്ഥത്തിലല്ല പണ്ഡിതന്മാർ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്, മറിച്ച് ഒരു കറാഹത്താണ് എന്നർത്ഥത്തിലാണ്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബയുടെ മുറ്റത്ത് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ നിഴലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഭാഗങ്ങൾ നിഴലിലും കുറച്ച് ഭാഗങ്ങൾ വെയിലത്തുമായിരുന്നു, ഒരു കൈക്ക് മുകളിൽ മറ്റൊരു കൈ വെച്ച അവസ്ഥയിലായിരുന്നു എന്നൊക്കെ ഹദീസ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഹറാം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒഴിവാക്കേണ്ടതാണ്, കറാഹത്താണ് എന്ന അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്.
9: ക്വസ്റ്റ്യൻ നമ്പർ 14984. ഞാനൊരു ഗണിത അധ്യാപികയാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരു ട്യൂഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവരുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ് എടുക്കാമോ എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്?
10: ചെറിയ കുട്ടികൾക്കാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ഇസ്ലാമികമായ പർദ്ദ അണിഞ്ഞുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്തരം ക്ലാസ്സുകൾ എടുക്കുന്നത് എങ്കിൽ അനുവദനീയമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ല, ഒരു പക്ഷേ അത് മറ്റ് പല കാര്യങ്ങൾക്കും ഈ വീഡിയോകൾ ഉപയോഗപ്പെടുത്തിയേക്കാം. ദുഷ്ടലാക്കിൻ്റെ ആളുകൾ അതുവഴി മറ്റ് പല ലക്ഷ്യങ്ങളും നേടാൻ കാരണമാവുന്നുവെങ്കിൽ സ്വാഭാവികമായും അവരെ തുടർന്നു വന്നിരുന്ന ഓൺലൈൻ ക്ലാസ്സിൽ തുടരുകയാണ് ചെയ്യേണ്ടത്. സ്ത്രീകളോട് അന്യ ആളുകളുമായി അനുനയത്തിൽ സംസാരിക്കുവാൻ പാടില്ല എന്നതും ഹിജാബ് ഉണ്ടായിരിക്കണം എന്നുമൊക്കെ ഇസ്ലാം നിഷ്കർഷിക്കുന്നത് സ്ത്രീയുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. ആ സുരക്ഷിതത്വ ബോധം ഉള്ള അവസ്ഥയിലാണ് അവർക്ക് ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കുവാൻ അനുവാദമുള്ളത്.
9: പുതിയ പള്ളിയുടെ വർക്ക് നടക്കുന്നതിനാൽ തൊട്ടടുത്ത മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്ത് നിർമ്മിച്ച ഷെഡിലാണ് ജമാഅത്തുകളും ജുമഅയും നടക്കുന്നത്. ജമാഅത്തുകൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും എന്നാൽ താൽക്കാലിക പള്ളിയിൽ കയറിയാൽ തഹിയത്ത് നിസ്കരിക്കേണ്ടതില്ലെന്നും പള്ളിക്കായി വഖഫ് ചെയ്ത സ്ഥലത്തെ പള്ളിക്കാണ് യഥാർത്ഥ പള്ളിയുടെ വിധിയെന്നും മുമ്പ് അൽ ജാബയിൽ കേട്ടിരുന്നു. എന്നാൽ ഈ താൽക്കാലിക പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് ശ്രോതാവിൻ്റെ അന്വേഷണം.
10: പള്ളി പൊളിച്ച് പുതിയ പള്ളി നിർമ്മിക്കുന്ന വേളയിൽ സ്വാഭാവികമായും മുമ്പുണ്ടായിരുന്ന പള്ളിയിൽ വന്നിരുന്ന ആളുകൾ നമസ്കരിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ടല്ലോ. അതൊരു പക്ഷേ പള്ളിയോട് ചാരിയോ പള്ളിയുടെ അടുത്തോ ഒരു വാടക റൂമിലോ ഷെഡിലോ ഒക്കെ നമസ്കരിക്കുകയാണ് എങ്കിൽ അത് പള്ളിയുടെ വിധി തന്നെയായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തഹിയത്തുൽ മസ്ജിദും ആർക്കൊക്കെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, ഏതെല്ലാം സമയത്ത് പാടില്ല എന്നിത്യാദി എല്ലാ വിധികളും ബാധകമായി തീരും എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഈ നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ പള്ളിയുടെ ലക്ഷ്യം മാത്രമല്ല, പുതിയ പള്ളിക്ക് ഉള്ള സാധന സാമഗ്രികൾ സൂക്ഷിക്കുവാനുള്ള ഒരു ഗോഡൗണായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല ലക്ഷ്യങ്ങളുമാണ് എങ്കിൽ അപ്പോളത് ഒരു പള്ളിയായി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല ആലം.
9: മരിച്ച ഒരു വ്യക്തിക്ക് 7 സെന്റ് ഭൂമിയിൽ ഒരു വീടെടുക്കുന്നുണ്ട്. പെട്ടെന്ന് അയാൾ മരണപ്പെട്ടു. അയാൾക്ക് ഭാര്യയും പ്രായപൂർത്തിയെത്താത്ത 3 പെൺകുട്ടികളുമുണ്ട്. അയാളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. 2 സഹോദരന്മാരും 4 സഹോദരികളുമുണ്ട്. ഇപ്പോൾ ആ സഹോദരങ്ങൾ മരിച്ചയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ആ വീട് കൊടുക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി?
10: ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ സ്വത്ത് അനന്തരാവകാശികൾക്കാണ് ഉള്ളത്. ഈ ഒരു വിഷയത്തിൽ മരിച്ചയാളുടെ ഭാര്യയ്ക്ക് 1/8 ആകെയുള്ള ഈ 7 സെന്റിൻ്റെ 1/8 ലഭിക്കും. അതേപോലെ തന്നെ ഈ 7 സെന്റിൻ്റെ 2/3 പെൺകുട്ടികൾക്കും ലഭിക്കും. അവശേഷിക്കുന്നത് ഈ സഹോദര സഹോദരിമാർക്കാണ് ഉണ്ടാകുക. ആണിന് പെണ്ണിൻ്റെ 2/2 എന്നുള്ള രൂപത്തിലാണ് ബാക്കിയുള്ള സ്വത്ത് സഹോദരി സഹോദരങ്ങൾക്ക് ലഭിക്കുക. ഏതായിരുന്നാലും 7 സെന്റ് മൊത്തമായി ഭാര്യക്കും മക്കൾക്കും കൂടെ ഉണ്ടായിരിക്കുകയില്ല. അനന്തരാവകാശത്തിൽ മരിച്ചയാളുടെ സഹോദര സഹോദരിമാർ കൂടെ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരിച്ചുപോയ വ്യക്തിയുടെ ഭാര്യക്കും മക്കൾക്കും ഒന്നും കൊടുക്കാതെ ഉള്ള സമീപനവും കടുത്ത അപരാധമാണ്. മരിച്ചയാളുടെ സഹോദരി സഹോദരങ്ങളിൽ ഒരിക്കലും അത്തരം ഒരു നിലപാട് ഉണ്ടായിക്കൂടാ. മക്കൾ വളർന്ന് വലുതാകുന്നത് വരെ ആ മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി മരിച്ചയാളുടെ സഹോദരങ്ങൾക്കുണ്ട്, അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കണം.
9: പിതാവ് അകാരണമായി മാതാവിനെയും വീട്ടിലുള്ളവരെയും ശാരീരികമായി മർദ്ദിക്കുകയും തെറിവിളിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും ക്ഷമ അവലംബിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇടയ്ക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഇടപെടാറുണ്ട്. ഇടപെടുമ്പോഴും പ്രതിരോധ മാർഗമാണ് സ്വീകരിക്കാറുള്ളത്. കുടുംബക്കാരോടൊക്കെ പറഞ്ഞു നോക്കി, എന്നാലും ഇത് ആവർത്തിക്കുന്നു. ഇടയ്ക്കൊക്കെ ക്ഷമ നഷ്ടപ്പെട്ടു എന്തെങ്കിലും പറയാറുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നാറുമുണ്ട്. ഇങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് വന്നു പോയാൽ നാം ഈ കാര്യത്തിൽ തെറ്റുകാരാകുമോ, അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് സ്വീകരിക്കേണ്ട നിലപാട് എന്നൊക്കെയാണ് ചോദ്യം.
10: ഇത് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ്. മാതാവ് അല്ലെങ്കിൽ പിതാവ് ദീനീ ചിട്ടകളിൽ നിന്ന് അകന്ന് നൽകേണ്ട അവകാശങ്ങളൊന്നും നൽകാതെ അക്രമിയായി ജീവിക്കുക എന്നതും. ഇവിടെ എന്തു തന്നെയായിരുന്നാലും മക്കൾ മനസ്സിലാക്കേണ്ടത് അത്തരം പിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവർക്ക് റബ്ബെ ഹിദായത്ത് കൊടുക്കണേ എന്ന് റബ്ബിനോട് ദ്വാർക്കുകയുമാണ് ചെയ്യേണ്ടത്. പലപ്പോഴും പിതാക്കൾ ഇത്തരം ഒരു ദുഷ്ട ചിന്തയിലേക്ക് വരാൻ കാരണം മറ്റാരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നലായിരിക്കാം. അത്തരം നിലപാടുകൾ മക്കളുടെ അടുക്കലുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് മാറ്റേണ്ടതുണ്ട്. ഖുർആൻ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുവാനും ബിർറ് ചെയ്യുവാനും ഒക്കെ പറയുന്നുണ്ടല്ലോ. പുണ്യം ചെയ്യണം, ഗുണം ചെയ്യണം, നന്മ ചെയ്യണം. അതിലൊന്ന് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കലാണ്, സ്നേഹിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തലാണ്, അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകലാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബിയാനി സഗീറ എന്ന പ്രാർത്ഥന അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലാണ്. അങ്ങനെ മക്കളുടെ ഭാഗത്ത് ഭാര്യയുടെ ഭാഗത്തൊക്കെ നല്ല ഒരു സമീപനമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ പിതാവ് മാറിയേക്കാം. എന്നാൽ മക്കളും മറ്റുള്ളവരുമൊക്കെ തൻ്റെ പ്രതിയോഗികളാണ് എന്നൊരു ബോധം പിതാവിനുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാളുടെ അക്രമവാസന വർദ്ധിക്കുകയാണ് ചെയ്യുക. എന്തു തന്നെയായിരുന്നാലും ശരി, പിതാവിനെ കയ്യേറ്റം ചെയ്യുവാനോ ഫലാ തഖുല്ലഹുമ ഉഫിൻ ചെ എന്ന് പോലും പറയാൻ പാടില്ലെങ്കിൽ അത്തരം പ്രതികാരാത്മകമായ പ്രവർത്തനങ്ങളും പ്രതിരോധത്തിൻ്റെ മാർഗങ്ങളെന്ന പേരിൽ പിതാവിനോടുള്ള സമീപനവുമൊന്നും പാടില്ല. താൻ ചെയ്തതിൻ്റെ പേരിൽ പിതാവിനോട് പൊറുക്കാൻ പറയുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും തുടർന്നും പിതാവ് ഇത്ര നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമ കൈകൊണ്ട് അതിൽ ആ സ്വബറിൽ അള്ളാഹുവിനോട് പ്രതിഫലം കാംക്ഷിക്കുകയുമാണ് വേണ്ടത്. അതേപോലെ തന്നെ പിതാവ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും കുടുംബത്തിലോ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധത്തിലൊക്കെ. അവരെ ഈ ഒരു വിഷയത്തിൽ പിതാവ് അറിയാത്തതിന് ഇടപെടിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളും ദുഷ്ട പ്രവർത്തനങ്ങളുമൊക്കെ അവസാനിപ്പിക്കുവാൻ അവരെ കൊണ്ട് ഉപദേശിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.
9: കൺവെൻഷൻ സെൻ്ററിൽ ഷെയർ കൂടുവാൻ പറ്റുമോ? അവിടെ വാടകയ്ക്കെടുക്കുന്നവർ സാധാരണ മ്യൂസിക് എല്ലാം വെക്കുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനൊരു സംശയം ഉയരാൻ കാരണം എന്നുകൂടി ചോദ്യകർത്താവ് സൂചിപ്പിക്കുന്നു.
10: കൺവെൻഷൻ സെൻ്റർ, വാടകയ്ക്ക് കൊടുക്കുന്ന റൂമുകൾ, ഇതൊക്കെ തന്നെയും തിന്മക്ക് വേണ്ടിയല്ല അവർ എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഇസ്ലാമിനെ എതിർക്കുന്ന പരിപാടികൾ, പ്രസംഗങ്ങൾ, പ്രോഗ്രാമുകൾ, പ്രവാചകനെ അവഹേളിക്കുന്നത്, ദീനിനെ കൊച്ചാക്കുന്നത്, ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ബിദഅത്തിൻ്റെയും പ്രചരണത്തിന് വേണ്ടി എന്നിത്യാദി നിഷിദ്ധമായ കാര്യങ്ങൾക്ക്, അഥവാ റൂമുകളാണ് എങ്കിൽ പലിശയ്ക്ക് വേണ്ടി നൽകുന്ന റൂമുകൾ, അത്തരത്തിലുള്ള ബാങ്കുകൾക്ക് വേണ്ടിയുള്ള റൂമുകൾ, ഇതൊക്കെ ഒഴിവാക്കിയാൽ മതിയാവും. വിവാഹത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് നൽകാവുന്നതാണ്. ഒരു പക്ഷേ അവർ അവരുടെ വിവാഹത്തിൻ്റെ പരിപാടികളിൽ, മെയിൻ പരിപാടി വിവാഹവും ഭക്ഷണവും നിക്കാഹ കർമ്മങ്ങളും ഒക്കെ ആണെങ്കിലും ഒരു പക്ഷേ അവിടെ പൂർണ്ണമായി ഇസ്ലാമി വസ്ത്ര ധരിക്കാത്ത ആളുകൾ വന്നു എന്നതൊന്നും ഒരു പക്ഷേ നമ്മളെ ബാധിക്കുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. വാടകയ്ക്ക് കൊടുക്കുമ്പോഴൊക്കെ അവരോട് നമ്മളുടേതായ നിലപാടുകൾ പറയുന്നതും നല്ലതാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്ന നമ്മുടെ ഉപദേശത്തിൻ്റെ ദൈവത്തിൻ്റെ മാർഗങ്ങളൊക്കെ അവരോട് പറയാവുന്നതാണ്.
9: ഒരു ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും ഒരു നിസാര പ്രശ്നം കാര്യകാരണങ്ങളൊന്നുമില്ലാതെ വലുതാക്കി പ്രയാസപ്പെടുത്തി 3 തലാക്കും പിരിച്ചുകൊണ്ട് ഒരു എഴുത്ത് പള്ളിയിലേക്ക് വരും, വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്?
10: ഭർത്താവ് ഭാര്യയോട് വിവാഹമോചനത്തിൻ്റെ തലാഖിൻ്റെ വാക്കുകളായി പറയുന്നത് 2 രൂപത്തിലാണ്. 1, വ്യക്തമായ വാക്കുകൾ. ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലി, മൊഴി ചൊല്ലി, തൊല്ലത്തുക്കി എന്നിങ്ങനെയുള്ള, ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഞാൻ വേർപ്പെടുത്തി, ഇങ്ങനെ തൊലാക്കാണ് എന്നറിയിക്കുന്ന വ്യക്തമായ വാക്കുകൾ, ആ വാക്കുകൾ ഭർത്താവ് ഉച്ചരിച്ചാൽ, എഴുതി കൊടുത്താൽ തൊലാക്കായി. തൊലാക്ക് ചൊല്ലണം എന്ന ഒരു ഉദ്ദേശം നീയത്ത് അയാളുടെ മനസ്സിൽ ഇല്ലെങ്കിലും ശരി, അത് തൊലാക്കായിത്തീരുന്നു. 2, വ്യംഗ്യമായ വാക്കുകളാണ്, അഥവാ അതിൽ ഈ പ്രകടമായ രൂപത്തിൽ തൊലാക്കാണ്, തൊലാക്ക് ചെയ്തു എന്ന് പറയുന്നില്ലെങ്കിലും തൊലാക്കിലേക്ക് സൂചന നൽകുന്ന വാക്കുകൾ. ഉദാഹരണമായി, നീ നിൻ്റെ വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സൂചന നൽകുന്ന വാക്കുകളാണ് എങ്കിൽ ഭർത്താവ് എന്തിനാണത് പറഞ്ഞത് എന്ന് ചോദിക്കപ്പെടണം. അഥവാ അയാളുടെ നീയത്ത്, അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് തൊലാക്കാണ്, വിവാഹമോചനമാണ് എങ്കിൽ തൊലാക്കായി. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞത് എഴുത്ത് വീട്ടിലേക്ക് വരും, നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് ഭർത്താവ് ഉദ്ദേശിച്ചത് തൊലാക്കാണ് എങ്കിൽ തൊലാക്കായി. ഇനി അതല്ല, വീട്ടിലേക്ക് ഒരു എഴുത്ത് വരും, ആ എഴുത്തിൽ ഞാൻ നിന്നെ തൊലാക്ക് ചെയ്തു എന്നൊരു വാചകമുണ്ടായിരിക്കും, അത് കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി തൊലാക്കായി എന്നാണ് ഭർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ, അങ്ങനെ ഒരു എഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് തൊലാക്കായി തീരുക. ഇത്തരം കാര്യങ്ങളിൽ ഭർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അറിയുകയാണ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചാണ് തൊലാക്കായോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുക.
9: സ്ത്രീക്ക് വളർത്തുപ്പയും രണ്ടാനുപ്പയും മഹറമാണോ എന്നാണ് ചോദ്യം.
10: രണ്ടാനുപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മയെ ഉപ്പ വിവാഹമോചനം ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഉപ്പ മരണപ്പെട്ട ശേഷം ഉമ്മയെ മറ്റൊരാൾ വിവാഹം കഴിച്ചിട്ടോ ഉണ്ടാവുന്ന ഉപ്പക്കാണ് രണ്ടാനുപ്പ എന്ന് പറയുന്നത്, സ്റ്റെപ്പ് ഫാദർ. അവർ മഹറമാണ് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഭർത്താവ് അവൾക്ക് മഹറമാണ്, ഉമ്മ മരിച്ചാലും ശരി അവളെ വിവാഹം കഴിക്കാൻ പാടില്ല, മഹറമാണ്. എന്നാൽ ദത്തെടുത്ത പിതാവ് ഒരു പെൺകുട്ടിയെ ഒരു വാപ്പ ദത്തെടുത്തു എങ്കിൽ അതാണ് ഇവിടെ വളർത്തുപ്പ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ദത്തെടുത്തുള്ള അഭിസംബോധന അനുവദിക്കപ്പെട്ടിട്ടില്ല. ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനെ പോറ്റി വളർത്തുക, വീട്ടിൽ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതല്ലാതെ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. മറിച്ച് തബന്നി ദത്ത് സമ്പ്രദായം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ അയാളിലേക്ക് ചേർത്ത് വിളിക്കലാണ്. ഉദാഹരണമായി ഞാൻ ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വാപ്പയാരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ പേര് പറയും, എൻ്റെ കുട്ടിയാണ്, ഞാനാണ് ആ കുട്ടിയുടെ പിതാവ് എന്ന രൂപത്തിൽ അഭിസംബോധന ചെയ്യപ്പെടുകയും എന്നിട്ട് എൻ്റെ സ്വന്തം മകളെപ്പോലെ കാണുകയും ചെയ്യുക, അത് ഇസ്ലാം നിരോധിച്ചു. നേരെ മറിച്ച് എനിക്ക് ആ കുഞ്ഞിനെ ദത്തെടുക്കാം, സംരക്ഷിക്കാം, എന്നാൽ ഞാനും ആ കുഞ്ഞും ഒരിക്കലും മഹറമായി തീരുന്നില്ല. കുട്ടി മുതിർന്നു കഴിഞ്ഞാൽ ആ കുട്ടിയും ഞാനും മഹറമല്ല, മഹറമല്ലാത്ത രൂപത്തിൽ മനസ്സിലാക്കണം. അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ കുഞ്ഞിന് അനന്തരവകാശമില്ല. അതേപോലെ തന്നെ ആ കുട്ടിയും എൻ്റെ മറ്റ് കുട്ടികളും തമ്മിൽ രക്തബന്ധത്തിലുള്ള അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലുള്ള സഹോദരി സഹോദരങ്ങളായി തീരുന്നില്ല. കുട്ടികളെ സംരക്ഷിക്കുക, പോറ്റുക, സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, വളർത്തുക എന്നതൊക്കെ അനുവദനീയമാണ്. എന്നാൽ ദത്തെടുത്ത വ്യക്തിയിലേക്ക് ചേർത്ത് വിളിച്ച് സ്വന്തം മകൻ സ്വന്തം മകൾ എന്ന ഒരർത്ഥത്തിൽ ഒരിക്കലും ആ ഒരു ബന്ധം ഉണ്ടാവുകയില്ല.
9: ദാഴ്വാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മകളുമായി ഇതുപോലെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളുടെ മകനുമായി വിവാഹാലോചന നടക്കുകയുണ്ടായി. 5 മാസം കഴിഞ്ഞ് വിവാഹം ഒരുമിച്ച് നടത്താം എന്ന തീരുമാനത്തിലാണ്. ഞാൻ മകൾക്ക് അവളുടെ കൈവശമുള്ള കുറച്ച് ആഭരണങ്ങളെ സമ്മാനമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കാനും എനിക്ക് കഴിയില്ല. ഈ ഒരു കാര്യം അവരോട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? വീട്ടിൽ നിന്ന് നല്ല സമ്മർദ്ദമുണ്ട്. ഇക്കാലത്ത് എങ്ങനെയാണ് ഒന്നുമില്ലാതെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. ഞാൻ സമ്മാനമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വീട്ടുകാരോട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? ഇസ്ലാമിക വിവാഹം എങ്ങനെയാണ്? ഈ ഒരു നിലപാടിൽ കുടുംബത്തിൽ പിന്നും ഞാൻ ഒറ്റപ്പെടുകയാണ്. ഇതിനുള്ള ഒരു മറുപടി പ്രതീക്ഷിച്ചു കൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
10: ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് മുഖേന വിവാഹം കഴിക്കുന്നവരോ വധുവിൻ്റെ രക്ഷിതാവോ കുടുംബങ്ങളോ നാട്ടുകാരോ ഒക്കെ സാമ്പത്തികമായി വലിയ ഒരു അധപതനത്തിലേക്ക് പോകുന്ന ഏർപ്പാടല്ല വിവാഹം എന്ന് പറഞ്ഞാൽ. ജനങ്ങളുടെ മുമ്പിൽ യാചിച്ച് എരന്ന് അങ്ങനെ വിവാഹത്തിന് പണം കണ്ടെത്തുക, വിവാഹ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ ആ വരുന്നത് ഇഷ്ടപ്പെടാതിരിക്കുക, കാരണം അതുകൊണ്ട് ഉദ്ദേശം തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങലാണ് എന്നിങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല ഇസ്ലാമിലെ വിവാഹത്തിനുള്ളത്. ദീനീ നിഷ്ഠയുള്ള ആളുകൾ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അൽഹംദുലില്ല, യാതൊരു പ്രശ്നവുമില്ല. കാരണം മതപരമായി ദീനീപരമായി ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ അവനും അവളും ഉള്ള കുടുംബജീവിതം മുന്നോട്ട് പോവും എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു, ഹിത്ബത്ത് വിവാഹാന്വേഷണം നടത്തി. പിന്നീടുള്ളത് ഓരോരുത്തരും അവനവൻ്റെ കഴിവനുസരിച്ച് ഭർത്താവ് മഹർ കൊടുക്കുക, അതേപോലെ തന്നെ കഴിവനുസരിച്ചുള്ള വലിയമ കൊടുക്കുക, അവർക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ പ്രാർത്ഥിക്കുക, ഇതേ ഉള്ളൂ. കടം വാങ്ങിയും പലിശക്ക് വാങ്ങിയും പെൺകുട്ടിക്ക് ആഭരണമുണ്ടാക്കലും വരൻ മഹറിന് വേണ്ടി പലിശക്കെടുക്കലും ലോണെടുക്കലും വിവാഹ സദ്യ പൊങ്ങച്ചത്തിൻ്റെയും ആഭാസത്തിൻ്റെയും കൂത്തരങ്ങാക്കുന്നതുമൊക്കെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൻ്റെ മകൾക്ക് ഒരു പാരിതോഷികമായി മുമ്പേ അവൾക്ക് കൊടുത്ത ആഭരണം അത് അവൾക്ക് വിവാഹത്തോടു കൂടിയും കൊടുക്കുന്നുവെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ ഭർത്താവിനെയോ അറിയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ ചോദ്യം തന്നെ മകളെ പറഞ്ഞയക്കുമ്പോൾ അവൾക്ക് ഇത്രയും ഇത്രയുമൊക്കെ ആഭരണം ഉണ്ടാകണം, ഭർത്താവിൻ്റെ വീട്ടുകാരത് ആവശ്യപ്പെടുന്നു എന്ന ചിന്തയാണ്. അതൊരിക്കലും ഭർത്താവിൻ്റെ വീട്ടുകാരെ ആവശ്യപ്പെടാൻ പാടില്ല. മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ വല്ല സമ്മാനവും കൊടുക്കുന്നുവെങ്കിൽ അൽഹംദുലില്ല, അത് ആവരണമായിട്ടാണെങ്കിൽ, മറ്റെങ്കിൽ പാരിതോഷികങ്ങളായിട്ടാണെങ്കിൽ അൽഹംദുലില്ല. അതിന് കടം വാങ്ങി പ്രയാസപ്പെട്ട് ആളുകളുടെ മുമ്പിൽ ഇറക്കേണ്ട അവസ്ഥയില്ല. ഒരിക്കലും തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരപ്പെടുന്ന പെൺകുട്ടി അവൾക്ക് ഇത്ര ഇത്ര ആഭരണമുണ്ടായിരിക്കണം എന്ന പറഞ്ഞോ പറയാതെയോ ഉള്ള വാക്കുകളും സൂചനകളും ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നോ ഉണ്ടാകുവാൻ പാടില്ല. അത് അവളുടെ പിതാവ് കൊടുത്ത അവളുടെ മുതലാണ്, അവളുടെ പാരിതോഷികമാണ്. അതിൽ മറ്റുള്ള ആളുകൾക്ക് ആർക്കും തന്നെ യാതൊരു അവകാശവും ഇല്ല എന്നതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്.
7: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു?

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം rrb.gov.in.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഗേറ്റ് തുറക്കാറായി. പരീക്ഷ ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിൽ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, കോമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് IITകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ PG PhD പഠനത്തിനായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജോലി നേടാനും അവസരമൊരുക്കുന്ന പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഗേറ്റ്. 2027 ഗേറ്റ് ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിലായി നടത്തും. വിശദവിവരങ്ങൾക്കായി ഗേറ്റ് 2027.iitm.ac.in. പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ

0: നുള്ളിമാറ്റി. ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് പീസ് റേഡിയോ നേർരേഖ പരിപാടിയിൽ വീണ്ടും നാം കേൾക്കുന്നത്. അത്യുന്നതൻ അഥവാ അൽ ആഴല നേർരേഖയിൽ നമ്മോടൊപ്പം പ്രൊഫസർ ഹാരിസുബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു അവൻ്റെ സത്ത കൊണ്ട്, ദാത്ത് കൊണ്ട് എല്ലാറ്റിനും മുകളിലാണ്, എല്ലാറ്റിനും അത്യുന്നതനാണ് അവൻ. ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും അതിലെല്ലാം അല്ലാഴല അത്യുന്നതനാകുന്നു അല്ലാഹു എന്നതാണ്. ഇനി അല്ലാഹു റബ്ബാണെന്ന നിലക്ക്, നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവനെന്ന നിലക്ക്, അതേപോലെ തന്നെ ആരാധിക്കപ്പെടാൻ അർഹനെന്ന നിലക്ക്, ആ അർഹതകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനുണ്ടാകാവുന്ന എല്ലാ കുറവുകൾ, എല്ലാ പോരായ്മകൾ, റബ്ബായിരിക്കാൻ, ഇലാഹായിരിക്കുവാൻ എന്തെല്ലാം വേണോ അതിൻ്റെ എല്ലാം പൂർണതകൾ അവനിലുണ്ട്. അതിൻ്റെ ഒരു പോരായ്മതകളും അവനിലില്ല. ഏതു തലങ്ങളിൽ നോക്കിയാലും അല്ലാഹുവിൻ്റെ ആ ഔന്നിത്യം, അത്യുന്നതമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, അല്ലാഹുവിന് അളമത്തുണ്ട്, അതായത് മഹത്വമുണ്ട്. ആ മഹത്വം ഉള്ളതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും അവനോട് ശുപാർശ ചെയ്യുകയോ ശുപാർശ പറയുകയോ ചെയ്യുന്ന എല്ലാറ്റിൽ നിന്നും അവൻ്റെ അനുവാദവും സംതൃപ്തിയുമില്ലാതെ അല്ലാഹുവിൻ്റെ അധികാരങ്ങളിലോ കാര്യങ്ങളിലോ ഇടപെടാൻ, അല്ലാഹുവോട് ശുപാർശ പറയാൻ ആർക്കും സാധ്യമല്ല. അതിനുമാത്രം ഉന്നതമാണ് അവൻ്റെ മഹത്വവും സ്ഥാനവും. അതേപോലെ തന്നെ അല്ലാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ അവൻ സഹായികൾ, മിത്രങ്ങൾ എന്നിവരെ സ്വീകരിക്കുക എന്നതിൽ നിന്ന് ഉന്നതനാണ്, അത്യുന്നതനാണ്. അവന് സഹായികൾ വേണ്ട, മിത്രങ്ങൾ വേണ്ട, കാരണം അവനേകനാണ്. ഏകനായിക്കൊണ്ട് തന്നെ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു അവൻ. അതേപോലെ തന്നെ അല്ലാഹുവിന് ഹയാത്തുണ്ട്, കുദ്രത്തുണ്ട്, കഴിവുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലാഹു ഹയാത്ത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ, ജീവനുള്ളവനാണെന്ന് പറയുമ്പോൾ, മയക്കം, ഉറക്കം എന്നിത്യ ഇത്യാദി ന്യൂനതകളിൽ നിന്നെല്ലാം അവൻ അത്യുന്നതനും പരിപൂർണനുമാണ് എന്നർത്ഥം. അതേപോലെ അള്ളാഹു ഹക്കീമാണ്, ഹിക്കമത്തുള്ളവനാണ്. ഹിക്കമത്തുള്ളവൻ എന്ന് പറയുമ്പോൾ അക്രമങ്ങൾ, അനീതികൾ, അതേപോലെ തന്നെ കളിതമാശകൾ, ഇതിൽ നിന്നെല്ലാം, അതൊന്നും അള്ളാഹുവിനുള്ളിൽ, അള്ളാഹു അതിലെല്ലാം ഉന്നതനായിരിക്കുന്നു എന്നതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പരിപൂർണത, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പരിപൂർണത എന്ന് പറയുമ്പോൾ അറിവിൻ്റെ പരിപൂർണതയുള്ളത് കൊണ്ട് അവന് മറവിയില്ല, അശ്രദ്ധയില്ല. മാത്രമല്ല പരിപൂർണമായ അറിവിൻ്റെ ഉടമസ്ഥനാകുന്നതുകൊണ്ട് ഈ മഹാസൃഷ്ടി ലോകത്തെ അവൻ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ അവന് ലക്ഷ്യമുണ്ട്. അതേപോലെ തന്നെ അവൻ ഐശ്വര്യവാനാണ്, ധന്യതയുള്ളവനാണ്. അവൻ ആ ധന്യതയിൽ പൂർണ്ണനാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ധന്യത മറ്റുള്ളവർക്ക് അവൻ ഉപജീവനവും കനിവും സ്നേഹവും എല്ലാം അവൻ നൽകുന്നു. അവനൊന്നും നൽകപ്പെടേണ്ട ആവശ്യവുമില്ല എന്നതാണ്. എല്ലാവിധ വിശേഷണങ്ങളിലും ഗുണങ്ങളിലും അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. ഈ ലോകത്ത് ഉണ്മയുടെ എല്ലാം ഉള്ള ഈ ലോകത്ത് ഏറ്റവും വലിയ ഔന്നിത്യവും ഉന്നതാവസ്ഥയും അള്ളാഹുവിനാണുള്ളത്. വഹുവല്ലദി യബ്ദ ഉൽ ഖൽഖ സുമയുഈദുഹു, അവനാണ് സൃഷ്ടിപ്പിനെ ആരംഭിക്കുന്നവൻ, അതിനെ പിന്നീട് ആവർത്തിക്കുന്നവൻ. വഹുവ അഹുവനു അലി, അത് അവന് നിസ്സാരമാകുന്നു, എളുപ്പമുള്ള കാര്യമാകുന്നു. വലഹുൽ മസലുൽ അഅലാ ഫിസ്സമാവാത്തി വല്ലർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് അവനുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായത്തിൽ 27-ാമത്തെ വചനത്തിൽ പറയുന്നു. രണ്ട് സ്ഥലങ്ങളിലാണ് അള്ളാഹുവിൻ്റെ അൽ അഅല എന്ന് പറയുന്ന ഈ നാമം പ്രതിപാദിക്കപ്പെട്ടത്. രണ്ട് സ്ഥലത്ത്, ഒന്നല്ല അഅല എന്നാണ് സൂറത്തിൻ്റെ 1-ാമത്തെ ആയത്ത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, മറ്റൊന്ന് സൂറത്തുൽ ലൈലിലെ 20-ാമത്തെ ആയത്താണ് ഇല്ലബുത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല. എന്നീ സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഉന്നതമായ ഒരു നാമമാണ് അൽ അഅല. അൽ അഅല, ഏറ്റവും ഉന്നതൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും അത്യുന്നതനായവൻ, ദാത്തിനാൽ തന്നെ, തടിയിനാൽ തന്നെ ഉന്നതനായിട്ടുള്ളവനാകുന്നു. അത് ആ ഔന്നിത്യം എല്ലാ ന്യൂനതകളിൽ നിന്നും അവനെ ഉന്നതനാക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
4: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് നേർരേഖ. ഇന്നത്തെ നേർരേഖയിൽ നാം കേട്ടത് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അത്യുന്നതൻ അഥവാ അൽ അഅല, അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസുബിൻ സലീം.
5: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിനദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ, ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അതെത്തുമ്പോഴേക്കും അതിൻ്റെ ദോരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദോരം അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണ പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷ പിറ്റേന്ന് ഈ ആയുസിനുണ്ടെന്ന് നമ്മളെ മനുഷ്യനെ. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയേ ഉള്ളൂ, അവരിപ്പോൾ ആഘോഷപ്പിറ്റേ നിന്നെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കൊരു അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം അത് എന്താ വായിച്ചിട്ടുള്ള കാര്യമാണ്, ശരിയാണോ തെറ്റെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കുറച്ച് പിന്നെ എന്താ പറയുക, ഒരു മാനുഷികമായി അവൻ്റെ ശരിക്കും അവൻ്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്.
6: കാര്യമൊന്നും
5: ഇല്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ, മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ. Tune to reality.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വീടുകളിൽ പാലിക്കേണ്ട മര്യാദകൾ. നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് നൽകുന്ന അതിമഹത്തരമായ അനുഗ്രഹമാണ് വീട് എന്നുള്ളത്. സ്വന്തമായി തനിക്ക് കിടന്നുറങ്ങുവാനും വിശ്രമിക്കുവാനും താമസിക്കുവാനുമെല്ലാം പറ്റുന്ന ഒരു ഭവനം, അത് അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പലപ്പോഴും നമ്മൾ ഒരു ദീർഘദൂര യാത്ര പോയാൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം അവിടെ താമസിക്കുമ്പോൾ തന്നെ തോന്നാറുള്ളത് എന്താണ്? ഓ, നാളെ വീട്ടിലേക്ക് മടങ്ങാമല്ലോ, മറ്റന്നാൾ വീട്ടിലേക്ക് മടങ്ങാമല്ലോ, ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാമല്ലോ. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാറുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത് ചെറിയ ആശ്വാസമല്ല, വലിയ ആശ്വാസം തന്നെയാണ്. വീട് എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സഖന. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്നും താമസ സൗകര്യം ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഉഷ്ണപ്രദേശങ്ങൾ, ശൈത്യപ്രദേശങ്ങൾ, മരുഭൂമികൾ മുതലായവയിൽ താമസിക്കുന്നവർക്ക് വിശേഷിച്ചും അല്ലാഹു ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ള വലിയ സൗകര്യം തന്നെയാണ് വീട്. ചൂട്, തണുപ്പ്, വെയില്, മഴ, ഇതുപോലുള്ള നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം സ്വസ്ഥമായി ഇഷ്ടാനുസരണം താമസിക്കുവാനുള്ള വീടുകൾ ഉണ്ടാക്കുവാൻ മനുഷ്യൻ അല്ലാഹു ഏർപ്പാട് ചെയ്തു. അതൊരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർബഉൻ മിനസ്സആദ, നാല് കാര്യങ്ങൾ ഒരാളുടെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അതിലൊന്ന് അൽ മസ്കനുൽ വാസിഅ, വിശാലമായ ഭവനമാണ്. അതുകൊണ്ട് തന്നെ ആ വീടുകളിൽ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളും നമ്മൾ പാലിക്കണം. വീടുകളിൽ പാലിക്കേണ്ട ഏതാനും മര്യാദകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. രാത്രി സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വാതിലുകളെല്ലാം ബിസ്മി ചൊല്ലി അടക്കണം എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ഫഅഗ്ലിഖുൽ അബ്വാബ വദ്കുറുസ്മല്ലാ, ബിസ്മി ചൊല്ലി നിങ്ങൾ വാതിലുകൾ അടക്കുക. ഒരു പക്ഷേ നമ്മളൊക്കെ വാതിലുകൾ അടക്കാറുണ്ടാകും രാത്രി കടന്നിറങ്ങുമ്പോൾ, കാരണം കള്ളന്മാർ കയറും, മറ്റു ഭയങ്ങളുണ്ട്. എന്നാൽ ബിസ്മി ചൊല്ലി നമ്മൾ വാതിലടക്കാറുണ്ടോ? അത് പ്രവാചകൻ്റെ ഒരു സുന്നത്താണ്. ബിസ്മി ചൊല്ലി അടക്കപ്പെട്ട വാതിലുകൾ തുറക്കാൻ ഷെയ്ത്വാന് സാധിക്കുകയില്ല. അപ്പൊ ഒരു സുന്നത്ത് പ്രാവർത്തികമാക്കാനുള്ള അവസരം കൂടിയാണ്, ഒരു പ്രതിഫലം ലഭിക്കാനുള്ള അവസരം കൂടിയാണ്. പിശാചിന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രവേശനം തടയാനുള്ള ഒരു മാർഗം കൂടിയാണ് ബിസ്മി ചൊല്ലി വാതിലടക്കൽ. അതുപോലെ രാത്രിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, വെള്ളപാത്രങ്ങൾ, ഇതെല്ലാം അടച്ചു വെക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, വഔഖുഖിറബക്കും വദ്കുറുസ്മല്ലാഹ് വഹമ്മിറു ആനിയത്തക്കും വദ്കുറുസ്മല്ലാഹ്. ബിസ്മി ചൊല്ലി നിങ്ങൾ വെള്ളപാത്രങ്ങൾ അടച്ചു വെക്കുക, ബിസ്മി ചൊല്ലി നിങ്ങൾ ഭക്ഷണപാത്രങ്ങൾ അടച്ചു വെക്കുക. നമ്മൾ ഭക്ഷണപാത്രങ്ങളും വെള്ളപാത്രങ്ങളൊക്കെ അതിലേക്ക് എന്തെങ്കിലും പ്രാണികൾ ചാടാതിരിക്കാൻ, കേടുവന്നു പോകാതിരിക്കാൻ അടച്ചു വെക്കാറുണ്ട്. എന്നാൽ ബിസ്മി ചൊല്ലാറുണ്ടോ? പ്രവാചകന് പഠിപ്പിച്ച ഈ സുന്നത്ത് പ്രാവർത്തികമാക്കുകയാണ് എന്ന നീയത്തുണ്ടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രതിഫലാർഹമാണ്. അതുപോലെ പ്രവാചകന് പറഞ്ഞു, വഅത്ഫിഊ മസാബിഹക്കും, നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണക്കുക. കത്തിച്ചുവച്ച എന്തെങ്കിലും വിളക്കുകളുണ്ടെങ്കിൽ അത് കെടുത്തിയിട്ടായിരിക്കണം ഉറങ്ങാൻ പോകേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു, മദീനയിലെ ഒരു കുടുംബം രാത്രിയിൽ തീ കത്തി വെന്ത് മരിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നഹാദിഹിന്നാറ ഇന്നമാഹിയ അദുവുല്ലക്കും ഫഇദാ നിംതും ഫഅത്ഫിഹൂ ഫഅത്ഫിഊഹ അൻകും. ഈ തീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ അത് അണച്ചു വെക്കുക. അതുപോലെ തന്നെ ഭക്ഷണപാത്രങ്ങളും വെള്ളപാത്രങ്ങളും അടച്ചു വെക്കാതിരുന്നാൽ റസൂലുള്ളാഹി അതിൻ്റെ ഗൗരവം പറഞ്ഞു, ഫഇന്ന ഫിസ്സനത്തി ലൈലത്തുൻ യൻസിലു ഫീഹാ വബാഉൻ, തീർച്ചയായും വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിയിൽ ആകാശത്ത് നിന്ന് വബാ ഭൂമിയിലേക്ക് ഇറങ്ങും. വബാ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊന്നുകളയാൻ കഴിവുള്ള മാരകമായ രോഗം. ലാ യമുറു ബിഇനാ ഇൻ ലൈസ അലൈഹി ഖത്വാഉൻ ഔ സിഖാഉൻ ലൈസ അലൈഹി വികാഉൻ ഇല്ലാ നസല ഫീഹി മിൻ ദാലിക്കൽ വബാ. അടച്ചു വെക്കാത്ത ഭക്ഷണപാത്രങ്ങൾ വെള്ളപാത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ വബാ അതിലേക്ക് ഇറങ്ങാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണപാത്രങ്ങളും വെള്ളപാത്രങ്ങളുമെല്ലാം ബിസ്മി ചൊല്ലി അടക്കണം, വാതിലുകൾ ബിസ്മി ചൊല്ലി അടക്കണം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളിൽ പാലിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന മര്യാദകളാണ്. ആ മര്യാദകൾ നമ്മൾ പ്രാവർത്തികമാക്കി നമ്മുടെ വീടുകളെ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വീടുകളിൽ സമാധാനം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങളാണ് നമ്മൾ കേട്ടത്. വീടുകളിൽ പാലിക്കേണ്ട മര്യാദകൾ വിശദീകരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ആരംഭിക്കുന്നു. നിത്യജീവിതത്തിൽ നാം പാലിക്കേണ്ട പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന. ഭാഗം രണ്ട്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം സാധാരണയായി ചൊല്ലാറുള്ള ദിക്റുകൾക്കും പ്രാർത്ഥനകൾക്കും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പഠിക്കുകയുണ്ടായത്. വേറെയും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക മമാതുഹ വ മഹ്യാഹ ഇൻ അഹ്യൈതഹ ഫഹ്ഫൽഹ വ ഇൻ അമത്തഹ ഫഗ്ഫിർ ലഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലആഫിയത. പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുവേ, എൻ്റെ ആത്മാവിനെ നീയാണ് സൃഷ്ടിച്ചത്, അതിനെ എടുക്കുന്നതും നീയാണ്, അതിൻ്റെ ജീവിതവും മരണവും നിനക്കുള്ളതാണ്. നീ അതിനെ ജീവിപ്പിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കണമേ, നീ അതിനെ എടുക്കുമ്പോൾ അതിന് പാപമോചനം നൽകണമേ. അല്ലാഹുവേ, നിശ്ചയമായും ഞാൻ നിന്നോട് സൗഖ്യത്തെ ചോദിക്കുന്നു, ആരോഗ്യത്തെ ചോദിക്കുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഖലഖ്ത നഫ്സി, അല്ലാഹുമ്മ ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക വ അൻത തവഫാഹ ലക മമാതുഹ വ മഹ്യാഹ ലക മമാതുഹ വ മഹ്യാഹ. اللهم خلقت نفسي وانت توفاها لك مماتها ومحياها ان احييتها فاحفظها إن أحييتها فاحفظها وإن أمتها فاغفر لها وإن أمتها فاغفر لها وإن أمتها فاغفر لها اللهم إني أسألك العافية اللهم إني أسألك العافية اللهم إني أسألك العافية اللهم خلقت نفسي وأنت توفاها لك مماتها ومحياها إن أحييتها فاحفظها وإن أمتها فاغفر لها اللهم إني أسألك العافية اللهم خلقت نفسي وأنت توفاها لك مماتها ومحياها وإن أحييتها فاحفظها فإن أمتها فاغفر لها اللهم إني أسألك العافية. ഈ പ്രാർത്ഥന നാം എല്ലാവരും മനഃപ്പാഠമാക്കണം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: Peace Radio. Tune to reality.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു. പീസ് റേഡിയോ ദിശ.
5: നീറ്റ് പി ജി പരീക്ഷ പോർട്ടലിൽ അറിയിച്ച നഗരം അന്തിമം. നീറ്റ് പി ജി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ നഗരവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളിൽ ദേശീയ പരീക്ഷാ ബോർഡിൻ്റെ വിശദീകരണം. അപേക്ഷ പോർട്ടലിൽ അറിയിച്ചിരുന്ന പരീക്ഷാ നഗരം അന്തിമമാണെന്നും ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ യാത്ര ക്രമീകരിക്കണം എന്നും എൻ ബി ഇ വ്യക്തമാക്കുന്നു. പല വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ ഒരു നഗരവും എസ് എം എസ് സന്ദേശത്തിൽ മറ്റൊരു നഗരവും ലഭിച്ചതിന് പിന്നാലെയാണ് ഇതു സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ചില വിദ്യാർത്ഥികൾക്ക് തെറ്റായ എസ് എം എസ് ലഭിച്ചതെന്നും അധികൃതർ ഇതു സംബന്ധിച്ച് വിശദീകരിച്ചു.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: നീറ്റ് പി ജി പരീക്ഷ പോർട്ടലിൽ അറിയിച്ച നഗരം അന്തിമം. നീറ്റ് പി ജി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ നഗരവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളിൽ ദേശീയ പരീക്ഷാ ബോർഡിൻ്റെ വിശദീകരണം. അപേക്ഷ പോർട്ടലിൽ അറിയിച്ചിരുന്ന പരീക്ഷാ നഗരം അന്തിമമാണെന്നും ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ യാത്ര ക്രമീകരിക്കണം എന്നും എൻ ബി ഇ വ്യക്തമാക്കുന്നു. പല വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ ഒരു നഗരവും എസ് എം എസ് സന്ദേശത്തിൽ മറ്റൊരു നഗരവും ലഭിച്ചതിന് പിന്നാലെയാണ് ഇതു സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ചില വിദ്യാർത്ഥികൾക്ക് തെറ്റായ എസ് എം എസ് ലഭിച്ചതെന്നും അധികൃതർ ഇതു സംബന്ധിച്ച് വിശദീകരിച്ചു.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
0: നേരത്തെയും വൈകിയുമുള്ള ആർത്തവം. എഴുത്ത് ഡോക്ടർ റഫീദ കെ. ആദ്യത്തെ ആർത്തവം എല്ലാ പെൺകുട്ടികൾക്കും ഒരേ പ്രായത്തിൽ ആരംഭിക്കണമെന്നില്ല. ശരീരവളർച്ച, ജനിതക ഘടകങ്ങൾ, പോഷണം, ശരീരഭാരം, ഹോർമോൺ വ്യതിയാനങ്ങൾ തുടങ്ങിയവ ആരംഭിക്കുന്ന സമയത്തെ സ്വാധീനിച്ചേക്കാം. സാധാരണയായി പ്രായപൂർത്തിയാകലിന്റെ മറ്റു ലക്ഷണങ്ങൾ വന്നതിനു ശേഷമാണ് ആദ്യത്തെ ആർത്തവം ആരംഭിക്കുന്നത്. 15 വയസ്സായിട്ടും ആർത്തവം ആരംഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്തനവളർച്ച പോലുള്ള പ്രായപൂർത്തിയാകലിന്റെ ലക്ഷണങ്ങൾ ആരംഭിച്ച് ഏകദേശം 3 വർഷമായിട്ടും ആർത്തവമുണ്ടായില്ലെങ്കിൽ ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. വളരെ കുറച്ചുമാത്രം ഭക്ഷണം കഴിക്കൽ, അമിതമായ വ്യായാമം, പോഷകക്കുറവ്, ചില ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയവയും ആർത്തവം വൈകാൻ കാരണമായേക്കും. 8 വയസ്സിന് മുമ്പ് ആർത്തവം ആരംഭിക്കുന്നത് സാധാരണയായി നേരത്തെയുള്ള പ്രായപൂർത്തിയാകലിന്റെ ഒരു സൂചനയായി കണക്കാക്കാം. അതിനാൽ ഇത് അവഗണിക്കാതെ കുട്ടിയെ ശിശുരോഗ വിദഗ്ധനെയോ ഹോർമോൺ വിദഗ്ധനെയോ കാണിക്കുന്നതും നല്ലതാണ്. സ്തനവളർച്ച, ഗുഹ്യരോമം, ശരീരദുർഗന്ധം തുടങ്ങിയ മാറ്റങ്ങൾ 8 വയസ്സിന് മുമ്പ് തുടങ്ങുകയാണെങ്കിൽ ഡോക്ടറുടെ വിലയിരുത്തൽ ആവശ്യമാണ്. വളർച്ചയുടെ വേഗത, അസ്ഥിവളർച്ച, ഹോർമോൺ നില എന്നിവ ഡോക്ടർ ആവശ്യാനുസരണം പരിശോധിച്ചേക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾ കുട്ടിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ സ്നേഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും പിന്തുണയ്ക്കണം. എല്ലാ കുട്ടികളിലും കാരണം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതിനാൽ സ്വയം ചികിത്സിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. എപ്പോൾ വൈദ്യസഹായം തേടണം? ആദ്യ 12 വർഷങ്ങളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ആർത്തവം ചിലപ്പോൾ നേരത്തെയോ വൈകിയോ വരാം. ഇത് പലപ്പോഴും സ്വാഭാവികമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. തുടർച്ചയായി 90 ദിവസത്തിലധികം ആർത്തവം വരാതിരിക്കുക, ആർത്തവം 7 ദിവസത്തിലധികം നീണ്ടു നിൽക്കുക, വളരെ അമിതമായ രക്തസ്രാവമുണ്ടാവുക, കഠിനമായ വയറുവേദന കാരണം സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക, അമിതമായ ക്ഷീണം, തലചുറ്റൽ, വിളർച്ച തുടങ്ങിയ അനീമിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുക, ക്രമരഹിതമായ ആർത്തവത്തോടൊപ്പം അമിതമായ രോമവളർച്ച, കടുത്ത മുഖക്കുരു, ഭാരം പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുക. ഇത്തരം സാഹചര്യങ്ങളിലും ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. രക്ഷിതാക്കളുടെ സമീപനം. ആദ്യത്തെ ആർത്തവത്തോടുള്ള രക്ഷിതാക്കളുടെ സമീപനം കുട്ടിയുടെ മനോഭാവത്തെ ഏറെ സ്വാധീനിക്കും. ചില രക്ഷിതാക്കൾ ഇതൊക്കെ സാധാരണ കാര്യമല്ലേ എന്ന് പറഞ്ഞ് കുട്ടിയുടെ ഭയവും സംശയങ്ങളും വേണ്ടത്ര ഗൗരവത്തോടെ കാണാതെ പോകുന്നു. മറുവശത്ത് ചിലർ അമിതമായ നിയന്ത്രണങ്ങളും ഭയപ്പെടുത്തലുകളും ഏർപ്പെടുത്തി കുട്ടിക്ക് ആർത്തവം തന്നെ ഒരു വലിയ പ്രശ്നമാണെന്ന തോന്നലുണ്ടാക്കുന്നു. ഇത് രണ്ടും ശരിയായ സമീപനമല്ല. ശരിയായ അറിവോടെയുള്ള സ്വാഭാവിക സമീപനമാണ് വേണ്ടത്. ആർത്തവം സ്വാഭാവികമാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്നതിനൊപ്പം അവൾക്കുണ്ടാകുന്ന വേദന, ക്ഷീണം, മാനസിക അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കുകയും ആവശ്യമായ പരിചരണം നൽകുകയും വേണം. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാർ, മക്കളുമായി തുറന്ന സംഭാഷണത്തിന് സമയം കണ്ടെത്തണം. ഇതെല്ലാ സ്ത്രീകൾക്കും സ്വാഭാവികമായി സംഭവിക്കുന്നൊരു മാറ്റമാണ് എന്ന് പറഞ്ഞ് കുട്ടിക്ക് ആത്മവിശ്വാസം നൽകണം. ശരീരത്തിലെ മാറ്റങ്ങൾ, ശുചിത്വം, ഇസ്ലാമിക നിർദ്ദേശങ്ങൾ, ആവശ്യമായ ആരോഗ്യ പരിചരണം എന്നിവയെക്കുറിച്ച് പ്രായത്തിനനുയോജ്യമായ ഭാഷയിൽ മുൻകൂട്ടി പറഞ്ഞുകൊടുക്കുന്നത് ആദ്യത്തെ ആർത്തവത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കും. സാധാരണമാണ് എന്നു പറഞ്ഞ് അവഗണിക്കാതെയും വലിയ പ്രശ്നമാണ് എന്നു പറഞ്ഞ് ഭയപ്പെടുത്താതെയും അറിഞ്ഞു കേട്ട് കരുതലോടെ സമീപിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ രക്ഷാകർതൃ സമീപനം. കുട്ടിയുടെ ശരീരഘടനയും ആരോഗ്യരോഗസ്ഥിതികളും കണക്കിലെടുക്കാതെ ഒരു ചടങ്ങായി എന്തൊക്കെയോ ഭക്ഷണങ്ങളും മരുന്നുകളും തീറ്റിക്കുന്നതും ശരിയല്ല. ഇതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ ആർത്തവം അവളുടെ സ്ത്രീത്വത്തിലേക്കുള്ള മനോഹരമായ ഒരു ചുവടുവയ്പ്പാണ്. ശരിയായ അറിവും കരുതലും ഇസ്ലാമിക ബോധവും നൽകാൻ കഴിഞ്ഞാൽ ഈ മാറ്റം ഭയത്തിനു പകരം ആത്മവിശ്വാസത്തിൻ്റെയും ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും തുടക്കമായി മാറാം. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ നന്ദിയോടെയും വിശുദ്ധിയോടെയും സ്വീകരിക്കാൻ നമ്മുടെ പുതുതലമുറയെ നാം പ്രാപ്തരാക്കണം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപഥം. ഇബ്നു ഖുസൈമ റഹിമുള്ളയുടെ വൈജ്ഞാനിക ജീവിതം. അവതരണം മൂസ സലാഹി കാര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖുസൈമ റഹിമഉള്ളയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നാം തുടങ്ങിവെച്ചത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വൈജ്ഞാനിക സേവനങ്ങൾക്കുള്ള സ്വീകാര്യത, ഇതിനെ സംബന്ധിച്ച് ഏതാനും സൂചനകൾ, അല്പം കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. എപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനവും ഇടവും നേടിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും കഠിനാധ്വാനങ്ങളും നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക്, പ്രവർത്തകർക്ക് വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ, പ്രബോധന പ്രവർത്തനങ്ങളിൽ, നന്മ നിറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പിക്കാനും നിലനിർത്താനും വലിയ പ്രചോദനവും പ്രേരണയുമാണ് നൽകുന്നത്. ആത്മാർത്ഥമായ മനസ്സോടെ ആ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വർഷങ്ങൾക്കപ്പുറമാണ് ഇമാമിൻ്റെ ജീവിതം എന്നത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ ശേഷക്കാർ വലിയ രൂപത്തിൽ ഇമാമിനെ ചർച്ച ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ചെറുപ്പത്തിലെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്ന കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ശ്രദ്ധിക്കുന്ന വിഷയത്തിലും കാണിച്ച കണിശത അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വലിയ വെളിച്ചവും തണലുമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ മതപ്രമാണങ്ങൾക്ക് നേരെ പരിഹാസമുഖം, നിന്ദ്യതയോടുകൂടിയ സമീപനങ്ങൾ, പ്രമാണങ്ങളെ അപഹസിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെ വ്യാപിച്ചിട്ടുണ്ട്, പരന്നിട്ടുണ്ട്. അവിടെയാണ് സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറഞ്ഞ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രമാണങ്ങളെ പഠിക്കാനും സംരക്ഷിക്കാനും അതനുസരിച്ച് മതകാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനും ഓരോ പണ്ഡിതന്മാരും കാണിച്ച ശ്രദ്ധയും താൽപ്പര്യവും നമുക്ക് വഴികാട്ടിയായി വെളിച്ചമായി മാറുന്നത്. ഓരോ പണ്ഡിതന്മാരുടെ ജീവിതവും നമുക്ക് വലിയ വലിയ സന്ദേശങ്ങൾ നൽകുന്ന പോലെ തന്നെ ഇമാമിൻ്റെ ജീവിതവും നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ കാണാതെ പഠിക്കാൻ ഇമാം കാണിച്ച താൽപ്പര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ചെറുപ്പത്തിലെ ശ്രദ്ധിക്കുന്ന സ്വഭാവം ഇമാമിനുണ്ടായിരുന്നു. ഹിജറ 238 മരണപ്പെട്ട മഹാനായ പണ്ഡിതൻ ഇസ്ഹാഖ് ബിനു റാഹവൈഹി റഹിമഉല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകളെ ശ്രദ്ധിക്കാനും എഴുതിയെടുക്കാനും ഇമാം തയ്യാറായി. അതുപോലെ തന്നെ ഹിജറ 230 വഫാത്തായ മുഹമ്മദ് ബിൻ ഹുമൈദ് റഹിമഉല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് ഇമാം ഹദീസുകളെ എഴുതിയെടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം ഹദീസുകൾ പറയാനുള്ള, സംസാരിക്കാനുള്ള അവസ്ഥയിലല്ല, നന്നേ ചെറുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ എഴുതിയെടുക്കുന്ന സ്വഭാവമായിരുന്നു ഇമാമിനുണ്ടായിരുന്നത്. അവിടെ പ്രത്യേകം പറയപ്പെട്ടത് കാണാൻ സാധിക്കും, വഖബില ഫഹ്മിഹി വതബസ്സുരിഹി, ഗ്രഹിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നതിൻ്റെ മുമ്പ് പണ്ഡിതന്മാരിൽ നിന്ന് കാര്യങ്ങളെ കേൾക്കാനും എഴുതിയെടുക്കാനുമുള്ള സന്നദ്ധത ഇമാമിനുണ്ടായിരുന്നു. വലിയ പാഠമാണ്, വലിയ സന്ദേശമാണ് ഇമാമിൻ്റെ ഈ സ്വഭാവം നമുക്ക് നൽകുന്നത്. ഇതെല്ലാം പൂർവികരായ സച്ചരിതരായ ആളുകളെ ശരിയായ രൂപത്തിൽ പിൻപറ്റപ്പെടുന്നത് മൂലം

അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക്, പുതുതലമുറക്ക് ഈ സന്ദേശം വലിയ ഒരു സമ്പത്തായി, ഒരു മുതൽക്കൂട്ടായി നൽകാൻ നമുക്ക് സാധിക്കണം. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഓട്ടത്തിനിടയിൽ ഏതെല്ലാം ചതിക്കുഴികളിൽ വിഷം നിറഞ്ഞ അവസ്ഥകളിൽ അവർ അകപ്പെടുന്നു, അതിലൂടെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു, സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ അകപ്പെടുന്നു. ഇതെല്ലാം ഇന്ന് ലോകത്ത് വ്യാപകമാണ്. ഇത്തരം കെണികളിൽ, പിശാചിന്റെ വലകളിൽ കുടുങ്ങാതിരിക്കാൻ വിശുദ്ധ ഖുർആനുമായും അതിൻ്റെ വിവരണമായിട്ടുള്ള ഹദീസുകളുമായും അവ രണ്ടിനെയും സംരക്ഷിക്കാൻ, ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ മുൻഗാമികൾ നടത്തിയ ശ്രമങ്ങളിലൂടെ, കഠിനാധ്വാനങ്ങളിലൂടെ നമ്മുടെ തലമുറയെ കൊണ്ടുപോകാൻ, അതുമായി അവരെ ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള മനസ്സാണ്, ഒരുക്കമാണ് നമുക്കുണ്ടാകേണ്ടത്. കേൾക്കാനും പഠിക്കാനും വായിക്കാനും കൈമാറാനും പരസ്പരം പങ്കുവെക്കാനും സൗകര്യങ്ങൾ ഏറെയുണ്ട് എന്ന ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ, ഈ അനുഗ്രഹങ്ങളെ വിസ്മരിക്കപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത്ര പുരോഗതി, നേട്ടം കൈവരിക്കപ്പെട്ടിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾക്ക് മുതിർന്നിട്ടുള്ളത്, അവരുടെ ജീവിതത്തെ, സമയത്തെ അവർ മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ ഇമാമിൻ്റെ യാത്ര അവസാനിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് തേടി എവിടെയാണോ അതുള്ളത്, അവിടെ എത്താനും പണ്ഡിതന്മാരെ അടുത്തിരുന്ന് അവരെ സമീപിച്ച് കാര്യങ്ങൾ കേൾക്കാനും അദ്ദേഹം കാണിച്ച താൽപ്പര്യം നമുക്ക് വലിയ ആവേശം നൽകുന്ന, താൽപ്പര്യമുളവാക്കുന്ന കാര്യങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇമാം തൻ്റെ അറിവ് തേടി പുറപ്പെട്ടതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതായും, പിൽക്കാലത്ത് വന്നവർ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ നാടുകളിൽ ഇമാം എത്തിയിട്ടുണ്ട്. തൻ്റെ 17-ാമത്തെ വയസ്സിൽ ഇമാമിൻ്റെ യാത്രകൾ ആരംഭിച്ചു എന്നാണ്. പൊതുവെ കാണപ്പെടാറുള്ളത് ഈ അവസ്ഥയാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അറിവ് തേടി താൽപ്പര്യമുള്ള മനസ്സോടെ, നല്ല സുഹൃത്തുക്കളോടൊത്ത് കൃത്യമായി കാര്യങ്ങളെ പറഞ്ഞുകൊടുക്കുന്ന, സത്യസന്ധമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരെ സമീപിച്ച് ഇതെല്ലാം പഠിക്കണം, ഇതെല്ലാം അറിയണം, അങ്ങനെ ചിന്തിക്കപ്പെടുന്ന ഒരു പ്രായം, അതാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ. ഇമാമിൻ്റെ യാത്രകൾ തുടങ്ങി, വിശാലമായ

0: യാത്രകളാണ് അറിവ് നേടാൻ വേണ്ടി ഇമാം നടത്തിയിട്ടുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇമാം അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു ഒരുക്കിയ സ്വർഗീയ സുഖങ്ങൾ സ്വായത്തമാക്കണം എന്ന നിറഞ്ഞ മനസ്സോടെയാണ്. നൈസാബൂർ എന്ന പ്രദേശത്ത് വച്ച് ഇബ്നു റാഹവൈഹിയിൽ നിന്ന് അല്ലാത്തവരിൽ നിന്ന് ഇമാം അറിവ് സ്വീകരിച്ചത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. മറുവി എന്ന പ്രദേശത്ത് വച്ച് അലി ഇബ്നു മുഹമ്മദ് റഹിമഉല്ലാഹ് അല്ലാത്തവരുമായ പണ്ഡിതന്മാരിൽ നിന്ന് അറിവിനെ സ്വീകരിച്ചത് കാണാൻ സാധിക്കും. റയ് എന്ന പ്രദേശത്ത് വച്ച് മുഹമ്മദ് ഇബ്നു മഹ്റാൻ അദ്ദേഹത്തിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും അറിവ് നേടിയത് കാണാൻ സാധിക്കും. മൂസ ബിനു സഹൽ അർറംലി റഹിമഉല്ലാഹ് അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമായി ഷാമിൽ വെച്ച് അദ്ദേഹം അറിവ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജസീറ, മിസർ, ബാഗ്ദാദ്, ബസ്ര, കൂഫ ഇങ്ങനെയുള്ള നാടുകളിൽ നിന്ന് അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഇമാം അറിവ് നേടിയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം അൽ ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുല്ലാഹ് ഇവരിൽ നിന്നും അദ്ദേഹം അറിവ് നേടിയിട്ടുണ്ട്. ഇമാം ദുഹലിയിൽ നിന്ന് അറിവ് നേടിയിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരെല്ലാം ശ്രേഷ്ഠരാണ്, പ്രമുഖരാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എത്രയോ സേവനങ്ങൾ, സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ്. അവരിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ കാര്യങ്ങൾ ഇമാമിന് നേടാനും സ്വായത്തമാക്കാനും സാധിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തപ്പെട്ടവർ നമുക്ക് വേണ്ടി ആ കാര്യങ്ങളെ പ്രത്യേകം ഊന്നൽ കൊടുത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതൊന്നും നിസാരമായി, ചെറുതായി നമ്മൾ കാണേണ്ട കാര്യങ്ങളല്ല. അവരൊക്കെ യാത്ര നടത്തിയതും അതുപോലെ തന്നെ പല പണ്ഡിതന്മാരെയും സമീപിച്ചതും അതിലൊക്കെ എന്ത്? അങ്ങനെ പലരും യാത്ര പോയിട്ടില്ലേ? പല ചരിത്രങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അവക്ക് പ്രത്യേകമായ സ്ഥാനങ്ങളും പരിഗണനകളും ഇല്ലെങ്കിൽ ഇതിനും അതില്ല, ഇതിലൊന്നും ഒരു കഴമ്പില്ല. ഇത്തരം അവഗണനയുടെ നിലപാടുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തയിലോ ജീവിതത്തിലോ ഉണ്ടാകാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ദീനിനു വേണ്ടി നടത്തിയിട്ടുള്ള സേവനങ്ങൾ, അധ്വാനങ്ങൾ, അത് വായിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്, കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. ആ രീതിയിൽ തന്നെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അതിൻ്റെ വിശദീകരണമായിട്ടുള്ള നബിവചനങ്ങളാണ്. അവ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, ഇസ്ലാം നമ്മെ പഠിപ്പിച്ച വിഷയങ്ങളാണ് ആ ഗ്രന്ഥങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് അവ സംരക്ഷിക്കപ്പെടണം, വായിക്കപ്പെടണം എന്ന നിലക്ക് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. ഈ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലുണ്ടാവുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അടുത്ത ഒരു സംഘത്തെ വളർത്തിയെടുക്കാനും സംസ്കരിച്ചെടുക്കാനും അധ്വാനിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, ഇമാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ അവർ ചെയ്ത സേവനങ്ങൾ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ താരതമ്യം ചെയ്യപ്പെട്ടാൽ വളരെ പിറകിലായിരിക്കും, നന്നേ കുറവായിരിക്കും. ആ തിരിച്ചറിവിലേക്കെത്താൻ നമുക്ക് സാധിക്കും. കാര്യങ്ങളെ കൃത്യവും വ്യക്തവുമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇബ്ന് ഖുസൈമ റഹിമഹുള്ളയുടെ വൈജ്ഞാനിക ജീവിതം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ സ്മൃതിപഥം പ്രോഗ്രാം. അവതരണം മൂസ സലാഹി കാര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പറങ്കിമാങ്ങ മണമുള്ള വേനലവധിക്കാലം. രചന ഇബിനു അലി എടത്തനാട്ടുകര. ശബ്ദം നൽകുന്നതും ഇബിനു അലി എടത്തനാട്ടുകര.
3: സ്കൂൾ അവധിക്കാലത്തിന് പറങ്കിമാങ്ങയുടെ മണമായിരുന്നു. അന്ന് ഞങ്ങൾ കുട്ടികൾ വേനലവധിക്കാലം വരുന്നത് കണക്കാക്കിയിരുന്നത് മാവ് പൂക്കുന്നത് നോക്കിയായിരുന്നു. കൊല്ലപരീക്ഷയ്ക്ക് മുമ്പേ മാമ്പൂക്കൾ കണ്ണിമാങ്ങയാകുന്നതും പതിയെ പതിയെ വലിപ്പം വെക്കുന്നതും നോക്കിയിരിക്കും. മദ്രസ വിട്ടുകഴിഞ്ഞാൽ ഇത്തിരി ദൂരെയുള്ള വളപ്പിലേക്ക് പോകും. പറങ്കിമാങ്ങ അറുക്കാനും പെറുക്കാനും അനിയന്മാരും കൂട്ടിനുണ്ടാകും. നീണ്ട മുളന്തോട്ടി കൊണ്ട് കൊമ്പുകുലുക്കി കശുമാങ്ങ വീഴ്ത്തും. ഒരിടത്ത് ഒരുമിച്ച് കൂട്ടും. നന്നായി പഴുത്ത് തുടുത്ത് മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള മാങ്ങകൾ തോട്ടികൊണ്ട് പതുക്കെ എറുത്ത് മണ്ണിൽ വീഴാതെ കൈകൊണ്ട് പിടിച്ച് കഴിക്കും. ചില മാങ്ങകൾ മാവിൽ കാണുമ്പോഴേ എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യാറുണ്ട്. ചെറിയ ചവർപ്പ് ഉണ്ടെങ്കിലും പല വർണ്ണത്തിലുള്ള മാംസളമായ പറങ്കിമാങ്ങകൾ കഴിക്കുന്നത് കുട്ടിക്കാലത്ത് വലിയ കൗതുകമായിരുന്നു. പിന്നെ പെറുക്കിക്കൂട്ടിയ പറങ്കിമാങ്ങകളിൽ നിന്ന് കശുവണ്ടി പിരിഞ്ഞ് കൊട്ടയിലാക്കി വീട്ടിലേക്ക് നടന്ന് മടക്കും. തോട്ടത്തിലെ ചൂടും മാവ് കുലുക്കുമ്പോൾ വീണ് ദേഹത്ത് പറ്റിപ്പിടിക്കുന്ന വസ്തുക്കളും ചേർന്നുണ്ടാകുന്ന ചൂടും ചൊറിച്ചിലും അസ്വസ്ഥതയും മറക്കാൻ കഴിയില്ല. ചുട്ട കശുവണ്ടിയോ വറുത്തരച്ച തേങ്ങയോ ചേർത്തരച്ച ചമ്മന്തി കൂട്ടി ഇളം ചൂടുള്ള കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ ഒരോട്ടമാണ്. സാറ്റ് എന്ന ഒളിച്ചുകളിയും പമ്പരം കളിയും തുണി കൊണ്ട് കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ പന്തുകൊണ്ടുള്ള കളിയും ഏറെ രസകരമായിരുന്നു. അണ്ടിക്കാലത്ത് ഇടയ്ക്കിടെ കാലുകൾക്കും കാൽവിരലുകൾക്കിടയിലും മുറിവ് ഉണ്ടാകുന്നത് പതിവായപ്പോൾ മണ്ണിൻ്റെ പക ആണെന്ന് പറഞ്ഞ് ചെരുപ്പ് വാങ്ങിത്തന്നതും അത് ധരിച്ചു തുടങ്ങിയതോടെ മുറിവുകൾ അപ്രത്യക്ഷമായതും ഓർക്കുന്നു. പിന്നീടിങ്ങോട്ട് ചെരുപ്പ് പതിവായി. ഇടയ്ക്ക് കൂട്ടുകാരത്തുള്ള പ്രഭാത സവാരിയിൽ കുറച്ചു നേരമെങ്കിലും ചെരുപ്പ് ഇല്ലാതെ നടക്കൽ ശീലമാകുമ്പോൾ അന്നത്തെ ചെരുപ്പില്ലാത്ത കുട്ടിക്കാലം ഇടയ്ക്ക് ഓർമ്മ വരാറുണ്ട്. കാലിയായ ബാറ്ററി പെട്ടിയിൽ നിലക്കടല വറുത്തതോ കടലമിഠായിയോ ഇട്ട് കച്ചവടം നടത്തിയിരുന്ന കാലം ഓർമ്മ വരുന്നുണ്ട്. കാശ് ആയിരിക്കില്ല, പലപ്പോഴും കശുവണ്ടിയായിരിക്കും ഉപഭോക്താക്കൾ കടല വാങ്ങാൻ തരുന്നത്. ബുക്കും പെൻസിലും വാങ്ങാൻ ഈ കച്ചവടം ഒട്ടൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്. പാടത്ത് മീൻ പിടിക്കാനും കുളത്തിലും തോട്ടിലും ചാടിത്തിമിർത്ത് കളിച്ച് പൊളച്ച് കുളിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. സ്കൂൾ പൂട്ടുന്നതോടെ കുട്ടികൾ റോഡരികിൽ നാല് കുപ്പിയിൽ മിഠായിയും കുറച്ച് പാക്കറ്റുകളും വെച്ച് കച്ചവടം നടത്തുന്നത് കാണുമ്പോൾ പഴയ കുട്ടിക്കച്ചവടക്കാലം ഓർമ്മ വരാറുണ്ട്. കൊണ്ടും കൊടുത്തും കളിയാക്കിയും കഥ പറഞ്ഞും അന്നത്തെ കാലം രസകരമായിരുന്നു. അയൽവീട്ടിലെ ബാലപ്രസിദ്ധീകരണങ്ങൾ വായിച്ചു തീർക്കലായിരുന്നു ഇഷ്ടങ്ങളിൽ ഒന്ന്. വായിച്ചു തീർത്ത് തിരിച്ചു കൊടുത്ത് മറ്റൊന്ന് വാങ്ങുമ്പോൾ ചിലത് എനിക്ക് സ്വന്തമായി തരാറുണ്ടായിരുന്നു. അതിലെ കഥകൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞ് കൂട്ടുകാർക്കിടയിൽ ആളാവാറുണ്ടായിരുന്നു. അന്ന് പഴുത്ത മാങ്ങകൾ കാറ്റിൽ താഴെ വീഴുന്നത് കയ്യോടെ കൈവശപ്പെടുത്തുവാൻ കളിസ്ഥലം മാവിൻ ചുവട്ടിലേക്ക് മാറ്റാറായിരുന്നു പതിവ്. വീഴുന്ന മാങ്ങകൾ ഭാഗ്യവും വേഗതയുമുള്ളവനാണ് കൈക്കലാക്കുകയെങ്കിലും ആദ്യം അവൻ കടിച്ച് തിന്ന് പിന്നീട് കൂട്ടത്തിലുള്ളവർക്ക് എല്ലാം പങ്കുവച്ചിരുന്ന സൗഹൃദ ബാല്യം മറക്കാൻ കഴിയുന്നില്ല. അല്ലലും ദാരിദ്ര്യവും വിഷമവും ഉണ്ടെങ്കിലും അന്നത്തെ കുട്ടിക്കാലം ഹൃദ്യമായിരുന്നു. ഒരിക്കലും സാധ്യമല്ലെങ്കിലും ഇന്നത്തെ കലുഷിതകാലത്ത് നിന്ന് കുട്ടിക്കാലത്തെ നിഷ്കളങ്കതയിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കാറുണ്ട്. ഇന്റർനെറ്റ് മൊബൈൽ അടിമത്തം കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അന്നത്തെ പോലെയുള്ള നല്ല കുട്ടിക്കാലം നഷ്ടമാകുന്നോ എന്നോർത്ത് ഇടക്ക് സങ്കടപ്പെടാറുണ്ട്.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പറങ്കി മാങ്ങ മണമുള്ള വേനലവധിക്കാലം, ഇബിനു അലി എടത്തനാട്ടുകാരുടെ രചനയ്ക്ക് അദ്ദേഹം തന്നെയാണ് ശബ്ദം നൽകിയത്.
4: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിലിനി പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വ്യത്യസ്തമായ പ്രാർത്ഥനകളും ദിക്റുകളും ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഉറങ്ങേണ്ടത്. അതിൽ ഒരു പ്രാർത്ഥന ബിസ്മിക റബ്ബി വല തുജംബി വബിക അർഫഅഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, എൻ്റെ റബ്ബെ, നിന്റെ നാമത്തിൽ എൻ്റെ പാർശ്വം ഞാൻ വെക്കുന്നു, അതിനെ ഞാൻ ഉയർത്തുന്നതും നിന്റെ സഹായം കൊണ്ടാണ്. എൻ്റെ ആത്മാവിനെ ഈ ഉറക്കിൽ നീ പിടിച്ചിടുകയാണ് എങ്കിൽ അതിനോട് നീ കരുണ കാണിക്കണമേ. അതിനെ നീ ഉണരുമ്പോൾ വിട്ടുതരികയാണെങ്കിൽ നിന്റെ സദവൃത്തരായ അടിമകളെ സംരക്ഷിക്കുന്ന പ്രകാരം നിന്റെ അനുഗ്രഹവും തൃപ്തിയും കൊണ്ട് അതിനെ നീ സംരക്ഷിക്കണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന ചൊല്ലി ഒരാൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ വല്ല പ്രാണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളോ നമ്മെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമെന്നാണ് മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രാർത്ഥന ആവർത്തിക്കാം. ബിസ്മിക റബ്ബി, ബിസ്മിക റബ്ബി വളഅതു ജൻബി, ബിസ്മിക റബ്ബി വളഅതു ജൻബി, ബിസ്മിക റബ്ബി വളഅതു ജൻബി വബിക അർഫഉഹു, വബിക അർഫഉഹു, വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി, ഇൻ അംസക്ത, അംസക്ത, ഇൻ അംസക്ത നഫ്സി ഫർഹംഹ, ഫർഹംഹ വഇൻ അർസൽതഹ, വഇൻ അർസൽതഹ, വഇൻ അർസൽതഹ ഫഹ്ഫൽഹ, ഫഹ്ഫൽഹ, ഫഇഹ്ഫൽഹ എന്നാണ് അവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വഫായിനെ കൂട്ടിച്ചേർക്കുമ്പോൾ ഫഹ്ഫൽഹ, അലീഫിനെ അവിടെ കളയപ്പെടും, ഉച്ചരിക്കുകയില്ല. ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി, ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി, ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ, ഇബാദക സ്വാലിഹീൻ, ഇബാദക സ്വാലിഹീൻ. ബിസ്മിക റബ്ബി വലഅത് ജൻബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ലിക്കടക്കുവാനും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ അള്ളാഹു നമ്മെ ഉറക്കുവാനും അതുമൂലം കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു കർമ്മസരണി. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ അടിത്തറകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ ഹംസ മദീനി നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ ഉമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما.
4: ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കർമ്മസരണിയിലൂടെ കഴിഞ്ഞ 8-9 വർഷങ്ങളായി നമ്മൾ മനസ്സിലാക്കി പോന്നത് അൽ മുലഹസുൽ ഫിഖ്ഹി എന്ന് പറയുന്ന ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹം രചിച്ച ഗ്രന്ഥം കർമ്മശാസ്ത്ര ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസുകളായിരുന്നു. ഒരു വിശ്വാസി ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന നിയമങ്ങൾ, ശുദ്ധി മുതൽ ഇബാദത്തുകളുടെ കാര്യം, മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾ, സാമ്പത്തികമായിട്ടും മറ്റുമുള്ള ഇടപാടുകൾ, കച്ചവട ബന്ധങ്ങൾ, വിവാഹവും വിവാഹമോചനവും തുടങ്ങിയ മൊത്തം കാര്യങ്ങൾ, അതേപോലെ തന്നെ കോടതിയും വിധികളും ശിക്ഷകളും തുടങ്ങി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്നതും ആവശ്യമായി വരുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഗ്രന്ഥത്തിൻ്റെ ശൈലി ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ ശൈലിയാണ്. ഇനി മുതൽ കർമ്മസരണിയിലൂടെ നമ്മൾ കർമ്മശാസ്ത്രം ഒരു ഹദീസ് ശൈലിയിലൂടെ പഠിച്ചു തുടങ്ങുകയാണ്. അതിന് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള ബുലൂഖുൽ മറാം എന്ന ഗ്രന്ഥമാണ് നമ്മൾ അടിസ്ഥാനമാക്കിയെടുക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശരീഅത്ത് നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇബാദത്ത് എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ശരിതെറ്റുകൾ എന്ത് എന്ന് തീരുമാനിക്കുന്നത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അടിസ്ഥാനമാക്കുന്നത് ഈ വിശുദ്ധ ഖുർആനിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയുമാണ്. വിശുദ്ധ ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഐഹിക ജീവിതത്തിലെയും പാരത്രിക ജീവിതത്തിലെയും ആവശ്യമായ ഇബാദത്തുകളാകട്ടെ ഇടപാടുകളാകട്ടെ ഒന്നും നിർവഹിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ മാത്രം മതി മതപരമായി അനുഷ്ഠിക്കാനും ജീവിതത്തിൽ പകർത്താനും എന്ന അഭിപ്രായത്തെ തള്ളുകയും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കൽ അനിവാര്യമാണ് എന്നുമൊക്കെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകളെ അവരെപ്പറ്റി ശക്തമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ല ഉൽഫിയന്ന അഹദക്കും മുത്തഖി അൻ അല അരീകത്തി യഅതീഹിൽ അംറു മിൻ അംരി മിമ്മ അമർതു ബിഹ് ഔ നഹൈതു അൻഹു ഫയഖൂലു ല അദരി മാ വജദനാ ഫീ കിതാബില്ലാഹി തബഅനാ. നബി പറയുകയാണ്, നിങ്ങളിലൊരാളെയും സ്വന്തം ചാരുകസേരയിൽ ചാരിയിരുന്ന് അവൻ്റെ അടുക്കലേക്ക് മതപരമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയം കടന്നു വരികയും അവനോട് ആ വിഷയത്തിൽ ഫത്വ ചോദിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, അല്ലാഹുവിൻ്റെ കിതാബിൽ വല്ലതുമുണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം, അത് നമുക്ക് പിന്തുടരാം, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോ വിരോധമോ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അത് നോക്കാതെയും ഗൗനിക്കാതെയും ശ്രദ്ധിക്കാതെയും അതിനെ ഒഴിവാക്കി ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിങ്ങളെ ഒരാളെയും ഞാൻ കാണാതിരിക്കട്ടെ. അത്തരം ഒരവസ്ഥ വരുന്നതിനെപ്പറ്റിയുള്ള താക്കീദാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരവസ്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനും സുന്നത്തും തന്നെയാണ് ഒരു വിശ്വാസിയുടെ മത ജീവിത രംഗത്തുള്ള അത് വിശ്വാസകാര്യമാകട്ടെ, ആരാധനകളുടെയും ജീവിതത്തിലെ ഇടപാടുകളുടെയും കാര്യമാകട്ടെ, ബന്ധങ്ങളുടെയും ബന്ധവിച്ഛേദങ്ങളുടെയും കാര്യമാകട്ടെ, സ്വഭാവ പെരുമാറ്റ മര്യാദകൾ പുലർത്തുന്നിടത്താകട്ടെ, അവിടെയൊക്കെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനും സുന്നത്തും തന്നെയാണ്. മൂന്നാമത്തെ മതത്തിൻ്റെ ഒരു അടിസ്ഥാനമായി പറയാറുള്ള ഇജ്മാ, അത് മതത്തിൻ്റെ അടിസ്ഥാനമായി വരുന്നത് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഖുർആനും സുന്നത്തുമില്ലെങ്കിൽ ഒരു ഇജ്മാ ഇല്ല. കാരണം ഇജ്മാഇന് അടിസ്ഥാനം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും കൽപ്പനകളോ വിരോധങ്ങളോ തന്നെയാണ്. അതേപോലെ തന്നെ നാലാമത്തെ മതത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സുകളായി പറയുന്ന, അല്ലെങ്കിൽ നിയമങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സായി പറയുന്ന ഖിയാസ്, ഈ ഖിയാസിൻ്റെയും അടിസ്ഥാനം വിശുദ്ധ ഖുർആനും സുന്നത്തും തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് മതനിയമങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയാവുന്നതാണ്. ഈ രണ്ട് മതനിയമങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സുകൾ ഖുർആനും സുന്നത്തും, അതിൽ ഖുർആൻ എല്ലാ വാക്കുകളും എല്ലാ അക്ഷരങ്ങളും ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ തലമുറകളായി മുസ്ലിം സമൂഹം സ്വീകരിച്ചു വരുന്നതാണ്. ആ വിശുദ്ധ ഖുർആനിലുള്ള ഒരക്ഷരത്തിൻ്റെ കാര്യത്തിൽ പോലും വിശ്വാസികൾക്കിടയിൽ തർക്കമുണ്ടാവില്ല. പദങ്ങളിലാകട്ടെ ആയത്തുകളിലാകട്ടെ, ഒന്നിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമോ ആശയക്കുഴപ്പമോ ഇല്ലാതെ പൂർണ്ണമായും അത് അല്ലാഹുവിൽ നിന്ന് അവൻ്റെ പ്രവാചകനിലൂടെ സമൂഹത്തിന് കിട്ടിയിട്ടുള്ളതാണ് എന്ന്, അതിലൊന്നും കടത്തുകൂട്ടപ്പെട്ടിട്ടില്ല എന്ന്, അതിൽ നിന്നും ഒന്നും ഒഴിവായിപ്പോയിട്ടില്ല എന്നതാണ് വിശ്വാസികൾ ഒന്നടങ്കം അവരുടെ മത വിശ്വാസമായി ആചരിക്കുന്നത്, സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ആരെങ്കിലും അത് ഒഴിവാക്കുകയാണെങ്കിൽ, അത് വിശ്വസിക്കാതെ അത് ഖുർആനിൽ പെട്ടതല്ല എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരക്ഷരം വിശുദ്ധ ഖുർആനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്, ഒരു പദം വിശുദ്ധ ഖുർആനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അവനങ്ങനെ വാദിച്ചാൽ അവൻ്റെ വിധി മതത്തിൽ നിന്ന് പുറത്താണ് എന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ രൂപത്തിലുള്ള സ്ഥിരപ്പെടൽ, ഓരോ അക്ഷരങ്ങളും ഓരോ പദങ്ങളും ഓരോ വാക്യങ്ങളും ഓരോ സൂക്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും അവതീർണമായി വ്യത്യാസങ്ങളില്ലാതെ നിലനിൽക്കുന്നതാണ് എന്ന ആ ഒരു വിശ്വാസം, അതുതന്നെയാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യം. കാരണം നമ്മുടെ ആദർശവും വിശ്വാസവും അനുഷ്ഠാനങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ സ്വീകാര്യതയിലും അതിൻ്റെ സത്യസന്ധതയിലും തന്നെയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, ആ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ, അത് വിശ്വാസകാര്യമാണെങ്കിൽ സ്വീകരിക്കാൻ പുലർത്താൻ, അത് കർമ്മങ്ങളാണ് എങ്കിൽ ആചരിക്കാൻ, അത് പെരുമാറ്റ സ്വഭാവ മര്യാദകളാണെങ്കിൽ നമ്മുടെ ഇടപാടുകളിലും മര്യാദകളിലും അത് പുലർത്താൻ, ഇടപാടുകളും മറ്റുമായി ബന്ധപ്പെട്ട വിധികളാണ് എങ്കിൽ അത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും ചെയ്യേണ്ടത് ചെയ്യാനും, ഇതിനാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നിർദ്ധരിച്ചെടുക്കുന്ന രംഗത്ത് പലർക്കും പല കഴിവുകളായിരിക്കും. ഖുർആനിൻ്റെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും അറിവിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അബു ജുഹൈഫ എന്ന താബിഈ പണ്ഡിതൻ ചോദിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനല്ലാത്ത മറ്റു വല്ലതും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഈ ഷിയാക്കൾ പറഞ്ഞുണ്ടാക്കുന്ന വ്യാജമായ ആരോപണങ്ങൾ സത്യമാണോ? നിങ്ങൾക്കതിനെപ്പറ്റി വല്ല അറിവും വല്ല ബന്ധവുമുണ്ടോ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹം പറയുന്നു, അതെല്ലാം തെറ്റാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനല്ലാതെ ഞങ്ങളെ അടുക്കൽ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് ലാ വല്ലദി ഫലഖൽ ഹബ്ബ വബറ അന്നസമ, മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ, എല്ലാ സസ്യലതാദികളെയും അതിൻ്റെ വിത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് മുളപ്പിച്ച് ചെടികളാക്കി മാറ്റി മനുഷ്യർക്കും കാലികൾക്കുമൊക്കെ ഭക്ഷ്യയോഗ്യമാക്കി മാറ്റിയവൻ. ആ റബ്ബ് തന്നെയാണ് സത്യം. ഈ വിശുദ്ധ ഖുർആനും അതിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട, എനിക്ക് നൽകപ്പെട്ട അറിവ്, ഇത് രണ്ടുമല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾക്കില്ല എന്നാണ്. അപ്പോൾ ഖുർആനിന് അദ്ദേഹത്തിൻ്റെ അറിവ് മറ്റുള്ളവരെക്കാൾ ഒരുപക്ഷെ കൂടുതലായിരിക്കും, ആളുകൾ വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായിരിക്കും എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങൾ നേർക്കുനേരെയും അതിൻ്റെ വാചക ഘടനയിലൂടെയും അതിൻ്റെ പദ ശൈലികളിലൂടെയും അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് പിടിച്ചെടുക്കുക എന്നത് പണ്ഡിതന്മാരുടെ ദൗത്യമാണ്, സമൂഹത്തിന് അവർ നൽകേണ്ടുന്ന ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെയാണ് മതത്തിൻ്റെ അടുത്ത പ്രമാണമായ ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രവാചകൻ്റെ വചനങ്ങൾക്ക്, സുന്നത്തിന്, അല്ലാഹുവിൻ്റെ കിതാബ് അതിൻ്റെ അതേ വിധി തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചതുപോലെ തന്നെയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വിരോധിച്ചതുപോലെ തന്നെയാണ് അതിൻ്റെ വിധി. ഈ കാര്യത്തിൽ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഒരുപോലെയാണ്. എന്നാൽ അതിൻ്റെ പദത്തിൻ്റെ ഇഅ്ജാസുകളിൽ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങൾ അല്ലാഹുവിൽ നിന്നാണ്, അവൻ്റെ കലാമാണ് എന്നുള്ളത്, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഹദീസുകളെക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുള്ളത്. എന്നാൽ വിധികളുടെ കാര്യത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിധിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ വിധിയും ഒരുപോലെ തന്നെയാണ്. അവിടെ ഹറാമാകുന്നത് ഹദീസുകളിലൂടെയും ഹറാമാകും, അവിടെ വാജിബാകുന്നത് ഹദീസുകളിലൂടെയും വാജിബാകും. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ സുന്നത്താകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും സുന്നത്താകും. തുടങ്ങി വിധികളുടെ കാര്യത്തിൽ രണ്ടും ഒരേ സ്ഥാനത്ത് തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹദീസുകളുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിനെപ്പോലെയല്ല ഹദീസുകൾ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ സ്വീകാര്യത, അതിലുള്ള ഒരു ആശയക്കുഴപ്പവുമില്ലാത്തത്, അഥവാ അതിൻ്റെ റബ്ബിൽ നിന്നാണ് എന്ന വിഷയത്തിൽ ഒരു രണ്ടഭിപ്രായമില്ലാത്തതുപോലെയല്ല ഹദീസുകളുടെ കാര്യം. പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൂട്ടിച്ചേർത്ത കാര്യങ്ങളുണ്ട്. പലതും അങ്ങനെ തന്നെ പ്രവാചകൻ പറയാത്തത് പ്രവാചകൻ പറഞ്ഞു എന്ന പേരിൽ ആരോപിച്ചുണ്ടാക്കിയവയുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമല്ലാത്ത ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നവയുണ്ട്. എന്നാൽ നമുക്ക് സ്വീകാര്യമായ ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്തു വരികയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത, ഒരു സംശയവും നിലനിൽക്കാതെ പ്രവാചകൻ പറഞ്ഞത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഹദീസുകളുമുണ്ട്. ഇവ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളുടെ ഒരു ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് ഹദീസ് നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു വന്ന പരമ്പര ഏത് എന്ന് കൃത്യമായി എഴുതി രേഖപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി ഒരു ഹദീസ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ആരിൽ നിന്ന്, ഏത് പണ്ഡിതനിൽ നിന്ന് ഈ ഹദീസ് കിട്ടി, അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ആരിൽ നിന്ന് ഈ ഹദീസ് കിട്ടി, അങ്ങനെ തുടങ്ങി പ്രവാചകനിലേക്ക്, സ്വഹാബിയിലേക്ക്, പ്രവാചകനിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഹദീസിൻ്റെ നാലോ അഞ്ചോ ആറോ ആളുകളുള്ള ആ പരമ്പര അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ അല്ലേ എന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരടിസ്ഥാനം ഈ പരമ്പരയിലുള്ള ആളുകൾ ആര് എന്ന്, അവർ വിശ്വസ്തരാണോ അല്ലേ എന്ന് നോക്കുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഓരോരുത്തരുടെയും സ്വഭാവങ്ങളെങ്ങനെ, പെരുമാറ്റമെങ്ങനെ, അവർ വിശ്വസ്തരായിരുന്നോ, അവർ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഏത് നിലപാടുകൾ സ്വീകരിച്ചവരായിരുന്നോ, സമൂഹത്തിലുണ്ടായിട്ടുള്ള കുഴപ്പങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ടോ, ഷിയായിസവും അതേപോലെ തന്നെ ഖദിരിയത്തും തുടങ്ങി വ്യത്യസ്തങ്ങളായ ചിന്താധാരകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ, ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ ഏത് നിലപാടുകാരനായിരുന്നു ഇദ്ദേഹം തുടങ്ങി അവരെപ്പറ്റിയുള്ള കൃത്യമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയും അവർ സ്വീകാര്യരാണോ അല്ലേ എന്ന് അവർ ജീവിച്ച കാലഘട്ടത്തിലും അതിൻ്റെ ശേഷമുള്ള കാലഘട്ടത്തിലും ഈ രംഗത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ടും അവരുടെ ഹദീസുകളെ വിലയിരുത്തിക്കൊണ്ടും നടത്തിയ വിവരണങ്ങൾ ആ വിവരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവർ ഹദീസ് പഠന രംഗത്ത് ആരിൽ നിന്നൊക്കെ ഹദീസുകൾ സ്വീകരിച്ചിട്ടുണ്ട്, ഏതൊക്കെ പണ്ഡിതന്മാരെ അവർ കണ്ടിട്ടുണ്ട്, അവരിൽ നിന്ന് ആരൊക്കെ ഹദീസുകൾ സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ ആളുകളുടെ കൃത്യമായ റിപ്പോർട്ടുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വന്നിട്ടുണ്ട്. രണ്ടാമത്, ഒന്ന്, ഈ പണ്ഡിതന്മാരുടെയൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഈ പരമ്പരയിലുള്ള ഓരോ കണ്ണികളുടെയും ചരിത്രങ്ങൾ അവരുടെ സ്വഭാവ പെരുമാറ്റ മര്യാദകൾ രേഖപ്പെടുത്തിയതുപോലെ തന്നെ അവരുടെ യാത്രകളെപ്പറ്റിയും അവർ കണ്ട വ്യക്തികളെ സംബന്ധിച്ചും അവർ ജനിക്കുകയും പഠനം തുടങ്ങുകയും ചെയ്ത കാലഘട്ടവും അവർ പണ്ഡിതന്മാരായി ഹദീസ് വിജ്ഞാനീയ രംഗത്ത് വിരാജിച്ച കാലഘട്ടവും അവർക്ക് മരണം സംഭവിച്ച കാലഘട്ടവും ആശയക്കുഴപ്പങ്ങളോ അതേപോലെ തന്നെയുള്ള ഓർമ്മക്കുറവുകളോ ഉണ്ടായിട്ടുള്ള കാലഘട്ടവും ആ ഓർമ്മക്കുറവും ആശയക്കുഴപ്പവുമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ ആരൊക്കെ അവരുമായി മീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനു മുമ്പ് ആരൊക്കെ അവരുമായി കണ്ടുമുട്ടിയിട്ടുണ്ട് തുടങ്ങിയ കൃത്യമായ രേഖകൾ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും അവലംബിച്ചത് അവരുടെ കാലഘട്ടത്തിലും അവരുടെ തൊട്ട് ശേഷമുള്ള കാലഘട്ടത്തിലുമുള്ള പണ്ഡിതന്മാർ അവരെപ്പറ്റി വിലയിരുത്തിക്കൊണ്ട് എഴുതിയ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്. അതിൽ ഏറ്റവും ഉന്നതരായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം ഷാഫിഇ റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുല്ലാഹി അലൈഹി തുടങ്ങിയ ഇമാമുകൾ ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെപ്പറ്റിയുള്ള നിരൂപണങ്ങൾ നടത്തിയവരിൽ വളരെ പ്രമുഖന്മാരാണ്. ഇത്തരം ആളുകളുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ഹദീസുകൾ സ്വീകരിക്കുക, തള്ളുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ, ഇസ്ലാമികമായ നിയമങ്ങൾ, ഇസ്ലാമിക കർമ്മശാസ്ത്രം അടിസ്ഥാനമാക്കുന്നത് ഒന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം, വിശദീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് തഫ്സീറിൻ്റെ അടിസ്ഥാനങ്ങളെപ്പറ്റിയുള്ള വിജ്ഞാനം ആവശ്യമാണ്. രണ്ടാമത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകൾ സ്വീകാര്യമാണോ അല്ലേ എന്ന് നോക്കുകയും അതിനുശേഷം വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ മാനദണ്ഡങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഹദീസുകളിൽ നിന്ന് കാര്യങ്ങൾ നിർദ്ധരിച്ചെടുക്കുന്നിടത്തും ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഭാഷാപരമായ മാനദണ്ഡങ്ങളുണ്ട്, ശരീഅത്തുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്. കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമൊക്കെ ഇസ്ലാമിക വിശ്വാസ ആദർശ കാര്യങ്ങൾ, കർമ്മ കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നിടത്ത് പാലിക്കേണ്ടുന്ന നിയമങ്ങൾ, അവിടെ തന്നെ ഓരോ വാക്യങ്ങളെയും എങ്ങനെ എടുക്കണമെന്നും അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ നിന്ന് എങ്ങനെ കാര്യങ്ങൾ നിർദ്ധരിച്ചെടുക്കണമെന്നുമുള്ള അടിസ്ഥാനങ്ങൾ, അൽ ഖവാഇദുൽ ഫിഖഹിയ, കർമ്മശാസ്ത്ര നിയമങ്ങൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് മഖാസിദു ശരഈ, ശരീഅ, അവിൽ മഖാസിദു ശരഈയ, ശരീഅത്തിൻ്റെ മഖാസിദുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ച് കാണിച്ചു തന്നതും കൃത്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടെ പുലരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതാണ് മഖാസിദു ശറഈ, ശരീഅ, ശരീഅത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറപ്പെടുന്ന രൂപത്തിലായിരിക്കണം കർമ്മങ്ങളും വിധികളും വിലക്കുകളുമെല്ലാം ഉണ്ടാകേണ്ടത്. ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇസ്ലാമിക കർമ്മശാസ്ത്രം നിലനിൽക്കേണ്ടുന്നത്. ഇത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസുകളിൽ നമുക്ക് ഹദീസുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എങ്ങനെ കർമ്മശാസ്ത്രം പഠിക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു ഗ്രന്ഥമാണ് ബുലൂഗുൽ മറാം എന്ന ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസുകൾ മനുഷ്യ ജീവിതത്തിലെ ശരീഅ നിയമങ്ങൾ എങ്ങനെ പാലിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകളെ ക്രോഡീകരിച്ച ഗ്രന്ഥം. അതിനെ അവലംബിച്ചുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകൾ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത് പരിപൂർണമാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
2: മാഷാ അല്ലാ, മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ അടിത്തറകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഹംസ മദീനി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
5: Tune to reality.

0: തോൽക്കും.
1: അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ജനക്ഷേമം, ഞോർക്ക റൂട്സ്, അറിയേണ്ടതെല്ലാം. ജനക്ഷേമത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് മുഹമ്മദ് കക്കാട്, വി ടി അബ്ദുസ്സലാം എന്നിവർ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പൊതുജന താൽപ്പര്യാർത്ഥം പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ നോർക്കയുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള, അതുപോലെ പത്രപ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള മുഹമ്മദ് കക്കാടാണ് നമ്മുടെ കൂടെയുള്ളത്. സാറേ, ജനക്ഷേമ പരിപാടിയിലേക്ക് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: സാർ, പീസ് റേഡിയോ വ്യത്യസ്ത പരിപാടികൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ അതിൽ ജനക്ഷേമത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പരിപാടികൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് പ്രത്യേകിച്ചും ഈ നോർക്കയുമായി ബന്ധപ്പെട്ട ഏറെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നോർക്കയുടെ കുറേ കാലത്തെ ഫാക്കൽറ്റി ആയിരുന്ന ഒരു അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് എന്നുള്ളത് ഇൻഷാല്ലാ നോക്കും. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് നോർക്ക എന്താ എന്നുള്ളത് പലപ്പോഴും അറിയാത്ത ആളുകളുണ്ടാവും. അത് നോർക്കയെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമ്മൾ.
2: അതെ അതെ അതെ, ശരിയാണ്. ഈ നോർക്ക എന്നുള്ളത് പല ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും, പക്ഷേ എങ്കിലും അതിനെപ്പറ്റി വേണ്ടതുപോലെ എന്താണെന്നുള്ളത് മിക്കവാറും അത് ഗൾഫുകാർക്കും ഗൾഫുകാരുടെ കുടുംബങ്ങൾക്കും അതുമായി അവരുമായിട്ടുള്ളതായിട്ടുള്ള ആളുകൾക്കും ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ. അതായത് നോർക്ക, അതായത് പ്രവാസി കേരളീയ കാര്യ വകുപ്പ്, ഇത് സംസ്ഥാനത്ത് ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് കേരളത്തിലാണ്. 1996 ഇങ്ങനൊരു വകുപ്പ് ഇവിടെ രൂപീകരിക്കുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവാസി കേരളീയകാര്യ വകുപ്പ് വരുന്നത്. അതേസമയത്ത് പ്രവാസം അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അറിയാലോ, കേരളത്തിൽ നിന്ന് ഒരു 1960 തന്നെ വിദേശത്തേക്ക്, അറബ് നാടുകളിലേക്ക് ആളുകൾ തൊഴിൽ തേടി പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രവാസത്തിന് അതിനേക്കാളും പഴക്കമുണ്ട്. പ്രവാസം മനുഷ്യന് നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെയുണ്ട്. ഇപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയുടെ അനുചരന്മാരിൽ പലരും മക്കാരും മദീനക്കാരും മാത്രമായിരുന്നില്ല, ബിലാൽ, വഷി തുടങ്ങിയവരെല്ലാം തന്നെ ആഫ്രിക്കൻ വംശജരായിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യരുണ്ടായിരുന്നു. ഇങ്ങനെ വേറെ പല രാജ്യത്തിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പ്രവാസത്തിന് കുറേ ഒരുപാട് ഉണ്ട്. ഇവിടെ നമുക്ക് കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി വിദേശത്തേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുള്ളത് 60, പക്ഷേ അതിങ്ങനെ 70 കൂടിക്കൂടി വന്നു. അതായത് അറേബ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി വരികയും ഇവിടെ കേരളത്തിലാകട്ടെ പട്ടിണിയും ദാരിദ്ര്യവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തൊഴിലില്ലായ്മയുമായിട്ട് നിത്യജീവിതത്തിൽ തന്നെ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് ആളുകൾ പോകാൻ തുടങ്ങി. അറബികളാവട്ടെ, ഇവരെല്ലാം തന്നെ രണ്ട് കൈയും നീട്ടി ആ സുമനസ്സുകൾ അങ്ങനെ തന്നെ സ്വീകരിച്ചു. അവിടെ അവർക്ക് തൊഴിൽ കൊടുത്തു, സാമ്പത്തികമായിട്ട് അവനെ മെച്ചപ്പെട്ടു തുടങ്ങി. അങ്ങനെ കൂടെ കൂടെ ആളുകൾ അങ്ങോട്ടുള്ള ഒഴുക്ക് തുടങ്ങി. ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് ഇങ്ങനെ വിദേശികളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അതിലുള്ള സുരക്ഷിതത്വത്തിൻ്റെയും ആ കുടിയേറ്റത്തിലുള്ള നിയമം അനുസൃതമല്ലാത്ത രൂപത്തിലുള്ള വരവിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി, ഇവിടുന്ന് അങ്ങോട്ടുള്ള പുറപ്പെടുന്ന കാര്യത്തിലും. അങ്ങനെ ഈ ഇന്ത്യാ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തെല്ലാം തന്നെ ഈ വിദേശികളുടെ കുടിയേറ്റത്തിൽ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള രീതിയിലേക്ക് വരണം, ഇവിടുന്ന് പോകുന്നവർക്ക് പല പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1996 പ്രവാസി കേരളീയ കാര്യ വകുപ്പ് എന്നുള്ള, അതാണ് നോർക്ക എന്ന് പറഞ്ഞ രൂപീകരിക്കുന്നത്. ഇവർ പ്രവാസികളുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ അവരുടെ അവകാശ സംരക്ഷണം, അവർക്ക് നിയമസഹായം ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ നോർക്കയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഏജൻസിയായിട്ട് അത് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ് നോർക്ക റൂട്സ്. പലപ്പോഴും അതായിരിക്കും കേട്ടിട്ടുണ്ടാകും. ഈ നോർക്ക റൂട്സ് രൂപീകരിച്ചു. ഈ നോർക്ക റൂട്സ് എൻ്റെ ഫീൽഡ് ഏജൻസിയായിട്ട് 2002 ഈ നോർക്ക റൂട്സ് രൂപീകരിച്ചത്. അപ്പം നോർക്ക എന്താണ്, നോർക്ക റൂട്സ് എന്താണെന്നതിനെ പറ്റി നിങ്ങൾക്ക് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ടല്ലോ. അതാണ്
1: ഇതിൽ പിന്നെ നമ്മളിപ്പോൾ ഈ നോർക്കൻ്റെ കാര്യം പറയുമ്പോൾ, നോർക്ക ഇന്ത്യയിൽ കേരളത്തിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്.
2: അതെ അതെ അതെ അതെ.
1: പിന്നെ പ്രവാസി എന്ന് പറയുന്നിടത്ത് ഇന്ത്യ വിട്ടുപോകണോ, അതല്ല ഇന്ത്യക്കകത്ത് തന്നെ കേരളക്കാരാണെങ്കിൽ വിവിധ സ്റ്റേറ്റുകളിൽ പോവുകയാണെങ്കിൽ അവർ ഈ പരിധിയിൽ പെടൂല.
2: അതെ അതെ അതെ, ഈ കേരളീയ പ്രവാസികാര്യ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമുള്ള ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വ്യത്യസ്ത കാറ്റഗറി ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ പ്രവാസികൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഇവരെല്ലാം തന്നെ ഉൾപ്പെടുന്നത്.
1: അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ പലപ്പോഴും വായിച്ചു തുറന്നതൊക്കെ ഒരു കാര്യമുണ്ട്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുറത്തു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ശരിക്കും ഈ നോർക്ക ഇടപെടുന്നത്, ഏതൊക്കെ ഏരിയകളിലാണ് നോർക്കയുടെ ഹെൽപ്പ് കിട്ടുന്നത് എന്നുള്ളതിനെ, അതിൽ ആദ്യം ഇപ്പോൾ ഒരാൾ എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യണം അല്ലെങ്കിൽ ഗൾഫിൽ പോകണം, അപ്പോൾ അവിടെ നോർക്ക എങ്ങനെയാണ് അവനെ സഹായിക്കുന്നത്?
2: അതെ, നോർക്കയുടെ രണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ്. ഒന്ന്, താങ്കൾ ഉന്നയിച്ച പോലെ തന്നെ ഒരാൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിൽ തന്നെ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള അവിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. നോർക്ക രൂപീകരണത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രവർത്തനവും അവിടെ വെച്ച് തന്നെ തുടങ്ങുന്നുണ്ട്. ഒന്ന്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അതിൽപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവർക്ക് അവിടെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നതിന് ഇവിടെ അവർ എത്രമാത്രം അവർ ക്വാളിഫൈഡ് ആണ്, യോഗ്യരാണ് എങ്കിലും അതിൻ്റെ സത്യസന്ധത, വിശ്വസനീയത ഉറപ്പുവരുത്തണം. അതിന് ആ രാജ്യത്തിൻ്റെ എംബസിയുടെ അറ്റസ്റ്റേഷൻ ആവശ്യമാണ്. യു എയിലേക്കാണെങ്കിൽ യു എ എംബസി, സൗദിയാണെങ്കിൽ സൗദി എംബസി, എസ് ഇറ്റ് ഈസ്. അപ്പോൾ ഈ എംബസി അറ്റസ്റ്റേഷന് കിട്ടണമെങ്കിൽ ആദ്യം ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ നടക്കണം. ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ നടത്തുന്നത് ഇവിടെ നോർക്ക് മുഖേനയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ആ എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ കഴിയണം. അത് കഴിഞ്ഞിട്ട് എം ഇ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ ആ അറ്റസ്റ്റേഷൻ കഴിയണം. അത് കഴിഞ്ഞാണ് പിന്നെ എംബസിയുടെ അറ്റസ്റ്റേഷൻ. ആ എംബസിയുടെ അറ്റസ്റ്റേഷൻ മുമ്പുള്ള ഈ അറ്റസ്റ്റേഷൻ എല്ലാം തന്നെ നടത്തി കൊടുക്കുന്നത് നോർക്ക റൂൾസ് മുഖേനയാണ് നടക്കുന്നത്. അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കൊടുക്കുന്നില്ല, അതിൻ്റെ ചുരുക്കം അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പല രാജ്യങ്ങളിലേക്കും അവിടെയുള്ള തൊഴിൽ അവസരങ്ങളെപ്പറ്റി നോർക്ക അന്വേഷിക്കുകയും അതുപോലെ തന്നെ നോർക്ക അവർ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റിക്രൂട്ട്മെൻറ്, ഇപ്പം യു എ ഇ, കുവൈത്ത്, സൗദി അറേബ്യ ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ യു കെ ഇങ്ങനെ ചില രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ നോർക്ക മുഖേന റിക്രൂട്ട്മെൻറ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ് നടക്കുന്ന മറ്റൊന്നാണ് ഒഡേപക് എന്ന് കേട്ടിട്ടുണ്ടാവും, ഒ ഡി ഇ പി സി. അപ്പോൾ ഈ ശരിക്കും അംഗീകൃത സർക്കാരിൻ്റേതായിട്ടുള്ള രണ്ട് റിക്രൂട്ട്മെൻറ് ഏജൻസികളെ ഉള്ളൂ. അത് ഒന്ന് ഈ നോർക്ക റൂട്ട്സും അതുപോലെ തന്നെ ഒഡേപക്കും. മറ്റ് ട്രാവൽസുകളും മറ്റുള്ളവരും പലരും ഇവിടുന്ന് റിക്രൂട്ട്മെൻറ് നടത്തുന്നുണ്ട്. പക്ഷെ അതിന് കുറേ നിബന്ധനകളുണ്ട്, അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അതിൻ്റെ അംഗീകാരം എങ്ങനെയാണ് ഇത്യാദി കാര്യങ്ങൾ. ഏതായിരുന്നാലും നോർക്ക നടത്തി വരുന്നത് ഇങ്ങനെ റിക്രൂട്ട്മെൻറ് നടത്തുന്നുണ്ട് നോർക്ക. പിന്നെ മൂന്നാമതായിട്ട് നടത്തുന്നതെന്നാൽ ഇങ്ങനെ പോകുന്നവർക്ക് അവിടെ എത്തിയ ശേഷം അവിടേക്ക് തൊഴിൽ പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ നേരിടാതിരിക്കാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം മുൻകരുതലുകൾ ആവശ്യമാണ് എന്നുള്ളതിനെപ്പറ്റി അവർക്ക് ബോധവൽക്കരണം നൽകുന്ന ഒ ഡി ഇ പി സി എന്ന് പറയും. ഒഡേപക് ഞാൻ പറഞ്ഞ ഏജൻസി, ഈ ഒഡേപക്കിൻ്റെയും നോർക്കിൻ്റെ ഏത് മുഖേന പോവുകയാണെങ്കിലും ഇവർക്ക് വേണ്ടി ഒരു പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയും, പി ഡി ഒ പി. അതെ, ആ പി ഡി ഒ പി നടത്തുന്നുണ്ട്. ആ പി ഡി ഒ പിയിൽ അവർക്ക് വിസയെ സംബന്ധിച്ചും അവിടുത്തെ തൊഴിൽ നിയമങ്ങൾ, പിന്നെ അവിടുത്തെ ലേബർ കോൺട്രാക്ട് എന്നിങ്ങനെ തുടങ്ങി ഗൾഫിലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ ഒരു അവബോധം നൽകുന്ന ഒരു കോഴ്സാണത്. ആ രൂപത്തിൽ അത് അങ്ങനെ പി ഡി ഒ പി നടത്തി കൊടുക്കുന്നുണ്ട്.
1: അതിൻ്റെ പി ഡി ഒ പിൻ്റെ
2: ഈ പി ഡി ഒ പിയുടെ ഫാക്കൽറ്റി ആയിരുന്നു ഞാൻ. അത് നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന മുതൽ പിന്നെ വിസയുടെ കാറ്റഗറികൾ, അവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ചർച്ച ചെയ്യും. പിന്നെ മറ്റൊന്ന് നോർക്ക ചെയ്തു വരുന്നതിൽ പ്രധാനപ്പെട്ടത് കുറേ കാര്യങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. മറ്റൊന്ന്, ഇങ്ങനെ പോകുന്നത് ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭാഷാ പഠനം ഇംഗ്ലീഷിൽ തന്നെ ഇത്ര അവൻ്റെ നോളജി കാര്യങ്ങൾ തന്നെ എൻ ഇ എൽ ടി പോലുള്ളതെല്ലാം തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വിദേശ ഭാഷയിലുള്ള പരിശീലനവും അതിനുള്ള കോഴ്സുകളും നോർക്ക മുഖേന നടത്തി വരുന്നത്, ഇതൊക്കെയാണ് വളരെ പ്രധാനമായിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പം അവിടുത്തെ അവിടെ പാലിക്കേണ്ട അതിൻ്റെ കടലാസ് രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, അവബോധങ്ങൾ, കാര്യങ്ങൾ റെഡിയാക്കലും. പിന്നെ ഒരാൾ പ്രവാസിയായി കഴിഞ്ഞു, അപ്പോൾ സ്വാഭാവികമായിട്ട് വേറെ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തേതായ നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അകപ്പെടാൻ ചാൻസ് ഉണ്ട്. അതെ, അവർക്ക് പണ്ടുള്ള പോലെയല്ലല്ലോ, ഒരുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും.
2: യെസ്,
1: അപ്പം അവിടെ ഇങ്ങനെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സഹായങ്ങൾ, നിയമപരമായ പിന്നെ ഇത്തരം ഹെൽപ്പുകൾ കൊടുക്കുന്ന ഇടത്ത് നോർക്ക് എന്താ ചെയ്യുന്നത്?
2: അങ്ങനെ നോർക്കക്ക് ഇതുപോലെ തന്നെ ഒരു പ്രത്യേകം സെല്ല് തന്നെയുണ്ട്, നിയമസഹായ സെല്ല്. അങ്ങനെ സെല്ല് തന്നെ ഉണ്ട്. നമ്മൾ വിദേശത്ത് ഇതും പലർക്കും അറിയില്ല. അവിടെ ചിലപ്പം തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന ആളുകൾ വരെയുണ്ട്. അതേസമയത്ത് ആരെയും ഒരു രാജ്യവും കരുതി കൂട്ടി ശിക്ഷിക്കുന്നുമില്ല. പക്ഷെ അതിൻ്റെ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾപ്പെട്ടോ അതെന്താണെന്നുള്ളത് വ്യക്തമാക്കുകയും നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണെന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ശിക്ഷ അതിൽ നിന്ന് ഒഴിവാകാനും അവർ രക്ഷപ്പെടാനും സാധിക്കുന്ന എത്രയോ സംഗതികളുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാവരും ഈ അറബികളുടെ കീഴിൽ തന്നെ അല്ല ജോലി ചെയ്യുന്നത്. അതിൻ്റെ അറബികൾ അതിൻ്റെ സ്പോൺസർമാരായിട്ടുണ്ടാവുകയാണെങ്കിലും മറ്റ് പല വിദേശികളും ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. അപ്പോൾ ആ വിദേശികളിലും ഇടയിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും അകപ്പെട്ടെന്നൊക്കെ വരാം. ഏതായിരുന്നാലും ശരി, ഒരു അർഹതപ്പെട്ടവർക്ക് നിയമാനുസൃതമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു നിയമസഹായ സെല്ല് ഈ പ്രവാസികൾക്ക് വേണ്ടി നോർക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്.
1: അതിപ്പോൾ അവിടെ ഗൾഫിലുള്ളപ്പോൾ സൗദിയിലാണെങ്കിൽ ഓരോ രാജ്യങ്ങളിലും അതിൻ്റെ സെല്ല് എങ്ങനെയാണ്, എവിടെയായിരിക്കും ഉണ്ടാവുക? അത് പിന്നെ എംബസി വഴിയാണോ, കോൺസുലേറ്റ് വഴി എങ്ങനെ?
2: അതെ, ഇത് കോൺസുലേറ്റ് വഴിയാണ്. കോൺസുലേറ്റിൽ ഇതിന് പ്രത്യേകം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരിടത്തും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ആ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇവർക്ക് നിയമസഹായം തേടാം. അതല്ലെങ്കിൽ ഇതിന് നോർക്കയുമായിട്ട്, നമ്മുടെ നോർക്കയുടെ ഓഫീസുകൾ ഇവിടെ തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തുമാണ് നോർക്കയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ഈ നോർക്കയുമായി ഇവിടെയുള്ള അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവർ നേരിട്ടോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ രേഖകൾ, പക്ഷെ ഇവരെന്തായിരിക്കണം, ഇവർ ശരിക്കും അവിടെ നിയമാനുസൃതമായി കഴിയുന്നവരായിരിക്കണം. ഇപ്പം അവിടെ ഒരു വിസ 2 വർഷമാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് വിസ റിന്യൂവൽ ചെയ്യാതെ വീണ്ടും അവിടെ തന്നെ നിയമവിരുദ്ധമായിട്ട് അവിടെ നിന്ന് എന്നിട്ട് അവർ പ്രശ്നത്തിൽപ്പെട്ടാൽ അതിനൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ നിയമാനുസൃതമായി നിൽക്കുന്നു, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്ന ഒരവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്ത് അവരെ സഹായിക്കാനുള്ള നിയമസഹായ സെല്ലുകളുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, അവിടെയുള്ള എല്ലാ പ്രവാസികൾക്കും ഈ നോർക്കയുടെ ഒരു തിരിച്ചറിയൽ കാർഡ്, ഒരു ID കാർഡ് വിതരണം ചെയ്യുന്നുണ്ട്. ഈ ID കാർഡ് കൊണ്ട് അവരൊരു പ്രവാസിയാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല, അതോടൊപ്പം അവർക്ക് വേറെ ആനുകൂല്യങ്ങളും, അവരൊരു പക്ഷേ ആ പ്രവാസകാലത്തിൻ്റെ അടുക്ക് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ വന്ന് ആ ചികിത്സക്കുള്ള സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്ന ഇതുകൊണ്ട്. പിന്നെ അതുപോലെ അവർ ചെയ്യുന്ന

0: പിന്നെ അതുപോലെ തന്നെ ഈ പ്രവാസികളുടെ മക്കൾ, പാവപ്പെട്ട പ്രവാസികൾ, എല്ലാ പ്രവാസികളുണ്ടോ അല്ല, അതിന് സാമ്പത്തികമായിട്ടുള്ള ഒരു നിബന്ധനകളും അതിൻ്റെ വരുമാനം എല്ലാം തന്നെ പരിധിയുണ്ട്. എങ്കിലും അവരുടെ മക്കൾക്ക് ഡിഗ്രി, അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ഈ നോർക്കയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, ലഭിക്കുന്നുണ്ട് അവരവർക്ക്. പിന്നെ ഈ പ്രവാസികളുടെ പ്രവാസികളുടെ സമ്മേളനം, ഈ പ്രവാസികളുടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അല്ല വിദേശ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ളവരെല്ലാവരെയും തന്നെ സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളന പരിപാടികളും ഈ നോർക്കയുടെ കീഴിൽ നടന്നു വരാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ സംഘടനകളുണ്ടാവുമല്ലോ, ഈ സംഘടനകൾക്കുള്ള അംഗീകാരം നൽകിയാൽ ഇങ്ങനെ പ്രവാസികൾക്ക് വേണ്ടിയും നോർക്കയുടെ കീഴിൽ ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് സർവീസുകൾ നടത്തി വരുന്നുണ്ട്.
1: പിന്നെ സാറേ, അതിൽ വരുന്നൊരു വേറെ വിഷയം, പിന്നെ നമ്മളിപ്പോൾ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു, മുമ്പുള്ളതും പ്രവാസിയായി കഴിഞ്ഞതിന് ശേഷമുള്ളതും, പിന്നെ പ്രവാസം ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ഒരാൾക്ക് അവർക്ക് എന്തൊക്കെ ഹെൽപ്പാണ് നോർക്ക നൽകുന്നത്?
0: അതെ, ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രവാസത്തിന് മുമ്പുള്ളതും പറഞ്ഞ്, പ്രവാസത്തോടൊപ്പം ഉള്ളതും പറഞ്ഞു, ഇനി പ്രവാസത്തിന് ശേഷം അവർക്കുള്ള സേവനങ്ങൾ അതുണ്ട്. അത് മിക്കവാറും അവർക്കൊരു സമാശ്വാസ പദ്ധതിയായിട്ട് സാന്ത്വന എന്ന പേരിലാണ് അത് പറയുന്നത്. അവർക്കൊരു ആശ്വാസം നൽകാനുള്ള പദ്ധതികളാണല്ലോ വേണ്ടത്. അങ്ങനെ തിരിച്ചു വരുന്നവർക്ക് ഇവിടെ നിന്നെങ്കിൽ അവർക്കെന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അവർ രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിന് അവർക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇനി പ്രവാസി മരണപ്പെട്ടു എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന്, പ്രവാസിയുടെ കുടുംബത്തിനുള്ള സഹായ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അത് പിന്നെ ഏതെങ്കിലും അവർ വല്ല അംഗവൈകല്യം സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാവുമല്ലോ, ആ അത്തരം ഉപകരണങ്ങൾ അവർ നൽകി അവരെ സഹായിക്കുന്നുണ്ട്, അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിലെല്ലാം തന്നെ വന്നവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് സഹായങ്ങൾ.
1: ഈ സഹായങ്ങളൊക്കെ അതിൽ പിന്നെ നോർക്കയിലെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രം അല്ലേ, അവർക്കല്ലേ ലഭിക്കുക? അപ്പോൾ പ്രവാസിയെ എല്ലാവർക്കും കിട്ടിക്കണമെന്നുണ്ടാവില്ല.
0: അതുകൊണ്ട് ഇതിൽ അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർ എവിടെയും രജിസ്റ്റർ ചെയ്തവരാകണം എന്നൊന്നുമില്ല. അവർ രണ്ട് വർഷം അവിടെ ഗൾഫിൽ ഉള്ള ഒരു പ്രവാസിയായിരുന്നു എന്നുള്ളതിൻ്റെ ആ പ്രൂഫ് മാത്രമായിരുന്നു.
1: അത് ശരി,
0: ആ പ്രൂഫ് മാത്രം മതി രണ്ട്. അപ്പോൾ അതിനെ അവർ തിരിച്ചു വന്നു എന്നുള്ളതിന് അവർ എമിഗ്രേഷൻസിയിൽ പിന്നെ വേണം, അവർ പോയിട്ടുണ്ട് എന്നുള്ളതിന്, തിരിച്ചു വന്നു എന്നുള്ളതിന്, അതുപോലെ വിസൻ്റെ വേണം, അവരവിടെ ജോലി ആയിരുന്നു എന്നുള്ളതിന്, രണ്ട് വർഷമായിട്ടുണ്ടെന്നുള്ള കാലാവധി അതിൽ നിന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ സഹായങ്ങളെല്ലാം തന്നെ അവർക്ക് ലഭ്യമാണ്. അതെ അതെ.
1: പിന്നെ അതിൽ പെൻഷൻ കിട്ടുന്നൊരു കാര്യമാണ്.
0: ആ
1: അതിൽ അതിൻ്റെ രീതി എങ്ങനെയാണ്?
0: ആ അതെ, ഈ പ്രവാസി പെൻഷൻ എന്നാണ് അതിനെപ്പറ്റി പറയുക. പക്ഷേ ഈ പെൻഷൻ്റെത് അതിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു കേരള പ്രവാസി ക്ഷേമനിധി ബോർഡുണ്ട്, ഈ പ്രവാസി വെൽഫെയർ ബോർഡ്. ഈ വെൽഫെയർ ബോർഡാണ് ഈ പെൻഷൻ നൽകുന്നത്, അതും നോർക്കയുടെ റിലേറ്റഡ് തന്നെയാണ്. അതെ. അപ്പോൾ ഈ വെൽഫെയർ ബോർഡിൽ നിന്ന് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അവർക്ക് പെൻഷൻ കിട്ടും. പക്ഷെ അതിനുള്ള നിബന്ധന എന്തെന്ന് വെച്ചാൽ 5 വർഷം അവരിതിന് പ്രീമിയം അടക്കേണ്ടതുണ്ട്.
1: അവിടെയാണ് കാശ്.
0: അതെ, അത് മാത്രം. അത് മാസത്തിൽ 200 രൂപയാണ് നാട്ടിലുള്ളവരാണെങ്കിൽ അടക്കേണ്ടത്. ഗൾഫിലുള്ളവരാണെങ്കിൽ അവർ 350 രൂപ ആണ് മാസത്തിൽ പ്രീമിയമായി അടക്കേണ്ടത്. അങ്ങനെ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും പ്രീമിയം അവരടച്ചിരിക്കണം. അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രീമിയം വേണ്ട, അവർക്ക് പെൻഷൻ അവർക്ക് ലഭിക്കും. അവർക്ക് ഇപ്പം 3000 രൂപ മിനിമം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ 55 വയസ്സിലെങ്കിലും ഇവരതിൽ ചേർന്നിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് ഓൺലൈൻ രജിസ്ട്രേഷനാണ്. ഇനി അതേ സമയത്ത് നേരത്തെ അടച്ചവരുണ്ടാവാലോ, ഈ 55 വയസ്സിൻ്റെ അല്ല, 30 വയസ്സ്, 35, 40 വയസ്സാകുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതിൽ ചേർന്നവരുണ്ടാകാം. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും അതിനാനുമാതികമായിട്ട് ഇവർക്ക് നൽകുന്ന പെൻഷൻ്റെ കാര്യത്തിലും അവർക്ക് വർധനവുണ്ടായിരിക്കും. ഇനി പ്രീമിയം അടക്കുന്നിടത്ത് മാസങ്ങൾ വിട്ടുപോയി എന്ന് വിചാരിക്കുക, യാതൊരു കുഴപ്പമില്ല, അതുകൂടി ആ കുടിശ്ശികയായിട്ട് അടച്ചിട്ട് ഇവർക്ക് ആ പ്രശ്നം അവർക്ക് പരിഹരിക്കാവുന്ന.
1: അപ്പോൾ പെൻഷൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഒരു സംശയം ഉണ്ടാവുന്നത്, ഒരാൾ അയാളുടെ മരണപ്പെട്ടു, മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് ആ പെൻഷൻ അതവിടെ മുടങ്ങും, അതവിടെ കുടുംബത്തിന് കിട്ടുമല്ലേ എന്നും.
0: ആ അവർക്ക് ഇങ്ങനെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുക വരുന്നവരാണെങ്കിൽ അവർക്ക് കുടുംബ പെൻഷൻ കൊടുക്കും, കുടുംബ പെൻഷൻ കൊടുക്കും. ഇനി മാത്രമല്ല, ഈ 5 വർഷം തികയുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ അവർക്ക് അടച്ച സംഖ്യയും കൊടുക്കും, അതിൻ്റെ പുറമെ അവർക്ക് ഒരു നിശ്ചിത സംഖ്യയും ഈ കുടുംബത്തിന് അവർ കൊടുക്കും. അതോടൊപ്പം ഇവർക്കുള്ള ചികിത്സാ സഹായം

0: ങ്ങളും മറ്റ് പിന്നെ പെൺമക്കളുടെ വിവാഹത്തിനുള്ള സഹായം, വിദ്യാഭ്യാസ സഹായം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സഹായങ്ങളും ഈ ക്ഷേമ ബോർഡ് മുഖേന
1: നൽകുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രവാസികൾ സംതൃപ്തരാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർക്കയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് അവർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്.
0: അത് നല്ല ചോദ്യമാണ്. കാരണം ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് നോർക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും അവർ പൂർണ്ണമായും സംതൃപ്തരല്ല. അതിന് ഈ പ്രവാസികളെ കുറ്റപ്പെടുത്തിക്കൂടാ. പ്രധാനമായതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ വർഷങ്ങളോളമായിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിദേവനങ്ങളും നിവേദനങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിമാനയാത്രക്കൂലി. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പം ഇന്ന് ഈ പത്രങ്ങൾ നോക്കിയാൽ 10 ഇരട്ടിയാണ് വിമാനയാത്രക്കൂലി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എയർലൈൻസുകൾ. ഇത് ഏത് സമയത്താണ് വർദ്ധിപ്പിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഗൾഫിൽ നിന്ന് അവധിക്ക്, അവിടുത്തെ മധ്യവേനൽ അവധിക്ക് നാട്ടിലേക്ക് വന്ന കുടുംബങ്ങൾ തിരിച്ചു പോകുന്ന സമയമാണിപ്പോൾ. അവിടുത്തെ അതെ അതെ ജൂലൈ ആഗസ്റ്റ് ആണല്ലോ അവിടുത്തെ വെക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ അവധിക്കാലത്ത്, മധ്യവേനൽ അവധിക്കാലത്താണ് കൂടുതൽ ആളുകൾക്ക് അവിടുത്തെ നാട്ടിലേക്ക് വരാനൊരു അവസരം ഉണ്ടാവുക. ആ സമയത്താണ് ഇത് കുത്തനെ അങ്ങോട്ട് ഉയർന്നിട്ട് 10 ഇരട്ടി വരെയൊക്കെ ചാർജ് വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഓണത്തിന്, പെരുന്നാളിന്, ക്രിസ്മസിന് ഇങ്ങനെയുള്ള ആഘോഷങ്ങളോടനുബന്ധിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്തും ഈ അവധിക്ക് കൂടുതൽ ആളുകൾ വരുന്ന സമയത്തും പ്രത്യേകമായിട്ടുള്ള ഈ വിമാനയാത്രക്കൂലി വർദ്ധനവ് ഇത്രയും കാലമായിട്ടും അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രവാസികൾക്കുള്ള അമർഷവും പ്രതിഷേധവും സങ്കടവും ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തിക്കൂടാ. അത്രക്കുള്ള പ്രയാസങ്ങളാണ് വരുന്നത്, ഈ പ്രത്യേക കാലയളവിൽ മാത്രമാണ് വരുന്നത്. അതിൽ ഈ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ നാടിൻ്റെ കാര്യത്തിൽ, ഈ നാട്ടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, കുടുംബത്തോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നാടിനെ ചേർത്ത് പിടിച്ചിട്ടും തങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ള ആ ഒരു നിലവിളി ഇപ്പോഴും പ്രവാസ ലോകത്തിനിന്ന് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നും അവരിൽ ഒരു പ്രതിഷേധമായിട്ടും അതുപോലെ തന്നെ ഇത് സ്വാഭാവികമായിട്ടും ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. അത് അപ്പോൾ ആ ഒരു പ്രശ്നം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇവിടെ എല്ലാ കാര്യത്തിനും പ്രവാസികളെ ആശ്രയിക്കുന്ന മത സാംസ്കാരിക സാമൂഹിക സംഘടനകളും എല്ലാം തന്നെ പ്രവാസികൾ, വോട്ടവകാശം പോലെയുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ എത്രത്തോളം എന്നറിയോ, ഇവിടെ ആളുകൾ പലപ്പോഴും ഗൾഫിൽ നിന്ന് പല ആളുകളും ഇങ്ങോട്ട് വരുന്നതിന് പകരം എപ്പോഴെങ്കിലും ചാർജ് നിരക്ക് കുറഞ്ഞ സമയത്ത് ഇവിടെയുള്ള ഫാമിലിയെ അങ്ങോട്ട് കൊണ്ടുപോയി നാട്ടിലേക്കുള്ള വരവ് ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളുടേത്. കാരണം ഈ ഒരു വിമാനയാത്രക്കൂലി കൊണ്ട് ഇത് അവർക്ക് നാടും വീടും കുടുംബവും നാട്ടുകാരെയും വീട്ടുകാരെയും കാണാനുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ബന്ധപ്പെട്ടവർ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടുള്ള വരവ് പ്രവാസികളുടേത് കുറയുന്ന ഒരു അവസ്ഥ വരെ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതൊക്കെയും കാരണം ഇതാണ്. അതിനിവിടെയുള്ള നാട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടും ഈ ഗവൺമെൻറ്റും എല്ലാം തന്നെ ഒന്നുകൂടി ഇവരുടെ കാര്യത്തിൽ ഈ ഒരു മുഖ്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഈ ഒരാവശ്യം എല്ലാവരുടെയും ഒരാവശ്യമായിട്ട് തന്നെ നിലനിൽക്കേണ്ടതും അവരുടെ ആവശ്യം തികച്ചും പരിഗണിക്കേണ്ടതുമാണ്.
1: അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് പിന്നെ നോർക്കയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാസി അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും ഏകദേശം എല്ലാ കാര്യങ്ങളും സംക്ഷിപ്തമായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നോർക്കയുടെ ഫാക്കൽറ്റി ആയിരുന്ന മുഹമ്മദ് കക്കാടാണ് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സാർക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു സാറിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇനി അറിയിക്കണമെങ്കിൽ ഒന്ന് അറിയിക്കാൻ തോന്നുന്നു.
0: അതെ അതെ, നമ്പർ പറയാം. 9 8 4 6 2 9 8 3 4 3 ഒന്നുകൂടി പറയാം. 9 8 4 6 2 9 8 3 4 3.
1: അപ്പോൾ ഈ നമ്പറിൽ കൂടുതൽ വിവരണങ്ങൾ നോർക്കയുമായി ബന്ധപ്പെട്ട അറിയണമെന്നുണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ മതിയാവും.
0: തീർച്ചയായും തീർച്ചയായും, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും അല്ലാത്തവർ അത് കാര്യങ്ങൾ അറിഞ്ഞ് സഹായിക്കാനും എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് ഞാൻ ശ്രമിക്കുന്നതാണ്.
1: ഓക്കെ, അപ്പോൾ ഇതുവരെയും ഈ നമ്മൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പരിപാടി ഇത്രയും സമയം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ജനക്ഷേമ പരിപാടിയിൽ മറ്റു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം. നോർക്ക റൂട്ട്സിനെ കുറിച്ച് അറിയേണ്ട വിവരങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ട് മുഹമ്മദ് കക്കാടാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഒപ്പം വി ടി അബ്ദുസ്സലാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ യോഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസി എങ്ങനെ അഭിസംബോധന ചെയ്യണം, ഭാഗം രണ്ട്, അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വ്യക്തികൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. അള്ളാഹു ആദരവും മഹത്വവും ഒരാൾക്കു നൽകുന്നത് കറുത്തവരെയും വെളുത്തവരെയും നോക്കിയല്ല, സുന്ദരനും സുമുഖനുമായ അബൂലഹബിനെ ശപിക്കപ്പെട്ടവനായിട്ടാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്നാൽ കറുത്തവനായ ബിലാലിനെയും ഈ സ്ത്രീയെയും സ്വർഗാവകാശിയായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ഏത് നിറക്കാരനാണെങ്കിലും അള്ളാഹു ആദരവും മഹത്വവും നൽകുമെന്ന സന്ദേശവും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ റസൂൽ ആർക്കെങ്കിലും എതിരായി പ്രാർത്ഥിച്ചാലോ, ആ പ്രാർത്ഥനയ്ക്കും ഫലം കാണും. അതിനും ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിൽ ഉദാഹരണമായി കാണാം. നബിയുടെ പ്രവാചകത്വ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി കത്തെഴുതി അയക്കാറുണ്ടായിരുന്നു. നബിക്ക് എഴുത്തോ വായനയോ അറിയില്ലല്ലോ, അതിനാൽ തന്റെ എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിക്കലായിരുന്നു അവിടുത്തെ പതിവ്. എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകനാണ് എഴുത്തും വായനയും അറിയാവുന്ന മുഴുവൻ പേരെയും അത്ഭുതപ്പെടുത്തുന്ന ഗ്രന്ഥവുമായി വരുന്നത്. അതൊരു അത്ഭുതമാണല്ലോ. അയൽ പ്രദേശങ്ങളിലെ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി കൊടുത്തുവിടുന്ന പതിവുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ കൂട്ടത്തിൽ അന്ന് പേർഷ്യ ഭരിച്ചിരുന്ന കിസ്ര രാജാവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്തെഴുതി. ആ കത്ത് പ്രവാചകാനുചരൻ അബ്ദുല്ലാഹിബിൻ ഹുദാഫ റളിയല്ലാഹുവിന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. അസ്ലിം തസ്ലം, നിങ്ങൾ മുസ്ലിമാകണം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. കത്ത് അബ്ദുല്ലാഹിബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു രാജാവിന് കൈമാറി. അങ്ങനെ രാജാവ് കത്ത് വായിച്ചു. ധിക്കാരമൂത്ത പേർഷ്യൻ രാജാവ് ആ കത്ത് പ്രവാചകാനുചരന്റെ മുന്നിൽ വെച്ച് പിച്ചി ചീന്തി എറിഞ്ഞു. തന്റെ കത്തിനോടും അനുചരനോടും അവഗണനയും നിന്ദ്യതയും കാണിച്ച വിവരം അവിടുന്നറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിയേറെ വിഷമം ഉണ്ടാക്കി. അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, അവന്റെ അധികാരത്തെയും നീ പിച്ചി ചീന്തേണമേ. നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. എന്താണ് പിന്നീട് സംഭവിച്ചത്? പിതാവ് പറയുന്നത് കേട്ട് പിതാവിന്റെ സേനാനായകനായി നിന്ന ഷീറവൈഹി എന്ന മകൻ തന്നെ പിതാവിന് എതിരിൽ രംഗത്ത് വരാൻ തുടങ്ങി. നബിയുടെ പ്രാർത്ഥനയ്ക്കു ശേഷം മകന്റെ മനസ്സിൽ ചില ചിന്തകൾ ഉദിക്കാൻ തുടങ്ങി. പിതാവിന്റെ സിംഹാസനം തട്ടിയെടുക്കാനുള്ള ശ്രമം സ്വന്തം പുത്രനിൽ നിന്ന് ഉടലെടുക്കുകയാണ്. അവസാനം മകൻ പിതാവിനെ ചതിയിലൂടെ കൊലപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അധികാരത്തിന്റെയും പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ഹുങ്കിൽ അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അവന്റെ ദീനിനോടും കളിക്കുന്നവർക്ക് എല്ലാവരുടെയും അധികാരിയായ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പറയുക, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യുന്നു. നിന്റെ കൈവശമത്രേ നന്മയുള്ളത്. നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. രാവിനെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു. ജീവനില്ലാത്തതിൽ നിന്ന് നീ ജീവിയെ പുറത്തു വരുത്തുന്നു, ജീവിയിൽ നിന്ന് ജീവനില്ലാത്തതിനെയും നീ പുറത്തു വരുത്തുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നീ നൽകുകയും ചെയ്യുന്നു. സൂറത്തു ആലു ഇമ്രാൻ വചനം 26-27. അധികാരം നൽകുന്നവൻ അല്ലാഹുവാണ്. അത് നൽകാനും എടുത്തു കളയാനും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഇടത് കൈകൊണ്ട് തിന്നുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, താങ്കളുടെ വലത് കൈകൊണ്ട് താങ്കൾ തിന്നുക. അദ്ദേഹം പറഞ്ഞു, എനിക്കതിന് കഴിയില്ല. നബി പറഞ്ഞു, എന്നാൽ ഇനി നിനക്ക് സാധിക്കുകയുമില്ല. അയാളെ അതിന് തടഞ്ഞത് അഹങ്കാരമല്ലാതെ ഒന്നുമായിരുന്നില്ല. സംഭവം പറയുന്ന സലമത്ത് ബിനുൽ അഖ്വ റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനുശേഷം വലതുകൈ അയാളുടെ വായിലേക്ക് ഉയർത്തിയിട്ടില്ല. വലത് കൈകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാടുള്ളൂ എന്നത് നബിയുടെ കൽപ്പനയാണല്ലോ. ഇടത് കൈകൊണ്ട് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് പിശാചാകുന്നു എന്നും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ കൽപ്പനയ്ക്കെതിരായി ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് നബി വലതു കൈകൊണ്ട് ഭക്ഷിക്കുവാൻ കൽപ്പിച്ചു. അഹങ്കാരിയായ ആ മനുഷ്യൻ എനിക്ക് പറ്റില്ല എന്ന് ഉടനെ അവിടത്തേക്ക് മറുപടിയും നൽകി. വലത് കൈക്ക് രോഗം ഉള്ളതിനാലൊന്നുമല്ലോ അയാൾ അപ്രകാരം പറഞ്ഞത്. അഹങ്കാരമാണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത്. എന്നാൽ നിനക്കിനി അതിന് കഴിയാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് നബിയും പ്രതികരിച്ചു. അവിടത്തെ വാക്ക് അയാൾക്കെതിരിൽ ബാധിച്ചു. പിന്നീട് ഒരിക്കൽ പോലും അയാളുടെ വലതു കൈ വായിലേക്കുയർത്താൻ അയാൾക്ക് സാധിച്ചിട്ടില്ലെന്നാണ് സഹാബി നമുക്ക് പറഞ്ഞു തരുന്നത്. 4 സംഭവങ്ങൾ നാം ഇവിടെ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ ഗുണത്തിനായി പ്രാർത്ഥിച്ചതും മറ്റുള്ളവരുടെ ദോഷത്തിനായി പ്രാർത്ഥിച്ചതും എല്ലാ ദുആയും അല്ലാഹു കബൂൽ ചെയ്യുകയും ചെയ്തു. അതെ, അവിടുത്തെ ദുആ മറ്റുള്ളവരുടെ ദുആ പോലെയല്ല, സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ വമ്പിച്ച പരീക്ഷണം അവരെ ബാധിക്കുന്നതിനെ ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് ധിക്കാരപൂർവം എതിര് പ്രവർത്തിക്കുന്നവരിൽ കുഫറും ശിർക്കുമടക്കം വലിയ ഫിത്തനകൾ ബാധിക്കുമെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ റസൂലിന്റെ വിളിയെ നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്നത് പോലെ നിങ്ങൾ ആക്കി തീർക്കരുത്. മറ്റുള്ളവരുടെ മറപിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചോർന്നു പോകുന്നവരെ അല്ലാഹു അറിയുന്നുണ്ട്. ആകയാൽ അദ്ദേഹത്തിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വല്ല ആപത്തും വന്നു ഭവിക്കുകയോ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളട്ടെ. സൂറത്തുന്നൂർ വചനം 63. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായം കേൾക്കാം.
5: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസി എങ്ങനെ അഭിസംബോധന ചെയ്യണം, ഭാഗം 2. അവതരിപ്പിച്ചത് സിദ്ദീഖ് സുലാഹി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. ഇന്ന് നാലാമത്തെ ക്ലാസ്സിൽ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, കെമിസ്ട്രി ആൻഡ് സേഫ് സ്പേസ്. നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അഖീൽ അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരു നല്ല പാരൻ്റ് എങ്ങനെയാകാം, അല്ലെങ്കിൽ പാരൻറ്റിങ് വ്യവസ്ഥാപിതമായിക്കൊണ്ട് പഠിക്കാൻ തീരുമാനിച്ചു കൊണ്ടൊരു കോഴ്സിൽ ചേർന്നിരിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ സാധാരണയായിക്കൊണ്ട് ചെയ്തു വരാറുള്ള ചില ശീലങ്ങൾ, അതല്ല എങ്കിൽ ഇന്നതാണ് ശരിയെന്നുള്ള ചില ധാരണകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മളെ മക്കൾ, ആ മക്കൾക്കൊരു വ്യത്യസ്ത ലോകമുണ്ടെന്നും ആ ലോകത്തിൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അവരോടുമായി പുലർത്തുന്ന ബന്ധങ്ങളിൽ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ ലോകമെന്ത്, അതല്ല എങ്കിൽ ഒരു കുട്ടി ഈ ലോകത്തിനെ വീക്ഷിക്കുന്ന മറ്റൊരു ലെൻസ് എന്ത് എന്നുള്ളത് പല ഉദാഹരണങ്ങളിലൂടെയും പല പോയിൻ്റുകളും മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കേണ്ടായി. ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഷാ അള്ളാ ഈ ഒരു കുട്ടിയുടെ ലോകം എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടിയുടെ ഈ ലോകത്തോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ കുട്ടിയോടുള്ള ആശയവിനിമയം, അല്ലെങ്കിൽ അവരോടുള്ള സംസാരം, അവരോടുള്ളൊരു ബന്ധം എങ്ങനെ നമുക്ക് നിലനിർത്തും, അല്ലെങ്കിൽ അതിനെ നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് ചില എന്താ പറയുക ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് പോലെ, അതല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള ചില ചേരുവകൾ എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്നുള്ളത്, കുട്ടിയുടെ ലോകം എന്നുള്ള ആ ഒരു ലോകത്തോട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ അവർ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്ത്, അവരവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചിന്തകൾ, വികാരങ്ങൾ എന്ത് എന്നുള്ളതെല്ലാം തിരിച്ചറിയാനും അതിനെ മനസ്സിലാക്കാനും അതിന് പരിഹാരങ്ങൾ കൊടുക്കാനുമെല്ലാം ആദ്യത്തെ ഒരു ഒരു ഒരു പരിഹാരം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ചേരുവ എന്നുള്ളത് നമുക്കവരെ കൃത്യമായി കൊണ്ട് കേൾക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഇന്നിൻ്റെ വീടുകളുടെ സാഹചര്യത്തിൽ നമ്മളവരെ പൂർണ്ണമായും കേൾക്കാറുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഒരു ഒരു ഉത്തരം അത്ര സുഖകരമല്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊക്കെ ഒരു പരാതി വരാറുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എന്താ, മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ, എൻ്റെ മോന് ഇത്ര വയസ്സായി ഓം പറഞ്ഞാൽ കേൾക്കലില്ല, എൻ്റെ മോൾക്ക് ഇത്ര വയസ്സായി ഓം പറഞ്ഞാൽ കേൾക്കലില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് നമ്മൾ സ്ഥിരമായിട്ട് മക്കളെക്കുറിച്ച് പറയാറും കേൾക്കാറൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ അതേ ഒരു ഒരു പരാതിയെ, അതല്ലെങ്കിൽ അതേ ഒരു കാര്യത്തെ ഒന്ന് തിരിച്ചിട്ട് നോക്കിക്കേ, കുട്ടികളുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കാറില്ല എന്നുള്ളൊരു പരാതിയെക്കുറിച്ച്, എന്നുള്ളൊരു കൺസേണിനെക്കുറിച്ച് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലകളിൽ, അതല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ദിവസം അവർ നമ്മളടുത്തോട്ട് വന്ന്, ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസാരമായതോ, അതല്ല എങ്കിൽ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിലും പ്രശ്നങ്ങൾക്കിടയിലും ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ അവർ കൊണ്ടുവരുന്ന കാര്യത്തിന് അത്ര തന്നെ മൂല്യം നമ്മുടെ മനസ്സിൽ തോന്നാത്തത് കൊണ്ടോ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർ നമ്മളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് പൂർത്തിയാക്കാൻ സമ്മതിക്കാറുണ്ടോ എന്നൊരു ചോദ്യമോ, അതല്ല എങ്കിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ളതിൻ്റെ ഞാൻ കേൾക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മളൊരു ഒരു ഒരു ആലോചന ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാം, നമുക്ക് രണ്ട് രൂപത്തിൽ കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒന്നാമത്തെ രൂപം എന്നുള്ളത് നമ്മൾ കേൾക്കുന്നതായിട്ട് നടിക്കലാണ് അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു എന്താ പറയുക തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തു കൂട്ടുന്നൊരു കാര്യം അത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, പലരുമായിട്ട് ഇടപഴകുന്നുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളത് പൂർണ്ണമായും കേൾക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിന് ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ അവരുടെ ഒരു 5 മിനിറ്റിൻ്റെ മക്കളെ വിഷയത്തിൽ മാത്രമല്ല, നമ്മളല്ലെങ്കിലും ഒരു 5 മിനിറ്റ് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അതിലെന്തെല്ലാമാണ് അവർ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്, സംവദിക്കാൻ പറഞ്ഞത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കണ്ടൻ്റ് ഒന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവാറില്ല. അവരുദ്ദേശിച്ചത് എന്ത് എന്നുള്ളതിൻ്റെ നമ്മുടെ ഒരു ഒരു ഒരു ഊഹമാണ് പലപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാകാറ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് വലിയൊരു പ്രസക്തി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ പലപ്പോഴും സംസാരങ്ങളിൽ ഇടപഴകുമ്പോഴൊക്കെ നമ്മളെ കയ്യിലൊരു ഒരു ഒരു ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒരു ഡിവൈസ് ഉണ്ടാവും, അല്ലേ? ഇത് കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, പല സംഭാഷണങ്ങളിലും നമ്മൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ശ്രദ്ധ എവിടെയെന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ട് എന്നുള്ളതിന് ഉത്തരം അതെ എന്നുള്ളതാണ് എന്നുണ്ടെങ്കിലും പറഞ്ഞത് മൊത്തം കേട്ടോ എന്ന ചോദ്യത്തിന് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഉത്തരം എന്നുള്ളതാണ്. ഇതാണ് കേൾക്കുന്നതായിട്ട് നടിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഒരു കൗൺസിലിംഗ് രംഗത്ത് ജോലി ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും ഉണ്ടാകാറുള്ളൊരു ഒരു പരാതിയാണ് ദമ്പതികൾക്കിടയിൽ എന്ത് ചെയ്യാറില്ല, കേൾക്കാറില്ല, അവർ സമയം തരലില്ല എന്നുള്ളൊരു കാര്യം. അതിൽ പലപ്പോഴും വില്ലനായി വരാറുള്ളത് ഈ സംഭാഷണങ്ങൾക്കിടയിലൊക്കെ ഒരു ഫോണിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അതിൽ ഞാനൊരു ഒരു ഒരു സംഭവം നിങ്ങളടുത്ത് പറയാം. ഒരു ദമ്പതി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടിട്ട് സെഷനിൽ നമ്മളായിട്ട് ഇരിക്കുന്ന സമയത്ത് ചർച്ച വന്നുകൊണ്ടിരുന്നിരുന്നത് കേൾവിയുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയത്തിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഫോണൊരു വില്ലനാണ് എന്നുള്ളത് തുടർച്ചയായിക്കൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവർ കാര്യങ്ങൾ അവർക്ക് തോന്നുന്ന അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഞാനിങ്ങനെ വെറുതെ എടുത്ത് കയ്യിൽ പിടിച്ചു. കയ്യിൽ പിടിച്ചിട്ട് അവർ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്തു, വെറുതെ ഫോണിൽക്കൊന്ന് നോക്കി. അതൊരു ഒരു ഒരു 2 മിനിറ്റ് എന്നുള്ളത് ഒരു 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ഞാൻ ആ ഒരു 3 മിനിറ്റ് 4 മിനിറ്റിന് ശേഷം ഞാൻ അവരോടൊരു ഒരു ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എന്തോ നിങ്ങൾക്കെന്തോ വേറൊരു തിരക്ക് അതിനിടയിൽ വന്ന പോലെ തോന്നി. എന്നിട്ട് അപ്പോൾ അവരടുത്ത ഇക്കിനോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഞാനിത് തീരുമാനിച്ച് ചെയ്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, ഞാനതിലേക്ക് ഇടക്ക് നോക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അവിടുന്ന് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായി കേൾക്കുന്നില്ല എന്നുള്ളൊരു തോന്നലാണ്, അല്ലേ? അവിടെ സംസാരിച്ച് ഫലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ കേൾവിക്കാരനായ എനിക്ക് പൂർണ്ണമായിട്ടത് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു സംശയം അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഇപ്പോൾ പറഞ്ഞതൊക്കെ ആവർത്തിക്കണോ എന്നുള്ളതാണ്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ 2 മിനിറ്റ് എൻ്റെ ഫോൺ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചത് എന്നുള്ളതാണ്. അവിടെ ആകെ സംഭവിച്ചത് എൻ്റെ ഫോണിൻ്റെ കയ്യിൽ പിടിക്കുക എന്നുള്ളതാണ്. നമ്മളിന്ന് നമ്മുടെ മക്കളുമായിട്ടുള്ള ഇടപാടുകളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, അവർ വന്നൊരു കാര്യം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു കഥയായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും അവർ സ്കൂളിലോ അതല്ലെങ്കിൽ മദ്രസയിലോ അല്ലെങ്കിൽ വേറെ കളിസ്ഥലത്തോ സംഭവിച്ചൊരു കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും പരാതി ആയിക്കോട്ടെ, അവരുടെ ഒരു വിഷമമായിക്കോട്ടെ, എന്തും തന്നെ ആയിക്കോട്ടെ, അവരത് വന്ന് നമ്മളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവുകയും അതിലോട്ടൊക്കെ ഇടക്ക് ഇങ്ങനെ നോക്കുകയും ചെയ്യുമ്പോൾ ഒരു മുതിർന്ന രണ്ടാളുകൾക്കിടയിലുള്ള സംസാരത്തിൽ തന്നെ അതൊരു ഒരു കുഴപ്പമുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, മക്കളുമായിട്ടുള്ള സംസാരത്തിൽ പ്രത്യേകിച്ച് രക്ഷിതാക്കളോടുള്ള അവരുടെ ആശയവിനിമയത്തിൽ എത്രത്തോളം അത് വിള്ളലുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണ് എന്നുള്ളൊരു ഉദാഹരണം മാത്രമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾ നിയന്ത്രിക്കുന്നതിൻ്റെ പല കാര്യങ്ങളിലായിരിക്കാം, ഇവിടെ കുട്ടികൾ വന്ന് നമ്മളെ മക്കൾ വന്ന് നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കേൾക്കാൻ തീരെ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് വളരെ സ്നേഹത്തോടെ ആ ഒരു എന്താ പറയുക സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് അവർക്ക് ആ ഒരു സമയം നൽകി നമ്മളത് കേൾക്കുക എന്നുള്ളതെങ്കിലും നമ്മൾ മിനിമം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഇവിടെ തീരുമാനിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കേൾക്കേണ്ടതിൻ്റെ ഒരു ഒരു പ്രാധാന്യം വല്ലാതെ അങ്ങ് വിശദീകരിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ രണ്ടാളുകളാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ദമ്പതികൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പരാതിയിൽ വന്നൊരു കാര്യമാണ് ഞാൻ നേരത്തെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അടുക്കളയിലായിക്കോട്ടെ, നമ്മുടെ ജോലിസ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് തിരക്കുകൾക്കിടയിൽ കുട്ടികൾ നിരന്തരം നമ്മളോട് പല കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളുമായി, പ്രത്യേകിച്ച് നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ, നമ്മുടെ ലോകത്തോ നമ്മുടെ ലെൻസിലോ അതിനങ്ങനെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവർ പറയുന്ന അല്ലെങ്കിൽ അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ലോകത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതത്ര തന്നെ റെലവൻ്റ് അല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും അതിന് ആ ഒരു ശ്രദ്ധിക്കണം എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികൾ എന്തെങ്കിലും വന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തീരെ കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും അതിനെ അവരോടത് കൃത്യമായിക്കൊണ്ട് പറഞ്ഞ് അവർക്കായിക്കൊണ്ട് ഞാനൊരു ഒരു 10 മിനിറ്റിൽ എൻ്റെ ഈ ഒരു ജോലി തീരും, എന്നിട്ട് ഞാൻ ഇൻഷാല്ലാ എൻ്റെ കൂടെ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ബഹുമാനമുണ്ട്. അതിന് ആ കുട്ടിയുടെ ആ ഒരു സമയം നമ്മൾ ബഹുമാനിച്ചതിന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതില്ല എങ്കിൽ കേൾക്കുന്നത് പോലെ നടിക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ട് 1, 2, 3, 4 പ്രാവശ്യം കഴിയുമ്പോഴത്തേനും കുട്ടിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും നമ്മൾ പറയുന്ന കഥകളിലോ നമ്മൾ പറയുന്ന സംഭവങ്ങളിലോ നമ്മൾ പറയുന്ന വിഷമങ്ങളിലോ എന്ത് ചെയ്യുന്നില്ല എൻ്റെ ഉപ്പാക്കോ എൻ്റെ ഉമ്മാക്കോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കേട്ടുകൊണ്ടൊരു ഒരു പരിഹാരം തരണം എന്നുള്ളതോ, അതല്ലെങ്കിൽ അവർക്ക് അതിലങ്ങനെ പ്രത്യേകിച്ചൊരു പ്രാധാന്യം ഉള്ളത് പോലെ നമ്മൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചെത്തേണ്ടത് കേൾക്കുക എന്നുള്ളൊരു വിഷയത്തിലോട്ടാണ്. എന്താണോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളോട് എന്താണോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും കേൾക്കുക എന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് നമ്മൾ എത്തുക എന്നത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു 1-ാമത്തെ തീരുമാനമാണ്. അത് ഇല്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചിട്ട് ഇൻഷാല്ലാ വരും സെഷനുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കേൾക്കുക എന്നുള്ളൊരു കാര്യം പലപ്പോഴും ഇന്നത്തൊരു സാഹചര്യത്തിൽ പ്രശ്ന പരിഹാരങ്ങൾ പെട്ടെന്ന് ചെയ്തു വിടുക എന്നൊരു ഒരു ഒരു ആശയത്തിലാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. എന്താണോ പറയുന്നത്, ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പരാതിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ കാര്യങ്ങളോ ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തെയോ അതല്ലെങ്കിൽ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വിഷയത്തിൽ നമ്മൾ പെട്ടെന്നൊരു പരിഹാരം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ വിഷയം അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലോട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോട്ട്, അങ്ങനത്തെ ഒരു റെസ്പോൺസിലോട്ട് പലപ്പോഴും പോകാറുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കുട്ടിക്ക് ആവശ്യം നമ്മളെടുത്തു നിന്നുള്ളൊരു പരിഹാരം ആയിരിക്കില്ല, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ അറിയിക്കൽ മാത്രമായിരിക്കും. അപ്പോൾ പൂർണ്ണമായും അത് കേൾക്കാതെ നമ്മളൊരു പരിഹാരത്തെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പ്രശ്നത്തെ കേട്ടില്ല എന്നുള്ളൊരു ഒരു തോന്നലുമായിട്ടാണ് നമ്മളെടുത്തു നിന്ന് എന്ത് ചെയ്യുന്നത്, ആ കുട്ടി മടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇതെന്തുണ്ടാക്കും എന്ന് ചോദിച്ചാൽ നമ്മളും നമ്മുടെ മക്കളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഇത് വിള്ളലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, മക്കളും രക്ഷിതാക്കളുമായിട്ടുള്ളൊരു ഒരു ബന്ധം എന്നുള്ളത് അത് വളർന്നു വരുന്നത്, അതിൻ്റെ ആഴം കൂടുതലായി ഉണ്ടാകുന്നത്, ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു ആശയവിനിമയം എങ്ങനെ എന്നുള്ളതും സ്നേഹപ്രകടനങ്ങൾ എങ്ങനെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. അതാണല്ലോ ഒരു കുട്ടിക്ക് കുട്ടിയുടെ ഉപ്പയോടും ഉമ്മയോടും തോന്നുന്ന ഒരു സ്നേഹത്തിൻ്റെ ആഴം എത്ര എന്നുള്ളത് പ്രകടിപ്പിക്കുന്നതിൻ്റെ രീതി ഈ രൂപത്തിൽ തന്നെയാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് നൽകുന്നൊരു സമയം എന്നുള്ളതും കുട്ടി നമ്മളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ബഹുമാനവും വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ നമ്മുടേതായിട്ടുള്ള ലോകത്ത് അതിനത്ര തന്നെ പ്രാധാന്യമില്ലെങ്കിലും നമ്മളതിന് ആ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാകുന്നൊരു നിമിഷത്തിൽ നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട് പല കുട്ടികളെയും കുറിച്ചിട്ട്. ഒന്ന് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര സംസാരമായിരുന്നു അല്ലേ, ചെറുപ്പത്തിലൊക്കെ ഭയങ്കര എല്ലാ കാര്യവും വീട്ടിൽ വന്ന് പറയലുണ്ട്, സ്കൂളിൽ നടന്നത് എല്ലാ കാര്യവും വീട്ടിൽ വന്ന് പറയലുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഒന്നും എന്ത് ചെയ്യില്ല, സംസാരിക്കലില്ല, അധികം ഒന്നും എന്ത് ചെയ്യില്ല, നമ്മളോടൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും പറയലില്ല അപ്പോൾ എന്നുള്ള പരാതിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ കുട്ടി പരാതിപ്പെടുന്ന കുട്ടികളുടെ അവർ സംസാരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ നമ്മളുമായിട്ട് ഒരുപാട് വർത്തമാനം പറയാൻ ആഗ്രഹിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന ഒരു റെസ്പോൺസ്, നമ്മളവിടെ കേട്ടുകൊണ്ടിരുന്നിരുന്ന ഒരു രൂപം, അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തുകൊണ്ടാണ് ആ വിള്ളൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് കേൾക്കുക എന്നുള്ളത് ഒരു ബന്ധം എന്നുള്ളതിൻ്റെ ആഴം എന്നുള്ളതിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, തീരുമാനിക്കപ്പെടുന്നുണ്ട്. അവിടെ ബാധിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അടുത്തൊരു വിഷയത്തിലോട്ട് പോകാം. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് നമ്മളോടുണ്ടാകേണ്ട ബഹുമാനവും നമ്മളോടുണ്ടാകേണ്ട സ്നേഹവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് അല്ലേ. എന്നെ കുട്ടി ഒരുപാട് സ്നേഹിക്കണം എന്നുള്ളതും എന്നെ കുട്ടി ഒരുപാട് ബഹുമാനിക്കണം എന്നുള്ളതെല്ലാം ഏതൊരു രക്ഷിതാവിൻ്റെയും ഒരാഗ്രഹമാണ് അല്ലേ. പലപ്പോഴും അതൊരു അവകാശമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം മുന്നിൽ വെക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സ്നേഹവും ഈ ഒരു ബഹുമാനവും എല്ലാം വളർത്തി എടുക്കുന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ അത് രൂപപ്പെടുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഈ രൂപത്തിലുള്ള അവരോടുള്ള ഇൻട്രാക്ഷനിൽ നിന്നാണ് അല്ലേ. നമ്മൾ ഈ കേൾക്കുന്ന രൂപവും ശൈലിയും കാര്യങ്ങളുമാണ് എൻ്റെ ഉപ്പ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കുട്ടി ആലോചിച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് വരുന്നൊരു ഫീലിംഗ്. എൻ്റെ ഉമ്മ എന്ന് കുട്ടി ആലോചിച്ചു നോക്കുമ്പോൾ കുട്ടിക്കുണ്ടാകുന്നൊരു ഫീലിംഗ് എന്നത് ഈ ഇൻട്രാക്ഷനിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ ഈ കേൾക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതിലൂടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉപ്പയും ഉമ്മയും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ചെന്ന് പറയാനും എൻ്റെ പ്രശ്നങ്ങൾക്ക് ചെന്ന് അറിയിക്കാനും അല്ലെങ്കിൽ എനിക്കൊരു പരിഹാരം കാണാനും എന്നെ സമാധാനിപ്പിക്കാനും എൻ്റെ ഇമോഷൻസിന് എൻ്റെ വികാരങ്ങൾക്ക് ഒരു ഒരു സേഫായിട്ടുള്ളൊരു ഒരു ഇടമാണത് എന്നുള്ളൊരു തോന്നലുണ്ടാവുക എന്നുള്ളതാണ്. എന്തൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിക്കോട്ടെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേക്കെ. കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും കണ്ടൊന്ന് പേടിച്ചു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉള്ളത് ഇത് കേട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും കണ്ടൊന്ന് പേടിച്ചു, അതല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു കാര്യത്തിൽ നേടാൻ പറ്റാത്തത് കൊണ്ടൊരു നിരാശയുണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മളെ അടുക്കലോട്ട് വന്ന് രക്ഷിതാവിൻ്റെ അടുക്കലോട്ട് വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുക. അല്ല, ഞാൻ എൻ്റെ ഉപ്പാടെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം ഒന്നിരുന്ന് സംസാരിച്ചാൽ ഞാൻ ഓക്കെ ആവും. ഞാൻ എൻ്റെ ഉമ്മാടെ അടുത്ത് ഒരു 10 മിനിറ്റ് പോയിരുന്നാൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമെന്നുള്ളൊരു തോന്നലിലോട്ട് ഒരു കുട്ടി, അത് ഒരു 10 വയസ്സുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിലും ഒരു ഒരു 15, 16, 18 വയസ്സുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു തോന്നലിലോട്ട് ആ കുട്ടിയെ എത്തിക്കൊണ്ട് വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് നമ്മൾ നൽകിയിരുന്ന സമയവും ബഹുമാനവും എന്നുള്ളതിൽ നിന്നാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ തോന്നുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ വഴിതെറ്റി പോകുക എന്നുള്ളതോ നമ്മൾ ആഗ്രഹിക്കാത്ത വഴികളിൽ അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ള സാഹചര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു വരികയാണ് എന്ത് ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു ഇടമുണ്ടാക്കി എടുക്കുക എന്നുള്ളത്, അവർ ഒരുപാട് സമാധാനം കിട്ടുന്ന, അവർക്ക് ഒരുപാട് സമാധാനം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഇടമായി രക്ഷിതാക്കൾ മാറുക എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ പറയുന്നൊരു ഇൻട്രാക്ഷനിലൂടെ വളർത്തിയെടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഒരു കൗൺസിലിംഗ് കാര്യങ്ങളിലൊക്കെ ഇടപഴകുന്ന സമയത്ത് കുട്ടികൾ അവരെ വിലയിരുത്തുന്നത് പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് അവരോടുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്നാണ് അല്ലെ. ഞാനിപ്പോൾ ഒരു സംഭവം പറയാം. എൻ്റെ അടുത്ത് ഒരു ഒരു 10-9 വയസ്സുള്ളൊരു കുട്ടി ഏകദേശം, ആ കുട്ടീനെ കൊണ്ടുവന്നത് തീരെ അങ്ങനെ ഒരു ഒരു മിണ്ടാട്ടം കാര്യങ്ങളൊന്നുമില്ല, എപ്പോഴും ഒരു ഒരു ഭയങ്കര ഡള്ളാണ്, അങ്ങനെ ചിരിക്കൂല, എന്തോ ഒരു വിഷമുള്ള പോലെയാണ് ഏത് നേരവും കുട്ടി ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ഒരു പ്രയാസം മുന്നിൽ വെച്ചിട്ടാണ് ആ കുട്ടീനെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ രക്ഷിതാക്കളായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കുറച്ചു നേരം കുട്ടീനായിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്നുള്ള നിലക്ക് കുട്ടീനോട് സംസാരിച്ച് കാര്യങ്ങളങ്ങനെ ആദ്യമൊന്നും പറയുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ കുട്ടി പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്ര നല്ല ആളൊന്നല്ല. അപ്പം ഞാൻ ചോദിച്ചു, ആ എന്തേ അങ്ങനെ തോന്നാൻ, അല്ല ഇത് എന്ന് പറയണത് ഞാൻ എന്ത് ചെയ്താലും ഇതൊരു ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ആവല്, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഉമ്മാക്കുന്നത് ഇഷ്ടപ്പെടലില്ല, അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അത്ര നല്ല ആളൊന്നല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഒതുങ്ങിക്കൂടാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആ കുട്ടി സ്വമേധയാ എത്തിച്ചേരുക എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ കുട്ടിയോട് എന്തുകൊണ്ട് ഞാൻ നല്ലതല്ല എന്നൊരു ചിന്ത കുട്ടിക്ക് വന്നു എന്നുള്ളതിൻ്റെ കാരണത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് സംസാരിച്ച് വന്നപ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില പഠന വിഷയങ്ങളിൽ, അതല്ല എങ്കിൽ ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്ന രക്ഷിതാവിനടുത്തുനിന്നുള്ള പ്രതികരണങ്ങൾ അല്ലേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സൂചി പഠിപ്പിച്ച വിഷയമാണ് എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ നേരിടുന്നത് എന്നുള്ളത്. നീ എപ്പോഴും ഇങ്ങനെയാണ്, നീ ഭയങ്കര മോശമാണ്, നിന്നെ കൊണ്ട് ഇതൊക്കെ നടക്കുള്ളൂ എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് എന്ന് പറയുന്ന ഒരു ആശയം ഇവിടുന്നാണ് രൂപപ്പെടുന്നത് അല്ലേ. പലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാം, ഞാൻ എന്ത് എന്നുള്ളതിൻ്റെ ഒരു ആശയം എന്നുള്ളതിൻ്റെ അടിത്തറ, ഞാൻ മോശമാണ് എന്നുള്ളത് എന്നുത്തരം വരുന്ന ഒരു കുട്ടിയുടെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ അപകടകരമാണ് അല്ലെ. അത് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു ചാനൽ എന്ന് പറയുന്നത് പലപ്പോഴും ഈ കുട്ടിയുമായിട്ടുള്ള ആശയവിനിമയത്തിൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്ന ചില എന്താ പറയുക, അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യം പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം കുട്ടി ഇതെല്ലാം പറഞ്ഞു വന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ദേഷ്യത്തിലോ സങ്കടത്തിലോ വിഷമത്തിലോ ഒക്കെ ആയിരിക്കാം നമ്മൾ ആ പ്രതികരണം മുന്നിൽ വെച്ചിട്ടുണ്ടാവുക. എന്താണ് എന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ആ രൂപത്തിലൊരു തോന്നലുണ്ടാകുമ്പോൾ അത് പിന്നെ മായ്ച്ചു കളയാനോ അത് തിരിച്ചാനോ അതങ്ങനെയല്ല എന്നുള്ളത് മാറ്റി തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത് സമയമെടുക്കുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലാണ് ആ രൂപത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉള്ളത് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി അവരോടുള്ള സംസാരങ്ങൾ നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രയിൽ നിന്നും എല്ലാം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയും ചരിത്രത്തിൽ എവിടെയും കുട്ടികളുമായിട്ടുള്ളൊരു ആശയവിനിമയത്തിൽ, മക്കളുമായിട്ടുള്ളൊരു ഒരു ബന്ധത്തിൽ ഒരുപാട് ശക്തിയേറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ ആ രൂപത്തിൽ മൂർച്ചയേറിയിട്ടുള്ള സംസാരങ്ങൾ കൊണ്ടോ ഒരു ഉപദേശം നൽകുന്നതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ചരിത്രത്തിൽ അങ്ങനെ അങ്ങ് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും പറഞ്ഞു പോയത് തന്നെയാണ് ലുഖ്മാൻ അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലെല്ലാം ആ കുട്ടിയെ വിളിക്കുന്നത് തന്നെ യാ ബുനയ്യ എന്നുള്ളതാണ്, പുന്നു മോനെ എന്നുള്ളതിൽ വിളിച്ചുകൊണ്ടാണ് ഓരോ ഉപദേശവും ലുഖ്മാൻ അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മക്കളല്ലാത്ത കുട്ടികളോട് പോലും എന്തെങ്കിലും ഉപദേശം കൊടുക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാം. യാ ഗുലാം, കുട്ടിയെ എന്ന് വിളിച്ചുകൊണ്ടുള്ള സ്നേഹത്തിൻ്റെ ഭാഷണത്തിലാണ് പലപ്പോഴും ഈ ഉപദേശങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. നമ്മുടെ മക്കളോട് നമുക്ക് ആ ഒരു രൂപത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾ കൊണ്ട്, നമ്മുടേതായിട്ടുള്ള ചിന്തകൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് ആ ക്ഷമയും നമുക്ക് അവരെ ഉൾക്കൊള്ളാനുള്ളൊരു സമയവും നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയില്ല എന്നുള്ളതോ, റബ്ബിന് തൃപ്തികരമല്ലാത്തൊരു ജീവിതമാണ് അവരിന്ന് ജീവിക്കുന്നത് എന്നുള്ള ഒരു സങ്കടത്തിലോട്ട് അത് കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ചെറിയ മക്കൾ മുതലുള്ള ആളുകളോട് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത് അവരെങ്ങനെയാകണം എന്നുള്ളത് പലപ്പോഴും ഒരു വരവരച്ചത് കൊണ്ട് ഇന്നതാണ് നീ ആകേണ്ടത് എന്നുള്ളത് എഴുതി കൊടുത്തത് കൊണ്ട് സംഭവിക്കുന്നില്ലല്ലോ. ഈ പറയുന്ന ആശയങ്ങളിൽ നിന്ന്, ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ആ കുട്ടിയെ മനസ്സിലാക്കി, രക്ഷിതാവിനെ മനസ്സിലാക്കി, ലോകം എന്ത് എന്നുള്ളത്, ജീവിതം എന്ത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന രൂപത്തിൽ എന്തായാലും നമ്മൾ തീരുമാനിച്ചതാണ് പാരൻറ്റിങ് എന്നുള്ളത് എങ്ങനെ ആകണം എന്നുള്ളത്. അത് തെറ്റുകൾ തിരുത്താൻ തയ്യാറായി മുന്നിലിരിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ തിരുത്തലുകൾ നടത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകിയെങ്കിലേക്കും മാറകട്ടെ. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആശയ കുഴപ്പങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത് കൃത്യമായിക്കൊണ്ട് എന്താണോ വരുന്ന സംശയങ്ങൾ എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ച് അത് ചോദിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ചോദിച്ച് ഡിസ്കഷൻ്റെ സമയത്ത് അത് മുന്നിലോട്ട് വെച്ച് തീർക്കാനുള്ള സംശയങ്ങളെല്ലാം തീർച്ച മുന്നോട്ട് പോകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലൊരു രക്ഷിതാവാകാനും റബ്ബിനെ സ്നേഹമുള്ള മക്കളെ വളർത്തിയെടുക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മാഷാഅല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. കോഴ്സിലെ നാലാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കേട്ടത്. ക്ലാസ് എടുത്തത് അഖീൽ അൽഹിക്കമി. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം.
2: ഒരു നല്ല രക്ഷിതാവിന് നിർബന്ധമായും ഉണ്ടാകേണ്ട ഗുണമെന്ത്? ഓപ്ഷൻ എ കേൾക്കുക, ഓപ്ഷൻ ബി ഉപദേശിക്കുക, ഓപ്ഷൻ സി ശകാരിക്കുക. രണ്ട്, കുട്ടിയുടെ രക്ഷിതാവുമായിട്ടുള്ള ബന്ധം ആഴമേറുന്നത് എപ്പോൾ? ഓപ്ഷൻ എ കുട്ടിയെ കേൾക്കുമ്പോൾ, ഓപ്ഷൻ ബി കുട്ടിയോട് സംസാരിക്കുമ്പോൾ, ഓപ്ഷൻ സി ഗിഫ്റ്റ് കൊടുത്താൽ. മൂന്ന്, കുട്ടികൾ സ്വന്തത്തെ വിലയിരുത്തുന്നത് എങ്ങനെ? ഓപ്ഷൻ എ സ്വയം അവലോകനം, ഓപ്ഷൻ ബി രക്ഷിതാക്കളിലൂടെ, ഓപ്ഷൻ സി സഹപാഠികളിലൂടെ.
3: പീസ് റേഡിയോ, tuned to reality. A
4: أعوذ بالله من الشيطان الرجيم.
5: وما خ

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു. ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ട് എല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവതരണം ഉമർ ഹാറൂൻ ബിൻ ഫൈസൽ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ അസീസിൽ ഗഫാർ മുകവ്വിറിൽ ലൈലി വൻ നഹാർ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാൽ മുഖ്താർ വഅല ആലിഹി വസഹ്ബിഹി അഖിയാർ. ഏറെ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ നികല മേഖലകളിലും റഹ്മാനായ റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമേയെന്ന് സ്വമേധയാ എന്നെയും ഉപദേശയാൽ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അധികം ആമുഖമൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ പ്രായം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും അറിവിലും ജ്ഞാനത്തിലും വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന പ്രഗത്ഭനായ സഹാബിയാണ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി ബിൻ ഉമർ ഇബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കൗമാരക്കാരനായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തോളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ആകണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആകണം. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മളിൽ അധിക പേരും ഒരുപാട് കേട്ടിട്ടുണ്ടാകണം. പക്ഷേ ഇതിൻ്റെ ആയത്തിലേക്ക് ഇറങ്ങി നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് അഗാധമായി നാം ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എത്ര അർത്ഥവത്തായ ഈ ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നാം എങ്ങനെ കാണണം, എങ്ങനെ ഈ ദുനിയാവിനോട് നാം സമീപനം പാലിക്കണമെന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ തരുന്നത്. അവിടെ നിന്നാ പറഞ്ഞത്, ആദ്യം കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാകണം. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഒരുപാട് പേർ പ്രവാസ ജീവിതം നയിക്കുകയാണ്. പല ദേശങ്ങളിലും പല രാജ്യങ്ങളിലുമായി അവർ സ്വന്തം വീടും കുടുംബവും നാടും മക്കളും എല്ലാം വിട്ട് അവരെല്ലാം പിരിഞ്ഞ് അവർ വിദേശത്താണ്. അവരുടെ ലക്ഷ്യം എന്താണ്? സമ്പാദിക്കുക, കഴിവിൻ്റെ പരമാവധി സമ്പാദിക്കുക. എന്നിട്ടോ അവരുടെ ഉമ്മയും ഉപ്പയും മക്കളും ഭാര്യയും കുടുംബവുമെല്ലാമുള്ള ആ ഒരു സ്വന്തം നാട്ടിലേക്ക് ആ സമ്പാദ്യമെല്ലാം പറഞ്ഞേക്കുക. അതൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്, അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് അവർ. അവരുടെ ജീവിതം നാം ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ വളരെ ലളിതമായിരിക്കും. എല്ലാം ഒന്നിലൊതുങ്ങുന്ന ജീവിതം, വളരെ ലളിതം. എന്നും സ്വന്തം നാടും സ്വപ്നം കണ്ട് ഉറങ്ങുന്നവർ. സഹോദരങ്ങളെ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അപരിചിതർ. നാമും ഈ ദുനിയാവിൽ അപരിചിതരാണ്. നമ്മുടെ യഥാർത്ഥ വീട്, യഥാർത്ഥ കുടുംബം, യഥാർത്ഥ മക്കൾ എല്ലാമുള്ളത് പരലോകത്താണ്. അവിടുത്തേക്ക് വേണ്ടിയുള്ള സമ്പാദനത്തിനാണ് ഈ ദുനിയാവിൽ നാം വന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടെ കുറേ കാലം കഴിച്ചു കൂട്ടാനൊന്നുമല്ല. ഇവിടെ നമ്മൾ കുറേ കാലം നിൽക്കൂല. അപ്പോൾ അവിടുത്തേക്കുള്ള സമ്പാദനം പരമാവധി സമ്പാദിച്ച് ഇബാദത്തുകൾ ചെയ്ത് നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി പറഞ്ഞേക്ക്, അവിടത്തേക്ക് വേണ്ടി മാറ്റിവെക്കുക. അതിനുവേണ്ടിയാണ് നാം നമ്മുടെ സ്വന്തം നാടിൽ നിന്നും ഈ വിദേശത്തേക്ക് വന്നിട്ടുള്ളത്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക.

0: മൽമരത്തിന് ചുവട്ടിലിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ്റെ ക്ഷീണമകറ്റി അവനതാ വീണ്ടും യാത്ര തുടരുന്നു. ഒരിക്കലും അവനവൻ്റെ ആ ഒരു മരത്തണലിൽ എന്നും കഴിച്ചുകൂട്ടാൻ പരിശ്രമിക്കുമോ, ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. ഇതേപോലെയാണ് നമ്മുടെ ദുനിയാവ്. ധാരാളം വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ഭൂമിയിൽ തുച്ഛമായ ചില സമയം മാത്രം ജീവിക്കാനിരിക്കുന്നവരാണ് നാം. അതെ, ഈ 60-70 കുറച്ചാണ് ഈ ദുനിയാവിന്. ദുനിയാവ് ധാരാളം കാലമായി സൃഷ്ടിക്കപ്പെട്ടിട്ട് അതെ ഈ ദുനിയാവിൽ നാം ഈ കടന്നു പോകുന്നത് ആ ഒരു തണൽ മരത്തിൽ വിശ്രമിക്കുന്നവനെ പോലെ കുറച്ചു കാലത്തേക്കാണ്. ഇവിടുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോവും നമ്മൾ. അതുകൊണ്ട് ഈ ദുനിയാവിനെ നാം ഇത്തരത്തിലാണ് സമീപിക്കേണ്ടത്. സഹോദരങ്ങളെ, സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തെ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. അവിടുന്ന് എന്താ പറഞ്ഞത്? يعلموا انما الحياه الدنيا لعب ولهو وزينه وتفاخر بينكم وتكاثر في الاموال والاولاد يعلموا നിങ്ങൾ അറിയണേ انما الحياه الدنيا لعب ولهو ഈ ഐഹിക ജീവിതം എന്നാൽ ലഅബ് കളിയാണ്. സഹോദരങ്ങളെ, ചെറിയ കുട്ടികളെ നമ്മൾ കാണാറില്ലേ, ആ കുട്ടികൾ എന്തിലും ഏതിലും ഒരു കളി അന്വേഷിച്ച് നടക്കുന്നവരാണ്. എന്ത് കിട്ടിയാലും അതൊരു കളിയായി മാറ്റാനാണ് അവർ പരിശ്രമിക്കാറുള്ളത്. ആ കുട്ടി പ്രായത്തിൽ നിന്നും കുറച്ചങ്ങ് വളർന്നൊരു കൗമാരമൊക്കെ എത്തുമ്പോൾ, കൗമാരം വിട്ട് കുറച്ചങ്ങ് എത്തുമ്പോൾ ആ ഒരു ടീനേജിൻ്റെ പ്രായത്തിൽ വലഹുവൻ, അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ പറഞ്ഞിരുന്നത് ആ ഓരോ ഘട്ടവും കടന്നു പോകുന്ന കൃത്യ ഓർഡറിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിട്ടുള്ളത്. വലഹുവൻ, അവർ വിനോദത്തിലാണ്. നമ്മുടെ യുവത്വത്തിന് മുമ്പുള്ള ആ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ ഡി ജെ പാർട്ടിയിലും ക്ലബ്ബുകളിലും കവലകളിലും തിമിർത്താടുകയാണ്. സഹോദരങ്ങളെ, അതേ റബ്ബ് പറഞ്ഞത് അത്ര കൃത്യമാണ്. അത് കഴിഞ്ഞാലോ അവർ യുവത്വത്തിലേക്കെത്തുമ്പോൾ വസീനത്തുൻ, അലങ്കാരത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. പ്രൗഢമായ ജീവിതം, ആഡംബരത്തിൻ്റെ മുകളിൽ അവർ ഇങ്ങനെ മറന്നാടുകയാണ്. ലക്ഷറി വാച്ചും വലിയ വലിയ വീടുകളും മറ്റും ആളുകളെ കാണിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. അതിനുവേണ്ടിയാണ് യുവാക്കളുടെ ചിന്ത എപ്പോഴും ആളുകളുടെ മുമ്പിൽ അലങ്കാരമായി നടക്കുക, പ്രൗഢതയോടെ ഇങ്ങനെ പൊലിവിൽ നടക്കുക. അതാണ് ഇന്നത്തെ സമൂഹം പറയാറുള്ളത്. അതും കഴിഞ്ഞ് യുവത്വവും പിന്നിട്ട് കുറച്ചങ്ങ് കഴിഞ്ഞ് മക്കളൊക്കെ ആയി കുറച്ചങ്ങ് പ്രായമാകുമ്പോൾ വത്തഫാഹുറുൻ, പൊങ്ങച്ചാണ്, കിബറാണ്. അതും കഴിഞ്ഞ് ഒരു പടുവൃദ്ധനായി ഒന്നുമില്ലാതെ ആ ഒരു പ്രായാധിക്യത്താൽ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ പേരക്കുട്ടികളും മക്കളുമൊക്കെ ആയി അങ്ങനെ അവരിങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ വത്തക്കാസുറും ഫിൽ അംവാലി വൽ ഔലാദ് നാം കാണാറുണ്ട്. ധാരാളം വൃദ്ധന്മാർ, പ്രായമായ ആളുകൾ, അവർ പങ്കച്ചം പറയുന്നില്ലേ, അവരിങ്ങനെ ആധിക്യം പറയും, എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, ഇത്ര മക്കളുണ്ട്, അതുണ്ട്, ഇതുണ്ട്. സഹോദരങ്ങൾ, ശരിയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്ത് എത്ര കൃത്യമാണ്! ഇതാണ് ജീവിതം, ഇതാണ് ദുനിയാവ്. ഫല യഗുറന്നക്കുമുൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവ്, ഈ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, കാണാൻ പച്ചപ്പുള്ള സുന്ദരമായ ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാണ് ദുനിയാവ്. അവസാനമായി അലി റളിയല്ലാഹു അൻഹു നമ്മളോട് ഉപദേശമായി നൽകിയൊരു ഉപദേശമുണ്ട്. എന്താണ്? കൂനു അബ്നാ അൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിൻ്റെ മക്കളാവുക. വലാത്ത കൂനു അബ്നാ അദ്ദുന്യ, നിങ്ങൾ ദുനിയാവിൻ്റെ മക്കളാകരുത്. എന്താണ് ദുനിയാവിൻ്റെ മക്കളായ പ്രശ്നം? ദുനിയാവിൻ്റെ പിന്നാലെ പോയവന് ദുനിയാവ് കിട്ടണമെന്നൊരു ഉറപ്പില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം വെറുതെ കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കൂല. എന്നാൽ കുനു അബ്നാ അൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിൻ്റെ മക്കളാവുക എന്ന് പറഞ്ഞാൽ ആഖിറത്തിൻ്റെ പിന്നാലെ കൂടുന്നവൻ്റെ പിന്നാലെ ദുനിയാവ് കൂടും, പിന്നാലെ വരും ദുനിയാവ്. ആഖിറത്തോ അതിനുവേണ്ടി പരിശ്രമിച്ചവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തും കൊടുക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ലംഘിക്കില്ല. വമൻ അസ്ദഖു മിൻ അല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാളും സത്യം പറയുന്ന വേറാരാണുള്ളത്? അതുകൊണ്ട് ആഖിറത്തിനു വേണ്ടി പരിശ്രമിക്കുക, ആഖിറത്തിനു വേണ്ടി പണിയെടുക്കുക. ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവതിന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന വിഷയത്തിലൂന്നിയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരിപ്പിച്ചത് ഉമർ ഹാറൂന് ബിൻ ഫൈസൽ.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്.

0: അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനമേകുന്ന പീസ് റേഡിയോയുടെ ഹിഫ്ളുൽ ഖുർആൻ സൂറ ഇബ്രാഹിമിലെ 9-ാമത്തെ വചനമാണ് നാം ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കുന്നത്. അവതരണം ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, സൂറത്തു ഇബ്രാഹിമിലെ 8-ാമത്തെ 9-ാമത്തെ വചനത്തിൻ്റെ ആദ്യത്തൊരു ഭാഗവുമാണ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നാം പഠിച്ചത്. നാം ഇതുവരെ പഠിച്ച എല്ലാ ആയത്തുകളും ശ്രോതാക്കൾ നല്ല രീതിയിൽ തന്നെ അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടർന്നുള്ള ഭാഗം നമുക്ക് പഠിക്കാം. ആദ്യം ഞാൻ പാരായണം ചെയ്യാം.

أيديهم فردوا أيديهم في أفواههم وقالوا

0: അൽഹംദുലില്ലാ, നാം ഇത് പഠിച്ചത് 9-ാമത്തെ ആയത്തിൻ്റെ 2-ാമത്തൊരു ഭാഗമാണ്. ഇൻഷാല്ലാ, നാം ഇതുവരെ പഠിച്ച ഈ ഒരു 9 വചനങ്ങൾ എല്ലാ ശ്രോതാക്കളും നല്ല രീതിയിൽ തന്നെ, പറ്റുന്നതെങ്കിൽ അർത്ഥം വായിച്ചുകൊണ്ട് തന്നെ പഠിക്കണം എന്നാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇനിയും കൂടുതൽ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ. ബൽജീരിയൻ റോസ്. രചന മുംതസിർ പെരിങ്ങത്തൂർ. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. ബൽജീരിയൻ റോസ്. എഴുത്ത് മുംതസിർ പെരിങ്ങത്തൂർ. വെള്ളമുണ്ടും കുപ്പായവുമാണ് അബ്ദുല്ല ഹാജിയുടെ സ്ഥിരം വേഷം. അവിടെവിടെയായി നരച്ച താടിരോമങ്ങളിൽ മകിലാഞ്ചി ചുവപ്പ് തിളങ്ങുന്നുണ്ട്. ഉംറ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഒരാഴ്ചയാകുന്നതേയുള്ളൂ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അയാൾ പള്ളിയിലേക്ക് ഉറങ്ങാൻ തുടങ്ങി. മകൻ വിദേശത്തു നിന്നും കൊടുത്തയച്ച ബൽജീരിയൻ റോസിൻ്റെ മണമുള്ള അത്തറും കൈവെള്ളയിൽ തേച്ച് മുല്ലപ്പൂ നിറമുള്ള തൻ്റെ തൊപ്പിയും തലയിൽ വച്ച് അയാൾ പള്ളിയിലേക്ക് നടന്നു. വഴിയിൽ വെച്ചാണ് സുഹൃത്ത് സലാമിനെ കണ്ടത്. മുമ്പ് ചെയ്ത ഉംറയെക്കുറിച്ചും ഇത്തവണ ചെയ്ത ഉംറയെക്കുറിച്ചും ഹറമിൽ വന്ന മാറ്റങ്ങളെയും സൗകര്യങ്ങളെയും പറ്റിയൊക്കെ അബ്ദുല്ല ഹാജി വാചാലനായി. അതിനിടയിൽ സമപ്രായക്കാരൻ കൂടിയായ സലാം ആശ്ചര്യപൂർവ്വം ചോദിച്ചു, ഉംറയും കഴിഞ്ഞു വന്ന് പുതിയൊരു കാറ് കൂടി വാങ്ങിച്ചു അല്ലേ? ആ, അത് പിന്നെ പള്ളി പ്രസിഡന്റായ സ്ഥിതിക്ക് ഓരോ കാര്യങ്ങൾക്കായി യാത്രയൊക്കെ പോകേണ്ടി വരില്ലേ? പിന്നെ ദൂരെ യാത്രയ്ക്കൊന്നും ഇപ്പോഴുള്ള വണ്ടി സുഖം പോരാ. ഇപ്പോൾ എടുത്ത പുതിയ വണ്ടിക്ക് നല്ല പൈസയില്ലേ? സലാം സംശയം മാറ്റിവച്ചില്ല. പൈസ ഒക്കെ ഉണ്ട്, ഇത് പിന്നെ മാസാമാസം കിട്ടിയാൽ മതി. അപ്പോൾ ലോണാണോ? ആ, ലോൺ തന്നെ. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ഖൈറായി കിട്ടി, അൽഹംദുലില്ലാ. അത് പലിശ ഇടപാടല്ലേ അബ്ദുല്ല? സലാം ചോദിച്ചു. പലിശ തന്നെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കണക്ക് കാണിക്കേണ്ടി വരില്ലേ? അപ്പോ പടച്ചോനിക്ക് കണക്ക് കാണിക്കേണ്ടേ അബ്ദുല്ല? സലാമെ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എത്ര പൈസ ടാക്സ് അടക്കേണ്ടി വരുമെന്ന്. വലിയ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ലോണാവാമെന്നതിന് ഒരു ഫത്വയും പറഞ്ഞു തന്നു. പള്ളിമുറ്റത്തേക്ക് കയറുന്നതിനിടയിൽ അബ്ദുല്ല ഹാജി പറഞ്ഞു, റൊക്കം പൈസയും കൊടുത്ത് വാങ്ങിച്ച തൻ്റെ പഴയ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു അന്നേരം സലാം. സമയം കളയാണ്ട് പോയി സുന്നത്ത് നിസ്കരിക്ക് സലാമേ. പള്ളിക്കകത്തേക്ക് കയറുന്നതിനിടയിൽ സലാമിനോട് അബ്ദുല്ല ഹാജി സ്വരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. സലാം ഒന്നുമൊഴിയാതെ അയാളെ നോക്കി പുഞ്ചിരിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, ഉസ്താദിൻ്റെ ഫത്വയുണ്ടല്ലോ. പിന്നെ ഉംറയൊക്കെ ചെയ്ത് പാപം കഴുകിക്കളഞ്ഞു വന്നതല്ലേ? വല്ലാത്തൊരു അവസ്ഥ തന്നെ. നിഷിദ്ധമാണെന്നറിഞ്ഞിട്ടും പലിശക്കെണിയിൽ വിശ്വാസികൾ ചെന്നു ചാടുന്നു. ചിലർ മനഃപൂർവ്വം, മറ്റു ചിലർ നിവൃത്തികേടുകൊണ്ടും. ബോധവൽക്കരണത്തിൻ്റെ അഭാവം ഈ വിഷയത്തിൽ സമുദായത്തിൽ നല്ലപോലെ മുഴച്ചു കാണുന്നുണ്ട്. മഹല്ല് കമ്മിറ്റികളും ഖതീബുമാരും മനസ്സുവച്ചാൽ കുറേയൊക്കെ പരിഹാരമുണ്ടാകും. എന്നാൽ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്തു പിടിച്ചാൽ എന്തു ചെയ്യാനാ? നിങ്ങളിതുവരെ കാതോർത്തത് നുറുങ്ങുകൾ. ബൽജീരിയൻ റോസ്. മുംതസിർ പെരിങ്ങത്തൂരിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തുൻ നിസ 78-79 വചനങ്ങൾ. ഹൃദയവസന്തത്തിൽ ഈ വചനങ്ങളെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനായ മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 78-ാമത്തെ ആയത്താണ് ഓതിക്കേൽപ്പിച്ചത്. തൊട്ട് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല 77-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയാൽ ആ കാര്യത്തിൽ ഭയം കാണിക്കുകയും അതുപോലെ തന്നെ ആക്ഷേപത്തോടുകൂടി എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്, ഞങ്ങളെ ഈ ദുനിയാവിൽ തന്നെ കുറച്ചുകൂടി ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്നൊക്കെ പ്രതികരിച്ച ചില ദുർബല വിശ്വാസികളെക്കുറിച്ചായിരുന്നു അള്ളാഹു പരാമർശിച്ചത്. അതിനുശേഷം 78-ാമത്തെ ആയത്തിൽ പറയുന്നു, ഐനമാത്തക്കൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യുതിരിക്കും, നിങ്ങളെ പിടിപെടും അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടും, അൽ മൗത്ത്, മരണം, വലവ് കുന്തും, നിങ്ങൾ ആയിരുന്നാലും ശരി, ഫീ ബുറൂജിം മുഷയ്യദ, ശക്തമായ കോട്ടകളിൽ, ഫീ ബുറൂജിൻ, കൊത്തളങ്ങളിൽ അല്ലെങ്കിൽ കോട്ടകളിൽ, മുഷയ്യത, കെട്ടിപ്പൊക്കപ്പെട്ട, തുസിബുഹും, അവർക്ക് ബാധിക്കുന്നുവെങ്കിൽ, ഹസനത്തുൻ, വല്ല നന്മയും, അപ്പോൾ വല്ല നന്മയും അവർക്ക് ബാധിച്ചാൽ, യഖൂലു, അവർ പറയും, ഹാദിഹി മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന്. ഇനി വ ഇൻ തുസിബുഹും, അവർക്ക് ബാധിക്കുന്നുവെങ്കിലോ, സയ്യിഅത്തുൻ, വല്ല തിന്മയും, യഖൂലു, അവർ പറയും, ഹാദിഹി, ഇത് മിൻ ഇൻദിക്, നിന്റെ അടുക്കൽ നിന്നാണ് എന്ന്. ഖുൽ, നബിയെ നിങ്ങൾ പറയുക, കുല്ലുൻ, എല്ലാം തന്നെ, മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കൽ നിന്നാകുന്നു, കുല്ലും മിൻ ഇൻദില്ലാ, ഫമാലിഹാ ഉലായി, എന്നാൽ ഇക്കൂട്ടർക്ക് എന്തു പറ്റി, എന്താണവർക്ക്, അൽ ഖൗം, ഈ ജനതയെ, ലാ യകാദൂന, അവർ ആകുമാറാകുന്നില്ല, ലാ യകാദൂന, അവർ ആകുമാറാകുന്നില്ല, യഫ്ഖഹൂന, ഗ്രഹിക്കുന്നവർ, ഹദീസ, ഒരു വിഷയവും ഒരു വർത്തമാനവും. ഇതാണ് 78-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. നിങ്ങൾ എവിടെ തന്നെ ആയിരുന്നാലും മരണം നിങ്ങൾക്ക് പിടിപെടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കൊത്തളങ്ങളിലായിരുന്നാലും അല്ലെങ്കിൽ കോട്ടകളിലായിരുന്നാലും ശരി, നബിയെ, അവർക്ക് വല്ല നന്മയും ബാധിക്കുന്നുവെങ്കിൽ അവർ പറയും, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ അവർ പറയും, ഇത് നിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. എന്നാൽ പറയുക, എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. എന്നാൽ ഈ ജനങ്ങൾക്ക് എന്താണ്? അവർ ഒരു വിഷയവും ഗ്രഹിക്കുമാറാകുന്നില്ല. ഇതാണ് 78-ാമത്തെ വചനം. നമ്മളത് ഖിറാഅത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐനമാ തകൂനു യുദരിക്കുമുൽ മൗത്ത്. അവിടെ രണ്ട് കാഫുണ്ട്, അതൊന്നിച്ച് യുദരിക്കും എന്ന് പറയണ്ട, യുദരിക്കുമുൽ മൗത്തു വലൗകൂത്തും വലൗകൂത്തും ഫീ ബുറൂജിൻ മുശയ്യദ വഇൻ തുസിബുഹും ഹസനതു യഖൂലൂ യഖൂലൂ ഹാദിഹി മിൻ ഇൻദില്ലാ. മിൻ അവിടെ ഇൽഹാർ ചെയ്യണം, ക്ലിയറായി പറയണം. പിന്നെ ഇൻദില്ലാ വഇൻ തുസിബുഹും അവിടെയും മണിച്ചുകൊണ്ട് പറയണം. വഇൻ തുസിബുഹും സയ്യഅതു യഖൂലൂ ഹാദി യഖൂലൂ ഹാദിഹി മിൻ ഇൻദിക്. അവിടെ മിൻ എന്നിടത്തും ഇൽഹാർ ചെയ്യുക. പിന്നെ ഇൻദിക്. ഖുൽ, അത് ഖാഫ് ഉച്ചരിക്കുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുൽ അല്ല, ഖുൽ കുല്ലും മിൻ ഇൻദില്ലാ ഫമാ ലിഹാഉലാഇൽ ഖൗം فَمَا لِهَؤُلَاءِ الْقَوْمِ لَا يَكَادُونَ يَفْقَهُونَ حَدِيثًا. അപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, മരണഭയം കൊണ്ടാണ് എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത് എന്നൊക്കെ ദുർബല വിശ്വാസികളായ, അല്ലെങ്കിൽ കപടവിശ്വാസികളായ ചില ആളുകൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് എവിടെയാണോ മരണം വിധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് മരണം വിധിച്ചിരിക്കുന്നത്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദരിക്കുമുൽ മൗത്ത്. ഇനി വലവ് കുന്തും ഫീ ബുറൂജി മുഷയ്യദ, നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട ഭദ്രമായ കോട്ടകളിൽ, കൊത്തളങ്ങളിൽ ആയിരുന്നാൽ പോലും. അപ്പോൾ ഞാൻ സുരക്ഷിതനാണ് എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് സുരക്ഷിതത്വത്തിന് വേണ്ടി ഇടം തേടിപ്പോകുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ എവിടെയാണെങ്കിലും ആ മരണത്തിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് മരണം കടന്നു വരും. ഇപ്പോൾ സൂറത്തുൽ ജുമാഅയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ആ മരണമുണ്ടല്ലോ, അതിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. قل ان الموت الذي تفرون منه فانه ملاقيكم ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. പിന്നെ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ ആ രക്ഷിതാവിങ്കൽ അവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് സൂറത്തുൽ ജുമാഅയിൽ അള്ളാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അല്ലേ, മരണം സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അപകടം പിണയുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അനിവാര്യമായും തൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ട സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ അള്ളാഹു ഓരോരുത്തർക്കും എന്താണോ, എവിടെ വെച്ചാണോ കണക്കാക്കിയത്, അത് സംഭവിക്കാതിരിക്കുകയില്ല. അത് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ അതിന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും, അതാണ് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. അള്ളാഹുവിൻ്റെ തീരുമാനം അത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. ആ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ തീരുമാനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതനാകാൻ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം സംഭവിക്കുകയില്ല എന്ന് പറയാൻ ഒരാൾക്കും പാടില്ല, നിർവാഹമില്ല എന്നർത്ഥം. പിന്നെ തുടർന്ന് പറയുന്നു, ഇൻ തുസിബുഹും ഹസനത്തും യഖൂലു ഹാദിഹി മിൻ ഇൻദില്ല. അല്ലേ, അവർക്ക് വല്ല ഹസനത്തും വല്ല നല്ല കാര്യം സംഭവിച്ചാൽ അത് പറയും, ഇത് അള്ളാഹുവിങ്കെന്നുള്ളതാകുന്നു എന്ന്. എന്നാൽ വ ഇൻ തുസിബുഹും സയ്യഅത്തുൻ, അവർക്ക് വല്ല തിന്മയും വല്ല ദോഷവും ബാധിച്ചാൽ അവർ പറയും, യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, ഇത് നിന്റെ ദുഷ്ടഗുണം കൊണ്ടാണ്, നിന്നെക്കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. ഇത് യഹൂദികളും നസ്വാറാക്കളും, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണെന്ന് ഖുർആനിലെ മറ്റു പല ആയത്തുകളിലും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് സംഭവിക്കുക. അതാണ് കുൽ, നബിയെ പറയുക, കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു. ഫമാലി ഹാഉലാഇൽ ഖൗമി ലാ യകാദൂന യഫ്ഖഹൂന ഹദീസ, ഈ ആളുകൾക്ക് എന്ത് സംഭവിച്ചു? അവർ കാര്യങ്ങൾ നേരെ ചൊവ്വേ ഗ്രഹിക്കുന്നില്ലല്ലോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പരാമർശിച്ചിരിക്കുന്നത്. തീർച്ചയായും നന്മ തിന്മകൾ ഏതെങ്കിലും വ്യക്തികളിലേക്ക് ശക്തികളിലേക്ക് ചാർത്തി പറയേണ്ടതല്ല, മറിച്ച് അള്ളാഹുവാണ് വൽ ഖദ്റി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. വിശ്വാസകാര്യങ്ങളിൽ സത്യവിശ്വാസികൾ വിശ്വസിച്ചു പോരേണ്ട കാര്യമാണ്. നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാകുന്നു എന്ന വിശ്വാസം. ആയത്തുമായി ബന്ധപ്പെട്ട് കാണാം. ഐനമാ തകൂനു യുൽഹിഖുകുമുൽ മൗതു ഫീ അയ്യി മകാനിൻ കുന്തും ഫീഹി ഇൻദ ഹുലൂലി ആജാലിക്കും, നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ഉള്ളത് നിങ്ങളുടെ അവധി എത്തിയാൽ മരണം അവിടേക്ക് വരും. വലവ് കുന്തും ഫീ ഹുസൂനിൻ മനീഅത്തിൻ ബഈദത്തിൻ അൻ സാഹത്തിൽ മആരിക്കി വൽ ഖിതാൽ, നിങ്ങൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന യുദ്ധമോ അല്ലെങ്കിൽ സംഘട്ടനമോ അതൊന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പോലും നിങ്ങളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ മരണം അവിടെ കടന്നു വരും. വഇ അഹ്സുല്ലഹും മാ യസുറുഹും മിൻ മതാഇ ഹാദിഹിൽ ഹയാത്ത് യൻസിബു ഹുസൂലഹു ഇലല്ലാഹി തആല, അവരുടെ ഒരു സ്വഭാവമാണ് അള്ളാഹു പറയുന്നത്. വല്ല സന്തോഷകരമായ കാര്യം അവർക്ക് സംഭവിച്ചാൽ അത് അള്ളാഹുവിലേക്ക് ചാർത്തി പറയും, ഇത് അള്ളാഹു ഞങ്ങൾക്ക് തന്നതാണ് എന്ന നിലക്ക്. വഇ യഖഅലൈഹിം മാ യക്റഹൂനഹു യൻസിബൂഹു ഇലർ റസൂലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഹാലതൻ വതശാഉമൻ, വല്ല ദോഷവും അവരെ ബാധിച്ചാൽ അത് പ്രവാചകന്റെ വരവോടുകൂടി സംഭവിച്ചതാണ്, പ്രവാചകനെ കൊണ്ടുണ്ടായതാണ് എന്ന് അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ ദുഷ്ടഗുണം നോക്കൽ കൊണ്ടും അവർ പറയും. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും, പ്രവാചകൻ തിരുമേനി മദീനയിലേക്ക് വന്നപ്പോൾ അതിനുശേഷം അവിടെ ഒരു വരൾച്ചയുണ്ടായി, ഒരു ക്ഷാമമുണ്ടായി. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് പ്രവാചകനെ കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. വമാ അലിമു അന്നദാലിക കുല്ലുഹു മിൻ ഇൻദില്ലാഹി വഹ്ദ, യഥാർത്ഥത്തിൽ അവരെന്താണ് മനസ്സിലാക്കുന്നത്? എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു, നന്മയാകട്ടെ തിന്മയാകട്ടെ, അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യമാകട്ടെ ദുഃഖകരമായ കാര്യമാകട്ടെ. ബിഖദാഇഹി വഖദ്രിഹി, അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, അവൻ്റെ തീരുമാനപ്രകാരമാണ്. ഫമാ ബാലുഹും ലാ യുഖാരിബൂന ഫഹ്മ ഐ ഹദീസിൻ തുഹദ്ദിസുഹും ബിഹി, അവരോട് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ അവരെന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നാണ് 78-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഇനി തുടർന്ന് 79-ാമത്തെ ആയത്തിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും അള്ളാഹു പരാമർശിക്കുന്നത്. മാ അസാബക മിൻ ഹസനതിൻ ഫമിൻ അല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅതിൻ ഫമിൻ നഫ്സിക് വഅർസൽനാക ലിന്നാസി റസൂല വകഫാ ബില്ലാഹി ഷഹീദ. ഇതാണ് 79-ാമത്തെ ആയത്ത്. മാ അസ്വാബക, നിനക്കു ബാധിച്ചതെന്തും അല്ലെങ്കിൽ നിനക്ക് ബാധിച്ചത്, മിൻ ഹസനത്തിൻ നന്മയായിട്ട്, ഫമിനല്ലാ, അത് അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു. വമാ അസ്വാബക, നിനക്ക് ബാധിച്ചതെന്തോ അത്, മിൻ സയ്യിഅത്തിൻ തിന്മയായിട്ട്, ഫമിൻ നഫ്സിക്, നിന്റെ സ്വന്തത്തിൽ നിന്നാണ്, നിന്നിൽ നിന്നു തന്നെ. വ അർസൽനാക്ക, നിന്നെ നാം അയക്കുകയും ചെയ്തിരിക്കുന്നു, ലിന്നാസി ജനങ്ങളിലേക്ക്, റസൂല ദൂതനായി, ജനങ്ങൾക്ക് ദൂതനായി. വ കഫാ ബില്ലാഹി, അല്ലാഹു മതി, ഷഹീദ സാക്ഷിയായിട്ട്. ഇതാണ് 79-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. നന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് അല്ലാഹുവിങ്കിൽ നിന്നത്രേ, തിന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് നിന്നിൽ നിന്നും അത്രേ, നിന്നെ നാം മനുഷ്യർക്ക് റസൂലായി അല്ലെങ്കിൽ ദൂതനായി അയക്കുകയും ചെയ്തിരിക്കുന്നു, സാക്ഷിയായി അള്ളാഹു തന്നെ മതി. ഇവിടെ രണ്ട് മൂന്ന് കാര്യം. ഒന്ന്, നന്മ അത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, തീരുമാനപ്രകാരമാണ്. എന്നാൽ തിന്മ അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെങ്കിൽ പോലും അതിൻ്റെ കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് എന്ന് ഈ ആയത്തിലുള്ള അള്ളാഹു വ്യക്തമാക്കുന്നു. ഏതെങ്കിലുമൊക്കെ ദോഷകരമായ കാര്യങ്ങൾ മനുഷ്യർക്ക് ബാധിക്കുന്നുവെങ്കിൽ അത് അനീതിയോടുകൂടി അന്യായമായി അള്ളാഹു അടിച്ചേൽപ്പിക്കുന്നതല്ല, അതിൻ്റെ കാരണക്കാരൻ, ആ തിന്മക്കുള്ള കാരണക്കാരൻ അത് മനുഷ്യൻ തന്നെയാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഇവിടെ വമാ അസ്വാബക്ക മിൻ സയ്യിഅത്തിൻ എന്നിടത്ത് പ്രവാചകൻ തിരുമേനിയോടാണ് നേർക്ക് നേരെ പറയുന്നതെങ്കിലും അഭിസംബോധനയെങ്കിലും ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമാണെന്ന് ആ ആയത്തുമായി ബന്ധപ്പെട്ടിടത്ത് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. ഖുർആനിൽ തന്നെ സൂറത്ത് ഷൂറയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം, വമാ അസ്വാബക്കും മിം മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. വമാ അസ്വാബക്കും മിം മുസീബത്തിൻ, നിങ്ങൾക്ക് എന്തൊരു വിപത്ത് ബാധിച്ചാലും, ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ കൈകൾ ചെയ്തു വച്ചത് നിമിത്തമാകുന്നു. വയഅഫു അൻ കസീർ, പലതിനെക്കുറിച്ചും അവൻ മാപ്പ് നൽകുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് അതിനനുസരിച്ച് ആ അത്ര തന്നെ അള്ളാഹു മനുഷ്യരെ പിടികൂടുന്നില്ല, ശിക്ഷിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ അഥവാ സൂറത്ത് ഷൂറയിലെ 30-ാമത്തായത്തിൽ വ്യക്തമാക്കിയതുപോലെ മനുഷ്യനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും പല തിന്മകളും അല്ലെങ്കിൽ പല ദോഷകരമായ കാര്യങ്ങളും മനുഷ്യകരങ്ങളുടെ പ്രവർത്തനഫലമായിട്ടാണെന്ന് ആ ആയത്ത് വ്യക്തമാക്കുന്നു. അതാണ് ഇവിടെയും പറഞ്ഞത്, വമ അസ്വാബക മിൻ സയ്യിഅതിൻ ഫമിൻ നഫ്സിക്. തുടർന്ന് പറയുന്നു പ്രവാചകൻ തിരുമേനിയോട് പറയാണ്, വ അർസൽനാക ലിന്നാസി റസൂല, താങ്കളെ നാം ജനങ്ങൾക്ക് ദൂതനായി അയച്ചിരിക്കുന്നു. അവർ പറയുന്നത് പോലെ, അവൽ ജൽപ്പിക്കുന്നത് പോലെ താങ്കളുടെ ആഗമനം എന്നത് അതൊരു ദുഷ്ഗുണമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു ദോഷകരമായ കാര്യമായിട്ടല്ല, മറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി, ദൈവീക സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, അതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ഒരു ദൂതനാകുന്നു താങ്കൾ. വകഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു അയച്ച ദൂതനാണ് താങ്കൾ എന്നതിന് സാക്ഷിയായി അള്ളാഹു തന്നെ മതി. അതാണ് വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അള്ളാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. മ അസ്വാബക്ക അയ്യുഹൽ ഇൻസാൻ മിൻ ഖൈരിൻ വ നിഅമത്തിൻ, ഹേ മനുഷ്യ, നിനക്ക് നന്മയും അനുഗ്രഹവുമായി എന്തൊന്ന് ബാധിച്ചാലും, ഫഹുവ മിൻ അല്ലാഹി തആല വഹ്ദ ഫദ്ലൻ വ ഇഹ്സാന, അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടുമാണ് നിനക്കത് ലഭിച്ചത്. വ മാ അസ്വാബക്ക മിൻ ജുഹ്ദിൻ വ ശിദ്ദത്തിൻ വ ബിസബബി അമലിക സയ്യിഇ, നിനക്കെന്തെങ്കിലും ദോഷകരമായ കാര്യം ബാധിക്കുന്നുവെങ്കിൽ നിന്റെ ദോഷകരമായ പ്രവർത്തന ഫലമായിട്ടാകുന്നു അത്. വമാ ഇഖ്തറഫ്തഹു യദാക മിനൽ ഖതായ വസയ്യിആത്ത്, നിന്റെ കൈകൾ ചെയ്ത നീ ചെയ്ത ദോഷകരമായ പ്രവർത്തനങ്ങൾ, കുറ്റകരമായ പ്രവർത്തനങ്ങൾ കാരണമാകുന്നു അത്. വബഅസ്നാക, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു, അതായത് അയ്യുഹർ റസൂൽ, ഹേ പ്രവാചകരെ, താങ്കളെ നാം അയച്ചിരിക്കുന്നു, ലി ഉമൂമിൻ നാസി റസൂലൻ തുബല്ലിഗുഹും റിസാലത്ത റബ്ബിക്, ജനങ്ങളിലേക്ക് ആകമാനം ദൂതനായിട്ട് അയച്ചിരിക്കുകയാകുന്നു. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ സത്യസന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. വകഫാ ബില്ലാഹി ഷഹീദൻ അലാ സിദ്ഖി റിസാലതിക്, താങ്കൾ അള്ളാഹു നിയോഗിച്ചയച്ച ദൂതനാണ് എന്നതിന് സാക്ഷിയായി അള്ളാഹു മതി. ഇതാണ് ഈ 79-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും വലിയ പാഠങ്ങൾ ആ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയിൽ അചഞ്ചലമായി വിശ്വസിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. പലപ്പോഴും ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വിധിവിശ്വാസത്തെ പഴിക്കുന്ന അല്ലെങ്കിൽ അതിനെ അപഹസിക്കുന്ന അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. ഇസ്ലാമിലെ വിധിവിശ്വാസം എന്നത് അള്ളാഹുവിൻ്റെ ഇൽമുമായി, അള്ളാഹുവിൻ്റെ മുൻ തീരുമാനവുമായി, അള്ളാഹുവിൻ്റെ രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തീർച്ചയായും മറ്റു വിശ്വാസ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വച്ച കാര്യം അതനുസരിച്ചാണ് സംഭവിക്കുക എന്ന വിഷയത്തിൽ എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ശരിയായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അധ്യാപനങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വിലമതിക്കുന്നതാണ്. ഖുർആനിലെ ഓരോ വചനങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിന് പുണ്യമുണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ഹൃദയ വസന്തം പ്രോഗ്രാമാണ്. സൂറത്തു നിസായിലെ 78-79 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
8: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മഷാല്ലാ, വിശുദ്ധ ഖുർആൻ അതിൻ്റെ സ്വരമാധുരി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് പരിചയമുള്ള കാരെ മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ വോയിസിൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടാണത് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി വരച്ച് കാണിക്കുന്ന വരകളിലൂടെയാണ് നമ്മൾ പോയത്. നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തുകളെ തീർച്ചയായിട്ടും നമ്മൾ കാലങ്ങളായി കേൾക്കുകയും പാരായണം ചെയ്യുകയും അതോടൊപ്പം തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ഇതിൻ്റേതായ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഓരോരുത്തരും.
1: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരു ഇടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
2: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. പീസ് റേഡിയോ നേർരേഖ അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സുഹൃത്തുക്കളെ, അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം അല്ലാഹു ദീനിയായി മതപരമായി നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ്. കാരണം ഭൗതികമായ ഏതനുഗ്രഹങ്ങളും നമുക്ക് വിട്ടുപിരിയാനുള്ളതും നഷ്ടപ്പെടാനുള്ളതുമാണ്. ഒരുപക്ഷെ അതൊക്കെ നമുക്ക് ഒരുപക്ഷെ പ്രതികൂലമായ ഒരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കാം. നല്ല സമ്പന്നനാവുന്നത്, നല്ല സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടുന്നത്, ആർഭാട ജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ തിന്മയിലേക്കും തെറ്റിലേക്കും നയിച്ചേക്കാം, ഒരു സാധ്യതയുണ്ടല്ലോ. എന്നാൽ ശാശ്വതമായ സ്വർഗത്തിന് നമ്മളെ അർഹമാക്കുന്ന ഏതൊരു കാര്യവും ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നിഅമത്തു ദീനിയയുണ്ട്, അതായത് മതപരമായ അനുഗ്രഹം, അതേപോലെ തന്നെ ദുന്യവീയ ഭൗതികമായ അനുഗ്രഹങ്ങളുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം യഥാർത്ഥത്തിൽ മതപരമായ അനുഗ്രഹങ്ങളാണ്. ഏത് തരത്തിലുള്ള അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങളോട് നമുക്കുണ്ടാവേണ്ട രണ്ട് സമീപനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നമുക്കെന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഉണ്ടാവാം, പക്ഷേ സ്വാഭാവികമായും നമുക്ക് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള ചില സൗകര്യങ്ങളെക്കുറിച്ചാണ്, ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളത് പറയുന്നത്. ഭൗതികമാകട്ടെ മതപരമാകട്ടെ, ഏതൊരു അനുഗ്രഹം നമുക്ക് ലഭിച്ചാലും ആ അനുഗ്രഹങ്ങൾ ചില ദോഷങ്ങൾ നമ്മുടെ മനസ്സിന് സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, മറ്റുള്ളവരോട് നമുക്കുള്ള ഒരു അവഗണന. ഒരു സമ്പന്നൻ സമ്പത്തില്ലാത്തവനെ അവഗണിക്കുന്നു, അറിവുള്ളവൻ അറിവില്ലാത്തവനെ അവഗണിക്കുന്നു. ഈ ഒരു അവഗണന മനോഭാവം ഒരുത്തിനിലുണ്ടാവാം. എന്തുകൊണ്ടാണ് അതുണ്ടാവുന്നത്? എപ്പോഴും നാം ആർജിക്കുന്ന ഏതനുഗ്രഹങ്ങളും നമ്മുടെ കഴിവാണ്, നമ്മുടെ യോഗ്യതയാണ് എന്നാണ് ഓരോ വ്യക്തിയും വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് തികച്ചും മൗഢ്യമായ, തെറ്റായ വിശ്വാസമാണ്. 100 കോടിയോ അല്ലെങ്കിൽ 500 കോടിയോ 1000 കോടിയോ കൈവശമുള്ള സമ്പന്നന്മാരുണ്ടല്ലോ. 500 രൂപ പോലും ഒരു ദിവസം സമ്പാദിക്കാൻ കഴിയാത്തവനുമുണ്ട്. ഒരു വ്യക്തിയുടെ കഴിവാണോ ഈ 500, 1000 കോടികളൊക്കെ കയ്യിലുണ്ടാവുന്നത്? ആ വ്യക്തിയുടെ കഴിവാണോ? വ്യക്തിയുടെ കഴിവാണോ? നമുക്കറിയാം, ഗൾഫ് നാടുകളിലൊക്കെ വലിയ വലിയ കച്ചവടങ്ങൾ, സൂപ്പർ മാർക്കറ്റുകളൊക്കെ നടത്തി ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്ന വലിയ വലിയ സമ്പന്നന്മാർ അവിടെ കടകളിലും ഹോട്ടലുകളിലൊക്കെ കയറുമ്പോൾ എത്ര വരുമാനമാണ്, ഇവിടുത്തെ ഗൾഫ് പണമാണല്ലോ ഇവിടെ വിനിമയം ചെയ്യപ്പെടുന്നതെന്ന് ചിന്തിക്കും. എന്നാൽ അത് അടച്ചു പൂട്ടി ജനങ്ങളിലേക്ക് പോലും ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഗൾഫ് നാടുകളുടെ ജയിലറകളിൽ കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര സമ്പന്നന്മാരുണ്ട്, വിദേശികളും സ്വദേശികളുമായിട്ടുള്ള. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, സമ്പത്ത് അയാൾക്ക് എന്തുകൊണ്ട് നിലനിർത്താൻ പറ്റിയില്ല, ആ അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് തുടരാൻ പറ്റിയില്ല? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന എന്ത് അനുഗ്രഹങ്ങളെക്കുറിച്ചും മാഷാ അള്ളാഹു ലാ കുവ്വത്ത് ഇല്ലാബില്ല, മാഷാ അള്ളാഹു ലാ കുവ്വത്ത് ഇല്ലാബില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് എന്നാണ്, അള്ളാഹു ഉദ്ദേശിച്ചത് എന്തേ എനിക്കിങ്ങനൊരു കച്ചവടം ലഭിക്കാൻ? അള്ളാഹു ഉദ്ദേശിച്ചതാണത്, ഈ വാഹനം അള്ളാഹു ഉദ്ദേശിച്ചതാണ്, രോഗങ്ങളില്ലാത്ത ഈ ആരോഗ്യസ്ഥിതി അള്ളാഹു ഉദ്ദേശിച്ചതാണ്. അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിലോ ഒമാലം ലമ്യക്കുൻ, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലുണ്ടാവൂല. ആത്യന്തികമായി ഒരു ഉത്തരത്തിൽ ഇതെല്ലാം ചിന്ത ചേരുന്നു, ഞാൻ എന്തുകൊണ്ട് രോഗമില്ലാത്തവനായി? അള്ളാഹു ഉദ്ദേശിച്ചത്. ഞാൻ എന്തുകൊണ്ടൊരു തൊഴിലുള്ളവനായി? അള്ളാഹു ഉദ്ദേശിച്ചത്. ഞാൻ എന്തുകൊണ്ട് മക്കളുള്ളവനായി? അള്ളാഹു ഉദ്ദേശിച്ചത്. ഞാൻ എന്തുകൊണ്ടൊരു വ്യവസായിയായി മാറി? അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഉണ്ടാവൂല. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെയാണ് ഒരനുഗ്രഹത്തെ കാണുന്നതെങ്കിൽ ആ അനുഗ്രഹം നമ്മുടേതെന്നൊരു അഹങ്കാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, ഒരിക്കലും കടന്നു വരൂല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാ, എന്തനുഗ്രഹം നിങ്ങൾക്കിട്ടും അത് അള്ളാഹു തന്നതാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളൊരു വലിയ വിദേശക്കാരിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സൗകര്യങ്ങളില്ലാതെ നടന്നു പോകുന്ന ഒരു കാൽനട യാത്രക്കാരനെ അല്ലെങ്കിൽ ഒരു സാധാരണ കാർ ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛമില്ല. എന്തുകൊണ്ട്? ഇത് അള്ളാഹു തന്നതാണ്, അള്ളാഹു തന്നൊരു അനുഗ്രഹം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു മനസ്സ് നമുക്കില്ലാതിരിക്കാൻ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയാണ് അതിൻ്റെ യഥാർത്ഥ പരിഹാരം. രണ്ടാമത്തെ ഒരു ധാരണ, അനുഗ്രഹങ്ങളോട് നമുക്കുണ്ടാവേണ്ട രണ്ടാമത്തെ സമീപനം, അള്ളാഹുവിന് ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ നന്ദി പറയുക എന്നുള്ളതാണ്. ആർക്കാണ് നന്ദി പറയാൻ പറ്റുക? ഒരു താങ്ക്സ് പറയാൻ ആർക്കാ പറ്റുക? സുഹൃത്തുക്കളെ, ഒരാൾ നമുക്ക് ചെയ്തു തരുന്ന ഒരു സേവനത്തെ, ഒരു അനുഗ്രഹത്തെ, ഒരു അധ്വാനത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമ്പോഴേ താങ്ക്സ് പറയാൻ പറ്റുള്ളൂ. ഒരാൾ നമുക്കൊരു കാര്യം ചെയ്തു തന്നു, അയാൾ നമുക്കൊരു കാര്യം ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സ് അംഗീകരിക്കുമ്പോഴേ എന്തു ചെയ്യുള്ളൂ, നമുക്ക് യഥാർത്ഥത്തിൽ അതിന് നന്ദി പറയാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ നന്ദി പറയുന്നത് നിന്ന് നന്ദി കേൾക്കുന്നവൻ മനസ്സിലാക്കുന്നത് എന്താണ്? എനിക്ക് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു സേവനം ചെയ്യാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യമാണ്. നന്ദി പറഞ്ഞില്ലെങ്കിലോ ഒരു സേവനം അവിടെ സംഭവിച്ചു എന്നത് യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. പലർക്കും എപ്പോഴും വിഷമമുള്ളൊരു കാര്യമാണ് മറ്റൊരുത്തൻ്റെ സേവനത്തെ സ്വീകരിക്കുവാനുള്ള ഒരു വൈമനസ്യം. അതിന് നന്മയുടെ വശമുണ്ടെങ്കിലും അംഗീകരിക്കാത്ത ഒരു മനസ്സിൻ്റെ അവസ്ഥയുണ്ടതിൽ, താഴ്മ കാണിക്കാൻ പറ്റാത്തൊരു മനസ്സിൻ്റെ അവസ്ഥ അതിലുണ്ട്. ഒരാൾ ചെയ്യുന്ന സേവനങ്ങൾ എന്തോ അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അയാളുടെ ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ട് നിർബന്ധിതനായിട്ട് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട കാര്യം എന്താണ്? നമുക്കൊരാളൊരു കാര്യം ചെയ്തു തന്നാൽ അതിന് താങ്ക്സ് പറയാൻ നമുക്ക് പറ്റണം. അപ്പോൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റേതാണെന്ന് ഒരാൾ അംഗീകരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് സ്തുതി പറയും, അള്ളാഹുവിന് ശുക്ര് ചെയ്യും, അള്ളാഹുവിന് നന്ദി പറയും. ഈ പറയപ്പെട്ട ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നൊരു വചനമാണ് സൂറത്തു അൽ മാഇദ 7-ാമത്തെ വചനം, വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തതാണ് അന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കണം. ഇതൊരു നിർബന്ധ കൽപ്പനയാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളായി നിങ്ങൾ ഓർത്തു വെക്കണം. എന്തൊക്കെയുണ്ട് ജീവിതത്തിൽ? രോഗമുക്തമായിട്ടുള്ള ശാരീരികാവസ്ഥ, സമാധാനപരമായ കുടുംബാവസ്ഥ, ജീവിക്കാനാവശ്യമായ സാമ്പത്തികാവസ്ഥ എല്ലാം നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കണം. ഓ മീസാക്കഹുല്ലതി വാസക്കും ബിഹി ഇത് കുൽത്തും സമയന വാത്തകന, ഞങ്ങളനുസരിച്ചു ഞങ്ങൾ കേട്ടു എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളുമായി അവൻ ചെയ്ത കരാർ. ഒരു കരാറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകി നിലനിർത്തുന്ന സർവശക്തനായ അള്ളാഹുവോട് ഒരു കരാറുണ്ട്. എന്താണ് ആ കരാർ? അള്ളാഹു ഇറക്കിയ നിയമങ്ങളെ ശരീഅത്തിനെ അനുസരിച്ച് ജീവിക്കാമെന്ന കരാർ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കരാർ ലംഘനം നടത്തുന്നു നമ്മൾ. ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു കരാറിൻ്റെ പൂർത്തീകരണമാണ് നടത്തുന്നത്. ഔദാര്യമല്ല സുഹൃത്തുക്കളെ, മറിച്ച് ബാധ്യസ്ഥരാണ് നമ്മളിതൊക്കെ ചെയ്യാൻ. അതാണ് ബാധ്യസ്ഥനാണ്. നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നേണ്ട ഒരു കാര്യം, ഞാനിത് ബാധ്യസ്ഥനാണ്, എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ, ഇത് ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ്, ഇത് ചെയ്യാമെന്നൊരു കരാറ് ഞാൻ ചെയ്തിട്ടുണ്ട്. വത്തക്കുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കുവാനും അവൻ്റെ വിരോധങ്ങളെ വർജിക്കുവാനും നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, മനസ്സിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നവനാണ് എന്നാണ്. അനുഗ്രഹങ്ങളോടുള്ള രണ്ട് സമീപനങ്ങളാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഒന്ന്, അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റേതാണെന്ന് അറിയുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരനുഗ്രഹത്തിലും, നമ്മൾ നിസ്കരിക്കുന്നവരാണ്, രാത്രി നിസ്കരിക്കുന്നവരാണ്, ധർമ്മം നൽകുന്നവനാണ്, ഒരു മുഴുവൻ സമയ പ്രബോധകനാണ്, ഈ ഒരു ബോധമൊന്നും മറ്റുള്ളവരോട് ഒരവഗണനയിൽ പെരുമാറാനോ തെറ്റായ സമീപനങ്ങൾ സ്വീകരിക്കാനോ അതിൻ്റെ പേരിൽ അഹങ്കരിക്കാനോ ഒന്നും നമ്മളെ പ്രേരിപ്പിക്കുകയില്ല. അതോടൊപ്പം തന്നെ ചെയ്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള മനസ്സും നമുക്കുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രതികൂലമായി തീരുകയില്ല. അനുഗ്രഹങ്ങൾ പ്രതികൂലമായി തീരാനുള്ള ഒരു മാനസിക കാഴ്ചപ്പാട്, സമീപനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഓർപ്പെടുത്തപ്പെടുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല,

ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക. Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. നിയമങ്ങൾ മനുഷ്യനെ ബന്ധിക്കുമോ സംരക്ഷിക്കുമോ? ഇൻസൈറ്റിൽ ഷമീർ മദീനി സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ച പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതിനനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്നവരാണ് ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ വിശ്വാസി. അതുകൊണ്ട് തന്നെ സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിലൊക്കെ ചില അതിർവരമ്പുകൾ, നിർദ്ദേശങ്ങൾ ഒരു മുസ്ലിമിൻ്റെ മുന്നിലുണ്ട്. ഇന്നത് പാടുണ്ട്, ഇന്നത് പാടില്ല, ഇന്നത് തിന്നാം, ഇന്നത് തിന്നാൻ പാടില്ല, ഇന്നത് കുടിക്കാം, ഇന്നത് കുടിച്ചുകൂടാ, ഇങ്ങനെയൊക്കെയുള്ള നിയമനിർദ്ദേശങ്ങൾ വരുമ്പോൾ പലരും അതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളുടെ ജീവിതം കട്ടപ്പോകുകയാണ് കേട്ടോ, നിങ്ങൾക്കൊന്നും ഇവിടെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കാതെ മതം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ, വാസ്തവത്തിൽ അവർ സാധുക്കളാണ്. അവർ വിവരമില്ലാത്തവരാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്നേഹമുള്ള മാതാപിതാക്കളാണെങ്കിൽ, ഗുരുനാഥന്മാരാണെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള ചെറിയ കുട്ടികൾക്ക് മൂർച്ചയുള്ള കത്തിയെടുത്ത് അവർ കളിക്കാൻ തയ്യാറായാൽ നമ്മളത് അനുവദിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അതിലൂടെ സംഭവിക്കാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും അപകടങ്ങളെ സംബന്ധിച്ചും കൃത്യമായി നമുക്കറിയാവുന്നതുകൊണ്ട് കുട്ടികൾ കുറച്ചു നേരം കരഞ്ഞാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മളതെടുത്ത് വാങ്ങിവെക്കും. ഇതുപോലെ അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ആസ്വാദനവും നന്മയും തടസ്സപ്പെടുത്താനല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പല ദോഷങ്ങളും അപകടങ്ങളും വരുന്നത് തടയാനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ആ രീതിയിൽ അവർ അങ്ങനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, എന്തെങ്കിലും അവരുടെ ആസ്വാദനങ്ങൾക്ക് കുറവുണ്ടോ? അവർക്ക് ഭക്ഷണം കഴിയാതെ, നല്ലൊരു പാനീയം കുടിക്കാൻ കഴിയാതെ, നല്ലൊരു വസ്ത്രം ഉടുക്കാൻ കഴിയാതെ? ഇല്ല. എല്ലാം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നതാണെല്ലാം. നിഷിദ്ധമാക്കിയത് ഇത്തരത്തിലുള്ള അപകടകരമായ ചില കാര്യങ്ങളുള്ളതുകൊണ്ട്, അത് വളരെ കുറച്ചേ ഉള്ളൂ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഇവിടെ നല്ലതും അതേപോലെ ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും അവർക്ക് വിലക്കപ്പെട്ടിട്ടില്ല. കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാത്തി മിന റിസ്ഖ്, അല്ലാഹു അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ച വിശിഷ്ടവും ഉത്തമവുമായ നല്ല നല്ല സംഗതികളെ, ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളെ അവർക്ക് നിഷിദ്ധമാക്കുന്നവരാരുണ്ട് എന്നാണ് ഖുർആൻ ചോദിച്ചത്. അത് അവരുടെ അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക്, അടിമകൾക്ക് അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തതാണ്, അവർക്ക് അനുഭവിക്കാൻ വേണ്ടി അള്ളാഹു ഉൽപ്പാദിപ്പിച്ചതാണ്. അപ്പോൾ നല്ലത് കഴിക്കാതിരിക്കാൻ, നല്ലത് ഉടുക്കാതിരിക്കാൻ മതം പറയുന്നില്ല, അതൊക്കെ അനുവദനീയമാണ്. പിന്നെ എവിടെയാണ് വിലക്കുകളുള്ളത് എന്ന് ചോദിച്ചാൽ, വയുഹരിമു അലൈഹിമുൽ ഖബാഇസ്, മ്ലേച്ഛമായത്, മോശമായത്, ഹാനികരമായത്, അപകടകരമായത്, അത് വേണ്ട എന്ന് പറയും. അത് നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ, നിഷിദ്ധങ്ങളെ ഒഴിവാക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് എത്രമാത്രം വലിയ സന്തോഷമാണ്. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് ജീവൻ നൽകിയ, അവയവങ്ങൾ ദാനമായി നൽകിയ എന്ന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്ന അനുഗ്രഹദാതാവും കരുണാവാരുതിയുമായ പടച്ചറബ്ബ്, അവൻ്റെ ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ അവനെ അറിയുന്ന ഒരു വിശ്വാസി എത്ര കണ്ട് ആത്മനിർവൃതിയിലായിരിക്കും. ഞാൻ വെള്ളം കുടിക്കുന്നു, മദ്യം കുടിക്കുന്നില്ല, എന്തുകൊണ്ട്? എന്നോട് കാരുണ്യമുള്ള എൻ്റെ കരുണാവാരുതിയായ സ്രഷ്ടാവ്, രക്ഷിതാവ് എന്നോട് അനുവദിച്ചിരിക്കുന്നു വെള്ളം. വഅൻസൽന ഇലൈക്കും മാഅൻ തഹൂറ, ശുദ്ധമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കുന്നു എന്ന് അവൻ്റെ അനുഗ്രഹമായി അവൻ പറഞ്ഞതാണ്, പടച്ചറബ്ബിൻ്റെ അനുഗ്രഹം. അതേപോലെ തന്നെ മാഅൻ മുബാറക്ക, അനുഗ്രഹീതമായ വെള്ളം മഴയായി വർഷിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം അനുവദനീയമാണ്, നമുക്ക് കുടിക്കാം, അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്കറിയാം. എന്നാൽ മദ്യം, അത് നിഷിദ്ധമാണ്, അതിൽ ഇന്ന ഇന്ന തകരാറുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ഒന്ന്, ആ നിഷിദ്ധങ്ങളിലൂടെ നമ്മുടെ ശരീരം വളർന്ന് പുഷ്ടിപ്പെടുമ്പോൾ നരകമാണ് അതിന് അവകാശി. അപ്പോൾ നരകത്തിലേക്കുള്ള വഴിവെട്ടുകയാണ് അതിലൂടെ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നിഷിദ്ധങ്ങളെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വരുന്ന ശരീരഭാഗങ്ങൾ, അതിന് നരകമാണ് ഏറ്റവും അർഹമായിട്ടുള്ളത് എന്നാണ്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ഒരു ഗുട്ടൻസ്, അതിൻ്റെ ഒരു യുക്തി വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതേപോലെ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, പ്രവാചകൻ അരുതെന്ന് പറഞ്ഞതാണ് നമ്മൾ അകത്താക്കുന്നതെങ്കിൽ തീർച്ചയായും ആ അന്നപാനീയങ്ങൾ യുഹാലിത്തുൽ ബദന വയുമാസിജുഹു, നമ്മുടെ ശരീരവുമായി അത് കൂടിക്കലരും ആ പദാർത്ഥങ്ങൾ. വയംബുത്തു മിൻഹു, അതിലൂടെ ശരീരം പുഷ്ടിപ്പെടും, വളർന്നു വരും. ഫയസീറു മാദ്ദത്തൻ വ ഉൻസുറൻ ലഹു, അപ്പോൾ മ്ലേച്ഛമായ വൃത്തികേടിൻ്റെ, നിഷിദ്ധത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു ഘടകമായി ആ ശരീരം മാറുകയാണ്. ഫഇദ കാന ഖബീസൻ ഫയസ്തഉജിബു നാർ, അതുകൊണ്ട് തന്നെ മതം വിലക്കിയ, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കരുതേ എന്ന് വിലക്കിയ ഏതെങ്കിലുമൊക്കെ മോശമായ കാര്യമാണ് അയാൾ അകത്താക്കിയതെങ്കിൽ തീർച്ചയായും നരകം അയാൾ ഇരന്നു വാങ്ങുകയാണ്, അഥവാ നരകത്തെ അനിവാര്യമാക്കുന്നതാണ് ആ പ്രക്രിയ. വലിഹാദ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ജിസ്മിൻ നബത്ത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. നിഷിദ്ധത്തിലൂടെ വളർന്നു വരുന്ന ശരീരം, അതിന് നരകമാണ് ഏറ്റവും അർഹമെന്ന് പറഞ്ഞത്. വൽജന്നത്തു തയ്യിബത്തുൻ, എന്നാൽ നേരെ മറിച്ച് സ്വർഗം വിശുദ്ധമാണ്, വിശിഷ്ടമാണ്. ലാ യദുഖുലുഹ ഇല്ലാ തയ്യിബ്, വിശുദ്ധരല്ലാതെ വിശിഷ്ടരല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ഹലാല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഹറാമ് നമ്മൾ ഒഴിവാക്കുമ്പോൾ നരകത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ഉറപ്പാക്കുന്നത്. അതേപോലെ ഈ ഒരു ജീവിതക്രമം നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ പടച്ചറബിൽ നിന്നും അവൻ്റെ കാരുണ്യത്തിൽ നിന്നും ഹലാലുകൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരു ഓഹരി ലഭിക്കുമ്പോൾ, ഹറാമുകളിലൂടെയാണ് നമ്മൾ തിന്നു കുടിച്ച് വളരുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടും, പടച്ചറബിൽ നിന്ന് നമ്മൾ ദൂരയാക്കപ്പെടും, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ബറക്കത്തുകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാതെ പോകും. അത് ഏത് ഇടപാടുകളാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു, ന്യൂനതകളും കുറവുകളും ഒക്കെ വ്യക്തമാക്കി കസ്റ്റമേഴ്സിനോട് മാന്യമായി പെരുമാറി അവരെ കബളിപ്പിക്കാതെ, വഞ്ചിക്കാതെ, പറ്റിക്കാതെ, ചതിക്കാതെ മാന്യമായ ഒരു ഇടപാടാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, ബൂരി കഫീ ബൈ അഹിമ, അവരുടെ ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ അനുഗ്രഹമുണ്ടാകും. നേരെ മറിച്ച് ന്യൂനതകൾ മറച്ചു വെച്ച്, കബളിപ്പിച്ച്, തട്ടിപ്പ് നടത്തി, ചതിയും വഞ്ചനയിലൂടെയുമാണ് ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ, മുഹിഖത്ത് ബറക്കത്തു, ആ കച്ചവടത്തിൻ്റെ അനുഗ്രഹം, അതിൻ്റെ ബറക്കത്ത്, നന്മ അത് മായ്ച്ചു കളയപ്പെടും, എടുത്തു മാറ്റപ്പെടുമെന്നാണ്. അതേപോലെ നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വരുന്നൊരു മനുഷ്യൻ തിന്നുന്നതും കുടിക്കുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം നിഷിദ്ധത്തിലൂടെയാണെങ്കിൽ അയാളുടെ പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സമ്പാദ്യം നിഷിദ്ധമാവുകയും അത് ചെലവഴിക്കുന്നത് വിശുദ്ധമായ മാർഗത്തിലാണ്, അതുകൊണ്ട് തകരാറില്ല. ഹറാമിലൂടെ, കൊള്ളയിലൂടെ, ചൂഷണത്തിലൂടെ, അക്രമങ്ങളിലൂടെ സമ്പാദിച്ച് പള്ളിക്കും അതേപോലെ തന്നെ നന്മക്കുമൊക്കെ വേണ്ടി കുറേ സദക്ക കൊടുത്താൽ, കുറേ ഡൊണേറ്റ് ചെയ്താൽ ആ സംഭാവനകളിലൂടെ പരിഹരിക്കപ്പെടും അയാളുടെ അധർമ്മവും അക്രമവും എന്ന് ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അപ്പോൾ നിഷിദ്ധമായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്നത് അത് മ്ലേച്ഛമാണ്, വൃത്തികെട്ടതാണ്, അത് ദാനം കൊടുത്താൽ പോലും റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അള്ളാഹു അവൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച കാര്യം അവൻ്റെ വിശ്വാസികളായ ദാസന്മാരോടും അള്ളാഹ കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് അള്ളാഹ പറഞ്ഞത്? ഫഖാൽ യാ അയ്യുഹർ റുസുലു കുലു മിന ത്വയ്യിബാത്തി വഅമലു സാലിഹ. അല്ലയോ ദൂതന്മാരെ, പ്രവാചകന്മാരെ, വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ് ഞാൻ എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലെ വിശുദ്ധ ഖുർആൻ 23 അധ്യായത്തിലെ 51 വചനത്തിൽ കാണാം. ഇതേ കാര്യം വിശ്വാസികളോടും പറഞ്ഞിരിക്കുകയാണ്. യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനു കുലു മിന ത്വയ്യിബാത്തി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. സൂറത്തുൽ ബക്കറയിലെ 172 ആയത്ത്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് വിശിഷ്ടമാകണം, മ്ലേച്ഛമാകരുത്, വൃത്തികെട്ടതാകരുത്, നിഷിദ്ധമാകരുത് എന്ന് പറയുമ്പോൾ മതം നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും പടച്ചറബിൻ്റെ അനുഗ്രഹവുമാണ് അവിടെ കാണുവാൻ സാധിക്കുക. അതേപോലെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم ذكر الرجل يطيل السفر اشعث اغبر. ഒരു മനുഷ്യൻ, അയാൾ ദീർഘമായ യാത്ര ചെയ്യുകയാണ്. ആ ദീർഘയാത്രക്കിടയിൽ അയാളുടെ ശരീരത്തിൽ പൊടി പറ്റിയിട്ടുണ്ട്, പൊടിപടലങ്ങൾ പിടിച്ച് അയാളുടെ മുടി ജടകുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ച് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ സന്ദർഭത്തിൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുവാനും ഉത്തരം ചെയ്യുവാനും കൂടുതൽ അർഹതയുള്ള സാധ്യതയുള്ള പ്രാർത്ഥനയാണ് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ. ആ ദീർഘയാത്രയിൽ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ അയാൾ കൈകൾ ആകാശത്തേക്ക് നീട്ടിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബ്, എൻ്റെ രക്ഷിതാവേ, പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല. കാരണം വമത്വഅമുഹു ഹറാം, അയാൾ കഴിച്ച ഭക്ഷണം നിഷിദ്ധമാണ്. വമഷറബുഹു ഹറാം, അയാൾ കുടിക്കുന്ന പാനീയം നിഷിദ്ധമാണ്. വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിഷിദ്ധമാണ്. അപ്പോൾ ഭക്ഷണം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ പന്നിമാംസം കഴിച്ചു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥനക്കുത്തരം കിട്ടിയില്ല എന്നല്ല. അതുമാത്രമല്ല നിഷിദ്ധം, നിഷിദ്ധങ്ങളായ കുറേ സംഗതികളുണ്ട്. അതിൽ അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം, ആ സമ്പാദ്യത്തിലൂടെ വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണം, ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണം, അതും നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഹറാമിനോട് നോ പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. ഹലാലിലൂടെയായിരിക്കണം അയാളുടെ സമ്പാദ്യവും ഭക്ഷണവും ഒക്കെ ഉണ്ടാകേണ്ടത്. പാനീയവും അങ്ങനെ തന്നെ, കേവലം മദ്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ സംഗതികളോ മാത്രമല്ല നിഷിദ്ധം എന്ന് പറയുന്നത്. മറിച്ച് അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാനീയങ്ങൾ, നാം കുടിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അത്, അതേപോലെ ധരിക്കുന്ന വസ്ത്രം, വഊദിയ ബിൽ ഹറാം, നിഷിദ്ധങ്ങൾ കൊണ്ട് ഊട്ടപ്പെട്ടൊരു മനുഷ്യൻ തിന്നതും കുടിച്ചതും ഉടുത്തതും എല്ലാം ഹലാലും ഹറാമും ശ്രദ്ധിക്കാതെ തോന്നിയതുപോലെ ജീവിച്ച് നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വന്ന മനുഷ്യനാണെങ്കിൽ ഫഅന്ന യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണെന്ന്. അതുകൊണ്ട് നിഷിദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ നിഷിദ്ധങ്ങളെ അകറ്റി നിർത്താത്ത ഒരാളാണ് എങ്കിൽ ആത്മീയത ആസ്വദിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ്. ഈമാനിനൊരു മാധുര്യമുണ്ട്, മധുരിമയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഹലാവത്തുൽ ഈമാൻ. ആ വിശ്വാസത്തിൻ്റെ മാധുര്യം നുകരണമെങ്കിൽ ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റി ഹലാലുകൾ സ്വീകരിക്കുകയും ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹലാലും ഹറാമും തമ്മിൽ വേർതിരിച്ച് കൃത്യമായി നമ്മൾ ജീവിതത്തിൽ ഹലാലിനെ ഉൾക്കൊള്ളുകയും ഹറാമിനോട് നോ പറയുകയും ചെയ്താൽ നമ്മൾ പ്രയാസഘട്ടങ്ങളിൽ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടും. നന്മകൾ ചെയ്യുവാൻ നമുക്കതിന് തൗഫീഖുണ്ടാകും. നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എന്താണോ അതിന് ചില സ്വാധീനങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കർമ്മങ്ങളിലുമൊക്കെ ഉണ്ട് എന്ന്. അതാണ് ഖുർആൻ പറഞ്ഞത്, കുലു മിന ത്വയ്യിബാത്തി വഅമലു സാലിഹ. നിങ്ങൾ നല്ലത് തിന്നണം, നല്ലത് പ്രവർത്തിക്കണം. നല്ലത് പ്രവർത്തിക്കണം എങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം നന്നായിരിക്കണമെന്നർത്ഥം. ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ഊർജ്ജസ്വലതയുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ദുർനടപ്പുകാരികളുടെ മുലയൂട്ടരുത് മക്കൾക്ക് എന്ന് മുൻകാല പണ്ഡിതന്മാർ ഉപദേശിക്കുമായിരുന്നു. കാരണം അവരുടെ ആ മുലപ്പാലിലൂടെ ദുഷിച്ച സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു കൈമാറ്റം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ മാംസം തിന്നരുത് എന്ന് ഇസ്ലാം വിലക്കിയപ്പോൾ അതിൻ്റെ ഒരു യുക്തി പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ആ മൃഗങ്ങളുടെ സ്വഭാവം ഒരു ക്രൂവൽ മൈൻഡ്, ക്രൂരതയുടെ ഒരു രീതിയിലേക്ക് ആ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റങ്ങളിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ടത് സൂക്ഷിക്കണമെന്നാണ്. അതിനാൽ നല്ലത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യമുണ്ടാകും, ആരോഗ്യത്തിൽ അനുഗ്രഹമുണ്ടാകും, ബറക്കത്തുണ്ടാകും. നിഷിദ്ധങ്ങളിൽ നിന്ന് അകന്ന് നരകത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി അള്ളാഹുവിലേക്കടുക്കാൻ, സ്വർഗത്തിലേക്കടുക്കാൻ നമുക്ക് സാധിക്കും. നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണവും സമ്പാദ്യവും എല്ലാം ഹലാലും ത്വയ്യുബുമായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് തൗഫീഖിനായി ദുആ ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാവർക്കും വിശിഷ്ടവും അനുവദനീയവുമായത് തിന്ന് കുടിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ച് റബ്ബിനെ നാളെ പരലോകത്ത് സംതൃപ്തിയോടുകൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, നിയമങ്ങൾ മനുഷ്യനെ ബന്ധിക്കുമോ സംരക്ഷിക്കുമോ. ഷമീർ മദീനി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് വൈബ്സിൽ ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ മുസ്തഫ മാഷ്. മുസ്തഫഷെ, നമ്മൾ വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ്.
1: യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മറ്റൊരു ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, പൊതുവിൽ പുതിയ കാലത്തെക്കുറിച്ചും ആധുനിക ലോകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നിശ്വാസമിടാറുള്ള ഒരു വിഷയമാണ്, ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്, എല്ലാം സെലിബ്രേഷനാണ്, എന്തിനും ഏതിനും ആഘോഷമാണ്. ഞാൻ വെറുതെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നാട്ടിലെ ഒരു മുസ്ലിം കല്യാണം, പണ്ടൊക്കെ കല്യാണം വിവാഹം എന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗൗരവമുണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് വിവാഹങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു പ്രഹസനമായി മാറുന്ന, അതല്ലെങ്കിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ ആഭാസം കാണിച്ചു കൂട്ടാനുള്ള വേദിയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ ഒരു കല്യാണം വിവാഹം എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങൾ തന്നെ മാറിയിരിക്കുന്നു. തലേ ദിവസങ്ങളിലെ കുട്ടിപ്പാട്ടുകളും മുട്ടുപാട്ടുകളും, അതിനോടൊപ്പം അകമ്പടിയോടെ നടത്തുന്ന നൃത്ത ചുവടുകളും, കസിൻസിൻ്റെ വേറെ ഡാൻസ് പ്രാക്ടീസുകളും, ഇങ്ങനെ നീങ്ങുകയാണ് കല്യാണത്തിൻ്റെ ഒരു ആഘോഷം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഇത് കാണിച്ച് കൂട്ടുന്നത് ആ ഒരു വേദിക്ക് വേണ്ടിയിട്ടാണോ, അതോ അവിടെ ചിത്രീകരിക്കുന്ന കുറച്ച് റീൽസിനും ഷോർട്സിനും വേണ്ടിയിട്ടാണോ? റീൽസും ഷോർട്സൊന്നും ഇല്ലെങ്കിൽ ഈ ആഘോഷങ്ങളൊന്നും ഒന്നുമല്ല അല്ലേ. ഇഫ്താറുകൾ പോലും അങ്ങനെ ആഘോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഇഫ്താറുകളെല്ലാം പാടത്തിൻ്റെ വരമ്പത്തും കടലിൻ്റെ തീരത്തൊക്കെയാണ്. എന്താണ്, വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ലോ, മറിച്ച് അവിടെയെല്ലാം പോയി ഒരു വൈബുണ്ടാക്കി അല്ലേ, എസ്തെറ്റിക്കായ കുറേ കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞ് എല്ലാത്തിനും ഒരാഘോഷങ്ങളുടെ രൂപം കൊണ്ടുവരിക. അതിൻ്റെ മറ്റൊരു രൂപമാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂളുകളിലും കോളേജുകളിലും കാണുന്ന തുള്ളിച്ചാട്ടങ്ങൾ. കുഞ്ഞു മക്കളെ വരെ ഈ ആഘോഷങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എൽ പി സ്കൂളിൽ നിന്ന് യു പി സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ പറയുകയാണ്, ടീച്ചറെ ഞങ്ങൾക്ക് ഫെയർവെൽ പാർട്ടി വേണം. ഫെയർവെൽ പാർട്ടി അല്ലേ, പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികൾ പോകുമ്പോൾ ഒരു പിരിയലിന് നമ്മളൊരു സന്തോഷത്തിന് മധുരം കൊടുക്കുന്ന പരിപാടിയെ നാലാം ക്ലാസ്സിലെ കുട്ടിയിലേക്ക് എത്തി. മതിയായില്ല. എന്താണ് ഫെയർവെൽ പാർട്ടി? ഒരു മധുരം കഴിക്കലല്ല, മറിച്ച് അവന് അടച്ചിട്ട റൂമിൽ ഒന്ന് സ്പീക്കറെ കിട്ടുന്ന ഡാൻസ് കളിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഏത് പരിപാടിക്കും അവസാനം കൾച്ചറൽ ഈവൻ്റ് എന്നും പറഞ്ഞ് ഇപ്പോൾ അവസാനം നടത്തുന്ന കുറേ തുള്ളിച്ചാട്ടങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ ആഘോഷത്തുരയാണ്, ഈ ആഘോഷത്തുരയാണ്. ഇത് സ്കൂളുകളിൽ മാത്രം നിൽക്കുന്നില്ല, വീടകങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വീടകങ്ങളിൽ നിൽക്കുന്നില്ല, എന്ത് പരിപാടിയിലേക്കും കടന്നു വന്നിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ യാത്രകൾ വരെയും അത് അതിക്രമിച്ചിരിക്കുന്നു. പലപ്പോഴും ഒരു ടൂറെന്ന് പറഞ്ഞ് ഊട്ടിയിലേക്കോ മൂന്നാറിലേക്കൊക്കെ യാത്ര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ബസ്സിൽ അവിടെ എത്തുന്നത് വരെയും ഡാൻസാണ്, അതാണ് ആഘോഷമെന്ന് കരുതുന്നു. മൂന്നാറോ ഊട്ടിയോ ആഘോഷിക്കലോ അതിൻ്റെ ആസ്വാദനമോ എല്ലാം മറന്ന് ബസ്സിലെ ആഘോഷങ്ങൾ വലിയ ആഘോഷങ്ങളായി മാറുന്നു. ഇങ്ങനെ എടുത്ത് കേട്ടത് കേരളത്തിൽ അറിയപ്പെടുന്ന കുറേ ബസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അവരുടെ ബസ്സിന് വേണ്ടി കുട്ടികൾ ക്യൂ ആണ്. ഓരോ ബസ്സുകളുടെയും പേരനുസരിച്ച് അതിൻ്റെ സൗകര്യങ്ങൾ മാറുന്നു. പുകയിടുന്ന ബസ്സുകൾ, പ്രത്യേകിച്ച് ഡി ജെ ഉള്ള ബസ്സുകൾ, അതിൽ തന്നെ ഡ്രൈവർമാർ അങ്ങനെയുള്ള ബസ്സുകൾ, ഇങ്ങനെയെല്ലാം മൊത്തത്തിൽ നമ്മുടെ എല്ലാം സന്തോഷങ്ങൾ, അത് ആഘോഷങ്ങൾ, അതെല്ലാം ഈ ആർമാദ തിമിർപ്പിൽ ഉൾക്കൊള്ളുന്ന ഒന്നായി മാറുന്ന അവസ്ഥയിൽ യഥാർത്ഥത്തിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് രൂപത്തിൽ നമുക്ക് ഈ വിഷയത്തെ വിശദീകരിക്കണം. ഒന്ന്, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? എല്ലാ കാലത്തും ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രയ്ക്ക് മധ്യേ ചില സംസാരങ്ങളിൽ മനസ്സിലായത്, ഈ ന്യൂ ഇയർ എല്ലാം വരുമ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായ ആളുകൾ സന്തോഷിച്ച് തുള്ളിച്ചാടി, ആ തുള്ളിച്ചാടൽ മതിയാവാതെ ലഹരിയിൽ ഉന്മത്തരായി, അതിലും മതിയാവാതെ കണ്ണിൽ കണ്ട കാര്യങ്ങളെല്ലാം പൊട്ടിക്കുന്ന അല്ലെങ്കിൽ അടിച്ച് തകർക്കുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആഘോഷങ്ങൾ കൈവിട്ടു പോകുന്ന, അതിരി വിട്ടു പോകുന്ന ഒരു സ്റ്റേജിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് ഇവരെത്താനുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ സന്തോഷങ്ങൾ എന്നത്, ഒരാളുടെ സുഖാനുഭൂതികൾ എന്നത് അതിനിവർ കൊടുക്കുന്ന വിവക്ഷയാണ്. ഒരു കുട്ടിക്ക് അവൻ്റെ സന്തോഷം അനുഭവിക്കാൻ സാധാരണ അവൻ്റെ ചെറിയ ചെറിയ നന്മകൾ മതിയാവാതെ വരുന്നിടത്ത്, ഒരു ഡാൻസ് ഇട്ട് നൃത്തച്ചുവട് വെക്കുന്നിടത്താണ് സന്തോഷമെന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളുടെ തുടക്കം വരികയാണ്. അതുകൊണ്ട് എന്താണ് ഇത്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ചോദിച്ചാൽ, എല്ലാ കാലഘട്ടത്തിലും ആഘോഷങ്ങൾക്ക് വ്യത്യസ്തമായ രൂപങ്ങളുണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് ആ ആഘോഷങ്ങൾക്ക് പിന്നിൽ മറ്റൊരു കാര്യം വന്നു, അതാണ് മ്യൂസിക്. അതാണ് മ്യൂസിക്. പലപ്പോഴും മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുള്ളത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണോ നിരോധിച്ചത്, അതല്ല പാട്ടാണോ ഗാനമാണോ, പല ചോദ്യങ്ങളാണ് ആളുകൾക്കിടയിൽ. പക്ഷേ ഇവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ മ്യൂസിക്കിൻ്റെ ബേസ് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇസ്ലാം ഇത് നിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം ഒരു ആസ്വാദനം നിരോധിക്കുന്നു എന്ന നിലയ്ക്ക് മാത്രമാണ് അതിനെ വായിക്കുന്നത്. മറിച്ച് അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ, ആ പ്രത്യാഘാതങ്ങൾ നമ്മൾ കൃത്യമായി വിലയിരുത്തുന്നില്ല. ഇവിടെ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൺസേർട്ട് വേദിയിൽ, വലിയൊരു ഡി ജെ പാർട്ടിയിൽ, കോടിക്കണക്കിന് പൈസയാണ്, കോടിക്കണക്കിന് തുകയാണ് ആളുകൾ കള്ളപ്പണത്തിൻ്റെ പേരിൽ മാത്രം മാഫികൾ നടത്തി ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മ്യൂസിക്കിൻ്റെയും ഈ ലഹരി പദാർത്ഥങ്ങളുടെയും എല്ലാം കാറ്റഗറി ഒന്നാണ്. ഒന്നാണ്. അതുകൊണ്ടാണ് മഹാസിഫ് എന്ന് പറഞ്ഞപ്പോൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് എന്ന് പറഞ്ഞപ്പോൾ അത് ലഹരി പോലെ ഉന്മത്തമാക്കുന്ന ഒന്നാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ ആഘോഷങ്ങൾ വിലയിരുത്തുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു പരിപ്രേക്ഷ്യം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഖുർആൻ കൃത്യമായി മുഅ്മിനീങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ആയത്ത് ഇങ്ങനെയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരുമാണ് എന്നാണ്. തിരിഞ്ഞു കളയുന്നവരാണ്. അനാവശ്യ കാര്യങ്ങൾ എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരവസ്ഥാ വിശേഷം പുതിയ കാലത്തുണ്ട്. ജാ അൽ ഹഖ് വൽ ബാത്തിൽ വസഹഖൽ ബാത്തിൽ കാന സഹൂഖ അല്ലേ. ഖുർആൻ കൃത്യമായും പറഞ്ഞു ഹക്കും ബാത്തിലും കൂടിക്കുഴഞ്ഞ പോലെ, പക്ഷേ ഹക്ക് എന്താണ് എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറ പലപ്പോഴും ഈ ആസ്വാദനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ പലപ്പോഴും ചോദിക്കാത്ത ചോദ്യം, ഇപ്പോൾ സിനിമ അത് കാണരുതെന്ന് പറഞ്ഞാൽ സിനിമയും കാണാൻ പറ്റില്ലേ, പാട്ട് അത് മ്യൂസിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ മ്യൂസിക്കും കേൾക്കാൻ പറ്റില്ലേ. ഈ ചോദ്യത്തിന് മറ്റൊരു വേർഷൻ ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും ഈ മദ്യപാനികളോട് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പറയാം, എന്താ കുടിക്കാനും പറ്റില്ലേ എന്നവർ ചോദിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ ആസ്വാദനമായി കാണുന്നത് അതാണ് നമുക്ക് ആസ്വാദനം. അതിന് നമ്മൾ വലിയ വില കൊടുത്ത് അതൊരിക്കലും ജീവിതത്തിൽ മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഈ പ്രശ്നം കിടക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ഈ ഒരു അധ്യാപനം നമ്മൾ കൃത്യം ഗൗരവത്തിൽ വായിക്കേണ്ടതാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഗ്വുകളിൽ നിന്ന് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അനാവശ്യ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഓഫ്ലൈനായി മാത്രമല്ല, നമ്മൾ പങ്കെടുക്കുന്ന വിവാഹവേദികൾ അനാവശ്യങ്ങളാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അത് നമ്മൾ അതിൽ പങ്കെടുക്കരുത് എന്നതല്ല, മറിച്ച് അത്തരം ഹറാമുകളുടെ വേദിയിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് പാടില്ല, നമുക്ക് പറ്റില്ല. ഒരു ഹറാമ് കണ്ടാൽ കൃത്യമായും ഇസ്ലാം പഠിപ്പിച്ചു അത് കൈകൊണ്ട് എതിർക്കുക, നാവ് കൊണ്ട് എതിർക്കുക, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. പക്ഷേ മനസ്സുകൊണ്ട് വെറുക്കാത്ത ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് അവരല്ലേ ചെയ്യുന്നത്, അത് അവർ ചെയ്തോട്ടെ, നമ്മൾ കണ്ടുകൊണ്ട് നിന്നാൽ മതി എന്നെല്ലാം പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതേ തെറ്റ്, അവരുടെ അതേ പങ്ക് നമ്മളും വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം വേദികളിൽ നമ്മൾ സാക്ഷിയാവരുത്. നമ്മുടെ കാര്യങ്ങൾക്ക് നിർവഹിച്ച് വേഗം തിരിച്ചു പോരുക എന്നൊരു നിലപാട് നമ്മൾ എടുക്കണം. മറുവശത്ത് ഇത്തരം ആർട്സ് ഫെസ്റ്റിവൽ എന്നെല്ലാം പറഞ്ഞ് കോളേജിലെ നല്ല കലാപരിപാടികളുടെ കൂടെ എഴുന്നള്ളിക്കുന്ന ഇത്തരം ഹറാമുകൾ, ഇത്തരം വൃത്തികേടുകൾ, ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത്തരം ദിവസങ്ങൾ ലീവ് എടുത്താലും തെറ്റില്ല എന്ന് നമ്മൾ പറയുന്നത്, ലീവ് എടുത്താലും തെറ്റില്ല. നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്ന കലാപരിപാടികളിൽ പങ്കെടുക്കാമെന്നല്ലാതെ ഇത്തരം പരിപാടികളുടെ സദസ്സിലേക്ക് പോകാതിരിക്കലാണ് നല്ലത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ കൃത്യമായൊരു നിലപാടെടുക്കണം. കാരണം ഞാൻ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഈ രക്ഷിതാക്കൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നില്ല, മാതാപിതാക്കൾ ഇത് കാണുന്നില്ല, മക്കൾ എവിടെയാണ് നിങ്ങൾ അറിയുന്നില്ല. ഇങ്ങനെയൊരു പ്രശ്നം പലപ്പോഴും കാണുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഡി ജെ പാർട്ടികളിൽ, കൺസേർട്ടുകളിൽ, കോളേജിലെ ആഘോഷ പരിപാടികൾ, നൃത്ത ചുവടുകൾ വെക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയുള്ളത് ഹിജാബുള്ള പെൺകുട്ടികളാണ്. ഹിജാബിട്ട പെൺകുട്ടിക്ക്, ഈ നല്ല മുസ്ലിമായ ആൺകുട്ടിക്ക് എങ്ങനെയാണ് അവിടെ പോയി തുള്ളിച്ചാടാൻ പറ്റുന്നത്? ഏതോ ഒരുത്തൻ പാട്ട് പാടി ആഘോഷിക്കുമ്പോൾ അതിന് മുൻപിൽ നിന്നുകൊണ്ട് അയാളുടെ നൃത്ത ചുവടുകൾക്കനുസരിച്ച് ചുവട് വെക്കാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അവിടെ യഥാർത്ഥത്തിൽ അത്തരം വേദികൾ അവിടെ എത്താനുള്ള യഥാർത്ഥ കാരണം ഇവിടെ രക്ഷിതാക്കൾ കൃത്യമായി ശ്രദ്ധ നടത്തുന്നില്ല എന്നുള്ളതാണ്. അവിടെ തുടക്കം മുതലേ ഇതിൽ കൃത്യമായ ലിമിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഒരിക്കലും കുട്ടികൾക്ക് 10 പ്ലസ് 2 അല്ലെങ്കിൽ കോളേജ് പ്രായത്തിലോ ഇത് പറഞ്ഞു കൊടുക്കൽ ബോധ്യപ്പെട്ടോണമെന്നില്ല. അത് ചെറുപ്രായത്തിൽ തന്നെ അവരെ ബോധ്യപ്പെടുത്തി അത്തരം വേദികൾ അത് മുഷിപ്പുള്ളതാണ്, അത് കൃത്യ വൃത്തികേടുള്ളതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥാ വിശേഷം നമുക്ക് രക്ഷാകർത്തൃത്വത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, അങ്ങനെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ പോലും മക്കളുടെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ ആഘോഷങ്ങൾക്കൊരു പുതിയ നിർവചനം നൽകുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പലപ്പോഴും നമ്മൾ ഈ തെറ്റുകൾ എന്ന് പറഞ്ഞ് നിരാകരിക്കുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും ആസ്വാദനങ്ങളുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടത് പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷാകർത്തൃത്വം നടക്കിടക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കതിന് അൾട്ടർനേറ്റ് മെത്തേഡ് വേണം, എങ്ങനെ സന്തോഷിക്കണം. അവിടെ യഥാർത്ഥത്തിൽ കുടുംബങ്ങൾ, നമ്മളുള്ള ഇടങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, ഇതെല്ലാം കുട്ടികൾക്ക് മൂല്യവത്തായി തോന്നണം. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, വീട് വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, നൽകുന്നതെങ്കിൽ ആ മക്കൾ കോളേജിൽ പോയി ആടി തിമിർക്കുന്നതിൽ മറ്റൊരു കാര്യം നമുക്ക് പറയാൻ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവർക്ക് കൃത്യമായ ഒരു സന്തോഷത്തിനെയും ആളത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ കൂടി നമ്മൾ തയ്യാറാവണമെന്നുള്ളതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്ന മറ്റൊരു അധ്യാപനം വളരെ ശ്രദ്ധേയമാണ്.

0: യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ അല്ലേ ലഹുവൽ ഹദീസ്. പല പണ്ഡിതന്മാരും അത് മ്യൂസിക്കാണ് സംഗീതമാണെന്ന് വിശദീകരിച്ചു. ഏതായാലും അനാവശ്യ വൃത്തികൾ, തെറ്റായ കാര്യങ്ങൾ, നമുക്ക് ഉപകാരം ലഭിക്കാത്ത, നമ്മളെ ഹറാമിലേക്ക് കൊണ്ടെത്തിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന ഏതൊരാഘോഷമാവട്ടെ ഏതൊരു സന്തോഷമാവട്ടെ, അതൊരിക്കലും നമുക്ക് പറ്റാത്തതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കല്യാണവേദിയിൽ ആഘോഷങ്ങളുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ മറപ്പിക്കുന്നതാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുന്നത്. ടൂറ് പോകാം, നമുക്ക് നല്ല സ്ഥലങ്ങൾ കാണാം, പക്ഷേ ആ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ഇടങ്ങളിൽ നമസ്കാരമില്ലെങ്കിൽ അത് ഹറാമിൻ്റെ വേദിയായി മാറി, അത് ഈ ഒരു അനാവശ്യ വൃത്തിയുടെ വേദിയായി മാറി. നമ്മൾ ഈ ഒരു വിവക്ഷ കൃത്യമായും ബോധ്യപ്പെടണം എന്നുള്ളതാണ് എനിക്ക് അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കാനുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളിതിനെയെല്ലാം വളരെ ഇൻസ്റ്റൻ്റായ നമ്മുടെ കണ്ണിൽ കാണുന്ന ചില കാര്യങ്ങളുമായി മാത്രമേ താരതമ്യപ്പെടുത്താറുള്ളൂ. എന്നാൽ ഇതിൻ്റെ ആഴവും ഓളവും എല്ലാം ഏറെ വലുതാണ്. നമ്മൾ അറിയാത്തൊരു ലോകം ഇതിന് പിന്നിലുണ്ട്. മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ മക്കൾ ഇയർഫോൺ വെച്ച് കേൾക്കുന്ന ഏതെങ്കിലും പാട്ടിനെ കുറിച്ച് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട വലിയ മാഫിയകളുണ്ട്. ലോകത്ത് ഡി ജെ കോൺസേർട്ടുകൾ എന്നത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഞാനൊരു വെറും വാക്ക് പറയുന്നതല്ല. അമേരിക്കയിൽ അറിയപ്പെടുന്ന ചില ഡി ജെ കോൺസേർട്ടുകൾ, അതിൻ്റെ പേരുകൾ നമുക്ക് പറയാൻ സാധിക്കില്ല, അത്തരം ഡി ജെ കോൺസേർട്ടുകളിൽ ഒരു ദിവസം പകൽ മുഴുവൻ സൺ ബേൺ എന്ന പേരിൽ സൂര്യന് ചുവട്ടിൽ നഗ്നരായി നിന്ന്, അർദ്ധനഗ്നരായി നിന്ന് അവർ ചൂടേൽക്കുകയും രാത്രികളിൽ കള്ളു കുടിച്ച് മദ്യപിച്ച് ആർമാദ തിമിർപ്പിൽ അവർ ഉന്മാദത്തിലാവുകയും ചെയ്യുന്ന വേദികൾ, അതാണ് കോൺസേർട്ടുകളെങ്കിൽ അതേ കോൺസേർട്ടുകൾ നടത്തുന്ന അതേ ആളുകൾ ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. 2025 മാത്രം അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ടൂറുകൾ, ഇവരുടെ ഈ കോൺസേർട്ട് ടൂറുകൾ, ഇങ്ങനെ നടത്തുന്ന പരിപാടികൾ, അതിൻ്റെ ലിസ്റ്റ് മാത്രം എത്രയോ വലുതാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ നമ്മുടെ നാട്ടിലെ കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരം അടക്കമുള്ള പല പ്രധാന നഗരങ്ങളുമുണ്ട്. ഇനി അതിന് പുറമെ, ഇത്തരം ആളുകൾക്ക് പുറമെ, നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരം ഡി ജെ ജോക്കികൾ എന്ന പേരിൽ, കോൺസേർട്ട് വേദികൾ എന്ന പേരിൽ ഓരോ സ്കൂളിലെ പരിപാടിക്കും, സ്കൂളുകളിൽ മാത്രമല്ല, ഒരു എംപ്ലോയി, ഒരു ബിസിനസ്സുകാരന് ആ ബിസിനസ് നടത്തുന്ന വേദിയിലടക്കം തങ്ങളുടെ എംപ്ലോയികളെ സന്തോഷിപ്പിക്കാൻ എംപ്ലോയീസ് ട്രെയിനിങ് കൊടുത്തിട്ട് അതിൻ്റെ അവസാനവും ഇത്തരം ആഘോഷങ്ങൾ. അപ്പോൾ എവിടെയും ഇത്തരം ആഘോഷങ്ങളാണ് പൂർത്തീകരണത്തിൻ്റെ, ആ ഒരു സംഭവം വിജയിച്ചു എന്നതിൻ്റെ നിദാനമായി കണക്കാക്കുന്ന എന്നിടത്ത് യഥാർത്ഥത്തിൽ വലിയ പിഴവാണ് സംഭവിക്കുന്നത്. നമുക്ക് ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തൊരു തലമുറയാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കാര്യങ്ങളോട് ഗൗരവമില്ലാത്ത, അനാവശ്യ കാര്യങ്ങൾ ഏർപ്പെടുന്ന, ഡിസ്ട്രാക്റ്റഡ് ആവുന്ന, ഫോക്കസ് ഇല്ലാത്ത ഒരു തലമുറയെ നമ്മൾ ഇതുമൂലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന കുറേ പണ്ഡിതന്മാരുടെ വാക്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് മാത്രം ഞാൻ പറയാം. കാന അഹലാമുഹു ഹബീസ. ഒരു പണ്ഡിതൻ പറയാണ്, ഒരു തലമുറയെക്കുറിച്ച് ചോദിച്ചിടത്ത് എവിടെ നിങ്ങൾക്കിടയിലെ ആണുങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ആ പണ്ഡിതനോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഐന അഹ്ഫദി ഖാലിദും വസഅദും വബിലാലിൻ. ബിലാലും ഖാലിദും സഅദിനെയും പോലെയുള്ള സഹാബാക്കൾ, അവരുടെ പിൻഗാമികൾ എവിടെ? അവർ പൂർവികരായ അഭിമാനിക്കുന്ന ഒരു തലമുറ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്, കാന അഹ്ലാമുഹു ഖബീസ, അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ വൃത്തികേടുകളാണ്, ഖബീസയാണ്. നമ്മുടെ പലപ്പോഴും ആഘോഷങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ, അവിടെയെല്ലാം നമ്മുടെ എൻ്റർടൈൻമെൻ്റ് എന്നത് ദീനി അല്ലെങ്കിൽ ഹലാൽ ിൽ ഹറാമുകളാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള നെയ്യത്തുകൾ വലിയ രീതിയിലുള്ള തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മ്യൂസിക്കിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏതോ ഒരു മ്യൂസിക്കിനെ കുറിച്ചും ഏതോ ഒരു സംഗീതത്തെക്കുറിച്ചും മാത്രമാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഇസ്ലാം ഹോളിസ്റ്റിക്കാണ്, അത് സമഗ്രമാണ്. ലോകത്ത് ഈ മ്യൂസിക്കിൻ്റെ പേരിൽ നടക്കുന്ന സർവ്വ അഴിഞ്ഞാട്ടങ്ങൾക്കും എതിരാണ് ഇസ്ലാം. അതുകൊണ്ട് അതിന് ചെറിയ രൂപത്തിലുള്ള മുളയിലെ നുള്ളിക്കളയുക എന്ന പ്രവർത്തനമാണ് ഇസ്ലാം എടുക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അതൊന്നും അറിയാതെ ഇവിടെ ന്യായീകരിക്കാൻ നടക്കുന്ന ആളുകൾ, അവർ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത് വലിയ ഹറാമുകളിലേക്കാണ് പോകുന്നത്. മ്യൂസിക് കുറച്ച് പറ്റില്ലേ, അവിടെ പറ്റില്ലേ, ഇവിടെ പറ്റില്ലേ, അത് ലിമിറ്റ് വെച്ചാൽ പോലെ ചോദിക്കുമ്പോൾ ആരാണ് ലിമിറ്റ് വെക്കുന്നത്? എവിടെയാണ് ലിമിറ്റ് വെക്കുക? നാട്ടിൽ തന്നെ മുസ്ലിം സംഘടനകൾ അത് ഏറ്റെടുക്കുമ്പോൾ, അവരുടെയെല്ലാം പരിപാടികൾ ഇത് ആഘോഷമാക്കി മാറ്റുമ്പോൾ, പലപ്പോഴും കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദീനിയായ ബോധം കൊടുക്കേണ്ട സംഘടനകൾ ആ സംഘടനകളുടെ പേര് നടത്തുന്ന ഓരോ ക്യാമ്പുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു നിന്നുള്ള ഈ ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര വലിയ അപകടമാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ അശ്രദ്ധയിലായി പോകുന്ന, അല്ലേ? ഖുർആൻ അഫലായ അലമൂൻ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഖുർആൻ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഗാഫിലൂൻ എന്നത്, നിങ്ങൾ അശ്രദ്ധരായി പോകുന്നു എന്നുള്ളത്. അശ്രദ്ധയോടുകൂടി, അറിവുണ്ടായിട്ടും അശ്രദ്ധ മൂലം ഇത്തരം ഹറാമുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന അപകടം വളരെ വളരെ വലുതായിരിക്കും. അത് തിരിച്ചു നടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യതയെ നമ്മൾ പരിഗണിക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ഹലാലായ രൂപത്തിൽ സന്തോഷിക്കാനും അതിനുള്ള വഴികൾ കണ്ടെത്താനും ഇസ്ലാമിലൂടെ അഭിമാനം കണ്ടെത്താനും എല്ലാമുള്ള ഒരു ഒരു താക്കത്ത്, ഒരു ഷജാഅത്ത് നമുക്ക് ആവശ്യമാണെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ള. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ഇൻസൈറ്റിൽ മനോഹരമായ ഒരു സംസാരം ഈ ഒരു പ്രഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. പീസ് റേഡിയോ വൈബ്സിൽ നമുക്കിനി സ്വരമാണ്.

0: മഷാല്ല, നല്ലൊരു സ്വരമാണ് നമ്മൾ കേട്ടത്. ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ കേൾക്കാനും അറിയാനും സാധിക്കുന്നു എന്ന സന്തോഷത്തോടൊപ്പം നമ്മൾ ഇനി നേരെ ആരോഗ്യ വിചാരത്തിലേക്ക്.
1: ആരോഗ്യ വിചാരത്തിൽ ഇന്ന് ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാം, ഇതിൻ്റെ നാലാം ഭാഗമാണ് കേൾക്കുന്നത്. ഡോക്ടർ സി പി അബൂബക്കർ ആൻഡ് ജാഫർ പഗര എന്നിവർ ചേർന്നുള്ള ആരോഗ്യ വിചാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, ആരോഗ്യ വിചാരത്തിൽ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തത് ഓട്ടിസം, അതിൻ്റെ എന്താണ് ഓട്ടിസം എന്നുള്ളതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് കൃത്യമായ ബോധ്യം നൽകുന്ന, ആശ്വാസം നൽകുന്ന, ഇതിനെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും നടന്നത്. അൽഹംദുലില്ലാഹ് വളരെ നല്ല പ്രതികരണമാണ് രക്ഷിതാക്കളിൽ നിന്ന്. ഇത് ബോധ്യപ്പെട്ട രക്ഷിതാക്കൾക്ക് കൃത്യമായി ഓട്ടിസമുള്ള തൻ്റെ കുട്ടിയെ, ഓട്ടിസ്റ്റായ തൻ്റെ കുട്ടിയെ പരിചരിക്കുന്നതിന്, മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു മാനസികമായ ധൈര്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ ഓട്ടിസം ഉള്ള ഒരു കുട്ടി സ്വാഭാവികമായും ബ്രെയിനിലെ, തലച്ചോറിലെ വൈവിധ്യമാണല്ലോ ഓട്ടിസത്തിന് കാരണം. അപ്പോൾ അങ്ങനെ ഒരു വൈവിധ്യമുള്ള കുട്ടി ഇത് ഓട്ടിസ്റ്റിക്കാണ് എന്ന് ഒരു രക്ഷിതാവിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ എടുത്തു പറയാവുന്ന ലക്ഷണങ്ങളുണ്ടോ?
3: ഓട്ടിസം ഉണ്ടോ അല്ല ഇല്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും ഇല്ല. ബ്രെയിൻ്റെ ഒരു സ്കാൻ എടുത്തിട്ട് എന്നെ കുഴപ്പമുണ്ട് അതുകൊണ്ട് ഓട്ടിസമാണ് അല്ലെ, കുഴപ്പമില്ല ഓട്ടിസം ഇല്ല എന്ന് പറയാനോ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന വാല്യൂ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടിസമാണ് അല്ലെ, ഇന്ന വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഓട്ടിസം ഇല്ല എന്ന് പറയാനോ നമുക്ക് പറ്റില്ല. പിന്നെ ഓട്ടിസമുള്ള കുട്ടിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓട്ടിസമുള്ള കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ടാണ്. ഓട്ടിസത്തിലുള്ള കുട്ടികളുടെ തലച്ചോറിൻ്റെ വ്യത്യസ്തത കാരണം ധാരാളം അവരുടേതായ സവിശേഷതകൾ അവർ പ്രകടിപ്പിക്കാറുണ്ട്. ഈ സവിശേഷതകൾ വെച്ചിട്ടാണ് ഒരാളുടെ കുട്ടി ഓട്ടിസ്റ്റിക്കാണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത് കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ കുറവായിരിക്കും, 2 കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും, പിന്നെ 3 അവർ ചില ആവർത്തന സ്വഭാവമുള്ള സ്വഭാവങ്ങൾ കാണിക്കും എന്നുള്ളതാണ്. ആദ്യത്തെ സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനും ഒന്നായിട്ടും വേണം നമുക്ക് പറയാം. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറവ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകുന്നില്ല, വർത്തമാനം പറയുന്നില്ല, അവർക്ക് എന്തെങ്കിലും ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് മണിക്കൂറുകളോളം കളിക്കും. ഇതാണ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവരുടെ തലച്ചോറിൻ്റെ ചില ഇഷ്യൂസ് കാരണം അവർ ചില ആവർത്തിക്കപ്പെടുന്ന കുറേ സ്വഭാവങ്ങൾ കാണിക്കും, ഐ ഫ്ലാപ്പ്, ഹാൻഡ് ഫ്ലാപ്പിംഗ്, അതേമാതിരി അങ്ങനെ കുറേ സ്വഭാവങ്ങൾ അവർ കാണിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത്.
2: ഇതിൻ്റെ ഈ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻസറി ഇഷ്യൂ പറഞ്ഞല്ലോ, കുട്ടികൾക്കുണ്ടാകുന്ന ഈ സമൂഹത്തോട് മറ്റുള്ള കുട്ടികളോട് ഒന്ന് ഒരുമിച്ച് ചേർന്നിരിക്കാനോ അവരോട് കളിക്കാനോ ഉള്ള അങ്ങനെയുള്ളൊരു പ്രയാസം കുട്ടികളുടെ ഇടയിൽ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ഇങ്ങനെ ഒരു, അപ്പോൾ മറ്റുള്ള ഒരു കുട്ടിയോട് ഒരു സ്വാഭാവികതയാണല്ലോ മനുഷ്യൻ്റെ, മനുഷ്യകുട്ടിയുടെ സ്വാഭാവികമായും നമ്മൾ നോർമൽ എന്ന് പറയുന്ന എല്ലാ കുട്ടികളും മറ്റു കുട്ടികളോട് കൂട്ടുകൂടാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ തയ്യാറാകുന്നുണ്ട്. പക്ഷെ ഇത്തരം കുട്ടികൾക്ക് ഇതില്ലാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ ലക്ഷണം പറഞ്ഞു തിരിച്ചറിയാൻ നമുക്കൊരു മാർഗമുണ്ട്. പക്ഷെ ഇതിനൊരു കാരണമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുമോ? ആ കാരണത്തെ അങ്ങനെ തന്നെ നമുക്ക് പരിഹരിക്കാനും കഴിയും.
3: കുട്ടികളുടെ 80% കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളും അവരുടെ സെൻസുമായിട്ട് അല്ലെങ്കിൽ സംവേദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സംവേദനം എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ച, കേൾവി, നമ്മൾ നേരത്തെ പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞത് 5 എണ്ണത്തെക്കുറിച്ചാണ്. കാഴ്ച, കേൾവി, മണം, ടേസ്റ്റ്, 5 നമ്മൾ സ്കിന്നാണ് പറഞ്ഞത്, തൊലിയിൽ കൂടി നമുക്ക് കിട്ടുന്ന സംവേദനങ്ങൾ. ആ സ്കിന്നിൽ കൂടി തന്നെ 5 ഉണ്ട്. സ്കിന്നിൽ കൂടി തൊലിയിൽ കൂടി നമുക്ക് നമ്മൾ ടച്ച് പിന്നെ സ്പർശനം നമ്മൾ അറിയുന്നുണ്ട്, വേദന നമ്മൾ അറിയുന്നുണ്ട്, ടെമ്പറേച്ചർ നമ്മൾ ചൂട് തണുപ്പ് അറിയുന്നുണ്ട്, വൈബ്രേഷൻ ഇപ്പം മൊബൈലൊക്കെ വന്നതിന് ശേഷം വൈബ്രേഷൻ എന്താ പ്രകമ്പനം എന്താണ് എന്നുള്ളത് നമുക്ക് വൈബ്രേഷൻ ഉണ്ട്. 5 ഡീപ് പ്രഷർ, നമ്മൾ അമർത്തുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഫീലിംഗ് ആണ് ഡീപ് പ്രഷർ. ഇങ്ങനെ സ്കിന്നിൽ കൂടി 5 നേരത്തെ പറഞ്ഞ 4 അപ്പം 5, 4, 9 സെൻസായി. 10 സെൻസ് എന്ന് പറയുന്നത് ബാലൻസ് ആണ്. നമുക്കൊക്കെ വീഴാതെ ബാലൻസ് ചെയ്ത് നടക്കാനൊക്കെ പറ്റുന്നത് നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള ഒരു കോക്ലിയയുടെ ഫംഗ്ഷനാണ് ബാലൻസ് ചെയ്യുക. ഇത് ഒരു നമുക്കുള്ള മനുഷ്യൻ്റെ ഒരു സെൻസാണ്. 10, 11 നമുക്ക് ജോയിൻറ്റ് സെൻസ്, നമ്മുടെ എല്ലാ സന്ധികൾക്കുള്ളിലും ഒരു ധാരാളം സെൻസ് ഓർഗൻസ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി പൊസിഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് യഥാസമയം വിവരം തന്നുകൊണ്ടിരിക്കുന്നത് ഈ ജോയിൻറ്റ് സെൻസിൽ കൂടിയാണ്. പിന്നെ 12 സെൻസ് ടൈം സെൻസാണ്. ടൈം സെൻസിന് പ്രത്യേകിച്ച് ഓർഗൻ ഏതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാവർക്കും സമയത്തെക്കുറിച്ചൊരു ബോധം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന് നമുക്ക് 4 എണീറ്റിട്ട് ഒരു സ്ഥലത്ത് അടിയന്തരമായിട്ട് പോകാനുള്ളതെങ്കിൽ നമ്മൾ 4 അലാറം വെച്ച് കഴിഞ്ഞാൽ 3:59 നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്, നമ്മളെ തലച്ചോറിലുള്ള ഈ ക്ലോക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അത് ചിലർക്കൊക്കെ നല്ല ടൈം സെൻസ് ഉള്ളവരുണ്ടാവും, ചിലർക്ക് ടൈം സെൻസ് കുറവുള്ള ആൾക്കാരുണ്ടാവും. ഓട്ടിസം ഉള്ള ആൾക്കാർ വളരെ നല്ല ടൈം സെൻസ് ഉള്ള ആൾക്കാരാണ്. അവർ വാച്ച് നോക്കാതെ തന്നെ 8:30 ബസ്സിന് വേണ്ടിയിട്ട് അവർ റെഡിയായിരിക്കും. 1 പിന്നെ ലഞ്ച് ബ്രേക്ക് ആണെങ്കിൽ 1 തന്നെ വാച്ച് ഒന്നും നോക്കാതെ തന്നെ അവർ 1 കൃത്യത്തിന് അവർ ഭക്ഷണം കഴിക്കാൻ റെഡിയായിരിക്കും.
4: ഇത്തരം കുട്ടികളെ സ്കൂളുകളിലെത്തിയാൽ സ്വാഭാവികമായിട്ടും ഒരു പീരീഡ് ബെല്ലടിച്ചിട്ടും ടീച്ചർ ബെല്ലടിക്കാറായിട്ടും ബെല്ലടിച്ചിട്ടില്ലെങ്കിൽ
3: ഇവരെഴുന്നേറ്റ് പുറത്തു പോകാനൊക്കെ സാധിക്കും. ഇവരെ ആ ടൈം വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ 12 സെൻസ് മനുഷ്യരിലൊക്കെ ഉണ്ട്. ഈ സെൻസിൻ്റെ പ്രവർത്തനം ഓട്ടിസത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് നമുക്ക് ഇത്തരം സെൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടുകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കാഴ്ചയിൽ കൂടി ശബ്ദത്തിൽ കൂടി മണത്തിൽ കൂടി ടേസ്റ്റ് എല്ലാ സെൻസിൽ കൂടിയും വളരെ കൃത്യമായിട്ട് നമുക്ക് വിവരം നൽകി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ റെട്ടിനയിൽ ധാരാളം ഇമേജസ്, ചുറ്റുപാടത്തുള്ള ഇമേജ് നമ്മുടെ കണ്ണിൽ കൂടി നമ്മുടെ റെട്ടിനയിലെത്തുന്നുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ കാണുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മറ്റുള്ള വസ്തുക്കളെ മുഴുവൻ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. നമ്മളൊരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം ശബ്ദങ്ങൾ, അതിൻ്റെ വേവ്സ് നമ്മുടെ ചെവിയിലെത്തുന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ.
4: നമ്മൾ സാധാരണ കേൾക്കുന്ന ശബ്ദങ്ങളാണെങ്കിൽ തന്നെ അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ കുറച്ച് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ.
3: നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണുക, ആവശ്യമുള്ളത് മാത്രം കേൾക്കുക. നമുക്കിപ്പോൾ ഒരാൾ നല്ല പെർഫ്യൂം ഉപയോഗിച്ചിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് നേരമൊക്കെ നമുക്ക് അതിൻ്റെ ഒരു മണം നമ്മൾ ആസ്വദിക്കുന്നുണ്ടാവും, പിന്നെ അത്ര തീവ്രതയിൽ നമുക്ക് തോന്നൂല. നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് ധരിച്ചതായിട്ട് തോന്നും, പിന്നെ ഡ്രസ്സിൻ്റെ ഫീലിംഗ് നമുക്ക് ക്രമേണ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു മെക്കാനിസമാണ്. കാരണം എല്ലാ സമയവും ആവശ്യമില്ലാത്ത സെൻസ് തലച്ചോറിൽ വന്നിട്ട് തലച്ചോറിനൊരു ഓവർലോഡ് വരണ്ട എന്നുള്ള നിലക്ക് അതിനെ വഴി തന്നെ ഒരു ഫിൽട്ടർ ചെയ്യാനുള്ള, അരിച്ച് മാറ്റി നിർത്താനുള്ള ഒരു മെക്കാനിസം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിൽ ശബ്ദത്തിൻ്റെ ആധിക്യം അല്ലെങ്കിൽ കാഴ്ചയുടെ ആധിക്യം, മണത്തിന്റെ ആധിക്യം ഒന്നും ഒരിക്കലും വരുന്നില്ല.
4: അപ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഒരു ഫിൽട്ടർ മെക്കാനിസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയൊരു അനുഗ്രഹം, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് പടച്ചതമ്പരൻ അങ്ങനെ ഒരു സംവിധാനം.
3: നമ്മൾ ആവശ്യമുള്ളത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ അത് നമുക്കൊരു വലിയൊരു കാര്യമാണ്. ഓട്ടിസമുള്ള ആൾക്കാരുടെ കുട്ടികളുടെ തലച്ചോറിൽ അവരുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ തലച്ചോറിൻ്റെ ചില കണക്ഷൻസിലുള്ള വ്യത്യാസമാണ് ഓട്ടിസം എന്ന് പറഞ്ഞത്. ഈ കണക്ഷൻസുള്ള ഡിഫറൻസ് കാരണം ചില കുട്ടികളിലെങ്കിലും ഈ ഫിൽട്ടർ മെക്കാനിസം വേണ്ടത്ര ഫലപ്രദമാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാഴ്ചകളും അവരുടെ തലച്ചോറിലെത്തും, എല്ലാ ശബ്ദങ്ങളും അവരുടെ തലച്ചോറിലെത്തും, എല്ലാ മണവും അവരുടെ അതിൻ്റേതായ തീവ്രതയിൽ അവരുടെ തലച്ചോറിലെത്തും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് സെൻസറി ഓവർലോഡ് വരാൻ എളുപ്പമാണ്. ഈ സെൻസറി ഓവർലോഡ് മനുഷ്യന്മാർക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടാവും ഉണ്ടാക്കും. ഉദാഹരണത്തിന് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദത്തിൻ്റെ ഒരു വ്യാപ്തിയുണ്ട്. അതിനപ്പുറം ഭയങ്കര സൗണ്ടിൽ പിന്നെ നമ്മൾ സൗണ്ടുള്ള ഒരു ഭാഗത്ത് നമ്മൾ എത്തിപ്പെട്ടാലും നമുക്ക് അവിടെ അസ്വസ്ഥ കാരണം നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് പോരേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ ഭയങ്കര ബഹളമാണ്, നമുക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോരാനാണ് നമുക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ആ സമയത്ത് നമുക്കും സെൻസറി ഓവർലോഡ് കാരണമാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്.
4: ഇത് ഇത്തരം കുട്ടികൾക്ക് മാത്രമല്ല, സാധാരണ നോർമൽ എന്ന് നമ്മൾ പറയുന്ന ആളുകൾക്ക് തന്നെ ഇത്തരം ഓവർലോഡ് വരുമ്പോൾ നമ്മൾ അതിനെ അസ്വസ്ഥത കാണിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിലുള്ള പിന്നെ ഫിൽറ്റർ മെക്കാനിസത്തിന്റെ കുറവുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു
3: സെൻസറി ഓവർലോഡ് പെട്ടെന്ന് വരും യഥാർത്ഥത്തിൽ പിന്നെ ഓട്ടിസവും ഓട്ടിസം ഇല്ലാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയതാണ്. ഒരു ആപേക്ഷികമായിട്ടുള്ള താരതമ്യേന നമുക്ക് പറയാവുന്ന ഒരു സംഭവം മാത്രമാണ്. ഈ ഓട്ടിസമുള്ള കുട്ടികൾ പ്രകടിപ്പിക്കുന്ന പല ലക്ഷണങ്ങളും ഒരു പരിധിവരെ മറ്റുള്ള ആൾക്കാരിലൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡോസ് ഇച്ചിരി ഓട്ടിസമുള്ള കുട്ടികൾക്ക് കൂടുന്നത് കൊണ്ട് നമ്മളത് പ്രകടമായിട്ട് അവരിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 12 സെൻസിലും കുട്ടികൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം. എന്ന് പറഞ്ഞാൽ 12 സെൻസും അവർക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ, അവർക്ക് ഫിൽട്ടർ മെക്കാനിസം ഇല്ലാത്തത് കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവർക്ക് സെൻസറി ഓവർലോഡ് വരും. അത് കാരണം അവർ വളരെ ധാരാളം ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. എന്തൊക്കെ ലക്ഷണങ്ങളാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മളൊക്കെ നമ്മൾ ജനിച്ച അന്ന് മുതൽ നമുക്ക് ധാരാളം സെൻസേഷൻസ് നമ്മുടെ തലച്ചോറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാഴ്ചകൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് മണം, രുചി, ഇതെല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ ആവശ്യങ്ങളാണ്. ഈ ആവശ്യം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അതിൻ്റെ തോതിലും വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് എപ്പോഴെങ്കിലും ഒരു പാട്ട് കേട്ടാൽ മതി, ചിലർക്ക് 24 മണിക്കൂറും പിന്നെ ഇയർഫോണൊക്കെ വെച്ചിട്ട് പാട്ട് കേട്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ധാരാളം ടി വി പ്രോഗ്രാം അല്ലെ സിനിമ കാണുന്ന ആൾക്കാരെ കാണുന്നുണ്ട് നമ്മൾ. അത് ചിലർക്ക് എപ്പോഴെങ്കിലും കണ്ടാൽ മതി, ചിലർക്ക് കൂടുതൽ സമയം കാണണം. ചിലർ പെർഫ്യൂം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവാം, ചിലർ പെർഫ്യൂം എപ്പോഴെങ്കിലും മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നീഡ് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ സെൻസറി നീഡ് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണത്തിന് നമുക്കുള്ള ആവശ്യം പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന തന്നെ ചിലർ കുറച്ച് കഴിക്കുന്നവരുണ്ട്, ചിലർ കൂടുതൽ കഴിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ തലച്ചോറിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ സെൻസേഷൻസാണ്. സെൻസേഷൻസ് ആർ ദി ഫുഡ് ഫോർ ദി ബ്രെയിൻ എന്നാണ് പറയുന്നത്. തലച്ചോറിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ 12 സെൻസിൽ കൂടി കിട്ടുന്ന ഫീഡ്ബാക്കാണ്. ഇത് ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കും.
4: വിശക്കുന്ന ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഈ ഒരു പ്രയാസാനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആ സെൻസേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം.
3: ആ കിട്ടേണ്ട തോതും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോരുത്തരുടെ സെൻസറി നീഡ് വ്യത്യസ്തമായിരിക്കും. ആ നീഡിനനുസരിച്ച്, സെൻസറി നീഡിനനുസരിച്ച് അവർക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അവർ പല സ്വഭാവങ്ങളും കാണിക്കും. ഇത്തരം സ്വഭാവങ്ങൾ ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ പറയുന്നത്. എന്നുവെച്ചാൽ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനിയും വേണം, ഇനി സെൻസേഷൻ ഇനി പോരാ എന്നുള്ള നിലക്കാണ് ഹൈപ്പോ സെൻസിറ്റിവിറ്റി കുട്ടികളെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾ ഒന്നുകിൽ ഹൈപ്പറായിരിക്കാം, അല്ലെ ഹൈപ്പോ ആവാം, അല്ലെ രണ്ടും ഇടകലർന്നും വരാം. ഹൈപ്പറുള്ള ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ അതേ സെൻസിന് തന്നെ ഹൈപ്പോ ആവാം, നേരെ തിരിച്ചൊക്കെ വരാം. അപ്പം ഈ ഇത്
4: നമ്മുടെ വിഷയം തന്നെ ഹൈറ്റിനോട് ഹൈപ്പർ കാണിക്കുന്ന ഒരു കുട്ടി,
3: അതെ,
4: സ്വാഭാവികമായിട്ടും ഉയരങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാൾക്ക് പ്രയാസം തോന്നും. ഹൈപ്പോ കാണിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ഹൈറ്റ് എത്ര കയറിയാലും മതിയാവാതെ വരും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ ഇതില് മാനേജ് ചെയ്യണമല്ലോ.
3: മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പോകുന്നുണ്ട്. ഞാൻ ആദ്യം ഈ കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾ ഒന്നുകിൽ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഈ സെൻസേഷൻസ് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. രണ്ടാമത്തത് ഹൈപ്പോ സെൻസിറ്റീവ് കുട്ടികളുണ്ട്, അവർക്ക് മതിയാവാതെ വരുന്ന കുട്ടികളാണ് ഈ പിന്നെ ഹൈപ്പോ സെൻസിറ്റീവ് കുട്ടികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയേണ്ടത് പിന്നെ നമുക്ക് പിന്നെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് 12 സെൻസ് നമ്മൾ പറഞ്ഞു. അതിൽ ഓരോരോ സെൻസിലും അവരുടെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് പ്രകടിപ്പിക്കുന്നു, ഹൈപ്പോക്കാർ എന്ത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ 1 by 1 നമ്മൾ പറയാൻ പോവുകയാണ്. ഓട്ടിസം ഉള്ള ആൾക്കാരിൽ പിന്നെ വിഷൻ, കാഴ്ചയിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പ്രകാശം കാണുക, അല്ലെങ്കിൽ ലൈറ്റ് വിഷൻ. 2 കളർ വിഷൻ, കളർ കാണുക. ഇതിൻ്റെ റോഡ്സ് ആൻഡ് കോൺസ് തലച്ചോൽ നമ്മുടെ റെട്ടിനയിൽ വ്യത്യസ്തമാണ്, കാഴ്ചകൾ കാണുക. 3. പാറ്റേൺ ഡിസൈൻ, നമ്മളിപ്പോൾ ഷർട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമ്മളതിൻ്റെ, അല്ലെ സാരി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡിസൈനിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ പാറ്റേൺ ഡിസൈൻ, ഈ 3 കാര്യങ്ങൾ ആണ് കാഴ്ചയിലുള്ളത്. അപ്പോൾ ഈ 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം, ഹൈപ്പോ വരാം. അപ്പോൾ ലൈറ്റ് വിഷനിൽ കളറ് കാണുന്നതിൽ ഹൈപ്പറായിട്ടുള്ള കുട്ടികൾക്ക് പ്രകാശം അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ സഹിക്കാതെ വരുന്ന സമയത്ത് അവർ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വെയിലത്ത് നടക്കാറുണ്ട്. വെയിലത്ത് നടക്കുന്ന സമയത്ത് നമുക്ക് വെയിലിൻ്റെ തീവ്രത, പ്രകാശത്തിൻ്റെ തീവ്രത താങ്ങാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ നെറ്റി ചുളിക്കും, കണ്ണൊന്ന് ചെറുതാക്കിയിട്ട് കണ്ണ് പകുതി അടച്ചിട്ട് താഴെ നോക്കിയിട്ടാണ് നമ്മളൊക്കെ നടക്കാറ്. കാരണം വെച്ചാൽ വെയിലിൻ്റെ തീവ്രത നമ്മുടെ തലച്ചോളിലേക്ക് എത്തുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഓട്ടിസത്തിൽ ലൈറ്റിന് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളും സാധാ ലൈറ്റിൽ തന്നെ അവർ നേരെ നോക്കുന്നതിന് പകരമായിട്ട് അവർ താഴെ നോക്കും, പകുതി കണ്ണ് പകുതി അടച്ചിട്ട് നോക്കും, അല്ലെങ്കിൽ അവർ സ്ക്വിൻ്റ് ചെയ്തിട്ട് ഇടം കണ്ണിട്ടിട്ടാണ് നോക്കുക. നേരെ നോക്കുന്നതിന് പകരമായിട്ട് ഇടം കണ്ണിട്ട് നോക്കും. അപ്പോൾ ലൈറ്റിൻ്റെ പിന്നെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അവർ താഴെ നോക്കിയിട്ടാണ് നടക്കുക. പ്രകാശമുള്ള സ്ഥലങ്ങൾ അവർ കഴിയുന്നതും ഒഴിവാക്കും. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഡോറിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ കർട്ടൻ്റെ പിന്നിൽ ഒക്കെയാണ് അവർക്ക് ഇഷ്ടം. പിന്നെ വീട്ടിലുള്ള നല്ല 60 volt ബൾബ് അവർ, ആ ലൈറ്റ് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ സ്വഭാവങ്ങൾ ലൈറ്റിന് ഹൈപ്പറായിട്ടുള്ള കുട്ടികൾ കാണിക്കും. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നല്ല വെളിച്ചമുള്ള ക്ലാസ് റൂമിലാണെങ്കിൽ ആ വെളിച്ചം അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ ക്ലാസ്സിൽ അവർ അസ്വസ്ഥത കാണിക്കും, അവർക്ക് പുറത്ത് പോകണം തോന്നും. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചറും ഇവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടുന്ന് ആരംഭിക്കും. അപ്പോൾ ലൈറ്റിന് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഇതെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കളറിന് ഹൈപ്പറായിട്ടുള്ള കുട്ടികളുണ്ടാവാം. പ്രത്യേക കളറിന് അവർക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ആ കളറ് കാണുമ്പോൾ അവർ അസ്വസ്ഥത

0: എന്തിന്, വീട്ടിലെ പെയിൻ്റ് അടക്കം കുട്ടിക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന കളറാണെങ്കിൽ അല്ലെ ഡിസൈൻ ആണെങ്കിൽ കുട്ടികൾ അതിൻ്റെതായ അസ്വസ്ഥതകൾ അവർ പ്രകടിപ്പിക്കും. ഈ അസ്വസ്ഥത നമ്മളിടയിലും ചിലർക്ക് ചില കളറിനോടുണ്ട്. ചില കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭ്രാന്ത് വരുന്ന രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്.
1: പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റെസ്റ്റോറന്റുകളിലൊക്കെ ചുവപ്പും നീലയും പച്ചയും പല തരത്തിലുള്ള ലൈറ്റ് സംവിധാനങ്ങൾ വെച്ച് അത്തരം ഹോട്ടലുകളൊക്കെ റെസ്റ്റോറന്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്ന ആളുകളാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ അങ്ങനെ
0: ചില ഡ്രസ്സ് കണ്ടാൽ തന്നെ നമ്മൾ തന്നെ എന്തൊരു പിന്നെ വൃത്തിയായിട്ട ഡ്രസ്സാണ് അവനിട്ടത് എന്നുള്ളതിനൊക്കെ നമുക്ക് തോന്നും. അയാൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അയാൾ ആ കളർ സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം നമുക്ക് അങ്ങനെ തോന്നുകയാണ്. അപ്പം ഈ പ്രകാശത്തിൽ ലൈറ്റിന് കളറിന് പാറ്റേൺ ഡിസൈന് ഇതേപോലെ കുട്ടികൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി പ്രകടിപ്പിക്കും, അതിൻ്റെതായ അസ്വസ്ഥതകൾ അവർ പ്രകടിപ്പിക്കും. ഇനി ഈ മൂന്നെണ്ണത്തിനും ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്.
1: പിന്നെ
0: കൂടുതൽ ആവശ്യമുള്ള വെച്ചാൽ അവർക്ക് വീട്ടിലെ പ്രകാശം മതിയാവില്ല. അപ്പോൾ അവർ നല്ല ലൈറ്റ് ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ 15 വോൾട്ട് ബൾബുള്ള സ്ഥലത്തൊന്നും അവർക്ക് പറ്റില്ല, അവർക്ക് കൂടുതൽ ലൈറ്റ് വേണം. പിന്നെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ നേരം ലൈറ്റ് ഓഫ് ചെയ്താലും അവർ കരയും, കാരണം അവർ ലൈറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവർ കരച്ചിൽ തുടങ്ങുമ്പോൾ നമ്മൾ പറയും അവന് ഇരുട്ടിനെ പേടിയാന്ന് പറയും. ഇരുട്ടിനെ പേടിയായതുകൊണ്ടാണ് അവൻ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കരയുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അത് ഈ ലൈറ്റ് കാണാനുള്ള അവൻ്റെ ഒരു ആഗ്രഹം അവന് പ്രകടിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ ചില പ്രത്യേക കളറുള്ള ഡ്രസ്സ് മാത്രം അവരാഗ്രഹിക്കുന്നവരുണ്ടാവാം. ആ കളർ അല്ലെങ്കിൽ ഡിസൈനുള്ള ആ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഒരു കുട്ടി ഒരു പ്രത്യേക ഗ്രീൻ കളറുള്ള ഒരു ഡ്രസ്സിന് ഹൈപ്പോ സെൻസിറ്റീവാണ്. ഇവരെ അന്വേഷിച്ച് പിടിച്ചിട്ട് ആ പാട് ഒരു ബനിയനാണ് കിട്ടിയത്. ആ ബനിയൻ ദിവസങ്ങളിടും അലക്കാൻ ആ ബനിയൻ ഊരിക്കഴിഞ്ഞാൽ അവൻ അന്ന് മുതൽ അവന് പ്രശ്നം ഉണ്ടാക്കും. അലക്കിക്കഴിഞ്ഞ് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ അവൻ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവന് സ്വസ്ഥമായി. ഇങ്ങനെ ഈ ലൈറ്റിന് ഹൈപ്പോ സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർ പിന്നെ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഫാന് കറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കും. ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ വീല് കറക്കിക്കൊണ്ടിരിക്കും. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ പ്രകാശത്തിൻ്റെ ഹൈപ്പോ സെൻസിറ്റിവിറ്റി കാരണമാണ്. ഈ ഹൈപ്പോ സെൻസിറ്റിവിറ്റി ആണ് എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് മാനേജ്മെന്റ് അവരെ അടിച്ചതുകൊണ്ടോ അവരെ പഴി പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. ഈ സെൻസിറ്റിവിറ്റി നമ്മൾ മനസ്സിലാക്കണം.
1: ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് സെൻസറി ഇഷ്യൂയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പർ ആയിട്ടുള്ള അതേപോലെ ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികൾക്ക് പിന്നെ വിഷ്വൽ സെൻസിറ്റിവിറ്റി എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, കുട്ടികളുടെ ഈ സെൻസർ ഇഷ്യൂ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഇൻഷാല്ലാ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.
2: ഈ ഓട്ടിസം എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് ആശങ്കകൾ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അതിലുള്ള ആളുകളുടെ മക്കളുള്ള രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ നേരിട്ട് ദിനേന കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ അറബിക്കിൻ്റെ ടീച്ചറാണ്. അവർക്ക് അങ്ങനെ ഒരു കുട്ടിയുണ്ട്. മാഷാല്ലാ വളരെ സുന്ദരിയായൊരു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. പക്ഷേ ആ ഒരു കുട്ടിയെ വിട്ട് അവർക്ക് എവിടെയും പോകാൻ സാധിക്കില്ല. അതാണ് ആ ഒരു അസുഖത്തിൻ്റെ. ഏതായാലും അതിലും നമുക്ക് ചില ആശ്വാസ വാക്കുകൾ പകരുന്ന ഒരു ചർച്ചയാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേട്ടത്. ആശങ്കകൾക്ക് വിരാമമിടാമെന്ന വിഷയത്തിൽ
3: അപ്പോൾ റേഡിയോ വൈബ്സ് മഷേ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് ഇനി പോകുന്നത്. കേൾവി, കാഴ്ച, സംസാരം, മനസ്സ് എന്നിവ കൊണ്ടുണ്ടാകുന്ന പാപങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനയാണ് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും നമ്മൾ അറിയാതെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അത് കേൾവി കൊണ്ടാവാം, അല്ലെങ്കിൽ കാഴ്ച കൊണ്ടാവാം, സംസാരം കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പല തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിതത്തിലേക്ക് പാപങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ, ഇങ്ങനെയൊന്നും തിന്മകൾ ചെയ്യാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ വ മിൻ ശർരി ബസരി വ മിൻ ശർരി ലിസാനി വ മിൻ ശർരി ഖൽബി.

0: ബി വമിൻ ശരി മനീ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ, അള്ളാഹുവേ എൻ്റെ കേൾവിയിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും, വമിൻ ശരി ബസ്വരി എൻ്റെ കാഴ്ചയിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും, വമിൻ ശരി ലിസാനി എൻ്റെ സംസാരത്തിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും, വമിൻ ശരി ഖൽബി എൻ്റെ ചിന്തയിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും, വമിൻ ശരി മനീ എൻ്റെ ഗുഹ്യാവയവത്തിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നൊക്കെ അള്ളാഹുവെ എന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ലിസാനി വമിൻ ശരി ഖൽബി വമിൻ ശരി മനീ. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ, മിൻ ശരി സമഈ, മിൻ ശരി സമഈ. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ബസ്വരി വമിൻ ശരി ബസ്വരി വമിൻ ശരി ബസ്വരി. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ലിസാനി വമിൻ ശരി ലിസാനി വമിൻ ശരി ലിസാനി. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ലിസാനി. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ലിസാനി വമിൻ ശരി ഖൽബി വമിൻ ശരി ഖൽബി. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ലിസാനി വമിൻ ശരി ഖൽബി വമിൻ ശരി മനീ വമിൻ ശരി മനീ വമിൻ ശരി മനീ. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസ്വരി വമിൻ ശരി ലിസാനി വമിൻ ശരി ഖൽബി വമിൻ ശരി മനീ. ഈയൊരു പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പര്യാപ്തമാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് മനസ്സിലാക്കാൻ നമുക്കൊണ്ട് സാധിക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, വളരെ ഗൗരവമായിട്ട് നമ്മൾ ഓരോ ദിവസവും ലഭിക്കുന്ന പ്രാർത്ഥന പഠനത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് അബ്ദുള്ള മുസിൻ്റെ ഒരു പഠന സെഷനാണ്. കേൾവി, കാഴ്ച, സംസാരം, മനസ്സ് എന്നിവ കൊണ്ടുണ്ടാകുന്ന പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചു കഴിഞ്ഞത്.
2: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൻ്റെ നെക്സ്റ്റ് ഘട്ടത്തിൽ നമ്മളിനി കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടിയാണ് പൂമരത്തണലിൽ. പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിൽ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള നല്ല ഒരു പാഠവുമായി കുട്ടികളോടൊപ്പം സുബൈർ സലഫി ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, പൂമരത്തണലിൽ എന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പീസ് റേഡിയോയുടെ പ്രത്യേക പ്രവർത്തനത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന, കേൾക്കുന്ന എല്ലാ കുട്ടികളോടും വളരെ സ്നേഹത്തോടെ നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കുവാനും നമ്മുടെ പ്രായത്തിൽ നമുക്കറിയേണ്ടുന്ന കാര്യങ്ങളെ ചെറിയ രൂപത്തിലൊക്കെ വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ, നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ കേട്ടിരുന്നത് പോലെ തന്നെ കഥകളും പാട്ടുകളും നമ്മളറിഞ്ഞിരിക്കേണ്ടുന്ന ചില ഇസ്ലാമിക വിധികളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ നമ്മൾ, വിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും കുട്ടികൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ അത് പഠിക്കാൻ നോക്കണം. ഇൻഷാല്ലാ, മഹാന്മാരാണ്. ലോകത്ത് ജനിച്ചു വീണ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദരിച്ച സൃഷ്ടികളാണല്ലോ മനുഷ്യന്മാരെന്ന് പറയുന്നവർ. ഞാനും നിങ്ങളുമൊക്കെ ആ മനുഷ്യ വിഭാഗത്തിൽ അള്ളാഹു ആദരിച്ച ഒരു വിഭാഗത്തിലാണുള്ളത്. മാത്രമല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു പ്രത്യേകമായി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തവരാണ് നബിമാരി എന്ന് പറയുന്നവർ. ആ നബിമാരിൽ വളരെ പ്രാധാന്യത്തോടെ അവരുടെ ചരിത്രത്തിൽ 150,000-ൽ വരുന്ന പ്രവാചകന്മാർ വന്നിട്ട് അതിൽ നിന്നും അള്ളാഹു വളരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തവരെയാണ് ഖുർആനിൽ പ്രതിപാദിച്ചതല്ലോ 25 നബിമാർ. ആ 25 നബിമാരിൽ തന്നെയും 5 നബിമാരെ പറ്റിയിട്ട് പറഞ്ഞത് ഉലുൽ അസ്മീന്നാണ്, ശ്രേഷ്ഠ പദവികൾ നേടിയെടുത്ത, ശക്തമായ തീരുമാനങ്ങളെടുത്ത, നല്ല മനക്കരുത്ത് നേടിയെടുത്ത 5 പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഒരാൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമാക്കി മറ്റൊരു നിലക്ക് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന വ്യക്തി എന്നടക്കമുള്ള മഹത്തരമായ വലിയ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ചരിത്രം എല്ലാ നബിമാരുടെയും ജീവിതത്തെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ 25 നബിമാരിൽ ഖുർആനിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രം പറഞ്ഞ ഒരു പ്രവാചകനാണ് ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ പേരുള്ള വ്യക്തികളൊക്കെ ഉണ്ടാകും അല്ലേ? ആ പേരിൻ്റെ അടിസ്ഥാനം എവിടെ നിന്നാണ്? ഒരു പ്രവാചകനിൽ നിന്നാണ്. ആ പ്രവാചകൻ്റെ പേരാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബനു ഇസ്രായീൽ എന്ന് പറയുന്ന ഒരു ജനതയുണ്ടായല്ലോ, അല്ലെങ്കിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലൂടെ അങ്ങനെ വളർന്നു വലുതായ ആ ഇസ്രായേൽ സന്താനങ്ങളിൽപ്പെട്ട ഒരു നബി തന്നെയാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം. ബനു ഇസ്രായേലിലേക്ക് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. ബനു ഇസ്രായേലിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ബനു ഇസ്രായേലിൽ വലിയ വലിയ നേതാക്കന്മാരും നല്ല മതഭക്തന്മാരും നല്ല കഴിവുള്ള ഭരണാധികാരികളും ഒക്കെ വന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ബനു ഇസ്രായേൽ. ശരിക്കും ഖുർആനിൽ അവരെ പറ്റിയിട്ട് പറയുമ്പോഴൊക്കെ അള്ള പറയുന്നത് നിങ്ങൾക്ക് എത്ര ന്യാമത്ത് കിട്ടി എന്നത് നിങ്ങൾ നന്നായി ഓർക്കണം, അതുപോലെ തന്നെ നന്ദി കാണിക്കണം. അള്ളാഹു നിങ്ങൾക്ക് എത്ര ഔദാര്യവും ശ്രേഷ്ഠതയും തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ ബനു ഇസ്രായേലിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയും. ആ ബനു ഇസ്രായേലിൽ നിയുക്തനായ ഒരു നബിയാണ് ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ശരിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയപ്പെടുന്നിടത്ത്, പൂർണ്ണമായ പേര് പറയുന്നിടത്ത് ഇല്യാസ് ബിൻ യാസീൻ എന്ന പേര് കാണുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരനായ ഹാറൂനിൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ഒരു പ്രവാചകരായിട്ടാണ് കാണപ്പെടുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം വിശദീകരണങ്ങൾ നൽകുമ്പോഴൊക്കെ അവർ പറയുന്നത് ഖുർആനിൽ വളരെ കുറഞ്ഞ 1-2 സ്ഥലങ്ങളിലൊക്കെ പ്രതിപാദിക്കപ്പെട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒന്ന് തന്നെ പറഞ്ഞത് മറ്റു നബിമാരുടെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞ ഒരു രംഗമാണ് പറഞ്ഞത്. സൂറത്തു അൻആമിൻ്റെ 85-ാമത്തെ ആയത്തിലാണ് അത് പറഞ്ഞത്. വസഖരിയാ വയഹ്യാ വഈസാ വഇല്യാസ കുല്ലും മിനസ് സാലിഹീൻ. ഒരായത്തിൽ തന്നെ 4 നബിമാരുടെ പേര് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇല്യാസ് നബിനെ പറഞ്ഞു. വസഖരിയാ വയഹ്യാ വഈസാ വഇല്യാസ കുല്ലും മിനസ് സാലിഹീൻ. നമ്മൾ ഖുർആനിലൊക്കെ ആയത്തുകൾ കഴിയുന്നതും മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം, പ്രത്യേകിച്ചും ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകളൊക്കെ. സക്കരിയ നബി, യഹ്യാ നബി, ഈസാ നബി, പിന്നെ പറഞ്ഞത് വ ഇല്യാസ, ഇല്യാസ് നബിയും, കുല്ലും മിന സ്വാലിഹീൻ, നല്ല സ്വാലിഹായ സൽക്കർമ്മകാരിയായ നല്ല ആളുകളിൽപ്പെട്ടവരാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാ നബിമാരെക്കുറിച്ചും നമുക്കറിയാലോ അവരൊക്കെ സ്വാലിഹീങ്ങളാണ്, തെറ്റുകൾ ചെയ്യാത്തവരും അള്ളാഹുവിനെ ധിക്കരിക്കാത്തവരും ഷിർക്ക് ചെയ്യാത്തവരും വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കാത്തവരും ഒക്കെ ഉള്ള സ്വാലിഹീങ്ങളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം. ഇനി ബനു ഇസ്രായേലിൽ അദ്ദേഹം താമസിച്ചിരുന്ന, അദ്ദേഹം നബിയായി പോയ ആ സ്ഥലത്തെ പറ്റിയിട്ട് പറയുന്നത് അദ്ദേഹം റസൂലായിട്ട് പോയിട്ട് തൻ്റെ നാട്ടിലെ ആളുകളോട് നബിയല്ലേ, അപ്പോൾ കുറേ കാര്യങ്ങൾ അവരോട് പഠിപ്പിക്കാനുണ്ടാവുമല്ലോ. എന്താണ് അവരോട് പറയുന്നത്? إذ قال لقومه ألا تتقون أتدعون بعلا وتذرون أحسن الخالقين. എല്ലാ നബിമാരും പോയി പറഞ്ഞ വിഷയം തന്നെയാണ് ആ നാട്ടിലും അദ്ദേഹം പറയുന്നത്. അല്ല എൻ്റെ സമൂഹമേ, ആൾക്കാരെ, ജനങ്ങളെ, അല തത്തക്കൂൻ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അവർക്ക് അള്ളാഹിനേക്കാൾ പേടി വേറെ ചില ആൾക്കാരായിരുന്നു. അതാണ് ഖുർആനിൽ ചോദിച്ചത്, അതദ്ഊന ബഇലം വതദറൂന അഹ്സനൽ ഖാലിഖീൻ. നിങ്ങൾ ബഅലിനോടാണോ പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും നല്ല ഉത്തമമായ സൃഷ്ടാവിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ ബഅലിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഖുർആൻ ചോദിച്ചു. ആരാ ബഅല്? ഒരു വിഗ്രഹത്തിൻ്റെ പേരാണ്. കേൾക്കൂല, കാണൂല, അറിയൂല, മനസ്സിലാക്കൂല, ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഒന്നും ഒരു ഉപകാര ഉപദ്രവം പോലും ചെയ്യാൻ പറ്റാത്ത ഈ വിഗ്രഹത്തിനെ, ബഅല് എന്നറിയപ്പെടുന്ന ഈ വിഗ്രഹത്തിനെ ആരാധിക്കുന്ന ജനങ്ങളോട് മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എന്താണ് ഈ ബഅലിനോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അതെന്താ കാരണം? ബഅല് എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. മറ്റൊന്നിനെയും സൃഷ്ടിക്കാൻ അവർക്ക് കഴിവില്ല. എന്നാൽ അവരെയും അവരുടെ പിതാവിനെയും അവരുടെ പിതാക്കന്മാരെയും മുമ്പ് ഒരുപാട് തലമുറയെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടായിരിക്കെ പിന്നെന്തിനാണോ ഈ വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? നല്ലൊരു ചോദ്യമല്ലേ. നമ്മളിപ്പോൾ നാട്ടിലിറങ്ങിയിട്ട് നമ്മുടെ നാട്ടിലെ ആളുകളോട് ചോദിക്കൂലേ, നിങ്ങൾ എന്തിനാണ് കാണാത്ത കേൾക്കാത്ത, അല്ലേ? ചില ആൾക്കാർ പ്രതിമകളെ ആരാധിക്കുന്നു, ചില ആളുകൾ ഖബറുകളെ ആരാധിക്കുന്നു, ചിലർ മരത്തെ, കല്ലിനെ, അങ്ങനെ പലതിനെയും ആരാധിക്കുന്ന ആൾക്കാരില്ലേ? ഇവരൊക്കെ കണക്കാണ്. ഹജറായാലും ബഷറായാലും പറയും. ഹജർ എന്ന് പറഞ്ഞാൽ കല്ല്, ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഹജറിനെയും ബഷറിനെയും ഒന്നും നമുക്ക് ആരാധിക്കാൻ പറ്റൂല. കാരണം അതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. എല്ലാ നബിമാരും ഇതന്നെയാണ്. നബിമാരെ പറ്റിയിട്ടൊക്കെ പറയുന്ന ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ കാണാം, അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യാ ഖൗമി അബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. നബിമാരൊക്കെ അവരുടെ നാട്ടിൽ പോയിട്ട് ജനങ്ങളോട് പറഞ്ഞ വിഷയം അതാണ് അല്ലേ. മൂസാ നബി ഫിറാവുനോട് പോയിട്ടും പറഞ്ഞതെന്താണ്? ശരിയായ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കണം. സ്വാലിഹ് നബി അലൈഹിസ്സലാം എന്താണ് അവിടെ പറഞ്ഞത്? നിങ്ങൾക്ക് അള്ളാഹു ഈ കഴിവും ശക്തിയൊക്കെ തന്നത് അല്ലയാണ്, അള്ളാഹനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. സമൂദ് ഗോത്രത്തിലെന്താണ് പറഞ്ഞത്? ആദ് ഗോത്രത്തിലെന്താണ് പറഞ്ഞത്? അങ്ങനെ ആദ്യം മുതലുള്ള മനുഷ്യ ചരിത്രത്തിലൊക്കെ അതല്ലേ പറയുന്നത്? അപ്പം നിങ്ങൾ എന്തിനോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ബഅലിനോടാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത്? നമ്മളൊരാളോട് പ്രാർത്ഥിക്കുമ്പോൾ അയാളത് കേൾക്കണം, കേട്ടിട്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റണം, നമുക്ക് ആശ്വാസം ലഭിക്കണം. ഇതൊന്നുമില്ലാത്ത, യാതൊരു ഫലവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയിട്ടാണോ നിങ്ങളുടെ പ്രാർത്ഥനയും ഇബാദത്തൊക്കെ? എന്നിട്ട് അവരോട് തിരിച്ചു പറഞ്ഞു കൊടുത്തു, എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു അള്ളാഹു ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തിനാണ് സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നത്? ആകാശം പടച്ചതാരാ? അള്ളാഹുവാണ്. ഭൂമി പടച്ചതാരാണ്? മഴ പെയ്യിപ്പിക്കുന്നതാരാണ്? സസ്യങ്ങൾ മുളപ്പിക്കുന്നതാരാണ്? ജന്തുജീവജാലങ്ങളെ ഈ ലോകത്ത് കണക്കില്ലാതെ സൃഷ്ടിച്ച് വിചാരിച്ചതാരാണ്? മനുഷ്യ ശരീരത്തിൽ, അല്ലെ, നമ്മളൊക്കെ ജീവനുള്ള നമ്മുടെ ശരീരത്തിൽ തന്നെ എത്രയെത്ര അവയവങ്ങളുണ്ട്. ഇതൊക്കെ ആരാണ് തന്നത്? ഇതൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്നതാണോ? ഏതെങ്കിലും ഒരു വിഗ്രഹം തന്നതാണോ? കവറിൽ കിടക്കുന്ന വ്യക്തി തന്നതാണോ? ഏതെങ്കിലും ഒരു നബിക്ക് പോലും അവകാശമില്ല. ഏതെങ്കിലും മലക്ക് ചെയ്താണോ? അല്ല. ഇവരൊന്നും ചെയ്യാത്ത, ഇവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നിട്ട് ഇവരോട് പോയിട്ട് നമ്മൾ പോയിട്ട് സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, രോഗം മാറാൻ വേണ്ടി ആവശ്യപ്പെടുക, ആ രൂപത്തിൽ ചെയ്യുന്ന സമയത്താണ് ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ചത്, നിങ്ങൾ ഇതിനൊക്കെയാണോ ആരാധിക്കുന്നത്? ശരിയായ അള്ളാഹുവിനെ നിങ്ങൾക്ക് ആരാധിച്ചൂടെ? ഏതാ അല്ലാ? അല്ലാഹ റബ്ബുക്കും വറബ്ബ ആബായിക്കുമുൽ അവ്വലീൻ. നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള കഴിഞ്ഞകാല മനുഷ്യരൊക്കെ പടച്ച റബ്ബിനെ. പിന്നെ എല്ലാവർക്കും അത് തന്നെയല്ലേ? അവരത് ആര് ഏത് സമൂഹത്തിനോട് പോയിട്ടും അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുത്ത് അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഫകദ്ദബൂഹു ഫഇന്നഹും ലമഹ്ളറൂൻ. അവരിതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് നേരെ അതൊന്നും അല്ലെന്നും അല്ല, അള്ളാനൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. അതുകൊണ്ട് അവർക്ക്, അവർ നിഷേധിച്ചത് കൊണ്ട് അവർക്ക് ചെറിയ ഒരു ശിക്ഷ വന്നിട്ടുണ്ട്. അവരൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് പരീക്ഷണം ആദ്യം കൊടുത്തെന്നറിയോ? ശിക്ഷ മനസ്സിലാക്കാൻ അവർക്ക് 3 കൊല്ലം മഴ എന്ന് പറയുന്നത് കൊടുത്തില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ഒന്ന് പഠിക്കാൻ, ഇല്യാസ് നബി അലൈഹിസ്സലാം പറയുന്ന അള്ളാഹു എന്നത് അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് ചെയ്തു കൊടുത്ത ഒരു ശിക്ഷയായിട്ട് 3 വർഷത്തോളം അവർക്ക് മഴ ലഭിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അവസാനം ഇവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് അല്ലെങ്കിൽ നബിനോട് വന്ന് ചോദിക്കുകയാണ്, ഇതൊന്ന് മാറി, ഈ ഒരു അവസ്ഥ മാറി വന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടെ മഴയൊക്കെ ലഭിച്ച് സമൃദ്ധിയൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയുക. അങ്ങനെ അള്ളാഹു ഒരു സഹായം എന്ന നിലയ്ക്ക് അവർക്ക് മഴയൊക്കെ കൊടുത്ത് ചെറിയൊരു മാറ്റം കൊടുത്തു. ഏയ്, ഒരു മാറ്റമില്ല, അവരുടെ സ്വഭാവത്തിൽ മാറ്റമില്ല, വിശ്വാസത്തിൽ മാറ്റമില്ല, വാക്കിൽ അവർക്ക് മാറ്റമില്ല. അവസാനം അവർ വീണ്ടും നിഷേധത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് എത്തി. അതാണ് അള്ള പറഞ്ഞത് ഫകദ്ദബൂഹു, അവരാ നബിനെ നിഷേധിച്ചു. ഫഇന്നഹും ലമുഹ്ളറൂൻ, അവർക്ക് ശിക്ഷ ഹാളിറായി, അവർക്ക് ശിക്ഷ ഹാളിറായി. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ആർക്കാ പറ്റുക? ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, അവരുടെ കൂട്ടത്തിൽ നബിയിൽ വിശ്വസിച്ച മുഖ്ലസീങ്ങളായ ആൾക്കാരല്ലാത്തവർക്കൊക്കെ നല്ല ശിക്ഷ ഉണ്ട്. വതറക്നാലൈഹി ഫില്ലാഖിരീൻ, അദ്ദേഹത്തിൻ്റെ പേര്, സൽപ്പേര് ലോകത്ത് വീണ്ടും ബാക്കിയായി. അങ്ങനെ അള്ളാഹു ആളുകൾക്ക്, നല്ല നല്ല മനുഷ്യന്മാർക്ക് നല്ല ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും. സലാമുൻ അലാ ആലി ഇല്യാസ്, സലാമുൻ അലാ ഇല്യാസീൻ. അള്ളാഹു പറയാണ് ഇല്യാസീൻ്റെ മേൽ സമാധാനമുണ്ടാവട്ടെ എന്നൊക്കെ നബിമാരെ പറ്റി പറഞ്ഞ സമയത്തൊക്കെ ഖുർആൻ ഉപയോഗിക്കുന്ന വാക്കാണത്. എന്തായിരുന്നാലും നമ്മൾ ചുരുക്കി മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു പ്രവാചകൻ ബനൂ ഇസ്രായേലിൽ വന്ന നബിയാണ്. ഇല്യാസ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് തൗഹീദാണ് പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. പരീക്ഷണങ്ങൾ വരികയാണ്, എന്നിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. അവരതിന് തയ്യാറായില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങുന്നു, പല നാശങ്ങളും അവർക്ക് സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നബിമാർ പഠിപ്പിച്ച സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഈ നല്ല വഴിയിൽ, സന്മാർഗത്തിൻ്റെ വഴിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ഈ കഥകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ക്ലാസ്സിലുള്ള ആളുകൾക്ക്, അതുപോലെ മദ്രസയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ട സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു നല്ല കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ കിട്ടുന്ന പുണ്യം നമുക്കും ലഭിക്കും ഇൻഷാ അല്ലാ. അതുകൊണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള നന്മകൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഖുർആനിൻ്റെ ആയത്തുകൾ, ഇപ്പോൾ ഈ ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം സൂറത്ത് സ്വാഫാത്തിലാണ് കുറച്ചൊക്കെ വിശദീകരിച്ച് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കേൾക്കുകയും പഠിക്കുകയും അങ്ങനത്തെതൊക്കെ പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കുട്ടികളായി നമ്മൾ മാറണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഗുരുനാഥന്മാരെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയണം. നമ്മുടെ നാട്ടിലെ ആളുകളെ ആരെയും അപമാനിക്കുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന സ്വഭാവം നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ നബിമാരുടെ കൂടെ സ്വർഗത്തിലെത്തുന്ന അഹലുകാരിലുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, വളരെ മനോഹരമായ ഹൃദ്യമായ ഒരു സംസാരമാണ് സുബീർ സലഫിയുടെ സംസാരത്തിലൂടെ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നാം കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സിൽ ഇനി നാം ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ളവരെ, നമ്മളിനി നുറുങ്ങുകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ എന്ന ഒരു ടൈറ്റിലുള്ള നുറുങ്ങുകൾ നമുക്ക് കേൾക്കാം.
5: നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ? രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ഈയിടെയായി ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ വളരെയധികം വർദ്ധിച്ചതായി കാണുന്നു. റോഡ് അപകടങ്ങളും അതുപോലെയുള്ള അത്യാഹിതങ്ങളും സംഭവിച്ച് എമർജൻസികളിൽ കൊണ്ടുവരുന്ന യുവാക്കളിൽ പലരും ലഹരി ഉപയോഗിച്ചതായി കാണാറുണ്ട്. ഇവരിൽ പലരുടെയും മാതാപിതാക്കളെ കാണുമ്പോൾ മതബോധത്തിലോ മതനിഷ്ഠയിലോ അവർ ഒട്ടും പിന്നിലല്ല എന്ന് വ്യക്തമാകും. പിന്നെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മക്കളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി മാതാപിതാക്കൾ അറിഞ്ഞിട്ടുപോലും ഉണ്ടാവില്ല. ആക്സിഡന്റായി വന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പറഞ്ഞത്, അയാളുടെ മകൻ കഴിഞ്ഞ ഒരു വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യം വളരെ അടുത്താണ് അവർ മനസ്സിലാക്കിയത് എന്നാണ്. കുറേ കാലമായി അവന്റെ സ്വഭാവത്തിൽ കണ്ടുവരുന്ന മാറ്റങ്ങളൊന്നും ആദ്യകാലത്ത് അവർ ഗൗരവമായി എടുത്തില്ല. ദീർഘനേരം അവൻ മുറിയടച്ചിരിക്കുന്നതും നിസാര കാര്യങ്ങൾക്ക് ക്ഷോഭിക്കുന്നതും പല ദിവസങ്ങളിലും രാത്രി വളരെ വൈകി വരുന്നതും അപൂർവമായി വരാതിരിക്കുന്നതുമൊന്നും അവർ ഗൗനിച്ചതേയില്ല. ഒടുവിൽ ഒരു ദിവസം ദേഷ്യം വന്ന് വീട്ടിലെ ടെലിവിഷൻ സെറ്റ് തല്ലിപ്പൊളിക്കുകയും സഹോദരിയെ മർദ്ദിക്കുകയും ചെയ്തപ്പോഴാണ് സംഗതി പ്രശ്നമായത്. അവർ അവന്റെ മുറി പരിശോധിച്ചപ്പോൾ കഞ്ചാവിന്റെ വിപുലമായ ഒരു ശേഖരമാണ് കണ്ടെത്തിയത്. കേരളത്തിലെ കുട്ടികളിൽ പലരും ശരാശരി 12 വയസ്സ് പ്രായമുള്ളപ്പോൾ മദ്യപാനം ആരംഭിക്കുന്നതായാണ് സമീപകാല പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സിഗരറ്റ്, ബീഡി, പാൻമസാല എന്നിവ കൊടുക്കുന്ന സംഘങ്ങൾ നമ്മുടെ സ്കൂളുകൾക്ക് ചുറ്റും തന്നെയുണ്ട്. പെട്രോൾ, പശ തുടങ്ങിയ വസ്തുക്കൾ മണപ്പിച്ച് അതിൽ ലഹരി കണ്ടെത്തുന്ന ശീലങ്ങളും കുട്ടികളിൽ വ്യാപകമാകുന്നുണ്ട്. ഇഞ്ചക്ഷൻ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്ന ബ്രൌൺ ഷുഗറും അപകടകാരിയായ കൊക്കെയിനും വരെ നമ്മുടെ അങ്ങാടികളിൽ ലഭ്യമാണെന്ന് നടുക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ രക്ഷിതാക്കൾ അറിയുന്നില്ല. കഞ്ചാവ്, മദ്യം തുടങ്ങിയവ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനെ തുടർന്ന് മിഥ്യാവിശ്വാസങ്ങൾ, മിഥ്യാനുഭവങ്ങൾ, ഡെന്യൂഷ്യസ് തുടങ്ങിയ മനോവിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യാം. ഈ അവസ്ഥയെയാണ് ലഹരി വസ്തു ഉപയോഗം കൊണ്ടുണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. വിഷാദരോഗം, അമിത ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, അക്രമവാസന തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും ലഹരി ഉപയോഗിക്കുന്ന കൗമാരക്കാരിൽ സാധാരണയാണ്. തങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ ചില മാർഗങ്ങളുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലും സമീപനത്തിലും പ്രകടമായ ചില മാറ്റങ്ങൾ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇനി പറയാം. ദീർഘനേരം മുറിയടച്ച് ഒറ്റയ്ക്കിരിക്കുക, വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ തീരെ താൽപ്പര്യം കാണിക്കാതിരിക്കുക, കണ്ണുകൾ ചുവന്നിരിക്കുക, കണ്ണുകളിൽ നിന്ന് ദീർഘനേരം കണ്ണുനീർ വരിക, നിസ്സാര കാര്യങ്ങൾക്ക് മുൻപില്ലാത്ത വിധം പൊട്ടിത്തെറിക്കുക, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഒരിടത്ത് ഉറച്ചിരിക്കാനാകാതെ അങ്ങോട്ടുമിങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുക, അകാരണമായ ഭയവും സംശയവും, ആരോ തന്നെ കൊല്ലാൻ വരുന്നുവെന്നും ആളുകൾ തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുവെന്നുമുള്ള മിഥ്യാവിശ്വാസങ്ങൾ, ചുറ്റിൽ ആരുമില്ലാത്തപ്പോൾ ചെവിയിൽ ആരോ സംസാരിക്കുന്നത് പോലെയുള്ള അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുക, ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഭയന്ന് ഞെട്ടിയുണരുക, ശരീരം ശോഷിച്ചു വരിക, പ്രകടമായ അക്രമ സ്വഭാവം കാണിക്കുക, രാത്രി വീട്ടിൽ വരാതെ മറ്റു സ്ഥലങ്ങളിൽ തങ്ങുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക, വീട്ടിൽ നിന്ന് പണവും മറ്റു വസ്തുക്കളും മോഷ്ടിക്കുകയും കളവ് പറയുകയും ചെയ്യുക.
1: മാഷാ നുറുങ്ങുകളാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രവേശിക്കുന്നത് അസ്മാൽ ഹുസ്നയിലേക്ക്.
2: അല്ലവ്വൽ വല്ലാഹിർ, ആദ്യമനും അന്തിമനും, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലേക്കുള്ള വെളിച്ചവുമായി അസ്മാഉൽ ഹുസ്ന.
1: അവതരിപ്പിക്കുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് ഉന്നതവും മഹനീയവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതുമെല്ലാം വലിയ പുണ്യകരമാണ് എന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ച് നമ്മൾ ഈ ക്ലാസുകൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയും വേണം എന്നതാണ് തുടക്കത്തിൽ ആമുഖമെന്നോണം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അൽ അവ്വലു വൽ ആഖിറു എന്ന രണ്ട് നാമങ്ങളാണ്. അൽ അവ്വലു വൽ ആഖിറു എന്ന് പറയാൻ, രണ്ടു നാമങ്ങൾ എടുത്തു പറയാൻ കാരണം, ചില നാമങ്ങൾ ഒറ്റയ്ക്ക് പറയുമ്പോൾ തന്നെ പൂർണ്ണമാകും, എന്നാൽ മറ്റു ചില നാമങ്ങൾ അത് ചേർത്തു പറയുമ്പോൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ പൂർണ്ണതയിലെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ ഈ രണ്ട് നാമങ്ങളും ഇവിടെ ഒരുമിച്ച് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രണ്ട് നാമങ്ങൾ ഒരുമിച്ചെടുത്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ തവണയാണ് അൽ അവ്വലു വൽ ആഖിറു എന്ന നാമം വന്നിട്ടുള്ളത്. അൽ അവ്വലു വൽ ആഖിർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ തവണയാണ് വന്നിട്ടുള്ളത്. നമുക്കത് സൂറത്തു ഹദീദിൻ്റെ മൂന്നാമത്തെ ആയത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു അവ്വലാണ്, ആഖിറാണ്, അതുപോലെ തന്നെ ളാഹിറാണ്, ബാത്തിനാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാണ് അല്ലാഹു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരൊറ്റ തവണ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഹദീസുകളിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രവാചകന്റെ ചില പ്രാർത്ഥനകളിൽ പോലും നമുക്ക് ഈ ഒരു നാമം കാണുവാൻ സാധിക്കും. ഒന്ന് ഒന്നിനോട് ചേർത്ത് പറഞ്ഞാൽ മാത്രമേ പൂർണ്ണമായ നാമത്തിൻ്റെ അർത്ഥം ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രം അൽ അവ്വലു വൽ ആഖിർ, ഇവിടെ മാത്രമല്ല അല്ലാഹിർ വൽ ബാത്തിൻ എന്നുകൂടി അല്ലാഹു ചേർത്ത് പറഞ്ഞത്, അത് രണ്ടും ചേർത്ത് പറഞ്ഞാൽ മാത്രമേ ശരിയായ അർത്ഥം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അൽ അവ്വൽ എന്ന് പറയുമ്പോൾ സൃഷ്ടികൾക്കെല്ലാം ഒരു തുടക്കമുണ്ട്, സൃഷ്ടികൾക്കെല്ലാം ഒരു തുടക്കമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചിടത്തോളം അവന് തുടക്കമില്ല. തുടക്കമില്ലാത്തവനാണ് അൽ അവ്വൽ, ആദിയിലുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കാനല്ലാഹ് വലം യകുൻ ഖബ്ലഹു, കാനല്ലാഹ് വലം യകുൻ ഖബ്ലഹു, അല്ലാഹു ഉണ്ടായിരുന്നു, അവന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു ഉണ്ടായിരുന്നു, അവനാണ് പിന്നെ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അൽ ഔവൽ. അല്ലാഹു അല്ലാത്ത ബാക്കിയുള്ള എല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതിൽ തന്നെയും ആദ്യം സൃഷ്ടിച്ചതുണ്ട്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പേനയാണ്, കലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ അർശാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർശും അത് സ്ഥിതി ചെയ്യുന്ന അവിടെ വെള്ളമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേനയും അർശും വെള്ളവും ഇത് മൂന്നുമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പേനയുടെ ഹദീസ് എടുക്കുമ്പോൾ തന്നെ ആ പേനയെ സൃഷ്ടിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ അർശ്, ആ അർശ് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിലാണ് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നിരുന്നാലും അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാം അതിനൊരു തുടക്കമുണ്ട്. അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മലക്കുകളെ പ്രകാശത്താൽ സൃഷ്ടിച്ചു, അതുപോലെ തന്നെ പിശാചുക്കളെ, ഷെയ്ത്താനുകളെ തീയിനാൽ സൃഷ്ടിച്ചു, ജിന്നുകളെ തീയിനാൽ സൃഷ്ടിച്ചു. അപ്പോൾ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് എന്നറിയാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഔവൽ, അവനൊരു തുടക്കമില്ല, അവൻ ആദ്യമേ ഉള്ളവനാണ്, അവനൊരു തുടക്കവുമില്ല. കാനല്ലാഹ് വലം യകുൻ ഖബ്ലഹു ഷൈഉൻ, അവനു മുമ്പ് ഒന്നും തന്നെയില്ല. മാത്രമല്ല അൽ ഔവൽ എന്ന് പറയുമ്പോൾ അൻതൽ ഔവലു ലൈസ ഖബ്ലക ഷൈഉൻ, അൻതൽ ഔവൽ, നീയാണ് ഒന്നാമതൻ, നിനക്ക് മുമ്പ് ഒന്നുമില്ല. അതാണ് അൽ ഔവൽ എന്നതിൻ്റെ അർത്ഥം. പിശാചി ചിലപ്പോൾ നമ്മുടെ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി വരും. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ആരാണ് ജിന്നിനെ സൃഷ്ടിച്ചത്? ആരാണ് മലക്കിനെ സൃഷ്ടിച്ചത്? ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം വിശ്വാസികളെ വസ്വാസിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്താൻ, വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാൻ ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടണം, നീ പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. ശേഷം ആമൻതു ബില്ലാഹി വറസൂലിഹി, ഞാൻ എൻ്റെ അല്ലാഹുവിലും എൻ്റെ അവൻ്റെ റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികവും ആളുകൾ പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ആമൻതു ബില്ലാഹ് വറസൂലിഹി എന്ന് പറഞ്ഞ് വിശ്വാസത്തിലേക്ക് തിരിച്ചു മടങ്ങണം എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് എന്നതുപോലെ തന്നെ ബാക്കി സൃഷ്ടികൾക്കെല്ലാം ഒരു മടക്കവുമുണ്ട്, ഒരു ഒടുക്കമുണ്ട്. അല്ലാഹു അൽ അവ്വൽ, അല്ലാഹു അൽ ആഖിർ, അല്ലാഹു അവ്വലാണ്, ആഖിറാണ്. അപ്പോൾ അല്ലാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും ഒരു തുടക്കമുണ്ട്, അതുപോലെ തന്നെ ആ സൃഷ്ടികൾക്കെല്ലാം ഒരു ഒടുക്കവുമുണ്ട്. എല്ലാം നശിക്കും, എല്ലാം ഇല്ലാതെയാകും, എല്ലാം മരിക്കും. മനുഷ്യൻ മരിക്കും, ജിന്നുകൾ മരിക്കും, അങ്ങനെ ഈ ലോകത്തെ സൃഷ്ടി ജാലങ്ങൾ മുഴുവൻ മരിക്കും. ഈ പർവ്വതങ്ങളെല്ലാം നശിക്കും, വീടുകൾ നശിക്കും, ഈ ലോകം തന്നെ നശിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടികൾ മുഴുവൻ നശിക്കും. അല്ലാഹുവിന് മാത്രമാണ് ഒടുക്കമില്ലാത്ത, അതാണ് അൽ ആഖിർ എന്ന് പറഞ്ഞ നാമത്തിൻ്റെ അർത്ഥം. അൻതൽ ആഖിറു വലൈസ ബഅദക ശൈഉൻ, അല്ലാഹുവാണ് അവസാനമുള്ളവൻ, അവന് ശേഷം ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ആഖിറാണ് എന്നെന്നും നിലനിൽക്കുന്ന, നാശമില്ലാത്ത, മരണമില്ലാത്ത, നാശമില്ലാത്തവനാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ, നശിക്കാത്തവൻ, എന്നെന്നും നിലനിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതാല ചില വസ്തുക്കളെ, ചില സംഭവങ്ങളെ, ചില സ്ഥലങ്ങളെ അവശേഷിപ്പിക്കും, നാശമില്ലാതെ അവശേഷിപ്പിക്കും. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു അവിടെ സംവിധാനിച്ചൊരു സംവിധാനം മാത്രമാണ്. അതിലൊരുപാട് ഖൈറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്നാണ് സ്വർഗമെന്നുള്ളത്. സ്വർഗത്തിന് നാശമില്ല, നഷ്ടമില്ല, അത് നശിക്കുകയില്ല. ആ സ്വർഗത്തിൽ ഈ ലോകത്ത് സുഹൃദം ചെയ്ത ആളുകൾക്ക് ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല സ്ഥാനം നൽകും. അവിടുത്തെ അനുഗ്രഹങ്ങൾ നശിക്കുകയില്ല. അവിടുത്തെ ഓരോ അനുഗ്രഹങ്ങളും എന്നും നിലനിൽക്കും. നശിക്കാത്തതാണ് സ്വർഗം. അത് നിലനിർത്തുന്നതാരാണ്? അത് അല്ലാഹുവാണ്. അതാണ് നിലനിർത്തുന്നവൻ അല്ലാഹു. എന്നാൽ അല്ലാഹുവിനെ വേറൊരാളും നിലനിർത്തുന്നതല്ല, അല്ലാഹു സ്വയം നിലനിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സ്വർഗമെന്നുള്ളത് അവസാനിക്കാത്ത, നാശമില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ സംവിധാനിച്ചവൻ അല്ലാഹുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നരകവും. നരകം അല്ലാഹു സുബ്ഹാനഹു വതാല നാശമില്ലാതെ അത് സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. എന്തിനു എന്ന് വെച്ചാൽ, ഈ ലോകത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, മോശം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യുന്ന, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ശിക്ഷയായിക്കൊണ്ട് യഥാർത്ഥ നീതി നടപ്പിലാക്കാൻ വേണ്ടി അല്ലാഹു സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. അതിൽ ശിർക്ക് ചെയ്യുന്നവർ എന്നും അതിൽ ശാശ്വതനായിരിക്കും. അവിടുത്തെ ശിക്ഷകളും അപ്രകാരം എന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തെയും നരകത്തെയും സംവിധാനിച്ചു വച്ചവൻ അല്ലാഹുവാണ്, അതിനെ കൺട്രോൾ ചെയ്യുന്നവന് അല്ലാഹുവാണ്. അതിനെ വേണമെങ്കിൽ അല്ലാഹുവിന് നശിപ്പിക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതാലയെ നിലനിർത്തുന്നതും കൺട്രോൾ ചെയ്യുന്നതും വേറൊരാളുമില്ല. അതവൻ സ്വയം നിലനിൽക്കുന്നവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ റൂഹ്, നശിക്കാത്ത ഒന്നാണ് റൂഹ് എന്നുള്ളത്. ആ റൂഹിനെ അല്ലാഹു സംവിധാനിച്ചതാണ്. ആ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പറിച്ചെടുത്ത് മലക്കുകൾ പോയാൽ ആ റൂഹ് വീണ്ടും അവശേഷിക്കും. ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അതെന്തിനു വേണ്ടി? ദുനിയാവിൽ നല്ലത് പ്രവർത്തിച്ചതിന് വേണ്ടി. പരലോകത്ത് സ്വർഗം ലഭിച്ചു, അവിടുത്തെ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ വേണ്ടി. ദുനിയാവിൽ തിന്മകൾ പ്രവർത്തിച്ച ഒരു ആത്മാവിന് പരലോകത്ത് നരകത്തിൽ അതിൻ്റെ ശിക്ഷകൾ ആസ്വദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില സംവിധാനങ്ങൾ അല്ലാഹു നടത്തിയിട്ടുണ്ട്, അവസാനിക്കാത്ത, നശിക്കാത്തതായിക്കൊണ്ട്. അത് അല്ലാഹുവിൻ്റെ സംവിധാനമാണ് എന്ന് പ്രത്യേകം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അല്ലാഹുവിൻ്റെ ഈ രണ്ട് നാമങ്ങൾ പഠിക്കുമ്പോൾ, അൽ അവ്വലു വൽ ആഖിർ എന്ന രണ്ട് നാമങ്ങൾ പഠിക്കുമ്പോൾ, അതിൽ നിന്ന് പഠിക്കാനുള്ള ചില പാഠങ്ങൾ. ഒന്നാമത്തത്, എല്ലാം നശിക്കും, ഈ ലോകത്തുള്ള എല്ലാം നശിക്കും. എന്നാൽ നശിക്കാത്തവനായിക്കൊണ്ട്, മരണമില്ലാത്തവനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല മാത്രമാണ് ഉണ്ടാവുക എന്നത് തിരിച്ചറിയുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ചിലതിനെ ബാക്കിയാക്കും, നശിപ്പിക്കാതെ ബാക്കിയാക്കും. അത് എന്തിനു വേണ്ടി? അത് ചില അനുഗ്രഹങ്ങൾ നൽകുവാനും ചില ശിക്ഷകൾ നൽകുവാനും, അല്ലാഹുവിൻ്റെ യഥാർത്ഥ നീതി നടപ്പിലാക്കുവാൻ, മനുഷ്യരുടെ നന്മകൾക്ക് നന്മകൾ പകരം നൽകുവാനും, മനുഷ്യർ ചെയ്ത തിന്മകൾക്ക് പകരമായിക്കൊണ്ട് ശിക്ഷകൾ നൽകുവാനും, യഥാർത്ഥ നീതി നടപ്പിലാക്കാൻ അല്ലാഹു ചിലത് അവശേഷിപ്പിക്കും. അത് നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമാണ്. അള്ളാഹുവാണ് അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അള്ളാഹുവിനൊരാളും കൺട്രോൾ ചെയ്യുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. നശിക്കുന്ന ദുനിയാവിൽ ജീവിക്കുമ്പോൾ അന്ത്യമില്ലാത്ത ശാശ്വതമായ പരലോക ജീവിതത്തിനു വേണ്ടി അൽ ഔവലായ ആഖിറായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഈ ദുനിയാവിൽ അള്ളാഹു എന്തൊരു ലക്ഷ്യമാണോ നമ്മെക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് സ്വർഗത്തിൽ നിത്യവാസിയാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പഠിക്കുന്ന സെഷൻ അൽ അവ്വൽ വൽ ആഖിർ. ഇപ്പോൾ നമുക്ക് അവതരിപ്പിച്ചത് അബ്ദുറഊഫ് അൽ ഹിക്കമി.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൻ്റെ ഒരു സമയത്ത് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ്. നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ വീട്ടിയാങ്കിൾ അബ്ദുസ്സലാം വീട്ടി. ഇളം മനസ്സിൻ്റെ വിശുദ്ധി, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൽ നിന്നും ഭാഗം 10 നാം കേൾക്കാൻ പോകുന്നത്.
7: ഗൾഫിൽ നിന്ന് ഒരു വിമാനം, നോവൽ, അധ്യായം 10, ഇളം മനസ്സിൻ്റെ വിശുദ്ധി. സ്കൂൾ വിട്ടു വന്നപ്പോൾ റുഷ്ദ കണ്ടത് ജാഫർ മോൻ്റെ അടുത്തിരുന്ന ഉമ്മ കണ്ണീർ തുടക്കുന്നതാണ്. അവൾ ബേജാറോടെ ചോദിച്ചു, ജാഫർ മോൻ്റെ പനിക്ക് കുറവില്ലേ ഉമ്മ? ഇല്ല മോളെ, ഒരു കുറവില്ല. ഇപ്പോഴത്തെ പനിയെ പേടിക്കണം. പത്രത്തിൽ പനിൻ്റെ വിവരം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. റുഷ്ദ ജാഫറിൻ്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി. നല്ല ചൂടുണ്ട്, അവൻ നല്ല ഉറക്കത്തിലാണ്, എന്തോ പിറുപിറുക്കുന്നു, തിരിയുന്നില്ല. അവൾ ചെവി ജാഫറിൻ്റെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. ഞാൻ വലുതായി പൈസക്കാരനാകുമ്പോൾ ഉമ്മാനെയും ബല്ലിമ്മാനെയും ബല്ലിപ്പാനെയും നല്ലോണം നോക്കും. അവൻ പിറുപിറുക്കുകയാണ്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൾ ഉമ്മയോട് പറഞ്ഞു, ജാഫു പറഞ്ഞത് ഉമ്മക്ക് കേൾക്കണ്ടേ? ഓ വലുതായി പൈസക്കാരനായാൽ ഞമ്മളെ എല്ലാവരെയും നല്ലോണം നോക്കുന്ന്. മകന്റെ മനസ്സിലുള്ളത് മകൾ പറഞ്ഞു കേട്ടപ്പോൾ സുമയ്യക്ക് കരച്ചിൽ വാർത്തിക്കുകയാണ് ചെയ്തത്. നല്ല കാര്യം കേട്ടപ്പോൾ ഉമ്മ എന്തിനാ കരയുന്നത്? പനിക്ക് കുറവുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ പറഞ്ഞു, അല്ല മോളെ, അത് പനി അധികമാവുമ്പം പറയുന്ന പിച്ചുംപേയുമാണ്. സംസാരം കേട്ട് നിസ്കാരപ്പായയിൽ നിന്ന് വേഷം മാറ്റാതെ വലിയമ്മ അങ്ങോട്ട് വന്നു. എന്തിനാ ഇങ്ങനെ ബേജാറാവുന്നത്? വിശ്രമമാണ് കാര്യമായിട്ട് വേണ്ടത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? രവിമാഷും അങ്ങനെയാ പറഞ്ഞത്. ഇന്നും കൂടി നോക്കുക, എന്നിട്ട് മാറ്റല്ലെങ്കിൽ ഞമ്മക്ക് വേറൊരു ഡോക്ടറെ കാണിക്കാം. ഈ റുഷ്തമൂക്ക് ചായ ഉണ്ടാക്കി കൊടുക്ക്, മോൻ്റെ അടുത്ത് ഞാനിരുന്നോളാം. സുമയ്യ മകളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. സ്റ്റൗ ഓണാക്കാനൊരുങ്ങിയപ്പോൾ റുഷ്ത പറഞ്ഞു, ഉമ്മാ എനിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് മതി ചായ. നിസ്കരിച്ചിട്ട് എനിക്ക് ജാഫർ മോൻ്റെ അസുഖം മാറാൻ കുറേ നേരം പ്രാർത്ഥിക്കണം. ഫർള് നമസ്കാരത്തിനു ശേഷം പ്രാർത്ഥിച്ചാൽ വേഗം ഉത്തരം കിട്ടുന്ന ഞങ്ങളുടെ സ്വഭാവപാഠത്തിലുണ്ട്. മകൾ വലു ചെയ്യാൻ പോയപ്പോൾ സുമയ്യയുടെ ചിന്തകൾ പനി മാറിയില്ലെങ്കിലത്തെ അവസ്ഥയെപ്പറ്റിയായിരുന്നു. വലിയ ടെസ്റ്റുകളും ആശുപത്രിയിലെ അഡ്മിഷനും വേണ്ടി വന്നാൽ നല്ല സംഖ്യ വേണ്ടി വരും. മകനോടൊപ്പം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നാൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? മകൾക്ക് സ്കൂളിൽ പോകണം. പ്രായം ചെന്ന ബാപ്പയും ഉമ്മയും ഒറ്റയ്ക്ക് ഭക്ഷണമുണ്ടാക്കാൻ ഉമ്മക്കാവില്ല. അവൾ ചിന്തയിലാണ്ടു. റുഷ്ദ നമസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ സുമയ്യ അതേ ഇരിപ്പിൽ തന്നെയായിരുന്നു. സ്റ്റൗ ഓണാക്കിയിട്ടില്ല. ഉമ്മക്ക് ജാഫർ മോൻ്റെ പനിയുടെ പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ഉമ്മ, സത്യവിശ്വാസിക്ക് നന്മ വന്നാലും ഭാഗ്യം, ബുദ്ധിമുട്ട് വന്നാലും ഭാഗ്യമെന്ന് മതപ്രസംഗത്തിൽ കേട്ടിട്ടില്ലേ? പടച്ചോൻ നന്മ തന്നാൽ അതിന് അവൻ അള്ളാഹുവെ സ്തുതിക്കും, ബുദ്ധിമുട്ട് വന്നാൽ അവൻ ക്ഷമിക്കും, അത് മാറ്റിത്തരാൻ പ്രാർത്ഥിക്കും. കാലിലൊരു മുള്ളു തറച്ചാൽ പോലും അതുകൊണ്ട് അവന് നേട്ടമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പനി കൂടുകയാണെങ്കിൽ നാളേക്ക് കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ ഒരു നല്ല ഡോക്ടറെ കാണിക്കാമുമ്മാ, അവൾ പറഞ്ഞു. മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ സുമയ്യ എഴുന്നേറ്റ് സ്റ്റൗ ഓൺ ചെയ്തു. ഉമ്മാ, തൽക്കാലം മരുന്നിനും ഡോക്ടറുടെ ഫീസിനുമെല്ലാം ഇതുവരെ പലഹാരം വിറ്റ പൈസ ഉണ്ടല്ലോ, പിന്നെയും വേണ്ടി വന്നാൽ ആരോടെങ്കിലും കടം വാങ്ങാലോ? ഇപ്പോൾ ഞമ്മള് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ ഉമ്മ. വല്ലിപ്പാക്ക് ഒരുവിധം പുറത്തിറങ്ങാനും കഴിയുന്നുണ്ടല്ലോ. വല്ലിപ്പായും പൈസ ആരോടെങ്കിലും കടം വാങ്ങും, ഉമ്മ പേടിക്കണ്ട. മകളുടെ സംസാരം കേട്ടപ്പോൾ താൻ അവളുടെ താഴെയാണെന്ന് സുമയ്ക്ക് തോന്നി. അതും ഒരു അനുഗ്രഹം തന്നെ. മദ്രസാ പഠനത്തിന്റെ നേട്ടമാണത്. ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിനും ഖുർആൻ കൊണ്ടും നബിവചനം കൊണ്ടും പരിഹാരം തേടുന്ന രീതിയാണ് അവൾക്ക്. റുഷ്ദക്ക് ചായ കൊടുത്ത് അവൾ മകന്റെ കട്ടിലിനടുത്തേക്ക് പോയി. ഹാവോ, മകനതാ കണ്ണു തുറന്ന് കിടക്കുന്നു. ഉമ്മാ, ചായ, ജാഫർ മോൻ പറഞ്ഞു. അവൾ ധൃതിയിൽ ചായ കൊണ്ടുവന്നു, വായിൽ വെച്ചു കൊടുത്തു. ഞാൻ സ്വന്തം കുടിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ ചായ വാങ്ങിക്കുടിക്കാൻ തുടങ്ങി. ഒരു ഗ്ലാസ് നിറയെ ചായ കുടിച്ച ശേഷം അവൻ ആശ്വാസത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കി. സുമയ്യ അവൻ്റെ കഴുത്തിലും നെറ്റിയിലും കൈവച്ചു നോക്കി. അൽഹംദുലില്ലാ, പനിക്ക് കുറവുണ്ട്. ഉമ്മാ, ഇത്താത്ത വന്നോ? അത് കേട്ട് റുഷ്ദ ചായ കുടി നിർത്തി ധൃതിയിൽ ഓടി വന്നു. ഇത്താത്ത, ഇന്ന് രവിമാഷ് വന്നിരുന്നോ? വന്നിരുന്നു. ഇന്ന് മാഷ് ഏത് കഥയാ പറഞ്ഞുകൊടുത്തത്? അതിനിക്കറിയില്ലല്ലോ, ഞാൻ വേറെ ക്ലാസ്സിലല്ലേ. ഞാൻ നിന്റെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചിട്ട് വരാം. നാളെ എനിക്ക് പോകാൻ കഴിയാൻ മതി ഇല്ലുമ്മ. പടച്ചവൻ സഹായിക്കട്ടെ, കുറച്ചുകൂടി പുതച്ച് കിടക്ക്. ജാഫർ മോൻ കിടന്നു. വലിയമ്മ അവന് പുതച്ചു കൊടുത്തു. ആരെങ്കിലും എനിക്കൊരു കഥ പറഞ്ഞു തരീ. സുമയ്യ അവൻ്റെ മദ്രസാ ചരിത്ര പുസ്തകം എടുത്തുകൊണ്ടുവന്നു. ഇതിൽ നബിമാരുടെ കഥകളുണ്ട്, ഞാൻ വായിച്ചു തരാം. അവൻ താൽപര്യപൂർവ്വം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കഥ പറയാൻ പ്രോഗ്രാം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസലാം വീട്ടി. സലമാഷേ, ഇനി നമുക്ക് ഒരു യാത്ര പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ പോകുന്ന ദൃശ്യത്തിലേക്കാണ്. ദൃശ്യത്തിൽ നമ്മോടൊപ്പം ഉള്ളത് അഷ്റഫ് എക്സൽ ആൻഡ് അദ്നാൻ അൽ ഫാരിസ് ആണ്. ഭൂട്ടാൻ ഗ്രാമങ്ങളിലെ ജീവിതം ഭാഗം രണ്ടാണ് നാം കേൾക്കാൻ പോകുന്നത്.
8: പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കൾക്ക് ദൃശ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഭൂട്ടാൻ എന്ന രാജ്യത്തെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ഈ എപ്പിസോഡിൽ നേരത്തെ നമ്മൾ ഉറപ്പ് തന്നതുപോലെ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മോടൊപ്പം അഷ്റഫ് എക്സൽ കൂടെയുണ്ട്. നമുക്ക് തുടരാം അല്ലേ?
9: തുടരാം.
8: ഓക്കെ, നമ്മൾ അങ്ങനെ ക്യാപിറ്റൽ സിറ്റി എത്തി.
9: ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തിംബുവിലാണ് ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടത്, കാഴ്ചകളൊക്കെ കണ്ടത്. വീണ്ടും അവിടെ കാണാനൊക്കെ ഉണ്ട്, പക്ഷേ അത് മറ്റൊരു ദിവസം. വീണ്ടും അങ്ങോട്ട് വരണം. അപ്പോൾ കാണാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾ പാറോയിലേക്ക് പോയി. പാറോ ആണ് ഭൂട്ടാനിലെ ഏക ഇൻ്റർനാഷണൽ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലം.
8: അതെ.
9: ആ ഭൂട്ടാൻ്റെ ഡ്രൂക്ക് എന്ന് പറയുന്നൊരു എയർലൈൻസ് ഇന്ത്യയിലെ പല സിറ്റികളിൽ നിന്നും അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. പാറോ എയർപോർട്ട് ശരിക്കും ലോകത്തിലെ തന്നെ ഒരു കുറേ പ്രത്യേകതകളുള്ള എയർപോർട്ടാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചെരിഞ്ഞിട്ടല്ലേ വരണ്ടേ. പക്ഷെ ഭൂട്ടാൻ ഒരു പർവ്വത രാജ്യമാണ്, വെറും മലകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒന്നുകിൽ മലയുടെ തുമ്പ്, അല്ലെങ്കിൽ നാല് മലകൾക്കിടയിലുള്ള കുഴി. ഇവിടെ എങ്ങനെ ഒരു എയർപോർട്ട് പണിയും? അപ്പോൾ കുറേ മുമ്പ് ഇന്ത്യയിലെ മിലിട്ടറിയുടെ ഈ ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു സംവിധാനം ഉണ്ടാക്കിയതാണ്, പിന്നെ ഡെവലപ്പായിട്ട് എയർപോർട്ടായി വന്നത്. ഈ എയർപോർട്ടിലേക്ക് ആ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും എല്ലാ പൈലറ്റുമാർക്കൊന്നും പെർമിഷനില്ല, സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ കാണണം. ശരിക്കും ഇങ്ങനെ ചെരിച്ച് ഒരു മലയിനെ ചുറ്റി ഇങ്ങനെ പോയിട്ടൊക്കെ ഇങ്ങനെ ലാൻഡ് ചെയ്യുക. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞു വന്നു എന്ന് മാത്രം. ആ എയർപോർട്ടിൻ്റെ പ്രത്യേകത,
8: ഡയറക്റ്റ് ഇറങ്ങുന്നതിന് പകരം
9: ഒരു മലയിലെ ചുറ്റി ഇങ്ങനെ
8: വരണം.
9: ആ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് പൈലറ്റുമാരുണ്ട്, അവർക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ.
8: ഈ പ്രോഗ്രാം കേൾക്കുന്ന പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയൊരു അറിവായിരിക്കും. ആ വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ട്.
9: വീഡിയോസ് ഉണ്ട്. ഈ ഫ്ലൈറ്റിന്റെ മാത്രം വീഡിയോ ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ വീഡിയോസ് ഉണ്ട്. കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് നമുക്കത്, ആ ലാൻഡിങ് കാണാൻ.
8: ഓക്കെ,
9: അത് പാറോ എന്ന് പറയുന്ന സ്ഥലത്ത്. പാറോ ശരിക്കും ഭൂട്ടാനിലെ ഒരു പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റുകളും പോകുന്ന ഒരു സ്ഥലമാണ്. സിറ്റി എന്നൊക്കെ പറയുമ്പോഴേ, ഭൂട്ടാനിലെ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ സംഭവമാണ് കേട്ടോ. വലിയ വലിയ ആർഭാടങ്ങളൊന്നുമില്ല, മാളുകളൊന്നുമില്ല, അത്രേ ആളുള്ളൂ അവിടെ. നിറയെ ഈ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും നിറയുണ്ട് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ട്. അതുപോലെ തന്നെ ചെറിയൊരു സിറ്റിയാണ്, ഒരു തരത്തിലുള്ള ബഹളം ഒരു സിറ്റിയിലും ഇല്ല. അതൊക്കെ ആ വീഡിയോ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, സമയം ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പാറോയിൽ എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പ്രധാനമായിട്ടും കാണാനുള്ള കുറേ കൊട്ടാരങ്ങളുണ്ട്. ഭൂട്ടാനിൽ എവിടെ യാത്ര ചെയ്യുമ്പോഴും കോട്ടകൾ, സോങ് എന്നാണ് പറയുക, അവർ കാണാൻ പറ്റും നമുക്ക്. അത് മിക്കതും ഈ ബുദ്ധമത വിശ്വാസികളുടെ ക്ഷേത്രങ്ങളുണ്ടല്ലോ, അതാണ്. ശരിക്കും കുറച്ച് റിസ്ക് എടുക്കണം അങ്ങോട്ട് എത്തണമെങ്കിൽ. പക്ഷേ ഭൂട്ടാൻ പോകുന്ന മിക്ക ടൂറിസ്റ്റുകളും അവിടെ പോയിട്ട് വരാറുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂട്ടാനിലേക്ക് സാധാരണ ഇപ്പോൾ നമ്മുടെ കേരള ടൂറിസം, കേരളത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിലടക്കം ബസ്സിലൊക്കെ പരസ്യം ചെയ്യാറുണ്ട്, പല രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്യാറുണ്ട്, പരസ്യത്തിന് നമ്മൾ കോടികൾ ചിലവഴിക്കുന്നുണ്ട് ഇങ്ങോട്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി. ഭൂട്ടാനിലേക്ക് ടൂറിസ്റ്റുകൾ ചെല്ലണമെന്ന് അവർക്ക് ഒരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ലാന്നാണ് എനിക്ക് മനസ്സിലായത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട്, പക്ഷേ ടൂറിസ്റ്റുകൾക്ക് അവിടെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു തരത്തിലും. പല രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ ടൈഗേഴ്സ് നെസ്റ്റിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ 1000 രൂപയോ കൊടുക്കണം, ആളുകൾ കയറണ്ടെന്നാണ്, കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചാർജ് കൂട്ടിയിരിക്കുന്നത്. ഇന്ത്യ സർക്ക് രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഭൂട്ടാനിലേക്ക് പോകുമ്പോൾ ഒരു ദിവസത്തേക്ക് ഏകദേശം 10,000 രൂപയുടെ മോൾഡ് ഫീസ് കൊടുക്കണം ടൂറിസ്റ്റിന്. പെർ ഡേ 10,000 രൂപീസിൻ്റെ മോൾഡ് ഫീസ്, ടാക്സ് പോലൊരു പൈസയാണത്. ഭയങ്കര ഫീസ് വാങ്ങുക, എന്നിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രം ചെല്ലുക. ചെല്ലുന്ന ആളുകൾക്ക് ഹൈ ക്വാളിറ്റിയുള്ള സർവീസ്, വേറൊന്നും കൊണ്ടല്ല, വേറൊന്നുമല്ല, ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളം, ഏറ്റവും ശുദ്ധമായ വായു, ഇതൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത് ഭൂട്ടാൻ. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള,
8: അതെ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലം അവർക്ക് ഇപ്പം ടൂറിസ്റ്റുകൾ അധികം വന്നാൽ, ഇപ്പം ഇത്രയും സ്പെഷ്യൽ ഇപ്പം മലനിരകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണല്ലോ അത്, അപ്പോൾ സ്വാഭാവികമായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്
9: തീർച്ചയായിട്ടും.
8: അപ്പോൾ അത് ചിലപ്പോൾ നിലനിൽക്കണമെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട് മറ്റുള്ളവർ കാണുന്നതിന് ഉപരി വരുമാനം ഡെവലപ്മെന്റ് എന്നൊക്കെയാണല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടുത്തെ ആളുകൾ സിമ്പിൾ ആളുകളാണെന്ന് അല്ലേ, ഇന്നത്തെ അങ്ങനെ ആർത്തികളൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താ പറയാ, മലകള് പിന്നെ പുഴകള് ഇതൊക്കെയാണ് അവരുടെ
9: അതേപോലെ
8: നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും ഈ ഒരു ഇതില്.
9: പിന്നെ അവര് കൾച്ചർ അവരുടെ എന്നാ തന്നെ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെസ്റ്റും ഈസ്റ്റും രണ്ട് ഭാഗം ഉണ്ടെന്ന്. വെസ്റ്റ് ഭൂട്ടാൻ കുറേ കാര്യങ്ങളിൽ മറ്റുള്ള കൾച്ചറുകൾ മിക്സായി വരുന്നുണ്ട് ഇപ്പോഴും, അവർക്കത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈസ്റ്റിലേക്ക് ഇവർ സഞ്ചാരികളെ കടത്തി വിടുന്നില്ല. ഞാനത് ശരിക്കും എനിക്ക് വിഷമം വന്നു, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈസ്റ്റ് ഭൂട്ടാൻ കാണാൻ പോകണം തന്നെ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഭൂട്ടാൻ്റെ ഒരു ക്രീം കൾച്ചർ എങ്ങനെയാണോ യഥാർത്ഥ കൾച്ചർ, നമുക്കത് അവിടെ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ ഈ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നടത്തിത്തരാൻ അവകാശമുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കരഞ്ഞ് കാലു പിടിച്ച് ചോദിക്കും എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന്. പുള്ളീനെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവിടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർമിഷൻ റിലേറ്റീവിനെ കാണാൻ പോകുന്ന
8: പോലെ.
9: അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ ഒരാളവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളീനെ കാണാൻ വേണ്ടിട്ട് എനിക്ക് പോകാം, പുള്ളിയുടെ ഗസ്റ്റ് ആയിട്ട് എനിക്ക് പോകാം, അതിനൊരു പ്രത്യേക പെർമിഷൻ ഉണ്ട്, അങ്ങനെ പോകാമെന്ന് പറയും. അപ്പം ഞാനൊരു കാര്യം അറിയത്തു, ഒരുപാട് മലയാളീസ് ടീച്ചേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അധ്യാപകരായിട്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നിട്ട് ഞാൻ അതൊന്നും ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് പുറത്തേക്ക് വന്നത്. പുള്ളിയുടെ നിന്ന് പുറത്തേക്ക് വന്നത്, പക്ഷേ അപ്പോഴാണ് അവിടെ സ്കൂള് വെക്കേഷനാണ്, സകല ആൾക്കാരും നാട്ടിലാണ്. പക്ഷെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഞാൻ ഈസ്റ്റ് ഭൂട്ടാൻ കാണും, അതിനുള്ള മാർഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
8: ആഗ്രഹമാണല്ലോ
9: തീർച്ചയായിട്ടും.
8: അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ഇപ്പോ
9: പാറോയിലായിരുന്നു, പാറോയിൽ നിന്ന് തിരിച്ച് ആ ടൈഗേഴ്സ് നെസ്റ്റ് എല്ലാം കണ്ട് തിരിച്ച് വീണ്ടും തിമ്പൂവിലെത്തി. തിമ്പൂന്ന് ഇതൊക്കെ ഓരോ ജില്ലകളാണ് കേട്ടോ, സ്റ്റേറ്റ് ഇല്ല, ഭൂട്ടാനിൽ സ്റ്റേറ്റ് എന്ന് പറയാറില്ല, 21 ജില്ലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇപ്പൊ തിമ്പു ഒരു ജില്ലയാണ്, ക്യാപിറ്റൽ സിറ്റിയും കൂടിയാണ്.
8: അവിടുത്തെ ഭരണ രീതികളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഈ ജില്ലകളാന്ന് പറഞ്ഞു, സ്റ്റേറ്റ്സ് ഇല്ല, അതുപോലെ തന്നെ ഭാഷ.
9: ശരിക്കും അവിടെ രാജഭരണാണ്, രാജാവുണ്ട്, രാജാവിനാണ് പരമാധികാരം. പക്ഷെ രാജാവ് സ്വമനസ്സാലെ ഇത് ജനങ്ങൾക്ക് അധികാരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ നടത്തും. അങ്ങനെ ഒരു പ്രധാനമന്ത്രി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അധികാരം മുഴുവൻ രാജാവിന് തന്നെയാണ്. ജനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു രാജാവിൻ്റെ അടുത്ത്, അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല, രാജാവിനെ ഭരിച്ചാൽ മതി എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് അവിടെ രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തിമ്പൂരെത്തിയതിന് ശേഷം വേറൊരു ജില്ലയായിട്ടുള്ള ഹയിലേക്ക് പോയി. ഹയിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു
8: കഴിഞ്ഞാൽ ഹ എന്നൊരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഹ എന്നൊക്കെ പറയുമ്പോൾ ഭാഷ വളരെ പ്രാധാന്യമാണല്ലോ. ഭാഷ എങ്ങനെയാണ് അവിടെ അവിടുത്തെ ഭാഷ കൈകാര്യം?
9: നമ്മൾ നേരത്തെ അവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോങ്ക എന്നതിന് പറയാം. സോങ്ക. പക്ഷേ നമുക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഹിന്ദി ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം.
8: ഓ, അപ്പം എനിക്ക് തോന്നുന്നു ചൈന റിലേ അടുത്ത ഒരു
9: ചൈന ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്.
8: ഓക്കെ. ചൈനീസ് മിക്സ്ഡ് ആണോ അതോ
9: കൾച്ചറിൽ കുറെ കാര്യങ്ങൾ ചൈനയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പക്ഷെ ഇംഗ്ലീഷും ഹിന്ദിയും ഭൂരിഭാഗം പേർക്കും അറിയുന്നതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ
8: ബുദ്ധിമുട്ടില്ല,
9: ഭാഷ പ്രശ്നം വരില്ല.
8: നിലമ്പൂരിലെ
9: ഞങ്ങൾ ഈ ജയ്ഗോണിൽ നിന്ന് ബോർഡർ കടന്ന് ഫിൻഷിംഗിൽ എത്തിയ സമയത്ത് രണ്ടു മൂന്ന് അധ്യാപകരെ പരിചയപ്പെട്ടിരുന്നു,
8: മലയാളികളായിട്ടുള്ളവർ.
9: അവർ വർക്ക് ചെയ്യുന്ന സ്കൂള് ഹായിലാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഹ എന്ന സ്ഥലത്തെ കുറിച്ച് കേൾക്കുന്നതിന് ആ ഒരു പേരിലുള്ള കൗതുകം കൊണ്ടാണ് ഹ ഒന്ന് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ ഒപ്പം പറയാൻ പറ്റും, പറയാനുള്ള വേറൊരു കാര്യം, ഭൂട്ടാൻ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് എന്താണെന്ന് അറിയോ? അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ആളുകൾ വളരെ കുറവാണെന്ന്. അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ബസ്സുകളുണ്ട്, ഓരോ ജില്ലയും കണക്ട് ചെയ്തിട്ട് ബസ്സുകളുണ്ട്. പക്ഷേ രാവിലെ 8 മണിക്ക് 7 മണിക്കൊക്കെ ഒരു ബസ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് ബസ്സില്ല. അത് ചെറിയ ബസ്, കുറച്ച് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ മിനി ബസ്സുകളുണ്ടാവും, അതേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഏക കാര്യം. അതിന് നമ്മൾ വണ്ടിയും കൊണ്ട് പോകുകയാണെങ്കിൽ യാതൊരു പ്രശ്നമല്ല.
8: ചുരുക്കി പറഞ്ഞാൽ ഭൂട്ടാനിലെ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമം പോലെയാണോ ശരിക്കും അവിടുത്തെ ഒരു?
9: ആ, ഭൂട്ടാൻ ഒരു വലിയ ഗ്രാമം എന്ന് പറയാം, മൊത്തത്തിൽ ഒരു വലിയ ഗ്രാമമാണ്.
8: ഗ്രാമം പോലത്തെ ഒരു
9: തീർച്ചയായിട്ടും. ഞാൻ വേറൊരു കാര്യമുള്ളത്, ഞാൻ പോയ സമയത്ത്
8: നമ്മൾ ഇപ്പൊ നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സംഭവം വലിയ ബസ്സുകളൊന്നുമില്ല,
9: ഒരു കാറുകാരൻ വേറൊരു കാറുകാരനെ ഓവർടേക്കുന്ന വളരെ റെയർ ആണ്. അവരങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ പോവാത്ര.
8: നമ്മൾ
9: ഹായില് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ രാവിലത്തെ ബസ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോയി. ഉച്ച കഴിഞ്ഞിട്ട് ആണ് അവിടെ എത്തുന്നത്. ഏകദേശം ഒരു 5-6 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ഈ പറയുന്ന ഹായും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ വലിയ ടൂറിസ്റ്റ് ആയിട്ട് ഭൂട്ടാനിലേക്ക് പോകരുതിട്ടോ ആരും. നമ്മൾ സാധാരണ പാർക്കുകളും അമ്യൂസ്മെൻറ്റ് സംവിധാനങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടോ ഒരിക്കലും ഒരാളും ഭൂട്ടാനിലേക്ക് പോകരുത്. ഒരു പുതിയ രാജ്യം, നമുക്ക് പരിചയമില്ലാത്ത കുറേ ആചാരങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ കൾച്ചറും ഒക്കെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം പോകേണ്ട സ്ഥലമാണ് ഭൂട്ടാൻ. ഈ ഹായിലൊക്കെ ഇപ്പോൾ ഒരു സാധാ ടൂറിസ്റ്റ് എന്തിനാ ഹായിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഹായിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷെ ഞങ്ങൾ ചെന്നു അവരുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഒരു ഹോം സ്റ്റേ അന്വേഷിച്ചു. ഓഫ് സീസൺ ആയതുകൊണ്ട് ഭയങ്കര അവർക്ക് എന്താ പറയാ, കുറെ എണ്ണം വർക്കിലൊക്കെയാണ്, ഹോം സ്റ്റേ റിപ്പയറിംഗ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി.
8: ഭക്ഷണം, ഭക്ഷണം എന്ന് പറഞ്ഞു, ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം എന്താണ് അവിടുത്തെ
9: ഭക്ഷണം? അവിടെ അവർ ബുദ്ധമതത്തിൽ കശാപ്പ് പാടില്ല അവർക്ക്.
8: ഓക്കെ.
9: അതുകൊണ്ട് അവർ മൃഗങ്ങളൊന്നും അറക്കില്ല.
8: ഓക്കെ.
9: പക്ഷേ നോൺ വെജ് അവർ കഴിക്കും. ഇന്ത്യയിൽ നിന്നാണ് ചിക്കനും ബീഫും ഈ പന്നിയിറച്ചി കഴിക്കുന്നവരാണ്. അതൊക്കെ ഈ ജയ്ഗോൺ എന്ന ഇന്ത്യൻ സിറ്റിയിൽ നിന്നാണ് അവർ കൊണ്ടുപോകുന്നത്. അവിടെ മീൻ പിടിക്കാൻ പോലും പറ്റില്ല അവിടെ, ഭൂട്ടാനിലെ നദികളിൽ നിന്ന്. അല്ല, കശാപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ,
8: ബാക്കിയുള്ള
9: അവർ കഴിക്കും. അത് അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പോൾ ഹോട്ടലുകളിലെല്ലാം എല്ലാ തരത്തിലുള്ള നോൺ വെജ് ഐറ്റംസും കിട്ടും. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്താ പറയുക, നാഷണൽ ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ സാധനം യമാദാസി എന്ന് പറയും. യമാദാസി ചീസ് ഇല്ലേ, ചീസും പച്ചമുളകും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. കേൾക്കുമ്പോൾ എന്തോ ഒരു ബോറൻ സംഭവമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുന്ന ആളുണ്ടാക്കി കഴിഞ്ഞാൽ, ഞങ്ങളത് കുറേ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ചു, പക്ഷെ നല്ല ടേസ്റ്റിലും കഴിച്ചു, വളരെ മോശം ടേസ്റ്റിലും കഴിച്ചു. യമാദാസി എന്നാണ് പറയുക, അതാണ് അവരുടെ നാഷണൽ ഫുഡ് എന്ന് പറയുമ്പോൾ.
8: അപ്പോൾ ഹാലിലെ വിശേഷങ്ങൾ ഇനി പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ എന്താണ് അവിടെ എത്തി,
9: അവിടെ ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഫുഡ് ശരിയായില്ല. ഭൂട്ടാൻ യാത്രയിലുണ്ടായ ഒരു മോശം എക്സ്പീരിയൻസ് ആണ്. അവിടെ ഈ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും ഹോട്ടലുകളിലൊന്നും തിരക്കില്ല, അതുകൊണ്ട് പഴയ സാധനം ആയിരുന്നു എന്നറിയില്ല. എനിക്ക് ഫുഡ് ഇൻഫെക്ഷനായി, വയറ് പ്രശ്നമായി. അപ്പോൾ ഹോം സ്റ്റേയിൽ ഒരു ദിവസം ഫുള്ള് അവിടെ കിടക്കേണ്ടി വന്നു. പിന്നെ പിറ്റേ ദിവസം ജസ്റ്റ് അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് ഒന്ന് കറങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ എണീച്ചിട്ട് ചെല്ലുമ്പോൾ പുഴയൊക്കെ ഇങ്ങനെ ഐസായി കിടക്കുകയാണ്. ഏറ്റവും തണുപ്പുള്ള സ്ഥലമായിരുന്നു. ഞാൻ കാര്യമായിട്ട് ജാക്കറ്റൊന്നും കരുതിയിരുന്നില്ല. അതിൻ്റെ പേരിൽ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ഈ പറഞ്ഞ പോലെ അത്രയും പ്രിപ്പയർഡ് ഒന്നായിരുന്നില്ല. അത്രയും തണുപ്പാണ് പ്രതീക്ഷിച്ചില്ല നമ്മൾ. പിന്നെ ഗ്രാമങ്ങളിലേക്കൊന്ന് കറങ്ങി നടന്നു. പിന്നെ അവിടെ ഭൂട്ടാനിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്.

0: കാറ്റിൽ ലയിക്കുമെന്നും ആ കാറ്റ് പോകുന്ന സ്ഥലത്തിലെല്ലാം ഈ പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാകുമെന്നൊക്കെയാണ്
1: അവരുടെ
0: അവരുടെ വിശ്വാസം,
1: വിശ്വാസം. ഓക്കെ.
0: അവരുടെ വിശ്വാസം. അപ്പോൾ ആ ഒരു ചെറിയ പാസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹിമാചലിലെ റൊത്താങ് പാസിലൊക്കെ പോയൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല ഫീലായിരുന്നു. ആ ചെറിയ പാസും കണ്ടു കഴിഞ്ഞിട്ട് ഹായ്ന്ന് തിരിച്ച് നമ്മൾ വീണ്ടും തിമ്പുവിലേക്കെത്തി.
1: തിമ്പു തിമ്പു നേരത്തെ പറഞ്ഞു തിമ്പുവിലേക്ക്
0: ആ
1: വീണ്ടും തിരിച്ചത്. അവിടെയായിരുന്നു റൂം സ്റ്റേ,
0: അവിടെ അന്ന് റൂം എടുത്തു.
1: റൂം എടുത്തു.
0: പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും തിമ്പുവിൽ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്, കാരണം എന്ന് വെച്ചാൽ നമ്മളെ പെർമിഷൻ അവസാനിക്കാനായിരുന്നു. നമുക്ക് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ആഴ്ചത്തേക്ക് മാത്രമേ തരുള്ളൂ, വൺ വീക്കിനെ പെർമിഷൻ തരുള്ളൂ.
1: അതുപോലെ ഹോട്ടൽ ബുക്ക്
0: അല്ല, ഒരു ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് മതി,
1: മതി.
0: പക്ഷേ പെർമിഷൻ 7 ദിവസത്തേക്ക് കിട്ടുള്ളൂ, അതിലപ്പുറം കിട്ടില്ല. അതിനപ്പുറത്തേക്ക് 7 ദിവസം, 6-ാം ദിവസം നമ്മൾ ഈ തിമ്പുവിലുള്ള അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, വീണ്ടും 7 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ അവരുടെ തോന്നലാണ്, ചിലപ്പോൾ അവരുടെ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ആഭ്യന്തര സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഇനി പെർമിഷൻ തീണ്ടി തരില്ല, നിങ്ങൾ പോയിക്കോന്ന് പറയും, ചിലപ്പോൾ 2 ദിവസത്തേക്ക് തരുള്ളൂ. ആ സ്ഥലത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഈസ്റ്റ് ഭൂട്ടാനിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു വന്നു. അവർ 7 ദിവസത്തേക്ക് പെർമിഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു എന്നല്ലാതെ പോകാൻ പെർമിഷൻ തന്നില്ല. പിന്നെ ഞങ്ങൾ പുനാക്ക എന്ന് പറയുന്ന ജില്ലയിലേക്കാണ് പോയത്. പുനാക്ക ശരിക്കും ഈ തിമ്പു ക്യാപിറ്റൽ സിറ്റി ആവുന്നതിന് മുമ്പ് ഭൂട്ടാൻ്റെ തലസ്ഥാനം പുനാക്കയായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ വേറൊന്നുമില്ല, വില്ലേജസ്, കൃഷിയാണ് അവരുടെ മെയിൻ, അറിയാലോ. ഒരു ഒരു പ്രത്യേക തരം അരി അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരത് പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ പോയത് പക്ക ഓഫ് സീസണിലാണ്, മഞ്ഞുകാലം കഴിഞ്ഞ ഉടനെയാണ്. ഈ മഞ്ഞുകാലം കഴിയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഡ്രൈ ആയിരിക്കും ലാൻഡ്, ഈ പുല്ലൊക്കെ മഞ്ഞ് വീണിട്ട് പുല്ലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു ഉണങ്ങിയ അവസ്ഥയാണ് ഞാൻ പോയ സമയത്തുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ സീസണൊന്നും നോക്കാതെയാണ് പോകാറുള്ളത്. ഇനി ശരിക്കും ഭൂട്ടാനിലേക്ക് ഏപ്രിൽ മെയ് സമയത്ത് സീസൺ സമയം അവരുടെ ആ സമയത്ത് പോകണം. ഈ കൃഷിയൊക്കെ ഇങ്ങനെ ശരിക്കും നിറഞ്ഞ് ടോട്ടലി ഗ്രീനാണ്. ഭൂട്ടാൻ്റെ ഫോട്ടോസ് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, പച്ചപ്പിൻ്റെ ഒരു കളിയാണ് ഭൂട്ടാൻ. ആ സമയത്ത് ശരിക്കും ഒന്നുകൂടി പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ഭൂട്ടാൻ കാണാൻ പോകുന്നത് മിക്കവാറും അങ്ങനെ ഒരു സമയത്താവണം.
1: ഓക്കെ.
0: പുനാക്കയും ഞങ്ങളൊന്ന് പോയി കണ്ട് കറങ്ങി. അവിടെ ഒരു പ്രധാനപ്പെട്ട ഇവരുടെ മൊണാസ്ട്രി ഉണ്ട്, അവിടെയൊക്കെ പോയി. ശരിക്കും എവിടെ പോകുമ്പോഴും നമുക്ക് പുതിയ പുതിയ തരത്തിലുള്ള ജീവിതങ്ങൾ കാണാൻ പറ്റും. അവരുടെ സ്പോർട്സ് കുറു എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട്.
1: കുറു
0: ആ അവരുടെ അവരുടെ ഔദ്യോഗിക സ്പോർട്സ് എന്ന് പറയുന്നത് ഇതാണ്, അമ്പെയ്ത്ത്. അമ്പെയ്ത്താണ് അവരുടെ നാഷണൽ സ്പോർട്സ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുറു എന്ന് പറയുന്ന സംഭവം. ഒരു കുഞ്ഞ അമ്പാണ്, ഒരു ഒരടി നീളത്തിലൊക്കെ ഉള്ള, ഒരടിയില്ല, ഒരു 8 ഇഞ്ചൊക്കെ നീളം ഒരു അമ്പ് പോലത്തെ സംഭവം. അത് ഒരു 10-30 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് അവർ എറിഞ്ഞു പിടിപ്പിക്കുന്ന ഒരു സംഭവം, ഒരു കളിയാണ് അവർ.
1: അപ്പോൾ അമ്പൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നു?
0: ആ അതൊക്കെ അവർ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. അതിന് മെറ്റൽ പാർട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഈ വലിയ പ്രായഭേദം തന്നെ ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ അടക്കം ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഫുള്ള്. നല്ല രസമാണ്, അതൊക്കെ നമ്മളെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ഓരോ നേട്ടങ്ങൾക്കും ഓരോ റിവാർഡൊക്കെ കിട്ടും അവർക്ക്. ഓരോ കളറിലുള്ള തുണിയാണ് അത് അവരവരുടെ ആരപ്പട്ടയിൽ ഇങ്ങനെ ധരിക്കും.
1: അത് ഇപ്പം നമ്മുടെ ഇപ്പം ഇവിടെ ഭൂട്ടാനിൽ പോയാൽ എല്ലാവരും ബൈക്കിൽ അവരുടെ ഫ്ലാഗ്, ഒരു തുണിയാണ് എനിക്ക് തോന്നുന്നത്.
0: അതാണ് പ്രയർ ഫ്ലാഗ്.
1: പ്രയർ ഫ്ലാഗ് അവരുടെ ഒരു
0: അവരുടെ ഒരു ബേസിക് ഒരു മന്ത്രമുണ്ട്. ഓം മണിപത് മണി എന്തോ ഒരു സംഭവമുണ്ട്, ഒരു മന്ത്രം, ഒരു ബേസിക് മന്ത്രം, കുറച്ച് ഒരു 3-4 വാക്കുണ്ട്. അത് ആലേഖനം ചെയ്തിട്ടുള്ള ഈ ചതുരത്തിലുള്ള പല കളറിലുള്ള തുണിയാണ്. ഇതാണ് ഇവരെല്ലാ സ്ഥലത്തും കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ പ്രയർ ഫ്ലാഗും പ്രയർ വീലും ഉണ്ട്. ഈ സംഭവം യാത്രികർ വെറുതെ ഒരു ഒരു ട്രെൻഡായി മാറിയതാണ്. ശരിക്കും അത് കാറ്റ് തട്ടുന്ന സ്ഥലത്ത് കെട്ടണം എന്നാണ് അവരുടെ വിശ്വാസം. ബൈക്കിലാകുമ്പോൾ കാറ്റ് കിട്ടുമല്ലോ.
1: ദെൻ നമ്മൾ ഇപ്പോൾ കളി അവിടുത്തെ കായിക
0: കുറു
1: കുറു
0: കുറു പിന്നാക്ക പോയപ്പോൾ ഞങ്ങൾ പാടത്ത് അവർ കുറു കളിക്കുന്നത് കണ്ടു. കുറേ അവരുടെ പുഴയെ ഒരു പുഴയുണ്ട് അവിടെ, അതിലിറങ്ങി കുറേ നടന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ മീൻ പിടിക്കാൻ പാടില്ല എന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. മീൻ പിടിച്ച അവിടെ ഭയങ്കര കുറ്റവരാണ്. ആ മീനൊക്കെ അവർക്ക് ജയകോണെന്ന് വരും, അതേ പറ്റുള്ളൂ. ഇറച്ചി മീനൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
1: അപ്പോൾ അവിടെ കാര്യമായിട്ട് അവരുടെ എന്താണ് അവരുടെ ജീവിത മാർഗം? കൃഷി
0: കൃഷി തന്നെയാണ്, കൃഷി തന്നെയാണ്. വലിയ കാര്യപ്പെട്ട പ്രൊഡക്ഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ട് അവരുടെ, അല്ല വെള്ളം, മലകളാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോ പുറത്തേക്ക് വിൽക്കാൻ അടക്കമുള്ള കറണ്ട് അവർ ഉത്പാദിപ്പിക്കുന്നുണ്ട്.
1: നല്ല കാറ്റുള്ള സ്ഥലമുണ്ട്,
0: കാറ്റുണ്ട്. പക്ഷേ ഈ വിൻമില്ല അധികം കണ്ടില്ല, ഇല്ല ഇല്ല. പിന്നെ ജിപ്സം ഉണ്ട്, ജിപ്സം പ്രൊഡക്ഷൻ ഉണ്ട്. ഇന്ത്യയിലേക്ക് കുറെ കൊണ്ടുവരുന്നുണ്ട് അവിടുന്ന് ജിപ്സം. അതൊക്കെ തന്നെ അവരുടെ വരുമാന മാർഗം. പുനാക്കയിലൊന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ യാത്ര ശരിക്കും അവസാനിപ്പിച്ചു എന്ന് പറയാം.

0: കാരണം ഈ കൊറോണയുടെ ഒരു സൂചനകൾ ചൈനയിലൊക്കെ ഇങ്ങനെ കേട്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ ഈയൊരു കണ്ടീഷനിലേക്ക് എത്തുന്നു നമ്മൾ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഞങ്ങൾ രണ്ട് മൂന്ന് കാലങ്ങൾ എൻ്റെ കൂടെ വന്ന ഷെമീറിന് ഒരു മണാലി ട്രിപ്പ് ഉണ്ടായിരുന്നു, അത് ഷെഡ്യൂൾ ചെയ്തിരുന്നു, അതിനു വേണ്ടി ഇവിടെ എത്തണം. അപ്പോൾ ട്രിപ്പൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇനി എനിക്ക് പിന്നെ ഒരു വീണ്ടും പോവേണ്ടതുള്ളതുകൊണ്ട് വിഷമം തോന്നിയില്ല തിരിച്ചു വരുമ്പോൾ.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഏതായാലും ശ്രോതാക്കൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ രണ്ട് എപ്പിസോഡിലൂടെ നമ്മൾ കൊടുത്തത് അല്ലേ. രണ്ട് എപ്പിസോഡ് എടുത്തു. അപ്പം ഈ ഒരു എപ്പിസോഡ് കേട്ടവർ, വീണ്ടും ഈ എപ്പിസോഡ്, അതിനു മുമ്പുള്ള എപ്പിസോഡ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട പ്രോഗ്രാം എന്ന സ്ലോട്ടിലൂടെ നമുക്ക് വേണമെങ്കിൽ അത് ഒന്നുകൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു അനുഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.
0: ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
2: മാഷാല്ലാ, ഒരുപാട് അറിവുകളും കാഴ്ചകളും നമുക്ക് ദൃശ്യത്തിലൂടെ കേട്ട് ആസ്വദിക്കാൻ സാധിച്ചു. ഇനി കണ്ടാസ്വദിക്കാനുള്ള തോഫീക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ചേർന്നത് അഷറഫ് എക്സൽ ആൻഡ് അദ്നാൻ അൽ ഫാരിസ് ആണ്. ഭൂട്ടാൻ ഗ്രാമങ്ങളിലെ ജീവിതത്തിൻ്റെ ഭാഗം രണ്ടാണ് അവതരിപ്പിച്ചത്. റേഡിയോ വൈബ്സിൽ ഇനി നാം ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുകയാണ്.
3: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ് ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിന്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: Peace Radio. Tune to reality.

0: ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും ആശങ്ക ഉണ്ടാവും. ശരിക്ക് ഇനി ഉള്ള ഒരു പ്രോഗ്രാമിൽ നമ്മളതാണ് സ്നേഹക്കൂടിലൂടെ അത്തരം ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ, അല്ലേ?
1: യെസ്,
0: ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ എന്ന വിഷയത്തിൽ ആരാണ്
1: നമ്മോടൊപ്പം ചേരുന്നത്? പ്രൊഫസർ കെ പി സഹദ് ആണ്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആശയവിനിമയം നടത്തുന്നവരാണ്. മനുഷ്യൻ മാത്രമാണ് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ സൃഷ്ടി. ആശയവിനിമയം നന്നായിത്തീരണമെങ്കിൽ നാം ബോധപൂർവം ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. മനസ്സിലുള്ള ആശയങ്ങളെ ലളിതമായി പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുക. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഉന്നതമായിട്ടുള്ള ജോലികൾക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് നടത്തിക്കൊണ്ടാണ് സെലക്ഷൻ നടത്താറുള്ളത്. ഉദ്യോഗാർത്ഥിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ടെസ്റ്റ് ചെയ്യുന്ന മേഖല ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. മനസ്സിലുള്ള ആശയങ്ങളെ വളരെ കൃത്യമായി വ്യക്തമായി അവതരിപ്പിക്കാനുള്ള ആ ഒരു ടാലൻ്റ്, ആ ഒരു സ്കില്ല് നേടിയെടുത്തെങ്കിൽ മാത്രമേ വ്യക്തിപ്രഭാവത്തോടുകൂടി എത്തിപ്പെടുന്ന മേഖലയെ കൈകാര്യം ചെയ്യാനും വിജയിക്കാനും സാധിക്കുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആശയവിനിമയം നടത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടാവേണ്ടതുണ്ട്. സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കേണ്ട കർമ്മമാണ് കമ്മ്യൂണിക്കേഷൻ. ഒരാളുടെ വായിൽ നിന്ന് സ്ഫുരിക്കുന്ന വാക്കുകൾ അനുവാചകർക്ക് ഹൃദ്യവും സ്വീകാര്യവും ആവണമെങ്കിൽ ആശയവിനിമയം നടത്തുന്ന വ്യക്തി ശ്രദ്ധയോടുകൂടി ആ കർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. ചില ആളുകൾ താൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന വ്യക്തിയെ എത്രത്തോളം സ്പർശിക്കുമെന്നോ അത് അയാൾക്ക് എത്രത്തോളം വേദന നൽകുമെന്നോ ചിന്തിക്കാറില്ല. ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തെയും സമീപനത്തെയും രൂപപ്പെടുത്തുന്നത്. ഒരാളിലേക്ക് ഒരാശയം കൈമാറുമ്പോൾ അതയാൾ അനുകൂലമായി സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കാര്യക്ഷമത ഉള്ളതാവണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അധ്യാപനം. അധ്യാപന ജോലി നിർവഹിക്കുന്ന ആളുകൾക്ക് ഫലപ്രദമായി കാര്യക്ഷമതയോടുകൂടി ആശയവിനിമയം നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് നല്ല പാണ്ഡിത്യവും അറിവും ഉള്ള അധ്യാപകർക്ക് ആ കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനുള്ള നൈപുണി ഇല്ലാതെ പോയാൽ അധ്യാപന രംഗം പരാജയപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നല്ല അധ്യാപകർ നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവേണ്ടതുണ്ട്. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർക്ക് അയാൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നല്ല മോട്ടിവേഷൻ നൽകാൻ സാധിക്കും. പരന്ന വായനയും ചിന്താശീലവുമുള്ള വ്യക്തിയാണെങ്കിൽ ജീവിത വിജയത്തിനാധാരമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും. കൂടുതൽ പുസ്തകങ്ങളോടും ആളുകളോടും സംവദിക്കുന്ന ആളുകൾക്ക് നല്ല ഭാഷയിൽ കൂടി ആശയവിനിമയം നടത്താൻ കഴിയുകയുള്ളൂ. ആശയവിനിമയം കാര്യക്ഷമമാവണമെങ്കിൽ ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, എന്തിനു വേണ്ടിയാണ് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നത് അതിൻ്റെ ലക്ഷ്യം നാം നിർവചിക്കണം. രണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാക്കുകളിൽ കൂടിയുള്ള സംസാരത്തേക്കാൾ വാക്കുകൾ ഉപയോഗിക്കാത്ത നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വ്യക്തത ഉണ്ടാവണം. അതായത്, ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നത്, ആ സംസാരത്തിൽ കൂടി എന്ത് റിസൾട്ടാണ്, എന്ത് ഫലമാണ് ഉളവാകേണ്ടത്, കൃത്യമായ ധാരണയോടുകൂടിയാണ് നാം സംസാരിക്കുന്നതെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഫലം സൃഷ്ടിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയിരിക്കുന്ന സംഭാഷണങ്ങൾ, സംസാരങ്ങൾ അവധാനതയോടുകൂടിയും ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലും ആവർത്തിച്ചുകൊണ്ടുമാണ് എന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. കേൾക്കുന്ന വ്യക്തിയുടെ മനോഭാവം, അറിവ്, അവസ്ഥ, മാനസികാവസ്ഥ, നിലവാരം എന്നിവ മനസ്സിലാക്കിക്കൊണ്ടാവണം നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധം കേൾക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയോ വിദ്യാഭ്യാസ അവസ്ഥയോ മനസ്സിലാക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് സംസാരങ്ങൾ, കമ്മ്യൂണിക്കേഷൻ പരാജയപ്പെട്ടു പോകുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കോൺഫിഡൻസോടുകൂടി പറയാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ കഴിയും എന്ന് മനസ്സിനെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് അഞ്ചാമത്തെ കാര്യമാണ്. അതായത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കാര്യക്ഷമത ഉള്ളതാവണമെങ്കിൽ നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ, അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് മനസ്സിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആറാമത്തെ പോയിന്റ്, ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള, ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പദപ്രയോഗങ്ങൾ, ശൈലികൾ ഒഴിവാക്കണം. ഇത് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടി നാം കേൾവിക്കാരെ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏഴാമത്തെ പോയിന്റ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ ഹോണസ്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, എന്താണോ സംസാരിച്ചത്, ആ സംസാരിച്ച വിഷയം നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഫീഡ്ബാക്കിൽ കൂടി ഉറപ്പുവരുത്താൻ സാധിക്കുക എന്നതാണ്. എട്ടാമത്തെ പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാവണമെങ്കിൽ ആരോടാണ് നമ്മൾ സംവദിക്കുന്നത് അവരെ ഉൾക്കൊള്ളാനും ഡിസ്കഷനിൽ, ചർച്ചയിൽ പങ്കാളികളാക്കാനും നമുക്ക് കഴിയണം. ഇത് പലപ്പോഴും ആളുകൾക്ക് സാധിക്കാറില്ല. ഒമ്പതാമതായി, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും ആരോട് ആശയവിനിമയം നടത്തുകയാണെങ്കിലും വ്യക്തമായി, ക്ലാരിറ്റിയോടുകൂടി, കൃത്യതയോടെ, സുതാര്യമായി വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. പത്ത്, നാം പറയുന്ന ആശയം കേൾക്കുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ളതാണ്. അറസ്റ്റ് ദി അറ്റൻഷൻ ഓഫ് ദി ലിസണർ. ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കലയാണ്. നമ്മുടെ ശ്രോതാവിൻ്റെ ശ്രദ്ധയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ചിന്താമണ്ഡലത്തിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 11. ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ സമയനിഷ്ഠ പാലിക്കേണ്ടതുണ്ട്. നാം നടത്തുന്ന സംസാരങ്ങൾ, പ്രഭാഷണങ്ങൾ, എഴുത്തുകൾ, ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷനാണ്. എന്നാൽ ഈ ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ സമയനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 12. നിങ്ങൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും സംവദിക്കേണ്ട ഓരോ വിഷയങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് വളരെ ഉചിതമാണ്. ഇത് ആവർത്തന വിരസത ഒഴിവാക്കാൻ കൂടി സഹായകരമായിരിക്കും. 13. ഓഡിയൻസിന്റെ, ശ്രോതാക്കളുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും പരിഗണിച്ചുകൊണ്ട് വേണം നാം സംസാരിക്കാൻ, ആശയവിനിമയത്തിൽ ഏർപ്പെടാൻ. അല്ലാതെ നമ്മുടെ സൗകര്യമോ കഴിവോ പ്രഭാവമോ നോക്കി നാം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഓഡിയൻസിന് അരോചകമായിത്തീരും. 14. വിഷയങ്ങൾ പുതുമയോടെ അവതരിപ്പിക്കാൻ കഴിയുക എന്നത് കമ്മ്യൂണിക്കേഷനെ ഫലപ്രദമാക്കും. ഒരു വിഷയം നോവൽറ്റിയോടുകൂടി, പുതുമയോടുകൂടി അവതരിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് നാം നടത്തുന്ന ആശയവിനിമയത്തെ ഫലപ്രദമാക്കാൻ സഹായിക്കുന്നതാണ്. 15. നിങ്ങൾ ആരോട് സംസാരിക്കുന്നുവോ അവരെ ആദരിച്ചും പരിഗണിച്ചും സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേഷൻ വിജയപ്രദമാവുകയുള്ളൂ. 16. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയെ പൂർണ്ണമായി കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിയേണ്ടതുണ്ട്. ആരോടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരെ സംബന്ധിച്ചുള്ള മുൻധാരണ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ മുൻധാരണയില്ലാതെ, പ്രജുഡിസ് ഇല്ലാതെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 17. ആരോട് സംസാരിക്കുകയാണെങ്കിലും കമ്മ്യൂണിക്കേഷനെ നന്നായി ഓർഗനൈസ് ചെയ്യാൻ, ആശയവിനിമയത്തെ നന്നായി സംഘടിപ്പിക്കാൻ കഴിയുക എന്നുള്ളതും ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷ ആശയവിനിമയത്തെ ധന്യമാക്കുന്ന രൂപത്തിൽ സംവിധാനിക്കുക എന്നുള്ളതും ആശയവിനിമയത്തെ ലളിതമാക്കുന്ന കാര്യമാണ്. 18. ആഗ്രഹം ജനിപ്പിക്കുന്ന ഉത്സാഹത്തോടെ മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാം ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. പലപ്പോഴും ചില ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ സാധിക്കാതെ പോവുകയും സംസാരത്തിൽ അവർ സ്വീകരിക്കുന്ന ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തതാവുകയും ചെയ്യാറുണ്ട്. 19. നിങ്ങൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടെ കേൾക്കുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. 20. പോയിന്റ്, അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രിയകരമായി പറയാനും അവതരിപ്പിക്കാനും ശ്രദ്ധ കൊടുത്താൽ നാം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ രസകരമായിരിക്കും. ഈ സംസാരത്തിൽ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് നാം ഓരോരുത്തരും ജീവിതത്തിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആശയവിനിമയം എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിരിക്കുന്ന ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തൻ്റെ അനുയായികളെ സത്യസന്ധമായി, നിഷ്കളങ്കമായി മനസ്സിലാക്കി അവരെ അടുത്തറിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറാനുള്ള മാധ്യമമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സംവദിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും പ്രാവീണ്യം കരസ്ഥമാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ രൂപത്തിലുള്ള ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവാൻ ഓരോ രക്ഷിതാവിനും അധ്യാപകനും വ്യക്തിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: പ്രിയമുള്ളവരെ, സ്നേഹക്കൂടാണ് ഇപ്പോൾ കേട്ടത്. ആശയവിനിമയം ഫലപ്രദമാവണമെങ്കിൽ എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സഹദാണ് സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
1: ഏതായിരുന്നാലും വ്യത്യസ്തമായ അറിവുകൾ നമ്മളിലേക്ക് പകർന്നു നൽകുന്ന പിസ്രയുടെ വൈബ്സിന്റെ ഈ സെഷനിൽ നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നു. അൽ ഉസൂൽ.
0: എനിക്ക് തോന്നുന്നു അൽ ഉസൂലോടുകൂടി ആ അടിത്തറ ഇട്ടിട്ട് നമ്മൾ വൈബ്സ് അവസാനിപ്പിക്കാൻ
1: ഇൻഷാല്ലേ.
0: അൽ ഉസൂൽ പ്രോഗ്രാമാണ്. അൽ മൗഖൂഫ്, മൗഖൂഫ് എന്ന് പറയുന്ന എന്താണ് ഇത്? ശരിക്കും അൽ ഉസൂൽ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ്, ചില സാങ്കേതിക പദങ്ങൾ ഉണ്ടാവും ഹദീസുമായി ബന്ധപ്പെട്ട്. അപ്പം മൗഖൂഫായിട്ടുള്ളത് എന്താണ്? ഹദീസിന്റെ വിഷയത്തിൽ എന്താണ് പഠിക്കുന്നത്? അത് പഠിപ്പിക്കുന്നത് ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സൽഫി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദി ഖലഖ ഫസവ്വ വല്ലദി ഖദ്ദറ ഫഹദ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ ചർച്ചയിൽ ഹദീസുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി നാം ഗ്രഹിച്ചിരിക്കേണ്ട ഒരു പദമാണ് അൽ മൗഖൂഫ് എന്നുള്ളത്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ നിർത്തപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. വഖഫ നിന്നു എന്നുള്ളതിൻ്റെ ഇസ്മു മഫ്ഊലാണ് അൽ മൗഖൂഫ് എന്നുള്ളത്. കഅന്ന റാവി വഖഫ ബിൽ ഹദീസി ഇൻദ സ്വഹാബി, ഏതുപോലെ എന്ന് ചോദിച്ചാൽ ആ റിവായത്ത് പറയുന്ന റിപ്പോർട്ടർ ആ ഹദീസുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയുടെ അടുക്കൽ പോയി നിന്നതുപോലെ. വലം യുതാബി സർദൽ സർദ ബാഖി സിൽസിലത്തൽ ഇസ്നാദ്, ആ സനദിൻ്റെ ബാക്കി ഭാഗം പറയാതെ അവിടുന്ന് മുന്നോട്ടു പോവാതെ സ്വഹാബിയുടെ അടുക്കൽ തട്ടി നിൽക്കുന്ന സനദുകൾ, ഇതിനാണ് ഭാഷാപരമായി നിന്നത് അഥവാ സ്വഹാബിയുടെ അടുക്കൽ പോയി സനദ് നിന്നു, ആ അർത്ഥത്തിൽ അൽ മൗഖൂഫ് എന്ന് പറയും. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാ ഉളീഫ ഇല സ്വഹാബി മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രിർ. മാ ഉളീഫ ചേർക്കപ്പെട്ട ഒന്നാണത്. ഇല സ്വഹാബി, സ്വഹാബിയിലേക്ക് ചേർക്കപ്പെട്ട ഒന്ന്. മിൻ ഖൗലിൻ, അത് സ്വഹാബിയുടെ വാക്കുകളാകാം. ഔ ഫിഅലിൻ, അതല്ലെങ്കിൽ സ്വഹാബിയുടെ പ്രവർത്തനമാകാം. ഔ തഖ്രീരിൻ, അതല്ലെങ്കിൽ സ്വഹാബിയുടെ അംഗീകാരമാവാം. അപ്പോൾ ഒരു സ്വഹാബിയിലേക്ക് ചേർത്തപ്പെട്ട ആ സ്വഹാബിയുടെ വാക്കുകൾക്കോ പ്രവർത്തനങ്ങൾക്കോ അതല്ലെങ്കിൽ അവരുടെ അംഗീകാരങ്ങൾക്കോ ആണ് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അൽ മൗഖൂഫ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിക്കൊണ്ടും സ്വഹാബിയിലേക്ക് ചേർത്തപ്പെടുക എന്ന് പറയുമ്പോൾ ആരാണ് സ്വഹാബി എന്നും കൂടി മനസ്സിലാക്കണം. മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക്, അതാണ് സ്വഹാബി എന്നുള്ളതിന് പണ്ഡിതന്മാർ നൽകിയ നിർവചനം. മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട വ്യക്തി, അതുപ്രകാരം തന്നെ വമാത അലാ ദാലിക്, ആ വിശ്വാസത്തിലും ആ ആദർശത്തിലുമായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്ത വ്യക്തികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകനെ കണ്ടവർ സ്വഹാബിയാവുകയില്ല. പ്രവാചകന് ജീവിതകാലഘട്ടത്തിൽ വിശ്വാസത്തോടെയല്ലാതെ കണ്ടവരും സ്വഹാബിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും വിശ്വസിക്കുകയും പിന്നീട് വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണെങ്കിൽ അയാളെയും സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണുകയില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസത്തോടുകൂടി കണ്ട് അവരിൽ പ്രവാചകനിൽ ഈമാൻ സ്വീകരിച്ച് ആ അർത്ഥത്തിൽ തന്നെ മരണപ്പെട്ടു പോയ വ്യക്തികൾ, അങ്ങനെയുള്ള സ്വഹാബിമാരിലേക്ക് അവരുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ ചേർത്തി പറഞ്ഞാൽ അത്തരം ഹദീസുകൾക്കാണ് അൽ മൗഖൂഫ് എന്ന് പറയുക. പണ്ഡിതന്മാർ അതിന് നൽകിയ ഷറഹ് വിശദീകരണം ഇപ്രകാരമാണ്: ഐ ഹുവ മാ നുസിബ ഔ ഉസ്നിദ ഇലാ സ്വഹാബിയിൻ ഔ ജംഇ മിന സ്വഹാബ. ഒരു സഹാബിയിലേക്കോ അതല്ലെങ്കിൽ സ്വഹാബത്തിൽപ്പെട്ട ഒരു ജമയിലേക്കോ ജമാഅത്തിലേക്കോ ഒരു സംഘത്തിലേക്കോ ഒരു കാര്യത്തെ ഇസ്നാദ് ചെയ്യുക, ചേർത്തുക, അതല്ലെങ്കിൽ ചേർത്തി പറയുക. സവാഉൻ കാന അല സവാഉൻ കാന ഹാദൽ മൻസൂബ് ഇലൈഹിം ഖൗലൻ ഔ ഫിഅലൻ ഔ തഖ്രീർ. ഈ ചേർത്തി പറയുന്ന കാര്യം അത് ഫിഅലാണെങ്കിലും ഖൗലാണെങ്കിലും തഖ്രീറാണെങ്കിലും. വസവാഉൻ കാന സനദു ഇലൈഹിം മുത്തസിലൻ ഔ മുൻഖതിഅ. ഇനി ഈ ചേർത്തി പറഞ്ഞ കാര്യത്തിൻ്റെ സനദ് അവരിലേക്ക് മുത്തസിലായി ചേർന്ന് വന്നിട്ടുണ്ടെങ്കിലും അതല്ല മുൻഖതിഅയായി മുറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ശരി, അതവിടെ പരിഗണിക്കപ്പെടുന്നില്ല. ഈ പറയപ്പെടുന്ന കാര്യം ആരിലേക്ക് ചേർത്തപ്പെടുന്നു, അത് സഹാബിയിലേക്കാണെങ്കിൽ അതിൻ്റെ സനദ് മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, അത് മൗഖൂഫിൻ്റെ വിഷയത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ചേർത്ത് സഹാബിയിലേക്ക് ചേർത്തിയതാണെങ്കിൽ അത് മൗഖൂഫായിരിക്കും. ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒരു സഹാബിയുടെ ഖൗല് ഉദാഹരണമായിക്കൊണ്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ. ജനങ്ങൾക്ക് പരിചയമുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആളുകളോട് സംസാരിക്കുക. ജനങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും അവരുടെ ബുദ്ധിയും സാഹചര്യവും വിവരവുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ ആളുകളോട് സംവദിക്കേണ്ടത്, ആളുകളോട് സംസാരിക്കേണ്ടത്. കാരണം അതുരീദുന അയ്യുക്കല്ലാഹു വറസൂലു, അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കളവാക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? പൊതുജനങ്ങൾ പലപ്പോഴും വിവരം കുറഞ്ഞവരായിരിക്കും, നിഷേധ സ്വഭാവം വർദ്ധിച്ചവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ആളുകളോട് ദീനിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധ വേണം. എല്ലാ കാര്യങ്ങളും, അത് ദീനിൻ്റെ വിഷയമാണെങ്കിൽ പോലും, എല്ലാ ഇപ്പോഴും എല്ലാവരോടും ഒരുപോലെ സംസാരിക്കാൻ പറ്റിയതല്ല. അങ്ങനെ സാഹചര്യവും ആളുകളെയുമൊക്കെ പരിഗണിക്കാതെ സംസാരിച്ചാൽ അവർ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും കളവാക്കുന്ന അവസ്ഥയുണ്ടാകും. അത് ആണോ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനർത്ഥം ആളുകൾ പറഞ്ഞാൽ വെറുക്കും എന്നുള്ള കാര്യമാണെങ്കിൽ അത് പറയേണ്ടതില്ല, അത് മാറ്റിവെച്ച് ആളുകൾക്കെല്ലാം സർവസമ്മതമായ കാര്യങ്ങൾ മാത്രം ആളുകളോട് സംസാരിക്കണം എന്നല്ല. അങ്ങനെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടില്ല. ലോകത്താരും അങ്ങനെ ഒരു വിശദീകരണവും പറഞ്ഞിട്ടില്ല. കാരണം പ്രവാചകന്മാർ അവരുടെ തൗഹീദി പ്രബോധനം ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും എമ്പാടും ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് ഈമാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ വിവരത്തിനനുസരിച്ചും അയാളുടെ ബുദ്ധിയുടെ കഴിവിനനുസരിച്ചുമുള്ള കാര്യങ്ങളാണ് നമ്മൾ അദ്ദേഹത്തോട് പറയേണ്ടത്. അതല്ലെങ്കിൽ അള്ളാഹുവും റസൂലും കളവാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയുടെ ഹദീസാണ് ഇത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്നില്ല, അത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ തന്നെ ഖൗലാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. അപ്പോൾ ഇത്തരം ഖൗലുകളെ നമുക്ക് അൽ മൗഖൂഫ് എന്ന് വിളിക്കാം. ഇനി ഫിഅലിയായ ഒരു മൗഖൂഫ് നോക്കൂ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ കിതാബു തയമ്മമിൽ ഉദ്ധരിച്ചൊരു സംഭവം കാണാം. وأما ابن عباس وهو متيمم عبد الله بن عباس رضي الله عنه തയമ്മും ചെയ്തു വുളു എടുത്തുകൊണ്ട് ഇമാമത്തിൽ നിന്നു. ഇത് ഒരു സഹാബിയുടെ ഒരു പ്രവർത്തനമാണ്. തയമ്മം എന്നുള്ളത് വുളുവിന് പകരമാണ്. ചില ആളുകളെങ്കിലും സംശയിക്കാം, വുളുവ് കൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും തയമ്മം കൊണ്ട് നടക്കുമോ എന്ന് സംശയിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇമാം ബുഖാരി ഈ മൗഖൂഫായ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തയമ്മം ചെയ്തുകൊണ്ട് നമസ്കരിച്ച് ആളുകൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചിട്ടുണ്ട് എന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫിഇൽ അത് മൗഖൂഫാണ്. ഈ ഒരു സഹാബി, ആ സഹാബിയുടെ അംഗീകാരം, അതിനുള്ള തെളിവെന്താണ്? ഏതെങ്കിലും താബിഈകളായ ആളുകൾ പറയുക, ഖൗലു താബിഈൻ മസലൻ ഫഅൽതു കദാ അമാമ അഹദി സ്വഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഇന്ന ഒരു പ്രവർത്തനം ചെയ്തു, വലം യുൻകിർ അലിയ, അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല, എന്നെ ശകാരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തില്ല. അതിനർത്ഥം ആ സ്വഹാബി ആ പ്രവർത്തനത്തെ അംഗീകരിച്ചു എന്നാണ്. അപ്പോൾ ഇത് സ്വഹാബത്തിൻ്റെ തഖരീറിന് അഥവാ മൗഖൂഫായ ഹദീസുകൾ അതിൻ്റെ തഖരീരിയായ വശത്തിൻ്റെ ഉദാഹരണമാണ്. ഇപ്രകാരം തന്നെ മൗഖൂഫ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് വന്ന അവിടെ വത്തി നിന്ന ഹദീസുകൾക്കാണ് അൽ മൗഖൂഫ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മർഫുആണ്. മുത്തലഖായി അഥവാ നിരുപാധികം ഒരു ഹദീസ്, ഹാദാ ഹദീസുൻ മൗഖൂഫ് അല്ലെങ്കിൽ മൗഖൂഫായ ഹദീസാണ് എന്ന് പറയുമ്പോൾ ഇപ്പറഞ്ഞതാണ് അതിൻ്റെ ഉദ്ദേശ്യം. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, പ്രവാചകന്റെ സ്വഹാബത്തിൽ നിന്ന് അവരുടെ വാക്കുകളായിക്കൊണ്ടോ പ്രവർത്തനങ്ങളായിക്കൊണ്ടോ അവരുടെ അംഗീകാരങ്ങളായിക്കൊണ്ടോ ഒക്കെ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകൾ. അതേസമയത്ത് മൗഖൂഫായ ഹദീസുകൾ എന്നുള്ളത് ഖൈദ് വെച്ചുകൊണ്ട് അഥവാ ഒരു നിബന്ധന വെച്ചുകൊണ്ട് നമുക്ക് മൗഖൂഫായ ഹദീസുകളെ ചിലപ്പോൾ മുഹദ്ദിസുകൾ പ്രയോഗിക്കാറുണ്ട്. അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, സ്വഹാബികളല്ലാത്ത ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഖൈദ് വെച്ചുകൊണ്ട്, നിബന്ധനകൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ പണ്ഡിതന്മാർ പറയും. ഉദാഹരണമായി, ഹാദ ഹദീസുൻ വഖഫഹു ഫുലാൻ അല സുഹരി ഔ അല ആത, ഈ ഹദീസ് ഇമാം സുഹരി അവരുടെ മേൽ നിർത്തിയിട്ടുണ്ട്, ഔ അല ആതായിൻ, അവർക്ക് ഇമാം സുഹരി ആവട്ടെ ഇമാം അഥ ആക്കട്ടെ അറിയപ്പെട്ട താബിഈ പണ്ഡിതന്മാരാണ്. അപ്പോൾ ആ താബിഈയിലേക്ക് ചേർത്തിക്കൊണ്ട് വഖഫഹു അല സുഹരി, ഇമാം സുഹരിയിലേക്ക് മൗഖൂഫായിട്ടുണ്ട്, ഇമാം അതായിലേക്ക് മൗഖൂഫായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അഥവാ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഖൈദ് പറഞ്ഞുകൊണ്ടാണ്, ഇന്ന വ്യക്തിയിലേക്ക് എന്ന ഒരു ഖൈദ് പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് പറയുക. നേരെ മറിച്ച് ഹദ ഹദീസുൻ മൗഖൂഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വരേക്കും എത്തിയ ഹദീസാണിത് എന്നാണ്. എന്നാൽ ഖുറാസാനിലെ ഫുഖഹാക്കൾ രണ്ട് തരത്തിലാണ് ഇതിൻ്റെ സാങ്കേതികമായ പ്രയോഗങ്ങൾ അവർ നടത്താറുള്ളത്. അതിലൊന്ന്, മർഫുആയ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട അവിടുത്തെ ഖൗലുകൾ, അവിടുത്തെ ഫേലുകൾ, അവിടുത്തെ അംഗീകാരങ്ങൾ, ഇതിനെല്ലാം ഖുറാസാനിലെ പണ്ഡിതന്മാർ പറയുന്ന ഒറ്റ പേര് ഖബർ എന്നാണ്. അഥവാ ഈ വിഷയത്തിൽ ഒരു ഖബറുണ്ട് എന്ന് പറഞ്ഞാൽ അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ആ വിഷയത്തിൽ ഉണ്ട് എന്നാണ്. അതേസമയം മൗഖൂഫിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അത് അസറാണ് എന്നാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു അസറാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഒരു അസറാണിത്, അബൂഹുറൈറ റളിയല്ലാഹുവിൻ്റെ അസറിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൗഖൂഫായ ഹദീസുകളെ അസറുകൾ എന്നാണ് ഖുറാസാനിലെ പണ്ഡിതന്മാർ വിളിച്ചിട്ടുള്ളത്. എന്നാൽ وأما المحدثون فيسمون كل ذلك أثرا، മുഹദ്ദിസുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിലും അതല്ല പ്രവാചകന്റെ താബിഈകൾ പറഞ്ഞതാണെങ്കിലും പ്രവാചകന്റെ സഹാബത്ത് പറഞ്ഞതാണെങ്കിലും താബിഈകൾ പറഞ്ഞതാണെങ്കിലും ഈ മൗഖൂഫായ അല്ലെങ്കിൽ ഹദീസിന്റെ വിഷയത്തിൽ അഥവാ ഹുക്കും മർഫു ആണെങ്കിലും മൗഖൂഫാണെങ്കിലും രണ്ടിനെ സംബന്ധിച്ചും മുഹദ്ദിസുകൾ അൽ മർഫു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം ജന്നവ മഹൂദ് മിൻ അസറത്തു ഷേ, ഞാനൊരു കാര്യം റിവായത്ത് ചെയ്തു എന്ന് പറയുന്ന ആ രീതിയിൽ നിന്നാണ് ഈ പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മർഫൂ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തപ്പെട്ട് പറഞ്ഞതും മൗഖൂഫ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയിലേക്ക് ചേർത്തപ്പെട്ട് പറഞ്ഞതുമാണ്. ഇനി മർഫൂഴുമായി കൊണ്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൗഖൂഫുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇന്ന് വഹുന കസൂർ മിൻ അൽ മൗഖൂഫ് അൽ ഫാദിഹ വശക്കിലിഹ ലക്കിൻ അൽ മുദഖ്ഖി ഫി ഹഖീഖതിഹ യറ അന്നഹ ബിമഅനൽ ഹദീസിൽ മർഫൂ. ചില ഹദീസുകളുണ്ട്, അത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ ഹുക്മ് മർഫൂ ആയിരിക്കും. പക്ഷേ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ ഹദീസ് മർഫൂഇന്റെ അർത്ഥമാണ് ഹദീസിൽ വരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അഥവാ മർഫൂഇന്റെ ഹുക്മും അർത്ഥവും വരുന്ന ചില മൗഖൂഫായ ഹദീസുകൾ ഉണ്ടാകും. അതുകൊണ്ട് അത്തരം ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കൾ പറഞ്ഞു അൽ മർഫൂ ഹുക്മൻ, ഹുക്മിയായിക്കൊണ്ട് വിധിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഹുക്മ് മർഫൂ ആണ്, പക്ഷെ ഹദീസുകൾ മൗഖൂഫായിരിക്കാം. അപ്പോൾ ഹുക്മൻ മർഫൂ എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അഥവാ അതിൻ്റെ ലഫ്ളിൻ്റെ ഹുക്മല്ല, നേരെ മറിച്ച് ആ മർഫുഇന്റെ ഹുക്മ് ലഫ്ള് കൊണ്ട് അത് മൗഖൂഫാണെങ്കിലും ആ പറയപ്പെട്ട വസ്തുവിലുള്ള അതിൻ്റെ ഹുക്മ് അത് മർഫൂ ആയിരിക്കും എന്നർത്ഥം. ഇതിൻ്റെ പല രൂപങ്ങളിൽ ചിലത് നമ്മളിവിടെ വിശദീകരിക്കാം. അതിലൊന്ന് അയ്യഖൂല സഹാബി അല്ലദീ ലം യുഅറഫ് ബില്ലാഹി അൻഹൽ കിതാബ്, അഹ്ല് കിതാബിൽ നിന്ന് ധാരാളമായി കൊണ്ട് സ്വീകരിക്കാത്ത അഥവാ അവരുടെ റിവായത്തുകളെ സ്വീകരിക്കുക അവരിൽ നിന്ന് റിവായത്ത് ചെയ്യാത്ത ഒരു സഹാബി ഒരു വാക്ക് ഖൗലൻ ഒരു വാക്ക് പറയുന്നു, ലാ മജാല ലിജ്തിഹാദി ഫീഹി, അതിൽ ഗവേഷണ സാധ്യത ഇല്ലാത്ത ഒരു വിഷയമാണ്. അങ്ങനെ ഒരു വിഷയം ഒരു സഹാബി അഹ്ല് കിതാബിൽ നിന്ന് സ്വീകരിക്കാത്ത ഒരു സഹാബി പറയുന്നു, വലാ ലഹു തഅല്ലുഖ് ബി ബയാനിൽ ലുഗ ഔ ശർഹി ഗരീബിൻ, അപ്രകാരം തന്നെ ഒരു ഗരീബായ ഒരു അപരിചിതമായ ഹദീസ് പദം ഹദീസിൽ വന്നത് വിശദീകരിക്കുകയോ അതല്ലെങ്കിൽ ലുഗവിയായ ഭാഷാപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു സഹാബി വിശദീകരിക്കുകയോ ചെയ്യാത്ത രീതിയിൽ ഒരു അഹ്ല് കിതാബിൽപ്പെട്ട ആളുകളിൽ നിന്ന് സ്വീകരിക്കാത്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദ് നടത്തി കണ്ടെത്താൻ പറ്റാത്ത ഒരു മേഖലയിൽ സഹാബി ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ്? പണ്ഡിതന്മാർ അതിന് നൽകിയ വിധി ഹുക്മൻ മർഫൂ എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഈ സഹാബി പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, പ്രവാചകന് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണിത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ മനസ്സിലാക്കി. ഏതുപോലെ ചോദിച്ചാൽ അൽ ഇഖ്ബാർ അൻ അൽ ഉമൂറിൽ മാളിയ ക ബദഇൽ ഖൽഖ്, മനുഷ്യൻ്റെ ആരംഭ സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അതിനെ സംബന്ധിച്ച് ഭംഗിയായി അറിയാം, എങ്ങനെയായിരുന്നു ആ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ എന്ന കാര്യങ്ങളൊക്കെ അത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ആ കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ചരിത്ര ഏടുകൾ നമുക്കിന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹുക്മൻ മർഫൂ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുക. രണ്ടാമത്തത് അവൽ ഇഖ്ബാർ അനിൽ ഉമൂർ അൽ ആതിയ കൽ മലാഹിം വൽ ഫിതൻ വൽ അഹ്വാ വഅഹ്വാൽ യൗമുൽ ഖിയാമ, ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന വലിയ വലിയ ഫിത്തനകളും ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥകളും ഫിത്തനകളും ഒക്കെ വിശദീകരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. അപ്രകാരം വൽ ഇഖ്ബാർ അനിൽ ഉമൂർ അൽ ആതിയ കൽ മലാഹിം വൽ ഫിതൻ വൽ അഹ്വാൽ യൗമുൽ ഖിയാമ വൽ ഇഖ്ബാർ അമ്മാ യുഹ്സൽ ബിഫിഇലിഹി സവാബ് മഖ്സൂസ് ഔ ഇഖാ മഖ്സൂസ്, ഒരു മനുഷ്യനൊരു പ്രവർത്തനം ചെയ്താൽ അതിന് ഇന്ന ഇന്ന കൂലിയുണ്ട്, നിശ്ചയിച്ച കൂലി പറഞ്ഞ ഹദീസ്, കഖൗലി മൻ ഫഅല കദ ഫലഹു അജ്രു കദ, ആരെങ്കിലും ഇന്നൊരു പ്രവർത്തനം ചെയ്താൽ അയാൾ ഇന്ന കൂലിയുണ്ട് എന്ന് പറഞ്ഞ് പ്രവർത്തനമാകരുത്. അതല്ലെങ്കിൽ ഔ യഖൂലു സ്വഹാബി മാ ലാ മജാല ലിജ്തിഹാദി ഫീഹി, ഗവേഷണ സാധ്യത ഇല്ലാത്തൊരു വിഷയത്തിൽ ഒരു സഹാബി ഒരു കാര്യം ചെയ്യുന്നു, അങ്ങനെ കാര്യം ചെയ്താലും അതിൻ്റെ ഹുക്മ് മർഫൂ ആയിരിക്കും. ഇതുപോലെ ചോദിച്ചാൽ കസ്വലാത്തി അലി റളിയല്ലാഹു സ്വലാത്തുൽ കുസൂഫ് ഫീ കുല്ലി റകഅത്തിൻ അക്സറു മിൻ റുകുഇൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വലാത്തുൽ കുസൂഫ് നിർവഹിച്ചപ്പോൾ മൂന്ന് റുകുഉകൾ ചെയ്തു, ചിലതിൽ നാലുമെന്നുണ്ട്. ഇത് അസുലിയായ നമസ്കാരത്തേക്കാൾ വർദ്ധനവാണ്, അസുലിയായ സലാത്തുൽ ഖുസൂഫിനേക്കാളുള്ള വർദ്ധനവാണ്. അപ്പോൾ അങ്ങനെ അതൊരു ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റിയൊരു വിഷയമല്ല നമസ്കാരം. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ ഗവേഷണ സാധ്യതയില്ലാത്ത ഒരു വിഷയത്തിൽ സഹാബി അഭിപ്രായം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അതും ഹുക്കുമൻ മർഫുവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. ആ സഹാബത്ത് ഒരിക്കലും പ്രവാചകൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആളുകളാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന ആളുകളുമാണ്. അപ്രകാരം ഒരു സഹാബി പറയുകയാണ്, അവരപ്രകാരം പ്രവർത്തിക്കാറുണ്ടായിരുന്നു, അവരപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങൾ അതിൽ നിന്ന് തൊട്ട് വിരോധിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ ഹുക്മ് മർഫുവാണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കയറ്റി പറഞ്ഞാൽ അതിലും ഹുക്മൻ മർഫുവാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്രകാരം വഇല്ലം യളിഫുഹു ഇലാ സമനിഹി ഫഹു മൗഖൂഫുൻ ഇൻദൽ ജംഹൂർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മൗഖൂഫാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിൻ്റെ ഹുക്മൻ മർഫുവിൻ്റെ ഹുക്മിലേക്ക് വരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അത്തരത്തിൽപ്പെട്ട കളവുകൾ പ്രവാചകന്റെ പേരിൽ പറയുന്ന ആളുകളുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താകട്ടെ ഒരു തിന്മ കണ്ടാൽ വേഗത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് ചേർത്തി പറഞ്ഞാൽ, ഉദാഹരണമായി കുന്ന നഅസിൽ അലാ ഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അസൽ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് ചേർത്താതെ പറഞ്ഞതാണെങ്കിൽ അത് മൗഖൂഫ് ആണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഖൗലു ജാബിൻ കുന്ന ഇദാ സഅദന ഖബ്ബർന വ ഇദാ നസൽന സബ്ബഹന, ഞങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉയർന്ന പ്രദേശത്തേക്ക് കയറുമ്പോൾ തക്ബീർ ചൊല്ലാറുണ്ട്, താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ. ചുരുക്കത്തിൽ മൗഖൂഫ് എന്നുള്ളത് എന്താണ് നമ്മൾ വിശദീകരിച്ചു. ഇൻഷാല്ലാ മൗഖൂഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ട് കഴിഞ്ഞത് അൽ ഉസൂൽ, നമ്മോടൊപ്പം അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. അൽ മൗഖൂഫ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. റേഡിയോ വൈബ്സിൽ ഇനി നാം ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുകയാണ്.
2: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതായത് പേരെനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല, ആ വീഡിയോയിലും കൊടുത്തിട്ടില്ല. ഞാനും അദ്ദേഹവും ഒരു വേദിയിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇടവണ്ണയിൽ വിസ്റ്റം യൂത്ത് സംഘടിപ്പിച്ച ഒരു ടേബിൾ ടോക്കിൽ അദ്ദേഹമായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള പ്രതിനിധിയായിട്ട് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്, നമുക്കതിലെ ആ ഒരു ആദ്യ ഭാഗം കേട്ട് വരാം.
2: ഒരിക്കല് ഒരു ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ മോക്കൊരു അഫയർ ഉണ്ട്. സത്യം പറയാലോ, ഞാൻ പടച്ചോനെ വിളിച്ചു. കാര്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചാൽ തന്നെ പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകേണ്ടി വരും? ഞാൻ അപ്പം തന്നെ ചോദിച്ചത് ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോയും അഡ്രസ്സും അയച്ചിട്ടുണ്ട്, സാറ് ആളെ പറ്റി ഒന്ന് അന്വേഷിക്കുക സാറേ, ഞങ്ങളെ നാളെ വിളിക്കാം. അത് പറഞ്ഞ് അയാൾ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു.
1: അപ്പോൾ അദ്ദേഹം വളരെ ദീർഘമായി പറഞ്ഞത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഏറ്റവും ചെറിയൊരു പാർട്ട് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോള് വന്നു, ഇന്നിപ്പം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്ന ആളുകളൊക്കെ, ആളുകൾക്കൊക്കെ പാരൻസിൻ്റെ വിളി വരും, സഹായിക്കണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വിളി വരും. അതിപ്പം മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളവർക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലുള്ള ആളുകൾ എന്നുള്ളവർക്കൊക്കെ നമ്മളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇദ്ദേഹം കൊടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇതൊന്ന് പരിശോധിച്ചു. കേസ് ഡീറ്റെയിൽസ് അദ്ദേഹം പരിശോധിക്കാൻ ചുമതല കൊടുത്തു. അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്,
2: വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അഡ്രസ്സ് നോക്കിയപ്പോൾ കൺഫേം, ഞാൻ തന്നെ പിടിച്ചിട്ടുണ്ട് കഞ്ചാവായിട്ട്. നേരെ ഞങ്ങൾ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ ഈ നമ്മുടെ വനിതാ ജീവനക്കാരൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ എക്സൈസിൻ്റെ പേരിൽ എത്ര എക്സൈസിൽ എത്ര കേസുണ്ട് ഇവനെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ നാല് കേസുണ്ട്, ഒക്കെ നാലും ചെറിയ ചെറിയ കേസുകളാണ്. അപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തക പറഞ്ഞു, സാറേ പോലീസിലൊന്ന് അന്വേഷിക്കണം സാറേ, എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവൾക്ക് കാര്യം അറിയില്ല, സാറിന് എന്താ ആവശ്യം എന്ന് എനിക്കറിയില്ല, എന്തായാലും പോലീസിൽ ഇവനെ പറ്റിയിട്ട് പോലീസിൽ നിന്ന് ഇങ്ങനെ രണ്ട് മാസം മുമ്പ് ഇങ്ങനെ ഓഫീസിലേക്ക് വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ആളെ പേരിൽ കേസുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെ എന്തോ ഒരു കേസുണ്ട്, സംശയമുണ്ട് സാറേ. ഞാൻ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചപ്പോൾ സംഭവം സത്യമാണ്, 1.5 kg കഞ്ചാവായിട്ട് പിടിച്ചിട്ട് ഉള്ളിൽ കിടന്നിട്ടുണ്ട്, ജാമ്യം കിട്ടാതെ റിമാൻഡ് പോയിട്ടുള്ള ആളാണ്.
1: അതായത് 1.5 kg എന്നുള്ളത് 1 kg ആയാലും ജാമ്യം കിട്ടും.
3: അതെ അതെ.
1: മുപ്പര് പറഞ്ഞപ്പോൾ തന്നെ ചെറിയ ചെറിയ കേസുകളാണെന്നാണ് പറഞ്ഞത് അല്ലേ, കാരണം ഒരു കുറേ വലിയത് വലിയത് കണ്ടിട്ട് കിലോ കണക്കിന് MDMA ഒക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പം മദ്യം എന്ന് പറയുന്നത് ശരിക്കും ലഹരിയല്ല, മദ്യം മദ്യത്തിൽ തന്നെ വീര്യം കുറഞ്ഞതും, വീര്യം കുറഞ്ഞത് എന്തായാലും അല്ല, വീര്യം കുറഞ്ഞതിൻ്റെ നികുതിയും ഇതൊക്കെ നമ്മളിപ്പം പുതിയ ഗവൺമെൻറ് വന്നപ്പോഴും ചർച്ചയിൽ കണ്ടതാണ്. ഒരു ഭാഗത്ത് തൂഫാനും ഒരു ഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യവും.

0: ചെയ്തു, ഈ ഉദ്യോഗസ്ഥനെ ക്ഷണിച്ചതാണ് വാപ്പ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി വിശദാംശം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞു വന്നോട്ടെ.
1: ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അതിന്റെ ക്രൈം നമ്പറും പിടിച്ച കേസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഓഫീസിലുള്ള ക്രൈം രജിസ്റ്ററിന്റെ ഒക്കെ ഈ ഇതിന്റെയൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടാവുമല്ലോ, കേസുമായിട്ട് വന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി, ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചുതരാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ അയച്ചു വാങ്ങി. ഞാൻ അതിന് ശേഷം ഞാൻ ഈ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഫോൺ എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറിന് ആളെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, മനസ്സിലായി സാർ. എനിക്ക് വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സാറിന് ആളെ പറ്റി മനസ്സിലായിട്ടുള്ള കാര്യം അതിൻ്റെ മോക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി സാർ. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് രാത്രി തന്നെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി. അയാൾ പണി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി. ഈ മോക്ക് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നതും കേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു അരമണിക്കൂറോളം ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച.
0: അപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഒരു ഒരു വലിയ സല്യൂട്ട് അദ്ദേഹത്തിനുണ്ട്. 100 കോളുകൾ വരുന്നു. അത് ഓരോന്നും കേസ് ബൈ കേസായിട്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ക്ലിയറാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു, വലിയ ഇടപെടലാണ്. അങ്ങനത്തെ ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ആവശ്യം. അപ്പം ഇപ്പം ശരിക്കും നമ്മൾ പോലീസിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കണം. കാരണം 3000-ലധികം ആളുകളെ അവരിപ്പോൾ ജയിലിലാക്കിയിട്ടുണ്ട്. ഒരു ആളെ ജയിലിൽ കയറ്റണമെങ്കിൽ ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട്. അതിൽ FIR വരികളൊന്ന് വയ്ക്കേ, അല്ലെങ്കിൽ FIR ഇടാൻ വൈകുക ചെയ്ത് കഴിഞ്ഞാൽ ഇവരിറങ്ങും. അപ്പോൾ പോലീസ് ഇപ്പോൾ ഭയങ്കരമായ എഫേർട്ട് എടുക്കുന്നുണ്ട്. പോലീസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പറയാം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്പെഷ്യലി അവർ വലിയ റോൾ ഇതിലെടുക്കുന്നുണ്ട്. നമ്മൾ അവരൊക്കെ അഭിനന്ദിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും ലൈം ലൈറ്റിൽ എത്തില്ല. അവരെടുത്ത് വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും എത്തുക. വീഴ്ചകൾ വരണം, വരണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷേ അവർ മനുഷ്യരാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു പെൺകുട്ടി പ്രണയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിത് എങ്ങനെയാലും മനസ്സിലാവില്ല, ഇത്ര ബാഡായിട്ടുള്ള ഒരു മോശമായിട്ടുള്ളൊരു മനുഷ്യനെ എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ പ്രണയിക്കുന്നത്, എന്തൊരു കോലം. എന്നിട്ട് ആ ആളെയാണല്ലോ ഈ നല്ല സുന്ദരിയായ ഈ പെൺകുട്ടി പ്രണയിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ഇതിന് കുറേയധികം കാരണങ്ങളുണ്ട്. നമുക്കൊരു 7-8 കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകണം വളരെ വേഗത്തിൽ. ഇങ്ങനെ വരിക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മാച്ചല്ലാത്ത എല്ലാ റൗഡിത്തരങ്ങളും തമ്മാടിത്തങ്ങളും ഒക്കെ ഉള്ള, പിന്നെ എന്താ പറയുക, എല്ലാ വെട്ടുകേസിലൊക്കെ പ്രതിയായിട്ടുള്ള, ഇതൊക്കെ കണ്ട് ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ച് ഇവളൊരു ഫ്രോഡാണെന്ന് മനസ്സിലായാലും ആൺകുട്ടികൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാരണം, മനുഷ്യൻ്റെ തലച്ചോറിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ നെറ്റിയുടെ ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനമാണ് മനുഷ്യന് ശരിതെറ്റുകൾ വേർതിരിച്ചെടുക്കാനുള്ള അവസ്ഥ കൊടുക്കുന്നത്. അതേപോലെ തന്നെ വികാര നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഈ സാധനം പൊതുവേ ടീനേജിൽ കുട്ടികൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോന്നും മൈന്യൂട്ടായിട്ട് നമ്മൾ വേർതിരിക്കണ പോലെ ഓൽക്ക് വേർതിരിയില്ല. കഞ്ചാവാണല്ലോ ഉപയോഗിക്കുന്നത് എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാകില്ല. അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ അടുത്തൊരു പ്രശ്നം, ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. അതായത് ബുദ്ധി ഇത് വേണ്ടെന്ന് പറയുമ്പോഴും അവരുടെ ഇമോഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു ഏജിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി, ഞാൻ സാധാരണ പറയാറുണ്ട്, ആ വണ്ടിക്ക് ബ്രേക്കില്ല, ആ വണ്ടിക്ക് ആക്സിലേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ ചവിട്ടി 200 വരെ എത്താം, 150 വരെ എത്താം, പക്ഷേ വണ്ടി നിർത്തണം തോന്നി നിർത്താനുള്ള ബ്രേക്കില്ലാത്തൊരു വണ്ടി. അതാണ് ശരിക്ക് ടീനേജിൽ കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അത്തരം ഒരു അപകടം മനസ്സിലാവില്ല. ഇമോഷൻസ്, വികാരങ്ങൾക്കായിരിക്കും അവിടെ പ്രാധാന്യം. അവൻ എൻ്റെ അതാണ് ഇതാണ് അവനിങ്ങനെ പറഞ്ഞത് അവൻ്റെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, മൂന്നാമത്തൊരു കാര്യം, അവൻ എനിക്കവൻ നല്ലൊരാളാണ് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഈ പരസ്പരം പ്രണയിക്കുന്ന ആളുകൾ എന്ത് ചെയ്യൂല, ഈ പ്രണയിനിയുമായി അല്ലെങ്കിൽ പ്രേമിക്കുന്ന കാമുകനുമായി അവരുടെ ലൈഫിൻ്റെ ബാഡായ ഒന്നും പുറത്തുകൊണ്ടിരില്ല, തനി സ്വഭാവങ്ങളൊന്നും പുറത്ത് കിടക്കൂല. ബേബി, തേനെ, പാലേ എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. അവളെടുത്ത് വരുമ്പോൾ അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഒരു ഏരിയ കീപ്പ് ചെയ്യും, അഥവാ പ്രകൃതത്തിലുള്ള സ്വഭാവങ്ങളെ മറച്ചു വെച്ചിട്ടാണ് ഇടപെടുക. അപ്പോൾ അവൻ എനിക്ക് നല്ലതാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അനുഭവിച്ചൊരു കാര്യം നല്ലത് എന്നത് അവൾ അനുഭവിച്ചതാണ്. അതിനെതിരായിട്ട് വാപ്പയല്ല യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്നാലും ഇതൊക്കെ ഇങ്ങനെ എന്താണ് നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടി പറയണതാണെന്നായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, ചില പെൺകുട്ടികൾ ചിന്തിക്കും ചില സിനിമകളിലൊക്കെ ഭയങ്കര വെള്ളടിച്ച് നടന്ന ആളുകളൊക്കെ

0: കാമുകിമാര് മാറ്റിയ കുറേ കഥ കണ്ടിട്ടുണ്ടാവും. അതേപോലെ എനിക്ക് അവനെ മാറ്റാൻ പറ്റും എന്നവർ ചിന്തിക്കും. എൻ്റെ സ്നേഹം കിട്ടിയാൽ അവൻ മാറി മറിയും. ചിലപ്പോൾ പറഞ്ഞ വാചകമൊക്കെ ഉണ്ടാവും, നീ വന്നപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം കിട്ടി, ഇപ്പോഴാണ് ഞാനൊരു മനുഷ്യനായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൊതുവേ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അപ്രീസിയേഷൻ അഭിനന്ദനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അടിച്ചു വരിക അപ്പം പറയും, എന്താ പോളെ കോലം, എന്ത് അടിച്ചു വരല്ലത്, ഏയ് അപ്പം ഒന്ന് ചുട്ടു കൊണ്ടുവന്നാൽ പറയും, എന്തപ്പോൾ ഇത് ത്രികോണാകൃതിയിലുള്ള അപ്പം. ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് വാപ്പിയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും അവരൊന്നും പ്രശംസിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിൽ നിന്ന് ടീച്ചറെ അടുത്തു നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ആകെ നല്ലൊരു വാക്കൊക്കെ കിട്ടിയത്, നീ വളരെ ക്യൂട്ടാണ്, ഭംഗിയുള്ള കുട്ടിയാണ്, നീ ലൈഫിൽ വന്നപ്പോഴാണ്, ഇങ്ങനെയുള്ള വാചകങ്ങളുണ്ടാകും. അതും ഒരു കാരണമാണ്. ആറാമത്തെ കാര്യം, ചില അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ആയിരിക്കും. അവളധികം സ്ഥലത്ത് പോവുകയോ കാണുകയോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്കൊരു അവൾക്ക് ചിലപ്പോൾ ഒരു ഫ്രീ സോൺ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണതൊക്കെ. അപ്പോൾ അവനത് കൊടുക്കുമ്പോൾ അവൾക്കത് വലിയ സംഭവമായിരിക്കും. കഴിഞ്ഞൊരു സമയത്ത് എനിക്കറിയുന്നൊരു സുഹൃത്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൂട്ടത്തിൽ അവരവരുടെ ആരോരോ ഒരു കുട്ടിയുണ്ട് കൊണ്ടട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നു. അവസാനം ആ കുട്ടിനോടാണ് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. ആ കുട്ടി, ഞാൻ എൻ്റെ എല്ലാ കയ്യിലുള്ള എല്ലാ ആയുധവും പുറത്തു കെടുത്തു, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്, അവൾ 8-ാം ക്ലാസ് മുതൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവൻ്റെ കൂടെ പ്രണയത്തിലാണ്. അവർ സെക്ഷ്വലി എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ശാരീരിക ബന്ധത്തിലടക്കം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിനെ നമുക്ക് അതിന് തിരിച്ചുകൊണ്ടുവരാൻ നിൽക്ക് പറ്റില്ല. ഇനി അവളുടെ ലൈഫിൽ അവൾ വളർന്നു വരുമ്പോൾ അവൻ്റെ അടുത്തു നിന്നുള്ള പിന്നെ സ്വഭാവങ്ങളും പ്രശ്നങ്ങളും പരിക്കുകളൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ ഇമോഷനുകൾ അതിജീവിച്ച് പോകാൻ യഥാർത്ഥത്തിൽ കഴിയുള്ളൂ. അതുപോലെ തന്നെ ബന്ധം, ഈ ബന്ധം നഷ്ടപ്പെട്ടാൽ ഇനി എന്നെ ആരും എടുക്കൂല, കാരണം ഇതൊരു എസ്റ്റാബ്ലിഷ് ആണ്, എല്ലാവരും അറിഞ്ഞതാണ് എന്നുള്ള ഒരു സംഭവം. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു, ഞാനും അവനും തമ്മിൽ ചുറ്റിക്കറങ്ങണമൊക്കെ കണ്ടതാണ്, ഇനി എനിക്ക് വേറെ കിട്ടൂല എന്നുള്ള ഒരിത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്നേഹവും കരുതലും ഒക്കെ, അതിങ്ങനെ അത്തരം അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഇതിലൊരു പ്രധാന കാര്യമാണ്. പിന്നെ വേറൊന്ന്, സ്വന്തം തീരുമാനം തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു പ്രശ്നം. ഈ പിന്നെ ഇതിൽ ഞാനെടുത്ത തീരുമാനം, ഈഗോ, അങ്ങനത്തെ ഒരു ഈഗോ. പിന്നെ അവൻ കുറേ കഥ പറഞ്ഞിട്ടുണ്ടാവും. അവനും ജീവിതത്തിൽ ഇങ്ങനെ കഥ പറയാൻ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ എത്തിയ കുട്ടിക്ക് ഫാമിലി എന്നുള്ള നിൽക്കും. എല്ലായിടത്തു നിന്നും കുറേ, പിന്നെ അവനായിട്ട് കുക്ക് ചെയ്ത കുറച്ച് കഥകൾ അത് വേറെ ഉണ്ടാകും, മനസ്സിലായല്ലേ? അപ്പോൾ ആ കഥകൾ. അതേപോലെ തന്നെ 11-ാമത്തൊരു കാര്യം, പ്രായവും അനുഭവവും കുറവും. ഈ പ്രായത്തിലും ഈ അനുഭവത്തിലും ഇത് ആവില്ല. ഇനി ഇതിന് വേറൊരു കാരണമുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു കാരണമുണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു പോകണം. നമ്മൾ 10 കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്, 11 കാര്യമാണ് ഇപ്പോൾ ഏകദേശം പറഞ്ഞു നിർത്തിയത്. പക്ഷേ 12-ാമത്തൊരു കാര്യമുണ്ട്, ആ കാര്യം ആ പെൺകുട്ടി പറയും. അയാൾ പോലീസ് ഉദ്യോഗസ്ഥനതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ മറുപടി കൂടി കേട്ടുള്ളൂ.
1: ആ അരമണിക്കൂറുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചെന്താണെന്നറിയോ? സാറേ, നിങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ലേ സാറേ? ഇതൊക്കെ ഇപ്പം എല്ലായിടത്തുള്ളതല്ലേ? ഞാൻ മനസ്സിലാക്കണമായിരുന്നു അവൾ ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. ഈ പയ്യൻ പ്രേമം തുടങ്ങി ആദ്യം തന്നെ ചെയ്തത് ഇവക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇവളതിനെ അഡിക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്.
0: യെസ്, അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇവൾക്ക് ഇത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടണമെങ്കിൽ അവൻ വേണം. അങ്ങനത്തെ അവസ്ഥയ്ക്കും എത്തിയിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നു ഒരു കേസിൽ ആ കുട്ടിയുടെ പ്രതികരണ രീതികളൊക്കെ, ഈ അവധി ദിവസങ്ങൾ, കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊരു പ്രത്യേക രീതിയിൽ. അപ്പം ഉമ്മത് വേറെ കുറേ ഇത് എന്താ വല്ല പൈശാചിക ബാധയാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടെന്ത്, ഈ കേസ് ഒരു ലഹരി ബാധിതയാണ്. ആ കുട്ടി ലഹരി കിട്ടാത്തതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും ഏതോ ഒരാൾ സ്ഥിരമായിട്ട് ലഹരി കൊടുക്കുന്നുണ്ട്, കോളേജിലുള്ള ആളായിരിക്കും, അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അവൾക്ക് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. സൈക്കാട്രിസ്റ്റ് വഴി മാത്രമേ സൈക്കോളജിസ്റ്റിലേക്ക് ഹോസ്പിറ്റലിൽ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള യൂറിൻ സാമ്പിൾ, ബ്ലഡ് കണ്ടൻറ്റൊക്കെ, പരിശോധനകളൊക്കെ നടത്തി. ഡോക്ടർ എന്ത് ചെയ്തു, കുട്ടിനോട് പറഞ്ഞു നീ ലഹരി ഉപയോഗിക്കേണ്ടത്. കുട്ടി അങ്ങനെയാണ് സമ്മതിക്കില്ല. അപ്പോൾ കുട്ടിക്ക് ചുയിങ്കിൻ്റെ ഉള്ളിൽ ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നതാണ്. കുട്ടിക്ക് എന്നൊരു ചുയിങ്ക് കൊടുക്കുന്നുണ്ട്. ചുയിങ്ക് നല്ല രസമുള്ള ചുയിങ്കാണ്, അതവൾ വാങ്ങി കഴിക്കും. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക, ആൺകുട്ടികളെയും നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക. വലിയ പണിയാണ്, ഇത്തരം കെണികളിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോരാൻ. അങ്ങനത്തെ ഒരു കാലത്തും സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളിലെല്ലാം നമ്മൾ രാഷ്ട്രീയ മത സാമൂഹ്യ വേർതിരിവുകളില്ലാതെ ഒരൊറ്റ ശരീരമായി ഒറ്റ മനസ്സോടെ കൈകോർത്തു പോകണം എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർപ്പിക്കുക.

0: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അത് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ, അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിന്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളഹയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനു ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യത്തിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലത്. ഒന്ന്, മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും, ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന്, ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തി ഇല്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്ത് മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല, ഫന്നാ തുസ്ഹറൂന, അവിടെ എന്തൊരു മായം ഒരു സംഭവിച്ചിരിക്കുന്നതാണ് എന്ന ചോദ്യമാണ്. മാഷാല്ല, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്ന എന്ന പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധൻ, ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതിനെക്കുറിച്ചറിയലും അത് പഠിക്കലും അറിവുകളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ഒന്നുമാത്രം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖുദ്ദൂസ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽ ഖുദ്ദൂസ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ രണ്ടു പ്രാവശ്യമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ രണ്ടു പ്രാവശ്യവും അള്ളാഹു മറ്റൊരു നാമത്തോടുകൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അർത്ഥമുണ്ട്. എന്നാൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചപ്പോൾ രണ്ടു പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത്. അൽ മലിക്കുൽ ഖുദ്ദൂസ് സൂറത്തു ഹഷറിന്റെ 23-ാമത്തെ ആയത്തും സൂറത്തുൽ ജുംഅയിലെ 1-ാമത്തെ ആയത്തുമാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കപ്പെടുന്ന ആയത്ത്. ഇനി തിരുവചനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെയും കാണാൻ സാധിക്കുന്നത് അധികവും അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന അൽ മലിക്കിനോട് ചേർത്തുകൊണ്ടാണ് ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിത്ര നിസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട്, ഒച്ചത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർറൂഹ് എന്ന പ്രാർത്ഥനയാണ്. അവിടെയും അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അൽ മലിക് എന്ന് പറഞ്ഞാൽ രാജാധികാരി, സർവ രാജാവുകളിൽ സർവ അധിപരുടെയും അധിപനായ അള്ളാഹു രാജാവാണ്, അൽ മലിക്കാണ്. അതോടൊപ്പം അൽ ഖുദ്ദൂസ്, അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരമപവിത്രതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുദ്ദൂസ്, പവിത്രതയുള്ളത്, പരിശുദ്ധിയുള്ളത്, വിശുദ്ധമായത് എന്ന അർത്ഥമാണ് അൽ ഖുദ്ദൂസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ന്യൂനതകളിൽ നിന്ന്, അതുപോലെ തന്നെ പോരായ്മകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പവിത്രതയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷണം നിറഞ്ഞവനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധി മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ചില വ്യക്തികളെ, ചില നാടിനെ, ചില പ്രത്യേക സ്ഥലങ്ങളെ പരിശുദ്ധിയുള്ളത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന പലസ്തീൻ നമുക്കറിയാം ഇന്ന് യുദ്ധങ്ങളാൽ കലുഷിതമാണ്. വെടിയുണ്ടകളും ബോംബുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അവിടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാടിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല അൽ അർദൽ മുഖദ്ദസത്ത് അല്ലതീ കതബല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്, അതായത് പരിശുദ്ധമായ നാട് ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഗേഹം എന്ന് ആ ഒരു പള്ളിയെ, ഭവനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു റൂഹുൽ ഖുദ്സ്, പരിശുദ്ധമായ ആത്മാവിൻ്റെ ഉടമ എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ള കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാം പരിശുദ്ധി പ്രാപിച്ച, അതുപോലെ തന്നെ മിനുസമുള്ള, ഭംഗിയുള്ള എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് കാണുന്ന സമയത്ത് 600 ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മലക്കായിക്കൊണ്ട് മലക്കിൻ്റെ അതേ രൂപത്തിൽ കണ്ടപ്പോൾ അവിടെ നല്ല മിനുസമുള്ള, ഭംഗിയുള്ള, ചിറകുകൾക്കിടയിൽ നിന്ന് മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്ന ഏറ്റവും ഭംഗിയുള്ള പരിശുദ്ധമായ ഒരു മലക്കായിക്കൊണ്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂഹുൽ ഖുദുസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഹദീറത്തുൽ ഖുദുസ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു തിരുവചനത്തിൽ നമുക്ക് കാണാം, ഒരാൾക്ക് കള്ളുകുടിക്കാൻ അവസരമുണ്ടായി, എന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ ഹദീറത്തുൽ ഖുദുസിൽ വച്ച് ആ പാനീയം കുടിപ്പിക്കും. മദ്യമെന്ന ഈ ദുനിയാവിൽ ലഭിക്കുന്ന മദ്യമല്ല, മറിച്ച് അവിടെ പരിശുദ്ധി നിറഞ്ഞ, മത്ത് ബാധിക്കാത്ത, ലഹരിയില്ലാത്ത മദ്യമാണ് അവിടെ കുടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യന് പട്ട് ധരിക്കാനുള്ള സമ്പത്തും അവൻ്റെ കയ്യിൽ പട്ടുമുണ്ട്, പട്ടുവസ്ത്രമുണ്ട്, എന്നിട്ടും അള്ളാഹു ഹറാമാക്കി എന്നതുകൊണ്ട് അവൻ ഒഴിവാക്കിക്കഴിഞ്ഞാൽ നാളെ ഹദീറത്തുൽ ഖുദുസിൽ, അതായത് സ്വർഗത്തിൽ അവനെ പട്ട് ധരിപ്പിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹദീറത്തുൽ ഖുദുസ് എന്നാണ് സ്വർഗത്തിനെ നാമകരണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടാ? ആ സ്വർഗത്തിൽ അവിശുദ്ധിയായ ഒന്നുമില്ല, വിശുദ്ധിയുള്ളത് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരാളും മലമൂത്ര വിസർജനം നടത്തുകയില്ല. ഭക്ഷണം കഴിക്കും, പക്ഷെ മലമൂത്ര വിസർജനം അവിടെ ഉണ്ടാവില്ല. വിയർത്തുപോകും, പക്ഷെ ആ വിയർപ്പിന് പോലും കസ്തൂരിയുടെ മണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഈ രൂപത്തിൽ മ്ലേച്ഛതയില്ലാത്ത, അവിശുദ്ധമായ ഒന്നുമില്ലാത്ത അന്നപാനീയങ്ങൾ കുടിക്കുന്നുവെങ്കിലും കഴിക്കുന്നുവെങ്കിലും മലമൂത്ര വിസർജനങ്ങൾ നടക്കാത്ത, ഇനി വിയർപ്പാണെങ്കിൽ പോലും കസ്തൂരിയുടെ മണമുള്ള ഏറ്റവും പവിത്രമായ ഒരു ഗേഹമാണ് സ്വർഗമെന്നുള്ളത്. ആ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിഞ്ഞവൻ, അവനാണ് അൽ ഖുദുസ്, അവനാണ് അൽ ഖുദ്ദൂസ്. ആ ഖുദ്ദൂസ്, ഇത്രയും പവിത്രമേറിയ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിവുള്ള ആ ഖുദ്ദൂസായ അള്ളാഹു എത്ര പവിത്രതയുള്ളവനാണ്, എത്ര പരിശുദ്ധി നിറഞ്ഞവനാണ്. പരിശുദ്ധി നിറഞ്ഞ ആ സ്വർഗത്തെ സംവിധാനിച്ചു. ആ സ്വർഗത്തെ ആ രൂപത്തിൽ സംവിധാനിക്കാൻ കഴിവുള്ളവൻ എത്ര പരിശുദ്ധിയുള്ളവൻ എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്രയും പരമപരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കണമെങ്കിൽ, അവനിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ വിശ്വാസം പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടിയുള്ളതാകണം, നമ്മുടെ ഇടപാടുകൾ പരിശുദ്ധമായതാകണം, പലിശ കലരാത്ത, ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ നേടിയെടുത്തതല്ലാത്ത ഏറ്റവും മാന്യമായ, പരിശുദ്ധി നിറഞ്ഞ, ശുദ്ധിയുള്ള, കളങ്കമറ്റ ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുമാത്രമേ, ഈ പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ, ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളും മാത്രമേ പരിശുദ്ധിയുള്ള അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അൽ ഖുദ്ദൂസ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു പരമപരിശുദ്ധിയുള്ളവനും പവിത്രതയുള്ളവനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയവും പരിശുദ്ധിയുള്ളതാക്കി തീർക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പരിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, പ്രവർത്തനങ്ങൾ ശുദ്ധമുള്ളതാക്കുവാൻ, ഇടപാടുകൾ അവിശുദ്ധിയില്ലാത്തതായിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധൻ എന്ന അള്ളാഹുവിന്റെ നാമം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.
4: മുമ്പത്തേതിനേക്കാളും നമ്മളിപ്പോ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിന് അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരമറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത്, ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നുണ്ട്. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാവുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്. ഇപ്പോൾ നേരപ്പം നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സഹായിക്കട്ടെ.

0: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിലെങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാന വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിലേക്ക് എത്തുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിൻ്റെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡ് ആണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റ നോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇന്നത്തെ മധുരം ഖുറാനിൽ നമ്മൾക്ക് കേൾക്കാനുള്ളത് സൂറത്തുൽ അൻആമിലെ 101-ാമത്തെ വചനമാണ്. ഖലീഫ തുനേജിയുടെ പാരായണമാണ് ഇന്ന് നമ്മൾക്ക് കേൾക്കാനുള്ളത്. ഇൻഷാല്ലാ ഖുർആൻ കേട്ടിട്ട് വരാം.
4: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സലാം സാറേ, ഈ ആയത്ത് വളരെ ചെറിയൊരു സമയം കൊണ്ട് ഓതി തീർക്കാവുന്ന വചനമാണ്. അതിൻ്റെ തുടക്ക ഭാഗത്ത് പറഞ്ഞ ബദീഉ സമാവാത്തി വൽ അർത്ഥ്, ആകാശങ്ങളെയും ഭൂമിയെയും മാതൃകയില്ലാതെ ഉണ്ടാക്കിയവനാണ് അവൻ. ശരിക്ക് സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞ സംഗതി അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഖുൽഖ് സംഗതി, എന്താ പറയുക, ഖൽഖിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഖാലിഖാവുക എന്ന് പറയുന്നത് അത് അവൻ്റെ മാത്രം പ്രത്യേകതയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം. ആ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹുവിൻ്റെ കഴിവായി ഏറ്റവും മുൻ മാതൃകയില്ല. നമുക്ക് നേരത്തെ ഉള്ളൊരു സംഗതി എന്ത് ചെയ്യാം, ഇപ്പം പിന്നെ മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ പലതും, എന്താ പറയുക, കോപ്പി എന്ന് പറഞ്ഞ ഫോട്ടോ കോപ്പിയോ അതുപോലെയുള്ള വാക്ക് പറഞ്ഞാൽ മനസ്സിലാകും, ഒരു ഒരു അതേപോലെയുള്ള ഒന്നിനെ ഉണ്ടാക്കുക എന്നുള്ളത് സുഖമാണ് ശരി.
1: അതായത് പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടാവ് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള പലതിനെയും സംഘടിപ്പിച്ചുകൊണ്ടും സംയോജിപ്പിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കുക.
0: അതെ,
1: അതെല്ലാം സൃഷ്ടിയും. പക്ഷേ ഒരു പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുണ്ടാക്കുന്നതും മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കുന്നതും പഠിച്ചു.
0: അവിടെയാണ് അള്ളാഹുവിൻ്റെ ആ ഒരു വലിയ പറയുക, ബദീഉ സമാവാത്ത്, മുൻ മാതൃകയില്ലാതെ എന്നുള്ളതാണ്. പിന്നെ അന്നായക്കൂനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ.
1: അപ്പോൾ പിന്നെ സൃഷ്ടികൾക്കുണ്ടാവുന്ന ഗുണമാണ് മക്കളുണ്ടാവുക, കുട്ടികൾ പിന്നെ പ്രസവിക്കുക, പിതാവ് ഉണ്ടാവുക എന്ന്. അതൊന്നും സൃഷ്ടാവുമായിട്ട് എങ്ങനെ സൃഷ്ടിയുടെ ഗുണത്തെ യോജിപ്പിക്കാൻ പറ്റും? അള്ളാഹ്ക്ക് എങ്ങനെ മക്കളുണ്ടാവും?
0: വലിയൊരു ശരിക്ക് ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ പിന്നെ കോപമുള്ള ആ വിഷയം, അത്രമേൽ ഗൗരവമേറിയൊരു വിഷയമാണ് ഈ ഒരു ഭാഗം. അതിനെ കൃത്യമായി മറുപടി പറയുകയാണ്, അന്നായക്കുനു ലഹു വലദ്, ഒരിത് ഒരു ചോദ്യമാണ് അങ്ങോട്ട്, എങ്ങനെയാണ് അവന് ഒരു സന്താനം ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ വലം തക്കുൻ ലഹു സാഹിബ, അവനൊരു കൂട്ടുകാരി അല്ലെങ്കിൽ സഖി
1: ഇല്ലതാണ്. അതെ, സൃഷ്ടിയുമായി ബന്ധപ്പെടുന്ന ഒരു നിലക്കും യോജിക്കാത്ത വഹലക കുല്ലു ഷൈഇൻ, എല്ലാത്തിനും സൃഷ്ടിച്ച സൃഷ്ടാവ്, സൃഷ്ടാവിനത് യോജിക്കില്ല. വഹോബി കുല്ലു ഷൈഇൻ ആലി, എല്ലാം അറിയുന്നവനാണ്. അങ്ങനെ ഒരാൾ വേറല്ല പടച്ചവനല്ലാതെ. അപ്പോൾ വളരെ വളരെ ചിന്തിക്കേണ്ട, ദൈവമാരാണ് അല്ലെങ്കിൽ സൃഷ്ടാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തിയ കുറേ സങ്കല്പ ചിന്തകൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തെ വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ഖലീഫ മുഹമ്മദ് അത്തുനീജിയുടെ ശബ്ദത്തിലൂടെയാണ് നമ്മളത് കേട്ടത്.
0: അദ്ദേഹത്തിൻ്റെ ഖിറാത്ത് പിന്നെ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ നന്നായി ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ആ ഖിറാത്താണ് അതേറ്റവും ഒരു ഒരു പ്രത്യേക ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. അധികം പിന്നെ നീട്ടിയിട്ടോ അങ്ങനത്തെ ഒരു ഒരു ഒരു നമുക്കറിയാം ഒരു യുണീക്ക് അങ്ങനെ പറയാം, മാഷാല്ല ശൈലിയാണ്. അതേപോലെ തന്നെ തജ്വീദുമായി ബന്ധപ്പെട്ടും വളരെയധികം നല്ല ശ്രദ്ധിക്കുന്ന ഖിറാത്താണ് അദ്ദേഹം. ഒരുപാട് ആ വിഷയത്തിൽ തന്നെ നല്ല പഠനം നടത്തിയ വ്യക്തിയാണ്.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അത്ഭുത ലോകം, അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തിൻ്റെ ധാരാളം പ്രത്യേകതകളും സ്വർഗത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ രൂപത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫിൽ ജന്നതി സമാനിയത അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ഓരോ കവാടത്തിൻ്റെയും കട്ടിളകളുടെ വീതി പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, വല്ലദി നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്നമാ ബൈന അൽ മസ്റഈനി മിൻ മസാരി അൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകളുടെ കട്ടിലകളുടെ വീതി, കമാ ബൈന മക്ക വഹിമ്യർ, മക്കയിൽ നിന്ന് അങ്ങകലെ ദൂരെ കിടക്കുന്ന ഹിമ്യർ എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ ബുസ്ര എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം. ഇങ്ങനെ രണ്ടറ്റത്തുള്ള ഈ രണ്ട് സ്ഥലങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മക്കയിൽ നിന്ന് ഹെമ്യർ വരെ അല്ലെങ്കിൽ മക്കയിൽ നിന്ന് ബുസ്ര വരെയുള്ള അത്രയും വീതി സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ കട്ടിളകൾക്കുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ ഉത്ബത്ത് ബിനു അസ്വാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ കയറിക്കൊണ്ട് ഖുതുബ പറയുന്ന സമയത്ത് ഖുതുബയിൽ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉത്ബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലഖദ് ദുക്കിർന അന്നമ ബൈന മസ്റഈനി മിൻ മസാരി അൽ ജന്നതി മസീറത്തു 40 സന, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വർഗത്തിലെ വാതിലുകളുടെ കട്ടിലകളുടെ വീതി വിശദീകരിക്കുമ്പോൾ ഞങ്ങളോട് പറയുകയുണ്ടായി, മസീറത്തി 40 സന, 40 വർഷത്തെ വഴിദൂരം ആ കട്ടിളകൾക്കുണ്ടാകുമെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, വലയ്തിയന്ന അലൈഹ യൗമുൻ വഹുവ ഖുലൈലു മിന സിഹാം, തിരക്കുകൊണ്ട് ആൾക്കൂട്ടം തിങ്ങി നിൽക്കുന്ന ഒരു ദിവസം ആ കവാടങ്ങൾക്ക് വരാനുണ്ട്. സഹോദരങ്ങളെ, തിക്കും തിരക്കും കൂട്ടി ആ സ്വർഗ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന അനുഗ്രഹീതരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അത്രയും വലിയ ആൾക്കൂട്ടം വരുമ്പോൾ ആ വിശാലമായ കവാടത്തിനരികിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഉത്ബത്ത് റളിയല്ലാഹു അൻഹു ഖുതുബയിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ 8 കവാടങ്ങളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫിൽ ജന്നതി സമാനിയത അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഫിഹാ ബാബുൻ യുസമ്മ റയ്യാൻ, അതിലൊരു കവാടത്തിൻ്റെ പേര് റയ്യാൻ എന്നാണ്. ലാ യദ്ഖുലുഹു ഇല്ലാ സ്വായിമൂൻ, അതിലൂടെ നോമ്പുകാരല്ലാതെ പ്രവേശിക്കൂല. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണ്ട് ഭാര്യമാർക്ക് ആരെങ്കിലും ചെലവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, നൂദി മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിൽ അവനെ ഇങ്ങനെ വിളിക്കുന്നതാണ്, മാടി മാടി വിളിക്കുന്നതാണ്. എന്നിട്ട് പറയും, യാ അബ്ദല്ലാ, ഹേ മനുഷ്യ, ഹാദാ ഖൈറുൻ, ഇത് നല്ലൊരു കാര്യമാണ്. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണ്ട് ഭാര്യമാർക്കാരെങ്കിലും ചെലവിന് നൽകുന്നുണ്ടെങ്കിൽ, നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിൽ അവനെ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നതാണ്. എന്നിട്ട് പറയും, യാ അബ്ദല്ലാ, അല്ലയോ മനുഷ്യ, ഹാദാ ഖൈറുൻ, ഇതൊരു നല്ല കാര്യമാണ്. അല്ലേ, രണ്ട് ഭാര്യമാർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവിന് നൽകുന്നുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനുള്ള അവസരം അള്ളാഹു നൽകുമെന്നാണ്. തുടർന്ന് പ്രവാചകൻ ചില കാര്യങ്ങൾ പ്രത്യേകം പറയുകയുണ്ടായി. ഫമൻ കാന മിൻ അഹ്ലി സ്വലാ, കൃത്യമായി നമസ്കരിക്കുന്നവനാണെങ്കിൽ, ദുഅയ മിൻ ബാബി സ്വലാ, ബാബി സ്വലയിലൂടെ സ്വർഗത്തിലേക്ക് അവനെ വിളിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ്, ജിഹാദ് ചെയ്തവനാണെങ്കിൽ, ദുഅയ മിൻ ബാബിൽ ജിഹാദ്, ബാബുൽ ജിഹാദിലൂടെ അവനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. വമൻ കാന മിൻ അഹ്ലി സിയാം, നോമ്പുകാരനാണെങ്കിൽ, ദുഅയ മിൻ ബാബി റയ്യാൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെ അവനെ വിളിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലി സദഖ, ദാനം ചെയ്തവനാണെങ്കിൽ, ദുഅയ മിൻ ബാബി സദഖ, ബാബ് സദഖയിലൂടെ അവനെ വിളിക്കുന്നതാണ്. സ്വർഗത്തിൻ്റെ ഏതെങ്കിലും കവാടത്തിലൂടെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഹദീസ് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആരാന്നറിയോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൻ്റെ മണ്ണിനെക്കുറിച്ചും സ്വർഗത്തിൻ്റെ മണ്ണിനെക്കുറിച്ചും അവിടെ കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, റസൂലെ, എനിക്കും ആ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ റസൂലെ? അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. പ്രവാചകൻ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അബൂബക്കറെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാനായിരിക്കും. എന്നാൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് താങ്കളാണ് അബൂബക്കറെ എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു വീണ്ടും കരയാണ്. അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, ബി അബി അൻത വ ഉമ്മിയ റസൂലുള്ളാ, അല്ലാഹുവിൻ റസൂലെ, എൻ്റെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്കുള്ളതാണ്, ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിച്ചാൽ തന്നെ അതും ഭാഗ്യമാണല്ലോ. എന്നിട്ട് എട്ട് കവാടത്തിലൂടെയും പ്രവേശിക്കുന്ന ആളുകളുണ്ടോ? എട്ട് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കുന്നവരുണ്ടാവോ റസൂലെ എന്ന് ചോദിക്കുമ്പോൾ, ഫഹൽ യുദഅ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹ, ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്ന ആളുകൾ ഉണ്ടാവൂ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നഅം, അതെ, വഅർജു അൻ തകൂന മിൻഹും, നീയും അതിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അബൂബക്കറെ, താങ്കളും ആ ഒരു കൂട്ടത്തിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ യോഗ്യനായ വ്യക്തിയാകുമെന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരാവാനുള്ള നാല് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ ഒന്നാമതായി പഠിപ്പിച്ചത് ഷഹാദത്താണ്. അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല എന്ന തൗഹീദിൻ്റെ ആളുകളാവാൻ, ശിർക്കൊരിക്കലും ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, അവൻ ഉറപ്പായും എല്ലാ കവാടങ്ങളിലൂടെയും പ്രവേശിക്കാനുള്ള ഭാഗ്യം അവന് ലഭിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നാം നിസാരമായി കാണുന്ന പല നന്മകളുമുണ്ട്. അതെല്ലാം നമുക്ക് സ്വർഗം നേടിത്തരാൻ കാരണമാകുന്ന നന്മകളാണ്. വുളൂ ചെയ്തു, വുളൂവിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായി കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, അല്ലാഹു റസൂൽ പറയുകയാണ്, മാമീൻ കുമ്മീൻ അഹദിൻ യതവല്ല, നിങ്ങളിൽ ഒരാൾ വുളു എടുക്കുകയും ആ വുളു കൃത്യമായി കൊണ്ട് പൂർണ്ണമായി കൊണ്ട് ചെയ്യുകയും ചെയ്താൽ, സുമയഖൂലു, എന്നിട്ട് അവൻ പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വ ജഅൽനി മിനൽ മുത്തഹിറീൻ എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബൽ ജന്നത്തി സമാനിയത യദ്ഖുലു മിൻ അയ്യിഷ, അവന് വേണ്ടി സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കും. അതുകൊണ്ട് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള അവസരം നൽകുന്ന എന്നുള്ളതാണ്. അതുകൊണ്ട് വുളു ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന കൃത്യമായി ചൊല്ലാൻ നമുക്കൊക്കെ സാധിക്കണം. പ്രിയമുള്ളവരെ, സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള അവസരം പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അഞ്ച് നേരം കൃത്യമായി നമസ്കരിക്കുകയാണ് എങ്കിൽ, അവൾക്ക് നിശ്ചയിക്കപ്പെട്ട റമദാനിലെ നോമ്പുകൾ അവൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ, വഹഫിലത് ഫർജഹ, അവളുടെ ഗുഹ്യാവയവം അവൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ, വഅത്വഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ കൃത്യമായി കൊണ്ട് അവൾ അനുസരിക്കുകയാണ് എങ്കിൽ, അവളോട് പറയുന്നതാണ്, ഉദ്ഖിലുൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇത, നീ നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിച്ചോളൂ എന്ന് അവളോട് പറയുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രായപൂർത്തിയാവാത്ത മൂന്ന് മക്കളുണ്ടായിരിക്കെ ഒരു കുട്ടി അതിൽ മരണപ്പെട്ടിട്ടും അതിൽ പിതാവിന് ക്ഷമിക്കാൻ മാതാവിന് ക്ഷമിക്കാൻ സാധിച്ചാൽ, അവർക്ക് ആ മാതാവിനും പിതാവിനും ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ നിലക്കും പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. ഏതേത് നിസാരമായ നന്മകളാണെങ്കിൽ പോലും അതെല്ലാം കൃത്യമായിക്കൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ നിർവഹിക്കുകയാണ് എങ്കിൽ, സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളാണതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അത്ഭുത ലോകം അവതരിപ്പിച്ചത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
7: Peace Radio. Tune to reality.
8: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
9: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം. വോയിസ് ഓഫ് പീസ്.
10: 2026 ഓഗസ്റ്റ് 31 അറിവുള്ള പെണ്ണുങ്ങളെല്ലാം അൽ ഹറാമോ എന്ന ടൈറ്റിലിൽ ബിഗ് ടിവിയിൽ ഒരു ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ അപർണ കുറുപ്പ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയായിരുന്നു അത് നയിച്ചിരുന്നത്. ചർച്ചയിൽ പറഞ്ഞ ഇൻട്രോയും കാണിച്ച സ്ലൈഡുകളും ഒക്കെ മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം വംശീയമായിട്ട് ആക്രമിക്കുന്ന രീതിയിലുള്ളതാണ് എന്നുള്ള നിലക്ക് അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അബ്ദുള്ള വാസല വിഷയത്തിൽ ഒരു വീഡിയോ ഇറക്കുന്നു. ഇതിനുശേഷം വലിയ കോലാഹലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം വലിയൊരു പ്രഷർ ഉണ്ടായതിനു ശേഷം അപർണ കുറുപ്പ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ അവർ ബാസലിനെതിരെ കേസ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാക്കൾ പ്രസ് മീഡിയ പ്രസ്സിനെ കണ്ടിരുന്നു. ആ സമയത്ത് പല കാര്യങ്ങളും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ അറിവനുസരിച്ച് ഈ കേസ് അത് പിന്നെ അതിൻ്റെ നടപടികൾ തുടർ നടപടികൾ നിർത്തിവെക്കാനുള്ള ഒരു കാര്യമാണ് ആഭ്യന്തരവകുപ്പ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വലിയ ഒരു ഒരു ടൈം ലൈൻ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത്രയും നടന്ന സംഗതി ഇപ്പോൾ നിങ്ങൾ ഇന്നലെ പ്രസ് മീറ്റിലും പോയി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്ന സമയത്ത് നമുക്ക് അടുത്തൊരു ചോദ്യം എന്നുള്ള നിലക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിലും പല ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലരും ഏകദേശം എല്ലാവരും അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ നോക്കുകയാണെങ്കിൽ അതിൽ

0: അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുണ്ട്. അപ്പം വളരെ വലിയ ഡിബേറ്റുകൾ നടന്നുകൊണ്ട് ഉള്ള ഒരു സംസ്ഥാനമായിരുന്നല്ലോ നമ്മളെ കേരളം. അതുകൊണ്ടല്ലേ കേരളം ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു പ്രബുദ്ധമായി നിൽക്കാനുള്ള കാരണം തന്നെയാണല്ലോ. ഡിബേറ്റുകൾ അവസാനിക്കുന്നിടത്താണ് സംശയങ്ങൾ ജനിക്കുക. ആ സംശയങ്ങളാണ് പിന്നീട് അകൽച്ചകൾക്ക് കാരണമാകുക. ആ അകൽച്ചകളാണ് പിന്നീട് കുഴപ്പങ്ങൾക്കും കലാപങ്ങൾക്കും ഒക്കെ കാരണമാകുക. അതാണ് ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റാണുള്ളത്. ഈ കേരളം അങ്ങനെയല്ല. കേരളത്തിൽ പണ്ട് മുതലേ വളരെ പരസ്യമായിട്ട് രാഷ്ട്രീയമാകട്ടെ, മതമാകട്ടെ, സംസ്കാരമാകട്ടെ, എന്ത് വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്തും അത് വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ അങ്ങനെയാണ് കേരളം ഉണ്ടായത്. ആ കേരളം മരിച്ചു പോകുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. അതാണല്ലോ ഇപ്പോൾ ഈ ചാനലിൽ നടന്ന ഒരു ഡിബേറ്റിൽ പിന്നെ അവിടെ വന്ന അവതാരിക അന്ന് ഉയർത്തിയ വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വംശീയമായ അധിക്ഷേപം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചാറ് വിഷയങ്ങൾ ഒന്നിച്ച് ആണ് അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിച്ച സാധനം ശരിയല്ല എന്ന് വിളിച്ചു വരുത്തിയ പിന്നെ അതിഥി പറഞ്ഞു. അതാണല്ലോ ഇപ്പോൾ വിഷയത്തിന് കാരണമായത്. അത് എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ വിശദാംശം വീഡിയോ ഇട്ടു ഒരു 12 മിനിറ്റ്. ആ 12 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ചെയ്യുന്നത് എന്താ? അദ്ദേഹത്തിന് ഇതിൻ്റെ കേസ് വരികയാണ്. ഇത് അത്ഭുതകരമാണ് ആ വിഷയം. ശരിക്കും പറഞ്ഞാൽ അത് വിസ്ഡം ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയുള്ള മതേതര സമൂഹം, ഗവൺമെൻറ്, പ്രതിപക്ഷം ഇവരൊക്കെയാണ് എന്ത്, അത് വിസ്ഡത്തിൻ്റെ കേസല്ല, അത് ഇത് കേരളത്തിൻ്റെ വിഷയമാണ്, കേരളത്തിൻ്റെ ഡിബേറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ രീതിയിൽ കേരളത്തിൻ്റെ ഒരു തനിമയുണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് പ്രഹരം വന്നിരിക്കുന്നത്. ഇത് ശരിയല്ല എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ അത് പറയാൻ അല്പം എന്ത് ചെയ്തു, ഒന്ന് അറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പ്രസ് മീറ്റ് വിളിക്കേണ്ടി വന്നത്. ആ പ്രസ് മീറ്റ് വിളിച്ചു, നമ്മൾ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. അപ്പോൾ അത് വിശദീകരിച്ചപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ കേരളം മരിച്ചു പോയിട്ടില്ല, എനിക്കതാ പറയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കേരളം മരിച്ചിട്ടില്ല, നമ്മളങ്ങനെ നിരാശയാവൊന്നും വേണ്ട. കേരളത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പഴയ ബോധമുണ്ട്. പക്ഷേ അതിങ്ങനെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊടി പിടിച്ച് അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ചെറുതായിട്ട് ഇപ്പോൾ ഈ പിന്നെ വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോണ്ടല്ലോ പെട്ടെന്ന് ചെടികൾ മുളക്കുന്നു. ഇതേപോലെ ആ ഒരു മഴ വർഷിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ആ കേരളത്തിൻ്റെ തനി സ്വഭാവം, തനിമ പുറത്തേക്ക് വരും. അത് വന്ന സമയമാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂർ എന്ന് പറയുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ആ ഒരു വിഷയം വന്നതിന് ശേഷം എത്ര ആളുകളാണ് നമ്മൾ വിളിച്ചതെന്നറിയോ? അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ, മത, പിന്നെ സാംസ്കാരിക മേഖലകളിലുള്ള ഒരുപാട് മനുഷ്യന്മാർ, ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിളിച്ചിട്ട് ഈ വിഷയത്തിൽ നമ്മളെടുത്ത സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വളരെ അഭിനന്ദനാർഹം തന്നിട്ടുണ്ട്. അവർ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് വലിയ പിന്തുണകൾ ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. എന്തിനധികം എന്ന് ചോദിച്ചാൽ മതസംഘടനകളിൽപ്പെട്ട ആളുകൾ വരെ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സാമുദായിക സംഘടനകളൊക്കെ പെട്ട ആളുകളൊക്കെ, ഒരു വേള നമ്മൾ എതിർക്കുന്ന ആളുകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കേരളം എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ മാറിയിട്ടില്ല. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തന്നെ പെട്ടെന്ന് ഇതിൽ എന്ത് ചെയ്തു, ആക്ഷൻ ഉണ്ടായി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഒരുപാട് ബന്ധപ്പെടലുകളും കാര്യങ്ങളും നമ്മളോട് ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞ 2-3-4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ബാസലിനെതിരെയുള്ള FIR പിന്നെ മരവിപ്പിക്കണം എന്നുള്ളതായിരുന്നു, റദ്ദ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഈ വിഷയത്തിനെതിരിൽ കേസ് പിന്നെ ഗവൺമെൻറ് നടപടി എടുക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ ആരിഫ് ഹുസൈൻ എതിരിൽ കൊടുത്ത കേസ് എന്ത് ചെയ്യണം, അത് മുന്നോട്ട് പോകണം എന്നുള്ളത് ഒക്കെ ആയിരുന്നു നമ്മൾ ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആക്ഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ വാർത്തകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പിന്നെ അങ്ങനെ ഒരു സമീപനമുണ്ടായി എന്നത് വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതിൽ ആ നിലക്ക് ഇതിന് പിന്തുണക്കുകയും അതുപോലെ തന്നെ ചർച്ചയിൽ വരികയും അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ അനുഭാവപൂർവ്വമായൊരു നിലപാടുണ്ടാവുകയും ചെയ്തതിൽ നമ്മൾ സന്തുഷ്ടരാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ചില മൗനികളുണ്ട്, മൗനം പാലിച്ചവരും ഉണ്ട്. അത് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്.
1: ഞാൻ ഒരു ആ സമയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്നുള്ള ആളുകളുടെ ഒരു പ്രതികരണവും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ ഭാഗത്തുനിന്നുള്ള ആരുടെയും അങ്ങനെ പെട്ടിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് സംശയം. കാരണം അവരാണല്ലോ ഒരു പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെതിരെ പറയാൻ പറ്റുന്ന ഒരു അവസരം എന്നുള്ള നിലക്കൊക്കെ അവർ ഉപയോഗിക്കേണ്ടതാണല്ലോ. അതൊന്നും കണ്ടില്ല എന്നുള്ളതാണ്.
0: അത് ഞാൻ നോട്ട് ചെയ്തത്. അത് ഈ ഒരു സംഗതി ഉണ്ടായിട്ട് ഒരു വളരെ വംശീയമായൊരു അധിക്ഷേപം ഉണ്ടായിട്ട് അങ്ങനെ ഒരു പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും അങ്ങനൊരു പ്രതികരണം എന്ന് സംസാരിക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.

0: പ്രതിപക്ഷ നേതാവിൻ്റെതാവട്ടെ ആ നിലക്ക് പിന്നെ ഉള്ള ആളുകളായിരുന്നു കണ്ടിട്ടില്ല. അത് വരുമെന്ന് വിചാരിക്കും നമ്മൾ, അവർ പിന്നെ സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ സംസാരിക്കില്ല എന്നൊന്നും ചെയ്യണ്ട, കാരണം അവർ ഈ ഡയലോഗിനെ കുറിച്ച് അവകാശങ്ങളെ പറ്റി അവകാശ നിഷേധങ്ങളെക്കുറിച്ചൊക്കെ കാര്യമായി സംസാരിക്കുന്ന ഒരു പരിസരമുള്ളവരാണല്ലോ. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുകയാണ്, വരുമെന്ന് വിചാരിക്കുക. പിന്നെ ഇവിടെ മറ്റൊന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ മൗനികളുണ്ട് എന്ന് പറയാൻ കാരണം, ഒന്ന്, ഈ നിലക്കുള്ളൊരു മൗനം അവിടെയുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള മൗനമുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നിരീക്ഷിക്കാം. അതേപോലെ തന്നെ മറ്റു സംഘടനകളാകട്ടെ, അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലാവട്ടെ, അതുപോലെ ജനപ്രതിനിധികളാകട്ടെ, അതിൽ പ്രതികരിച്ചവരുണ്ട്, പ്രതികരിക്കാത്തവരുണ്ട്, ഇത് വീക്ഷിക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും, ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും ഒരു മതേതര ബോധവും ഈ ഒരു കേരളം കേരളമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നും ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ആരൊക്കെയാണ് പ്രതികരിക്കുന്നത് പ്രതികരിക്കാതിരിക്കുന്നത് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ പറ്റിയ ഒരു സന്ദർഭമായിട്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൈമിനെ കാണുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ എല്ലാവരുടെയും നിരീക്ഷണങ്ങൾ വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതിലിപ്പോൾ ഈ പിന്നെ നമ്മൾ അബ്ദുള്ള ബാസലിനെതിരെടുത്ത FIR ഉണ്ടല്ലോ, അതിപ്പോൾ നടപടികൾ നിർത്തിവെച്ചു എന്നുള്ള ആഭ്യന്തരമന്ത്രിൻ്റെ അറിയിപ്പ് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടു. അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ പാമ്പിനെയൊക്കെ കൊന്നാൽ പിന്നെ അത് ചത്തും തോന്നും, പിന്നെ സാധാരണ കാണാൻ മണ്ണെണ്ണ കൊഴിച്ചാൽ അത് വീണ്ടും എന്ത് ചെയ്യും, എഴുന്നേറ്റ് എഴിയണ രൂപം കാണലുണ്ട്. അതേപോലെ ഈ FIR അവിടെ കിടത്തി, അതവിടെ ഇപ്പോൾ തൽക്കാലം സഡേഷൻ കൊടുത്ത് കിടത്തിയിട്ട് പിന്നെ അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നൊരു സ്വഭാവം, അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം കിട്ടുമ്പോൾ അത് പൊങ്ങി വരുന്നൊരു സ്വഭാവം എന്തല്ല ഉണ്ടാവാൻ പാടില്ല. അതുകൂടി നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കണം. ഇപ്പോൾ ഈ ഒരു 0 FIR ആണ് അത് എന്നാണ് പറയുന്നത്. ഈ 0 FIR എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഭൂപരിധി അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിശ്ചയിക്കാതെ പെട്ടെന്ന് എടുക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ 0 FIR എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ഗൗരവം കുറഞ്ഞ FIR ആണ്, അങ്ങനെയല്ല. അത് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി കണ്ട് പെട്ടെന്ന് ചെയ്യണ ഒരു സാധനമാണത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഗവൺമെൻറ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യം ഇതാണ്, അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ വേരോടുകൂടി പിഴുത് കളയണം എന്നത് തന്നെയാണ്. അത് ഗവൺമെൻറ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ മറ്റൊന്ന്, ഈ ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ പറഞ്ഞത് ആശയം. അദ്ദേഹത്തിൻ്റെ നേരത്തെ നമ്മൾ കൊടുത്ത ആ കേസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബാസിൽ കൊടുത്ത കേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യത്തിലെത്തണം. കാരണം എന്താ വെച്ചാൽ, എത്രയോ വർഷങ്ങളായിട്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന അവരുണ്ടാക്കിയ ഒരു വിദ്വേഷത്തിൻ്റെ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് നേരത്തെ ഈ അവതാരക പോലെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. അതിനവർക്ക് ധൈര്യം കിട്ടുന്നത് ഇവരിങ്ങനെ കൊണ്ടുവരുന്ന ആ ഭൂമികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഇത്തരം ഒരവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളാണ്. അപ്പോൾ അത് വളരെ സ്പീഡാകണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഇപ്പോൾ ഒരു ഇതെടുത്തു എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകണൊരവസ്ഥ ഒരിക്കലും പറ്റില്ല. അത് വളരെ സ്പീഡായിട്ട് തന്നെ ആ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അപർണൻ്റെ വിഷയത്തിൽ പിന്നെ അത് വേറെ കാസർഗോഡ് ആരാണ് കേസ് കൊടുത്തിട്ടുള്ളത്, പിന്നെ അത് അതിൻ്റെ വഴിക്ക് പോവും, അത് പിന്നെ പോകട്ടെ. പക്ഷേ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു അപർണ എന്ന് പറയുന്ന ആ ഒരു വനിതയല്ല നമ്മുടെ വിഷയം. അവർക്കിതിൽ മാനസികമായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവർ പറഞ്ഞ വാചകങ്ങളിൽ അത് ഹൃദയത്തിലാണെന്ത്, മുസ്ലിം സമുദായത്തിൻ്റെ ഹൃദയത്തിലാണ് ശരിക്ക് കീറി മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായൊരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ പിന്നെ ഇവ പിന്നെ ബാസിലിനെതിരിലൊരു പരാതി വരും, FIR വരികയും ചെയ്യുക എന്നൊരു സാഹചര്യത്തിലാണ് ഇതിലുള്ള ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് മാധ്യമ ലോകത്തിന് എന്ത് ചെയ്യണം, ഒരു വലിയ പാഠമാകണം. അതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ അപർണയെ പോലെയുള്ള ആളുകളൊക്കെ കുറച്ചുകൂടെ ഒരു മുസ്ലിം പരിസരത്തെ സംബന്ധിച്ച് ഒന്നും കൂടി നിഷ്കളങ്കമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ളൊരു അന്തരീക്ഷവും സമയവുമായി ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്നുകൂടി പറയാനുണ്ട്.
1: സമയത്ത് ആരിൽ നിന്നും കൂടി പഠിക്കണം.
0: അതെ, അത് വെറും ഒരു ജെമിനിയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ പിന്നെ
1: യൂട്യൂബേഴ്സും
0: പിന്നെ കൊണ്ടുവരുന്ന നെഗറ്റീവിൽ നിന്നുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അവർ പഠിക്കരുത്. ശരിക്ക് ഇതൊക്കെ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് ഈ സാങ്കേതിക ശബ്ദങ്ങൾ, എന്താണ്, എന്താണ് ഈ ഹറാം പറപ്പ്, എന്താണ് ഈ പറയുന്ന പ്രയോഗങ്ങളൊക്കെ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തലാണ് പോസിറ്റീവായിട്ട് അതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെന്ന് വെച്ചാൽ, ഈ ഒരു സന്ദർഭത്തെ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുമായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവിടെ മുതലാണ് കേരളത്തെ എണ്ണ, കേരളത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇവിടെ മുതലാണ് എണ്ണ. ഇതിലൊന്നും ഒരു ആക്ഷനും കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ചാനലിൽ പോയിരിക്കുക, എന്ത് തെറിയും കാര്യങ്ങളും കേട്ടാലും മിണ്ടായിരിക്കാം, മിണ്ടാതിരിക്കുക. കാരണം മിണ്ടിയ ആ അബ്ദുള്ള ബസ്സിൽ വന്ന പോലെ എന്ത് ചെയ്യും, പിന്നെ എതിർപ്പ് വരും, അതിനനുസരിച്ചുള്ള രൂപ വരിക. പിന്നെ മാത്രമല്ല, ഈ മുസ്ലിം സമുദായത്തിന് എന്ത് പറഞ്ഞൊരു കുഴപ്പമില്ല എന്നൊരു ആ ഒരു അവസ്ഥ ഇവിടെ സ്ഥിരപ്പെടുകയാണ്. അപ്പോൾ ഇത് അൽഹംദുലില്ലാ ഈ സംഭവത്തോടു കൂടി എന്ത് ചെയ്തു, ആ പുറന്തോട് ബ്രേക്ക് ചെയ്യപ്പെട്ടു. അതങ്ങനെയല്ല, അത് നേരെ തിരിഞ്ഞു. ഒരു ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് കേരളത്തിൻ്റെ ആ പഴയ അന്തരീക്ഷത്തേക്കാണ് എന്ത് ചെയ്തു, കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവരും ആ ഇത് ബദലിപ്പോൾ വധഭീഷണി മുഴക്കി എന്നാണല്ലോ പറയുന്നത്. അത് ആരിട്ട മെസ്സേജാണ്, ആരൊക്കെ ഇട്ടതെന്ന് നമുക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിടുന്നത് ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാട് ഇവിടെ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ പോലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ശക്തമായി അവരെ വാൺ ചെയ്യണം, അത് നടപടിയെടുക്കേണ്ടത് നടപടിയെടുക്കണം. യാതൊരു തർക്കമല്ല കാര്യത്തിൽ. കാരണം ഈ പിന്നെ ഈ ഹെയ്റ്റ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, ഇവിടെ ഈ പ്രശ്നം ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റാതെ ആകുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോഴേക്ക് രണ്ട് കള്ളിയിലാക്കിയിട്ട് വിചാരണ ചെയ്യുകയും വേഗം ഈ പാകിസ്ഥാനിൽ പോയിക്കോ, ഈ അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോ എന്ന് പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അനക്ക് ചേകൻ്റെ ഗതിയോ മറ്റേതാവും മറിച്ചാവും എന്ന് പറയണ ആ ശൈലിയിലുള്ള സംസാരങ്ങൾ ഈ സമയത്ത് ദയവ് ചെയ്ത് ഒരാളും നിർവഹിക്കാൻ പാടില്ല. അതിനെ എവിടെ കണ്ടാലും മുളയിലേ എന്നുള്ള സ്വഭാവം എല്ലാവർക്കും വേണം. അത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരായാലും ശരി. അതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഓർമ്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓർമ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയുടെ ജീവിതത്തെക്കുറിച്ച് രചിക്കപ്പെട്ട കെ എം മൗലവി സ്മാരക ഗ്രന്ഥമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കെ എം മൗലവിയുടെ ജീവിതത്തെക്കുറിച്ച് ഇ കെ മൗലവി എഴുതിയ ഭാഗമാണ് നാം വായിക്കുന്നത്. തുടർഭാഗങ്ങൾ കേൾക്കാം. അന്നത്തെ ചുറ്റുപാടിൽ ഉലമാക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിലാണ് വിഷമമെന്ന് ഞങ്ങൾക്കറിയാം. പരേതനായ മണപ്പാട്ട് പി കുഞ്ഞുമുഹമ്മദ് സാഹിബും ടി കെ മൗലവിയും ഈ ലേഖകനും കൂടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു പര്യടനം നടത്തുകയും ആലിമുകളെ നേരിട്ട് കണ്ട് യോഗത്തിന് ക്ഷണിക്കുകയും യാത്രാ ചെലവുകൾ യോഗ ഭാരവാഹികൾ വഹിക്കുന്നതാണെന്ന് അറിയിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യോഗങ്ങൾ രണ്ടും ആലുവായിൽ വെച്ച് തന്നെ നടക്കുകയുണ്ടായി. അവിടെ വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകൻ കെ എം മൗലവി സാഹിബായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മൗലവി സാഹിബ് തൻ്റെ മൂർച്ചയേറിയ നാക്കുകൊണ്ടും തൂലിക കൊണ്ടും ഒരേ അവസരത്തിൽ ശത്രുക്കളോട് ധീരധീരം പോരാടി വന്നു. ഇതിനിടക്ക് മലബാറിൽ നിന്നുള്ള പോലീസും പോലീസുകാരുടെ ഏജന്റുമാരും അദ്ദേഹത്തെ കെണിയിൽപ്പെടുത്തുവാൻ തക്കം പാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവരെല്ലാം പരാജിതരാവുകയാണുണ്ടായത്. കൊടുങ്ങല്ലൂരിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങളും മൗലവിയുടെ രക്ഷയ്ക്കുവേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ പോലും തയ്യാറായിരുന്നു. ഒരു ഉദാഹരണം പറയാം. മലബാറിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടറും പാർട്ടിയും കൊടുങ്ങല്ലൂരിൽ വന്നിട്ടുണ്ടെന്നും അവരുടെ ഉന്നം കെ എം മൗലവിയാണെന്നും വിവരം കിട്ടിയതനുസരിച്ച് പലരും പോലീസ് സ്റ്റേഷന്റെ പരിസരത്തിലെത്തി. മലബാറിൽ നിന്ന് വന്ന സബ് ഇൻസ്പെക്ടറും പാർട്ടിയും അമ്പല നടക്കൽ നിൽക്കുന്നതായി കണ്ടു. ഉടനെ കെ സി കൃഷ്ണൻകുട്ടി മേനോൻ എന്നൊരാൾ ഇൻസ്പെക്ടറുടെ അടുത്ത് ചെന്ന് നിങ്ങളിവിടെ എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു. ഞങ്ങൾക്കിവിടെ ഒരാളെ പിടികിട്ടേണ്ടതുണ്ടായിരുന്നു, അത് സാധിക്കുകയും ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മേനോൻ പറഞ്ഞു, നിങ്ങൾ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ പിടിക്കുവാൻ വന്നതാണെന്ന് കരുതിയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ഇവിടെയുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങളെപ്പറ്റി ഞാനൊന്നും അറിയുകയില്ല, എന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ശവശരീരത്തിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് ഞാൻ തീർത്തു പറയുന്നു. ഇൻസ്പെക്ടർ, അദ്ദേഹം ഇവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ അദ്ദേഹത്തെ പിടിക്കുവാൻ ഞങ്ങൾക്കുദ്ദേശമില്ല, അതിന് ഞങ്ങൾ വന്നിട്ടുമില്ല. ഇതിൽ നിന്നും മനസ്സിലാക്കാം, കൊടുങ്ങല്ലൂരിലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും മൗലവി സാഹിബിനെ എത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നുവെന്ന്. കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല, കൊച്ചി സ്റ്റേറ്റിലും തിരുവിതാംകൂറിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ അനേകം സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ സാമുദായികവും മതപരവുമായ പ്രവർത്തനങ്ങളിലെല്ലാം വക്കം മൗലവിക്ക് പങ്കുണ്ടെന്ന വസ്തുത ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതിലെല്ലാം കെ എം മൗലവി സാഹിബിനും ഗണ്യമായ പങ്കുണ്ടായിരുന്നു. അത്തരം സംഭവങ്ങൾ വിവരിച്ചെഴുതുകയാണെങ്കിൽ ഒന്നിലധികം വാള്യങ്ങൾ തന്നെ വേണ്ടിവരും. ഇത്തരം പ്രവർത്തനങ്ങൾക്കിടയിലാണ് തിരുവിതാംകൂറിലെ ആദ്യ മുസ്ലിം ഇൻസ്പെക്ടറായ സുലൈമാൻ സാഹിബ് മൗലവിയുടെ അടുക്കൽ നിന്ന് അറബി ഭാഷ പഠിച്ചിരുന്നത്. മൗലവി സാഹിബിൻ്റെ ഒന്നാമത്തെ ഹജ്ജ് യാത്രയും കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെയായിരുന്നു. ജനാബുമാർ കോട്ടപ്പുറത്ത് സീദി മുഹമ്മദ് സാഹിബ്, മണപ്പാട്ട് പി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, സഹോദരൻ പി കൊച്ചുമൊയ്തീൻ സാഹിബ്, പി എ കുഞ്ഞിക്കോമു സാഹിബ് എന്നീ നാലു പേരാണ് മൗലവി സാഹിബ് ഒന്നിച്ചുണ്ടായിരുന്നത്. 1927 ഈ ഹജ്ജ് യാത്ര. അന്ന് ഹിജാസിലെ ഭരണാധികാരി ജലാലത്തുൽ മലിക് ഇബ്നു സഊദ് ആയിരുന്നു. മേൽപ്പറഞ്ഞ അഞ്ചുപേരും സുൽത്താൻ ഇബ്നു സഊദിനെ നേരിട്ട് കാണുകയും ഹിജാസിൽ വരുത്തേണ്ടതായി അവർക്കു തോന്നിയ പരിഷ്കരണങ്ങളടങ്ങിയ ഒരു മെമ്മറാണ്ടം സുൽത്താൻ തിരുമനസ്സിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. സുൽത്താൻ തിരുമനസ്സുകൊണ്ട് അവരെ സബഹുമാനം സ്വീകരിക്കുകയും കഴിയുന്നവ വേഗത്തിൽ മെമ്മറാണ്ടത്തിൽ നിർദ്ദേശിച്ച പരിഷ്കരണങ്ങൾ നടപ്പിൽ വരുത്തിക്കൊള്ളാമെന്നും ഉറക്കുകയും ചെയ്തു. പിന്നീട് അവയിൽ പലതും നടപ്പിൽ വരുത്തുകയുണ്ടായി. ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുണ്ടായ ഒരു സംഭവം പ്രത്യേകം പ്രസക്തവുമാണ്. ജിദ്ദയിൽ നിന്നും ബോംബെക്ക് കപ്പൽ കയറിയ ഉടനെ ബോംബെയിലെ പോലീസ് സൂപ്രണ്ടിന് ഒരു ഊമക്കത്ത് കിട്ടുകയുണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന് പിടികിട്ടേണ്ട ഒരു പുള്ളി തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇന്നിന്നവരൊന്നിച്ച് ഇന്ന തീയതിക്ക് ബോംബെയിലെ എത്തുന്ന കപ്പലിലുണ്ട്. അദ്ദേഹത്തെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഭക്തജനങ്ങളെ താൻ എന്ത് ചെയ്യുന്നുവെന്ന് അള്ളാഹു ഊമക്കത്തുകാർക്ക് കാണിച്ചു കൊടുത്തു. എങ്ങനെയെന്നാൽ ബോംബെയിലെ പോലീസ് സൂപ്രണ്ട് തലശ്ശേരി സ്വദേശിയായ ടി സി മാഹീൻ സാഹിബായിരുന്നു. കപ്പൽ തുറമുഖത്തെത്തിയപ്പോൾ മാഹീൻ സാഹിബ് കൊടുങ്ങല്ലൂരിലെ ഹാജിമാരെയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഹാജിമാരെ സബഹുമാനം സ്വീകരിച്ച് തന്റെ സ്വപ്നവസതിയിലേക്ക് ആനയിച്ചു. രണ്ടു ദിവസം അദ്ദേഹവും ഒന്നിച്ച് താമസിച്ച ശേഷം അവരെ അഞ്ചുപേരെയും തീവണ്ടിയിൽ കയറ്റി യാത്രയച്ചു. വണ്ടി ഇളകാറായപ്പോൾ മാഹീൻ സാഹിബ് മൗലവിയുടെ പുറം തടവിക്കൊണ്ട് ഒന്നും ഭയപ്പെടേണ്ട, അള്ളാഹു രക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്ര പറഞ്ഞ് പിരിഞ്ഞത്. നാട്ടിലെത്തിയ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഊമക്കത്തിന്റെ വിവരം ഹാജിമാർ അറിഞ്ഞത്. പീസ് റേഡിയോ ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മതപരവും ഭൗതികവുമായ പുരോഗതിയുടെ പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ച കെ എം മൗലവി സാഹിബിന്റെ ജീവിതചരിത്രത്തിന്റെ തുടർഭാഗങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. നേർപദം വാരിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയുടെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനുമേൽ കൂച്ചുവിലങ്ങി വീഴുന്നുവോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: മതസ്വാതന്ത്ര്യത്തിനുമേൽ കൂച്ചുവിലങ്ങ് വീഴുന്നുവോ? മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിർബന്ധിതം, പ്രലോഭനം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്വമേധയാ മാറാനുള്ള സ്വാതന്ത്ര്യം പോലും തടയുന്ന നിലയ്ക്കുള്ള വ്യവസ്ഥകളാണ് കാണാൻ സാധിക്കുന്നത്. ഗർവാപ്സി എന്ന് പേരിട്ട് നടത്തുന്ന മതപരിവർത്തന ചടങ്ങുകൾ നിയമപരവും അല്ലാത്തവ നിയമവിരുദ്ധവുമാകുന്നതിൽ നിന്ന് തന്നെ BJP സർക്കാരുകൾ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ അതിബുദ്ധിയൊന്നും വേണ്ട. വൈവിധ്യങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു സമൂഹത്തിൽ ഭരണഘടന നൽകുന്ന പൗരാവകാശങ്ങൾ ജനാധിപത്യത്തിന്റെ കാതലാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണഘടനയുടെ അനുച്ഛേദം 25 നൽകുന്ന മൗലികാവകാശം. പൊതുക്രമത്തിനും ധാർമ്മികതയ്ക്കും വിധേയമായും ഭരണഘടനയിലെ 3 ഭാഗത്തെ വ്യവസ്ഥകൾക്ക് വിധേയമായും എല്ലാ വ്യക്തികൾക്കും തുല്യമായ മനസ്സാക്ഷി സ്വാതന്ത്ര്യവും സ്വന്തമായി മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടനയുടെ 25 വകുപ്പ് നൽകുന്നുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിലെ 18 വകുപ്പ് ചിന്താസ്വാതന്ത്ര്യവും മനസ്സാക്ഷി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഉറപ്പു നൽകിയിരിക്കുന്നു. ഈ അവകാശം ഒരാളുടെ മതം അഥവാ വിശ്വാസം മാറാനുള്ള സ്വാതന്ത്ര്യവും ഒറ്റയ്ക്കോ മറ്റുള്ളവരോടൊപ്പം സമൂഹത്തിലോ പരസ്യമായോ സ്വകാര്യമായോ പ്രബോധനം, അഭ്യസനം, ആരാധന, നിഷ്ഠ എന്നിവയിൽ ഒരാളുടെ മതപരമോ വിശ്വാസമോ വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യവും ഉറപ്പു തന്നിരിക്കുന്നു. അതുകൊണ്ട് മതസ്വാതന്ത്ര്യമുണ്ടായിരിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള മനുഷ്യാവകാശമാണ്. ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണവേളയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സ്ഥാപിച്ച ന്യൂനപക്ഷങ്ങൾക്കായുള്ള കമ്മിറ്റി ഇങ്ങനെ ശുപാർശ ചെയ്തു: ഇസ്ലാം, ക്രിസ്തുമതം എന്നിവ പോലുള്ള മതങ്ങൾ പരിവർത്തന വിശ്വാസങ്ങളായതിനാൽ അവർക്ക് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഒരു മൗലികാവകാശമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് അഭിലഷണീയമായിരിക്കും. ബലപ്രയോഗം, വഞ്ചന, പ്രലോഭനം എന്നിവ മൂലമുള്ള മതംമാറ്റമാണ് നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമാക്കപ്പെട്ടിരിക്കുന്നത്. മാനസാന്തരത്തിന് വിധേയനാകാൻ ഒരു വ്യക്തിക്ക് അവകാശമില്ലെന്ന് ഭരണഘടനയോ സുപ്രീംകോടതിയോ പറഞ്ഞിട്ടില്ല. ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം രണ്ടു വ്യക്തികൾക്കുള്ള മൗലികാവകാശം നിയമാനുസൃതം പ്രയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കാം. ഒരു വ്യക്തിക്ക് തന്റെ മതം പ്രചരിപ്പിക്കാനുള്ള മൗലികാവകാശവും മറ്റേ വ്യക്തിക്ക് മനസ്സാക്ഷി സ്വാതന്ത്ര്യവും തനിക്കിഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അതഭ്യസിക്കാനുമുള്ള അവകാശവും നൽകുന്നു. യഥാർത്ഥവും ആത്മാർത്ഥവുമായ പരിവർത്തനം മതപരിവർത്തനത്തിൽ ഒരുവൻ മറ്റൊരുത്തന്റെ മതത്തെ ബലം പ്രയോഗിച്ച് മാറ്റുന്നില്ല. ഹൃദയപരിവർത്തനത്തിന് വിധേയനായി സ്വാതന്ത്ര്യത്തോടെ തന്റെ മതത്തിൽ നിന്ന് മാറുകയും ബോധ്യവും മനസ്സാക്ഷിയുമനുസരിച്ച് പുതിയ മതം സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരാൾ മനംമാറ്റത്തിന് വിധേയനാവുകയും സ്വമനസ്സാ മറ്റൊരു മതം സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ഒരിക്കലും എതിരല്ല എന്ന് വ്യക്തം. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഈ അവകാശം ഒരു വ്യക്തിക്ക് മനസ്സാക്ഷി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഉപയോഗിച്ച് സ്വമനസ്സാലെ തന്റെ മതത്തിൽ നിന്ന് മാറി പുതിയ മതം സ്വീകരിക്കാനുള്ള അവകാശമാണ്. പക്ഷേ അത്തരം മതപരിവർത്തനം ബലപ്രയോഗമോ വഞ്ചനയോ വശീകരണമോ പ്രേരണയോ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കരുത്. അതുകൊണ്ട് ബലപ്രയോഗമോ വഞ്ചനയോ വശീകരണമോ പ്രേരണയോ മൂലമല്ലാതെ ഏതു മതത്തിലേക്ക് മാറിയാലും നിയമപ്രകാരം ആരും എതിർക്കപ്പെടേണ്ടതില്ല.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. നേർപദം വാരിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയിൽ മതസ്വാതന്ത്ര്യത്തിനുമേൽ കൂച്ചുവിലങ്ങ് വീഴുന്നുവോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു. ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറ അൽ ബഖറയുടെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവേ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം ഒന്ന് മനസ്സിലാക്കുമ്പോൾ, എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച്, വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവരിപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദരൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155-156 വചനങ്ങൾ.
2: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ലുഹാ നമസ്കാരത്തിൻ്റെ കുറഞ്ഞ എണ്ണം. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
3: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പട്ടാപീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീൻ ഇമാം നവവി റഹ്മഹുല്ലാ 206-ാമത്തെ അധ്യായം ദുഹാ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊണ്ടുവരുമ്പോൾ അതിൽ 1141-ാമത്തെ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. 2210 ഹദീസുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹ അർബഅൻ വയസീദു മാഷാ അല്ലാഹ്. റവാഹു മുസ്ലിം. ആയിഷ ബീവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നമസ്കരിച്ചാൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹ അർബഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹ നമസ്കാരം 4 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. വയസീദു മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന്. സഹോദരങ്ങളെ, നമസ്കാരം എന്നത് ഇബാദത്തുൻ തൗഖീഫിയത്തുൻ, അത് മതത്തിൽ അവിടെ നിർത്തപ്പെട്ടതായ ഒരു ഇബാദത്താണ്. അത് മഅഖൂദത്തുൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നാം എടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ഫർദ് നമസ്കാരങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. അതേപോലെ റാത്തിബത്ത് സുന്നത്തുകൾ, നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും ഫർദിന് മുമ്പും ശേഷമുള്ളതായ വിഷയങ്ങൾ, അതിൽ റവാത്തിബല്ലാത്ത സന്ദർഭങ്ങളിലുള്ള നമസ്കാരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ദുഹ നമസ്കാരം. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് തുടങ്ങുന്ന ആരംഭിക്കുന്നതായ ദുഹ എന്ന പേരിലൊരു സൂറത്ത് പൂർവാഹ്നം, അതായത് സൂര്യനുദിച്ചുകൊണ്ടുള്ള സൂര്യനുദിച്ച് 15 മിനിറ്റിന് ശേഷം നമസ്കാരം, ദുഹ നമസ്കാരത്തിൻ്റെ സമയം തുടങ്ങുകയായി. ദുഹറിന് മുമ്പായിക്കൊണ്ട് മുമ്പ് വരെ ആ സമയം നീണ്ടു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അവിടെ കാണുകയുണ്ടായി. ആയിഷ ബീവിയുടെ അടുക്കൽ വരുന്ന സമയങ്ങളിലൊക്കെ 4 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. യസീദ് മാഷാ ചിലപ്പോൾ ഉദ്ദേശിച്ചാൽ അതിൽ കൂടുകയും ചെയ്യും. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റക്അത്തൈനി റക്അത്തൈനി, 2 റക്അത്ത് 2 റക്അത്തായിട്ട് 4 റക്അത്ത് നമസ്കരിക്കും ദുഹാ നമസ്കാരം. പിന്നെ യസീദ് മാഷാ അല്ലാഹ് യുസല്ലിഹ ബില അദദ് മുഅയ്യൻ, ഒരു നിർണിതമായ ഒരു എണ്ണമില്ല, റക്അത്തുകൾ ഇത്രയാണ് എന്നുള്ളത്. എന്നാൽ ഇപ്രകാരം റിപ്പോർട്ടുകൾ വന്നതായി കാണാൻ സാധിക്കും. കാന യസീദു ഇലാ സിൻതൈ അശറത്ത റക്അഹ് വലാ യുജാവിസുഹ, 12 റക്അത്തൊക്കെ നമസ്കരിക്കും, അതിൽ വിട്ടുകിടക്കാറില്ല എന്ന പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് 4 എന്നും 6 എന്നും 8 എന്നൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. വതുസമ്മ ഐദൻ സുബഹത്തു ദുഹ, സ്വലാത്തു ദുഹ എന്നത് പോലെ മറ്റൊരു പേരും അതിന് സുബഹത്തുൽ ദുഹ എന്നത് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദുഹ നമസ്കാരം എന്നുള്ളത് ഷറായിൽ ഉള്ളതാണ്. വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു സൂറത്ത് വദ്ദുഹ വല്ലൈലി ഇദാ സജ, മാ വദ്ദഅക റബ്ബുക മാ ഖല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള വചനങ്ങളൊക്കെ ഉള്ളതായ സൂറത്തു ദുഹ, ആ സമയത്തെ അറിയിക്കുന്നതായതുകൊണ്ട്, അതിന് ആ സമയത്ത് നിർവഹിക്കേണ്ടതുകൊണ്ട് അതിനപ്രകാരം ഒരു പേര് നൽകപ്പെട്ടു എന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് ഈയൊരു നമസ്കാരം കൊണ്ട് പ്രേരണ നൽകുകയാണ്. ഈയൊരു നമസ്കാരം നിർവഹിക്കുക വഴി തൻ്റെ ശരീരത്തിലെ അവയവങ്ങളോടുള്ള ബാധ്യത, അതിന് നൽകേണ്ടുന്ന സദഖ അവൻ നിർവഹിച്ചു കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചുരുങ്ങിയത് 2 റക്അത്തും വഅമ്മ അക്സറു ഹഫ മാഷാ അല്ലാ, ഉദ്ദേശിച്ചത്ര മാക്സിമം നീ ദുഹ അത് നിത്യമായി പതിവായി നിർവഹിക്കുകയാണെങ്കിൽ അത് ഖൈറാണ്. ആയിഷ ബീവിയുടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 നിസ്കരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതലും. വലം തുഹദ്ദിദ്, അത് നിർണയിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ ലിമിറ്റ്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ, ഇനി അക്സറഹ സമാൻ, ഏറ്റവും അധികരിച്ചതായ എണ്ണം അത് 8 എന്നത്. എന്നാൽ അതിൽ ചില അഭിപ്രായങ്ങളും ഉണ്ട്, വ്യത്യസ്തമായ ഹദീസുകളുടെ റിവായത്തുകളെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുള്ള ഹദീസ്, ഫത്ഹ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നമസ്കരിച്ചു എന്നുള്ളത് ലാ യദുല്ലു അലാ അന്ന ഹാദ ഹുവ അഇലാഹു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് ഇത് അറിയിക്കുന്നില്ല 8 മാക്സിമം ഏറ്റവും ഉന്നതമായത് എന്ന്. ഫൈന ഹാദ വഖ ഇത്തിഫാഖൻ, എന്നാൽ ഇപ്രകാരം ഉണ്ടായിട്ടുണ്ട്, അതിൽ ഏകോപിച്ചിട്ടുണ്ട്. എന്നാൽ വമാ യഖഉ ഇത്തിഫാഖൻ ലൈസ ഫീഹി ദലീലുൻ അലൽ ഹസർ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതിന് ദലീലില്ല എങ്കിൽ അതിൽ നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റില്ല എന്നതാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട് അഖല്ലുഹ റക്അത്താനി, ചുരുങ്ങിയത് 2 റക്അത്ത്, ലാ ഹദ്ദ ലി അക്സരിഹ, മാക്സിമം അതിന് ലിമിറ്റില്ല, സ്വല്ലി മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചത് നമസ്കരിക്കുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 നമസ്കരിച്ചിരുന്നു, ചില സമയങ്ങളിൽ 8 നമസ്കരിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്, അവൻ്റെ സമയം സൽക്കർമ്മങ്ങളിൽ നിരതരാകാൻ, സൽക്കർമ്മങ്ങളിൽ കൊണ്ട് മുന്നേറാൻ അവൻ ഉപയോഗപ്പെടുത്തണം. കാരണം മരണം വരുന്ന സമയത്ത് അവൻ ഖേദിക്കും, ദുഃഖിക്കും, തൻ്റെ ആയുസ്സിൽ നിന്ന് എത്ര സമയമാണ് വെറുതെ ചെലവഴിച്ചത്. ലാ യതഖർറബു ബിഹാ ഇലല്ലാഹി അസ്സ വജൽ, റബ്ബിലേക്ക് അടുക്കാവുന്ന യാതൊരു കാര്യവും ചെയ്തില്ല. എല്ലാ സമയവും നിന്നിലൂടെ കടന്നുപോയി. അൻചല തതഖറബു ഇലല്ലാഹി ബിഹാ, അള്ളാഹുവിലേക്ക് നിന്നെ അടുപ്പിച്ചില്ല. ഫഹിയ ഖസാറ, അത് നഷ്ടമാണ്. ലിഅന്നഹ റാഹത്തു അലൈക ലം തൻതഫിഉ ബിഹാ, പക്ഷേ നിനക്കത് റാഹത്തായിരിക്കും, പക്ഷേ ഉപകാരപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഏതൊരു സമയവും ഒഴിവ് കിട്ടിയാൽ നമസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ദിക്റിന് വേണ്ടി, വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി, അള്ളാഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാക്കി മാറ്റി നിർത്തുക. അതാണ് അള്ളാഹുവോടൊപ്പം നിത്യമായി പതിവായി നിന്റെ കൽബിൽ ഈ ഇബാദത്തുകളെ, ഈ വിശുദ്ധ ഖുർആനിനെ, ദിക്റുകളെയും നമസ്കാരത്തെയുമെല്ലാം ചേർത്ത് വെക്കുക എന്നതാണ്. റബ്ബുക്ക ഫിസ്സമായി വാൻസഫില്ലർ, നിന്റെ രക്ഷിതാവ് ആകാശലോകത്താണ്, നീയാണെങ്കിൽ ഭൂമിയിലാണ്. ലാ തഗ്ഫുൽ അൻ ദിക്രില്ലാഹി ബിലിസാനിക, നിന്റെ നാവുകൊണ്ട് റബ്ബിനെ ഓർക്കാൻ, ദിക്ര് ചെയ്യാൻ നീ അശ്രദ്ധനാവരുത്. വഫി അഫ്ആലിക വബിജാനിബിക ബിൽ ഖൽബ്, എന്നാൽ നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ അടുക്കൽ തന്നെ ഉണ്ട് ആ കൽബിൽ. ഫൈദ്ന ദുന്യ ദാഹിബത്തുൻ ലം തബഖാ ലിഅഹദിൻ, ഈ ദുനിയാവ് നീങ്ങിപ്പോകുന്നതാണ്, ഒരിക്കലും തന്നെ ഒരാൾക്കും വേണ്ടിയും അവശേഷിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നാവുകൊണ്ട് നമ്മൾ ഗഫലത്തിലാവരുത്, അശ്രദ്ധയിലാവരുത് അള്ളാഹുവിനെ ദിക്ര് ചെയ്യുന്ന. അതുകൊണ്ട് മുൻകഴിഞ്ഞവരായ സമുദായങ്ങളിലെ സലഫുകളിലേക്ക് നോക്കുക, നിന്റെ കൂടെ ഉണ്ടായിരുന്നവരായ നിന്റെ കൂട്ടുകാരെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇന്നലകളിൽ ഉണ്ടായിരുന്നവർ, അവർ ആസ്വദിച്ചിരുന്നു, നീ കഴിക്കുന്നത് പോലെ കഴിച്ചിരുന്നു, നീ കുടിക്കുന്നത് പോലെ കുടിച്ചിരുന്നു. പക്ഷേ വൽ ആന ഹും ബി അഅമാലിഹിം മുർതഹനൂൻ, അവരവരുടെ കർമ്മങ്ങളുമായി കൊണ്ട് അവർ പണയവസ്തുവിലാണ് ഇപ്പോൾ. വാൻ തസയ ജിസി സയ ജിരി അലൈ കഹാദ, നിനക്കും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ത്വാലത്തി ദുന്യാ അം ഖസുറത്, ദുനിയാവ് ദൈർഘിച്ചാലും കുറഞ്ഞാലും ഒക്കെ തന്നെയും. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി, നിശ്ചയമായും അല്ലയോ മനുഷ്യ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇൻഷിഖാഖിൽ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹ, ഏ മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനും അങ്ങനെ ഫമുലാഖിഹി അവനെ കണ്ടുമുട്ടുന്നവനുമാകുന്നു. അതുകൊണ്ട് നമ്മൾ അശ്രദ്ധരാവരുത്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബി റബ്ബിക്കൽ കരീം, നിന്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യമെന്താണ്? പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയം, ചാൻസ് നഷ്ടപ്പെടുത്താതിരിക്കുക, ആയുസ്സിലെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഖിയാമത്ത് നാളിൽ സമ്പത്തോ സന്താനങ്ങളോ കുടുംബക്കാരോ ഒന്നും തന്നെ ഉപകാരപ്പെടുകയില്ല, പ്രയോജനപ്പെടുകയില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സലീമായ കൽബോടുകൂടി നിനക്ക് ചെന്നെത്തുവാൻ കണ്ടുമുട്ടാൻ സാധിക്കുന്നുവോ എങ്കിൽ നിശ്ചയമായും നിനക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കല്ലാഹ് അയ്യജ്അലനീ വഇയാകും മിമ്മൻ യഅതിയ റബ്ബഹു ബിഖൽബിൻ സലീം, കൽബും സലീമായി വരുന്ന ആളുകൾക്ക് ഞങ്ങളെ, നിങ്ങളെ എല്ലാവരെയും അതിൽ ചേർക്കാൻ. വൈയ തവഫാനാലീമാനി വത്തോഹീദ്, തൗഹീദിലും ഈമാനിലുമായി നമ്മൾ മരിക്കാൻ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ദുഹാ നിസ്കാരത്തിൻ്റെ കുറഞ്ഞ എണ്ണം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: Peace Radio. Tune to reality.

രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: ഇന്നത്തെ തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിൽ ഇനി നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സെഷനാണ്. അതെന്താണ്?
1: സ്വരം.
0: സ്വരമാണ്. എല്ലാവർക്കും പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി സ്വരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്നാനുൽ ഫാരിസ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പാടിയിട്ടുള്ള ജീവിത മരണ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മൾ ഇന്നത്തെ സ്വരത്തിലൂടെ കേൾക്കുന്നത്.

0: മാഷാല്ലാ, നല്ലൊരു ഗാനം അല്ലേ. ജീവിത മരണങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി നമ്മുടെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയാനുള്ള പ്രാർത്ഥന വാചകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗാനം. ഇത്തരത്തിലെ നല്ല ഗാനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈമാനിക വർധനവിന് കാരണമാകും.
1: പീസ് റേഡിയോ കഥ പറയാം. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ. ഹിജ്റ 40-ാം വർഷം. ഇസ്ലാമിൽ നിന്ന് വഴിപിഴച്ചുപോയ ഹവാരിജുകൾ ഖലീഫയെയും പ്രമുഖരായ സ്വഹാബിമാരെയും വധിക്കാൻ ഗൂഢാലോചന നടത്തി. ഖലീഫയെ വധിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്നൊരു വ്യക്തിയായിരുന്നു. കേട്ടിട്ടില്ലേ ആ വ്യക്തിയെക്കുറിച്ച്? ഒരു വെള്ളിയാഴ്ച റമദാൻ മാസത്തിലെ 17-ാമത്തെ ദിവസം സുബഹി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പുറപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ഇബ്നുൽ മുൽജിം എന്ന കാട്ടാളൻ ഇരുട്ടിന്റെ മറവിൽ തന്റെ വിഷവാൾ കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഏറെ വൈകാതെ അലി റളിയല്ലാഹു അൻഹു വഫാത്തായി. ഖുലഫാഉ റാഷിദീങ്ങളിൽ 4-ാമനായ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് എന്ന മഹാനായ ഖലീഫ 4 വർഷവും 9 മാസവും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണം നടത്തി. അള്ളാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചവരിൽ ഒരാളായിരുന്നുവല്ലോ അലി റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, ആ ചരിത്രം കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു അല്ലേ? പക്ഷേ അദ്ദേഹം മരണപ്പെട്ടത് എത്ര സന്തോഷത്തോടുകൂടിയായിരിക്കും! നമ്മുടെ കാര്യം നമ്മൾ ഓർത്തു നോക്കൂ. അതുപോലെ സന്തോഷത്തോടെ മരിക്കാൻ നമുക്കാവുമോ? ആവണം. അതിനായി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്കും അങ്ങനെ സന്തോഷത്തോടുകൂടി മരിക്കാൻ കഴിയണം. അലി റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചില പ്രത്യേകതകൾ പറയട്ടെ, ശ്രദ്ധിക്കണേ. 1. നബിയുടെ പിതൃവ്യപുത്രനാണ്. ചെറുപ്പം മുതലേ നബിയുടെ കൂടെ താമസിച്ച വ്യക്തിയാണ്. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ഹിജ്റയുടെ സമയത്ത് ശത്രുക്കൾക്ക് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം വിരിപ്പിൽ കിടക്കാൻ സന്നദ്ധനായി സ്വന്തം ജീവൻ പണയം വെച്ച അവിടെ കിടക്കാൻ സന്നദ്ധനായ വ്യക്തിയാണ്. അതുപോലെ നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അബൂ തുറാബ് എന്ന ഓമനപ്പേര് നൽകി. ആ പേരിന് അർഹനായ വ്യക്തിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരാർ എഴുത്തുകാരൻ ആയിരുന്നു അലി റളിയല്ലാഹു.

0: കേട്ടോ, കഥകളൊക്കെ കേട്ട് ചരിത്രങ്ങളൊക്കെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ കഥ പറയാം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈ വിഷയത്തിൽ കഥാവതരണം നടത്തിയത് അബ്ദുസ്സലാം വീട്ടി.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

0: ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആൻ കേട്ടു വരാം.
3: അതെ, ഇന്നത്തെ മധുരം ഖുർആൻ സൂറത്തുൽ മുൽക്കിലെ 3 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അപ്പം ഈ വചനം, ഇതിൻ്റെ ആശയം എന്തെയാണോ, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെ കുറിച്ചാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ ആ അത്ഭുതങ്ങൾ നിങ്ങളിതിങ്ങനെ കേൾക്കുമ്പോൾ അതിൽ എത്രമാത്രം നിങ്ങൾക്ക് ആശയത്തു കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് കേൾക്കാം.
4: أعوذ بالله من الشيطان الرجيم

0: ഹസീർ.
1: സൂറത്തു മുൽക്കിൻ്റെ അല്ലേ മൂന്ന് നാല് ആയത്തുകളാണ് നമ്മൾ കേട്ടത്. അബ്ദുറഹ്മാൻ അസ്സുദൈസ് ആണ് നമ്മുടെ ഇന്നത്തെ കാര്യം. അപ്പോൾ ഈ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവൻ നമുക്ക് ചെയ്തു തന്ന ഒരുപാട് അത്ഭുതകരമായ, നമ്മുടെ ചിന്തകൾക്കപ്പുറത്തുള്ള അവൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്.
2: അടുക്കുകളായ നിലയിൽ ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചവനായ റബ്ബ്, പരമകാരുണികനായുള്ളവൻ്റെ സൃഷ്ടിയിൽ യാതൊരു ഏറ്റപ്പറ്റും നിനക്ക് കാണാൻ പറ്റില്ല. നിന്റെ ദൃഷ്ടി വീണ്ടും വീണ്ടും നീ അങ്ങോട്ട് പായിക്കുക, നോക്കുക, എന്നാലും ഒരു പിഴവും നിനക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെയും പിന്നെയും നീ നോക്കൂ, ഒരിക്കലും ഒരു പിഴവുമില്ലാതെ വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഈ പ്രപഞ്ചത്തിലെ വലിയൊരത്ഭുതമായ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വചനത്തിലൂടെ മനുഷ്യൻ്റെ ഒരുപാട് വചനത്തിലൂടെ അത് പറഞ്ഞത്. സൂറത്തു ത്വലാഖിൽ 65-ാമത്തെ വചനത്തിൽ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത്, ഏഴടുക്കുകളായിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തു മുൽക്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ മറ്റും ധാരാളം വചനങ്ങളിലൂടെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്ക് തിബാക്കൻ എന്നൊരു പദം ഇവിടെ ഒന്നിന് മുകളിൽ മറ്റൊന്നായി
1: തട്ടുകളാണ്.
2: ഭൂമി, ഭൂമിയുടെ മുകളിൽ നമ്മൾ അങ്ങനെ ഓരോ ഇതായിട്ട് നമ്മൾ കാണുമല്ലോ. അപ്പം മനുഷ്യൻ ജീവിക്കുന്ന ശരിക്കും വലിയൊരു പാളിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്.
1: അതിൻ്റെ
2: അടിയിക്കും വേലുണ്ട്, അതിൻ്റെ മുകൾക്കുമുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു ഒരു വീഡിയോ കേട്ടില്ലേ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യൻ എപ്പോഴും ഈ കടലാസിൽ വരച്ചു വെച്ച വീഡിയോയിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു വലിപ്പേ മനുഷ്യൻ്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ളൂ. അങ്ങനെ അവനെ ഇമേജിൻ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ചിത്രത്തിൽ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ ഭൂഗോളം അതിൻ്റെ റൗണ്ടിലാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആ റൗണ്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്ലോബനായിട്ട് നമ്മൾ കാണുമ്പോൾ ആ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഈ ഭൂമിയുടെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മുടെ ബുദ്ധിക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്രയും വിശാലമായിട്ടുള്ള ഒന്നാണ് ഭൂമിയുടെ കാര്യം തന്നെ. അപ്പോൾ അതിൻ്റെ പുറത്ത് പിന്നെ ഓരോ ഘട്ടങ്ങളായിട്ട് ഈ ആകാശത്തിൻ്റെ കാര്യം എന്തായിരിക്കും?
1: അത് ഈ ആയത്തിലൂടെയും പല ആയത്തുകളും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചിന്തിപ്പിക്കാനുള്ള പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചെന്തറിയോ, ഇത്രയും വലിയ ഒരു പ്രപഞ്ച ലോകം ഇവിടെ ഉണ്ടായിട്ട് നമ്മുടെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പഠിച്ചോനില്ല എന്ന് പറയുന്നവരുടെ ഒരു പൊട്ടത്തരമാണ് ആലോചിക്കുന്നത്. ഇത് പഠിച്ചോനുണ്ട് എന്ന് പറയുന്നവരെ പൊട്ടന്മാരായി കാണുന്ന പൊട്ടന്മാരുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ അവര് ഒരാളിങ്ങനെ പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, അദ്ദേഹം ഭയങ്കര ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതിലയാൾ പറയാണ്, ഇപ്പോൾ ഒരാൾ അത് സൂചിപ്പിച്ചിട്ടുണ്ടോ മുമ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരാൾ കടപ്പുറത്ത് വന്നിട്ടേ പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ സഹോദരൻ്റെ പേരിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്,
2: ജ്യേഷ്ഠൻ്റെ
1: പേര്. അപ്പോൾ ഒരാളിങ്ങനെ എന്താ ചങ്ങായിക്ക്, അപ്പോൾ പറയണേ എൻ്റെ ജ്യേഷ്ഠന് സൗദിയിലാണ്, എനിക്ക് കടൻ്റെ അപ്പുറത്ത് അദ്ദേഹം ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എന്ത് ഇവന് പൊട്ടനാ? അപ്പോൾ എന്താ സംഭവം എന്നറിയോ, ഇദ്ദേഹം മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അഥവാ ഈ കടലിൻ്റെ അപ്പുറത്ത് മറ്റു രാജ്യങ്ങളുണ്ട് എന്നും അവിടെ എൻ്റെ ജ്യേഷ്ഠനുണ്ടെന്നുള്ള സത്യമാണ്.
2: പക്ഷേ
1: എൻ്റെ ശബ്ദത്തിന് അവിടെ എന്തുണ്ട്, അങ്ങോട്ട് കേൾക്കാനുള്ള ലിമിറ്റില്ല. അതുപോലെ എൻ്റെ കണ്ണ് ഇപ്പോൾ ഈ റൂമിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ചുമരിൻ്റെ അപ്പുറത്ത് എൻ്റെ കണ്ണുകൊണ്ട് അവിടെ എന്താണെന്നുള്ളത് കാണുന്നില്ല. പക്ഷെ അവിടെ അങ്ങനെ ലോകമല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ എല്ലാത്തിനും പരിമിതികളുണ്ട്. ഇപ്പോൾ ബുദ്ധി ഈ കണ്ണിന് പരിമിതിയുണ്ട്, ശബ്ദത്തിന് പരിമിതിയുണ്ട്, സ്മെല് ചെയ്യാൻ പരിമിതിയുണ്ട്. മനുഷ്യന് കൊടുത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ അവൻ്റെ ബുദ്ധിക്കും എന്തുണ്ട്,
2: പരിമിതിയുണ്ട്.
1: അപ്പോൾ ആ ബുദ്ധിൻ്റെ അപ്പുറത്തുള്ള ലോകത്താണ് പഠിച്ചോന്,
2: അതെ,
1: അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യനില്ല.
2: മാഷാല്ലാ. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യം. നമുക്ക് നല്ലൊരു നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാനും അല്ലെങ്കിൽ പ്രപഞ്ച സംവിധാനത്തെക്കുറിച്ച് മനുഷ്യന് ഒരു മൗഢ്യധാരണയിലൂടെ കടന്നു പോകുന്നതിനെയൊക്കെ ശരിക്കും വെല്ലുവിളിക്കുന്ന ചോദ്യമാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങളും.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കുപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: ശ്രോതാക്കളെ, ഇപ്പോൾ നമ്മൾ തിരുമൊഴികളിലേക്ക് പോകുന്നു.
0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികളിൽ ബഹുമാനനായ കവി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം, ഉഹുദ് മലയോളം വലിപ്പമുള്ള പല്ലുകളുമായി പരലോകത്ത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഗൈലദു ജിൽദിൽ കാഫിരി 42 ദിറാഅൻ വലിർസുഹു മിസ്ലു ഉഹദ്. പ്രിയ ശ്രോതാക്കളെ, സഹീഹ് തർഗീബിലും അതേപോലെ ഇമാം തിർമിദിയുടെ എന്നിവ ഹദീസ് സുന്നനിലുമൊക്കെ നമുക്ക് വായിക്കാനാകുന്ന ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിൻ്റെ നിവേദകൻ. നമുക്കറിയാം, അദ്ദേഹം ഹിജ്റക്ക് മുമ്പ് 21 യമനിലെ ദൗസ് ഗോത്രത്തിൽ ജനിക്കുന്നത്. ഹിജ്റ 59 അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. ഹിജ്റ 7 കൊല്ലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് നബിയോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗം വരെയും ദീൻ പഠിച്ച് ഖുർആനും ഹദീസും ഒക്കെ മനഃപ്പാഠമാക്കി പിന്നീട് അനവധി ആളുകൾക്ക് ദീൻ പകർന്നു കൊടുത്ത്, ഹദീസ് പകർന്നു കൊടുത്ത മഹാനായ സ്വഹാബിയാണ് അബു ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഹർ അദ്ദൗസി റളിയല്ലാഹു അൻഹു. 5374 ഹദീസുകൾ മഹാനായ ആ വ്യക്തിത്വം നിവേദനം ചെയ്തതായിട്ടും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൈലദു ജിൽദിൽ കാഫിരി. ഗൈലദു ഗൈനാണ് ഐനിന് ശേഷമുള്ള ഗൈൻ. ഗൈലദു ഗൈലദു ജിൽദിൽ കാഫിർ. ജിൽദ്, ജിൽദ് എന്ന് പറഞ്ഞാൽ ത്വക്ക്, തൊലി. കാഫിറിൻ്റെ, അവിശ്വാസിയുടെ ത്വക്കിൻ്റെ കനം. ഗൈലദു എന്ന് പറഞ്ഞാൽ കനം, വണ്ണം, കട്ടി എന്നൊക്കെ പറയാം. ഗൈലദു ജിൽദിൽ കാഫിർ. നാളെ പരലോകത്ത് നരകത്തിലെത്തുന്ന, ശിക്ഷയ്ക്ക് വിധേയനാകുന്ന അവിശ്വാസിയുടെ ശാരീരിക മാറ്റത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ അറിയിക്കുന്നത്. നാളെ പരലോകത്ത് നരകത്തിൽ ഒരു അവിശ്വാസിയുടെ തൊലിയുടെ കനം 42 ദിറാഅ, 42 മുഴമായിരിക്കും. ഇസ്നാനി വ അർബഊന ദിറാഅൻ, 42 മുഴമുണ്ടായിരിക്കും. ഇനിയോ, വലിർസുഹു, അവൻ്റെ പല്ല്, അണപ്പല്ല്, മിസ്ല് ഉഹദ്, ഉഹദ് മലയോളമുണ്ടാകും. ലിർസ് എന്നത് അതിൻ്റെ ബഹുവചനം, ലുറൂസ്, അലറാസ് എന്നൊക്കെയാണ് അണപ്പല്ലുകൾ. അപ്പോൾ അവൻ്റെ പല്ല് ഉഹദ് മലയോളം വലിപ്പമുണ്ടാകും. അവൻ്റെ തൊക്ക്, തൊലി, അത് 42 മുഴം കട്ടിയുണ്ടാകും, കനമുണ്ടാകും. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാനാകാത്ത, പ്രത്യക്ഷത്തിൽ നമ്മുടെ ബുദ്ധിക്ക് അംഗീകരിക്കാനാവാത്ത, എന്നാൽ അള്ളാഹു വഹീലൂടെ അറിയിച്ച ഒരു യാഥാർത്ഥ്യം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, നാളത്തെ പരലോകത്തെ ശിക്ഷയുടെ രൂപവും അതിൻ്റെ കാഠിന്യവും നാളത്തെ ചിലർക്കെങ്കിലുമുള്ള അപമാനവും നാം ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെയും പല വചനങ്ങളിലും ഇതേ ആശയമുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇന്ന ഗൈലദൽ കാഫിരി എന്ന രൂപം തീർച്ചയായിട്ടും കാഫിറിൻ്റെ, കാഫിറിൻ്റെ, ഇന്ന ഗൈലദ കാഫിറിൻ്റെ ജിൽദിൻ്റെ കനം എന്ന രൂപത്തിൽ, ഇന്നലിർസഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ പല്ല് എന്നൊക്കെ ആ രൂപത്തിൽ പദങ്ങൾ സഹി മുസ്ലിമിലും വന്നതായിട്ട് നമുക്ക് കാണാം. ദർസുൽ കാഫിരി മിസ്ലു ഉഹുദ് വഗൈലദു ജിൽദിഹി മസീറത്തു സലാസ്, മസീറത്തു സലാസ്. ഒരു അവിശ്വാസിയുടെ അണപ്പല്ലുകൾ ഉഹുദിൻ, ഉഹുദോളമുണ്ട്. അവൻ്റെ തൊലിയുടെ കനം 3 വഴിദൂരമുണ്ട് എന്ന രൂപത്തിലും വന്നിട്ടുണ്ട്. നരകക്കാരുടെ ശാരീരിക മാറ്റവും വ്യത്യാസവും ബോധ്യപ്പെടുത്തുന്നു. നരകപ്രവേശനത്തോടെ ശരീരത്തിലുള്ള വ്യത്യാസം, അതിനുമാത്രം ശിക്ഷയുടെ കാഠിന്യത്തിനു വേണ്ടി അള്ളാഹു അവരുടെ ശരീരത്തെ തന്നെ രാക്ഷസ രൂപത്തിലാക്കി മാറ്റുന്നു എന്നതാണ് നാം തിരിച്ചറിയുന്നത്. തൊക്കും പല്ലും അവയവങ്ങളും ഒക്കെ തന്നെ ഭീമാകാരമായ രൂപത്തിലേക്ക് മാറും. മലയോളം വലിപ്പമുള്ള പല്ലുകൾ, ചിന്തിക്കാനാവാത്ത വിധം കട്ടിയുള്ള തൊലി. അങ്ങനെ അള്ളാഹു നൽകി ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കും, അപമാനവും ഭീകരതയും വർദ്ധിപ്പിക്കുമെന്നൊക്കെ നാം ഇവിടെ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ചുമലുകൾക്കിടയിൽ 3 ദിവസത്തെ വഴിദൂരമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചുമലുകൾക്കുൾ അവൻ്റെ ചുമലുകൾ, ഒരു വിശ്വാസിയുടെ ചുമലുകൾ 3 ദിവസത്തെ വഴിദൂരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതായിട്ടും നമുക്ക് ചില വചനങ്ങളിൽ കാണാനാകും. ഇത്രമാത്രം ശക്തമായ കട്ടിയുള്ള തൊലികൾ, അത് കരിയുമ്പോൾ അള്ളാഹു ബദ്ദൽനാഹും ജുലൂദ, നാം അവന് ജിൽദുകൾ പകരമായി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് തൊലിക്കു പകരം നൽകി വീണ്ടും ശിക്ഷയ്ക്ക് വിധേയനാക്കുമെന്നാണ്. കഠിനമാണ് നാളെ നരകം ലഭിക്കുന്നവരുടെ അവസ്ഥ. അഹ്ലുന്നാറിൻ്റെ അവസ്ഥ വളരെ കഠിനമാണ്. അതുകൊണ്ട് സംരക്ഷണം ഒരുക്കണം, സുരക്ഷയൊരുക്കണം, രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഈ ദുനിയാവ് അതിനുള്ള അവസരമാണ്. ഇത്തക്കുന്നാറ വലുബിഷി കൈത്തമ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കാണണം. ഓരോ ചെറിയ അമലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അദ്കാറുകളിലൂടെ, ഇബാദത്തുകളിലൂടെ നരകത്തുനിന്ന് സുരക്ഷയൊരുക്കണം. കു അൻഫുസക്കും വ അഹ്ലിക്കും നാറ, സ്വന്തത്തെ പോലെ കുടുംബത്തെയും നരകത്തിൽ രക്ഷിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, മാതൃകകൾ ഇതൊക്കെ തന്നെ ഓരോരുത്തരും നിർവഹിച്ച് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ശരീരത്തെയും തൻ്റെ കുടുംബത്തെയുമൊക്കെ സഹിക്കാനാവാത്ത നരകത്തിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ നരകമോചനത്തിനായി അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം എന്നതുകൂടി ഈ ഹദീസ് നമുക്ക് സന്ദേശമായി നൽകുന്നു. അള്ളാഹു കഠിനമായ പരലോക ശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും നരകാവകാശികളിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ സ്വർഗത്തിൻ്റെ അവകാശികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, തിരുമുഴികളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. ഉഹദ് മലയോളം വലിപ്പമുള്ള പല്ലുകളായി പരലോകത്ത് എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലിയുടെ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് തിരുമുഴികൾ നൽകിയിട്ടുള്ളത്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കരസ്ഥമാക്കാം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ജാസിൽ ജാഫർ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഫത്തഖു ല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ കാത്തുസൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ചില മസ്അലകളാണ് സൂചിപ്പിക്കുകയുണ്ടായത്. അതിലെ പ്രധാനപ്പെട്ട മൂന്ന് അഭിപ്രായങ്ങളും വിശദീകരിക്കുകയുണ്ടായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജനനം മുതൽ മരണം വരെ എല്ലാം നമുക്ക് ഒരുക്കിത്തരുന്നതും എളുപ്പമാക്കി തരുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന, ഓരോ നിമിഷങ്ങളിലും നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി എത്തിച്ചു തരികയും ചെയ്യുന്ന ആ റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ടാവുക എന്നത് ഈമാനുള്ള ആളുകളുടെ അടയാളമാണ്. അല്ലാഹുവിനെ കാണുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അങ്ങനെയൊരു ആഗ്രഹം തന്നെ മനസ്സിൽ ജനിക്കുന്നില്ല എങ്കിൽ അവനവൻ്റെ ഈമാനിനെ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് റബ്ബിനെ കാണാതിരിക്കാൻ, റബ്ബിനെ കാണാൻ കൊതിയുണ്ടാവാതിരിക്കുക? വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്. എന്തൊക്കെ നിനക്ക് അനുഗ്രഹമായി ലഭിച്ചിട്ടുണ്ടോ, എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. എല്ലാം, ഒന്നുപോലും നീ നിന്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് ലഭിച്ചതാണ് എന്നാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ റബ്ബിനെ കാണാതിരിക്കാനും ആ റബ്ബിനെ സ്നേഹിക്കാതിരിക്കാനും തോന്നുക? അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്നാണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന മറ്റൊരു മസ്അലയാണ് ഈമാനിൻ്റെ തോതനുസരിച്ച് ഒരാൾക്ക് അല്ലാഹുവിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. എല്ലാ ആളുകളും ഒരേപോലെ ആയിരിക്കുകയില്ല എന്നാണ്. ഒരാൾ നല്ല ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ അവൻ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക. ഏറ്റവും നല്ല കാഴ്ചയായിരിക്കും, ഏറ്റവും നല്ല അനുഭൂതിയായിരിക്കും, ഏറ്റവും നല്ല സന്തോഷമായിരിക്കും അതവന് പകർന്നു കൊടുക്കുക. എന്നാൽ ഈമാൻ അവൻ്റെ അത്ര എത്തിയിട്ടില്ലാത്ത, എന്നാൽ സ്വർഗത്തിലേക്കെത്തിയ ഒരു വ്യക്തി, അവൻ വേറൊരു കോണിലൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്ന്. കാരണം ഈമാൻ കൂടിയ ആളുകളും ഈമാൻ കുറഞ്ഞ ആളുകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതാണ് നീതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, ദീനുൽ ഇസ്ലാമിലായിക്കൊണ്ട് മരണപ്പെടുക എന്നാണ്. കാരണം അവിശ്വാസികൾക്ക് റബ്ബിനെ കാണാൻ സാധിക്കുകയില്ല എന്ന ഒരഭിപ്രായം അഹ്ലു സുന്നൽ ജമാഅയിലെ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദില്ല മഹ്ജൂബൂൻ. അവർ അവരുടെ റബ്ബിനെ തൊട്ട് മറ വീഴപ്പെട്ട ആളുകളാണ്, മറയുള്ള ആളുകളാണ്, അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിൽ തൗഹീദോടുകൂടി മരിക്കാൻ വേണ്ടി, ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച് ഇസ്തിഖാമത്തോടുകൂടി മരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെ ഫിത്നകളാണ് ഓരോ ദിവസങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നത്! അതിന് നനക്കാനും നട്ടുപിടിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പിശാചുക്കളുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ആദർശത്തെ തന്നെ ഇല്ലാതാക്കുന്ന, ജനങ്ങളെ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് തന്നെ തെറ്റിക്കുന്ന ഒരുപാട് പഴച്ച ആശയങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ അത് ഏറെ വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ്. എന്നാൽ അത് നമ്മുടെ കയ്യിലുണ്ടോ? അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് നമ്മൾ കാത്തു സംരക്ഷിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും അതൊന്നും നഷ്ടമേയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തിനെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണമേ എന്ന പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, അകമഴിഞ്ഞു തേടിക്കൊണ്ടേയിരിക്കുക. ഫിത്നയുടെ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തുടരെ തുടരെയായി ഫിത്ന വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് അവനിലേക്ക് മടങ്ങുവാനും ഏറ്റവും നല്ല ആക്കിബത്തോടുകൂടി അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് അൽ ഇഹ്സാനു ഫിൽ ഇസ്ലാം, നന്മകൾ ചെയ്യുക എന്നതാണ്. ലില്ലദീന അഹ്സനു, സുഹൃതം ചെയ്ത ആളുകൾക്ക്, നന്മ ചെയ്ത ആളുകൾക്ക് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാനും നന്മയുടെ വക്താക്കളായി ജീവിക്കുവാനും ആ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നവരുമായിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ടു പോകേണ്ടത്. ഏതൊരു സമയവും ഏതൊരു സന്ദർഭവും ഏതൊരു സാഹചര്യവും നന്മയാക്കി മാറ്റാനുള്ള ബുദ്ധി നമുക്കുണ്ടാകണം. അതാണ് ഒരു മുഅ്മിൻ എപ്പോഴും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇമാം നസാഇ റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസ്, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആണ് നിവേദകൻ. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവനെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഇമാം നസാഇ റഹ്മഉള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ റിപ്പോർട്ടറായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, വഅസ്അലുക ലദ്ദത നദ്റി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക, വഅസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ലദ്ദത നദ്റി ഇലാ വജ്ഹിക, നിന്റെ മുഖത്തേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ ഒരാസ്വാദനമുണ്ടാകാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു, വശൗഖ ഇലാ ലിഖായിക, നിന്നെ കാണാനുള്ള പൂതിയും നിന്നെ കാണാനുള്ള ആഗ്രഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബിനെ ഇഷ്ടപ്പെട്ട വ്യക്തി, അല്ലാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ പ്രാർത്ഥന നൽകുന്നത് എന്തെന്നില്ലാത്ത പ്രതീക്ഷയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ സത്യസന്ധതയും നമ്മുടെ സ്നേഹവും നമ്മുടെ പരിശ്രമവും എല്ലാം അല്ലാഹുവിന് ആ പ്രാർത്ഥനയിലൂടെ കാണേണ്ടതുണ്ട്, കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. നാലാമത്തേത്, എല്ലാ നിസ്കാരവും മുറപ്രകാരം നിസ്കരിക്കുക. അതിൽ പ്രധാനപ്പെട്ടതാണ് സുബ്ഹി നിസ്കാരവും അസ്ർ നിസ്കാരവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ കാണാൻ സാധിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ കാണാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് രണ്ട് നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ പാഴാക്കിക്കളയരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുമുള്ള രണ്ടാളുകളും ഉദ്ധരിച്ച ഹദീസാണ്. ആ രണ്ട് നിസ്കാരം, ഒന്ന് സുബ്ഹി നിസ്കാരവും മറ്റൊന്ന് അസ്ർ നിസ്കാരവുമാണ്. അതുകൊണ്ട് ഈ രണ്ടിലും അതീവ ശ്രദ്ധ, അതീവ ജാഗ്രത നമ്മൾ പുലർത്തുക. പലപ്പോഴും പല ആളുകൾക്കും നഷ്ടപ്പെടുന്നത് സുബ്ഹിയും അസ്റുമാണ്. രണ്ടും ഒരു പ്രത്യേകതരമായ സമയമാണ്. സുബ്ഹി എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഉറങ്ങിക്കിടന്ന് ആ ഉറക്കിൻ്റെ ചടവിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ട സമയം. അസ്ർ എന്ന് പറയുമ്പോൾ ജോലിയുടെ തിരക്കിലും മറ്റുമൊക്കെയായി അശ്രദ്ധനായി പോകുന്ന അവസ്ഥ. ഈ രണ്ടവസ്ഥകളിലും നിസ്കാരത്തിലേക്ക് ഒരാൾക്ക് വരാൻ സാധിക്കുക എന്നത് വലിയ ജിഹാദാണ്. അതുകൊണ്ടാണ് ആ രണ്ട് നിസ്കാരം പ്രത്യേകമായി മുറപ്രകാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ചില ഫുഖഹാക്കൾ പറയുന്നത്, ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ബാക്കിയുള്ള നിസ്കാരത്തിന് അവന് തൗഫീഖ് ലഭിക്കുന്നതാണ്. ഒരാൾക്ക് നിസ്കാരം ഇടയ്ക്കിടെ പാഴായി പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവൻ സുബ്ഹിയും അസറും കൃത്യമായി നിസ്കരിക്കാൻ പരിശ്രമിച്ചു കൊള്ളട്ടെ. ബാക്കിയുള്ളതെല്ലാം അവൻ്റെ കൂടെ വരുമെന്നാണ്. ആറാമത്തേത്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഇഷ്ടവും സ്നേഹവും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. അഞ്ചാമത്തേത്, അൽ ഇബ്തിആദു അനിദ്ദുനൂബി വൽ മആസി, തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുക. ഇമാം മുസ്ലിം റഹ്മഹുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ്, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മൂന്നാളുകളോട് അള്ളാഹു സംസാരിക്കുകയില്ല, വലാ യൻദുറു ഇലൈഹിം അവരിലേക്ക് നോക്കുകയില്ല, വലാ യുസക്കീഹിം അവരെ സംസ്കരിക്കുക പോലും ചെയ്യുകയില്ല, വലഹും അദാബുൻ അലീം അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് മൂന്നാളുകളെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. ഇത് കേട്ട സന്ദർഭത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാബു വഖസിറു, അവർ നശിച്ചു റസൂലെ, അവർക്ക് നഷ്ടമാണ്. മൻഹും യാ റസൂലല്ലാഹു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ആരാണവർ? ആ നഷ്ടപ്പെട്ട വിഭാഗം ആരാണ്? വമ്പിച്ച നാശനഷ്ടത്തിന് വിധേയമായ ആളുകൾ ആരാണ്? ആ സമയത്ത് പറഞ്ഞു, അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന വ്യക്തി. രണ്ടാമത്തേത്, അൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്ന വ്യക്തി. മൂന്നാമത്തേത്, കള്ളസാക്ഷ്യത്തോടുകൂടി കളവ് പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്തുക്കൾ, ചരക്കുകൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ. ഈ മൂന്നാളുകൾക്കും അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് ബഹുദൂരമകന്ന് നിൽക്കുക. ആറാമത്തേത്, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന സ്നേഹവും ഇഷ്ടവും ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന, നിർബന്ധ നോമ്പനുഷ്ഠിക്കുന്ന, കൃത്യമായി ജക്കാത്ത് കൊടുക്കുന്ന, ഉംറക്ക് വേണ്ടി ഹജ്ജിനു വേണ്ടി ഒരുങ്ങാൻ പൈസ ശേഖരിച്ചു വെക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ, നമ്മുടെ ഈമാൻ ഉറച്ചിട്ടുണ്ട് എങ്കിൽ, നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്ന് ജനിക്കും. എന്നാൽ ഈമാൻ ദുർബലമാണ്, ഈമാൻ അത്ര കണ്ട് വേരൂന്നിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ എണ്ണമറ്റ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. എത്രയെത്ര പരീക്ഷണങ്ങളിൽ നിന്നാണ്, എത്രയെത്ര പ്രതിസന്ധികളിൽ നിന്നാണ്, എത്രയെത്ര ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുകയും അള്ളാഹു നമ്മെ കരകയറ്റുകയും ചെയ്തത്? കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം നമ്മെ ഒഴിവാക്കിയപ്പോഴും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായ പല സന്ദർഭങ്ങളുമുണ്ട്. അള്ളാഹു നമ്മുടെ കൂടെ നമുക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയ പല അവസ്ഥകളുമുണ്ടായി. അങ്ങനെയുള്ള റബ്ബിനെ എങ്ങനെയാണ് നമുക്ക് കാണാതിരിക്കാൻ തോന്നുക? അപ്പം അതുകൊണ്ട് സ്നേഹമുണ്ടാകണം, മനസ്സിലാഗ്രഹവും കൊതിയുമുണ്ടാകണം. ഇമാം ബുഖാരി റഹ്മഹുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അഹബ്ബ അല്ലാഹു ലിഖാ, അള്ളാഹു അവനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കും. വമൻ കരിഹ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നതിനെ വെറുക്കുന്നു, കരിഹ അല്ലാഹു ലിഖാഅഹു, അള്ളാഹു അവനെ കണ്ടുമുട്ടണം എന്നതിനെയും വെറുക്കുമെന്നാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ കണ്ടുമുട്ടാനു വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആവർത്തിച്ചു ചെയ്യുക. അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. സലഫുകൾ പറയാറുള്ളത് പോലെ, ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നത് ദാ ഉൻ, അത് രോഗമാണ്. എന്നാൽ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുക എന്നത് ദവാ ഉൻ, അത് മരുന്നാണ്, എല്ലാ രോഗത്തിനുമുള്ള മരുന്നാണ്. എന്നിട്ട് ആയത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നത്, സ്വർഗ്ഗക്കാർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, ശേഷം സ്വർഗ്ഗക്കാർക്ക് ബാധിക്കാത്ത കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. വലാ യർഹഖു വുജൂഹഹും ഖത്വറുൻ വലാ ദില്ല, അവരുടെ മുഖങ്ങൾക്ക് പൊടിപടലമോ നിന്ദ്യതയോ ബാധിക്കുകയില്ല, ആവരണം ചെയ്യുകയില്ല എന്നാണ്. സൂറത്തുൽ ഇൻസാനിലെ 11-ാമത്തെ ആയത്തിൽ സമാനമായ ആശയം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫവഖാഹുമുല്ലാഹു ഷർറ ദാലിക്കൽ യൗം, അന്നേ ദിവസത്തെ തിന്മയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തു രക്ഷിക്കുകയും, വലക്കാഹും നദ്റതൻ വസുറൂറ, പ്രസന്നതയും സന്തോഷവും അവർക്ക് അവൻ നൽകുകയും ചെയ്യുന്നതാണ്. ഒരു ഭാഗത്ത് സ്വർഗാവകാശികൾക്കുള്ള അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മറുഭാഗത്ത് അവർ ഒരിക്കലും ഒരു പ്രയാസവും നേരിടേണ്ടി വരികയില്ല എന്ന് പറയുകയാണ്. പലപ്പോഴും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അതിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പുതിയ ഒരു വാഹനം നമ്മൾ വാങ്ങിക്കുന്നു, അതല്ലെങ്കിൽ പുതിയ ഫോണ് നമ്മൾ വാങ്ങിക്കുന്നു. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കൊരു വിഷമമുണ്ട്, നമുക്കൊരു പ്രയാസമുണ്ട്. എന്താണ്, അത് നഷ്ടപ്പെട്ടു പോകുമോ, അതിനെന്തെങ്കിലും കേടുപാട് പറ്റുമോ എന്നൊക്കെ നമ്മൾ പേടിക്കാറുണ്ട്. നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹം, ആ അനുഗ്രഹത്തിൻ്റെ വിഷയത്തിൽ പോലും നമുക്ക് ഭയപ്പാടുണ്ട്, നമുക്ക് പേടിയുണ്ട് എന്ന്. എന്നാൽ സ്വർഗത്തിൽ അതില്ല, മുഴുവനും അനുഗ്രഹങ്ങളാണ്. ഭയപ്പാടോ പേടിയോ ദുഃഖമോ നിന്ദ്യതയോ ഒന്നും തന്നെ അവരെ ആവരണം ചെയ്യുകയില്ല. വലക്കാഹും നദ്രതൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത്, ഫി വുജൂഹിഹിം, അവരുടെ മുഖത്ത് ഒരു പ്രസന്നതയുണ്ടാകുമെന്നാണ്. വസുറൂറൻ, അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുമെന്നാണ്. മുഖവും ഹൃദയവും എല്ലാം സന്തോഷിക്കുന്ന അവസ്ഥ. അബസയിലെ 38-39 ആയത്തിൽ അള്ളാഹു പറയുന്നത്, വുജൂഹി യൗമ ഇദി മുസ്ഫിറ ദാഹികതും മുസ്തബ്ശിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളവയായിരിക്കും, ചിരിക്കുന്നവയും സന്തോഷം കൊള്ളുന്നവയും. സൂറത്തുൽ മുത്തഫിഫീനിലെ 24-ാമത്തെ ആയത്ത്, തഅരിഫു ഫീ വുജൂഹിം നദ്റത നഈം, അവരുടെ മുഖങ്ങളിൽ സുഖാനുഭവത്തിൻ്റെ തിളക്കം നിനക്കറിയാൻ സാധിക്കും റസൂലേ. ഇതാണ് സൂറത്തു യൂനുസിലെ 26-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിശദീകരണവും അതിൻ്റെ അർത്ഥ തലങ്ങളും. അവസാനിപ്പിക്കുമ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ. ഒന്നാമത്തേത്, സ്വർഗം സുഹൃദം ചെയ്ത ആളുകൾക്കുള്ളതാണ്. നന്മയാണ് സ്വർഗത്തിൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് പരിശ്രമിക്കുക, കഠിനമായി പരിശ്രമിക്കുക, ഓരോ അവസരങ്ങളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്തേത്, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. അതിനേക്കാളും അപ്പുറം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, എൻ്റെ റബ്ബിനെ എനിക്കൊന്ന് കണ്ടുകിട്ടണം, എൻ്റെ റബ്ബിനെ എനിക്ക് കാണണം, എൻ്റെ റബ്ബിനോട് എനിക്ക് സംവദിക്കണം, എൻ്റെ റബ്ബിനോട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹത്തിൻ്റെ പേരിലും നന്ദി പറയണം എന്ന് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേത്, സ്വർഗാവകാശികൾക്ക് ഒരു വിധത്തിലുള്ള പോരായ്മകളും ഉണ്ടാവുകയില്ല എന്നാണ്. ഒരു ന്യൂനതയോ ഒരു പോരായ്മയോ ഒരു കുറവോ ഒരു ചെറിയ കുറവ് പോലും അവർ നേരിടേണ്ടി വരികയില്ല എന്നതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ലില്ലദീന അഹ്സനു എന്ന് പറയുമ്പോൾ എഹ്സാൻ ചെയ്ത ആളുകളായ, എഹ്സാൻ ചെയ്ത വ്യക്തികൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ എഹ്സാൻ ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കണ്ടുമുട്ടുവാനും യഥാർത്ഥ ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കരസ്ഥമാക്കാം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ജാസിൽ ജാഫർ അൽഹിക്കമി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
0: പീസ് റേഡിയോ.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബിയുൽ അവ്വൽ 22 തീയതി, ക്രിസ്തുവർഷം 2026 സെപ്റ്റംബർ 4 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളിലത്ത് ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുള്ള ഖയ്യാത്ത് ഹഫിള്ളഹുല്ലാഹു തആല വറഅ അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ ദാസന്മാരെ, അവനെ സൂക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആരാധനകളിൽ മുഴുകി എല്ലാ കാര്യത്തിലും നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോകുന്ന പാപങ്ങളിൽ നിന്ന് എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തെ പരലോകത്തിലേക്കുള്ള വിളവെടുപ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് ഇഹലോക ജീവിതത്തിൽ നിന്ന് നാളേക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. അതിനു വേണ്ടത് സൂക്ഷ്മമായ ഒരു ജീവിതമാണ്. സൂക്ഷ്മതയോടെ അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുകയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു പറയുന്നു, വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലാഇകഹുമുൽ ഫൈസൂൻ. ജീവിതത്തിൽ ആരാണ് വിജയിച്ചവർ? അതിൻ്റെ മറുപടിയാണിത്, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിച്ചാൽ അവർക്കാണ് ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും വിജയമുള്ളത്. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ആവശ്യത്തിന് സമ്പത്ത്, അതുപോലെ തന്നെ നല്ല താമസ ഇടങ്ങൾ എന്നിങ്ങനെ അല്ലാഹു മനുഷ്യന് ഇഹലോകത്ത് നൽകുന്ന ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹത്തിന് നമ്മൾ അർഹരായാലും ഇല്ലെങ്കിലും അല്ലാഹുവിൻ്റെ ഔദാര്യത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് ആ ഔദാര്യം അല്ലാഹു നമുക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം നാം മറക്കരുത്,